0: തോന്നുന്നത്. പൊട്ടിപ്പൊട്ടിച്ചിരിക്കുമ്പോൾ മുത്തുമണികൾ ചിതറുന്നതുപോലെ ഇരിക്കും. അഞ്ഞം പിഞ്ഞം പറയാൻ വരുന്ന ആണുങ്ങളോട് ഒന്നിക്ക് രണ്ട് വീരം പറയും. എന്നിട്ട് ഒക്കത്തു വെച്ചപ്പോൾ ചൂളം വിളിച്ചു. അതെന്താണ്? അവൾ ഒക്കത്തു വെച്ചോ? അവളെ ഒക്കത്തു വെച്ചോ? എന്തോ, എന്തായാലും മാധുക്കുട്ടി നല്ലവളായിരുന്നുവെന്ന് രാധ തീർച്ചപ്പെടുത്തി. ഇപ്പോ പൊട്ടും പൊട്ടും. അടുത്തു നിന്ന് ഒരു കുട്ടിയുടെ ശബ്ദം. അടുത്തു തന്നെ ഒരു സ്ത്രീയും രണ്ടു കുട്ടികളും ഇരിക്കുന്നുണ്ട്. ചന്തമുള്ള കുട്ടികൾ. ഇതേവരെ എന്തേ അത് നോക്കാഞ്ഞത്? ഒരു കുട്ടി ബലൂൺ ഊതി വീർപ്പിക്കുകയാണ്, മറ്റേയാൾ താക്കീത് നൽകുകയാണ്. ഇപ്പൊ പൊട്ടും പൊട്ടും. കുട്ടികളെ നോക്കിയിരിക്കുന്ന ആ അമ്മയുടെ മുഖത്ത് എന്തൊരു സംതൃപ്തിയാണ്! ഞാനിതാ ജീവിക്കുന്നു എന്ന് മുഖത്ത് എഴുതി വച്ചതുപോലെ തോന്നും. പ്രശാന്തമായ സമുദ്രം പോലെയുള്ള കണ്ണുകൾ. തൊട്ടടുത്ത് കുത്തിച്ചാരിയിരുന്നു മയങ്ങുന്ന കൊമ്പൻ മീശക്കാരൻ വണ്ടി ഇളകിയപ്പോൾ തട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് ചോദിച്ചു, തലശ്ശേരി എത്തിയോ? ഇല്ല, അങ്ങേ മൂലയിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു. അയാൾ വീണ്ടും ഇരുന്നു മയങ്ങി. ജാലകത്തിനടുത്ത് ചേർത്തുവച്ച ഒരു മനുഷ്യ ശരീരത്തിന്റെ തല വെളിയിലാണ്. റിസ്റ്റ് വാച്ച് കെട്ടിയ കൈയും മിന്നുന്ന ഷർട്ടിട്ട പുറവും മാത്രമേ കാണാനുള്ളൂ. കുത്തി വളർത്തിയ കാതും നരകയറിയ മുടിയുമായി ഒരു സ്ത്രീ ആ മൂലയ്ക്കലിരിക്കുന്നു. ഒരു കൂറ്റൻ വട്ടിക്കെട്ടും കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഇരിപ്പ്. മയങ്ങുകയോ ചിന്തിക്കുകയോ ആണ്. വണ്ടിയുടെ ഇളക്കത്തിനനുസരിച്ച് ആ കാതുകൾ ഊഞ്ഞാലാടുന്നു. രാധ അവയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഭൂതകാലത്ത് എവിടെയൊക്കെയോ വെച്ച് ആ കാതുകൾ കണ്ടിട്ടുണ്ട്. ആടുന്ന കാതുകൾ കുടുംബസ്മരണകൾ വിളിച്ചുണർത്തുന്നു. നാട്, വീട്, അമ്മ, അച്ഛൻ, പിന്നെ പലതും. അവയെപ്പറ്റി ഒന്നും ആലോചിക്കരുതെന്ന് തീർച്ചപ്പെടുത്തിയതാണ്.
1: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ഇന്ന് ശാസ്ത്രലോകത്തിൽ ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം. ജയലക്ഷ്മി എൽ സംസാരിക്കുന്നു.
3: കേരളത്തിന്റെ തെക്കൻ തീരദേശ ഗ്രാമമായ തുമ്പയിൽ നിന്ന് ചന്ദ്രോപരിതലത്തിൽ എത്തി നിൽക്കുന്ന ഭാരതത്തിന്റെ ബഹിരാകാശ പര്യവേക്ഷണ യാത്രയെയാണ് ഈ ദിനം അടയാളപ്പെടുത്തുന്നത്. ഇത് കേവലം റോക്കറ്റുകളുടെയും ഉപഗ്രഹങ്ങളുടെയും കഥയല്ല, അതിജീവനത്തിന്റെയും തദ്ദേശീയമായ നൂതന ആശയങ്ങളുടെയും വിജയഗാഥ കൂടിയാണ്.
2: ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.

ആകാശവാണി സ്മൃതി മധുരം. പൂവിടുന്ന ചെടികളെല്ലാം മാവേലിയെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്ന വർണ്ണങ്ങളുടെ ദിനങ്ങളാണിത്. വിവിധ ഇനം പൂക്കളുടെ വർണ്ണശബളിമ വരികളിൽ ആവിഷ്കരിച്ച ഗാനങ്ങളാണ് ഇന്നത്തെ സ്മൃതി മധുരത്തിൽ. അതിഗാനം വാണി ജയറാമും സംഘവും പാടിയത്, ചിത്രം പപ്പു, ഗാനരചന ബിച്ചു തിരുമല, സംഗീതം കെ ജെ ജോയ്.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
4: വേഗം ടിഫിൻ പാക്ക് ചെയ്യൂ രാജു, മൊബൈൽ വിടൂ.
5: ചേച്ചി ബാങ്കിന്റെ നമ്പർ വേണം, റീഫണ്ട് വന്നില്ലെന്നേ. കിട്ടി, ഇപ്പൊ തന്നെ കോൾ ചെയ്യാം ചേച്ചി.
4: നമ്പർ നോക്കാതെയോ? പലപ്പോഴും തട്ടിപ്പുകാർ ബാങ്കിന്റെ വ്യാജ വെബ്സൈറ്റും വ്യാജ നമ്പറും കൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തും.
5: അപ്പോൾ ശരിയായ നമ്പർ
4: ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ കാർഡിലോ കാണും.
5: ചേച്ചി എന്നെ രക്ഷിച്ചു,
4: പണിയിൽ നിന്നല്ല.
5: ചെയ്തോളാം. RBI പറയുന്നു,
6: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
7: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
8: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
9: വയലാറിന്റെ വരികൾ ദേവരാജൻ ഈണം നൽകി എല്ലാർ ഈശ്വരി പാടിയത് ചിത്രം പട്ടുതൂവാല.

0: പൂക്കളുടെ വർണ്ണശബളിമ വരികളിൽ ആവിഷ്കരിച്ച ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. ആകാശവാണി
1: യോഗസൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ പശ്ചിമോത്താനാസനം, ശശങ്കാസനം, ഈ ആസനങ്ങളെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി.
3: പശ്ചിമോത്താനാസനം. കാലുകൾ നീട്ടി ചേർത്ത് വച്ചുകൊണ്ട് ദണ്ഡാസന സ്ഥിതിയിൽ നിവർന്നിരിക്കുക. കൈപ്പത്തികൾ നിലത്തു പതിഞ്ഞിരിക്കത്തക്ക വിധം ശരീരത്തോട് ചേർത്ത് വയ്ക്കുക. ഇനി ശ്വാസമെടുത്തുകൊണ്ട് ഇരു കൈകളും ശരീരത്തിൻ്റെ വശങ്ങളിലൂടെ ഭൂമിക്ക് സമാന്തരമായി വരുന്നതുവരെ ഉയർത്തുക. കൈത്തലങ്ങൾ തിരിച്ച് വീണ്ടും ശ്വാസമെടുത്തുകൊണ്ട് തന്നെ ചെവികളോട് ചേരുന്നതുവരെ ശിരസിന് മുകളിലേക്ക് ഉയർത്തുക. കൈമുട്ടുകൾ നിവർന്ന് ശരീരം മുകളിലേക്ക് വലിഞ്ഞു നിൽക്കുന്ന സ്ഥിതിയിൽ നിന്നും സാവകാശം ശ്വാസം വിട്ടുകൊണ്ട് കാലിൻ്റെ സന്ധികൾ വളയാതെ നട്ടെല്ല് മുന്നോട്ട് വലിച്ചുകൊണ്ട് ഉദരഭാഗം സാവധാനം കാലുകളിലേക്ക് അടുപ്പിക്കുക. കാൽ വിരലുകളിൽ പിടിക്കുവാനും പറ്റുമെങ്കിൽ നെറ്റി മുട്ടുകളിലേക്ക് അടുപ്പിക്കുവാനും ശ്രമിക്കുക. ശക്തി ഉപയോഗിച്ചുകൊണ്ട് കാൽ വിരലുകളിൽ പിടിക്കുവാനോ വളയുവാനോ ശ്രമിക്കേണ്ടതില്ല. സാധാരണ ശ്വാസമെടുത്തുകൊണ്ട് കഴിയുമെങ്കിൽ അല്പസമയം അതേ നിലയിൽ തുടരാവുന്നതാണ്. പിന്നീട് ശ്വാസമെടുത്തുകൊണ്ട് തിരിച്ച് കൈകൾ ഉയർത്തിയ നിലയിലേക്കും ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ വശങ്ങളിലൂടെ താഴേക്ക്

0: കൊണ്ടുവന്ന് ശിഥിലദണ്ഡാസനത്തിലേക്കും എത്തി വിശ്രമിക്കുക. ഈ യോഗാസനത്തിന് ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം ഒഴിവാക്കുവാനും കരൾ, കിഡ്നി, പാൻക്രിയാസ് എന്നിവയെ ഉത്തേജിപ്പിക്കുവാനും സാധിക്കുന്നു. ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റസ്, ആങ്സൈറ്റി, ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് എന്നിവയ്ക്ക് ഒരു പ്രിവെൻറ്റീവ് മെഡിസിൻ ആയും ഈ പരിശീലനം ചെയ്യാവുന്നതാണ്. ശശാങ്കാസനം. കാൽപാദങ്ങളെ ചേർത്ത് കാൽമടമ്പുകൾ മുന്നിലേക്ക് നീട്ടുക. കൈവിരലുകൾ ചേർത്ത് കൈത്തലങ്ങൾ മുന്നോട്ട് വരുന്ന വിധം കമിഴ്ത്തി ശരീരത്തിന് ഇരുവശവുമായി നിലത്തുവയ്ക്കുക. ശിരസ്സും കഴുത്തും നട്ടെല്ലും ഒരു നേർരേഖയിൽ വരുന്ന രീതിയിൽ നിവർന്നിരിക്കുക. പിന്നീട് വലതുകാൽ മുട്ടുമടക്കി പാദം അരക്കെട്ടിന് താഴെയായി വയ്ക്കുക. പിന്നീട് ഇടതുകാലും ഇതേപോലെ തന്നെ പിറകോട്ട് മടക്കി വയ്ക്കുക. കാൽമുട്ടുകൾ കഴിവതും ചേർത്ത് വയ്ക്കുക. കൈകൾ ശരീരത്തിന് പുറകിലേക്ക് കൊണ്ടുവന്ന് വലതു കൈത്തണ്ടയിൽ ഇടത് കൈകൊണ്ട് പിടിച്ച് ദീർഘമായി ശ്വാസമെടുത്തുകൊണ്ട് അല്പം പിന്നിലേക്ക് നിവർന്ന് മുഖമുയർത്തി നിൽക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശരീരം സാവധാനത്തിൽ മുന്നോട്ട് വളച്ച് നെറ്റി തറയിൽ മുട്ടിക്കുക. അല്പസമയം സാധാരണ ശ്വാസഗതിയിൽ ശാന്തമായി അതേ നിലയിൽ തുടരുക. പിന്നീട് ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് തല ഉയർത്തി നട്ടെല്ല് നിവർത്തിക്കൊണ്ടുവരിക. വജ്രാസനത്തിലേക്ക് എത്തിയ ശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ വേർപെടുത്തുക. കാലുകൾ നീട്ടി നിവർത്തി ശിഥിലദണ്ഡാസനത്തിൽ വിശ്രമിക്കുക. ശിരസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ വർദ്ധിപ്പിക്കുന്നതിനും ശരീരത്തിൻ്റെ പുറകുവശത്തെ പേശികൾക്കും നട്ടെല്ലിനും അയവ് ലഭിക്കുന്നതിനും ഈ പരിശീലനം ഉപകരിക്കുന്നു. ഹൃദയ സംബന്ധിയായ രോഗങ്ങൾ ഉള്ളവർ വിദഗ്ധ ഉപദേശം സ്വീകരിച്ചതിനു ശേഷം മാത്രം ചെയ്യുക.
1: പശ്ചിമോത്താനാസനം, ശശങ്കാസനം, ഈ ആസനങ്ങളെ കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് KP.
2: ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിൽ അനൂപ് മോഹൻദാസ് പാടിയത്. ഗാനരചന ദിലീപ് KG, സംഗീതം ജോൺ P. വർക്കി.

0: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
1: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
2: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
4: യേശുദാസും സംഘവും പാടിയ ഗാനം കേൾക്കാം, ചിത്രം സമ്മാനം. കൈതപ്രത്തിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:15 ഹലോ സന്ദേശഗാനം എന്ന പരിപാടിയിൽ കേൾക്കാം. ഒരറിയിപ്പ്, ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ സഹകരണ നിയമങ്ങൾ എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് നാലാഞ്ചിറ കൃഷ്ണൻകുട്ടി മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495565321, 9495569321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ സഹകരണ നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി

0: അനന്ത വിഹായസിലെ അമൃത മഹോത്സവം, ദേശീയ ബഹിരാകാശ ദിനചിന്തകൾ. അനന്തമായ ആകാശ രഹസ്യങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ പ്രയാണം എന്നും അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. അതിൽ ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങൾ ലോകത്തെ വിസ്മയിപ്പിക്കുന്നതുമാണ്. നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും കൈമുതലാക്കി ഇന്ത്യ ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ കൊടുമുടിയിൽ തിലകം ചാർത്തിയ ചരിത്രം ലോകം മുഴുവൻ ഇന്ന് ആദരവോടെയാണ് വീക്ഷിക്കുന്നത്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി തൊട്ടപ്പോൾ അത് കേവലം ഒരു ബഹിരാകാശ നേട്ടം മാത്രമായിരുന്നില്ല, മറിച്ച് 140 കോടി ഭാരതീയരുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ച ചരിത്ര മുഹൂർത്തമായിരുന്നു. ലോക ചരിത്രത്തിൽ ആദ്യമായി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കിയ രാജ്യമെന്ന അഭിമാന നേട്ടത്തിന്റെ ഓർമ്മ പുതുക്കലായാണ് ഓഗസ്റ്റ് 23 നാം ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യ കൈവരിച്ച വിപ്ലവകരമായ കുതിപ്പിന്റെ സാക്ഷ്യപത്രമാണ് ഈ ദിനം. സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ ഗവേഷകർ വരെ ഉൾപ്പെടുന്ന പുതുതലമുറയിൽ ശാസ്ത്രാവബോധവും ജിജ്ഞാസയും വളർത്തുക, ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഭാരതത്തിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്ത സ്ഥലം ശിവശക്തി പോയിന്റ് എന്നും ഇറങ്ങിയ ദിനം ദേശീയ ബഹിരാകാശ ദിനം എന്നും പ്രഖ്യാപിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നടത്തിയ ചരിത്രപരമായ വാക്കുകൾ ഈ അവസരത്തിൽ നമ്മെ വീണ്ടും ആവേശം കൊള്ളിക്കുന്നു.
1: നിരന്തര പ്രേരണ മിൽത്തി രഹേ ഇസ്കെ ലിയേ ഏക് ഓർ നിർണയ ലിയ ഗയാ ഹൈ 23 അഗസ്ത് കോ ജബ് ഭാരത് നേ ചന്ദ്രമാ പർ തിരംഗ ഫഹരായാ ഉസ് ദിൻ കോ അബ് ഹിന്ദുസ്ഥാൻ നേഷണൽ സ്പേസ് ഡേ കെ രൂപ മേ മനായ ജായേഗാ ജബ് ഹർ വർഷ് നേഷണൽ സ്പേസ് ഡേ സയൻസ് ടെക്നോളജി ഓർ ഇന്നോവേഷൻ കി സ്പിരിറ്റ് കോ സെലിബ്രേറ്റ് കരേഗാ ഹമേ ഹമേശാ ഹമേശാ കെ ലിയേ പ്രേരിത് കർത്താ രഹേഗാ.
0: പ്രധാനമന്ത്രിയുടെ ആവേശഭരിതമായ വാക്കുകൾ നമ്മുടെ ദേശാഭിമാനത്തെ വാനോളം ഉയർത്തുന്നു. ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനം ഏറെ സവിശേഷതകളോടെയാണ് നാം ആഘോഷിക്കുന്നത്. ഭാരതത്തിന്റെ പൌരാണിക ശാസ്ത്രാവബോധത്തെയും ആധുനിക ബഹിരാകാശ കുതിപ്പിനെയും കോർത്തിണക്കുന്ന സന്ദേശമാണ് ഈ ദിനാചരണം മുന്നോട്ട് വയ്ക്കുന്നത്. കേവലം ബഹിരാകാശ പര്യവേക്ഷണങ്ങളിൽ ഒതുങ്ങാതെ കൃഷി, കാലാവസ്ഥാ പ്രവചനം, ദുരന്ത നിവാരണം, ആശയവിനിമയം തുടങ്ങിയ മേഖലകളിലൂടെ സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തെ കൂടുതൽ സുഗമമാക്കാൻ ISRO സാങ്കേതിക വിദ്യ എങ്ങനെ സഹായിക്കുന്നു എന്നതും ഈ ദിനത്തിൽ ഓർമ്മിക്കപ്പെടുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് പുതിയ ചിറകുകൾ നൽകിയ ചരിത്ര നേട്ടമാണ് ഇന്ത്യൻ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുടേത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ദൌത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് പറന്നുയരുകയും അവിടെ നിന്ന് ഇന്ത്യയുടെ അത്ഭുതകരമായ കാഴ്ചകൾ ലോകത്തിന് കാട്ടിക്കൊടുക്കുകയും ചെയ്തത് ഓരോ ഭാരതീയനും അളവറ്റ അഭിമാനമാണ് സമ്മാനിച്ചത്. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മുടെ രാജ്യം എന്തുമാത്രം ശോഭയോടെയാണ് തിളങ്ങി നിൽക്കുന്നതെന്ന് വിവരിച്ച അദ്ദേഹം വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനായി രാജ്യത്തെ ഓരോ യുവജനങ്ങളും മുന്നോട്ട് വരണമെന്ന് ആഹ്വാനം ചെയ്തു.
2: Indian citizens going to space on Indian launch rocket and Indian capsules from Indian soil. And for that to happen, all of you have to come together. All of you have to contribute, think about what can you do, how can you enable this to happen. We already have 300 plus startups who are actively working in the space domain. And this number is going to grow rapidly. And it would take the effort of an entire nation to make these missions happen in the future. One thing that I did not speak about from space was the view. And I think that is one of the most interesting and beautiful part. And I can tell you very honestly that this is probably one of the best sights that you would ever see in your life. We are trapped by ocean from 3 sides. It is the Indian Ocean, Bay of Bengal and the Arabian Sea. So in the night, it is completely dark and India emerges completely lighted up. And we will actually see Bangalore.
0: ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തിന്റെ ഭാഗമായി ISRO വിവിധ മേഖലകളിലായി വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത്. കേരളം, പുതുച്ചേരി, ലക്ഷദ്വീപ് എന്നിവ ഉൾപ്പെടുന്ന സോൺ 7 സംഘടിപ്പിക്കുന്ന ശാസ്ത്ര പ്രദർശനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് വിക്രം സാരാഭായി സ്പേസ് സെന്റർ ഡയറക്ടർ ഡോക്ടർ രാജീവ് UP നിർവഹിച്ചു.
3: Our Chandrayaan 1 impacted on the moon. It was on November 14th, the birthday of our beloved Jawaharlal Nehru. So Abdul Kalam ji, that time he told this point we call as Jawahar space, Jawahar Stal on the moon. And when our Chandrayaan 3 landed, our Honorable Prime Minister Narendra Modi ji declared it as the Shiva Shakti point. And the date of landing on the moon, he declared that it will be celebrated as National Space Day all over India.
0: മംഗൾയാനും ചന്ദ്രയാനും ആദിത്യ എലിവണിനും ശേഷം ഇന്ത്യ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അതിവിദൂരമായ പുതിയ ചക്രവാളങ്ങളാണ്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഗഗൻയാൻ ദൗത്യം, സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കാനുള്ള ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ പദ്ധതി, സൂര്യനെയും ശുക്രനെയും കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ എന്നിവ ISRO സമീപഭാവിയിലെ പ്രധാന ഉദ്യമങ്ങളാണ്. റൊട്ടേഷൻ സാങ്കേതിക വിദ്യയിലും നാവിഗേഷൻ സംവിധാനങ്ങളിലും സുപ്രധാന പങ്ക് വഹിക്കുന്ന തിരുവനന്തപുരം ISRO ഇനേർഷ്യൽ സിസ്റ്റംസ് ഡയറക്ടർ ശ്രീ ജോജി ജെ ചാമൺ,
4: ചന്ദ്രയാൻ 3 അടിസ്ഥാനപരമായ വിജയത്തിൽ നിന്ന് ഗഗൻയാൻ പോലെയുള്ള ഭാവിയിലേക്കുള്ള ബഹിരാകാശ ദൗത്യങ്ങളിലേക്ക് പൊതുജനാവബോധം വ്യാപിപ്പിക്കുക എന്നതാണ് ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം. നാഷണൽ സ്പേസ് ഡേ 2026 ഔദ്യോഗിക പ്രമേയം വികസിത ഭാരതത്തിലേക്കുള്ള യാത്ര, നൂതനാശയങ്ങൾ, സഹ

0: കാരണം ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള കുതിപ്പ് എന്ന വളരെ പ്രസക്തമായ വിഷയമാണ്. തദ്ദേശീയമായ ബഹിരാകാശ നേട്ടങ്ങളെ രാജ്യത്തിൻ്റെ ദീർഘകാല വികസന സ്വയം പര്യാപ്തത ലക്ഷ്യങ്ങളുമായി നേരിട്ട് ബന്ധിപ്പിക്കാനാണ് ഇത് ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട ഉപഗ്രഹ സാങ്കേതിക വിദ്യകൾ, പൊതു സ്വകാര്യ പങ്കാളിത്തം എന്നിവയിലുണ്ടായ വൻ വളർച്ചയിലൂടെ പശ്ചാത്തലത്തിൽ വികസിത് ഭാരത് എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനുള്ള ISROയുടെ സംരംഭങ്ങളെ ഈ പ്രമേയം അടയാളപ്പെടുത്തുന്നു. നാഷണൽ സ്പേസ് ഡേ ആഘോഷങ്ങളുടെ ഭാഗമായി പരിപാടികൾ നടത്തുന്നതിനായി രാജ്യത്തെ 7 മേഖലകൾ ആയി തിരിച്ചിരിക്കുന്നു. മുൻ വർഷങ്ങളിലെ പോലെ കേരളം, ലക്ഷദ്വീപ്, മാഹി എന്നിവ ഉൾപ്പെടുന്ന സോൺ 7 പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനുള്ള ചുമതല VSSC, LPSC, IASU, IASD എന്നീ സ്ഥാപനങ്ങൾക്കാണ്. സോൺ 7 സംഘടിപ്പിച്ച പരിപാടികൾ വിവിധ സ്ഥലങ്ങളിലെ സ്കൂളുകളിലും സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നടത്തിയ സിമ്പോസിയങ്ങളും പ്രദർശനങ്ങളും മേഖലയിലെ എല്ലാ ISRO കേന്ദ്രങ്ങളിലും നടത്തിയ ഓപ്പൺ ഹൗസ് പരിപാടികളും ISROയുടെ പിന്തുണയുടെ സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും സംഘടിപ്പിച്ച പരിപാടികളും ഉൾപ്പെടുന്നു. തിരുവനന്തപുരം ജവഹർ നവോദയ വിദ്യാലയത്തിൽ നടന്ന സിമ്പോസിയത്തോടും ദ്വിദിന പ്രദർശനത്തോടും കൂടി NSPD 2026 ആഘോഷങ്ങൾക്ക് 2026 ഓഗസ്റ്റ് 7 തുടക്കമായി. 2047 ഭാരതത്തിൻ്റെ 100th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ ഒരു ഭാരതീയൻ ചന്ദ്രൻ്റെ മണ്ണിൽ കാൽകുത്തണം എന്നതാണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികളുടെ പ്രധാന ദൗത്യങ്ങളിൽ ഒന്ന്. ഇതിലേക്കായി സ്പേസ് ഡോക്കിംഗ് എക്സ്പീരിയൻസ്, ചന്ദ്രയാൻ 4, 5 ദൗത്യങ്ങൾ, ഗഗൻയാൻ പദ്ധതി എന്നിവയുമായി ISRO മുൻപോട്ട് പോവുകയാണ്. ഈ ഉദ്യമങ്ങളെപ്പറ്റി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക, പുതിയ തലമുറ ശാസ്ത്രജ്ഞരെയും സാങ്കേതിക വിദഗ്ധരെയും വാർത്തെടുക്കുക, അതിലൂടെ വികസിത ഭാരതം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുക എന്നതാണ് NSPD പ്രധാന ലക്ഷ്യം.
1: ഇന്ത്യൻ ബഹിരാകാശ മേഖലയിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വിപ്ലവകരമായ മാറ്റമാണ് സ്വകാര്യ പങ്കാളിത്തത്തിന് വഴി തുറന്നത്. ഇത് സ്റ്റാർട്ടപ്പുകൾക്കും യുവ സംരംഭകർക്കും ഈ രംഗത്തേക്ക് കടന്നുവരാൻ വലിയ അവസരമൊരുക്കി. ഇൻസ്പേസ് പോലുള്ള സംവിധാനങ്ങളിലൂടെ വലിയൊരു വിപ്ലവത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത്. ബഹിരാകാശ ഗവേഷണം കേവലം ലബോറട്ടറികളിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല, അത് കുട്ടികളുടെ ചിന്താധാരകളെ ഉണർത്തേണ്ട ഒന്നാണ്. കുട്ടികളിൽ പ്രായോഗിക ശാസ്ത്രാവബോധം വളർത്തുന്നതിനായി ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് കേരള ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം ചാലക്കുടി മേഖലാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി പ്രത്യേക ടെലിസ്കോപ്പ് നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്വന്തമായി ടെലിസ്കോപ്പ് നിർമ്മിച്ച് വാന നിരീക്ഷണം നടത്താൻ കുട്ടികളെ പ്രാപ്തരാക്കുന്ന ഈ പരിപാടിയെക്കുറിച്ച് സയന്റിഫിക് ഓഫീസർ മുബീൻ നൂറുദ്ദീൻ.
2: നമ്മുടെ കേരള ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ചാലക്കുടി മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ വെച്ച് ഓഗസ്റ്റ് 23 ഞങ്ങൾ ഒരു നാഷണൽ സ്പേസ് ഡേ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഇത്തവണത്തെ നമ്മളുടെ പ്രധാന ലക്ഷ്യം കുട്ടികളിൽ സ്പേസ് സയൻസിനെ കുറിച്ചുള്ള ഒരു ആവേശം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. കേവലം തിയറി അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ വായിച്ചു പഠിക്കുന്നതിനപ്പുറം കുട്ടികൾക്ക് നേരിട്ട് അത് അനുഭവിച്ചറിയാൻ ഒരു അവസരമൊരുക്കുകയാണ്. പ്രത്യേകിച്ച് ഒപ്റ്റിക്സ് അല്ലെങ്കിൽ പ്രകാശശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചും പ്രായോഗിക ജ്യോതിശാസ്ത്രത്തെക്കുറിച്ചും ഒക്കെയാണ് ക്ലാസുകൾ. ഇതിന്റെ ഏറ്റവും വലിയൊരു ആകർഷണം എന്താണെന്ന് വെച്ചാൽ പങ്കെടുക്കുന്ന കുട്ടികൾ സ്വന്തമായി ഒരു ടെലസ്കോപ്പ് നിർമ്മിക്കാൻ പഠിക്കുന്നുണ്ട്. സ്വന്തമായി ഉണ്ടാക്കിയ ടെലസ്കോപ്പിലൂടെ രാത്രിയിലെ ആകാശം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷവും ജിജ്ഞാസയും അത് കുട്ടികളിൽ വലിയൊരു ശാസ്ത്രബോധം വളർത്താൻ സഹായിക്കും. ഈ മേഖലയിൽ ഒരുപാട് വർഷത്തെ അനുഭവ സമ്പത്തുള്ള വിദഗ്ധർ തന്നെയാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കും ശാസ്ത്രത്തിൽ താല്പര്യമുള്ള ഏത് വ്യക്തിക്കും ഇതിൽ പങ്കെടുക്കാം. തികച്ചും സൗജന്യമായിട്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. പരമാവധി ആളുകൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, ഈ അവസരം പ്രയോജനപ്പെടുത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം.
1: വിദ്യാഭ്യാസ രംഗത്ത് ബഹിരാകാശ ശാസ്ത്രത്തെ കൃത്യമായി സംയോജിപ്പിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ക്ലാസ് മുറികളിൽ ശാസ്ത്ര തത്വങ്ങൾ ലളിതമായി അവതരിപ്പിക്കുമ്പോൾ കുട്ടികളിൽ ജനിക്കുന്ന ചോദ്യങ്ങളാണ് നാളത്തെ വലിയ ശാസ്ത്രജ്ഞരെ സൃഷ്ടിക്കുന്നത്. ബഹിരാകാശ ശാസ്ത്രവും കുട്ടികളും പാഠ്യപദ്ധതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും സ്കൂൾ തലത്തിൽ നൽകേണ്ട പ്രോത്സാഹനങ്ങളെക്കുറിച്ചും ശാസ്ത്ര അധ്യാപകനായ ഡോക്ടർ TV വിനീഷ്.
3: സ്കൂൾ തലത്തിൽ കുട്ടികൾ വളരെ താല്പര്യത്തോടെ പഠിക്കുന്ന ഒരു വിഷയമാണ് ജ്യോതിശാസ്ത്രം. സ്കൂൾ തലത്തിലെ ജ്യോതിശാസ്ത്ര പഠനത്തെക്കുറിച്ച് പ്രധാനമായും 3 കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, അത് സ്വാഭാവികമായി കുട്ടികളിൽ ഉണ്ടാകുന്ന വിസ്മയത്തെ, കൗതുകത്തെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ്. എല്ലാ കുട്ടികളിലും ഉണ്ടാകുന്ന ചില ചോദ്യങ്ങളാണ്: എന്തുകൊണ്ടാണ് രാത്രിയും പകലും മാറി മാറി വരുന്നത്? എന്തുകൊണ്ടാണ് പകൽ നക്ഷത്രങ്ങളെ കാണാത്തത്? എന്തുകൊണ്ടാണ് സൂര്യൻ്റെ പ്രകാശത്തിനുള്ള ചൂട് ചന്ദ്രൻ്റെ പ്രകാശത്തിന് ഇല്ലാത്തത് എന്നതൊക്കെ. ഈ കൗതുകങ്ങളെ, ഈ വിസ്മയങ്ങളെ, ഈ ചോദ്യങ്ങളെ കൃത്യമായി വിശദീകരിക്കുകയും കാര്യകാരണ ബന്ധത്തിലധിഷ്ഠിതമായി യുക്തിഭദ്രമായി തെളിവുകൾ വച്ചുകൊണ്ട് അതിനുത്തരം നൽകുകയും ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ അന്വേഷിക്കാനും അറിയാനുമുള്ള പ്രേരണ സ്വാഭാവികമായി വികസിക്കുന്നു. സയൻസ് നേടിയ അറിവുകൾ കുറെ കാണാപ്പാഠം പഠിച്ചതുകൊണ്ട് മാത്രമായില്ല, സയൻസ് എങ്ങനെയാണ് അറിവിന് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന രീതി കൂടി മനസ്സിലാക്കണം. അതാണ് രണ്ടാമതായി

ഈ ജ്യോതിശാസ്ത്ര പഠനത്തിലൂടെ കുട്ടികൾ നേടുന്ന ഒരു കാര്യം. മൂന്നാമത്തെ കാര്യം, ഇന്ത്യ എന്ന രാജ്യം ഈ രംഗത്തുണ്ടാക്കിയ മഹത്തായ നേട്ടങ്ങളാണ്. വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ബഹിരാകാശ യാത്രികരെ കുറിച്ചും നമ്മുടെ പദ്ധതികളെ കുറിച്ചും നമ്മൾ നേടിയ അഭിമാനകരമായ നേട്ടങ്ങളെ കുറിച്ചും അറിയുമ്പോൾ കുട്ടികൾക്ക് അതിനെല്ലാം വലിയ താല്പര്യമുണ്ടാകുന്നു. ശാസ്ത്രം നമ്മൾ പറയുന്ന കേവല യുക്തിക്ക് അപ്പുറമുള്ള ഒന്നാണ് എന്ന് തിരിച്ചറിയാൻ കുട്ടിക്ക് അവസരം നൽകുന്ന ഒന്നുകൂടിയാണ് ജ്യോതിശാസ്ത്ര പഠനം. ശാസ്ത്രാവബോധമുള്ള തലമുറയായിട്ട് അവരെ വളർത്താൻ ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ നേട്ടങ്ങളെ കുറിച്ച് അഭിമാനബോധമുള്ളവരായിട്ട്

റോക്കറ്റ് ഭാഗങ്ങൾ സൈക്കിളിൽ ചുമന്നുകൊണ്ടുപോയി തിരുവനന്തപുരം തുമ്പയിൽ തുടങ്ങിയ ഒരു കൊച്ചു ശാസ്ത്ര സ്വപ്നം ഇന്ന് പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളിലേക്ക് ഭാരതത്തിന്റെ കയ്യൊപ്പ് ചാർത്തുന്ന വടവൃക്ഷമായി വികാസം പ്രാപിച്ചു. വിക്രം സാരാഭായിയുടെയും സതീഷ് ധവാന്റെയും APJ അബ്ദുൽ കലാമിന്റെയും ദീർഘവീക്ഷണത്തിൽ വിരിഞ്ഞ ആ സ്വപ്നങ്ങൾക്ക് ഇന്ന് അതിരുകളില്ല. ബഹിരാകാശ ശാസ്ത്രം എന്നത് അതിസങ്കീർണമായ സൂത്രവാക്യങ്ങൾ മാത്രമല്ല, മാനവരാശിയുടെ പുരോഗതിക്കും ഉന്നമനത്തിനുമുള്ള മഹത്തായ ഉപാധിയാണെന്ന് ഇന്ത്യ ലോകത്തിന് കാട്ടിക്കൊടുത്തു. കാർഷിക മേഖലയ്ക്കും കാലാവസ്ഥാ പ്രവചനത്തിനും വിവര സാങ്കേതിക വിദ്യയ്ക്കുമെല്ലാം കരുത്തു പകർന്ന് സാധാരണക്കാരന്റെ അത്താണി കൂടിയായി മാറിയിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ബഹിരാകാശ സാങ്കേതിക വിദ്യ. വരുന്ന August 23 നാം വീണ്ടും ഒരു ബഹിരാകാശ ദിനം ആഘോഷിക്കുമ്പോൾ അത് ഓരോ ഭാരതീയനിലും ആത്മവിശ്വാസത്തിന്റെയും അഭിമാനത്തിന്റെയും പുതിയൊരു സൂര്യോദയം കൂടിയാണ്. ആകാശത്തിന് അതിരുകൽപ്പിച്ചിരുന്ന ഒരു കാലത്ത് നിന്നും ആകാശത്തിനപ്പുറവും നമ്മൾ കീഴടക്കുമെന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഇന്ത്യയുടേത്. സ്വപ്നം കാണാൻ മടിയില്ലാത്ത, സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിനായി കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറുള്ള ഒരു തലമുറ ഉള്ളിടത്തോളം ഭാരതത്തിന്റെ വിജയഗാഥ തുടരുക തന്നെ ചെയ്യും. വിസ്മയകരമായ ശാസ്ത്ര നേട്ടങ്ങളോടെ നവഭാരതം ലോകത്തിന്റെ നെറുകയിൽ എന്നും ശോഭിക്കും. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലമിജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.

പൂക്കളും പൂത്തുമ്പികളും ഓണത്തിന്റെ വരവറിയിച്ച് വർണ്ണസുന്ദരമായ കാഴ്ചകൾ ഒരുക്കുമ്പോൾ സന്ദേശങ്ങളിലൂടെ സ്നേഹത്തിന്റെ പൂക്കളമൊരുക്കി സന്തോഷത്തിന്റെ പൂത്തുമ്പികൾ പറന്നെത്തുന്ന നിങ്ങളുടെ ഹലോ സന്ദേശ ഗാനം ഇതാ വീണ്ടും. ആദ്യം നമുക്കൊരു കത്ത് നോക്കാം.

0: പ്രിയ ആകാശവാണിക്ക്, ഞാൻ സുരേന്ദ്രബാബു. എൻ്റെ മകൻ ഡോൺ ബാബുവിൻ്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് 2. മകൻ എറണാകുളം ലോ കോളേജിൽ പഠിക്കുന്നു. ഹോസ്റ്റലിലാണ് താമസം. മകൻ ചെറിയ കലാകാരനാണ്, പാട്ട് പാടുന്ന വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് വിളിച്ചു നോക്കാം, പാട്ട് പാടുന്ന വ്യക്തിയെ കൊണ്ട് നമുക്ക് പാടിച്ചു നോക്കാം. ഹലോ ഡോൺ അല്ലേ? ഡോൺ തിരക്കാണോ? ഡോൺ
1: അല്ലല്ല, പറഞ്ഞോളൂ പറഞ്ഞോളൂ.
0: ഡോൺ തിരക്കല്ല എങ്കിൽ മലരെ മൗനമ എന്ന പാട്ട് പാടിത്തരുവോ? നിങ്ങൾ പാടിത്തരുവോ? ഇല്ലേ,
1: ഞാൻ പാട്ട് പാടുന്നെങ്ങനെ അറിയണേ?
0: നിങ്ങൾ പാടുമെന്ന് അറിയാന്നുള്ളതുകൊണ്ടല്ലേ വിളിച്ച് പാടിത്തരുമെന്ന് ചോദിച്ചത്. നിങ്ങൾ എന്തൊരു ജാടയാണ്!
1: ഞാൻ വിളിക്കുന്ന
0: ഒഴി വന്നും പറയണ്ട, പാട്ട് പാടാൻ പറ്റൂല്ലേ? മലരെ മൗനമ.
1: ഞാന് ഒരു സെക്കൻഡ്, ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കോട്ടെ. ഞാൻ
0: ശരി,
1: ഇത് ആരെ വിളിക്കുന്നത്?
0: അതൊക്കെ പറയാം, എന്തായാലും പാടാൻ വേണ്ടിട്ട് പുറത്തോട്ടിറങ്ങില്ല. അത് ആദ്യം നടക്കട്ടെ.
1: സൗണ്ട് ഇച്ചിരി ക്രാക്കൊക്കെ ഉണ്ട്
0: കേട്ടോ. അതൊക്കെ
1: പാതി ജീവൻ കൊണ്ട് ദേഹം വാഴ്ന്നു വന്നതോ, നീതി ജീവനെ പാർത്ത് പോത് വന്നതോ, ഏതോ സുഖം ഉള്ളോരുതേ ഏതോ മനം തല്ലാരുത്, ഏതോ സുഖം ഉള്ളോരുതേ ഏതോ മനം തല്ല.

0: مولاي ماي ليري مولا ماي مولا ليه ലൈനൊക്കെ ഒത്തിരി ഞാൻ കുറെ ആയിട്ട് പാടിയിട്ട് ഇത് ആരെ വിളിക്കുന്നേ
1: ആരൊക്കെ വിളിക്കാൻ സാധ്യതയുണ്ട്? അത് വിളിച്ചാൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് പാട്ട് പാടി തരുമോ ചോദിക്കാൻ ആരൊക്കെയുണ്ട്?
0: നല്ല സൗണ്ട് മൊഡ്യൂൾ, ഒരു സൗണ്ട് ക്വാളിറ്റി ഉള്ള ആളാണെന്ന് തോന്നുന്നു. ഞാൻ ഇതിൽ സ്റ്റുഡിയോയിൽ നിന്ന് എല്ലാം പഴയ ഒത്തിരി സ്റ്റുഡിയോകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വല്ലോ
1: സ്റ്റുഡിയോ എന്നൊക്കെ വിളിച്ച് പാട്ടൊക്കെ പാടിക്കും.
0: അല്ല, അങ്ങനെ പറഞ്ഞ ആൾക്ക് നല്ല സൗണ്ട് ഉണ്ട് എന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞ.
1: എന്നാണ് ഈ ശബ്ദത്തിൽ നമുക്കൊരു ഒറിജിനൽ പാട്ട് കേൾക്കാൻ പറ്റുക? ഞാൻ സത്യം പറഞ്ഞാൽ വിളിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് വൈകിയാണെങ്കിൽ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു.
0: ഓക്കേ ഓക്കേ. ആ,
1: ഹാപ്പി ബർത്ത്ഡേ ടു യു.
0: ഓ, താങ്ക് യു താങ്ക് യു.
1: ഓഗസ്റ്റ് 2-ന് എന്തായിരുന്നു ആഘോഷം?
0: പിറന്നാളായിരുന്നു.
1: അതുകൊണ്ടല്ലേ ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നത്. നമ്മളെ നമ്മളെ നാട്ടിലൊക്കെ പിറന്നാളിനാണ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെയോ?
0: അതെ അതെ, തീർച്ചയായും പിറന്നാളാണ്.
1: ലോ കോളേജിലെ ജീവിതം എങ്ങനെ പോകുന്നു? കോഴ്സ് കഴിയാറായോ?
0: ഇത് ആരാ വിളിക്കുന്നത്?
1: ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നതിനെല്ലാം ഒരേ ചോദ്യം തന്നെ നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരുന്നാൽ ഇതെങ്ങനെ മുന്നോട്ട് പോകും?
0: നന്നായിട്ട് പോണു, നന്നായിട്ട് പോണു.
1: ഓക്കെ, അത് കഴിഞ്ഞിട്ട് അഡ്വക്കേറ്റ് ആയിട്ട് എൻറോൾ ചെയ്യാനാണോ, അതോ കൂടുതൽ തുടർന്ന് പഠനമാണോ, അതോ എന്താണ് ഉദ്ദേശം? അതോ ഉദ്ദേശം ഒന്നും ആയില്ലേ?
0: ഇല്ല, എൻറോൾ ചെയ്യാനുള്ള ഇത് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി പിന്നെ വേറെ എക്സാം ഒക്കെ എഴുതിയേക്കുന്ന എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്നുള്ള രീതിയില്.
1: ഇതിന്റെ കൂടെ പാട്ടും കൂടെ കൊണ്ടുപോകണം അല്ലേ?
0: അതെ അതെ, സംഗീതം കാര്യമായിട്ട് നോക്കണം.
1: ഈ അച്ഛന് ഡോൺ മലരെ മൗനമാ പാടുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലേ?
0: ആ, ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലെ പാട്ട് എല്ലാവർക്കും ഞാൻ പാടുന്നത് ഭയങ്കര ഇഷ്ടമാണ്.
1: അദ്ദേഹമാണ് ആകാശവാണിയുടെ ഹലോ സന്ദേശകാരൻ പരിപാടിയിലേക്ക് കത്തെഴുതിയിട്ട് മോനെ കൊണ്ട് മലരെ മൗനമാ പാട്ട് പാടിക്കണം എന്ന് കത്തെഴുതി.
0: ഓ, ശരി ശരി. ആകാശ വിളിക്കുന്ന ആളുടെ സൗണ്ട് കേട്ടപ്പോ എന്തോ സംതിങ് സ്റ്റുഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ആളാണെന്ന് എനിക്ക് തോന്നി.
1: ഇവിടെ എന്തോ കുഴപ്പക്കാരനാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായി.
0: എന്തോ കലയായിട്ട് ബന്ധപ്പെട്ട ആരോ ആണെന്ന് മനസ്സിലായി.
1: സൗത്തിലെ ഏറ്റവും കൂടുതൽ തവണ കവർ വേർഷൻസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പാട്ടായിരിക്കും അല്ലേ ഈ മലരെ മൗനമ? അതിന്റെ കോമ്പോസിഷൻ വൈസ് ആയാലും അതിന്റെ വരികൾ, വൈരമുത്തുവിന്റെ വരികളായാലും അതിന്റെ എക്സ്പ്രഷൻ കിങ് ആൻഡ് ക്യൂൻ ആയിട്ടുള്ള SPB ജാനകിയും കൊടുത്തിരിക്കുന്ന വളരെ ന്യൂവാൻസസ് ഒക്കെ ആയാലും ഇങ്ങനെ വളരെ വളരെ പ്രത്യേകതകൾ കൊണ്ട് ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ആർക്കും ഒന്ന് മൂളാൻ തോന്നുന്ന കൊതിപ്പിക്കുന്ന ഒരു പാട്ടല്ലേ? അതെ അതെ അതെ. അതിന് വരികളും വളരെ മനോഹരമായിട്ടുള്ള വരികളല്ലേ?
0: ശരിയാണ്. പാതി ജീവൻ കൊണ്ട്
1: ദേഹം വാഴ്ന്നു വന്നതോ, മീതി ജീവൻ ഉന്നൈ പാർത്ത പോതു വന്നതോ അല്ലേ? എത്ര ലളിതമായിട്ടാണ് ഈ അർത്ഥനാരീശ്വര സങ്കല്പം പുള്ളി നൈസായിട്ട് പറഞ്ഞു വെച്ചേക്കുന്നത് അല്ലേ? ചുമ്മാ അല്ല, 7 നാഷണൽ അവാർഡ് കിട്ടിയത്.
0: കാണാൻ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടില് ചെന്നൈയിൽ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് യാദൃശ്യമായിട്ട് ഞാൻ കണ്ടിരുന്നു. ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു.
1: അത് ശരി, അദ്ദേഹത്തിന് നല്ല കനമുള്ള ശബ്ദമാണല്ലോ. ആ ശബ്ദത്തിൽ എന്തെങ്കിലും പറഞ്ഞോ? അല്ല, അതോ ഡോൺ അങ്ങോട്ട് പറഞ്ഞോ, അയ്യാ ഉങ്ക പാട്ടുകൾ കേട്ട് കേട്ട് താൻ തമിഴ് കത്തിക്കുന്നു?
0: എനിക്ക് ഇല്ലില്ല, തമിഴ് എനിക്ക് അത്ര നല്ല വശമില്ലായിരുന്നു. എങ്കിലും ഞാൻ എന്റെ അറിയാവുന്ന പാതി മലയാളം ഇംഗ്ലീഷ് എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് അദ്ദേഹത്തിന് മനസ്സിലായി തോന്നുന്നു. വന്ന ആൾക്ക് ഒരു ഫോട്ടോ എടുക്കണമെന്നുള്ളത് മനസ്സിലായതുകൊണ്ട് എന്നെ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചു.
1: ഇതൊരു ചലച്ചിത്രഗാന പരിപാടിയാണ്. നമുക്കൊരു പാട്ട് വെക്കണം. ഏത് പാട്ട് വെക്കണം?
0: എൻ വീട്ടുതോട്ടത്തിൽ പൂവെല്ലാം കേട്ടുപ്പാർ, എൻ വീട്ട ജനൽ കമ്പി എല്ലാമേ കേട്ടുപ്പാർ, എൻ വീട്ടു തെന്നം കിച്ചൈ ഒന്നാ കേട്ടുപ്പാർ, എൻ പേര് സൊല്ലുമേ.
1: വീണ്ടും ഒരു അർജുൻ സിനിമയിലെ പാട്ടാണ്. അർജുൻ ഫാനാണ്?
0: അർജുൻ സിനിമയിലെ പാട്ടുകളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഭാഗ്യം തോന്നുന്നു. എല്ലാ അടിപൊളി പാട്ടുകളാണ്.
1: 90s അദ്ദേഹത്തിന്റെ കുറെ പാട്ടുകൾ സിനിമകളിൽ നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ. അപ്പോ എന്തായാലും വലിയ സന്തോഷം താങ്കളുമായിട്ട് സംസാരിക്കാൻ.
0: ഒത്തിരി സന്തോഷം, ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല.
1: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. വൈരമുത്തുവിന്റെ വരികൾക്ക് ഏറെ ബഹുമാനം നൽകി പാടിയത് SP ബാലസുബ്രഹ്മണ്യവും സുജാതയും. നമുക്ക് പാട്ട് കേൾക്കാം.
0: സന്തോഷം.

0: നമസ്കാരം, ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ഓമല്ലൂരിനടുത്ത് പ്രക്കാനത്ത് നിന്ന് എഴുതുന്നു. എന്റെ മകൾ ഗ്രീഷ്മ കെ നായർ പത്തനംതിട്ട റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു. മോളെ ഈ സന്ദേശഗാനം പരിപാടിയിൽ ഉൾപ്പെടുത്തുമോ? മോൾക്ക് ഈ പരിപാടി വളരെ ഇഷ്ടമാണ്. അവൾ ജോലിക്ക് പോകാൻ ഒരുങ്ങി നിന്ന് താമസിച്ചാലും ഈ പരിപാടി കേട്ടിട്ടേ പോകാറുള്ളൂ. ഞാൻ എപ്പോഴും പരിപാടികൾ കേൾക്കുന്നയാളാണ്. മോളും വീട്ടിലുള്ളപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ കേൾക്കും. മോളെ വിളിക്കുമല്ലോ എന്ന് അമ്മ ഉഷ. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ. ഹലോ, ഇത് ഗ്രീഷ്മ മാഡം അല്ലേ? ഗ്രീഷ്മ മാഡം ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ തിരക്കുള്ള ജോലിക്കിടയിൽ റേഡിയോ ഒക്കെ കേട്ടോണ്ടിരിക്കുകയാണെന്നാണല്ലോ പരാതി. ഈ റേഡിയോ ഭ്രാന്ത് കാരണം വലിയ ബുദ്ധിമുട്ടുകളെന്നാണ് ആൾക്കാര് പറയുന്നത്. ഈ പരാതി പറഞ്ഞ ആളാരാണെന്ന് അറിയണ്ട? അങ്ങനെയൊന്നും ഇല്ലെന്ന് മാഡം പറഞ്ഞാൽ ശരിയാവൂലല്ലോ.
1: പരാതി പറഞ്ഞ ആൾ എന്റെ അമ്മയായിരിക്കും.
0: അത് ശരി. ഏതെങ്കിലും അമ്മ മക്കളെ കുറിച്ച് ഇങ്ങനെ പരാതി പറയൂ? അപ്പൊ അങ്ങനെ അത്തരത്തിൽ അമ്മയെ ബുദ്ധിമുട്ടിക്കുന്ന മകളായിരിക്കും.
1: ഒന്നുമില്ല, ബുദ്ധിമുട്ടിക്കാറേ ഇല്ല.
0: ഈ ഓമല്ലൂരിന്റെ

0: സമയത്ത് പ്രക്കാനത്ത് നിന്ന് ഒരു ഉഷയ്ക്കാണ് ഈ പരാതിയുള്ളത്.
1: അതെ അതെ,
0: അതേന്നോ,
1: അതെന്താ അമ്മയാ
0: എന്റെ ആരോപണങ്ങളെല്ലാം സമ്മതിച്ചു.
1: സമ്മതിച്ചിരിക്കണം.
0: അത് ശരി, ഒരാളെ വിളിച്ച് അയാളുടെ കുറ്റങ്ങളെല്ലാം പറയുമ്പോഴത്തേക്ക് എല്ലാം ഇങ്ങനെ ചിരിച്ചോണ്ട് സമ്മതിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ആളായിരിക്കും.
1: എന്റെ അമ്മയായിരിക്കുമല്ലോ പരാതി ഉന്നയിച്ചിരിക്കുന്ന ആള്, അപ്പം സ്വാഭാവികമായിട്ടും
0: ഞാൻ കുറെ
1: സമ്മതിക്കാനല്ലോ.
0: കുറ്റങ്ങളാണ് പറഞ്ഞത്. ഇത് പറയുന്ന കേട്ടാ തോന്നും എങ്ങാണ്ട് അവാർഡ് കിട്ടി, പത്മശ്രീ ഒക്കെ കിട്ടിയത് വിളിച്ചു പറഞ്ഞ പോലെയാണല്ലോ സന്തോഷം.
1: അല്ല, എനിക്ക് ഈ സൗണ്ട് കേട്ടപ്പോ മനസ്സിലായി ആരാണെന്ന്.
0: അത് കൊള്ളാം, ഇത്രയും കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടും വീണ്ടും ചിരി നിർത്തുന്നില്ല.
1: ഇല്ല,
0: അതെന്താ,
1: അല്ല എനിക്ക് ആളെ മനസ്സിലായതുകൊണ്ട്.
0: ആളെ മനസ്സിലായോ? ആരാ?
1: ഞാൻ എന്നും റേഡിയോ കേട്ടിട്ട് രാവിലെ എന്തായാലും പോകുന്ന ധൃതി വിചാരിക്കും, എങ്കിലും സന്ദേശഗാനം മുടക്കാറില്ല.
0: ഈ സന്ദേശഗാനമാണ് ഇവിടുത്തെ പ്രശ്നം. സന്ദേശഗാനം കേൾക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വൈകുന്നു.
1: വ്യാഴാഴ്ചകളിലായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത്, പാട്ട് കേട്ടിട്ടേ പോത്തോളും.
0: വ്യാഴാഴ്ചകളിൽ താങ്കൾ ഓഫീസിലെത്താൻ വൈകുന്നു എന്നാണ് പരാതി.
1: അതെ, പാട്ട് കേൾക്കുന്നതിൽ കൂടുതൽ ഈ സംസാരം, അതായത് ആൾക്കാരുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര നല്ല രസമാണ് കേൾക്കാൻ. അപ്പൊ അതെന്തായാലും മിസ് ചെയ്യാറില്ല, പരമാവധി കേട്ടിട്ട് എന്നെ വെച്ചിട്ട് കൃത്യസമയത്ത് തന്നെയാണ് ഓഫീസിലേക്ക് വരുന്നത്.
0: എന്നിട്ട് ആ പരിപാടിയിൽ നിന്ന് താങ്കളോട് വിളിച്ച് സംസാരിച്ചപ്പോ എന്ത് തോന്നുന്നു?
1: വളരെ സന്തോഷമുണ്ട്, പക്ഷെ അമ്മ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
0: അതാണ്
1: അമ്മക്ക് ഞാനൊരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇതുപോലെ.
0: അത് ശരി, അമ്മ തിരിച്ച് സർപ്രൈസ് തന്നതാണ്.
1: അമ്മ സർപ്രൈസ് ആണ്, പക്ഷെ ഇത്ര പെട്ടെന്ന് അമ്മ ഇങ്ങനെ ചെയ്യുമെന്ന്
0: ഒട്ടും പ്രതീക്ഷിച്ചില്ല.
1: ഒട്ടും പ്രതീക്ഷിച്ചില്ല.
0: നമ്മളൊരു ബർത്ത്ഡേക്കാണ് ഒരു പണി പ്രതീക്ഷിച്ചിരുന്നത്. അമ്മയ്ക്ക് അത് കാര്യം മനസ്സിലായി. ബർത്ത്ഡേക്ക് ആവുമ്പോഴത്തേക്ക് ഗ്രീഷ്മ പ്രതീക്ഷിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലാത്തൊരു സമയത്തങ്ങ് വിളിച്ചേക്കാം എന്ന് വിചാരിച്ചു. ഇപ്പോ ഡ്യൂട്ടിയിലാണെന്നറിയാം, അധികം സമയം എടുക്കുന്നില്ല. ഇഷ്ടമുള്ള ഒരു പാട്ട് പറയാമോ?
1: പെട്ടെന്ന് ചോദിക്കുമ്പോ
0: സമാധാനമായി ആലോചിച്ചാൽ മതി. ശരി, അമ്മ തന്ന പണിയാണല്ലോ, എന്നാ പിന്നെ അമ്മയുടെ പേര് തന്നെ ഇരിക്കട്ടെ. എന്തായാലും നന്നായി,
1: ഇങ്ങനെ വിളിച്ചതിൽ ഭയങ്കര സന്തോഷം.
0: ആ, അങ്ങനെ സന്തോഷിപ്പിക്കാനല്ലേ നമ്മളുള്ളത്.
1: അതെ, എന്തായാലും ഈ സൗണ്ട് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി കേട്ടോ.
0: അതുകൊണ്ടാണല്ലോ ഞാൻ കൂടുതൽ കിടന്ന് ഉരുളാത്തത്. കാരണം എന്തൊക്കെ പറഞ്ഞാലും കറങ്ങിത്തിരിഞ്ഞ് അത് എവിടെ എത്തുമെന്ന് അറിയാം.
1: അറിയാം.
0: അതുകൊണ്ട് ഞാൻ ഇനി ശബ്ദം മാറ്റി സംസാരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതെ, എല്ലാം നിങ്ങൾക്കെല്ലാം എന്നെ മനസ്സിലാവുന്നു. എന്താണ് കേട്ട് കേട്ട് മടുത്തുന്നോ? പരിചയമായി. എന്തായാലും വലിയ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതില്. ഇനിയും സമയം കിട്ടുമ്പോഴെല്ലാം റേഡിയോ കേൾക്കുക, നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുക. കൈതപ്പുറത്തിന്റെ വരികൾക്ക് മോഹൻ സിത്താര ഈണം നൽകി ജയചന്ദ്രൻ പാടിയ പാട്ടാണ് താങ്കൾ ചോദിച്ചത്. നമുക്ക് പാട്ട് കേൾക്കാം.
1: താങ്ക് യു.

0: ഹലോ സന്ദേശഗാനം. 55 വർഷം മുൻപ് 1971 പാലായ്ക്കടുത്ത് ഇടനാട്ടിൽ ശക്തിവിലാസം NSSHS ൽ SSLC ഒരുമിച്ച് പഠിച്ചു പിരിഞ്ഞുപോയ ഒരു പാട്ടുകാരൻ സുഹൃത്തിനെയും പാട്ടുകാരിയായ ഭാര്യയെയും വീണ്ടും കണ്ടുമുട്ടിയതിലുള്ള സന്തോഷത്തിലാണ് ഈ കത്ത്. ആ സെന്റൻസ് വായിച്ച് ഞാൻ ശ്വാസം മുട്ടിപ്പോയി. ഞങ്ങൾ പഴയ 10-ാം ക്ലാസ്സുകാർ കുറെ പേർ വളരെ പരിശ്രമത്തിന് ശേഷം സമ്പർക്കം പുലർത്തി ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചു. 35 പേരെ കണ്ടുമുട്ടാനും വീണ്ടും ഓർമ്മ പുതുക്കാനുമായി ഭൂരിഭാഗം സഹപാഠികളും 1971 ശേഷം കണ്ടുമുട്ടുന്നതും ആദ്യം. രൂപവും ഭാവവും മാറിയ പലരും തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല. പാലക്കാരനായ എന്റെ സുഹൃത്ത് പാലക്കാട് സ്ഥിരതാമസമാക്കിയ MD ശിവരാമൻ ഭാര്യ ഗീതയും അങ്ങനെ കണ്ടുമുട്ടിയവരാണ്. രണ്ടുപേരും നല്ല ഗായകരാണ്. ശിവരാമൻ സ്കൂളിൽ മത്സരങ്ങളിലെല്ലാം സമ്മാനം വാങ്ങാറുണ്ടായിരുന്നു. പാലക്കാടുള്ള എന്റെ സുഹൃത്ത് ശിവരാമനെ വിളിച്ച് ആശംസകൾ കൈമാറണമെന്നും ഒരു പാട്ട് പാടിക്കണമെന്നും താൽപര്യപ്പെടുന്നു. അവർ രണ്ടുപേരും ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളും എഴുത്തുപെട്ടിയിലും മറ്റും കത്തെഴുതുന്നവരുമാണ്. വിളിക്കുമെന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു. ശിവരാമന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആശംസകളോടെ TK വിജയൻ നായർ, പാല. വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ,
0: ശിവരാമൻ സാറാണോ?
1: അതെ അതെ.
0: ശിവരാമൻ സാറ് തിരക്കിലാണോ?
1: ഇല്ല ഇല്ല, വെറുതെ ഇരിക്കുക.
0: ആണോ? അപ്പൊ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഒരു പാട്ടൊക്കെ പാടാം. ആ, അടുത്ത ഒരു പാട്ടുകാരിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ആണോ? അതോ ഒരു പാട്ടുകാരിയല്ലേ. നിർബന്ധിച്ച പാടൂലേ? ഞാൻ നിർബന്ധിച്ചിരിക്കുന്നു. സ്കൂളില് മുതല് സമ്മാനം മേടിച്ചുകൊണ്ടിരുന്ന ഒരാള് പെട്ടെന്ന് പാട്ടൊക്കെ മറന്നുപോയ.
1: അത് കൊല്ലങ്ങളത്ത്
0: അതില് കാര്യൊന്നുമില്ല. ഈ പാട്ടൊക്കെ എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ വിട്ടുപോകുന്ന കാര്യങ്ങളല്ലല്ലോ. നിങ്ങള് വർഷങ്ങൾക്ക് ശേഷം സ്കൂളിലെ കൂട്ടുകാരെല്ലാരും കൂടി ഒരുമിച്ച് ചേർന്നിട്ട് എന്തൊക്കെയായിരുന്നു വിശേഷങ്ങൾ?
1: വിശേഷങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും അവനെ കഴിയുന്ന പ്രകടനങ്ങൾ നടത്തി. ഞാന് ഒരു പാട്ട് പാടി.
0: അന്ന് ഏത് പാട്ടാ പാടിയത്?
1: അന്ന് സ്കൂളിൽ എന്നെ കൊണ്ട് എത്തം പാടിപ്പിക്കാനുള്ള പാട്ടുണ്ടായിരുന്നു. അതാണ്.
0: അതേതാ പാട്ട്?
1: അത് സ്ത്രീയുടെ ഇന്നലെ നീ ഒരു.
0: അപ്പൊ അതൊക്കെ ഏത് പ്രായത്തിലും പാടാൻ പറ്റും.
1: എന്നാ തുടങ്ങാം.
0: പിന്നെന്താ?
1: ഇന്നലെ നീയൊരു സുന്ദരമായ പൊന്നോട് കുഴലി വന്നൊളിച്ചിരുന്നു. മാമകർക്കരാനുഴി ചുംബനരഹരിയിൽ പ്രേമ സങ്കേതമായി പുറത്തു വന്നു. മാനത്തെ മട്ടുപ്പാവിൽ താരക നാരിമാരാകാനമെല്ലാം കേട്ടു.

0: உள்ளம் தென்னல் தாளமழி மறந்து போய்.
1: ഇത് ഒരതിശയമില്ല, ഹെഡ് മാസ്റ്റർ സ്ഥിരമായിട്ട് പാടിച്ചിരുന്നെങ്കിൽ. ബേഗട ഒഴുകുകയാണ്.
0: അതെ, ആ സിനിമ സാറിന് അതിയൊന്നും പിള്ളേരെ വിട്ടു വിളിപ്പിക്കുമെന്ന്. അത് അയാൾ മുൾക്കാൻ വായിലിട്ട് അത് കഥകളി പ്രാന്തമാണ്. പാട്ട് വളരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സെമി ക്ലാസിക്കൽ വളരെ ഇഷ്ടമായിരുന്നു. മറന്നു പോയി കാണും. ഇപ്പൊ
1: ഈ പാട്ടിലെ ഒരു 17 ചെറുപ്പം ഉണ്ടെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതേ ആകാശവാണിയുടെ ഹലോ സന്ദേശകാരൻ പരിപാടിയിൽ നിന്ന് വിളിച്ചതാണ്.
0: അതെ അതെ, എനിക്ക് നല്ലപ്പോ തോന്നി.
1: ടി കെ വിജയൻ നായർ പാലയാണ് കത്തയച്ചിരുന്നത്.
0: എനിക്ക് തോന്നി ഇന്ന് രാവിലെ വിളിച്ചു.
1: ആണോ?
0: എന്നിട്ട് ആ പഴയ മിണ്ടിയില്ല കേട്ടോ.
1: അത് മിണ്ടിയാ പോയില്ലേ?
0: അക്ഷരം മിണ്ടിയില്ല. ആ കാര്യം നമുക്കൊന്ന് 23-ാം തീയതി കൂടണമെന്നൊക്കെ പറഞ്ഞ് വെച്ചതേ ഉള്ളൂ. ഈ കാര്യം പറഞ്ഞിട്ടേ ഇല്ല. വിളിക്കുന്നോ?
1: അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇതെങ്ങനെയാണ് ഈ പാലായിന്ന് പാലക്കാട്ടേക്ക് പോയത്?
0: എനിക്കിവിടെ ജോലി കിട്ടിയായിരുന്നു മുനിസിപ്പാലിറ്റിയിൽ.
1: ആ ശരി, അപ്പൊ പിന്നെ അവിടെ പോയി സെറ്റിൽ ആയി.
0: ആ ഇവിടെ വീടൊക്കെ 89 ഇവിടെ വന്നു.
1: ശരി ശരി.
0: പിന്നെ ഇവിടെ വന്നു. പിന്നെ ആകാശവാണിയിലൊക്കെ രാവിലെയുള്ള കാവ്യാഞ്ജലിക്കൊക്കെ പോയിട്ടുണ്ട് തൃശ്ശൂര്.
1: ആ
0: അന്ന് കൊറേ ആൾക്കാരെയൊക്കെ നല്ല പരിചയം. തങ്കമണി ചേച്ചി, ലളിതാ വർമ്മ ചേച്ചി, ടി ടി പ്രഭാകർ സാറ് ഒക്കെ എവിടെയാണോ, മനോജൻ സാറ്, നന്ദി സാറ്,
1: എല്ലാവരും റിട്ടയർ ആയി താങ്കളെ പോലെ വിശ്രമ ജീവിതം നയിക്കുകയാണ്. അപ്പൊ എന്തായാലും ആകാശവാണിയുടെ ഒരു ബന്ധുവിനോട് ഇത്തരത്തിൽ സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. നമുക്ക് ഒരു പാട്ട് വെക്കണമല്ലോ. ഏത് പാട്ട് വെക്കണം?
0: ക്ലാസിക്കൽ വേണം, ഡാൻസ് വേണം. രാവിലെ ഞാൻ കേട്ടു.

0: കലയുടെ നദിയായി വാസവദത്ത
1: ഇന്റർവ്യൂ ഇന്റർവ്യൂ തന്നെയാണ്. അങ്ങനെ മറന്നൊന്നും പോയിട്ടൊന്നുമില്ല. വയലാറിന്റെ വരികൾ, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം, യേശുദാസ്,
0: എനിക്ക് ഇഷ്ടപ്പെട്ടത്.
1: അതുകൊണ്ടാണ് ബാക്ക് ടു ബാക്ക് ദക്ഷിണാമൂർത്തി സോങ്സ് വരുന്നല്ലേ. സ്വാമിയുടെ പാട്ടുകളാകുമ്പോഴത്തേക്ക് രാഗം ഇങ്ങനെ തുടിച്ചു നിൽക്കുമല്ലോ. ഇത് പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് രാഗമാലികയാണെന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞ് വലിയ സന്തോഷം. നമുക്ക് പാട്ട് കേൾക്കാം.
0: ആയിക്കോട്ടെ,
1: ശരി.
0: താങ്ക് യു.
1: ഉത്തര

ತಂತ ಅದಿತ್ತಾಮ್ ಅದಿತ್ತಾಮ್

0: പ്രിയപ്പെട്ട സന്ദേശഗാനം പരിപാടി വളരെ ഇഷ്ടപ്പെട്ട പരിപാടിയാണ്. എൻ്റെ പേര് മഞ്ജുഷ, സ്ഥലം ബാലരാമപുരം. എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ്. ഓഗസ്റ്റ് 20-ാം തീയതി അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ്. ഒന്ന് വിളിച്ച് വിഷ് ചെയ്യാമോ? അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പാട്ട് വെച്ചു കൊടുക്കാമോ? അദ്ദേഹത്തിൻ്റെ പേര് രഞ്ജിത്ത് CP. വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ, രഞ്ജിത്ത് CP ആണോ?
1: അതെ.
0: രഞ്ജിത്ത് CP ഒരു സമ്മാനം തന്നാ വാങ്ങിക്കോ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത്രയും ഗൗരവത്തിൽ ഒരു താങ്ക് യു. ഞാൻ എത്ര വളരെ സ്വീറ്റ് ആയിട്ടല്ലേ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞത്, അതിന് താങ്ക് യു. ഇത്രയും ഗൗരവത്തിൽ വേണോ?
1: അല്ല, ഞാൻ ഉറക്കത്തിലായിരുന്നു, വർക്കിന്
0: പോയിട്ട്. ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി ആണ് ബർത്ത്ഡേ വിഷ് തന്നിരിക്കുന്നത്. പെട്ടെന്ന് ഉറക്കത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു പാട്ട് പാടി ആഘോഷിക്കാനാണെങ്കിൽ ഏത് പാട്ട് പാടി നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാം?
1: എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടും താലോലം പൂ പൈതലേ താരാട്ടാമൂന്ന് തെന്നലേ താര താമരപ്പൂവിൻ കവിളിൽ മുത്തം നൽകാൻ ഒരു മുത്തം നൽകാൻ. ഇത് സോറി സോറി, ഞാൻ ആദ്യം ചോദിച്ചത് എന്തോന്നാണ്,
0: എന്തോ കാണുന്നത്,
1: അതായത് എന്തോന്നാണ്.
0: സാധാരണ ആൾക്കാരോട് പാട്ട് ഇഷ്ടമുള്ള ഒരു പാട്ട് ചോദിച്ചു കഴിഞ്ഞാല് ആദ്യത്തെ ഒരു വരിയൊക്കെ ഉണ്ടാവാറുള്ളൂ. പക്ഷെ താങ്കള് പല്ലവി ഏതാണ്ട് മുഴുവനും പറഞ്ഞു, ഏതാണ്ടല്ല മുഴുവനും പറഞ്ഞു. പാട്ടുകളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ആളാണല്ലേ, ചെറുതായിട്ട് പാടുമെന്ന് തോന്നുന്നു.
1: ഫിലിമിന്റെ വർക്ക് ചെയ്യണ്ട,
0: അയ്യോ ഇത് കളിയാക്കാനൊന്നുമില്ല, ഇത് വളരെ ഗൗരവമായിട്ടാ. എനിക്ക് ഈ നമ്പർ തന്ന ആരാന്നറിയോ?
1: ഇല്ല.
0: എനിക്ക് ഈ നമ്പർ തന്നത് മഞ്ജുഷ എന്ന് പറഞ്ഞ ഒരാളാണ്, ബാലരാപുരത്തുള്ള. അപ്പോ ഇത് കളിയാക്കാനല്ല എന്ന് മനസ്സിലായില്ലേ?
1: അതെ അതെ അതെ.
0: ഫിലിമിന്റെ എന്ത് വർക്കാ ചെയ്യുന്നത്?
1: ഫിലിമിന്റെ അനിമൽസ് കൊടുക്കുന്ന.
0: ഓക്കെ ഓക്കെ. ഡോഗ് പിന്നെ
1: ചേട്ടനുണ്ട് മുഹമ്മദ് ഷാജി എന്ന പുള്ളിക്കാരന്റെ പേര്.
0: ഓക്കെ ഓക്കെ ഓക്കെ. റീസെന്റ് ആയിട്ട് ഏത് സിനിമയിലായിരുന്നു വർക്ക് ചെയ്തത്?
1: ഇപ്പൊ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് ബാബുണ്ട്, തമിഴിന്റെ ഡബിങ്.
0: ഓക്കെ.
1: ഏകദേശമുള്ള സിനിമകളെല്ലാം ഉണ്ട്.
0: ഉറങ്ങിക്കിടന്ന മനുഷ്യനെ വിളിച്ചുണർത്തി വെടിവെക്കുന്ന പോലെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ചുറ്റി പോവില്ലേ ഉള്ളൂ അല്ലേ? ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം പരിപാടിയിൽ നിന്ന് വിളിച്ചതാണ് കേട്ടോ. അപ്പോ ഈ ഉറക്കത്തിൽ നിന്ന് ഒരാളെ വിളിച്ചുണർത്തി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി സംസാരിച്ചേനെ. അപ്പോ എന്താണ് താങ്കൾ പറഞ്ഞ പാട്ട് തന്നെയാണോ വെക്കേണ്ടത്? ഇഷ്ടഗാനമായിട്ട് നാടോടി എന്ന ചിത്രത്തിന് വേണ്ടി ഓൻവിയുടെ വരികൾക്ക് SP വെങ്കടേഷ് ഈണം നൽകി മാർക്കോസ് പാടിയ പാട്ടാണ്. നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം. അപ്പോ ശാന്തമായിട്ട് ഉറങ്ങിക്കോളൂ, ബാക്കിയും കൂടി. താരാട്ട് പാട്ടാണല്ലോ.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281420305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 രാഗ

0: ഒരറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ സഹകരണ നിയമങ്ങൾ എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് നാലാഞ്ചിറ കൃഷ്ണൻകുട്ടി മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ സഹകരണ നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: ഇന്ന് ശാസ്ത്രലോകത്തിൽ ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം. ജയലക്ഷ്മി എൽ സംസാരിക്കുന്നു.
2: കേരളത്തിന്റെ തെക്കൻ തീരദേശ ഗ്രാമമായ തുമ്പയിൽ നിന്ന് ചന്ദ്രോപരിതലത്തിൽ എത്തി നിൽക്കുന്ന ഭാരതത്തിന്റെ ബഹിരാകാശ പര്യവേക്ഷണ യാത്രയെയാണ് ഈ ദിനം അടയാളപ്പെടുത്തുന്നത്. ഇത് കേവലം റോക്കറ്റുകളുടെയും ഉപഗ്രഹങ്ങളുടെയും കഥയല്ല, അതിജീവനത്തിന്റെയും തദ്ദേശീയമായ നൂതന ആശയങ്ങളുടെയും വിജയഗാഥ കൂടിയാണ്.
1: ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.
3: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: വമ്പനോണം വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: കണ്ടീഷൻസ് അപ്ലൈ.
4: വേഗം ടിഫിൻ പാക്ക് ചെയ്യൂ രാജു, മൊബൈൽ വിടു.
5: ചേച്ചി ബാങ്കിന്റെ നമ്പർ വേണം, റീഫണ്ട് വന്നില്ലെന്നേ. ഇട്ടി ഇപ്പൊ തന്നെ കോൾ ചെയ്യാം ചേച്ചി.
4: നമ്പർ നോക്കാതെയോ? പലപ്പോഴും തട്ടിപ്പുകാർ ബാങ്കിന്റെ വ്യാജ വെബ്സൈറ്റും വ്യാജ നമ്പറും കൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തും.
5: അപ്പോൾ ശരിയായ നമ്പർ
4: ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ കാർഡിലോ കാണും.
5: ചേച്ചി എന്നെ രക്ഷിച്ചു,
4: പണിയിൽ നിന്നല്ല.
5: ചെയ്തോളാം. RBI പറയുന്നു,
6: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
7: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
8: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
9: ഇന്ന് രാത്രി 9:30 നാടകം ഒരു മഴക്കാലം കൂടി.
10: വേണുമാഷ് ഇന്ന് ഒന്നും പറയാതെ പോയെന്ന് കേട്ടപ്പോ എനിക്കെന്തോ.
11: അയ്യോ ടീച്ചറെ, മാഷ് സ്ത്രീകളോടൊന്നും അധികം സംസാരിക്കാറില്ല, ഒരു പ്രത്യേക പ്രകൃതമാണ്. ടീച്ചർ അതൊന്നും കാര്യമാക്കണ്ട.
9: മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 9:30.
0: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.

0: Brands Limited. Make life easy. Toll free number 1-800-420-22233.
1: ಸಂಗೀತ ಸರಣಿ ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
2: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
0: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
3: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സ് അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
0: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
4: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
0: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്. മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-22233.

0: ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ മാതാപിതാക്കളെ ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് കുട്ടികളിൽ കണ്ടുവരുന്ന ആസ്മ. കുട്ടികളിലെ ആസ്മയുടെ കാരണങ്ങളെക്കുറിച്ചും അതിന്റെ ചികിത്സാരീതിയെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും നമ്മോട് സംസാരിക്കാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് ഫോർട്ട് ഹോസ്പിറ്റലിലെ പൾമണോളജിസ്റ്റായ ഡോക്ടർ വിനീത. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: മാഡം. മിക്കവാറും കുട്ടികളിൽ കണ്ടുവരാറുള്ള ഒരു ആരോഗ്യ പ്രശ്നമാണല്ലോ ശ്വാസം മുട്ടൽ. കുട്ടികളിൽ ഇത്തരത്തിൽ ശ്വാസം മുട്ടൽ ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്?
3: ശ്വാസം മുട്ടലിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ നമുക്ക് ശ്വാസകോശത്തിനെ കുറിച്ച് ഒന്നാം ഞാൻ ആദ്യം ഒന്ന് പറയാം. അപ്പൊ ശ്വാസകോശത്തിന്റെ പ്രധാന പ്രവർത്തനം എന്ന് പറഞ്ഞാല് വായു എന്നുള്ള ശ്വസിച്ചിട്ട് അതില് നമ്മൾ മൂക്കിക്കൂടെ വായിക്കൂടെ തൊണ്ടയിൽക്കൂടെ പോയി പിന്നെ ശ്വാസനാളികളിൽ നിന്ന് പിന്നെ ചെറിയ ചെറിയ അറകളായ ശ്വാസകോശം വഴി അവിടെ എത്തിയിട്ട് അവിടുന്ന് ഓക്സിജനെ ഫിൽട്ടർ ചെയ്ത് രക്തക്കുഴലിലോട്ട് കൊടുക്കുകയും രക്തക്കുഴൽ പിന്നെ ബാക്കിയുള്ള ഓർഗൻസിലേക്ക് ആ ഓക്സിജൻ എത്തുക. അപ്പൊ ഇത്രയും ഒരു ഇമ്പോർട്ടന്റ് വർക്ക് ഫംഗ്ഷൻ ആണ് നമ്മുടെ ശ്വാസകോശം പ്രധാനമായിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ എന്തെങ്കിലും രീതിയിൽ തടസ്സം, ഈ ഒരു വഴികളിൽ എന്തെങ്കിലും രീതിയിൽ തടസ്സം വന്നാൽ അത് ശ്വാസം മുട്ടലായിട്ടാണ് വരുന്നത്. കുട്ടികളുടെ കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ശ്വാസനാളികളും ശ്വാസകോശമൊക്കെ വളരെ ചെറുതാണ്. അപ്പൊ എന്തെങ്കിലും ചെറിയ രീതിയിൽ ബുദ്ധിമുട്ട് വല്ലതും എവിടെയെങ്കിലും വന്നാൽ അത് ശ്വാസം മുട്ടലായിട്ട് വരാം. ഉദാഹരണത്തിന് ഇപ്പം ജലദോഷം, മൂക്കടപ്പ് വന്നാൽ കുട്ടികൾക്ക് അത് ചിലപ്പം ഒരുപക്ഷെ ശ്വാസം മുട്ടലായിട്ടായിരിക്കും വരുന്നത്. കുറച്ചും കൂടെ താഴോട്ട് പോയാൽ എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞൊരു ഓർഗനുണ്ട്, അത് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്ന് കുറച്ച് നീറൊക്കെ വന്നാൽ അതും ഒരുപക്ഷെ എപ്പിഗ്ലോട്ടൈറ്റിസ് ശ്വാസം മുട്ടലായിട്ടായിരിക്കും വരുന്നത്. കുറച്ചും കൂടെ താഴോട്ട് പോകുമ്പോൾ ശ്വാസനാളികളിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ, വൈറൽ ഇൻഫെക്ഷൻ ആവട്ടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവട്ടെ, ആ നാളികളിൽ നീർക്കെട്ടുണ്ടായിട്ട് അത് ചിലപ്പം ശ്വാസം മുട്ടലായിട്ടായിരിക്കും കാണിക്കുന്നത്. കുറച്ചും കൂടെ ചെറിയ നാളികളിൽ വരുന്ന ഇൻഫെക്ഷൻ ബ്രോങ്കിയോലൈറ്റിസ്, അതും കുട്ടികളിൽ ശ്വാസം മുട്ടലായിട്ടായിരിക്കും വരുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ അറകളിൽ ഇൻഫെക്ഷൻ വന്നിട്ട് അതിലൊക്കെ കഫമൊക്കെ കെട്ടുകയും സിക്രീഷൻസ് വരുമ്പോൾ ഈ ഒരു പ്രവർത്തനം, ഓക്സിജൻ ഫിൽട്ടർ ചെയ്യുന്ന പ്രവർത്തനം നടക്കത്തില്ല. അപ്പം അതും ശ്വാസം മുട്ടൽ, ന്യൂമോണിയയിലും ശ്വാസം മുട്ടലായിട്ട് വരാം. പിന്നെ കുട്ടികളുടെ സാധാരണ ഒരു നമ്മൾ കാണുന്ന ഒരു ഫോറിൻ ബോഡി, അത് എന്തെങ്കിലും നമ്മൾ വിഴുങ്ങിയിട്ട് അത് ഏതെങ്കിലും ശ്വാസനാളികളിൽ അങ്ങ് തടസ്സമായിട്ടിരുന്നാലും അതും ശ്വാസം മുട്ടലായിട്ട് വരാം. ആ കൂട്ടത്തിൽ തന്നെ ഒരു കാരണമാണ് ആസ്മ. ആസ്മ എന്ന് പറഞ്ഞാൽ ഈ നാളികളിൽ എന്തെങ്കിലും ഒരു ട്രിഗർ, എന്തെങ്കിലും അലർജി കാരണം പെട്ടെന്ന് അങ്ങ് ചുരുങ്ങുകയും അത് ശ്വാസം മുട്ടലോ ചുമയോ ആയിട്ടായിരിക്കും കാണിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളുടെ ശ്വാസം മുട്ടലിന് പല പല കാരണങ്ങളുണ്ട്, അതിൽ നിന്ന് ഒരു കാരണം ആസ്മയാണെന്നേ ഉള്ളൂ.
2: മാഡം, ഏത് പ്രായം മുതലാണ് കുട്ടികളിൽ ആസ്മ കണ്ടുവരുന്നത്?
3: ആസ്മ എന്ന് പറഞ്ഞാല് അതൊരു ജീൻ എൻവയറൺമെന്റ് ഇന്ററാക്ഷനാണ്. അപ്പൊ അത് നമ്മുടെ നമ്മുടെ ശരീര പ്രകൃതിയിൽ അതുണ്ടെങ്കിൽ കുഞ്ഞിലെ തൊട്ട് അത് നമുക്ക് പുറത്തേക്ക് വരാം. പക്ഷെങ്കിൽ ശരിക്കും നമ്മൾക്ക് ആസ്മയാണ്, ഈ ഒരു കുട്ടിക്ക് ആസ്മയാണെന്ന് പറയണമെങ്കിൽ അത് ഏകദേശം ഒരു 5 വയസ്സിന് ശേഷമായിരിക്കും നമ്മളത് കൃത്യമായിട്ട് അത് ആസ്മ എന്ന് പറയാൻ പറ്റുന്നത്. ലക്ഷണങ്ങൾ കുഞ്ഞിലെ തൊട്ടാകാം. ഈ കൊച്ചു പ്രായത്തിലൊക്കെയുള്ള ശ്വാസം മുട്ടൽ അത് ആസ്മയാവണം എന്നില്ല. ഇപ്പം വൈറൽ ഇൻഫെക്ഷൻ വന്നിട്ട് അത് ശ്വാസം മുട്ടലായിട്ട് വരുന്നു, അത് ഒരു 10 ദിവസത്തിൻ്റെ അകം നീണ്ടു നിൽക്കുന്നു. വർഷത്തിൽ ഒരിക്കൽ 2-3 പ്രാവശ്യമായിരിക്കും അതൊക്കെ വരുന്നത്. അതിൻ്റെ ഇടയിൽ അന്ന കുഞ്ഞിന് കുഴപ്പമൊന്നും കാണത്തില്ല, അത് ആസ്മയാവണം എന്നില്ല. പക്ഷേങ്കിൽ ഓരോ ഇൻഫെക്ഷൻ വരുമ്പോൾ അതിൻ്റെ കൂടെ ശ്വാസം മുട്ട് വരുന്നു, അത് 10 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് അത് വരുന്നുണ്ട്, 3 വർഷത്തിൽ 3 പ്രാവശ്യത്തിൽ കൂടുതൽ വരുന്നുണ്ട്, അമ്മയ്ക്കും അച്ഛനും ശ്വാസം മുട്ടലിൻ്റെ ഇതുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അത് ആസ്മയാകാം. മുന്നോട്ട് പോകുമ്പോൾ അത് ആസ്മയായിട്ട് വരാം. ചില കുട്ടികൾക്കാണെങ്കിൽ ഇൻഫെക്ഷൻ ഇല്ലെങ്കിലും ശ്വാസം മുട്ടലായിരിക്കും. കളിക്കുമ്പോഴോ ചിരിക്കുമ്പോഴോ ഒക്കെ നമുക്ക് ആ ശ്വാസം മുട്ടൽ പോലെയൊക്കെ അനുഭവപ്പെടുന്നു, കൂടെ കൂടെ ആ ബുദ്ധിമുട്ട് കാണിക്കുന്നു, രാത്രിയിലൊക്കെ എഴുന്നേക്കുന്നു. അങ്ങനെയുള്ള കുട്ടികൾക്ക് ആസ്മയാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമുക്ക് ഈ പറയുന്ന 5 വയസ്സിനുള്ള കണക്ക് പറയുന്ന പറഞ്ഞാൽ നമ്മൾ ഈ ആസ്മ ആണ് എന്ന് പറയണമെങ്കിൽ ഒരു സ്പൈറോമെട്രി എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റിൽ നമ്മൾ ഊതി പരിശോധന ശക്തിയായിട്ട് ഊതിച്ച് ആണ് അത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പക്ഷെ അത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അത് ഒരു പക്ഷെ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും. 5 വയസ്സിന് മേലെയാണ് നമ്മളത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ 5 വയസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കും അത് ആസ്മയാണെന്ന് പറയുന്നത്. അതിന്റെ മുന്നേ അമ്മയും അച്ഛനും പറയുന്നതും കുഞ്ഞുങ്ങളുടെ ലക്ഷണങ്ങൾ കണ്ടിട്ട് ആസ്മയാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അതിന് ചികിത്സിക്കുന്നത്.
2: മാഡം, അതുപോലെ തന്നെ കുട്ടികളിൽ ആസ്മ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്?
3: ശരിക്കും പറഞ്ഞാൽ ആസ്മ എന്ന് പറഞ്ഞാൽ ഒരു ജീൻ എൻവയറൺമെന്റ് ഇന്ററാക്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. അത് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നു, അത് നമ്മുടെ ശരീരപ്രകൃതിയിലുണ്ട്. പിന്നെ നമ്മൾ എൻവയറൺമെന്റിൽ എന്തെങ്കിലും ഒരു ട്രിഗർ, എന്തെങ്കിലും അലർജൻ വരുമ്പോഴായിരിക്കും അത് റിയാക്ട് ചെയ്തിട്ട്, നമ്മുടെ ബോഡി ആ അലർജനോട് ട്രിഗറിനോട് റിയാക്ട് ചെയ്തിട്ടായിരിക്കും ഈ ആസ്മ പുറത്തേക്ക് വരുന്നത്. ഉദാഹരണത്തിന് ഇപ്പം നമുക്കിപ്പം ഹൗസ് ഡസ്റ്റ് മൈറ്റ്, അങ്ങനെ അതൊരു പൊടിച്ചെള്ളാന്ന് പറയുന്നത്, അപ്പം നമ്മുടെ കാണത്തില്ല, പക്ഷെ ഈ കട്ടിലും ഈ കാർപ്പറ്റിലും കർട്ടനിലൊക്കെ അത് കാണും. അപ്പം അങ്ങനെ ഒരു സാധനത്തിനോട് നമ്മൾ സാധാരണ ചിലപ്പോൾ ആൾക്കാർക്ക് അത് ഹൗസ് ഡസ്റ്റ് മൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നോർമൽ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ഒരു ആസ്മ പേഷ്യൻ്റ് ആണെങ്കിൽ ഇപ്പം അവരുടെ ജീനിൽ ആ ഒരു ഇതുണ്ടെങ്കിൽ അത് അവർക്കൊരു ട്രിഗർ ആയിരിക്കും. അത് ആദ്യം ചുമയായിട്ട് വരും, പിന്നെ അത് ശ്വാസംമുട്ടലായിട്ട് വരും. അതുപോലെയാണ് കോക്ക്രോച്ച്. ചിലർക്കാണെങ്കിൽ ഭക്ഷണത്തിനോടായിരിക്കും, ചിലർക്ക് വേറെ എന്തെങ്കിലും ഒരു വൈറൽ ഇൻഫെക്ഷൻ. ഈ പറഞ്ഞ പോലെ പലരും ഇപ്പം വന്നേക്കുന്ന കോവിഡ് വന്നതിന് ശേഷം പലരും ആസ്മയായിട്ടാണ് ഇപ്പം പ്രസന്റ് ചെയ്യുന്നത്. അത് ചിലപ്പം കോവിഡ് വന്നതിന് ശേഷം അതായിരിക്കും ബോഡീൻ്റെ ആ ആസ്മ ഇതിനെ അൺമാസ്ക് ചെയ്തേക്കുന്നത്. അപ്പം അത് ശരീരപ്രകൃതിയിലുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു എൻവയോൺമെന്റ് പല പല പദാർത്ഥങ്ങളോട് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്തിട്ടായിരിക്കും അത് പുറത്തേക്ക് വരുന്നത്.
2: മാഡം, ആസ്മയുള്ള ഒരു കുട്ടിയിൽ സാധാരണ കണ്ടുവരാറുള്ള ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
3: ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞിലെ തൊട്ട് ചിലർക്ക് അത് അലർജിയുടെ തുമ്മലായിട്ടായിരിക്കും വരുന്നത്. ഒരുപാട് കണ്ണ് ചൊറിയുന്നു, ചെവി ചൊറിയുന്നു, തൊണ്ട ചൊറിച്ചിൽ വന്നിട്ട് അത് തുമ്മലായി മാറുന്നു. ചിലർക്ക് പിന്നെ അത് ചുമ എന്ന് പറഞ്ഞാൽ വലിയ കഫമില്ലാത്ത ചുമയായിരിക്കും. രാത്രികളിലും വെളുപ്പാം കാലത്തും ആയിരിക്കും ആ ചുമ കൂടുതലായിട്ട് വരുന്നത്. പിന്നെ ശ്വാസം മുട്ടൽ, നെഞ്ചിനൊരു പിടുത്തം പോലെ എപ്പോഴും കഫം കെട്ടിക്കിടക്കുന്നു അവർ പറയുന്നത്, പക്ഷെ പുറത്തേക്ക് വരുന്നില്ല. അപ്പം നെഞ്ചിൻ്റെ ഒരു പിടുത്തം, പിന്നെ ഈ ശ്വാസം മുട്ടൽ. ശ്വാസം മുട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക്കൽ സൗണ്ട് പോലെ നമുക്ക് കേൾക്കാം. നമ്മൾ വീസ് എന്ന് പറയും, കീ കീ എന്ന് പറഞ്ഞ സൗണ്ട്. കുട്ടികളാണെങ്കിൽ അവർ ചിലപ്പം അത് പറഞ്ഞു തരാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷെ നമുക്കിത് സൗണ്ട് കേൾക്കാൻ പറ്റും. രാത്രികളിലും വെളുപ്പാം കാലത്തായിരിക്കും. ചിലർക്കാണെങ്കിൽ കളിക്കുന്ന സമയത്തോ ഭയങ്കരമായിട്ട് ചിരിക്കും പെട്ടെന്ന് ഒരു കീക്കുന്ന സൗണ്ട് വരാം, ചുമ വരാം. പിന്നെ കുട്ടികൾ പറഞ്ഞ ചിലപ്പം പറഞ്ഞു തരാൻ പറ്റൂല, പക്ഷെ മറ്റുള്ള കുട്ടികളെ പോലെ അവർക്ക് അങ്ങനെ കളിക്കാൻ പറ്റൂല. കളിച്ചാൽ എന്തോ ഒരു ബുദ്ധിമുട്ട് വരും എന്ന് തോന്നിയിട്ട് അത് അവർ കളിക്കത്തില്ല, അവർ അവോയ്ഡ് ചെയ്യും, ആ എക്സസൈസ് അവർ അവോയ്ഡ് ചെയ്യും. പിന്നെ സ്കൂളിൽ ആബ്സെന്റീസ്. അപ്പം നമ്മൾ ഇത് പേരൻസിനോട് ചോദിച്ചാണ് നമ്മൾ ഈ ഓരോരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇങ്ങനെ. പിന്നെ ചില കുട്ടികൾ കുറച്ച് ഇറിറ്റേഷൻ, അതായത് ഈ ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ, ബ്രെയിനിലോട്ടുള്ള ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ പിള്ളേർ കുറച്ച് ഇറിറ്റബിൾ ആവും, ആവശ്യമില്ലാതെയൊക്കെ കരയും. അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സിംറ്റംസ്. ഇത് വെച്ചും പിന്നെ ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, അവർക്ക് അധികം പഴയ പോലെ ആ ഫെയിലിയർ ടു ത്രൈവ് പറ്റുന്ന അത്രയും ആ ഒരു വളർച്ച അവർക്ക് കിട്ടത്തില്ല. ഇതൊക്കെ ആയിരിക്കും ഒരു ആസ്മയുടെ ലക്ഷണങ്ങൾ.
2: മാഡം, അടുത്തതായി കുട്ടികളിൽ

0: ആസ്മ രോഗത്തിന്റെ ചികിത്സയെക്കുറിച്ചാണ് അറിയേണ്ടത്. ശ്വാസകോശ രോഗ ചികിത്സാരംഗത്ത് അനുഭവ സമ്പത്തുള്ള ഒരു ഡോക്ടർ എന്ന നിലയിൽ ഈ രോഗത്തിന് ഏറ്റവും ഫലപ്രദമായ ചികിത്സയെക്കുറിച്ച് ഒന്ന് പറയാമോ?
1: നമുക്കിപ്പോൾ ആസ്മ എന്ന് പറഞ്ഞൊരു അസുഖം എന്ന് പറഞ്ഞാൽ ഇതിന് ക്യൂർ ഇല്ല. നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ പോലെ നമുക്ക് ശരീരപ്രകൃതിയിലുള്ളത് കൊണ്ട് നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ ആസ്മയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് നാളത് ലക്ഷണങ്ങൾ കാണും. കുറച്ച് കഴിയുമ്പോൾ ഒന്നെങ്കിൽ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ തനിയെ അങ്ങ് കുറച്ച് നാൾ ഇല്ലാതെയാവും. കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഫ്ലെയർ ആയി വരുന്നത്. ഇപ്പം കുട്ടികളിൽ നമ്മളീ പറയുന്ന പോലെ ചിലർക്കൊക്കെ 3 വയസ്സ് തൊട്ട് കാണും, ലക്ഷണങ്ങൾ കാണും, ഒരു 6 വയസ്സ് കഴിയുമ്പോൾ മാറും. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ പ്രായമാകുമ്പോൾ വീണ്ടും അത് വരും. പക്ഷെ നമ്മൾ ആസ്മ ചികിത്സിക്കണം. ആസ്മ ചികിത്സിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ചികിത്സ അവൈലബിളാണ്. ചികിത്സ ചെയ്ത് നമുക്കത് കൺട്രോൾ ചെയ്ത് പൂർണ്ണമായിട്ട് ഒരു നോർമൽ ലൈഫായിട്ട് തന്നെ പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ലക്ഷണങ്ങളായിട്ടുള്ളവർ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഹിസ്റ്ററി വൈസും അല്ലാതെ ടെസ്റ്റുകൾ ചെയ്ത് ആസ്മയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ചികിത്സ ചെയ്യണം എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോ പ്രാവശ്യം ഇതുപോലത്തെ കഫക്കെട്ടും ഇൻഫെക്ഷൻ വരുന്നത് അത് ലങ് ഹെൽത്തിന് നല്ലതല്ല. ചികിത്സ രീതി ഇവിടെ അവൈലബിൾ ആണ്, നല്ല ചികിത്സയാണ്. നമ്മൾ ഇൻഹേലർ രൂപത്തിലാണ് ആ ചികിത്സ കൊടുക്കുന്നത്. ഇൻഹേലർ രൂപത്തിൽ കൊടുക്കാൻ കാരണം തന്നെ ഇതാണ്, നമുക്ക് ആസ്മ പൂർണ്ണമായിട്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റാത്ത കണ്ട് അതൊരു ലോങ് ടേം ഡിസീസ് ആയതുകൊണ്ട് ചിലപ്പോൾ ലോങ് ടേം ട്രീറ്റ്മെന്റ് നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഏറ്റവും സേഫസ്റ്റ് ആയ മാർഗം ഇൻഹേലർ ആണ്, സൈഡ് എഫക്റ്റ് ഇല്ലാതെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്. ഇൻഹേലറിന് തന്നെ നമുക്ക് 2 രീതിയിലാണ് കൊടുക്കുന്നത്. ഒന്ന് റിലീവർ, പെട്ടെന്ന് ബുദ്ധിമുട്ട്, ഞാൻ പറഞ്ഞ പോലെ ഇത് ഫ്ലെയർസ് ഇടയ്ക്കിടയ്ക്ക് വരും, പിന്നെ കൺട്രോൾ ആവും. അപ്പോൾ ഈ ഫ്ലെയർസ് വരുമ്പോൾ പെട്ടെന്ന് റിലീഫ് കിട്ടാൻ വേണ്ടി നമ്മൾ റിലീവർ ആയിട്ട് ഇൻഹേലർ തരും. അതിൽ ഒരു റിലീവർ ആയുള്ള മെഡിസിൻ കാണും. പിന്നെ കൺട്രോളർ, കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഈ ആസ്മനെ കൺട്രോൾ ചെയ്ത് ലോങ് ടേം ആയിട്ട് കൺട്രോൾ ചെയ്ത് പോകാനുള്ള കൺട്രോളർ ട്രീറ്റ്മെന്റ്. അത് മെയിൻലി സ്റ്റിറോയിഡ് ആണ് നമ്മൾ കൺട്രോൾ ആയിട്ട് തരുന്നത്. ഇപ്പം ജനങ്ങൾ ഒരു ധാരണയുണ്ട്, അയ്യോ സ്റ്റിറോയിഡ് എടുക്കുമ്പോൾ പ്രശ്നമാണ്. പക്ഷെ അത് തെറ്റായ ഇതാണ്. നമ്മൾ ഈ ഇൻഹേലർ എന്ന് പറഞ്ഞാൽ ഗുളിയനെ തന്നെ നമ്മൾ സ്പ്രേ രൂപത്തിലാക്കുന്നു. എന്തുകൊണ്ട് സ്പ്രേ രൂപത്തിലാക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ഡോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മൈക്രോഗ്രാംസിലാണ് ഇൻഹേലറിൽ മരുന്ന് തരുന്നത്. അപ്പം നമ്മളിപ്പം സപ്പോസ് അസ്താലിനോ സാൽബ്യൂട്ടമോളോ നമ്മൾ 2 മില്ലിഗ്രാം ആണ് നമ്മൾ ഗുളിക കഴിക്കുന്നെങ്കിൽ ആ ഗുളിക എന്തിനാ ഇത്ര ഇങ്ങനെ 2 മില്ലിഗ്രാം കഴിക്കുന്നത്? കാരണം അത് ശരീരത്തിൻ്റെ മൊത്തം ഭാഗത്ത് പോയിട്ട് ഒരു ചെറിയ ശതമാനമായിരിക്കും ശ്വാസകോശത്തിലെത്തിന്. പക്ഷെ അതിനെ തന്നെ നമ്മൾ മൈക്രോഗ്രാമിലാക്കുവാണെങ്കിൽ നമ്മളിപ്പം 100 മൈക്രോഗ്രാം ആയിരിക്കും ഒരു ഇൻഹേലറിൽ വരുന്നത്. മൈക്രോഗ്രാമിലാക്കുമ്പോൾ നമ്മൾ ഡോസ് തന്നെ ഒരുപാട് കുറച്ചു. രണ്ടാമത്തെ കാര്യം അത് നേരെ ലങ്സിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം മറ്റുള്ള ബോഡി പാർട്സിൽ പോകാത്ത കൊണ്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് വളരെ കുറവായിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ സ്റ്റീറോയിഡ് എടുക്കുന്നു. അത് വളരെ കുറഞ്ഞ ഡോസിൽ മാക്സിമം പേഷ്യന്റിന് ഒന്നും ലക്ഷണങ്ങൾ വരാതെ നോർമൽ ലൈഫായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ലോവസ്റ്റ് ഡോസിലായിരിക്കും ആ ഇൻഹേലർ തരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരാതെയും ഇരിക്കും, കൊച്ചിന് നോർമലും ആയിരിക്കും, സൈഡ് എഫക്റ്റ് ഒന്നും കാണത്തുമില്ല. അപ്പം ഇൻഹേലർ ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഇടയ്ക്ക് ഇൻഫെക്ഷൻ വന്നാൽ നമ്മൾ ഇൻഫെക്ഷൻ്റെയും കൂടെ ട്രീറ്റ് ചെയ്യണം എന്നേ ഉള്ളൂ. അപ്പം മെയിനായിട്ട് ഇതിനെ കണ്ടുപിടിക്കാൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് സ്പൈറോമെട്രിയ. അത് 5 വയസ്സിന് ശേഷമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ മുന്നേ ബാക്കിയെല്ലാം ലക്ഷണങ്ങളും ഹിസ്റ്ററി വെച്ചും നമ്മൾ പറയുന്നത് ആസ്മയുടെ ലക്ഷണം ഉണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ആസ്മയുടെ തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 മാസം കഴിഞ്ഞ് അത് റിവ്യൂ ചെയ്യണം. അത് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് ഒരു പക്ഷെ ആസ്മ തന്നെ ആണെന്നുള്ള രീതിയിൽ കരുതിയിട്ട് മുന്നോട്ട് ചികിത്സിക്കണം.
0: മാഡം, കുട്ടികളിലെ ആസ്മയ്ക്ക് ഇപ്പോൾ വാക്സിൻ ലഭ്യമാണോ?
1: വാക്സിൻസ് നമ്മൾ ഈ ആസ്മ ഉള്ളവർക്ക് നമ്മൾ ഇൻഫ്ലുവൻസ വാക്സിൻ പറയുന്നുണ്ട്. ഇൻഫ്ലുവൻസ വാക്സിൻ വർഷത്തിൽ ഒരിക്കൽ എടുക്കണം. ഈ ഇടയ്ക്കിടയ്ക്കിടെയുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഏത് ആണ് പ്രോമിനൻസ് സ്ട്രെയിൻ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് വാക്സിൻ ഇറക്കും. എല്ലാം വർഷത്തിൽ ഒരിക്കൽ ഇറക്കും. അപ്പം അത് എല്ലാം 2 ഇയേഴ്സ് എബോവ് ഉള്ള എല്ലാം കുട്ടികൾ വർഷത്തിൽ ഒരിക്കൽ, പ്രത്യേകിച്ച് ആസ്മ ഉള്ള ഇൻഫെക്ഷൻ രോഗികൾ, അത് എടുക്കേണ്ടത് അത്യാവശ്യം. കുട്ടികൾ മാത്രമല്ല, അഡൾട്ട് ആണെങ്കിലും ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കണം. പിന്നെ നമ്മൾ ആസ്മയ്ക്ക് വേണ്ടി പറയുന്ന പ്രതിരോധ രീതികളാണ്. ഞാൻ പറഞ്ഞതുപോലെ ആസ്മ എന്ന് പറഞ്ഞാൽ ജീൻ എൻവയർമെന്റ് ഇൻട്രാക്ഷന്. നമ്മുടെ ശരീരപ്രകൃതിയിലുള്ളത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല, പക്ഷേ എൻവയർമെന്റിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുന്നതെല്ലാം വരുത്തണം. അപ്പം ഞാൻ പറഞ്ഞത് ഒരു ട്രിഗർ ഉണ്ടെങ്കിൽ ആണ് ആസ്മ പുറത്തേക്ക് വരുന്നത്. അപ്പം ട്രിഗറിനെ നമ്മൾ കഴിവതും അവോയ്ഡ് ചെയ്യണം. എങ്ങനെ ചെയ്യാൻ പറ്റും? ഇപ്പം വൈറൽ ഇൻഫെക്ഷൻ ഉള്ള ആളുടെ നിന്ന് നമ്മൾ റിവേഴ്സ് അങ്ങോട്ട് പോകാതിരിക്കുക, അവരുടെ ഇടപെടാതിരിക്കുക, വൈറൽ ഇൻഫെക്ഷൻ വരാതിരിക്കുക നമ്മൾ മാക്സിമം മാസ്ക് ഉപയോഗിക്കണം, ഹാൻഡ് ഹൈജീൻ. രണ്ടാമത്തെ കാര്യം വീട്ടിലെ പൊടി പൊല്യൂഷൻ, വീട്ടിലും ഔട്ട്ഡോർ പൊല്യൂഷൻ, ഇൻഡോർ പൊല്യൂഷൻ. ഇൻഡോർ പൊല്യൂഷൻ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും? വെറ്റ് മോപ്പിംഗ്, നമ്മൾ എല്ലാം തുടച്ച് വൃത്തിയാക്കി വെക്കണം. കാരണം പൊടിയൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഈ പൊടി ചെളിലൊക്കെ വരും. അപ്പം വെറ്റ് മോപ്പിംഗ് വേണം. ഈ കാർപ്പറ്റ് പോലത്തെ സാധനങ്ങൾ കഴിവതും അവോയ്ഡ് ചെയ്യണം. കർട്ടൻസ്, ബെഡ്ഷീറ്റ് ഇതിലൊക്കെയാണ് ഈ പൊടി ചെളിലൊക്കെ ഇരിക്കുന്നത്. അപ്പം അത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ചൂടുവെള്ളത്തിൽ തന്നെ കഴുകണം. പിന്നെ നമ്മൾ ഈ സോഫയിലൊക്കെ ഈ വെൽവെറ്റ് പോലത്തെ ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യണം. അതിലൊക്കെയാണ് ഈ ചെളിയിരിക്കുന്നത്. പിന്നെ പെറ്റ്സ്, ഫേർഡ് ആനിമൽസ് എന്ന് പറയും, ഡോഗ്, പൂച്ച, പട്ടി, കോഴി, പ്രാവ്, ഇവർ

പൂപ്പിന്റെയൊക്കെ ആന്റിജൻസ് ഒക്കെ ഇവർക്കൊക്കെ ഒത്തിരി അലർജി ഉണ്ടാക്കും. പിന്നെ പൂപ്പലി ഭിത്തിയൊക്കെ നനഞ്ഞിരുന്നാൽ അതിൽ ഒരുമാതിരി ഫംഗൽ സ്പോർസ് ഒക്കെ വന്നിട്ട് അതും ശ്വസിച്ചാൽ ശ്വാസം മുട്ട് വരാൻ സാധ്യത കൂടുതലാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നമ്മൾ ഈ ഹൗസ് ഡസ്റ്റ് മൈറ്റ് തന്നെയാണ് കാണുന്നത്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ നല്ല വെളിച്ചം വരണം, രാത്രി

0: ചിലർക്കാണെങ്കിൽ നട്ട്സ് അലർജി ആയിരിക്കും, ചിലർക്ക് മറ്റേ ചൂര മീനൊക്കെ അലർജി ആയിരിക്കും. അപ്പം അങ്ങനത്തെ ഉള്ളവർ ഈ ആസ്മാക്കാർ അവർ തന്നെ ശ്രദ്ധിക്കണം, അവരെന്തെങ്കിലും ഫുഡ് പദാർത്ഥം കഴിക്കുമ്പോൾ അവർക്ക് ഈ ലക്ഷണങ്ങൾ കൂടുന്നുണ്ടോ, അങ്ങനത്തെ ഫുഡ് ആണെങ്കിൽ മാത്രം നമ്മൾ ആ ഫുഡിനെ അവോയ്ഡ് ചെയ്യണം.
1: കുട്ടികളിലെ ആസ്മ രോഗത്തെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചുമൊക്കെ നമ്മളിപ്പോൾ സംസാരിച്ചു കഴിഞ്ഞു. ഈ അവസരത്തിൽ കുട്ടികളുടെ മാതാപിതാക്കളോട് എന്ത് സന്ദേശമാണ് ഡോക്ടറിന് പങ്കുവയ്ക്കാനുള്ളത്?
0: മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ആസ്മ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് ഒരു നോർമൽ ലൈഫായിട്ട് തന്നെ പോകാൻ പറ്റുന്ന ഒരു അസുഖമാണ്. അതിനെക്കുറിച്ചൊരു ഭയം വേണ്ട. കുട്ടികളിൽ ആസ്മയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, ശ്വാസംമുട്ടിൻ്റെ ലക്ഷണം ഉണ്ടെങ്കിൽ, അത് ഡോക്ടറിനെ സമീപിച്ചിട്ട് ഡോക്ടർ പറയുന്ന നിർദ്ദേശപ്രകാരം അതിൻ്റെ ചികിത്സ എടുക്കണം. ഇൻഹേലർ കൊണ്ട് ഒരു ദോഷവുമില്ല, അത് വളരെ സേഫാണ്. ഗുളികകളെക്കാളും ഒരുപാട് ഒരുപാട് സേഫാണ് ഇൻഹേലർ. അപ്പം ഡോക്ടർ പറയുന്ന അനുസരിച്ച് ആ ഇൻഹേലർ എടുക്കുക. ഡോക്ടർ അത് തീർച്ചയായിട്ടും അത് മിനിമം ഡോസിൽ തന്നെ അതിനെ അങ്ങ് കൊണ്ടുവരും. അതിനനുസരിച്ച് തന്നെ ഇൻഹേലർ എടുക്കണം. അത് അനുസരിച്ച് മുന്നോട്ട് പോയാൽ കുട്ടികൾക്ക് ഒരു കുഴപ്പമില്ലാതെ നല്ലൊരു ജീവിതം തന്നെ ലഭിക്കുന്നതായിരിക്കും.
1: കുട്ടികളുടെ ആസ്മയെക്കുറിച്ചും അതിന്റെ പ്രതിരോധത്തെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ വിനീതയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: നിങ്ങൾ കേട്ടത് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി ആകാശവാണി.

കർണാടക സംഗീത ശാഖയെ സമ്പന്നമാക്കുന്ന മലയാള കൃതികൾ ചിങ്ങം ഒന്നു മുതൽ ചതയം ദിനം വരെ രാഗാമൃതത്തിലും സംഗീതസുധയിലും പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് എം എൻ സാവിത്രി പാടുന്ന കൃതികൾ കേൾക്കാം. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, മറിയപ്പള്ളി പി ആർ ഹരീഷ് മൃദംഗം. ആരഭിരാഗത്തിൽ വിഘ്നേശ്വര ശുഭകാരക എന്ന് തുടങ്ങുന്ന തുളസീവനം കൃതി, രൂപകതാളം.

മലബന്ധം ഒരു രോഗമോ അതോ രോഗലക്ഷണമോ? ഡോക്ടർ പൊന്നി കൃഷ്ണൻ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സഹകരണ നിയമങ്ങൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡ്വക്കേറ്റ് നാലാഞ്ചിറ കൃഷ്ണൻകുട്ടി മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമ്പർ ഇതാണ്: 9495964321, 9495565321. ഒരു നമ്പർ കൂടി: 9496596321.
1: ഇന്ന് ശാസ്ത്രലോകത്തിൽ ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം. ജയലക്ഷ്മി എൽ സംസാരിക്കുന്നു.
2: കേരളത്തിന്റെ തെക്കൻ തീരദേശ ഗ്രാമമായ തുമ്പ

0: നിന്ന് ചന്ദ്രോപരിതലത്തിൽ എത്തി നിൽക്കുന്ന ഭാരതത്തിന്റെ ബഹിരാകാശ പര്യവേക്ഷണ യാത്രയെയാണ് ഈ ദിനം അടയാളപ്പെടുത്തുന്നത്. ഇത് കേവലം റോക്കറ്റുകളുടെയും ഉപഗ്രഹങ്ങളുടെയും കഥയല്ല, അതിജീവനത്തിന്റെയും തദ്ദേശീയമായ നൂതന ആശയങ്ങളുടെയും വിജയഗാഥ കൂടിയാണ്.
1: ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്. ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: ഇന്ന് രാത്രി 9:30 നാടകം ഒരു മഴക്കാലം കൂടി.
3: വേണുമാഷ് ഇന്ന് ഒന്നും പറയാതെ പോയെന്ന് കേട്ടപ്പോ എനിക്കെന്തോ.
4: അയ്യോ ടീച്ചറെ, മാഷ് സ്ത്രീകളോടൊന്നും അധികം സംസാരിക്കാറില്ല, ഒരു പ്രത്യേക പ്രകൃതമാണ്. ടീച്ചർ അതൊന്നും കാര്യമാക്കണ്ട.
2: മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 9:30.

ഓണക്കാലം പൂക്കളുടെയും പൂവിളികളുടെയും മാത്രം ആഘോഷമല്ല, മലയാളിയുടെ മനസ്സിൽ സ്നേഹവും സംഗീതവും നിറയ്ക്കുന്ന ഒരു സുന്ദര കാലം കൂടിയാണ്. ആ ഓണക്കാലത്തിന്റെ മധുര സ്മരണകളുമായി എത്തുന്നു സംഗീത സംവിധായകൻ ശരത്. ഓഗസ്റ്റ് 22 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നൂഞ്ഞാൽ ഓഗസ്റ്റ് 22 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ പ്ലസ് വണ്ണിലേക്ക് സോഷ്യോളജി. ഇതേക്കുറിച്ച് ജ്യോതിസ് എസ് സംസാരിക്കുന്നു.

0: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: ആകാശവാണി. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. ഇന്നീ പരിപാടിയിൽ സഹകരണ നിയമങ്ങൾ എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് നാലാഞ്ചിറ പി കൃഷ്ണൻകുട്ടി മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495565321, 9495569321. സ്റ്റുഡിയോയിൽ അഡ്വക്കേറ്റ് നാലാഞ്ചിറ പി കൃഷ്ണൻകുട്ടിയോട് സംസാരിക്കുന്നത് ജി സന്തോഷ് കുമാർ.
2: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും. ഒരിക്കൽ കൂടി ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സഹകരണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ഈ മേഖലയിൽ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന പരിചയസമ്പന്നനായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് നാലാഞ്ചിറ പി കൃഷ്ണൻകുട്ടിയാണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
3: നമസ്തേ.
2: നമുക്കറിയാം സഹകരണ പ്രസ്ഥാനങ്ങൾക്കും വളരെയേറെ വലിയ വേരോട്ടമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഒരുപക്ഷെ ഇപ്പം നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സഹകരണ പ്രസ്ഥാനങ്ങൾ ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിലായിരിക്കാം പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ മഹാരാഷ്ട്ര അല്ലെങ്കിൽ ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിലാണ് എണ്ണത്തിൽ കൂടുതൽ സഹകരണ സ്ഥാപനങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്നത്. എങ്കിൽ കൂടി സംസ്ഥാനത്ത് ഒരു സൊസൈറ്റിയിലെ അംഗങ്ങളുടെ ഇത് വെച്ച് എണ്ണം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് മെമ്പേഴ്സ് ഒരു സൊസൈറ്റിയിൽ ഉള്ളത് ഇന്ന് നമ്മുടെ സംസ്ഥാനം കേരളത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ സമസ്ത മേഖലകളിലും, ഗ്രാമീണ മേഖലയിൽ ആകട്ടെ, അതുപോലെ തന്നെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇന്ന് ആശ്രയിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഈ സഹകരണ പ്രസ്ഥാനങ്ങൾ, അത് ബാങ്കുകളാകും സൊസൈറ്റികളാകും ഏതുമായാലും സഹകരണ പ്രസ്ഥാനങ്ങളുമായി വളരെയേറെ ഇഴുകിച്ചേർന്ന ഒരു ബന്ധമാണ് ഇന്ന് നമ്മുടെ ഗ്രാമീണ മേഖലയിലുള്ളത്. അതുപോലെ അവരുടെ ജനകീയമായ ഒരു ജനാധിപത്യപരമായ നിയന്ത്രണം ഈ സഹകരണ സ്ഥാപനങ്ങളെ ഏറ്റവും കൂടുതൽ അംഗീകാരം ജനങ്ങൾക്ക് അല്ലെങ്കിൽ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനങ്ങളായി, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് അവരുടെ ഒരു ശാക്തീകരണത്തിന് ഇത്തരം സ്ഥാപനങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത്
3: കാര്യക്ഷമതയും
2: കൂടുതലാണ്, ഒരുപക്ഷെ ആയിരുന്നു എന്ന് ഇപ്പം നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു മാറ്റങ്ങളൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മളത് അതിനെക്കുറിച്ചൊക്കെ അഭിപ്രായങ്ങൾ ഇപ്പം അത്ര എല്ലാവരും ഇപ്പം അതിനെക്കുറിച്ച് ഒരു വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇന്ന് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്.
3: നല്ല കാര്യക്ഷമത ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ തരത്തിൽ വളരാൻ കഴിഞ്ഞത്.
2: അതെ.
3: പിന്നെ ഇപ്പൊ കാര്യക്ഷമത കുറഞ്ഞു പോയോ എന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങളാണ്.
2: അതെ അതെ. ഇപ്പോൾ ഈ നമുക്ക് തുടക്കത്തിൽ ഈ ഇങ്ങനെ ഒരു സഹകരണ പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ബാങ്ക് പോലെയുള്ള സ്ഥാപനങ്ങൾ അത് രൂപീകരിക്കുമ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, അതേക്കുറിച്ച് സംസാരിക്കും.
3: അത് സഹകരണ രജിസ്ട്രാറാണ് ഡിപ്പാർട്ട്മെൻ്റ് ഹെഡ്. അത് കഴിഞ്ഞാൽ ഗവൺമെൻറ് സെക്രട്ടറി. അതിൽ രജിസ്ട്രാറാണ് ഇത്തരം നടപടികളെല്ലാം എടുക്കുന്നതും അത് പൂർത്തീകരിച്ച് രജിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതും അദ്ദേഹമാണ്.
2: ഈ സ്ഥാപനങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത്?
3: സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ്. അത് കേരളത്തിലൊരു വലിയ ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മുടെ എഡ്യൂക്കേഷനെന്നോ ആരോഗ്യമെന്നോ പറയുന്നത് പോലെ തന്നെ ഒരു വലിയ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട്. കാരണം വളരെയധികം കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ മേഖലകളിലും കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളുണ്ട്. ഈ തിരുവനന്തപുരം ഈ ഡയറി തന്നെ മിൽമ അവരുടെ ട്രേഡ് നെയിമാണ്. അത് തന്നെ കേരളം ഒട്ടാകെ ഒരു വലിയ സ്ഥാപനമാണ്.
2: പല മേഖലാ സംഘങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്.
3: അതെ, മൂന്ന് മേഖലാ സംഘങ്ങളാണ്, തിരുവനന്തപുരം, എറണാകുളം,
2: കോഴിക്കോട്.
3: പിന്നെ ഇതിന്റെ മൂന്നിന്റെയും ഒരു ഫെഡറേഷൻ ഉണ്ട്, കേരള മിൽക്ക് ഫെഡറേഷൻ. ഇത് ആ ഗുജറാത്ത് ആനന്ദ് മാതൃകയിൽ തുടങ്ങി എടുത്തത്. അതിൻ്റെ സ്ഥാപകനുണ്ടല്ലോ,
2: കുര്യൻ സാർ.
3: ആ കുര്യൻ സാറാണത് തുടങ്ങി വെച്ചത്.
2: അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഒരു സഹകരണ സ്ഥാപനം അല്ലെങ്കിൽ കുറേ ആൾക്കാർക്ക് അവർക്ക് എന്തെങ്കിലും ഒരു ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു സഹകരണ പ്രസ്ഥാനം ഒരു രൂപീകരിക്കണം അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ ചെയ്യണം ഒരു സൊസൈറ്റി ആയിട്ടോ എന്തെങ്കിലും. അപ്പോൾ അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ എങ്ങനെയാണ്?
3: അത് ഇതിൽ വലിയ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ 25 പേര് ചേർന്നൊരു മെമ്മോറാണ്ടം തയ്യാറാക്കി ഒപ്പിട്ട് എല്ലാവരും കൃത്യമായി
2: മിനിമം 25 അംഗങ്ങൾ വേണമെന്നാണ്.
3: മിനിമം 25 പേര്, അതിലൊരാളൊരു പ്രൊമോട്ടിംഗ് മെമ്പറായിട്ട് ഇരിക്കണം. ഒരു ജില്ലയിൽ ജോയിൻ്റ് രജിസ്ട്രാറെ ഇത് കൊടുത്ത് അതിനൊരു ചെറിയ ഫണ്ട് ബാങ്കിൽ രൂപീകരിച്ച് അദ്ദേഹത്തെ കാണണം. കണ്ട് ഇതെല്ലാം പരിശോധിച്ച് ഒപ്പൊക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കി അതിന് വേണ്ട വെരിഫിക്കേഷൻ ഇൻസ്പെക്ഷനൊക്കെ നടത്തിയിട്ട് ജോയിൻ്റ് രജിസ്ട്രാറുടെ ഓഫീസിൽ ഇത്

0: രജിസ്റ്റർ ചെയ്ത് തരാൻ പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് തന്നെ.
1: എന്തെങ്കിലും ഇത്ര മൂലധനം വേണം, അങ്ങനെ
0: അത്
1: എന്തെങ്കിലും നിബന്ധനകളുണ്ടോ?
0: ജോയിന്റ് രജിസ്ട്രാർ സാധാരണഗതിയിൽ അത് പറയും. അതിൻ്റെ ഒരു ഡിസൈഡിങ് അതോറിറ്റി ജോയിന്റ് രജിസ്ട്രാറാണ്. അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ അതിനുപയോഗിക്കാറുണ്ട്. 50,000 രൂപയെങ്കിലും ബാങ്കിൽ ഇട്ടേക്കാൻ പറയും. അതിന് അതിനൊക്കെ സർക്കുലർ രജിസ്ട്രാർ ഇറക്കിയിട്ടുണ്ട്.
1: ഓക്കെ.
0: പിന്നെ നമ്മുടെ ആക്ടിനകത്ത്, KCS ആക്ടിനകത്ത് അതെങ്ങനെ വേണമെന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു നിയമങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്.
1: ഓക്കെ, നമുക്ക് ഒരു ശ്രോതാവ് ലൈനിലുണ്ട്.
0: അതെ,
1: ഹലോ. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ, നമസ്കാരം. ആരാണ് വിളിക്കുന്നത്? ആലപ്പുഴ. ആ ആ പറഞ്ഞോളൂ ഉദയകുമാർ. ആ
2: സാറേ, എനിക്ക് സംശയം
0: ചോദിക്കണം.
2: ചോദിക്കണം. പ്രമാണമൊക്കെ ലോൺ എടുക്കുമ്പോൾ ഒഴിമുറി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ.
0: അതെ,
2: ഒഴിവുമുറി.
0: അതെ,
2: അതെങ്ങനെയാ, എന്താണെന്ന് അറിയാനായിട്ട്?
0: അത് അതൊരു സഹകരണ കാര്യമല്ല, എങ്കിലും ഒഴിവുറി എന്ന് പറയുന്നത് നമ്മൾ ഈ
2: പ്രമാണം
0: ആ അതെ പാർട്ടി കേക്കു കേക്കു പറഞ്ഞുതരാം. ഈ പ്രമാണങ്ങൾ, ഈ പാർട്ടീഷൻ, അതായത് ഭാഗപത്രം, സെറ്റിൽമെൻ്റ് ഡീഡ്, ഇതൊക്കെ നടത്തുമ്പോഴത്തേക്ക് ഒന്നിൽ കൂടുതൽ അവകാശികൾ ആ പ്രമാണത്തിനകത്ത് വരാറുണ്ട്. അതിൽ ഈ പ്രായമായ ആൾക്കാർക്ക് ഒരു റിസർവേഷൻ വയ്ക്കും. കാരണം അവർ മരണം വരെ അവ ആ പുരയിടത്ത് കഴിയാനും ആദായം എടുക്കാനും, ഇല്ലെങ്കിൽ പുരയിടത്തിരിക്കുന്ന വീട്ടിൽ താമസിക്കാനും അതിന് വാടകയ്ക്ക് കൊടുത്ത് വാടക വാങ്ങിക്കാനും ഒക്കെ ഒരവകാശം വയ്ക്കും. അതിനെ ഒരു റൈറ്റായിട്ടാണ് ഈ പ്രായമായ ആൾക്കാർക്ക് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു തീർന്നില്ല, ഞാൻ പറഞ്ഞു തീർന്നില്ല. അതെ, ഈ റൈറ്റ് നിൽക്കുന്ന കാലത്തോളം ഇത് ബാങ്കിൽ പണയപ്പെടുത്താനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അവരെ, ആർക്കാണോ ഈ റൈറ്റ് കൊടുത്തിരിക്കുന്നത്, റിസർവേഷൻ റൈറ്റ് കൊടുത്തിരിക്കുന്നത്, അവരെ കൊണ്ട് അത് ഒഴിഞ്ഞു വാങ്ങണം. അത് സബ് രജിസ്ട്രാർ ഓഫീസിൽ ഒഴിഞ്ഞു വാങ്ങുന്ന ആ പ്രക്രിയയാണ് ഒഴിവ് കുറി എന്ന് പറയുന്നത്. ആ പ്രമാണത്തിന് ഒഴിവ് കുറി.
2: ഞാൻ എന്റെ ഉദ്ദേശം, ഞാനിപ്പോ പ്രമാണം ഇപ്പൊ എടുക്കാറായി, ലോൺ എടുത്ത് വെച്ചിട്ട് ലോൺ വെച്ചിട്ടുണ്ടായിരുന്നു. വീടിനടുത്തുള്ള സൊസൈറ്റി ഇല്ല, അപ്പം അതിന് ഒഴിവുമുറി നമ്മ പറയണമെന്ന് സംശയമുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട് സാറേ, ഈ പരിപാടി സാർ ഇവിടെ കൊണ്ടുവന്ന എല്ലാവരോടും വിശദമായിട്ട് പറയുന്നതിന് ഒരു കോടാന കോടി നന്ദി. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം,
0: ഹാപ്പി ഓണം ടു യു ആൾസോ.
1: അപ്പോൾ ഈ സംസ്ഥാനത്തെ ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഒരു ഏതൊരു നിയമത്തിൻ്റെ പിൻബലത്തിലാണ്?
0: കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, സഹകരണ നിയമം 69.
1: ഇപ്പോൾ ആ നിയമപ്രകാരം ആണ് ഈ നമ്മൾ ഒരു സൊസൈറ്റി ആണെങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് അല്ലേ?
0: ആ ആ സൊസൈറ്റിയിൽ കാലാകാലങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്
1: ആ നിയമത്തിൽ.
0: ആ നിയമത്തിൽ ആ അതിൽ ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളതനുസരിച്ച് കാര്യങ്ങൾ നടത്തണം. എല്ലാ മേഖലയിലും അതിനകത്ത് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആക്ടിൽ.
1: ഇപ്പം സാറ് സൂചിപ്പിക്കുകയുണ്ടായി 25 അംഗങ്ങൾ മിനിമം ഉണ്ടാവണം, അവരെ ഒരു
0: അവരൊരു മെമ്മോറാണ്ടം തയ്യാറാക്കി ജോയിന്റ് രജിസ്ട്രാർക്ക് ആദ്യം കൊടുക്കണം. ജോയിന്റ് രജിസ്ട്രാർ അത് പരിശോധിച്ചിട്ട്, അതിനവിടെ പ്രത്യേക സെക്ഷൻ തന്നെയുണ്ട്, അവർ പരിശോധിച്ച് ആ ഒപ്പൊക്കെ കൃത്യമാണോന്ന് വെരിഫൈ ചെയ്ത് ഈ ഒപ്പിട്ട പ്രൊമോട്ടിംഗ് മെമ്പേഴ്സിനെയൊക്കെ അവർ വിളിക്കും.
1: നേരിട്ട് ഹാജരാവേണ്ടി
0: ആ വേണം, ഹാജരാവണം. ആ ഒപ്പൊക്കെ പരിശോധിക്കും. പരിശോധിച്ച് ഒരു ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറയും. കാരണം ഇതിന് ഇനീഷ്യലായിട്ടൊരു എമൗണ്ട് വേണമല്ലോ. പിന്നെ വളരെ അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു ബൈല നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. ആ നമ്മുടെ സഹകരണ നിയമം അനുസരിച്ച് നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ ഉദ്ദേശ്യങ്ങൾ എന്താണെന്ന് കാണിച്ച് നമ്മുടെ പ്രവർത്തന രീതി, ആ മോഡസ് ഓപ്പറാൻഡി എന്ന് പറയാം, അതെല്ലാം ഇതിനകത്ത് കാണിച്ച് ഒരു ബൈല തയ്യാറാക്കിയെടുക്കണം. ആ ബൈല രജിസ്ട്രാർ അംഗീകരിച്ചു തരണം. അത് അത് ഈ ബൈലയാണ് അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, അതനുസരിച്ച് ഈ സംഘത്തിന് പ്രവർത്തിക്കാൻ പറ്റും,
1: കഴിയുകയുള്ളൂ. ഒരു പക്ഷേ ബയലില്ലാത്ത ഒരെണ്ണം ഭാവിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപകമാകുമ്പോൾ, വിപുലമായിട്ടുള്ള പ്രവർത്തനം വരുമ്പോഴത്തേക്ക് അതിൽ അപ്പുറത്തേക്കുള്ള പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കണമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യേണ്ടത്?
0: ബയലായി അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പെടാത്തൊരു കാര്യമാണ് ചെയ്യാൻ ഒരു പ്രപ്പോസൽ വരികയാണെങ്കിൽ അത് ഒന്നേ ബൈല അമെൻമെന്റ് നടത്തി ഭേദഗതി ചെയ്ത് ഈ കാര്യം അതിനകത്ത് ചേർക്കണം. അതല്ലെങ്കിൽ ഇതിനകത്ത് 150 എന്ന് പറയുന്നൊരു ചട്ടമുണ്ട്. ആ ചട്ടം അനുസരിച്ച് റെയിസാർഡേ എന്ന് ഇത്തരം കാര്യങ്ങൾക്ക്

0: കായികയിൽപ്പെടാത്ത കാര്യമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ റെയ്സാർഡ് സാങ്ഷൻ വാങ്ങിക്കണം.
1: ഓക്കെ,
0: റെയ്സാർക്ക് അത്തരം കാര്യങ്ങളിൽ സാങ്ഷൻ തരാനുള്ള
1: ബൈല അമെന്റ് ചെയ്ത് ഇതൊക്കെ നടപ്പിലാക്കി വരാൻ ഒരുപാട് സമയം കാലതാമസം ഉണ്ടാവുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ
0: റെയ്സാർക്ക്. റെയ്സാർ എന്ന് ഉദ്ദേശിച്ചു

0: വിളിക്കുന്നത്.
1: ആ ചോദിച്ചോളൂ,
2: ചോദിക്കണം.
0: ഞാൻ സഹോദര റെസിഡൻസ് അസോസിയേഷന്റെ ഒരു സെക്രട്ടറിയാണ് ഇവിടുത്തെ.
2: അസോസിയേഷന്റെ റെസിഡൻഷ്യൽ അസോസിയേഷനോ?
0: അസോസിയേഷൻ, അതെ അതെ. ഞാൻ വിളിക്കുന്നത് സാറേ, ഞങ്ങൾ റെസിഡൻസ് അസോസിയേഷന്റെ സഹകരണ സംഘം തുടങ്ങാൻ വേണ്ടിയിട്ട്, സൊസൈറ്റി തുടങ്ങാൻ വേണ്ടി ഞങ്ങൾ എന്തൊക്കെയാണ് സാർ ചെയ്യേണ്ടത് എന്നുള്ള
2: ആ കാര്യം തന്നെയാണ് നേരത്തെ പറഞ്ഞതും. നിങ്ങൾ റെസിഡൻസിലുള്ള 25 പേര് ചേർന്ന് ഒരു മെമ്മോറാണ്ടം, മെമ്മോറാണ്ടം എന്ന് ഞാൻ പറഞ്ഞ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു അപേക്ഷ തയ്യാറാക്കി അത് കൃത്യമായിട്ട് ഒപ്പിട്ട് ജോയിൻ്റ് രജിസ്ട്രാറ തിരുവനന്തപുരം. നിങ്ങൾ തിരുമല ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയല്ലേ?
0: തിരുവനന്തപുരം.
2: ആ അപ്പോൾ അത് ജോയിൻ്റ് രജിസ്ട്രാർക്ക് കൊടുക്കണം. ആ അതിൻ്റെ കൂടെ നിങ്ങളൊരു ബൈല, ഒരു മോഡൽ ബൈല തയ്യാറാക്കി നിങ്ങളുടെ ഉദ്ദേശങ്ങൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങളത് രൂപപ്പെടുത്തുന്നതെന്ന് കാണിച്ച് അവിടെ കൊടുക്കണം. ജോയിൻ്റ് രജിസ്ട്രാർ ഇതൊക്കെ പരിശോധിച്ചിട്ട് വേണ്ട മാറ്റങ്ങളൊക്കെ നിർദ്ദേശിച്ചാൽ അത് മാറ്റങ്ങൾ വരുത്തി മോഡിഫിക്കേഷനൊക്കെ നടത്തി ബൈലായും കൊടുക്കണം. ഒരു ഫണ്ട് ബാങ്കിലിട്ട് അതിൻ്റെ രസീത് കൊടുക്കേണ്ടി വരും. ഇതൊക്കെ കൊടുത്താൽ അത് സാധാരണഗതിയിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന 50,000 രൂപ അറ്റ്ലീസ്റ്റ് കുറഞ്ഞ 50,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് അതിൻ്റെ രസീതും കൊടുത്താൽ അവിടെ ഇവരുടെ കീഴിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർമാരുണ്ട്, പിന്നെ അവിടെ ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്, അവരെ അയച്ച് ഇതിൻ്റെ യഥാസ്ഥിതി മനസ്സിലാക്കും. അതിൻ്റെ യാഥാർത്ഥ്യം എങ്ങനെയാണ്, ഇങ്ങനെ നടത്താൻ പറ്റുന്നതാണോ. പിന്നെ തൊട്ട് അടുത്ത സ്ഥലങ്ങളിൽ സംഘങ്ങൾ വേറെ ഉണ്ടോ, കാരണം ഓവർലാപ്പിംഗ് പാടില്ല. പിന്നെ അങ്ങനെ ഓവർലാപ്പിംഗ് വരാത്ത രീതിയിലാണ് അവർ തരുന്നത്. എന്നാൽ ഒരു ഡിസ്റ്റൻസ് വേണം, ഒരേ ഒരേ സ്ഥലത്ത് വലിയ അകലമില്ലാതെ രണ്ട് സംഘങ്ങൾ വന്നാൽ രണ്ടു പേർക്കും ദോഷമുണ്ടാവും. അതുകൊണ്ട് ആ രീതി അതൊക്കെ പരിശോധിച്ചിട്ട് ജോയിൻ്റ് രജിസ്ട്രാറ് അതിന് പെർമിഷൻ തരും. അതായത് ഒരേ സഹകരണ സംഘങ്ങളിൽ പല കാറ്റഗറിയിൽപ്പെട്ട വിഭാഗങ്ങളിൽപ്പെട്ട സംഘങ്ങളുണ്ട്. അത് വേറെ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട സംഘം നിങ്ങളുടെ അടുത്ത് വരുന്നതിന് കുഴപ്പമൊന്നുമില്ല.
0: ഇല്ല,
3: ഇപ്പൊ ഇതിപ്പോ ഒരു റെസിഡൻസ് അസോസിയേഷന്റെ പ്രതിനിധീകരിച്ചാണല്ലോ അദ്ദേഹം ചോദിച്ചത്.
2: അങ്ങനെ
3: റെസിഡൻസ് അസോസിയേഷന്റെ മിനിമം 25
2: അംഗങ്ങളും
3: എല്ലാവരും അംഗങ്ങളാക്കാൻ പറ്റും,
2: എല്ലാവരെയും. പിന്നെ അത് കഴിഞ്ഞ് മെമ്പർഷിപ്പ് കൊടുക്കാമല്ലോ. അതെ, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് 25 പേര് മിനിമം വേണം. എല്ലാ അംഗങ്ങളെയും പിന്നെ മെമ്പർ ആക്കാമല്ലോ.
0: ഈ 50,000 രൂപ നമ്മുടെ ഓൺ ഫണ്ടിൽ നിന്ന് ആദ്യം എടുത്ത് ഡിപ്പോസിറ്റ് ചെയ്യാമോ?
2: അതെ, അത് കളക്ട് ചെയ്യണം. നിങ്ങൾ ഈ 25 പേരും കൂടെ കളക്ട് ചെയ്ത് ഫണ്ട് ബാങ്കിലിട്ട് അതിന്റെ ഒരു രസീതും കൂടെ കൊടുക്കേണ്ടി വരും.
0: അത് ബാങ്ക് നാഷണലൈസ്ഡ് ബാങ്ക് മതിയോ കോപ്പറേറ്റീവ് ബാങ്ക് വേണോ?
2: കോപ്പറേറ്റീവ് ബാങ്ക് ആയാലും മതി, കേരള ബാങ്ക് ഉണ്ടല്ലോ.
0: ആ
2: പിന്നെ അവിടെ ഇടാമല്ലോ.
3: വിളിച്ചതിൽ വളരെ സന്തോഷം ജയകുമാർ. അപ്പം ഇങ്ങനെ ഒരു സൊസൈറ്റി ഇപ്പം നമ്മൾ അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ ഇങ്ങനെ ആദ്യമേ ഒരു 25 അംഗങ്ങൾ ചേർന്നിട്ട് ഇതുപോലെ ഒരു രജിസ്ട്രാർ എല്ലാം വെരിഫിക്കേഷൻ
2: കൊടുത്ത്
3: രജിസ്ട്രേഷൻ കിട്ടുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പിന്നീടുള്ള ഒരു മോണിറ്ററിങ്ങും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് അതിൻ്റെ?
2: അത് ഈ ഓരോ സംഘങ്ങൾ ഓരോ താലൂക്ക് വൈസായിട്ട് അസിസ്റ്റന്റ് രജിസ്ട്രാർമാരുണ്ട്, അവരുടെ കീഴിൽ ഇൻസ്പെക്ടേഴ്സുണ്ട്. അവിടെ അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അതെങ്ങനെ നടത്തിപ്പോണം, അത് ഏതൊക്കെ രീതികളാണ് നമ്മൾ അവലംബിക്കേണ്ടത്, അതൊക്കെ അസിസ്റ്റന്റ് രജിസ്ട്രാറിൽ നിന്ന് വേണ്ട നിർദ്ദേശങ്ങൾ അവർ തരും. കാരണം അവരൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർമാരായി കയറി പ്രൊമോഷൻ കിട്ടി വരുന്നവരാണ്. സാധാരണഗതിയിൽ സംഘങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും വാങ്ങിച്ച് തന്നെയാണ് സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. പിന്നെ ഈ ബൈലായിൽ, ബൈലായുടെ തുടക്കം തന്നെ എൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെന്ന് പറഞ്ഞൊരു ചാപ്റ്റർ, അതിനകത്ത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എങ്കിലും നമുക്കൊരു പരിചയക്കുറവ്, പുതിയ ആൾക്കാരാകുമ്പോൾ ഒരു പരിചയക്കുറവ് വരും. അതിന് AR അസിസ്റ്റന്റ് രജിസ്ട്രാറുമായിട്ട് ആലോചിച്ച് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോകുന്നതാണ് നല്ലത്.
3: ഹലോ, ഹലോ, ഹലോ ഹലോ ആകാശ്.

0: ിലേക്ക് സ്വാഗതം.
1: ഹലോ
0: ഹലോ,
1: ഹോമിയോ ഡോക്ടറാണ്. ഹോമിയോ ഫാർമസിയിലെ 1976 തുടങ്ങിയപ്പോ അതിന്റെ സ്ഥാപക മെമ്പറാണ്. അന്ന് എനിക്ക് 21 വയസ്സേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് 71 വയസ്സുണ്ട്. എനിക്ക് ഇതിന്റെ ബൈലനുസരിച്ചുള്ള ലാഭവീതം ഇതുവരെ തരുന്നില്ല. ഞാൻ പല മാതൃകകളും മുട്ടിയിട്ടും അവര് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കുകയാണ്. ഇതിനെന്തെങ്കിലും ഒരു നിയമസാധുത ഉണ്ടോ ഇത് കിട്ടാനായിട്ട്? 50 വർഷമായി, ഞാനിപ്പോ ഒരു സീനിയർ സിറ്റിസണാണ്.
2: ഈ
1: ലാഭവീതം തരുന്നില്ല
2: സംഘത്തില്.
1: 84 വരെ ഈ സ്ഥാപനം സഹകരണാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചതാണ്. 84 അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിൽ പോയി. ഇപ്പോൾ ഇതുവരെ നിയമവിരുദ്ധമായിട്ട്
2: പ്രവർത്തിച്ചിരിക്കുകയാണ്. സംഘം എന്ത് പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരുന്നത്? സംഘം എന്ത് പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരുന്നത്?
1: അതായത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹോമിയോ പറഞ്ഞ മരുന്ന് ഹോമിയോ
2: നിർമ്മാണശാലയായിരുന്നു.
1: അടിസ്ഥാനത്തിലുള്ള
2: അവിടെ
1: കേരള സ്റ്റേറ്റ്
2: അതിപ്പോ നഷ്ടത്തിൽ പോയി. ഭരണസമിതിയെ പിരിച്ചു വിട്ട് ഇപ്പൊ ലിക്വിഡേഷനിലാണല്ലോ.
1: അത്
2: 84 അതെ 5-4
1: 84 അത് പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിൽ പോയതാണ്. നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയാണ്.
2: 84 ആകുമ്പോ 40 വർഷത്തിൽ കൂടുതലായില്ലേ? അതിപ്പോഴും ലിക്വിഡേറ്റ് ചെയ്ത് പോയിട്ടില്ലേ?
1: അവിടെ നല്ല ലാഭവിഹിതത്തിലും നല്ല, ഞാനിപ്പോ അതിന്റെ വിവരാശം വെച്ച അതിന്റെ ലാഭം എന്തുണ്ടെന്ന് പറയുമ്പോ എല്ലാ വർഷവും കോടിക്കണക്കിന് രൂപ ലാഭമാണ്.
2: കോടിക്കണക്കിന് ലാഭമാണെങ്കിൽ അത് എന്തുകൊണ്ട് പ്രവർത്തനരഹിതമായി? അത് നോക്കണ്ടേ?
1: പ്രവർത്തനരഹിതമൊന്നുമല്ല, എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും മരം കൊടുക്കുന്ന ഇവിടുന്നാണല്ലോ.
2: ഓ ശരി, അപ്പൊ ലിക്വിഡേഷനിൽ നിന്നും പോയിട്ടില്ല, സ്ഥിരം പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണല്ലേ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ലാഭവീതം കിട്ടി?
1: ലാഭവീതം കിട്ടുന്നില്ല.
2: അതെ, നിങ്ങൾ രജിസ്ട്രാർക്ക് പരാതി കൊടുക്കും. ഏത് ജില്ലയാണിത്?
0: ആലപ്പുഴ.
2: ആലപ്പുഴയാണെങ്കിൽ
1: അവിടെ
2: ജോയിന്റ് രജിസ്ട്രാറുണ്ട്. ജോയിന്റ് രജിസ്ട്രാർക്ക് ഈ വിവരങ്ങൾ കാണിച്ച് നിങ്ങളൊരു പരാതി കൊടുക്കും.
1: ഞാനിതെല്ലാം ചെയ്തതാണ് സാറേ. അത് ആയുഷിന്റെ വകുപ്പിലോട്ട് പോയി
2: ജോയിന്റ് റിഷാർ വല്ല മറുപടിയും തന്നോ? നിങ്ങൾ ചോദിച്ചപ്പോ വല്ല മറുപടിയും തന്നോ?
1: ആ തന്നു. അത് ആയുഷിന്റെ വകുപ്പിലാണ്, ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധമില്ലെന്ന് പറയുന്നതാണ്.
2: അത് അസിസ്റ്റന്റ് റിഷാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ പുറത്ത് ജോയിന്റ് റിഷാർക്ക് ഒരു പെറ്റീഷൻ കൊടുക്കാൻ പരാതി
1: എല്ലാം കൊടുത്ത് ഇതെല്ലാം ചെയ്താണ് സാറേ.
2: ഞാനിപ്പോ സംഘത്തിന് നിന്ന് യാതൊരു പ്രതികരണവും വന്നിട്ടില്ല. നിങ്ങൾക്ക് എന്നാ ഒരു ഒ പി കൊടുത്തൂടെ? ഒരു ഒ പി, അതായത് ഹൈക്കോടതിയിൽ ഈ കാര്യങ്ങൾ കാണിച്ച് ഒരു പരാതി കൊടുത്തുകൂടെ?
1: നടക്കും അത്. ഞാനും അറിയുന്നത്
2: രാഷ്ട്രീയക്കാരുടെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സഹകരണ സംഘങ്ങളൊക്കെ രാഷ്ട്രീയക്കാരാണ് നോക്കുന്നത്.
1: എന്തേ വഴി പറഞ്ഞു തന്നാ മതി.
2: അതാണ് ഇനിയിപ്പോ നിങ്ങൾ അസിസ്റ്റന്റ് രജിസ്ട്രാർ അവിടെ പോയി, അദ്ദേഹം കൈമലർത്തി. ജോയിന്റ് രജിസ്ട്രാർ അവിടെ പോയി, അദ്ദേഹം കൈമലർത്തി. പിന്നെ ഇനി ചെയ്യാനുള്ളത് ജോയിന്റ് രജിസ്ട്രാർഡ് ഒരു ഓർഡറിന്റെ പുറത്ത് നിങ്ങൾക്ക് ഗവൺമെന്റില് ആക്ടിനകത്ത് ഒരു സെക്ഷൻ 83 അതനുസരിച്ച് അപ്പീൽ കൊടുക്കാം. അങ്ങനെ ഒന്ന് കൊടുത്തു നോക്കൂ.
1: അല്ല സാറേ, ഈ ഞാനും
0: ഹലോ, അദ്ദേഹത്തിന്റെ സംസാരിക്കുന്നത് വ്യക്തമല്ല,
2: ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല.
0: അദ്ദേഹം അസിസ്റ്റന്റ് രജിസ്ട്രാർക്കും ജോയിന്റ് രജിസ്ട്രാർക്കും പരാതി കൊടുത്തു. നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിപ്ലൈ ആണ് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പൊ

0: ഇനി അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും?
1: ഈ നിയമാനുസരണം അതിന്റെ ആക്ടിലെ വ്യവസ്ഥകൾ അനുസരിച്ചിട്ട് അതിനകത്ത് സെക്ഷൻ 83 ഒരു വകുപ്പുണ്ട്. അതനുസരിച്ച് ജോയിന്റ് രജിസ്ട്രാറുടെ അപേക്ഷയിൽ ഓർഡറിന്റെ പുറത്ത് ഗവൺമെന്റിൽ അപ്പീൽ പോവാം, ഗവൺമെന്റ് സെക്രട്ടറിക്ക് അപ്പീൽ പോവാം,
0: അപ്പീൽ കൊടുക്കാം, ഒരു അപേക്ഷ കൊടുക്കണം.
1: അത് അപ്പീലിന് അതിന്റേതായ ഒരു ഫോർമാറ്റ് ഉണ്ട്, പണം അടയ്ക്കേണ്ടി വരും, അപ്പീലിന് കാശ് അടയ്ക്കണം, അടച്ച് ഒരു കൊടുത്താൽ സെക്രട്ടറി അത് ചോദിക്കും. ഗവൺമെന്റ്
0: അപേക്ഷ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് അത് തിരുവനന്തപുരത്ത് വരേണ്ടി വരും, അതോ
1: തിരുവനന്തപുരത്ത് വരേണ്ടി വരും? സെക്രട്ടേറിയറ്റിൽ സെക്രട്ടറിക്കാണ് അത് കൊടുക്കാനുള്ളത്.
0: എന്നിട്ട് അതിന്റെ എന്തെങ്കിലും ഫീസ്, നിശ്ചിത
1: ഫീസ്
0: അടയ്ക്കേണ്ടി വരും?
1: അപ്പീൽ ഫീസ് ഉണ്ട്, അപ്പീൽ ഫീസ് കൊടുക്കണം. കൊടുത്താൽ തീർച്ചയായിട്ടും ഒരു
0: നടപടി ഉണ്ടാവും.
1: നടപടി ഉണ്ടാവും.
0: ഒരുപക്ഷെ ആ നടപടിയിൽ അദ്ദേഹം തൃപ്തനല്ല എങ്കിൽ,
1: തൃപ്തനല്ലെങ്കിൽ പിന്നെ ഹൈക്കോടതിയിലേ പോകാനും 226 അനുസരിച്ച് OP ഫയൽ ചെയ്യണം. റിട്ട് പെറ്റീഷൻ.
0: അങ്ങനെ അത് അതിന്റെ കോടതി
1: തീർച്ചയായിട്ടും കോടതിക്ക്, ഹൈക്കോടതി ഇവർക്കെല്ലാം നോട്ടീസ് അയക്കും. JR-നും ഗവൺമെന്റ് സെക്രട്ടറിക്കും ഒക്കെ നോട്ടീസ് അയച്ച് കേൾക്കും. കേൾക്കുമ്പോ എന്തായാലും ഈ JR ചിലപ്പം പ്രതികരിക്കുന്നുണ്ടാവില്ല. ഹൈക്കോടതിയിൽ പോയാൽ ഇതിന്റെ കാര്യങ്ങൾ പറയാതിരിക്കാനാവില്ല. തീർച്ചയായിട്ടും പറയും.
0: എന്താണെന്ന് വെച്ചാൽ ന്യായമായിട്ടുള്ള ഒരു
1: തീരുമാനം ഹൈക്കോടതിയിൽ നിന്ന് കിട്ടുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം.
0: ഓക്കെ, തീർച്ചയായും. നമുക്ക് മറ്റൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഹലോ,
2: നമസ്കാരം.
0: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: എന്റെ പേര് രഘു എന്നാണ്, കോട്ടയം ജില്ലയിൽ
0: നിന്ന്. ചോദിച്ചാട്ട് രഘു, എന്താണ് അറിയേണ്ടത്?
2: സാർ, ഈ സഹകരണ സംഘത്തിൽ ജോലി ചെയ്യുന്ന ആള് പഞ്ചായത്ത് മെമ്പറാകുമ്പോൾ അവരൊക്കെ അവിടെ ജോലി സമയത്ത് നമുക്ക് പഞ്ചായത്ത് കമ്മിറ്റിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ സംശയം.
1: ഈ സഹകരണ സംഘത്തിലെ ജീവനക്കാരാണല്ലേ?
2: ജീവനക്കാരനാണ് പഞ്ചായത്ത് മെമ്പർ ആയത്.
1: ഓ, അത് ശരി.
2: അപ്പൊ അവരൊക്കെ ഇപ്പൊ ഈവനിങ് ആൻഡ് മോർണിംഗും MNE ആണ് അവർക്ക് ഡ്യൂട്ടി കൊടുത്തിരിക്കുന്നത്. രാവിലെ 8 മുതൽ 11 വരെ, പിന്നെ 4 മുതൽ 8 വരെ. അതിന് ഗ്യാപ്പ് സമയത്താണ് പഞ്ചായത്ത് കമ്മിറ്റി കൂടുന്നത്. ആ സമയങ്ങളിൽ ഇവർക്ക് അവിടെ ഡ്യൂട്ടി അവിടെ ചെയ്യണ സമയത്ത് ഇവിടെ ഒപ്പിടാവോ, ഇവിടുന്ന് ഓണറേയും കൈപ്പറ്റാവോ, അല്ലെങ്കിൽ അതിന്റെ ഫീസ് കൈപ്പറ്റാവോ എന്നാണ്.
1: ഫീസ് അവർക്ക് കൈപ്പറ്റാൻ പറ്റില്ല, കാരണം ജോലിയിലിരിക്കുന്ന ആൾക്കാരില്ലേ. ജോലിയിലിരിക്കുന്ന ആൾക്കാർക്ക് വേറൊരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് പാടില്ല എന്നാണ്. അത് കൈപ്പറ്റാനാവില്ല. എന്നാ അവർക്ക് പഞ്ചായത്തിലെ മെമ്പറായിട്ടിരിക്കുന്നതിനൊന്നും പ്രശ്നമില്ല.
2: അപ്പൊ അവർക്ക് ഡ്യൂട്ടി സമയം എപ്പോഴാണ്, അതിന്റെ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും?
1: ഡ്യൂട്ടി സമയം പെർമിഷൻ വാങ്ങിക്കണം. പെർമിഷൻ
2: അവർക്ക് അനുവദനീയമായ 10 ലീവ് ഉണ്ട്, അത് കഴിഞ്ഞു അവരുടെ.
1: അല്ല, അത് അവരുടെ കാഷ്വൽ ലീവ് സമയത്ത് അല്ലല്ലോ ഇത് ചെയ്യുന്നത്. ഡ്യൂട്ടി സമയത്താകുമ്പോഴത്തേക്ക് അത് പെർമിഷൻ അവർക്ക് കൊടുക്കാനാവുമോ?
2: ഓ,
1: കൊടുക്കാൻ പറ്റത്തില്ല.
2: ലീവുള്ള സമയമാണ്, ഈ ഉച്ചക്കുള്ള ആ ടൈമിലാണ് ഇവര് കമ്മിറ്റി പങ്കെടുക്കുന്നത്.
1: ശരിക്കത് പ്രോപ്പർ അല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം രണ്ട് ജോലി ഒരേ സമയം കൊണ്ടു കിടക്കാനാവില്ലല്ലോ. അത് നിങ്ങൾക്ക് തർക്കം ഉണ്ടെങ്കിൽ അത് ജോയിന്റ് രജിസ്ട്രാർക്ക് ഒരു പരാതി കൊടുക്കുന്നതാണ് നല്ലത്. അതെ, ഈ ജീവനക്കാരനെ എതിർസ്ഥാനത്ത് വച്ച് ഒരു പരാതി തയ്യാറാക്കി ഈ വിവരങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം. ശരിക്കും നിയമം അനുസരിച്ച് ഈ ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സഹകരണ സ്ഥാപനങ്ങളിൽ വരുമ്പോൾ പെർമിഷൻ വാങ്ങിക്കണമെന്നാണ് ഡിപ്പാർട്ട്മെന്റ്. പലടും അതൊന്നും നടക്കാറില്ല. നിയമം അങ്ങനെയാണ് പറയുന്നത്. അതൊക്കെ പലരും നടക്കുന്നുണ്ട്. പരാതി വന്നാലേ ഉള്ളൂ പ്രശ്നങ്ങള്. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നു, അതിനെ എതിർക്കണമെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളൊരു പരാതി കൊടുക്കൂ. JR-ന് വേണം
2: കൊടുക്കാൻ,
1: ജോയിന്റ് രജിസ്ട്രാർക്ക് വേണം കൊടുക്കാൻ.
0: ഒരു സഹകരണ സ്ഥാപനങ്ങൾ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് വളരെയേറെ ഗ്രാമീണ മേഖലകളിലൊക്കെ വളരെ വേരോട്ടമുള്ള ഒരു പ്രസ്ഥാനമാണ് സഹകരണ ബാങ്കുകൾ, സൊസൈറ്റികൾ.
1: ഗ്രാമീണ മേഖലയിലാണ് സഹകരണം കൂടുതൽ, അവിടെയാണ് കൂടുതൽ പ്രതീക്ഷിക്കാനുള്ളത്.
0: അതായത് വളരെ പാവപ്പെട്ട ആൾക്കാരൊക്കെ ഒരുപാട് ആശ്രയിക്കുന്ന അവരുടെ

0: അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ആശ്രയിക്കാവുന്ന ഒരു മേഖലയാണ് സൊസൈറ്റികളും. പക്ഷേ ഈ ഇപ്പോൾ ആൾക്കാർക്ക് വളരെ വിശ്വാസവും ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. വിശ്വാസത്തിനൊക്കെ ഇടിവ് സംഭവിക്കുന്ന രീതിയിലുള്ള ഒരു പല കാര്യങ്ങളും നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ മേഖലയിൽ. അപ്പം ഇങ്ങനെയുള്ള ഈ സ്ഥാപനങ്ങളെ സംരക്ഷിക്കേണ്ട ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തന്നെ താല്പര്യങ്ങൾക്ക് അത് വളരെ അത്യാവശ്യമാണ്. ഈ അതായത് നമ്മുടെ ഗ്രാമീണ മേഖല ഒക്കെ ഒരുപാട് അതിൻ്റെ ഒരു സാമ്പത്തികമായിട്ട് ആ മേഖലയിലുള്ള ആൾക്കാർ കഴിയുന്നൊരു മേഖലയാണിത്. അപ്പോൾ അത് നശിച്ചു പോകാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാ പൊതുവെയുള്ള
1: ആവശ്യമാണ്. അങ്ങനെയുള്ള ആവശ്യങ്ങൾ പരിഹരിക്കാനും അത് അത് കാത്തു സൂക്ഷിക്കാനുമാണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചിട്ടുള്ളത്.
0: അപ്പോഴിങ്ങനെയുള്ള ഒരു സ്ഥാപനങ്ങൾ അതിൻ്റെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് അത് അതിൻ്റെ ഭരണ തലങ്ങളിലിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ഏത് രീതിയിലാണ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത്?
1: അത് ഈ സഹകരണ സ്ഥാപനങ്ങളിൽ ഭരണം കൈയാളുന്നത് അവിടുത്തെ കമ്മിറ്റി മെമ്പർമാരാണ്. ഇപ്പം സാധാരണ ചെറിയ സംഘങ്ങളായിട്ടുള്ള ക്രെഡിറ്റ് സംഘങ്ങളിലൊക്കെ 13 മെമ്പർമാരുണ്ട്. അവരുടെ കയ്യിലാണ് ഇതിൻ്റെ ഭരണം. അങ്ങനെയാണ് ആക്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആക്ടിനകത്ത് റൂള് 47D പറയുന്നത്.
0: ഈ കമ്മിറ്റി അംഗങ്ങളെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്?
1: നമ്മുടെ ജനാധിപത്യ സംവിധാനം ഉപയോഗിച്ച് തന്നെയാണ് അവരെ തിരഞ്ഞെടുക്കുക. ഇലക്ഷൻ നടക്കും.
0: അതായത് ഈ ഇതിനകത്തിലെ അംഗങ്ങൾ ചേർന്നാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്?
1: അതെ, മൊത്തത്തിൽ ജനറൽ ബോഡി കൂടും. ഈ ഒരു സംഘത്തിലുള്ള എല്ലാ അംഗങ്ങളും ഇതിനകത്ത് വരും. അതിന് ജനറൽ ബോഡി എന്നാണ് പറയുന്നത്. ആക്ടിലെ സെക്ഷൻ 2K അനുസരിച്ച് ജനറൽ ബോഡി കൂടി, ആ ജനറൽ ബോഡിയാണ് ഈ കമ്മിറ്റി മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ കേരളത്തിൽ ഈ കുറച്ച് രാഷ്ട്രീയ അതിപ്രസരമുള്ളൊരു സ്ഥലമായിട്ടാണ് കേരളത്തെ ജനങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ സഹകരണ സംഘങ്ങളിലെല്ലാം ഭരിക്കാൻ വരുന്ന ആൾക്കാർ രാഷ്ട്രീയക്കാരുടെ പ്രതീതികളായിരിക്കും, അതല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ആയിരിക്കും അവർ വരുന്നത്. എല്ലാവർക്കും അതിൻ്റേതായ രാഷ്ട്രീയം ഉണ്ട്, കക്ഷി രാഷ്ട്രീയം ഉണ്ട്. അത് അങ്ങനെ വരുമ്പോൾ അവരുടെ ഭാഗത്ത് ഈ ജനങ്ങൾക്ക് ഗുണകരമായി പ്രവർത്തിക്കാൻ അവർ ശ്രമിക്കണം. ശ്രമിച്ചെങ്കിലേ നടക്കൂ.
0: അങ്ങനെ ഒരു പക്ഷേ ശ്രമം അങ്ങനെ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രവർത്തനം അല്ല അവരിൽ നിന്ന് ഉണ്ടാവുന്നതെങ്കിൽ ഇവരെ നീക്കാനുള്ളൊരു
1: നീക്കാൻ ചെയ്യാം
0: കഴിവുണ്ടോ? അംഗങ്ങൾക്ക് അതിനുള്ള ഒരു അവസരമുണ്ടോ?
1: അങ്ങനെ ഒന്നല്ല. ഇപ്പോൾ നമ്മുടെ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നീക്കം ചെയ്യാം. അതിനകത്ത് സെക്ഷൻ 32 സെക്ഷൻ 33.
0: അത് ഏത് അവസരത്തിലാണ് സഹകരണ രജിസ്ട്രാർക്ക് ഇതിനകത്ത് ഇടപെടാൻ കഴിയുന്നത്?
1: ഏത് അവസരത്തിലും ഇടപെടാം. അതായത് സഹകരണ നിയമങ്ങൾ പാലിക്കുന്നില്ല, സഹകരണ രജിസ്ട്രാറുടെ സർക്കുലറുകൾ, നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല, ഈ അഴിമതി കൊടികുത്തി വാഴുന്നു, ഈ അംഗങ്ങളുടെ കാര്യക്ഷമത, ജീവനക്കാരുടെ പ്രവർത്തന രീതികളെല്ലാം നിയമരഹിതമാണ്, അംഗങ്ങൾക്ക് ഗുണകരമായി അവർ ചെയ്യുന്നില്ല, ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്പെക്ടറെ വിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ച് സെക്ഷൻ 65 അനുസരിച്ച് എൻക്വയറി വെക്കാം.
0: നമ്മൾ ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
0: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: ഞാൻ ദിനേശനാണ്, ആലപ്പുഴയിൽ
0: നിന്ന്. ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
2: ഒരു കാര്യം എനിക്ക് അറിയാനാണ്. ഞാൻ BSNL നിന്നും റിട്ടയർ ചെയ്ത ഒരു എംപ്ലോയിയാണ്. ഞാൻ ഞങ്ങളുടെ സർവീസിലുള്ളവരുടെയും റിട്ടയർഡേയും വകയായിട്ട് ഒരു യൂണിയൻ ഓഫീസ് ഉണ്ട്, സ്വല്പ സ്ഥലവും അതിന്റെ പേരിലുണ്ട്.
1: എവിടെയാണ്?
2: ആലപ്പുഴ. അത് ആ അത് അവരുടെ ഭരണസമിതിക്കാർ, കമ്മിറ്റിക്കാരെ അതൊരു ട്രസ്റ്റ് ആക്കി മാറ്റി.
1: അപ്പൊ സഹകരണ സംഘം ഉണ്ടായിരുന്നു എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
2: അല്ലല്ലല്ല, സഹകരണ സംഘം അല്ല, യൂണിയന്റെ വക ഒരു കെട്ടിടവും കുറച്ച് സ്ഥലവും. അവര് യൂണിയൻ അവന്റെ ഭരണ സമിതിക്കാരെ അത് ട്രസ്റ്റ് ആക്കി മാറ്റി. ഞങ്ങളുടെ അറിവില്ല, ഞങ്ങൾ ആരും അറിയാതെ.
1: അതെ.
2: അപ്പൊ ഈ ഇത് ഏതെങ്കിലും സമയത്ത് ഡിസ്പോസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ ഇതിന്റെ അത് അവർക്ക് അവരുടെ പേരിലായിരിക്കുമോ, അതോ എല്ലാവർക്കും കൂടെ അതിന്റെ അവകാശം കിട്ടുമോ?
1: ട്രസ്റ്റാക്കി മാറ്റി കഴിഞ്ഞില്ലേ?
2: മാറ്റി കഴിഞ്ഞു
1: ഭൂമി, ട്രസ്റ്റാക്കി മാറ്റി കഴിഞ്ഞു. അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും

0: തർക്കമുണ്ടെങ്കിൽ ഇത് സഹകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല.
1: അല്ല.
0: പിന്നെ ആ നിങ്ങളുടെ പാർട്ടിയുടെ യൂണിയൻ ആഫീസിനുണ്ടായിരുന്ന സ്ഥലമാണ്.
1: അതെ അതെ അതെ
0: അതാണിപ്പം പലരും അറിയാതെ ചില ആൾക്കാർ ട്രസ്റ്റാക്കി മാറ്റിയത്. തർക്കമുണ്ടെങ്കിൽ അതെ കേക്കൂ കേക്കൂ കേക്കൂ അതന്നെ നിങ്ങൾക്ക് തർക്കമുണ്ടെങ്കിൽ അത് നിങ്ങൾ സിവിൽ കോടതിയിലാണ് പോവേണ്ടത്. അതായത് മുനിസിപ്പൽ ആലപ്പുഴ മുനിസിപ്പൽ കോടതിയിൽ നിങ്ങൾ പെറ്റീഷൻ കൊടുക്കണം. അതെ അതിന് അവിടെ അവിടെ മുനിസിപ്പൽ കോടതിയിലായതുകൊണ്ട് അവിടെ ഏതെങ്കിലും ഒരു അഭിഭാഷകനെ കണ്ടേ നിങ്ങൾക്ക് കൊടുക്കാനാവുള്ളൂ. ആ അങ്ങനെ ചെയ്യൂ. ആ ഇപ്പോ ഇപ്പോ ഈ ട്രസ്റ്റിൽ വന്നിരിക്കുന്ന അംഗങ്ങളുണ്ടല്ലോ ട്രസ്റ്റീസ്, അവരെ ട്രസ്റ്റീസ് എന്നാണ് വിളി. ആ ട്രസ്റ്റീസിനെ ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് ആക്കി കേസ് കൊടുക്കണം. അതാണ് മാർഗം. അതിനൊരു അഡ്വക്കേറ്റിനെ കാണും ആലപ്പുഴയുള്ള.
2: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ഇപ്പം നമ്മൾ ഈ ഇത്തരം സഹകരണ സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ നടന്നാൽ അതിനെ നിയന്ത്രിക്കാനുള്ള സംവിധാനത്തെ കുറിച്ചാണല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഏറ്റവും പരിപൂർണ ഉത്തരവാദിത്വം ശരിക്കും കോഓപ്പറേറ്റീവ്
0: രജിസ്ട്രാർക്കാണ് അതൊക്കെ
2: കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പം
0: സംവിധാനങ്ങളൊക്കെ ഉള്ളത്
2: അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട് നടന്നിരിക്കുന്ന ഈ ചില പല സ്ഥാപനങ്ങളിലും നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് ഈ രജിസ്ട്രാർ അതിന് ഉത്തരവാദിയില്ലേ?
0: രജിസ്ട്രാറിന് ഉത്തരവാദിത്വം പറയാനാവില്ല. രജിസ്ട്രാർക്ക് നടപടികൾ എടുക്കാം.
2: അല്ല, നടപടികൾ എടുക്കാന്ന് പറഞ്ഞാൽ അതിന്റെ തുടക്കത്തിൽ തന്നെ ഇതിനെ റെഗുലറായിട്ടുള്ള ഒരു ഇൻസ്പെക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കേണ്ടതല്ലേ?
0: തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കേണ്ടതാണ്. ആ കാര്യത്തിലൊക്കെ ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ ഒരു കാര്യക്ഷമത കുറവ് ആ കാര്യത്തിലുണ്ട്.
2: അതായത് ഈ ഡിപ്പാർട്ട്മെന്റ് സഹകരണ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വീഴ്ച,
0: ഡിപ്പാർട്ട്മെന്റിന് വീഴ്ച ഇല്ലെന്ന് പറയാനാവില്ല. പക്ഷേ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് സൂക്ഷ്മക്കുറവ് കൊണ്ട് മാത്രമല്ല ഇത് നടക്കുന്നത്.
2: അല്ല, മറ്റത് അവര് വിൽഫുള്ളി ചെയ്യുന്ന തെറ്റുകളാണ്. അത്തരം കാര്യങ്ങളെ നിയന്ത്രിക്കേണ്ടുന്ന ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ.
0: ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധയിൽ പലപ്പോഴും ഇത് വരാറില്ല. ഓഡിറ്റ് എല്ലാ വർഷവും ഓഡിറ്റ് നടക്കണമെന്നുണ്ട് ഈ സഹകരണ സ്ഥാപനങ്ങളിൽ. ഓഡിറ്റേഴ്സിന്റെ ശ്രദ്ധയിൽ പലപ്പോഴും ഇത് വരില്ല. ഓഡിറ്റേഴ്സാണ് എപ്പോഴെങ്കിലും ഇത് കണ്ടുപിടിക്കുന്നത്. അവരുടെ ശ്രദ്ധയെ വരുമ്പോൾ അതവർ കണ്ടുപിടിക്കുകയും ജോയിന്റ് രജിസ്ട്രാർക്ക് റിപ്പോർട്ട് ചെയ്യുകയും അന്വേഷണം നടത്തുകയും ചെയ്യും. അങ്ങനെയാണ് ഇത് പലതും പുറത്തു വരുന്നത്.
2: നമുക്ക് വേറെ ശ്രോതാ കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഹലോ
3: ഹലോ
2: ഹലോ, ആരാണ് വിളിക്കുന്നത്? ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
3: എനിക്ക് സഹകരണ ബാങ്കിൽ 2 ലക്ഷം രൂപ ചിട്ടി ഉണ്ടായിരുന്നു.
0: എത്ര? 5 ലക്ഷം.
3: 2 ലക്ഷം.
0: 2 ലക്ഷം.
3: ആ ചിട്ടി എനിക്ക് കുറി വീണു. കുറി വീണപ്പോഴത്തേന് നമ്മളവിടെ പ്രമാണം ചെയ്യാതെ അവിടെ ഡിപ്പോസിറ്റ് ഇട്ടു.
0: ഈ എമൗണ്ട് കിട്ടാനായിട്ട് അല്ലേ?
2: ചിട്ടിയുടെ എമൗണ്ട് അദ്ദേഹം അവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്തു.
3: അപ്പൊ അതങ്ങനെ ഇടണമെങ്കിൽ നമ്മൾ അവർക്ക് 30,000 രൂപയുടെ എമൗണ്ട് വേറെ കൊടുക്കണമെന്ന് പറഞ്ഞു.
0: അതെ,
3: അതങ്ങനെ ഒരു നിയമമുണ്ട്. അപ്പൊ 30,000 രൂപയുടെ കൊടുക്കാൻ ഡിപ്പോസിറ്റ് ഇട്ടു.
0: അല്ല, കേക്കൂ, ചിട്ടി വീണു, നിങ്ങൾക്ക് ചിട്ടി എമൗണ്ട് തരണമല്ലോ. പക്ഷെ ചിട്ടി എമൗണ്ട് തരുമ്പോ ഇപ്പൊ ചിട്ടിക്ക് 40 തവണയായിട്ടായിരിക്കും ചിട്ടി അടക്കേണ്ടി വരുന്നത്. അതിൽ ചിലപ്പോൾ 10ാമത്തെ തവണയോ 5ാമത്തെ തവണയോ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ചിട്ടി എമൗണ്ട് നിങ്ങൾക്ക് ലേലം ഉറപ്പിക്കുന്നത്. അത് 6ാമത്തെ തവണ. ഇനി 34 തവണ കിടക്കുന്നില്ലേ? ആ 34 തവണ അടയ്ക്കാനുള്ള എമൗണ്ട് കൂടെ നിങ്ങൾക്ക് ആദ്യം അഡ്വാൻസ് ആയിട്ട് തരികയാണ് അവര്. അപ്പോൾ അങ്ങനെ തരുമ്പോൾ നിങ്ങൾ തിരിച്ചടയ്ക്കുന്ന ഉറപ്പിലേക്ക് എന്തെങ്കിലും ഒരു ജാമ്യം കൊടുക്കണ്ടേ? ആ നിങ്ങൾ മേടിക്കുന്നെങ്കിൽ അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് ആ ഡെപ്പോസിറ്റ് നിങ്ങൾ ജാമ്യമായിട്ട് വെച്ചാൽ മതി.
3: അതങ്ങനെ നമ്മളെ പൈസ ചിട്ടിയുടെ തീരുന്ന കാലാവധി 5 വർഷമാണല്ലോ.
0: അതെ,
3: അവർക്ക് കാലാവധി വെച്ച് അവിടെ ഡെപ്പോസിറ്റ് ഇട്ടിരിക്കുകയാണ്.
0: ആ ഡെപ്പോസിറ്റ് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ജാമ്യമായിട്ട് വെച്ച് ആ പണം വാങ്ങിക്കാം.
3: അപ്പൊ അവര് പറയണത് ഇത് ഡെപ്പോസിറ്റ് ഇടണമെങ്കിൽ നമ്മൾ 30,000 രൂപയുടെ ഒരു ബോണ്ട് കൂടി കൊടുക്കണമെന്നാണ് പറഞ്ഞത്.
0: അല്ല, ഈ ഡെപ്പോസിറ്റ് കൊണ്ട് ഈ ചിട്ടിയുടെ എമൗണ്ടിന് അത് തുല്യത വരില്ല. ഒരു മതിയായ ജാമ്യം വെക്കണ്ടേ? അത് മതിയാകില്ല. മതിയാകില്ല, കാരണം ഇതിന് പലിശ കയറുകയില്ലേ? ഈ MDS നിങ്ങൾ തിരിച്ചടയ്ക്കാതെ അങ്ങനെ വന്നാൽ 12% വെച്ച് പലിശ കൊടുക്കേണ്ടി വരും. അപ്പൊ എമൗണ്ട് വർദ്ധിച്ചു വരില്ലേ? അപ്പോ നിങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊണ്ട് അത്

0: പോരാതെ വരും. അതുകൊണ്ടാണ്
1: ഓ
0: അഡീഷണലായിട്ട് ഒരു ജാമ്യം കൂടെ കൊടുക്കണമെന്ന് പറയുന്നത്.
1: അല്ല, അത് 12 12 തവണ തിരിച്ചു തന്ന്
0: ആ
1: നമ്മൾ 30,000 ഇട്ടതേ,
0: ആ
1: 12ാമത്തെ തവണ പൂർത്തിയായപ്പോൾ നമ്മൾ
0: അതെ,
1: 30,000 തിരിച്ചു തന്ന്.
0: 12ാമത്തെ തവണയാണ് നിങ്ങൾ ചിട്ടി പിടിച്ചത്.
1: അല്ല, നമ്മൾ ആറാമത്തെ തവണക്കാണ് നമുക്ക് വീണത്.
0: ആറാമത്തെ തവണയാണ് വീണത്. ബാക്കി കിടക്കുമല്ലേ, നിങ്ങൾക്ക് മൊത്തം തുക തന്നില്ലേ, അവരുടെ
1: അല്ല
0: വീതപ്പലിശയും കഴിഞ്ഞ് ബാക്കി തന്നില്ലേ?
1: അല്ല സാറേ, ഞാൻ ചോദിക്കണേ,
0: ആ
1: നമ്മൾ ആ പൈസ വാങ്ങിക്കാതെ അവിടെ തന്നെ ഡിപ്പോസിറ്റ്?
0: അത് മനസ്സിലായി, നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു, അവരാ പൈസ അവിടെ തന്നെ ഇട്ടിരിക്കുന്നു, നിങ്ങൾക്ക് തന്നില്ല. പക്ഷേ നിങ്ങൾക്ക് തരാത്ത ആ ഡെപ്പോസിറ്റ് തന്നെ ഇതിന് ജാമ്യമായിട്ട് വച്ചിട്ട് നിങ്ങൾക്ക് ചിട്ടി വീണ തുക ചോദിക്കാം. പക്ഷെ ആ ഡെപ്പോസിറ്റ് തുക കൊണ്ട് മാത്രമായില്ല, ഒരു അഡീഷണലായിട്ട് നിങ്ങളൊരു അതിനെ കൊളാറ്ററൽ എന്ന് പറയും, അങ്ങനെ ഒരെണ്ണം കൂടെ കൊടുക്കണമെന്നാണ് പറയുന്നത്. അത് നിങ്ങൾ അതിന്റെ പ്രസിഡന്റിനെ കണ്ട് സംസാരിക്കൂ.
1: അല്ല, നമ്മൾ കൊടുത്ത് 30,000 രൂപയുടെ ബോണ്ട് അവിടെ കൊടുത്ത്
0: ആ
1: നമ്മൾ 12 തവണ കഴിഞ്ഞപ്പോൾ അത് തിരിച്ചു തന്നാ 30,000 രൂപ.
2: അപ്പൊ ഇപ്പം പ്രശ്നമൊന്നും ഇല്ലല്ലോ.
0: ഇല്ല, പ്രശ്നമില്ല.
1: അത് അങ്ങനെ ഒരു നിയമം ഉണ്ടോന്ന് ഞാൻ എനിക്കറിയാൻ വേണ്ടി ചോദിച്ചതാ.
0: നിയമമുണ്ട്, നിയമമുള്ളതുകൊണ്ടല്ലേ അവരത് ചെയ്യുന്നത്, അവരുടെ ബൈലാ പ്രകാരമല്ലേ അവർ പ്രവർത്തിക്കുന്നത്. ആ ഈ ക്രയവിക്രയത്തിൽ അവർക്ക് ഇതുപോലെ ചെയ്യാമല്ലോ, പല സംഘങ്ങളിലും അങ്ങനെ നടക്കുന്നുണ്ട്. ശരി.
2: അപ്പോൾ ഇത്തരം സംഘങ്ങളിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അത് കാലാകാലങ്ങളിലായിട്ട് അതിൻ്റെ ഇൻസ്പെക്ഷനൊക്കെ നടത്തി അതിനെക്കുറിച്ച് അത് പുറത്തു കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ നിയന്ത്രിക്കേണ്ടത് സ്ഥാപനം
0: അതിൻ്റെ
2: ഡിപ്പാർട്ട്മെൻ്റ് തന്നെയാണ്.
0: പ്രത്യേകിച്ച് നമ്മുടെ സഹകരണ നിയമത്തിൽ 65 എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. ആ 65 വകുപ്പ് അനുസരിച്ച് എൻക്വയറി നടത്താം. രണ്ടു തരത്തിൽ ചെയ്യാം, ഇൻസ്പെക്ഷൻ നടത്താം, എൻക്വയറി നടത്താം. നടത്തിയാണ് അവർ ഇതെല്ലാം പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞ കമ്മിറ്റി മെമ്പർമാർക്കെതിരെ സർചാർജ് നടപടികൾ എടുക്കുക, ക്രിമിനൽ കേസ് എടുക്കുക.
2: ഇപ്പം പലപ്പോഴും നമ്മുടെ സംസ്ഥാനത്തെ പല സഹകരണ ബാങ്കുകളിലോ അല്ലെങ്കിൽ കോപ്പറേറ്റ് സൊസൈറ്റികളിലോ ഒക്കെ ഈ നിക്ഷേപകരുടെ പരാതി ഈ വരുമ്പോഴാണ് ഇതേക്കുറിച്ചുള്ള അന്വേഷണങ്ങളോ അല്ലെങ്കിൽ നടക്കുന്നത്.
0: അപ്പോഴാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ അപ്പോഴാണിത് വരുന്നത്. അല്ലാതെ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, സഹകരണ സംഘങ്ങളുണ്ട്, അവിടെ ഡെപ്പോസിറ്റ് നടക്കുന്നു, ദിവസവും അതിനകത്ത് കയറി ഡെപ്പോസിറ്റ് എത്ര വന്നു, ഡെപ്പോസിറ്റ് എത്ര തിരിച്ചു കൊടുത്തു, അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് ഈ സഹകരണ സംഘങ്ങളിൽ കയറി ദിവസവും ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് എപ്പോഴെങ്കിലും പരാതി വരുമ്പോൾ ഈ ഇൻസ്പെക്ടർമാർ പോയി നോക്കും. നോക്കി ആ പരാതി ശരിയാണെന്നുണ്ടെങ്കിൽ ജോയിൻറ് രജിസ്ട്രാറോ AR ഓ പോയി നോക്കും. നോക്കി അങ്ങനെയാണ് 65 എൻക്വയറി ഓർഡർ ചെയ്യുന്നത്. 65 എൻക്വയറി വളരെ വിശാലമായി നോക്കുന്ന ഒരു സംവിധാനമാണ്. എന്തെങ്കിലും കുഴപ്പങ്ങളോ അഴിമതിയോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് തെളിഞ്ഞു വരും. എന്നിട്ട് അത് നടപടിയെടുക്കും, കമ്മിറ്റിയെ പിരിച്ചുവിടാം. കമ്മിറ്റി അങ്ങനെ പല സ്ഥലത്തും പിരിച്ചു വിട്ടിട്ടുണ്ട്. 65 എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ കേസ് എടുക്കാം, സർചാർജ് നടപടിയെടുക്കാം.
2: പലപ്പോഴും നമ്മുടെ ഇവിടെ സംഭവിക്കുന്നത് നിക്ഷേപകരുടെ പണമൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് അവസാനം അവരുടെ പരാതി വന്ന് വരുമ്പോഴാണ് ഇത് പുറത്തു വരുന്നതും ഈ ഇത്തരം കള്ളക്കളികൾ പുറത്തു വരുന്നതും എല്ലാ അവസാനം എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം എത്തുമ്പോഴാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ എന്തെങ്കിലും ഇതിനൊരു നടപടി തുടക്കത്തിലേ തന്നെ ഇതിനെ നിയന്ത്രിക്കാൻ ഇപ്പോൾ നമ്മുടെ സാധാരണ നാഷണലൈസ്ഡ് ബാങ്കുകളിലൊക്കെ ഉള്ളതുപോലെ ഉള്ളൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നടപടിക്രമങ്ങൾ ഇവിടെയും നമുക്ക്
0: പറയാൻ പറ്റും. അങ്ങനെ ആ ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ നടക്കുന്നത് പോലെ ഉള്ളൊരു സംവിധാനം സഹകരണ സ്ഥാപനങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, പക്ഷെ ഒരുപാട് പരിമിതികളുണ്ട് ആ കാര്യത്തിൽ.
2: ഏത് രീതിയിലാണ്
0: ഇപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കിലാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം കോയിൻ ബാർ ഇൻസ്പെക്ഷൻ കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ ആ അവിടെ നിന്ന് ഒരു ജീവനക്കാരനും പുറത്തു പോകാൻ പറ്റില്ല, ഒരു ജീവനക്കാരനും പുറത്ത് പോകാൻ പറ്റില്ല. അത് ശരിയാക്കിയിട്ടേ പോവാവൂ. 50 പൈസയുടെ കുറവുണ്ടെങ്കിൽ 50 പൈസ ആരുടെയെങ്കിലും പോക്കറ്റിൽ നിന്ന് അവിടെ വെക്കണം, പച്ച അന്നത്തെ ട്രാൻസാക്ഷൻ ക്ലിയർ ആക്കിയിട്ട് അവർ പുറത്തു വിടൂ. സഹകരണ മേഖലയിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ, പക്ഷെ അതൊന്നും കൃത്യമായി പാലിക്കുന്നില്ല, അതാണ് പ്രശ്നം.
2: അപ്പം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അത്തരത്തിൽ ഒരു നടപടിക്രമങ്ങൾ ആ മേഖലയിലും വേണം,
0: വേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ കൊണ്ടു, അതുപോലെ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള നടപടികൾ സഹകരണ മേഖലയിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ അഴിമതി സഹകരണ മേഖലയിൽ ഇന്ന് കൂടുതലായിട്ട് കാണുന്ന അഴിമതിയെ ഒഴിവാക്കാൻ പറ്റുള്ളൂ.
2: നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഹലോ,
0: ഹലോ,
3: ഹലോ, നമസ്കാരം സാർ.
2: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
3: കോരാണിൽ നിന്ന് സുദർശനൻ, ആറ്റിങ്ങൽ കോരാണി.
2: ഓക്കെ ഓക്കെ, ചോദിച്ചോളൂ
3: സാർ. ഞാൻ ജയിൽ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനായി ഇപ്പം സൂപ്പർഡായിട്ട് പിരിഞ്ഞ ആളാണ്.
0: ജയിലിൽ
3: 97 ഞാൻ ഒരു പിന്നെ തിരുവനന്തപുരം ആയുർവേദ കോളേജിന്റെ അടുത്ത് പിന്നെ കോപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തു. അപ്പൊ രണ്ടുപേര് ജാമ്യം ആണ് എടുത്തത്. അപ്പൊ അത് അടച്ച് തീർത്തു. 2010 അടയ്ക്കാൻ പറ്റുള്ളൂ.
0: അതെ, മുഴുവൻ അടച്ച് പലിശ ഉൾപ്പെടെ തീർത്തോ?
3: തീർത്തു, തീർത്തു, എല്ലാം തീർത്തു. മാർച്ച് 31 അന്ന് ഇളവും ഉണ്ടായിരുന്നു.
0: അതെ.
3: അപ്പൊ 83,318 രൂപ പലിശ മാത്രം എടുത്തു. അപ്പൊ അതില് നമുക്ക് എന്തെങ്കിലും ഒരു ഇളവ് കിട്ടണ്ടേ സാർ? 50,000 മുതലും 83,318 രൂപ പലിശ മാറ്റിയിരിക്കുകയാണ്.
0: എന്താണ് താങ്കളുടെ പരാതി? എന്താണെന്ന് പറയും,
2: ഫോണൊന്ന് ഓഫ് ചെയ്യാമോ?
0: പലിശ മുതൽ കൂടുതൽ പലപ്പോഴും ഇത് മുതൽ കൃത്യമായിട്ട് അടച്ചില്ലെങ്കിൽ ആ പ്രശ്നം വരും. എത്ര നാളായി എടുത്തിട്ട്?
3: 2010 എടുത്തത്.
0: 2010 എപ്പോഴടച്ചു തീർത്തു? എപ്പോഴടച്ചു തീർത്തു?
3: 2010 March 31
0: അടച്ചു തീർത്തു.
3: അടച്ചു തീർത്തു.
0: അത് അപ്പൊ എത്ര നാള് അടയ്ക്കാൻ എടുത്തു?
3: അടയ്ക്കാൻ 97 എടുത്തത്. 97 എടുത്തത്.
0: 97 എടുത്തതാണ്. 2010 അടച്ചു തീർത്തത് അല്ലേ?
3: അടച്ചു തീർത്തത്.
0: അപ്പോ എത്ര 13 വർഷം ആയില്ലേ? 13 വർഷത്തെ പലിശ വരില്ലേ?
3: 83,000 രൂപ എടുത്തു. അങ്ങനെ ഞാൻ വിവരാവകാശം വെച്ച് ചോദിച്ചു. ചോദിച്ചപ്പോഴത്തെ അവർക്ക് എനിക്ക് മറുപടി തന്നു. ഇങ്ങനെ അടച്ച് അടച്ച് എന്ന് പറഞ്ഞിട്ട് മറുപടി തന്നിട്ടുണ്ട്.
0: അപ്പോ പലിശ ഈ 10 വർഷത്തിൽ കൂടുതലായ എന്റെ പലിശയാണ് വന്നിരിക്കുന്നത്. എടുത്ത തുക 50,000 ഉള്ളൂ, പക്ഷെ പലിശ ഇങ്ങനെ കൂടി വരില്ലേ?
3: 50,000 ഉണ്ട്. 83,318 രൂപ പലിശ ഇനത്തിൽ എടുത്തു എന്ന് പറഞ്ഞാണ് എനിക്ക്.
0: അതെ, അത് മനസ്സിലായി. നിങ്ങള് 10 വർഷം അടയ്ക്കാതിരുന്നപ്പോ ഈ 10 വർഷത്തേക്ക് പലിശ കൂടുകല്ലേ? അത് നേരത്തെ അടച്ചു തീർക്കണ്ടായിരുന്നോ? അതാ നിങ്ങക്ക് തന്നെ അറിയാലോ, നിങ്ങള് സമയത്തിന് അടയ്ക്കാതിരുന്നതാണ് പ്രശ്നമായതെന്ന്. അല്ല, അത് നിങ്ങക്ക് തർക്കിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പരാതി ജോയിന്റ് രജിസ്ട്രാർക്ക് കൊടുക്കൂ. ജഗതിയില്ല, ആ വലിയ കെട്ടിടം അവിടുത്തെ 6th നില. അവിടെ ഒരു പരാതി കൊടുക്കൂ, ഇങ്ങനെയുള്ളൊരു വിഷയമുണ്ട്, നിങ്ങൾ 50,000 രൂപ 2007 എടുത്തതാണ്, പിന്നെ 97 എടുത്തതാണ്, അത് എപ്പോ അടച്ചു തീർത്ത? 2010 March 31
3: 2000.
0: അപ്പൊ 13 വർഷം അല്ലേ? ഈ 13 വർഷം കഴിഞ്ഞാണ് അത് അടയ്ക്കാൻ പറ്റിയത്. അപ്പോഴും ഇത്രയും എമൗണ്ട് വന്നിരിക്കുന്നു. ഏതാണ്ട് 87,000 രൂപ പലിശ എടുത്തു. അത് വളരെ കൂടുതലാണ്, മുതലിനേക്കാൾ കൂടുതൽ പലിശ എടുത്തിരിക്കുന്നു. അതെനിക്ക് തിരിച്ച് തരാനായിട്ട് ഡയറക്ഷൻ കൊടുക്കണം, നിർദ്ദേശം കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരു അപേക്ഷ കൊടുത്തു നോക്കൂ. അദ്ദേഹം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാമല്ലോ. ജോയിന്റ് രജിസ്ട്രാർക്ക് കൊടുത്താൽ മതി. ശരി,
2: സന്തോഷം. ഇപ്പം ഈ സഹകരണ സ്ഥാപനങ്ങൾ, സൊസൈറ്റികൾ ഒക്കെ നമ്മുടെ പല ഭാഗങ്ങളിലും ഉണ്ടല്ലോ. ഇപ്പം റിസർവ് ബാങ്കിൻ്റെ ചില നിർദ്ദേശങ്ങൾ, ഇവ ബാങ്കായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നിക്ഷേപം സ്വീകരിക്കാൻ പാടില്ല, അങ്ങനെ ചില നിയന്ത്രണങ്ങളൊക്കെ വരാറുണ്ട്. അതെന്താണ്?
0: നിക്ഷേപം സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതായത് ബാങ്ക് എന്ന് പറയുന്ന പേര് സഹകരണ സംഘങ്ങൾക്ക് വയ്ക്കാൻ

0: പാടില്ല. കാരണം അത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അനുസരിച്ച്
1: പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളല്ല
0: അല്ല. അതുകൊണ്ട് ബാങ്ക് എന്ന് പറയുന്ന ആ പേര് വെക്കാൻ പാടില്ല. സഹകരണ സംഘം എന്ന് വെച്ചാൽ മതി. അങ്ങനെയാണ്
1: സഹകരണ ബാങ്ക് എന്ന് പറയാൻ പാടില്ല.
0: സഹകരണ ബാങ്ക് എന്ന് പറയാൻ പാടില്ല, സഹകരണ സംഘം എന്ന് പറഞ്ഞാൽ മതി. അതിപ്പോൾ സുപ്രീം കോടതി പോയിട്ടും ഈ സഹകരണ സംഘങ്ങളെല്ലാം കൂടെ ഈ ഒരു വിഷയത്തിൽ സുപ്രീം കോടതി പോയിട്ടും അവർക്ക് അനുകൂലമായ ഒരു വിധി വന്നില്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നത് ശരിയാണെന്നാണ്. അതനുസരിച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ബാങ്ക് എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിരിക്കുന്നതൊക്കെ ബാങ്കായിട്ട് തന്നെ ഇരിക്കുകയാണ്.
1: ഈ ബാങ്കും അല്ലെങ്കിൽ സൊസൈറ്റിയും തമ്മിൽ എന്തെങ്കിലും പ്രവർത്തനത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ?
0: ഈ ബാങ്ക് എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് ഈ കുറച്ചുകൂടെ ഒരു മെച്ചപ്പെട്ട സംവിധാനത്തിൽ വലിയ ഡെപ്പോസിറ്റ് വാങ്ങിക്കുകയും വലിയ തരത്തിലൊക്കെ ലോണ് കൊടുക്കുകയും ചെയ്യുന്നതാണ് അവർ ബാങ്കായിട്ടൊക്കെ കണക്കാക്കുന്നത്. ചെറിയ സംഘങ്ങളുണ്ട്, അതിനെ സംഘം എന്നാണ് പറയുന്നത്. കൺസ്യൂമർ സംഘങ്ങൾ, നമ്മുടെ ജീവനക്കാരുടെ സംഘങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളതിനെ സംഘം എന്ന് തന്നെ പറയുന്ന, ബാങ്ക് എന്ന് പറയാറില്ല. ക്രെഡിറ്റ് സംഘങ്ങളായിട്ട് വരുന്നതിനെയാണ് പിന്നെ ബാങ്ക് എന്ന് പറഞ്ഞ അവർ പേര് വെക്കുന്നത്.
1: ഓക്കെ. ഇപ്പം അതുപോലെ തന്നെ പല ആൾക്കാരുടെയും സംശയം, ഇപ്പം അവരിപ്പം ഒരു സ്ഥാപനത്തിൽ, സഹകരണ സ്ഥാപനത്തിൽ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ചില സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ,
0: ക്രെഡിറ്റ് ഗ്യാരണ്ടി.
1: അപ്പോൾ അത് ഈ ഇത്തരം സഹകരണ സംഘങ്ങളിലെ നിക്ഷേപങ്ങൾക്കും ബാധകമാണ്?
0: ആ, സഹകരണ സംഘങ്ങൾക്ക് ബാധകമാക്കിക്കൊണ്ടാണ് അത്. സഹകരണ ഡിപ്പാർട്ട്മെൻറ്റാണ് ആ സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്.
1: എന്താണ് ആ സംവിധാനം?
0: ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം, അതൊരു സ്കീമാണ്. അതായത് ലോണ് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് ഈ ഗ്യാരണ്ടി സ്കീമിലേക്ക് ഫണ്ടായിട്ട് അടയ്ക്കണം.
1: ആരടയ്ക്കണം?
0: അത് സംഘം തന്നെയാണ്.
1: സംഘം തന്നെ അടയ്ക്കണം.
0: സംഘം അടയ്ക്കണം. അപ്പോൾ
1: ഈ നിക്ഷേപകൻ അല്ലെങ്കിൽ ഈ വായ്പ എടുക്കുന്ന ആൾക്ക് അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ?
0: ഇല്ല, ബാധ്യത വരുന്നില്ല. അത് അടച്ചാൽ വരുന്ന ഗുണമെന്ന് പറയുന്നത് ഈ നിക്ഷേപം തിരിച്ചു കിട്ടാതെ വന്നാൽ ഈ ഫണ്ടിൽ നിന്ന് ഡിപ്പാർട്ട്മെൻ്റ് അതിൻ്റെ പണം കൊടുക്കും.
1: അതിൻ്റെ അതിന് എന്തെങ്കിലും ലിമിറ്റ് നിയന്ത്രണങ്ങളുണ്ടോ?
0: മുമ്പ് അത് 100,000 പിന്നെ അത് 2,00,000 ഇപ്പോൾ അത് ഈ ഇടയ്ക്ക് ഞാൻ പേപ്പറിൽ കണ്ടു, അതിൻ്റെ ആക്ട് ഞാൻ നോക്കിയില്ല, 500,000 ആക്കിയിട്ടുണ്ട്.
1: എന്താണ് അതിൻ്റെ വ്യവസ്ഥ? എങ്ങനെയാണ്?
0: അതായത് ലോണ് കൊടുക്കുന്ന സമയത്ത് ഈ ആ ട്രാൻസാക്ഷനിൽ ഒരു എമൗണ്ട്, ഒരു നിശ്ചിത എമൗണ്ട് പിടിക്കണം. പിടിച്ച് അത് ഈ ഫണ്ടിൽ അടയ്ക്കണം.
1: അത്
0: ബാങ്കുകാർ
1: ചെയ്യേണ്ടതാണ്.
0: അത് ചെയ്യേണ്ടതാണ്. അത് മിക്കവാറും എല്ലാ സഹകരണ സംഘങ്ങളും ഇപ്പൊ ചെയ്യുന്നുണ്ട്. ചിലര് ചെയ്യാതിരിക്കുന്നുണ്ട്. അത് കേസോ മറ്റോ വരുമ്പോഴാണ് അത് നമുക്ക് അറിയാൻ കഴിയുന്നത്.
1: ഓക്കെ. അപ്പൊ അങ്ങനെ ചെയ്യാത്ത സഹകരണ സംഘങ്ങളിലെ നിക്ഷേപങ്ങൾക്ക് ഈ ഒരു ഗ്യാരണ്ടി
0: കിട്ടൂല.
1: ഓക്കെ. അതിനകത്ത് അപ്പൊ ഈ നിക്ഷേപിക്കുന്ന ആൾ അല്ലെങ്കിൽ വായ്പ എടുക്കുന്ന ആള് അല്ല, നിക്ഷേപിക്കുന്ന ആള് ഇതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ടോ?
0: അത് തിരക്കണം. നിങ്ങൾക്ക് ഗ്യാരണ്ടി സ്കീമുണ്ടോ? ഇപ്പം നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് കാശ്, ഇതൊക്കെ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശല്ലേ, അതുകൊണ്ടൊന്ന് സഹകരണ സംഘങ്ങളിലിടുമ്പോൾ ഈ നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടോ? ആ, അതൊക്കെ തിരക്കി അറിഞ്ഞ് ഇടണം.
1: ഇപ്പം നമ്മൾ സാറ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട കേസുകൾ വർഷങ്ങളായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ സഹകരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസുകളുടെ ഒരു സ്ഥിതി എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്ത്?
0: അത് ഒരു ഡിസ്പ്യൂട്ട്, അതായത് ഒരു തർക്കം വന്നാൽ ഇതിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്.
1: സർ, ഈ ചോദ്യത്തിന് ഉത്തരം മറുപടി പറയുന്നതിന് മുമ്പ് നമ്മുടെ ശ്രോതാവ് കൂടി
0: ചോദിക്കും.
1: ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ആരാണ് വിളിക്കുന്നത്?
2: എന്റെ പേര് ആശ എന്ന, ഞാൻ എടത്വ തലവടി എന്നാ വിളിക്കുന്നത്.
1: എടത്വ ആയിരുന്നു. ഓക്കെ.
2: ഞാൻ പുറമറ്റം ശാഖയിൽ ഒരു ചിട്ടി ചേർന്നായിരുന്നു, 100,000. അപ്പം ആ ചിട്ടി യാമ്യക്കാരൻ ഒരു തവണത്തെ പൈസ എടത്തുവല്ല അടച്ചത്. അടച്ചു കഴിഞ്ഞതിന് ശേഷം അപ്പൊ ആ പൈസ പുറമറ്റത്ത് ചെല്ലാനായിട്ട് അല്പം താമസം വന്ന്, 2-3 പിടിച്ചു. പക്ഷെ യാമ്യക്കാരൻ അവിടെ ഏതോ ആവശ്യത്തിന് ചെന്നപ്പോ യാമ്യക്കാരൻ ചെന്ന് 2,950 പിടിച്ചു.
0: എന്തായാലും
2: ഈ ചിട്ടി തീർന്നപ്പോഴത്തേക്ക് ഞാൻ കൃത്യമായിട്ട് ആ പൈസ എങ്ങനെ, പക്ഷെ എത്ര നോക്കിയിട്ടും അവരെ പൈസ തരുന്നില്ല. ഒരു തവണത്തെ ചിട്ടി കൂടുതൽ അടച്ചത്.

0: ഇപ്പം ചിട്ടി തീർന്നിട്ട് തന്നെ മൂന്നാല് വർഷമായി.
1: ഓ, എന്നിട്ട് അപേക്ഷ കൊടുത്തപ്പോ അവര് നിരസിച്ചോ?
0: അപേക്ഷ കൊടുത്തിട്ട് നിരസിച്ചോന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈ ആറുമാസം കൂടിക്കുമ്പോ പുതിയ മാനേജർമാര് വരുമല്ലേ,
1: അതെ,
0: അപ്പം അവരതങ്ങ് നീട്ടി നീട്ടിക്കൊണ്ട് പോവുക. പിന്നെ ഞാൻ തന്നെ അങ്ങ് വിഷമിച്ചു, ഞങ്ങള് പോണേ തന്നെ എനിക്ക് നല്ല സുഖമില്ല, വേറൊരാളെയും കൂട്ടിയാ ഞാൻ പോകുന്നത്.
1: അപ്പൊ ഒരു കാര്യം ചെയ്യണം, ആ പിന്നെ സ്ഥാപനത്തിന്റെ പ്രസിഡന്റിന് നിങ്ങൾ ഒരു പരാതി കൊടുക്കും. ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് ഒരാളുണ്ടല്ലോ, ആ പ്രസിഡന്റിന് നിങ്ങൾ ഈ വിവരം കാണിച്ചൊരു പരാതി കൊടുക്കും. അവർക്ക് നിസ്സാരമായി പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇത്.
0: ഇതിപ്പോ 10 വർഷത്തോളമായി.
1: ആ 10 വർഷം വരെ എന്ത് ചെയ്യായിരുന്നു? നേരത്തെ ഒരു പരാതി കൊടുക്കണ്ടായിരുന്നോ? ഇനി കൊടുക്കൂ, ഇതിന് പ്രത്യേകിച്ച് കാലഹരണമൊന്നുമില്ല. പിന്നെ ഈ പണം തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരാതി കൊടുക്കൂ. കേട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടുത്തെ അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് ഒരു പരാതി കൊടുത്താൽ മതി. കേൾക്കുന്നുണ്ടല്ലോ?
2: ഹലോ. ആ, കോൾ കട്ടായി.
1: എന്താണെന്ന്
2: അതിന്റെ നിർദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ മതി, കേൾക്കുന്നുണ്ടോ?
1: നിങ്ങൾ സ്ഥാപനത്തിന്റെ പ്രസിഡന്റിന് ആദ്യം ഒരു പരാതി കൊടുക്കണം, പരിഹരിക്കപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ വളരെ നിസ്സാരമായ കാര്യം, അവിടെ അത് പരിഹരിച്ച് കിട്ടുന്നില്ലെങ്കിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് ഒരു പരാതി കൊടുക്കും.
2: ഓക്കെ, നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം.
1: ആ, അത് ഇപ്പോൾ ഈ സഹകരണ മേഖലയിലെ ഡിസ്പ്യൂട്ട് റിട്രസൽ ഫോറം 2 ഉണ്ട്. അതായത് ഈ ഈ മണിസംബന്ധമായിട്ടുള്ള, പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു തർക്കം വരികയാണെന്നുണ്ടെങ്കിൽ അത് രജിസ്ട്രാർക്ക് തന്നെ തീരുമാനം എടുക്കാനായിട്ട് നമ്മൾ കേസ് ഫയൽ ചെയ്യണം. നേരിട്ട് രജിസ്ട്രാർഡ് ഓഫീസിൽ കൊടുക്കാം, അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് കൊടുക്കാം, ജോയിന്റ് രജിസ്ട്രാർക്ക് കൊടുക്കാം. അതൊരു പിക്യൂനറി, അതായത് പണസംബന്ധമായിട്ടൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്, അതനുസരിച്ച് ചെയ്യാം. ഇപ്പൊ ഇല്ല, ഇപ്പൊ എല്ലാ അസിസ്റ്റന്റ് രജിസ്ട്രാർമാർക്കും കൊടുക്കാവുന്നതേ ഉള്ളൂ. കൊടുത്താൽ അവരതിന്റെ തീരുമാനം എടുക്കും. അതല്ലാതെ ഈ സർവീസ് മാറ്റേഴ്സ് വരുന്നുണ്ട്, ഇതിനകത്ത് ധാരാളമായി വരുന്നുണ്ട്. സർവീസ് മാറ്റേഴ്സും ഇലക്ഷൻ കമ്മിറ്റിയിലേക്കുള്ള ഇലക്ഷൻ സംബന്ധമായിട്ടുള്ള കേസുകൾ വരുന്നുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ ഒരു കോടതി അതിന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്.
2: സഹകരണ മേഖലയിൽ
1: മാത്രം കൈകാര്യം ചെയ്യാനായിട്ട് അവിടെ സബ്ജഡ്ജിയുടെ റാങ്കിൽപ്പെട്ട ആളാണ് അവിടെ ഈ കഴിഞ്ഞ 1 വർഷമായിട്ടിരിക്കുന്നത്. മുമ്പ് ഒരു സീനിയർ അഡ്വക്കേറ്റിനെയാണ് വെച്ചോണ്ടിരുന്നത്.
2: ഓക്കെ, ഇപ്പൊ അങ്ങനെയുള്ള കോടതികൾ എത്ര ഉണ്ട് സംസ്ഥാനത്ത്?
1: നമ്മുടെ ഇപ്പൊ തിരുവനന്തപുരത്ത് ഈ നോൺ മോണിറ്ററി മാറ്റേഴ്സ് നോക്കുന്ന ഒരു കോടതിയേ ഉള്ളൂ.
2: ഓക്കെ.
1: ആ, മുമ്പ് ഈ സബ്ജഡ്ജി വരുന്നതിന് മുമ്പേ 2 കോടതിയിൽ 2 വക്കീലന്മാരിരുന്നു പ്രിസൈഡിങ് ഓഫീസർമാരായിട്ട്. ഇപ്പൊ ആ 2 കോടതിയും മാറ്റിയിട്ട് തിരുവനന്തപുരത്ത് മാത്രം ഹെഡ്ക്വാർട്ടേഴ്സുമായി ഒരു കോടതിയുണ്ട്.
2: അവിടെയാണ് പ്രവർത്തിക്കുന്നത്?
1: അത് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ പ്രവർത്തിക്കുന്ന
2: കോടതി. നമ്മുടെ ജില്ലാ കോടതി ആസ്ഥാനത്താണോ?
1: അല്ലല്ല, അത് നമ്മുടെ സഹകരണ ജവഹർ ഭവൻ, നമ്മുടെ ഇതിന്റെ താഴെ ജഗതിയില്, വലിയ കെട്ടിടം, 14 നില കെട്ടിടം, അതില് 6-ാമത്തെ നിലയിൽ ആണ് പ്രവർത്തിക്കുന്നത്.
2: അപ്പൊ ശരിക്കും എങ്ങനെയാണ് ആ കോടതിയുടെ പ്രവർത്തനം, എങ്ങനെയാണ്, ഏതെല്ലാം കേസുകളാണ് അവർ കൈകാര്യം ചെയ്യുന്നത്?
1: ഈ ഭരണ സമിതിയിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പില് എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് തർക്കം ഉണ്ടെങ്കിൽ അവിടെ കേസ് കൊടുക്കാം, ഈ സബ്ജഡ്ജി ഇരിക്കുന്ന കോടതിയിൽ കൊടുക്കാം. പിന്നെ സർവീസ് സംബന്ധമായിട്ടുള്ള പ്രൊമോഷൻ, അപ്പോയിൻമെന്റ്, ഇതേപോലെ സർവീസ് ഇന്ന് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ, പെൻഷൻ ആനുകൂല്യങ്ങൾ, ഗ്രാറ്റുവിറ്റി പ്രശ്നങ്ങൾ, ഡിസിപ്ലിനറി ആക്ഷൻ്റെ വിഷയങ്ങൾ, അതിലൊക്കെ നമുക്ക് തർക്കം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാം.
2: ഓക്കെ, അപ്പോൾ ഈ നിക്ഷേപമായിട്ടും അതുപോലെ വായ്പയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ
1: അതെല്ലാം രജിസ്ട്രാർ തന്നെ,
2: രജിസ്ട്രാറുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് അതിൻ്റെ ഏറ്റവും പരമാധികാരി അല്ലേ?
1: അതെ. അതായത് രജിസ്ട്രാർ എന്ന് പറയുമ്പോൾ രജിസ്ട്രാറുടെ പവേഴ്സ് ജോയിൻറ് രജിസ്ട്രാർക്ക്, അഡീഷണൽ രജിസ്ട്രാർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള വിഷയങ്ങൾ ജോയിന്റ് രജിസ്ട്രാറാണ് കൈകാര്യം ചെയ്യുന്നത്.
2: ഓക്കെ, അപ്പം സഹകരണ, നമ്മുടെ സമയം ഏകദേശം തീർന്നിരിക്കുകയാണ്. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ കുറിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രായോഗികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതിൻ്റെ നടപടിക്രമങ്ങളും ഒക്കെ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊക്കെ വളരെ വിശദമായ ഉത്തരം താങ്കൾ നൽകി. ഈ വിഷയത്തെ കുറിച്ച് നമ്മുടെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ ഇവിടെ എത്തുകയും ഇത്രയും നേരം നമ്മോടൊപ്പം സഹകരിക്കുകയും ചെയ്തതിന് താങ്കളോടുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
1: നമസ്തെ.
3: സഹകരണ നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് നാലാഞ്ചിറ പി കൃഷ്ണൻകുട്ടി മറുപടി നൽകുകയായിരുന്നു ഇതുവരെ. അദ്ദേഹത്തോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ. സ്റ്റുഡിയോയിൽ ഒപ്പം സൊഹ്ര മമ്മു, ടി എസ് പ്രീത. സാങ്കേതിക സഹായം ബിജു കോലോത്ത്, സുരേഷ് കുമാർ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.

0: ആകാശവാണി സമയം 12 മണി.
1: ശാസ്ത്രലോകം.
2: ഇന്ന് ശാസ്ത്രലോകത്തിൽ ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ ഡെപ്യൂട്ടി ഡയറക്ടറായ ജയലക്ഷ്മി എൽ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
3: ഓഗസ്റ്റ് 23, 2023 ഭാരതത്തിന്റെ ബഹിരാകാശ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം രചിക്കപ്പെട്ട ദിനം. ചന്ദ്രന്റെ ദക്ഷിണധ്രുവ മേഖലയ്ക്ക് സമീപം ചന്ദ്രയാൻ ദൗത്യത്തിലെ വിക്രം ലാൻഡർ താഴ്ന്നിറങ്ങിയ ആ ചരിത്ര നിമിഷം ഭാരതത്തിന്റെ ബഹിരാകാശ ചരിത്രത്തിലെ ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമായിരുന്നു. ഓരോ ഭാരതീയനും നെഞ്ചിലേറ്റിയ ഈ ചരിത്ര നേട്ടത്തിന്റെ ഓർമ്മയ്ക്കായി നാം ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. എന്നാൽ ദേശീയ ബഹിരാകാശ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു ദിവസത്തെ വിജയം മാത്രമല്ല, മറിച്ച് ആഗോള ബഹിരാകാശ രംഗത്ത് ഭാരതം ഒരു പുതിയ ചരിത്രം കുറിക്കുകയാണെന്നതിന്റെ തെളിവ് കൂടിയാണ്. 140 കോടി ജനതയുടെ നിശ്ചയദാർഢ്യത്തിന്റെ കഥയാണ്. കേരളത്തിന്റെ തെക്കൻ തീരദേശ ഗ്രാമമായ തുമ്പയിൽ നിന്ന് ചന്ദ്രോപരിതലത്തിൽ എത്തി നിൽക്കുന്ന ഭാരതത്തിന്റെ ബഹിരാകാശ പര്യവേക്ഷണ യാത്രയെയാണ് ഈ ദിനം അടയാളപ്പെടുത്തുന്നത്. ഇത് കേവലം റോക്കറ്റുകളുടെയും ഉപഗ്രഹങ്ങളുടെയും കഥയല്ല, അതിജീവനത്തിന്റെയും തദ്ദേശീയമായ നൂതന ആശയങ്ങളുടെയും വിജയഗാഥ കൂടിയാണ്. ഇന്ന് ഈ യാത്രയെ അനുസ്മരിക്കാനും നാം എവിടെ എത്തി നിൽക്കുന്നു, എങ്ങോട്ടാണ് പോകുന്നത് എന്നിവയെക്കുറിച്ച് വിചിന്തനം ചെയ്യാനുമുള്ള ഒരു അവസരമാണ്. 2026 ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം വികസിത് ഭാരത്, ബഹിരാകാശ രംഗത്തെ നൂതനാശയങ്ങളും പങ്കാളിത്തവും ആഗോള നേതൃത്വവും ഈ ഭാവി ദിശയെ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നു. ഈ പ്രമേയത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 6 പതിറ്റാണ്ടിലേറെയായി നാം കടന്നുവന്ന വഴികളിലേക്കും ഇന്ന് രൂപം കൊണ്ടിരിക്കുന്ന പുതിയ ബഹിരാകാശ പരിസ്ഥിതി വ്യവസ്ഥയിലേക്കും ഭാവി പദ്ധതികളിലേക്കും നമുക്കൊന്ന് നോക്കാം. ഭാരതത്തിന്റെ ഭൂപ്രകൃതിയും സ്വതന്ത്ര ഭാരതത്തിന്റെ ഭൂരിപക്ഷത്തിലധികം വരുന്ന ഗ്രാമീണ ജനതയുടെ അടിയന്തര ആവശ്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് ബഹിരാകാശ നേട്ടങ്ങളെ സാധാരണക്കാരന്റെ പ്രശ്നപരിഹാരങ്ങൾക്കുള്ള സാങ്കേതിക വിദ്യയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ 1960 ഡോക്ടർ വിക്രം സാരാഭായ് എന്ന ദീർഘദർശി തുടക്കമിട്ട ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി ഇന്ന് ആഗോളതലത്തിൽ പല പ്രഥമ സ്ഥാനങ്ങളും അലങ്കരിക്കുന്നുണ്ട്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാൻ മത്സരിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ വീക്ഷണത്തിന്റെയും പ്രയത്നത്തിന്റെയും ഫലമായി തുമ്പയിൽ ഒരു റോക്കറ്റ് വിക്ഷേപണ ഗവേഷണ കേന്ദ്രം ഉയർന്നു വന്നു. 1963 തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷൻ അഥവാ ടേൾസിൽ നിന്ന് പറന്നുയർന്ന നൈക്കി അപ്പാച്ചി റോക്കറ്റ് ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ കേളികൊട്ടായിരുന്നു. തുടർന്ന് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൗണ്ടിംഗ് റോക്കറ്റ്സ് വഴി അന്തരീക്ഷത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും റോക്കറ്റ് സാങ്കേതിക വിദ്യയിൽ വൈദഗ്ധ്യം നേടാനും അവസരമൊരുങ്ങി. തുമ്പയിലെ ഒരു ചെറിയ പള്ളിയിലെ പരിമിതമായ സൗകര്യങ്ങളിൽ അർപ്പണബോധത്തോടെ നടത്തിയ ഈ പ്രവർത്തനങ്ങൾ പിന്നീട് ഇന്ത്യയുടെ സമഗ്രമായ ബഹിരാകാശ പരിപാടിയുടെ അടിത്തറയായി. ബഹിരാകാശ സാങ്കേതിക വിദ്യ ഒരു ലക്ഷ്യമായി മാത്രം കാണാതെ രാജ്യത്തിന്റെ വികസനത്തിനുള്ള ഉപാധിയായി ഉപയോഗിക്കണമെന്ന ഡോക്ടർ വിക്രം സാരാഭായിയുടെ ദർശനമാണ് ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ അടിസ്ഥാന തത്വമായി മാറിയത്. 1969 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO രൂപീകരിക്കപ്പെട്ടു. തുടർന്ന് 1972 ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് നിലവിൽ വന്നു. ഇതോടെ ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് ഒരു സംഘടിതമായ സംവിധാനവും ദീർഘകാല വികസന പദ്ധതികളും ലഭിച്ചു. 1975 ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിക്കപ്പെട്ടു. സ്വന്തമായി ഉപഗ്രഹങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിനും നിർമ്മിക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ ശേഷി വികസിപ്പിക്കുന്നതിലെ ഒരു പ്രധാന ചുവടുവെപ്പായിരുന്നു അത്. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുന്നതിനൊപ്പം അവ സ്വയം വിക്ഷേപിക്കുന്നതിനുള്ള ശേഷിയും നാം വളർത്തിയെടുത്തു. പരാജയങ്ങളിൽ തളരാതെ അവയിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആദ്യം SLV-3 പിന്നീട് ASLV നാം വികസിപ്പിച്ചെടുത്തു. 1994 PSLV വിജയം ഭാരതത്തെ ആഗോള ഉപഗ്രഹ വിക്ഷേപണ രംഗത്ത് മുൻപന്തിയിൽ എത്തിച്ചു. ISRO വിശ്വസ്തമായ വിക്ഷേപണ വാഹനമായി മാറിയ PSLV വിവിധ ഭൂനിരീക്ഷണ ശാസ്ത്രീയ നാവിഗേഷൻ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. തുടർന്ന് ഭാരമേറിയ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതിനായി അതിസങ്കീർണമായ ക്രയോജനിക് സാങ്കേതിക വിദ്യ സ്വായത്തമാക്കിക്കൊണ്ട് GSLV LV M3 വാഹനങ്ങൾ നാം വികസിപ്പിച്ചു. ഇന്ന് നമ്മുടെ LV M3 വാഹനത്തിന് 4 ടൺ വരെ ഭാരമുള്ള വമ്പൻ ഉപഗ്രഹങ്ങളെ ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ശേഷിയുണ്ട്. ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചിലവിൽ വേഗത്തിൽ ബഹിരാകാശത്തെത്തിക്കാനായി SSLV ഇന്ന് സജ്ജമാണ്. നാം നിർമ്മിച്ച ഉപഗ്രഹ ശ്രേണികൾ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെയും ദേശീയ വികസനത്തെയും നേരിട്ട് സഹായിക്കുന്ന സംവിധാനങ്ങൾ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇൻസാറ്റ്, ജിസാറ്റ് ഉപഗ്രഹങ്ങൾ, ടെലികമ്യൂണിക്കേഷൻ, ടെലിവിഷൻ സംപ്രേഷണം, കാലാവസ്ഥാ നിരീക്ഷണം, മൊബൈൽ ആശയവിനിമയം തുടങ്ങിയ മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി. ഭൂമിയുടെ വ്യക്തമായ ചിത്രങ്ങൾ നൽകുന്ന നമ്മുടെ വിദൂര സംവേദന ഉപഗ്രഹങ്ങൾ കൃഷി, ജലവിഭവ പരിപാലനം, വനസംരക്ഷണം, നഗരാസൂത്രണം, ധാതുവിഭവ മാപ്പിംഗ്, ദുരന്ത നിവാരണം തുടങ്ങിയ നിരവധി മേഖലകളിൽ ഒഴിച്ചുകൂടാനാവാത്ത സ്ഥാനം വഹിക്കുന്നു. രാജ്യത്തിന്റെ ഏത് കോണിലും ഏറ്റവും കൃത്യമായി സ്ഥാനവും സമയവും കണ്ടുപിടിക്കാൻ നമ്മുടെ IRNSS ഉപഗ്രഹങ്ങൾ ഉപയുക്തമായി. മറ്റു രാജ്യങ്ങളുടെയും ഉപഗ്രഹങ്ങൾ കൃത്യതയോടെ വിക്ഷേപിച്ചുകൊണ്ട് ഭാരതം ഒരു ആഗോള ബഹിരാകാശ ശക്തിയായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നമ്മുടെ ശ്രദ്ധ ഭൂമിയുടെ ഭ്രമണപഥത്തിനപ്പുറത്തേക്കും വ്യാപിച്ചു. 2008-ൽ വിക്ഷേപിച്ച ചന്ദ്രയാൻ 1 ചന്ദ്രോപരിതലത്തിലെ ജലത്തിന്റെ സാന്നിധ്യം സംബന്ധിച്ച നിർണായക തെളിവുകൾ കണ്ടെത്തി. ഭാരതത്തിന്റെ ഗ്രഹാന്തര പര്യവേക്ഷണ ശ്രേഷിയുടെ തിളക്കമാർന്ന പ്രകടനമായിരുന്നു 2013-ൽ വിക്ഷേപിക്കപ്പെട്ട മാർസ് ഓർബിറ്റർ മിഷൻ മംഗൾയാൻ. ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ എത്തിക്കൊണ്ട് ഈ ദൗത്യം ആഗോളവേദിയിൽ രാജ്യത്തിന്റെ യശസ് ഉയർത്തി. ചന്ദ്രയാൻ 2-ൽ നിന്ന് ലഭിച്ച വിലയേറിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് ചന്ദ്രയാൻ 3-ലെ വിക്രം ലാൻഡർ ചന്ദ്രനിലെ ദക്ഷിണധ്രുവ പ്രദേശത്തിനടുത്ത് വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുകയും ഭാരതീയ ബഹിരാകാശ യാത്രയിൽ ഒരു സുപ്രധാന നാഴികക്കല്ലായി മാറുകയും ചെയ്തു. തുടർന്ന് പ്രഗ്യാൻ റോവർ ചന്ദ്രന്റെ ഉപരിതലത്തിൽ സഞ്ചരിച്ച് വിവിധ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തി. സൂര്യന്റെ വികിരണങ്ങൾ പഠിക്കാനായി വിക്ഷേപിച്ച ആദിത്യ L1, എക്സ്പോസാറ്റ്, അസ്ട്രോസാറ്റ് എന്നിവയും ശാസ്ത്രരംഗത്തിന് ISROയുടെ സംഭാവനകളാണ്. ഇന്ന് ഇന്ത്യയുടെ ബഹിരാകാശ മേഖല മറ്റൊരു നിർണായക പരിവർത്തനത്തിലൂടെയാണ് കടന്നുപോകുന്നത്. വളരെ അടുത്ത കാലം വരെ ഇന്ത്യയുടെ ബഹിരാകാശ പ്രവർത്തനങ്ങളിൽ സർക്കാർ സ്ഥാപനങ്ങൾക്കും ISROയ്ക്കും ആയിരുന്നു പ്രധാന പങ്ക്. ഇന്ന് സ്ഥിതി മാറുകയാണ്. സ്റ്റാർട്ടപ്പ് കമ്പനികൾ, സ്വകാര്യ വ്യവസായ സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം ബഹിരാകാശ മേഖലയിലേക്ക് കൂടുതൽ സജീവമായി കടന്നുവരുന്നു. റോക്കറ്റ്, ഉപഗ്രഹ നിർമ്മാണം മുതൽ നിർമ്മിത ബുദ്ധിയുടെ പ്രയോഗം വരെയുള്ള മേഖലകളിൽ പുതിയ സംരംഭങ്ങളും സാങ്കേതിക വിദ്യകളും വികസിച്ചു വരുന്നു. 2023-ൽ നിലവിൽ വന്ന ഇന്ത്യൻ സ്പേസ് പോളിസി ബഹിരാകാശ രംഗത്ത് സ്വകാര്യ പങ്കാളിത്തത്തിന് ഒരു നയപരമായ ചട്ടക്കൂട് നൽകി. ഇൻ സ്പേസ് സ്വകാര്യ സ്ഥാപനങ്ങളുടെ ബഹിരാകാശ പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നൽകുന്ന ഏകജാലക സംവിധാനമായി പ്രവർത്തിക്കുന്നു. എൻസിൽ ഇസ്രോയുടെ സാങ്കേതിക വിദ്യകളുടെയും സേവനങ്ങളുടെയും വാണിജ്യവൽക്കരണത്തിലും വ്യവസായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ മേഖലയിലെ അഭൂതപൂർവമായ വളർച്ച ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ഒരു ബഹിരാകാശ സമ്പൽ വ്യവസ്ഥ, സ്പേസ് എക്കണോമി നിലവിൽ

0: കഴിഞ്ഞു. ഐ എസ് ആർഒ ഇന്ന് കൂടുതൽ സങ്കീർണവും വിപുലവുമായ ദൗത്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഒരു ഭാരതീയനെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള ഗഗൻയാൻ ദൗത്യത്തിന്റെ തയ്യാറെടുപ്പുകൾ ഊർജിതമാണ്. മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കാൻ ശേഷിയുള്ള റോക്കറ്റ് അഥവാ ഹ്യൂമൻ റേറ്റഡ് ലോഞ്ച് വെഹിക്കിൾ, അടിയന്തര ഘട്ടങ്ങളിൽ യാത്രികരെ രക്ഷിക്കാനുള്ള സംവിധാനം അഥവാ ക്രൂ എസ്കേപ്പ് സിസ്റ്റം, പേടകത്തിനുള്ളിൽ ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ നൽകുകയും താപനില, മർദ്ദം എന്നിവ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ജീവൻ രക്ഷാ സംവിധാനം, തിരികെ കടലിലിറക്കുന്ന പേടകത്തെ വീണ്ടെടുക്കാനുള്ള മാർഗങ്ങൾ തുടങ്ങി നിരവധി അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ വികസനമാണ് ഇതിന്റെ ഭാഗമായി നടക്കുന്നത്. നമുക്കു മുന്നിലുള്ള മറ്റൊരു സുപ്രധാന ലക്ഷ്യമാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അഥവാ ബാസ് എന്ന നമ്മുടെ സ്വന്തം ബഹിരാകാശ നിലയം. മൈക്രോഗ്രാവിറ്റി സാഹചര്യത്തിൽ ശാസ്ത്രീയ ഗവേഷണത്തിനും വിവിധ സാങ്കേതിക പരീക്ഷണങ്ങൾക്കുമായി ഭാവിയിൽ ഇതൊരു പ്രധാന ഗവേഷണ വേദിയായി മാറും. ചന്ദ്രപര്യവേഷണത്തിലും ഇന്ത്യ കൂടുതൽ സങ്കീർണമായ ദൗത്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലേക്ക് എത്തിക്കാനുള്ള ദൗത്യത്തിന്റെ തയ്യാറെടുപ്പുകളും ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയെ ചന്ദ്രനിൽ എത്തിക്കുന്നതിനുള്ള ദീർഘകാല ലക്ഷ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിനൊപ്പം വീനസ് ഓർബിറ്റർ മിഷൻ വഴി ശുക്രന്റെ അന്തരീക്ഷത്തെയും ഉപരിതലത്തെയും പഠിക്കാനുള്ള പദ്ധതിയും മുമ്പോട്ടു പോകുന്നു. 30 ടൺ വരെ ഭാരമുള്ള ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാൻ ശേഷിയുള്ള നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ NGLV, പുനരുപയോഗിക്കാൻ സാധിക്കുന്ന പുതിയ വിക്ഷേപണ വാഹനങ്ങൾ തുടങ്ങിയവയെല്ലാം ISROയുടെ കർമ്മ പദ്ധതിയിലെ ലക്ഷ്യങ്ങളാണ്. വികസിത ഭാരതം എന്ന ഉന്നത ലക്ഷ്യത്തിലേക്ക് നാം നീങ്ങുമ്പോൾ ബഹിരാകാശ മേഖല ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും സാമ്പത്തിക വളർച്ചയുടെയും ദേശീയ വികസനത്തിന്റെയും ഒരു പ്രധാന ഘടകമായി തുടരുമെന്നതിൽ സംശയമില്ല. ഇവിടെയാണ് ഈ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയത്തിന് പ്രത്യേക പ്രസക്തി ലഭിക്കുന്നത്. സ്വന്തം ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുക, കൂടുതൽ കാര്യക്ഷമവും വിശ്വാസ്യവും ചെലവ് കുറഞ്ഞതുമായ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക എന്നിവയ്ക്ക് ഊന്നൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഒരു ബഹിരാകാശ ദൗത്യം ഒരു സ്ഥാപനത്തിന്റെ മാത്രം പ്രവർത്തനമല്ല, വ്യത്യസ്ത മേഖലകളിലെ അറിവും ഉൽപാദന ശേഷിയും ഗവേഷണവും ഒരുമിച്ച് ചേരുമ്പോഴാണ് പുതിയ സാധ്യതകൾ തുറക്കുന്നത്. ബഹിരാകാശ ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും മാത്രമല്ല, ബഹിരാകാശത്തിന്റെ സമാധാനപരമായ ഉപയോഗത്തിലും അന്താരാഷ്ട്ര സഹകരണത്തിലും ഇന്ത്യയുടെ പങ്ക് എടുത്തു പറയേണ്ട ഒന്നാണ്. നൂതന സാങ്കേതിക വിദ്യയിൽ മുന്നിട്ട് നിൽക്കുന്ന സഹകരണത്തിലും പങ്കാളിത്തത്തിലും വിശ്വസിക്കുന്ന ബഹിരാകാശ രംഗത്ത് ആഗോള നേതൃത്വം വഹിക്കുന്ന ഒരു വികസിത ഭാരതത്തെ കെട്ടിപ്പടുക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നൂതനാശയങ്ങളും കൂട്ടുപങ്കാളിത്തവും കൈമുതലാക്കി ഇന്ത്യ ഒരു ആഗോള ബഹിരാകാശ നേതൃത്വത്തിലെത്തുമ്പോൾ വികസിത് ഭാരത് എന്നത് ഓരോ ഇന്ത്യക്കാരന്റെയും അപ്രാപ്യമായ സ്വപ്നം മാത്രമല്ല, സാധ്യത കൂടി ആകും. സ്വാതന്ത്ര്യത്തിന്റെ 100-ാം വാർഷികമായ 2047-ഓടെ ഭാരതത്തെ ഒരു പൂർണ്ണ വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം കുതിക്കുമ്പോൾ അതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കാൻ പോകുന്നത് നമ്മുടെ ബഹിരാകാശ മേഖലയാണ്. ബഹുവിധങ്ങളായ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ സമന്വയത്തിലൂന്നി മാത്രമേ ബഹിരാകാശ രംഗത്ത് നമുക്ക് മുന്നേറാൻ കഴിയുകയുള്ളൂ. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ പരിധികളില്ലാത്ത കൂട്ടുപങ്കാളിത്തത്തോടെ ആഗോള ബഹിരാകാശ നേതൃത്വത്തിലെത്താൻ നമുക്ക് മുന്നോട്ടിറങ്ങാം. ഈ ദേശീയ ബഹിരാകാശ ദിനം നമ്മുടെ യുവതലമുറയ്ക്ക് ഒരു വഴിവിളക്കായി മാറട്ടെ. ആത്മനിർഭരതയുടെ പുതിയ അധ്യായങ്ങൾ രചിച്ചുകൊണ്ട് ഭാരതം നിശ്ചയദാർഢ്യത്തോടെ മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു.
1: ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ ഡെപ്യൂട്ടി ഡയറക്ടറായ ജയലക്ഷ്മി എൽ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.

ശ്രോതാക്കൾ ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. സത്യനന്ദിക്കാട് രചിച്ച്, എ ടി ഉമർ സംഗീതം നൽകി, എസ് ജാനകിയും സംഘവും പാടിയതാണിത്. ചിത്രം അവതാരം.

0: അവതാരം എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകിയും സംഘവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും നമുക്ക് ഒരു മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിലൂടെ കേൾക്കാം.
1: ഇന്ന് രാത്രി 8 മണിക്ക് നേർമൊഴിയിൽ ചലച്ചിത്ര സംവിധായകൻ രാജസേനനുമായി അഭിമുഖം.
2: രഘുനാഥ് പലേരി എന്ന് പറയുന്ന സിനിമയിലെ ഡയലോഗ് എഴുതുന്ന ഒരു പുതിയ സമ്പ്രദായം തന്നെ അദ്ദേഹത്തിനുണ്ട്. അതാണ് ഈ മേലേപ്പുറമ്പിൽ ആൺവീടിലെ ഡയലോഗൊക്കെ ഇപ്പോഴും ട്രോളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന ആ സെന്റൻസ് ഞാൻ വായിച്ചിട്ട് ഇതങ്ങ് വെട്ടിക്കളഞ്ഞാലോ എന്നാലോചിച്ചു. എനിക്കത് വെടികിട്ടുന്നില്ലായിരുന്നു സത്യത്തിൽ. കുറേ നേരം ഞാൻ എന്റെ ഗർഭം അതെന്ത് ഇങ്ങനെ പറയണത്. നമ്മുടെ ചേട്ടന് ഡയലോഗ് വായിച്ചു കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇങ്ങനെ പറഞ്ഞു നോക്കട്ടെ. ഇങ്ങേരുടെ ഒരു ആ ഡയലോഗ് റെൻഡറിങ്ങിൽ ഞങ്ങൾ തകർന്നു പോയി. നിങ്ങളൊരു തള്ളയല്ലേ തള്ളെ പെട്ട തള്ളയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ അടിക്കാവോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്റെ ഗർഭം ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ട് ആ വെള്ളത്തിലോട്ട് വീഴുന്ന ഒരു അവിടെ നമ്മൾ അതിന് ടിക്കിട്ട്.
1: മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 8 മണിക്ക് നേർമൊഴി.

വേനൽ മഴ തുടർ നാടകത്തിന്റെ 14 ഭാഗം ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:15 കേൾക്കാം. രചന കല്ലയം കൃഷ്ണദാസ്, സംവിധാനം എൻ വാസുദേവ്.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അഭിലാഷ് ടി ആർ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം കൊല്ലം ശരത് ചന്ദ്രൻ. പാതിര പൂമുല്ല ചിരിതൂകിടുമ്പോൾ നിൻ മന്ദഹാസം ഞാൻ ഓർത്തുപോയി. നന്ദകുമാർ വള്ളിക്കാവിന്റെ വരികളാണിത്.

കൊല്ലം ശരചന്ദ്രൻ സംഗീതം നൽകി. അഭിലാഷ് ടി ആർ പാടിയ ലളിത ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 20 സെക്കൻഡും. ഇനി 12:30 പ്രാദേശികമായി.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖലാ കൌൺസിൽ യോഗം ചെന്നൈയിൽ പുരോഗമിക്കുന്നു. ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയുടെ ഘടനയിൽ അടിയന്തര പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് ഇന്ത്യ. നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. ശനിയാഴ്ചത്തെ ആവേശ പോരാട്ടത്തിൽ പങ്കെടുക്കുന്നത് 71 ജലരാജാക്കന്മാർ. സംസ്ഥാനത്ത് ഓണാഘോഷങ്ങൾ സജീവമായി. വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം ട്രേഡ് ഫെയർ നാളെ മുതൽ തിരുവനന്തപുരം കനകക്കുന്നിൽ. കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടകം തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31st യോഗം ചെന്നൈയിൽ പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി VD സതീശൻ, തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി, തെലങ്കാന ഉപമുഖ്യമന്ത്രി, പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ എന്നിവരും സന്നിഹിതരാണ്. അന്തർ സംസ്ഥാന സഹകരണം, സാമ്പത്തിക വളർച്ച, വ്യാവസായിക നിക്ഷേപം, ജലവിഭവ പങ്കിടൽ, അതിർത്തി തർക്കങ്ങൾ തുടങ്ങിയവ സുപ്രധാന വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയാകും. 4th ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് സിംഗപ്പൂരിൽ. കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവർ പങ്കെടുക്കും. ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയുടെ ഘടനയിൽ അടിയന്തര പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് ഇന്ത്യ. വികസ്വര രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് നിലവിലെ ആഗോള സാഹചര്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ സമിതി മാറേണ്ടതുണ്ടെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി. ഗ്ലോബൽ സൌത്ത് മേഖലയ്ക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ ചാർജ് ഡി അഫയേഴ്സ് യോജന പട്ടേൽ വ്യക്തമാക്കി. നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. മറ്റന്നാൾ പുന്നമടക്കായലിൽ ഓളപ്പരപ്പുകളിൽ ജലരാജാക്കന്മാരുടെ ആവേശ പോരാട്ടം വീക്ഷിക്കാൻ ജലോത്സവ പ്രേമികളും ഒരുങ്ങിക്കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
3: 72nd നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ 71 ചില രാജാക്കന്മാരാണ് മാറ്റൊരുക്കുന്നത്. ഇതിൽ 22 ചുണ്ടന്മാരാണ്. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും വള്ളങ്ങളുടെ തുടർച്ചൽ പരിശീലനം പുരോഗമിക്കുന്നു. കരക്കാരും ക്ലബ്ബുകളും വലിയ ആവേശത്തിലാണ്. വള്ളങ്ങളുടെ മുന്നോടിയായുള്ള പരിപാടികൾ പുരോഗമിക്കുകയാണ്. വർണ്ണശബളമായ ഘോഷയാത്ര ആലപ്പുഴ നഗരത്തിൽ നടന്നു. വള്ളംകളി ആവേശവും കുട്ടനാടിന്റെ പച്ചപ്പും നിറഞ്ഞ ഫോട്ടോ പ്രദർശനം തുഴത്താളം ശ്രദ്ധേയമാണ്. വഞ്ചിപ്പാട്ട് മത്സരത്തിനും ആവേശ കടലിരമ്പി. വിദേശികളടക്കമുള്ള വള്ളംകളി പ്രേമികൾ ആലപ്പുഴയിൽ എത്തിക്കഴിഞ്ഞു.
2: തിരുവോണത്തിന് ഇനി ദിവസങ്ങൾ മാത്രം. സംസ്ഥാനത്ത് ഒരുക്കങ്ങൾ സജീവമായി. ഓണവിപണികളിൽ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികളും ആരംഭിച്ചു. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായ ട്രേഡ് ഫെയറിന്റെയും എക്സിബിഷന്റെയും ഉദ്ഘാടനം തിരുവനന്തപുരം കനകക്കുന്നിൽ നാളെ മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിക്കും. ഈ മാസം 30 നടക്കുന്ന ട്രേഡ് ഫെയറിൽ 100 സ്റ്റാളുകളാണുള്ളത്. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണ്. ഓണത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് അധിക സർവീസുകൾ നടത്തുമെന്ന് കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. ഈ മാസം 22, 24, 25 തീയതികളിൽ ഉച്ചകഴിഞ്ഞ് 3 മുതൽ തിരക്കുള്ള സമയങ്ങളിൽ അധിക സർവീസ് നടത്തും. ഞായറാഴ്ച 2 ട്രെയിനുകൾ കൂടുതലായി സർവീസ് നടത്തും. എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൌണ്ടിലെ ഓണം മെഗാ ട്രേഡ് ഫെയറിലേക്ക് സൌജന്യ യാത്ര ഒരുക്കി സപ്ലൈകോ. ഇതിനായി സജ്ജീകരിച്ചിരിക്കുന്ന 2 KSRTC ലോ ഫ്ലോർ AC ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് ഇന്നുച്ചയ്ക്ക് വൈറ്റില ഹബ്ബിൽ മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിക്കും. ഈ മാസം 25 വരെയാണ് സർവീസുകൾ. ഓണക്കാലത്ത് സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കി. ഈ മാസം 30 വരെ RPFമായി ചേർന്ന് റെയിൽവേ പോലീസ് സംയുക്ത പരിശോധന നടത്തും. പരാതികൾ റെയിൽ മദർ പോർട്ടൽ നമ്പരായ 139

0: ഒൻപത് എട്ട് നാല് ആറ് രണ്ട് പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം, ഒൻപത് എട്ട് നാല് ആറ് രണ്ട് പൂജ്യം പൂജ്യം ഒന്ന് അഞ്ച് പൂജ്യം എന്നിവയിലോ അറിയിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മവാർഷിക ദിനമായ ഇന്ന് രാജ്യം സദ്ഭാവനാ ദിനം ആചരിക്കുന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തിനായുള്ള രാജീവ് ഗാന്ധിയുടെ സേവനങ്ങളെയും പൊതുജീവിതത്തിലെ സംഭാവനകളെയും അനുസ്മരിക്കുന്നതായി ഉപരാഷ്ട്രപതി പറഞ്ഞു. ശബരിമല മണ്ഡലകാലത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതായി ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. മുഖ്യമന്ത്രി നേരിട്ട് പമ്പയിൽ യോഗം വിളിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല തീർത്ഥാടക സൌഹൃദ ആശയവിനിമയ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ശബരിമലയിൽ നിന്ന് ഭക്തർക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയ സന്ദേശ് മാസിക മന്ത്രി പുറത്തിറക്കി. കൊല്ലത്തെ വിവിധ കേന്ദ്ര പദ്ധതികളുടെ പുരോഗതി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് നേരിട്ട് വിലയിരുത്തും. അഷ്ടമുടി ജൈവ വൈവിധ്യ മേഖലയുമായി ബന്ധപ്പെട്ട നിർമ്മാണ മേഖലകൾ അദ്ദേഹം സന്ദർശിക്കും. ശിവഗിരി സർക്യൂട്ട് സംബന്ധിച്ച അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്ന കേന്ദ്രസഹമന്ത്രി ശാന്തിഗിരി ആശ്രമത്തിന്റെ പ്രസാദ് പദ്ധതിയുമായി ബന്ധപ്പെട്ട യോഗത്തിലും പങ്കെടുക്കും. മുഴുവൻ ഭിന്നശേഷിക്കാർക്കും UDID കാർഡ് വിതരണം ചെയ്യുന്നതിനുള്ള പ്രത്യേക കർമ്മ പദ്ധതിക്ക് പാലക്കാട് ജില്ലയിൽ തുടക്കമായി. പ്രവർത്തന ഏകോപനം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: അർഹരായ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും 3 മാസത്തിനകം UDID കാർഡുകൾ ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. നിലവിൽ തീർപ്പാക്കാനുള്ള 2455 അപേക്ഷകളിൽ അടിയന്തര നടപടി സ്വീകരിക്കും. പ്രതിവാര മെഡിക്കൽ ബോർഡുകളും പ്രത്യേക പരിശോധനാ ക്യാമ്പുകളും ജനകീയ രജിസ്ട്രേഷൻ റേബുകളും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കിടപ്പ് രോഗികളായ ഭിന്നശേഷിക്കാർക്ക് മൊബൈൽ യൂണിറ്റുകൾ വീട്ടിലെത്തിച്ച് എൻറോൾമെന്റ് പൂർത്തിയാക്കാനുള്ള സാധ്യത പരിശോധിക്കുന്നുണ്ടെന്നും ജില്ലാ കളക്ടർ കെ സുധീർ യോഗത്തിൽ അറിയിച്ചു.
0: നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വൈകിട്ട് 6:30 മത്സരം. വിജയമോ സമനിലയോ നേടിയാൽ ഇന്ത്യക്ക് പൂളിൽ ഒന്നാമതെത്തി അടുത്ത റൌണ്ടിലേക്ക് നേരിട്ട് യോഗ്യത നേടാം. മൂന്നാറും കോവളവും കുമരകവും ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഇനി തിരുവനന്തപുരം വട്ടപ്പാറയിൽ നിന്നും പറക്കാം. വട്ടപ്പാറ സ്വദേശി KN ഗോപകുമാരൻ നായർ സജ്ജമാക്കിയ 7.5 ഏക്കറിലെ ഹെലിപാഡും VIP ലോഞ്ചും മന്ത്രി PC വിഷ്ണുനാഥ് നാളെ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: തിരുവനന്തപുരം വട്ടപ്പാറ അമ്പലം നഗറിലാണ് ഹെലിപാഡും VIP ലോഞ്ചും ഗോപകുമാരൻ നായർ ഒരുക്കിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കോവളം, കുമരകം, മൂന്നാർ എന്നിവിടങ്ങളിലേക്ക് സർവീസ് നടത്താനാണ് ആലോചന. ഈ മാസം 22 മുതൽ 10 ദിവസത്തേക്ക് 7 മിനിറ്റ് വരെ പറക്കാൻ പ്രത്യേക ഇളവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എയർഫോഴ്സിൽ ഫൈറ്റർ പൈലറ്റായി തുടങ്ങിയ ഗോപകുമാരൻ നായർ പിന്നീട് ഹെലികോപ്റ്ററുകളുടെ വിഭാഗത്തിലേക്ക് മാറി. 1998 സ്വയം വിരമിച്ച അദ്ദേഹം 2006 ഹെലികോപ്റ്റർ കമ്പനി തുടങ്ങി. 2009 തുമ്പ ഏവിയേഷൻ സ്ഥാപിച്ചു.
0: ഉയർന്ന തിരമാലകൾക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് വൈകിട്ട് വരെ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടകം തീരങ്ങളിലും മുന്നറിയിപ്പ് നൽകി. ബീച്ചുകളിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട്. അതേസമയം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ജോൺ മത്യാസിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. അതേസമയം കേരള തീരത്ത് ചുവപ്പ് ജാഗ്രതയുള്ള സാഹചര്യത്തിൽ മുതലപ്പുഴയിൽ കാണാതായ ഷിജിനു വേണ്ടിയുള്ള തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവച്ചു. കാലാവസ്ഥ അനുകൂലമായാൽ ഉടൻ തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 525 പോയിന്റ് ഉയർന്ന് 77,434. നിഫ്റ്റി 132 പോയിന്റ് നേട്ടത്തിൽ 24,210 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 3,160 രൂപ വർദ്ധിച്ച് 116,800 രൂപയും ഗ്രാമിന് 14,600 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ മട്ടന്നൂർ മാലൂരിൽ പുലി കെണിയിൽ കുടുങ്ങി. KPR നഗർ സ്വദേശിയായ രാമകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിൽ പന്നിക്കുവച്ച കെണിയിലാണ് പുലി കുടുങ്ങിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖലാ കൌൺസിൽ യോഗം ചെന്നൈയിൽ പുരോഗമിക്കുന്നു. ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയുടെ ഘടനയിൽ അടിയന്തര പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് ഇന്ത്യ. നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള

0: ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ശനിയാഴ്ചത്തെ ആവേശ പോരാട്ടത്തിൽ പങ്കെടുക്കുന്നത് 71 ജലരാജാക്കന്മാർ. സംസ്ഥാനത്ത് ഓണാഘോഷങ്ങൾ സജീവമായി. വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം ട്രേഡ് ഫെയർ നാളെ മുതൽ തിരുവനന്തപുരം കനകക്കുന്നിൽ. കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടകം തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.

0: മലബന്ധം ഒരു രോഗമോ അതോ രോഗലക്ഷണമോ? കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ പൊന്നി കൃഷ്ണൻ സംസാരിക്കുന്നു.
1: ഇന്ന് കുട്ടികളിലും സ്ത്രീകളിലും പ്രായമായവരിലും ഏറ്റവും സാധാരണമായി കണ്ടുവരുന്ന ദഹന സംബന്ധമായ പ്രശ്നങ്ങളിലൊന്നായ മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. മലബന്ധം ഒരു രോഗമല്ല, പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു രോഗലക്ഷണമാണ്. ചിലരിൽ അത് ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാകാം, മറ്റു ചിലരിൽ അത് മരുന്നുകളുടെ പാർശ്വഫലമായോ നാഡീരോഗങ്ങളുടെയോ മറ്റു രോഗങ്ങളുടെയോ ലക്ഷണമാകാം. അപൂർവമായി വൻകുടലിലെ ഗുരുതര രോഗങ്ങളുടെ ആദ്യ സൂചനയായും മലബന്ധം പ്രത്യക്ഷപ്പെടാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുകയും ശരിയായ ചികിത്സ നൽകുന്നതും വളരെ പ്രധാനമാണ്. ആഴ്ചയിൽ 3 തവണയിൽ താഴെ മാത്രം മലം പോവുക, മലം കട്ടിയായി പോവുക, മലം പോകാൻ അമിതമായി സ്ട്രെയിൻ ചെയ്യേണ്ടി വരിക, പോകുമ്പോൾ വേദന അനുഭവപ്പെടുക, പോയി കഴിഞ്ഞിട്ടും പൂർണ്ണമായി പോയില്ലെന്ന് തോന്നലുണ്ടാവുക എന്നിവയെല്ലാം മലബന്ധത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇന്ത്യയിൽ നടത്തിയ വിവിധ പഠനങ്ങൾ പ്രകാരം കുട്ടികളിലും മുതിർന്നവരിലും മലബന്ധം വളരെ സാധാരണമാണ്. എന്നാൽ പലരും സ്വയം ചികിത്സകൾ ചെയ്യുകയോ വർഷങ്ങളോളം ചികിത്സ തേടാതിരിക്കുകയോ ചെയ്യുന്നു. ഇത് പിന്നീട് കൂടുതൽ സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കാം. കുട്ടികളിലെ മലബന്ധം. കുട്ടികളിൽ കാണുന്ന മലബന്ധത്തിൻ്റെ 90 മുതൽ 95% വരെയും ഫംഗ്ഷണൽ കോൺസ്റ്റിപ്പേഷൻ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. അതായത് കുടലിൽ ഗുരുതരമായ രോഗമോ ഘടനാപരമായ വൈകല്യമോ ഇല്ലെങ്കിലും മലബന്ധം ഉണ്ടാകുന്നു. കുട്ടികളിലുണ്ടാകുന്ന മലബന്ധം പലപ്പോഴും ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടാണ് കാണുന്നത്. അതായത് റിഫൈൻഡ് ഫുഡ്സ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ബിസ്ക്കറ്റ്, കുക്കീസ് തുടങ്ങിയവ അമിതമായി കഴിക്കുക, നാരടങ്ങിയ ഭക്ഷണങ്ങളായ പഴങ്ങളും പച്ചക്കറികളും ആവശ്യമായ അളവിൽ കഴിക്കാതിരിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് കുട്ടികളിൽ മലബന്ധം ഉണ്ടാകാം. കുട്ടികളിൽ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ ഇവയാണ്: മലം പോകുമ്പോൾ വേദന അനുഭവപ്പെടുക, മലത്തിൽ രക്തം കാണുക, വയറുവേദന, വിശപ്പില്ലായ്മ, വയർവീർത്ത് വരിക തുടങ്ങിയ ലക്ഷണങ്ങൾ കാണുക. ഒരു ദിവസം മലം പോകുമ്പോൾ വേദന അനുഭവപ്പെട്ടാൽ കുട്ടി അടുത്ത തവണ മലം പോകാനുള്ള തോന്നൽ മനഃപൂർവ്വം അടക്കി വയ്ക്കുന്നു. ഈ മലം വൻകുടലിൽ കൂടുതൽ സമയം കിടക്കുന്നതിനാൽ അതിൽ നിന്നുള്ള വെള്ളം കൂടുതൽ ആഗിരണം ചെയ്യപ്പെടുകയും മലം കൂടുതൽ കട്ടിയാകുകയും ചെയ്യുന്നു. പിന്നീട് മലം പോകുന്നത് വീണ്ടും വേദനാജനകമാകുന്നു. ചില കുട്ടികൾ സ്കൂളിലെ ശുചിമുറി ഉപയോഗിക്കാൻ മടിക്കുന്നത്, ശരിയായ രീതിയിലുള്ള ടോയ്ലറ്റ് പരിശീലനം നൽകാത്തത് എന്നിവയും മലബന്ധത്തിന് കാരണമാകുന്നു. കുട്ടികൾ കാലുകൾ മുറുക്കി പിടിക്കുക, മൂലയിലേക്ക് ഒളിച്ചു നിൽക്കുക, ശരീരം വലിച്ചു പിടിക്കുക തുടങ്ങിയ പ്രവൃത്തികൾ മലബന്ധത്തിൻ്റെ ലക്ഷണങ്ങളാണ്. മലബന്ധം ദീർഘകാലം നിലനിൽക്കുകയാണെങ്കിൽ കുട്ടികളിൽ വിശപ്പില്ലായ്മ, വെയിറ്റ് വയ്ക്കാതിരിക്കുക തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകാം. കുട്ടികളിലെ മലബന്ധം ഒഴിവാക്കാനായി ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. നാരടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക, റിഫൈൻഡ് ഫുഡ്സിൻ്റെ ഉപയോഗം കുറയ്ക്കുക, ആവശ്യത്തിന് വെള്ളം കുടിപ്പിക്കുക എന്നീ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ശരിയായ രീതിയിലുള്ള ടോയ്ലറ്റ് ട്രെയിനിങ് കുട്ടികൾക്ക് നൽകാനും ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികൾക്ക് വളരെ സുരക്ഷിതവും പാർശ്വഫലമില്ലാത്തതുമായ മരുന്നുകൾ ലഭ്യമാണ്. സാധാരണഗതിയിൽ അത് കുറച്ച് മാസങ്ങളോളം നൽകേണ്ടി വരും. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്നുകൾ കുറച്ചു കൊണ്ടുവരാൻ പാടുള്ളൂ. പല മാതാപിതാക്കളും ലക്ഷണങ്ങൾ കുറഞ്ഞാൽ മരുന്നുകൾ നിർത്തും. എന്നാൽ അത് വീണ്ടും മലബന്ധം വരാനുള്ള ഒരു പ്രധാന കാരണമാകാം. അതിനാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്നുകൾ നിർത്താൻ പാടുള്ളൂ. സ്ത്രീകളിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് മലബന്ധം കൂടുതലായി കാണപ്പെടുന്നു. ഇതിന് പല കാരണങ്ങളുണ്ട്. ഗർഭകാലത്ത് പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ സ്വാധീനത്താൽ കുടലിന്റെ ചലനം മന്ദഗതിയിലാകുന്നു. വളരുന്ന ഗർഭപാത്രത്തിന്റെ സമ്മർദ്ദവും ഇതിനോടൊപ്പം ചേരുന്നു. അതുപോലെ തന്നെ പ്രസവശേഷം ശസ്ത്രക്രിയയുടെയും എപ്പിസോട്ടമിയുടെയും അസ്വസ്ഥതകൾ കാരണം മലം പോകാൻ മടിക്കുന്നവരുണ്ട്. ആർത്തവചക്രവുമായി ബന്ധപ്പെട്ട ഹോർമോൺ വ്യതിയാനങ്ങൾ ചില സ്ത്രീകളിൽ മലബന്ധം വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ വളരെ പ്രായമായവർ

0: മലബന്ധം കൂടുതലായി കാണപ്പെടുന്നു. പഠനങ്ങൾ പ്രകാരം വയോജനങ്ങളിൽ 15 മുതൽ 30% വരെ ആൾക്കാരിൽ മലബന്ധം കാണപ്പെടുന്നു. പ്രായം കൂടുമ്പോൾ കുടലിന്റെ പ്രവർത്തനത്തിൽ ചില ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും പ്രായം മാത്രം മലബന്ധത്തിന് മതിയായ വിശദീകരണമല്ല. ഭക്ഷണത്തിലെ നാരുകളുടെ കുറവ്, നിർജ്ജലീകരണം, വ്യായാമക്കുറവ്, പെൽവിക് ഫ്ലോർ പേശികളുടെ പ്രവർത്തന വ്യതിയാനം, മറ്റു രോഗങ്ങൾ, മറ്റു മരുന്നുകളുടെ ഉപയോഗം എന്നിവയുടെ സംയോജിത ഫലമായാണ് പലപ്പോഴും മലബന്ധം പ്രായമായവരിൽ കാണുന്നത്. പെൽവിക് ഫ്ലോർ പേശികളുടെ പ്രവർത്തനത്തിലെ തകരാറുകൾ ചില സ്ത്രീകളിൽ മലം പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇവർക്ക് വെറും ലാക്സേറ്റീവ് മരുന്നുകൾ മാത്രം മതിയാകില്ല, പ്രത്യേക പരിശീലനമായ ബയോ ഫീഡ്ബാക്ക് തെറാപ്പി പോലെയുള്ള ചികിത്സകൾ ആവശ്യമായി വരാം. പ്രമേഹം, ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പർ കാൽസീമിയ അഥവാ രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കൂടുന്നത്, പാർക്കിൻസൺസ് രോഗം, സ്ട്രോക്ക്, ഡിമെൻഷ്യ തുടങ്ങിയ രോഗങ്ങൾ കാരണം മലബന്ധം ഉണ്ടാകാം. അതുപോലെ ഓപിയോയിഡ് മരുന്നുകൾ, അയൺ, കാൽസ്യം, ആൻറ്റി ഡിപ്രസൻ്റ് മരുന്നുകൾ, ആൻറ്റി ഹൈപ്പർടെൻസീവ് മരുന്നുകൾ, ആൻറ്റി കോളിനർജിക് മരുന്നുകൾ എന്നിവയും മലബന്ധത്തിന് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ മലബന്ധം ലക്ഷണമായി വരുന്ന രോഗികളിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ, ഭക്ഷണ രീതി, സഹവർത്തിയായ രോഗങ്ങൾ എന്നിവ വിശദമായി അന്വേഷിക്കണം. ചില ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ വിദഗ്ധ പരിശോധന നിർബന്ധമാണ്. മലത്തിൽ ആവർത്തിച്ച് രക്തം കാണുക, കാരണമില്ലാതെ ശരീരഭാരം കുറയുക, രക്തക്കുറവ്, രാത്രിയിലും ഉറക്കമുണർത്തുന്ന രീതിയിലുള്ള വയറുവേദന, കുടുംബത്തിൽ വൻകുടൽ ക്യാൻസറിന്റെ ചരിത്രം, 50 വയസ്സിന് ശേഷം പുതുതായി ആരംഭിക്കുന്ന മലബന്ധം, ചികിത്സ നൽകിയിട്ടും യാതൊരു പുരോഗതിയും ഇല്ലാത്ത അവസ്ഥ, ഇത്തരം സാഹചര്യങ്ങളിൽ കൂടുതൽ പരിശോധനകൾ, ചിലപ്പോൾ കൊളോണോസ്കോപ്പി ഉൾപ്പെടെ ആവശ്യമായി വരാം. ഒരു രോഗിയെ വിലയിരുത്തുമ്പോൾ രോഗചരിത്രം കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. ഉപയോഗിക്കുന്ന മരുന്നുകൾ, ഭക്ഷണരീതി, വെള്ളം കുടിക്കുന്ന അളവ്, ശാരീരിക പ്രവർത്തനം, സഹവർത്തിയായ രോഗങ്ങൾ എന്നിവ വിശദമായി അന്വേഷിക്കണം. പ്രായമായവരിൽ ഗുരുതരമായ രോഗലക്ഷണങ്ങൾ തിരിച്ചറിയുന്നത് അത്യന്താപേക്ഷിതമാണ്. പുതുതായി ആരംഭിച്ച ലക്ഷണങ്ങൾ മലത്തിൽ രക്തം, അനീമിയ അഥവാ രക്തക്കുറവ്, വിശദീകരിക്കാനാകാത്ത ശരീരഭാരം കുറയൽ, കുടുംബത്തിൽ വൻകുടൽ ക്യാൻസറിന്റെ ചരിത്രം, രാത്രിയിലും തുടരുന്ന ലക്ഷണങ്ങൾ, സ്പർശിച്ചറിയാവുന്ന ഉദരമുഴ എന്നിവ ഉണ്ടെങ്കിൽ വിശദമായ പരിശോധന ആവശ്യമാണ്. ഇത്തരത്തിലുള്ള രോഗികളിൽ കൊളോനോസ്കോപ്പിക്ക് വ്യക്തമായ സ്ഥാനമുണ്ട്. പെൽവിക് ഫ്ലോർ ഡിസ്എനർജി ഉള്ള രോഗികളിൽ, അതായത് പെൽവിക് പേശികളുടെ പ്രവർത്തനത്തിലെ മാറ്റങ്ങൾ കാരണം മലബന്ധം ഉള്ളവരിൽ, ഇത് പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് കൂടുതലായി കാണുന്നത്. ബയോ ഫീഡ്ബാക്ക് തെറാപ്പി മരുന്നുകളെക്കാൾ മികച്ച ദീർഘകാല ഫലം നൽകുന്നതായി തെളിയിച്ചിട്ടുണ്ട്. ജീവിതശൈലിയിലെ മാറ്റങ്ങളാണ് ചികിത്സയുടെ അടിസ്ഥാനം. നാരടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ശാരീരിക വ്യായാമങ്ങൾ ശീലമാക്കുക, മലം പോകാനുള്ള സ്വാഭാവികമായ തോന്നൽ അവഗണിക്കാതിരിക്കുക, പ്രഭാത ഭക്ഷണത്തിന് ശേഷമുള്ള ഗ്യാസ്ട്രോകോളിക് റിഫ്ലക്സ് പ്രയോജനപ്പെടുത്തുക എന്നിവ അടിസ്ഥാനപരമായ ഇടപെടലുകളാണ്. ആവശ്യമെങ്കിൽ സുരക്ഷിതമായ ലാക്സേറ്റീവ് മരുന്നുകൾ ഉപയോഗിക്കാം. ഇന്നുള്ള പല ഓസ്മോട്ടിക് ലാക്സേറ്റീവ് മരുന്നുകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ദീർഘകാലത്തേക്ക് സുരക്ഷിതമായി ഉപയോഗിക്കാവുന്നതാണ്. സ്വയം മരുന്ന് വാങ്ങി വർഷങ്ങളോളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. ദീർഘകാല മലബന്ധത്തിന്റെ സങ്കീർണതകളിൽ മൂലക്കുരു, ഏനൽ ഫിഷർ, റെക്ടൽ പ്രൊലാപ്സ് അഥവാ മലാശയം പുറത്തേക്ക് തള്ളി വരിക എന്നിവ ഉൾപ്പെടുന്നു. എല്ലാ ലാക്സേറ്റീവ് മരുന്നുകളും ശീലമാകും എന്നൊരു തെറ്റിദ്ധാരണ പൊതുവെ കാണാറുണ്ട്. എന്നാൽ ഇത് എല്ലാ മരുന്നുകൾക്കും ബാധകമല്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുന്ന പല മരുന്നുകളും സുരക്ഷിതമാണ്. കുട്ടികളിൽ നേരത്തെയുള്ള ചികിത്സ ഭാവിയിലെ പല പ്രശ്നങ്ങളും ഒഴിവാക്കും. സ്ത്രീകളിൽ പ്രത്യേകിച്ച് ഗർഭകാലത്തും പ്രസവശേഷവും ആർത്തവ വിരാമത്തിന് ശേഷവും മലബന്ധം അവഗണിക്കാതെ ഡോക്ടറുടെ ഉപദേശം തേടണം. കൃത്യമായ രോഗചരിത്രം, സമഗ്രമായ ശാരീരിക പരിശോധന, പ്രശ്നമായ ലക്ഷണങ്ങളുടെ തിരിച്ചറിവ്, വ്യക്തിഗത ചികിത്സാ പദ്ധതി എന്നിവ മലബന്ധത്തിന്റെ ചികിത്സയിൽ അത്യന്താപേക്ഷിതമാണ്. വയോജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ആരോഗ്യകരമായ വാർദ്ധക്യം ഉറപ്പാക്കുന്നതിന് ദഹനാരോഗ്യത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. മലബന്ധത്തിന് ശാസ്ത്രീയമായി വിലയിരുത്തുകയും യുക്തിസഹജമായ ചികിത്സയും രോഗിയുടെ ജീവിത നിലവാരം ഗണ്യമായി മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും. മലബന്ധം ഒരു നിസാര പ്രശ്നമല്ല, അതുപോലെ ഭയപ്പെടേണ്ട ഒരു രോഗവുമല്ല. ശരിയായ ഭക്ഷണക്രമം, ആവശ്യത്തിന് വെള്ളം, വ്യായാമം, ആവശ്യമെങ്കിൽ വൈദ്യചികിത്സ ഇവയിലൂടെ ഭൂരിഭാഗം രോഗികളിലും നല്ല ഫലം ലഭിക്കും. അതുപോലെ മലബന്ധം മറച്ചു വെക്കേണ്ട ഒരു പ്രശ്നമല്ല, മനസ്സിലാക്കി ചികിത്സിക്കേണ്ട ഒരു ആരോഗ്യ പ്രശ്നമാണ്.
1: മലബന്ധം ഒരു രോഗമോ അതോ രോഗലക്ഷണമോ? കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ പൊന്നി കൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31-ാമത് യോഗം തമിഴ്നാട്ടിൽ പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ പങ്കെടുക്കുന്നു. 4-ാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് നടക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ സിംഗപ്പൂർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയുടെ ഘടനയിൽ അടിയന്തര പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് ഇന്ത്യ. വികസ്വര രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്നും ആവശ്യം. ബംഗ്ലാദേശ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കുന്നത് 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം. കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടക തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഉത്തരാഖണ്ഡ് സന്ദർശനം പുരോഗമിക്കുന്നു. മസൂറിയിലുള്ള ലാൽ ബഹാദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ 2024 ബാച്ചിന്റെ IAS പ്രൊഫഷണൽ കോഴ്സ് 2-ാം ഘട്ടത്തിന്റെ സമാപന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ ഡെറാഡൂണിലെ ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമിയിൽ പരിശീലനം നടത്തുന്ന 2025-27 ബാച്ച് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, റോയൽ ഭൂട്ടാൻ ഫോറസ്റ്റ് സർവീസ് ട്രെയിനി ഓഫീസർമാരെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്തിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31-ാമത് യോഗം ചെന്നൈയ്ക്ക് സമീപം കോവളത്ത് പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ, തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, തെലങ്കാന ഉപമുഖ്യമന്ത്രി, പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അന്തർ സംസ്ഥാന സഹകരണം, സാമ്പത്തിക വളർച്ച, വ്യാവസായിക നിക്ഷേപം, ജലവിഭവ പങ്കിടൽ, അതിർത്തി തർക്കങ്ങൾ തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയാകും. 4-ാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് സിംഗപ്പൂരിൽ നടക്കും. കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, കേന്ദ്ര സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവർ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
2: സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, കേന്ദ്ര സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവരുമൊപ്പമുണ്ടായിരുന്നു. സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തിയതായി ധനകാര്യ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. സാമ്പത്തിക സഹകരണം, ഡിജിറ്റലൈസേഷൻ, കണക്ടിവിറ്റി, നൈപുണ്യ വികസനം, സുസ്ഥിരത എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്തു. ഇന്നലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സിംഗപ്പൂർ വിദേശകാര്യമന്ത്രി വിവിയൻ ബാലകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യ ജപ്പാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ജപ്പാൻ പ്രതിരോധമന്ത്രി ഷിൻജിറോ കോയിസുമിയും സംയുക്തമായാണ് യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത്. പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തൽ, ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷ തുടങ്ങിയവ ചർച്ചയാകും. നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥൻ, വെസ്റ്റേൺ നേവൽ കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സഞ്ജയ് വാൽസായൻ എന്നിവരുമായി ജപ്പാൻ പ്രതിരോധമന്ത്രി ചർച്ച നടത്തി. യോഗത്തിന് മുന്നോടിയായി ഇന്ന് രാവിലെ ജപ്പാൻ പ്രതിരോധമന്ത്രി ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി പ്രകാരം നിർമ്മിച്ച 235,000 വീടുകളുടെ താക്കോൽ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് പട്നയിൽ കൈമാറി. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾക്കുള്ള അനുമതി പത്രങ്ങളുടെ വിതരണവും അദ്ദേഹം നിർവ്വഹിച്ചു. കൃഷി ജൻ കല്യാൺ സംവാദ് പരിപാടിയിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഡൽഹിയിൽ നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടി 2026 മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ലഫ്റ്റനന്റ് ഗവർണർ തരൺജീത് സിംഗ് സന്ധു ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു. ഉച്ചകോടിയുടെ പ്രധാന വേദികളിലും പ്രതിനിധികൾ സഞ്ചരിക്കുന്ന പാതകളിലും സുഗമമായ ഗതാഗതം, ശക്തമായ സുരക്ഷ, മികച്ച നഗരശുചിത്വം, അടിയന്തര വൈദ്യസഹായ സംവിധാനങ്ങൾ എന്നിവ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്കും ഏജൻസികൾക്കും അദ്ദേഹം നിർദ്ദേശം നൽകി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷപദം ജനകേന്ദ്രീകൃതവും മനുഷ്യത്വത്തിന് പ്രഥമ പരിഗണന നൽകുന്നതുമായിരിക്കുമെന്ന്

0: കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ്. സുസ്ഥിര ജീവിതശൈലി, വനവൽക്കരണം, കാലാവസ്ഥാ പ്രതിരോധം എന്നിവയിലാണ് ഇന്ത്യയുടെ ശ്രദ്ധയെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മവാർഷിക ദിനമായ ഇന്ന് രാജ്യം സദ്ഭാവന ദിനം ആചരിക്കുന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. KPCC ആസ്ഥാനത്തും അനുസ്മരണ പരിപാടികൾ നടന്നു. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയുടെ ഘടനയിൽ അടിയന്തര പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് ഇന്ത്യ. വികസ്വര രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് നിലവിലെ ആഗോള യാഥാർത്ഥ്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ സമിതി മാറേണ്ടതുണ്ടെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി. അംഗത്വ വിപുലീകരണം വേണമെന്നും ഗ്ലോബൽ സൌത്ത് മേഖലയ്ക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ താൽക്കാലിക ചുമതലയുള്ള പ്രതിനിധി യോജന പട്ടേൽ വ്യക്തമാക്കി.
2: India's position on reforms of the Security Council are well known. We seek an expansion in both categories with greater representation for the Global South. The need for reforming the Security Council is more pronounced and pressing than ever before. Our joint endeavor must be on appropriately equipping the UNSC to address contemporary and future challenges. The world of 1945 has changed beyond recognition. UN membership has grown fourfold since then.
0: ബംഗ്ലാദേശിന്റെ പുതിയ പ്രസിഡന്റിനെ ഇന്ന് തെരഞ്ഞെടുക്കും. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെ പാർലമെന്റ് മന്ദിരമായ ജാതീയ സംസദിൽ MPമാർ വോട്ടെടുപ്പ് രേഖപ്പെടുത്തും. 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഭരണകക്ഷിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി പ്രതിനിധിയായി മിർസ ഫക്രുൽ ഇസ്ലാം ആലംഗീറും പ്രതിപക്ഷ സഖ്യ സ്ഥാനാർത്ഥിയായി കേണൽ ഒലി അഹമ്മദും തമ്മിലാണ് പ്രധാന മത്സരം. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ സർക്കാർ ആശുപത്രിയിലേക്ക് ആവശ്യമായ മരുന്നുകളും മെഡിക്കൽ സാമഗ്രികളും കൈമാറി ഇന്ത്യ. അഫ്ഗാൻ ജനതയുമായുള്ള ദീർഘകാല ആരോഗ്യ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധികൾ നേരിടുന്ന അഫ്ഗാനിസ്ഥാന് മുൻപും ഇന്ത്യ വലിയ തോതിൽ മാനുഷിക മെഡിക്കൽ സഹായങ്ങൾ എത്തിച്ചു നൽകിയിട്ടുണ്ട്. യുക്രൈൻ തലസ്ഥാനമായ കീവിന് നേരെ റഷ്യ ഇന്നലെ രാത്രിയിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 6 കൊല്ലപ്പെടുകയും 33 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കീവിലെ 3 ജില്ലകളിലായി 12 കേന്ദ്രങ്ങളിൽ മിസൈലുകൾ പതിച്ചതായി യുക്രൈന്റെ അടിയന്തര സേവന വിഭാഗം അറിയിച്ചു. വീടുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. അതേസമയം റഷ്യയുടെ സൈനിക തന്ത്രപ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ച് യുക്രൈനും ആക്രമണങ്ങൾ ശക്തമാക്കി. ഇറാനെതിരെ പുതിയ സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് പല അവസരങ്ങളും നൽകിയിരുന്നെങ്കിലും അവർ പരാജയപ്പെട്ടതായി ട്രംപ് വ്യക്തമാക്കി. ഇറാനെ സഹായിക്കുന്ന രാജ്യങ്ങൾക്കും സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി. അതേസമയം ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ അമേരിക്ക പാലിക്കുന്നതുവരെ ഹോർമൂസ് കടലിടുക്ക് തുറക്കില്ലെന്നും ഇറാനും വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ നടക്കുന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. വനിതാ സിംഗിൾസിൽ PV സിന്ധു ചൈനയുടെ 3 സീഡ് വാങ് ഷിയെ നേരിടും. പുരുഷ സിംഗിൾസിൽ ആയുഷ് ഷെട്ടി ഇന്തോനേഷ്യൻ താരത്തോട് ഏറ്റുമുട്ടും. വനിതാ ഡബിൾസിൽ ട്രീസ ജോളി ഗായത്രി ഗോപീചന്ദ് സഖ്യം ക്വാർട്ടറിൽ കടന്നു. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വിജയമോ സമനിലയോ നേടിയാൽ ഇന്ത്യയ്ക്ക് പൂളിൽ 1-ാമതെത്തി അടുത്ത റൌണ്ടിലേക്ക് നേരിട്ട് യോഗ്യത നേടാം. പുരുഷ വിഭാഗത്തിൽ ഇന്നലെ നടന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ അടുത്ത റൌണ്ടിലേക്ക് യോഗ്യത നേടി. ഉയർന്ന തിരമാലകൾക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് വൈകിട്ട് വരെ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടക തീരങ്ങളിലും മുന്നറിയിപ്പ് നൽകി. ബീച്ചുകളിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട്. അതേസമയം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഓണക്കാലത്ത് സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കി. ഈ മാസം 30 വരെ RPFുമായി ചേർന്ന് റെയിൽവേ പോലീസ് സംയുക്ത പരിശോധനകൾ നടത്തും. പരാതികൾ റെയിൽവേ മദത് പോർട്ടൽ നമ്പരായ 139 98462001 എന്നിവയിലോ അറിയിക്കാം. ഓണത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് അധിക സർവീസുകൾ നടത്തുമെന്ന് കൊച്ചി മെട്രോ റെയിൽ. ഈ മാസം 22, 24, 25 തീയതികളിൽ ഉച്ചകഴിഞ്ഞ് 3 മുതൽ തിരക്കുള്ള സമയങ്ങളിൽ അധിക സർവീസുകൾ നടത്തും. ഞായറാഴ്ച 2 ട്രെയിനുകൾ കൂടുതലായി സർവീസ് നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും.

0: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31-ാമത് യോഗം തമിഴ്നാട്ടിൽ പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ പങ്കെടുക്കുന്നു. 4-ാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് നടക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ സിംഗപ്പൂർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയുടെ ഘടനയിൽ അടിയന്തര പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് ഇന്ത്യ വികസ്വര രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്നും ആവശ്യം. ബംഗ്ലാദേശ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കുന്നത് 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം. കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടക തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി, സമയം 1 മണി കഴിഞ്ഞ് 20 സെക്കൻഡ്. ആവണി പൊന്നുഞ്ഞാൽ.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആവണി പൊന്നുഞ്ഞാലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ട സംവിധായകൻ പ്രജേഷ് സെന്നാണ്. നമസ്കാരം.
3: നമസ്കാരം.
2: ഓണമൊക്കെ വരികയാണ്. ഓണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു, പല ദിക്കിലും തുടങ്ങിക്കഴിഞ്ഞു. ഡിഗ്രി കാലഘട്ടത്തൊക്കെ പഠിക്കുന്ന സമയത്ത് ഓണത്തിൻ്റെ അത്തപ്പൂക്കളം എല്ലാ കോളേജുകളിൽ ഈ നമ്മുടെ വരാന്തകൾ തോറും ഇടുന്ന ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഉണ്ടായ ഒരു ഒരു അനുഭവങ്ങളൊക്കെ വെച്ച് തുടങ്ങാം.
3: അല്ല, എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്തപ്പൂക്കളം ഇടുന്ന ഓർമ്മകൾ ശരിക്കും പറഞ്ഞാൽ നാട്ടിൻപുറത്തെ നമ്മുടെ
2: ക്ലബ്ബുകളിലെ
3: അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. കാരണം മത്സരമായിരുന്നു അന്നത്തെ കാലത്ത്. റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവും ഓരോ ക്ലബ്ബുകാർ സ്ഥലം പിടിച്ചിട്ട് ആൽമരച്ചുവട്ടിൽ നമ്മൾ പൂടും. ഇന്നത്തെ പോലെ എന്താണ് ഈ പറയുന്ന വരുന്ന പൂക്കളല്ല, നമ്മൾ നാട്ടിൻപുറത്ത് കയറി ഇറങ്ങി വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഇപ്പോൾ തൊട്ടാവാടി പൂ തൊട്ട് അങ്ങനെ ഡിഫറൻ്റായ പൂക്കൾ. അപ്പോൾ ഏറ്റവും മനോഹരമായ പൂക്കൾ, ഏറ്റവും നല്ല കളറുകളുള്ള പൂക്കൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെ ഒരു ടാസ്ക്കായിരുന്നു. അതിനുവേണ്ടി മത്സരിക്കുകയും മത്സരിച്ച് പൂക്കൾ ഇടുകയും ചെയ്തൊരു ഓർമ്മയുണ്ട്. അത് ഭയങ്കര ഇപ്പോഴും നൊസ്റ്റാൾജി ആയിട്ട് നിൽക്കുന്നത് അത് തന്നെയാണ്.
2: ശരിക്കും ഒരു ട്രാൻസിഷൻ വന്നത് ഇപ്പം തോവാള എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് പൂക്കൾ കൊണ്ടുവരുന്ന ഒരു ഒരു സംഭവമുണ്ട്, അത് കേട്ടിട്ടുണ്ടോ? തോവാള
3: ഞാൻ പോയിട്ടുണ്ട്. തോവാളയിൽ
2: പോയിട്ടുണ്ട്.
3: ആ, തീർച്ചയായും. കാരണം എനിക്ക് ഞാൻ പത്രത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊരു ഓണക്കാലത്ത് സ്റ്റോറി ചെയ്യാൻ വേണ്ടിയിട്ട് തോവാളയിൽ പോയിട്ടുണ്ട്.
2: പോയിട്ടുണ്ട്.
3: അതെ അതെ, ഭയങ്കര രസമുള്ളൊരു ഒരു ഒരു സ്ഥലമാണ്. ഭയങ്കര രസമാണെന്ന് വെച്ചാൽ ഈ മഞ്ഞ നമ്മുടെ ജമന്തിയും ബന്ധിപ്പൂക്കളും, ആ ഇത് ഭയങ്കര രസമായിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നതും അതിൻ്റെ പാടമൊക്കെ കാണാൻ നല്ല രസമാണ്. വണ്ടിയേറി വരുന്ന ഓണം എന്ന് പറഞ്ഞൊരു സംഭവം,
2: അതായത്
3: പൂക്കൾ മാത്രമല്ല പച്ചക്കറി എല്ലാ സാധനങ്ങളും, ഈവൻ പാല്, തൈര് അടക്കം നമ്മുടെ ഓണസദ്യയുടെ വിഭവങ്ങൾ, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ മുഴുവൻ തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ നടക്കുന്നുണ്ട്. നമ്മളെ ഓണത്തിന് മുമ്പേ അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇവിടത്തേക്കുള്ള അച്ചാറിടാനുള്ള പച്ചമാങ്ങ വരെ അവരുണ്ടാക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ രസകരമായ സംഭവങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്.
2: ഈ യാത്രകൾ ഒരുപാട് പോയിട്ടുണ്ടോ? കാരണം യാത്ര എനിക്ക് തോന്നുന്നത് എഴുത്ത് ഒരു ജീവിതമാകുമ്പോൾ അത് യാത്ര ഒരു അതിൻ്റെ കൂടെ വരുന്നൊരു കാര്യമാണ്.
3: എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. ജീവിതത്തിൽ പത്രപ്രവർത്തകനാവാനുള്ള പ്രധാന കാരണം യാത്ര ചെയ്യാനുള്ള ഇഷ്ടം കൊണ്ടാണ്. യാത്ര, ഞാൻ അത്യാവശ്യം നന്നായി യാത്ര ചെയ്യും. എൻ്റെ ആഗ്രഹം ലോകത്ത് 100 രാജ്യങ്ങൾ യാത്ര പോകണമെന്നും അതായത് ഭയങ്കര ആഗ്രഹമാണ്.
2: എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പൊതുവെ ചെറിയ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരായ സമയത്ത് പൊതുവെ അന്തർമുഖനായ ഒരാളായിരുന്നു ഞാൻ എന്ന് എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അതിൽ നിന്ന് യാത്ര എന്ന് പറയുന്ന വലിയൊരു എക്സ്പ്ലോഷൻ, അതായത് ഒരു എക്സ്പോണൻഷ്യലിലേക്ക് എത്താനുള്ള കാരണം എന്തൊക്കെ ആയിരിക്കും?
3: അല്ല, ഞാൻ അന്തർമുഖനായിരുന്നു. ഇപ്പോഴും എനിക്ക് ഒരു ഒരു ഒരു ഒരു കൂട്ടത്തിൽ ഇടിച്ചു കയറി ചെന്നിട്ട് സംസാരിക്കാനൊക്കെ വലിയ പ്രയാസമായിരിക്കും. ഞാനങ്ങനെ ഒരു, ഇപ്പം ഞാൻ പൊതുവെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് പോലും ഞാനധികം സംസാരിക്കാറില്ലായിരുന്നു. അതായിരുന്നു എൻ്റെ ഒരു ഒരു രീതി. ഇപ്പോഴും അതിൽ നിന്ന് വലിയ മാറ്റമൊന്നും വന്നില്ല. പക്ഷേ യാത്രകൾ എന്നെ ഭയങ്കരമായിട്ട് മാറ്റിയത്, ഒറ്റയ്ക്കൊക്കെ പല സ്ഥലത്തും പോയി പെട്ടിട്ട് അവിടെ നമ്മൾ നിർബന്ധപൂർവ്വം സംസാരിക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് മാറിയിട്ടുണ്ട്. യാത്ര നന്നായിട്ട് എന്നെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഒരുപാട് ഇപ്പോൾ പുറത്തെ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ എനിക്ക് ആ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ സംഘമായിട്ടൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. യാത്ര എന്നെ ഭയങ്കരമായിട്ട് മാറ്റിയിട്ടുണ്ട്. എനിക്ക് ശരിക്കും എൻ്റെ ഇൻട്രോവേർട്ടായിട്ടുള്ള ആ ഒരു മൂഡിനെ മാറ്റിയതിന് പിന്നിൽ യാത്ര ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്.
2: ശരിക്കും ഈ ഡയറക്ഷൻ എന്ന് പറയുന്ന കാര്യവും അതിനൊരു വലിയ പങ്ക് വഹിച്ചിട്ടില്ലേ? സത്യം പറഞ്ഞാൽ, കാരണം ഒരു കൂട്ടം ആൾക്കാരെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് അറ്റേക്കാട്ടുള്ളൊരു പണിയാണ്.
3: അയ്യോ, വലിയ ടാസ്ക്കാണ്. എന്താ വെച്ചാൽ ഡയറക്ഷൻ, ഞാൻ സത്യത്തിൽ ആക്സിഡൻ്റൽ ഡയറക്ടർ എന്ന് ആണ് ഞാൻ എന്നെ പറയുന്നത്. കാര്യം ഞാനൊരു റൈറ്റർ ആവാൻ വേണ്ടി ആഗ്രഹിച്ചാണ്. കാരണം ഞാൻ വിചാരിച്ചു റൈറ്റർ എന്ന് പറഞ്ഞാൽ സിനിമയിൽ തിരക്കഥ എഴുതുക, അത് കൊണ്ടുപോയി സംവിധായകനെ ഏൽപ്പിക്കുക, ആ പുള്ളിക്കാരനെ എവിടെയെങ്കിലും പോയിട്ട് അത് സിനിമയാക്കും, അത് കാണാം എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒരു

0: ഒരു റൈറ്റർ ഒരു സിനിമയാകുന്നത് വരെയുള്ള സമയം മിനിമം ഒരു 500 പേരെടുത്തെങ്കിലും കഥ പറയണം. ഒരു നടനോടും സംവിധായകനോടും അല്ലെങ്കിൽ ഓരോ നടന്മാരോടും, അത് പ്രോജക്റ്റ് ആവുകയാണെങ്കിൽ അതിൽ കൂടുതൽ പേരോട് പറയണം, ഓരോരുത്തരോടും പറയണം. അപ്പം ഞാൻ എൻ്റെയൊക്കെ രീതി ഞാൻ എല്ലാവരോടും കഥ പറയും. അപ്പം അങ്ങനെ കഥ പറഞ്ഞു പറഞ്ഞ് തന്നെ നമ്മൾ പാകപ്പെടും. രണ്ട്, അങ്ങനെ ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ സിദ്ദിഖ് സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് കയറി ആ ഗ്യാപ്പിലാണ് എനിക്കൊരു ഒരു കോൺഫിഡൻസ് കിട്ടിയതും ഈ പ്രോജക്റ്റ് ഞാൻ ക്യാപ്റ്റൻ ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ സാറ് തന്നൊരു ഭയങ്കര മോട്ടിവേഷനിലാണ് ഫൈനലി ഞാൻ ഡയറക്ടർ ആവുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒരു പറഞ്ഞു, ഒരു സെറ്റിൽ ഒരു 100-125 ആളുണ്ടാവും. ഇവരുടെ പല ഈഗോയിൽ നിന്നാണ് വരുന്നത്. കാരണം ഓരോ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് വരുന്നവർ ഉണ്ടാവും, താമസ സ്ഥലത്ത് നിന്ന് വരുന്നവരുണ്ടാവും. പല പ്രശ്നങ്ങളായിട്ടാണ് ഇവർ സെറ്റിൽ വരുന്നത്. മോളുടെ ഫീസ് അടച്ചിട്ടുണ്ടാവില്ല, ചിലപ്പം വൈഫുമായിട്ട് കച്ചറുണ്ടാക്കിയിട്ടുണ്ടാവും, അച്ഛൻ ഹോസ്പിറ്റലിലായിരിക്കും. അങ്ങനെ പല പ്രശ്നമുള്ള 100-125 ആളുകൾ നമ്മുടെ അവിടെ വന്ന് നിൽക്കുന്ന ഒരൊറ്റ കാര്യം ചെയ്യാനാണ്, ആ സിനിമയിലെ ആ സീൻ എടുക്കാനാണ്. അപ്പോൾ അവരെല്ലാവരും ഒരേപോലെ നമ്മളെ കൂടെ നിന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു സീൻ എടുക്കാൻ പറ്റൂ. അപ്പോൾ ഞാൻ എല്ലാവരുമായിട്ടും പോയിട്ട് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യും, മിങ്കിൾ ചെയ്യും. ഇപ്പം അവിടെ സെറ്റിൽ ചായ ഉണ്ടാക്കുന്ന ചേട്ടൻ മുതൽ സെറ്റിലെ എല്ലാ ജോലി ചെയ്യുന്നവരടുത്തും ഞാൻ പേഴ്സണലി പോയിട്ട് മിണ്ടി സംസാരിച്ച് ആ ഒരു ഗുഡ് മോർണിംഗ് സമയം നല്ല രീതിയിൽ എടുത്തിട്ടായിരിക്കും ഞാൻ എൻ്റെ ആദ്യത്തെ ഷോട്ട് എടുക്കുന്നത്. അതൊരു 10-40 ദിവസം നമ്മൾ ഒരേപോലെ പോകുമ്പോൾ അതിനൊരു ഭയങ്കര എനർജി കിട്ടും.
1: അത്
0: ആ തീർച്ചയായും വൈബ് കിട്ടും. അത് അതൊക്കെ എന്നെ ഇങ്ങനെ ഞാൻ എന്നെ തന്നെ മാറ്റിയെടുത്തതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാ.
1: ശരിക്കും ഞാൻ പറയട്ടെ, ഓണ സമയത്ത് സീസണിൽ സിനിമ എടുത്തിട്ടുണ്ടോ?
0: ഓണം സീസണിൽ സിനിമ എടുത്തിട്ടില്ല. കാരണം ഓണം സമയത്തൊക്കെ ഞാൻ വീട്ടിലോ ഒക്കെ ആയിരുന്നിട്ട്, ഞാൻ സിദ്ദിഖ് സാറിനോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഓണത്തിന് നമ്മൾ സെറ്റിൽ ഓണസദ്യ ഒക്കെ ഉണ്ടാക്കി, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഓണത്തിന് ഷൂട്ട് ചെയ്തിട്ടേ ഇല്ല. ഇല്ല, ഓണത്തിന് ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം അത് എൻ്റെ ഓർമ്മയിൽ ഇല്ല. ഓണക്കാലത്ത് ഷൂട്ട് ചെയ്തിട്ടില്ല.
1: സിദ്ദിഖ് സാറിൻ്റെ ഓർമ്മകൾ പറയുമ്പോൾ എങ്ങനെയാണ് ഓണത്തിന്? പുള്ളി എല്ലായിടത്തും എല്ലാവരുമായിട്ട് ഭയങ്കര നോർമലായി നല്ല രീതിയിൽ സംസാരിക്കും.
0: അയ്യോ, ഭയങ്കരമായിട്ട് നമുക്ക് സാറിൻ്റെ ഓർമ്മകൾ പറയുമ്പോൾ ഇപ്പോൾ അദ്ദേഹം നമ്മളെ വിട്ടു പോയിട്ട് 3 വർഷം തികയുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് 3 വർഷം തികഞ്ഞത്. അദ്ദേഹം എല്ലാ കാര്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന, എല്ലാ ആഘോഷങ്ങളെയും നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന,
1: പോസിറ്റീവായിട്ട്
0: ഭയങ്കര പോസിറ്റീവായ ഒരു മനുഷ്യൻ. നമ്മൾ എത്ര ഡൗൺ ആയിരിക്കുമ്പോഴും ചെന്ന് അവിടെ പോയി ഒരു 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ നമ്മൾ വേറെ ലോകത്തെത്തും. അങ്ങനത്തെ ഒരു ഒരു ഒരു മനുഷ്യനാണ്. ഒരു ഭയങ്കരമായ മിസ്സിംഗ് ആണ് പുള്ളിയുടെ, ഒരു നഷ്ടം
1: തീർച്ചയായിട്ടും. ഈ ഓണക്കാലത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പം പുറത്തിറങ്ങിയാൽ ഇപ്പം ഭയങ്കര ഇപ്പം എന്താ പറയുക, വണ്ടികളുടെ ബഹളമാണ്. ഇതൊക്കെ ഡ്രൈവ് ചെയ്യണതിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് ഇപ്പോൾ?
0: അയ്യോ, ഓണക്കാലത്ത് ഡ്രൈവ് ചെയ്യുന്നത് ഭയങ്കര ടാസ്ക്കാണ്. കാരണം എല്ലാവരും തിരക്കിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം എല്ലാവരും ഓണം ഒരു ഭയങ്കര എന്താ പറയുക, സന്തോഷത്തിൻ്റെതല്ല. അപ്പോൾ എല്ലാവരും നാട്ടിലേക്ക് പോകാനും വീട്ടിലേക്ക് പോകാനും ഇപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ വാങ്ങി കൂട്ടാനും ഒക്കെ ഉള്ള ഒരു തിരക്കിട്ട യാത്രയായിരിക്കും. അപ്പോൾ ആ യാത്ര പലപ്പോഴും നമുക്ക് അത്യാവശ്യമില്ലെങ്കിൽ ഇറങ്ങരുത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഭയങ്കര അത്യാവശ്യമില്ലെങ്കിൽ റോഡിൽ ഇറങ്ങണ്ട, ഡ്രൈവിങ്ങൊക്കെ ബുദ്ധിമുട്ടാണ്.
1: നമുക്ക് ഓണസമ്മാനമായിട്ട് അങ്ങയുടെ ഒരു സിനിമയിലെ ഒരു ഒരു നല്ല ഗാനങ്ങളുള്ള സിനിമകളാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. മെലോഡിയസ് ടൈപ്പും ഭയങ്കര എന്താണ് ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു ഈ സിനിമകൾ ചെയ്ത സിനിമകളിൽ നിന്ന് ഏതൊരു ഗാനമാണ് ശ്രോതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നത്?
0: ഇപ്പോൾ ആദ്യം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ക്യാപ്റ്റനിൽ, എൻ്റെ ആദ്യത്തെ സിനിമ ക്യാപ്റ്റനാണ്. ക്യാപ്റ്റനിൽ ശ്രേയ ഘോഷാൽ പാടിയ ഒരു പാട്ടുണ്ട്, പാൽത്തീര പാടും എന്ന് പറഞ്ഞ്. റഫീഖാണ് അതിനകത്ത് എഴുതിയ, റഫീഖ് അഹമ്മദ് എഴുതിയ
1: നല്ല വരികളാണ്,
0: ഗംഭീര വരികളാണ്. ശ്രേയാജി നന്നായിട്ട് പാടിയതാണ്. ഗോപിസുന്ദറാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. അതിൻ്റെ ട്രാക്ക് തന്നെ കേട്ടപ്പോൾ തന്നെ അതിഗംഭീരമായി ചെയ്തൊരു പാട്ടാണ്. ആദ്യത്തെ കേൾവി തന്നെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. ശ്രേയ ഘോഷാൽ പാടി വന്നപ്പോൾ ഭയങ്കര സന്തോഷം തന്ന ഒരു പാട്ടാണത്.
1: അത് നമുക്ക് ശ്രോതാക്കൾക്ക് കൊടുക്കാം
0: തീർച്ചയായും.

0: ആവണി പൊന്നുഞ്ഞാൽ.
1: ഈ പാട്ട് ചെയ്തു വരുമ്പോൾ ഒരു സംവിധായകന് ആക്ച്വലി ഇന്ന സ്ഥലത്ത് ഫിറ്റ് ചെയ്യുക, അതായത് നമ്മളൊരു എഡിറ്റ് നമ്മൾ ആലോചിക്കുമല്ലോ, സിനിമയുടെ ഫുൾ ലെങ്ത് എഡിറ്റ് നമ്മുടെ തലയിലുണ്ടാവും എന്തായാലും, ഇന്ന സ്ഥലത്ത് എന്താണ് പഞ്ച് ചെയ്താണ് ഇത് ചേർക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കൃത്യമായി പാട്ട് വരുമ്പോൾ ഇത് കറക്റ്റ് ആകുമോ ഇല്ലയോ എന്നുള്ള ശങ്കകളൊക്കെ തോന്നുന്നുണ്ടോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ?
2: അയ്യോ, അതുണ്ടാവും. ഒന്ന് ചിലപ്പം ഞാൻ പൊതുവെ എനിക്കുള്ള ഒരു പ്രശ്നം വെച്ചാൽ എനിക്ക് സിറ്റുവേഷണൽ സോങ്സ് മാത്രമേ എൻ്റെ പടത്തിൽ ഉണ്ടാകാറുള്ളൂ. അതായത് കൊറിയോഗ്രാഫർ വന്നിങ്ങനെ ഒരു പാട്ട് ചെയ്ത് ഡാൻസൊക്കെ ചെയ്യുന്ന പാട്ടുകൾ വളരെ കുറവാണ്. എൻ്റെ വെച്ചാൽ വെള്ളത്തിനകത്തൊരു പാട്ട്, ക്യാപ്റ്റനകത്തൊരു പാട്ട്, ആ ഈ പാലത്തിര പാട്ട്, രണ്ട് പാട്ടുകൾ മാത്രമാണ് ഞാൻ കൊറിയോഗ്രാഫർ വെച്ചിട്ട് ചെയ്തത്. കാരണം എനിക്കത് പറ്റാത്തതുകൊണ്ടാണ്. കൊറിയോഗ്രാഫർ വന്ന് അങ്ങനെ ഒരു പാട്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് പൊതുവെ എൻ്റെ എഴുത്തിൽ വരാറില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതൊരു ഡ്രീമി പാട്ട് അങ്ങനെയൊക്കെയുള്ളൊരു സാധനം ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ അല്ലാത്തത് നമ്മൾ സിറ്റുവേഷനെ കൊണ്ടുപോകാൻ കുറേ കാലഘട്ടം മൂവ് ചെയ്യാൻ വേണ്ടി, ഇപ്പം വെള്ളത്തിനകത്തെ ആകാശമായോളെ എന്നുള്ള പാട്ടാണെങ്കിൽ പോലും ആ കാലഘട്ടം മൂവ് ചെയ്യാനും അവർ തമ്മിലുള്ള ഇമോഷൻസ് കാണിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഒരു സിറ്റുവേഷണൽ സോങ് ആണ്. അതായത് ഒരാൾ പാടുന്നതായിട്ട് നമ്മൾ കാണിക്കുന്നില്ല. അപ്പോൾ ഓരോ പാട്ടും അങ്ങനെയാണ്. ചിലപ്പോൾ നമുക്കത് ചെയ്തു വരുമ്പോഴത്തേക്ക് അയ്യോ ഇത് ഇവിടെ സെറ്റാവില്ല എന്ന് തോന്നിപ്പോവും. ചിലപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ചില പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ, ഇപ്പോൾ ആകാശമായവളെ ആദ്യത്തെ നാല് വരി നമ്മളിങ്ങനെ എഴുതി തുടങ്ങുന്ന സമയത്ത് തന്നെ അത് ഭയങ്കരമായി നമ്മൾ ഹുക്ക് ചെയ്ത പാട്ടാണ്. അപ്പോൾ അത് ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും ഭയങ്കര സന്തോഷമുള്ളൊരു പാട്ടാണ്.
1: അതിൻ്റെ മ്യൂസിക് ആയിരുന്നാലും അതിൻ്റെ വരികളായിരുന്നു,
2: അതെ അതെ തീർച്ചയായും
1: ബ്ലെൻഡ് ചെയ്ത് പോകുന്ന അതിനകത്ത്. ഈ മ്യൂസിക് ചെയ്യുമ്പോൾ തന്നെ കൂടെ ഇരിക്കുമോ, എങ്ങനെയാ അത്?
2: എനിക്ക് എൻ്റെ ഇഷ്ടം അതാണ്, കമ്പോസിങ് പഠിക്കാൻ. ഞാനിങ്ങനെ ചെറുതായിട്ടൊക്കെ മ്യൂസിക് ഇഷ്ടമുള്ള ഇൻസ്ട്രുമെൻ്റൊക്കെ ചെറുതായിട്ട് വായിക്കാനൊക്കെ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് മ്യൂസിക് ചെയ്യുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കുട്ടിക്കാലത്തെ ഞാൻ കാണിച്ചിട്ടുള്ള വികൃതികളിൽ പെട്ടതൊക്കെയാണ് ഈ സംഗീതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. കാരണം ഒരിക്കലൊരു ഓണക്കാലത്ത്

0: പൊളിച്ചു. പൊളിച്ചു എന്ന് പറഞ്ഞാൽ അത് പർപ്പസ്ഫുള്ളി പൊളിക്കണം എന്നുള്ള ഉദ്ദേശം, ഇനി മൂപ്പരെ ഒന്ന് കാണണം എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ പൊളിച്ച്. പിന്നെ തിരിച്ചു വെക്കാൻ പറ്റണല്ലോ, ആകെ പ്രശ്നമായി, വഴക്കായി വീട്ടിൽ. അപ്പോൾ അടിയുടെ ഒരു വക്കോളം എത്തി. അതാണ് എൻ്റെ ഒരു ഓണക്കാലത്ത് ഓർക്കുന്നൊരു ഓർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുട്ടിക്കാലത്തെ ടേപ്പ് റെക്കോർഡറും അല്ലെങ്കിൽ റേഡിയോയൊക്കെ വീട്ടിൽ ഉണ്ടായിരുന്നുകൊണ്ടും മുത്തശ്ശൻ റേഡിയോ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു പട്ടാളത്തിൽ നിന്ന് വന്നുകൊണ്ട്. അതിൽ നിന്ന് എനിക്കൊരുപാട് ഈ പാട്ടുകളോടുള്ള ഇഷ്ടം ഭയങ്കരമായിട്ടാണ്. അതുകൊണ്ട് തന്നെ കമ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് അവിടെ ഇരിക്കാറുണ്ട്. ഇപ്പം ആദ്യത്തെ പാടാണെങ്കിലും ഗോപി സുന്ദറാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഇരിക്കുന്നു, കേൾക്കും. എനിക്ക് ആ പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചിലപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം പുള്ളി ഇങ്ങനെ ഏറ്റൊരു ട്യൂൺ കേൾപ്പിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും. അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കും, അത് പറഞ്ഞ് വർക്കായില്ലല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വേറൊരു സാധനം വേറെ പിടിക്കാം. പുള്ളി അത് നമ്മളോട് നിൽക്കുന്നുണ്ട്. അതുപോലെ ബിജിയേട്ടനും അങ്ങനെയാണ്. ബിജുപാൽ ആണ് എൻ്റെ അടുത്തൊരു, പിന്നെ പിന്നെ ജയേട്ടൻ ഒരു ഒരു പടമാണ് ചെയ്തത്. അപ്പം എനിക്ക് പക്ഷേ കൂടുതൽ പടങ്ങൾ ഞാനും ബിജുപാലേട്ടനും കൂടെയാണ് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള കൂടുതലും. ഗോപിസുന്ദറും എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറാണ്. എനിക്ക് അവരോട് ഇരുന്ന് അല്ലെങ്കിൽ ആ പ്രോസസ്സിൽ പങ്കെടുക്കാൻ, ഇപ്പോൾ ലൈവൊക്കെ വായിക്കാൻ ആൾ വരുമ്പോൾ ഞാൻ വന്നോട്ടേ ചോദിക്കും. അപ്പോൾ ഇപ്പോൾ എൻ്റെ സീക്രട്ട് ഓഫ് മുന്നകത്ത് ജോഷുവ എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടർ പയ്യനാണ് അതിനകത്തൊരു പാട്ട് ചെയ്തത്. അതിൻ്റെയും റെക്കോർഡിങ് സമയത്തൊക്കെ ഞാൻ പോയിരുന്ന് കേട്ടു. അതുപോലെ തന്നെ അനിൽ കൃഷ്ണ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് സീക്രട്ട് ഓഫ് മൂണിൽ വേറൊരു പാട്ട് ചെയ്ത ഷഹബാസ് പാടിയ പാട്ട്, നഗരമേ തരികെ നീ തിരികെ എൻ്റെ ഹൃദയം. ഒരു നല്ല രസമുള്ളൊരു പാട്ടാണ്, നല്ല രസമുള്ളൊരു പാട്ടാണ്.
1: അത് നമുക്ക് ശ്രോതാക്കൾക്ക് കേൾപ്പിച്ചാലോ?
0: തീർച്ചയായും അത് കൊള്ളാവുന്ന ഒരു പാട്ടാണ്, അത് കേൾപ്പിക്കാവുന്ന ഒരു പാട്ടാണ്. കാരണം അനിൽ കൃഷ്ണ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആളാണ്. ഞാൻ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൽ നിന്ന് നടന്നു വരുമ്പോൾ ഇദ്ദേഹം പാട്ട് പാടുന്നത്, ഇദ്ദേഹം സാധകം ചെയ്യുന്നത് കേട്ടിട്ടാണ് ഞങ്ങൾ ഉണരുകയും സ്കൂളിൽ പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പഠിപ്പിച്ച മാഷ് കൃഷ്ണപോറ്റി സാറിൻ്റെ മകനാണ് ഈ അനിൽ കൃഷ്ണ എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ ഞാൻ സിനിമയിൽ വന്നപ്പോഴത്തേ എനിക്ക് അദ്ദേഹത്തിനെ കൊണ്ടൊരു പാട്ട് ചെയ്യിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാനൊരു പാട്ട് പാടാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഈ പറ്റത്തില്ല, എൻ്റെ വോയിസൊക്കെ മോശമാണ്. അദ്ദേഹം എനിക്കൊരു പാട്ട് ചെയ്തു തന്നു, അതാണ് ഷഹബാസ് പാടിയ ആ പാട്ട്, നഗരമേ തരിക നീ തിരികെ എൻ ഹൃദയം.

0: 30 ശതമാനം ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026
1: ടാറ്റാ ടിയാഗോ 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ ഒപ്പം മറ്റനേകം ഓഫറുകളും.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
4: ആവണി പൊന്നുഞ്ഞാൽ
5: ശരിക്കും നമ്മളിപ്പോ ഒരു ഡയറക്ടറായി കഴിഞ്ഞാൽ അവരൊക്കെ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി വരുമല്ലോ, അല്ലെ ഞാൻ എൻ്റെ ഒരു പാട്ട് പാടിയില്ല ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഞാൻ കുറച്ച് വരികൾ എഴുതരാം ഇങ്ങനെ. അപ്പോൾ പല ആൾക്കാരും വന്നിങ്ങനെ സമീപിക്കുമ്പോൾ നമുക്ക് പക്ഷേ ഈ സിറ്റുവേഷനോട് ചേർത്തിണക്കിയിട്ടുള്ള കാര്യങ്ങളെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ തലയിൽ ഇങ്ങനെ വരും, അത് ഇത് ബ്ലെൻഡാവില്ല അങ്ങനെ സിറ്റുവേഷൻ, ഇത് വേണ്ട എന്ന് പറഞ്ഞ സിറ്റുവേഷനൊക്കെ ഉണ്ട്, നോ പറഞ്ഞ സിറ്റുവേഷൻസൊക്കെ.
6: നോ പറഞ്ഞ ഒരുപാട് സിറ്റുവേഷൻ ഉണ്ട്, പക്ഷേ ഭയങ്കര വിഷമമാണ്. കാര്യം നമുക്ക് ഇപ്പോൾ ചില ആൾക്കാർ നല്ല പാട്ടുകൾ ചെയ്യും, പക്ഷേ അത് നമ്മുടെ സിറ്റുവേഷനിൽ പറ്റത്തില്ല. ചില ആൾക്കാർ നന്നായി എഴുതുന്നവരുണ്ട്, പക്ഷെ നമുക്ക് ചിലപ്പോൾ അവരെ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന് വിചാരിച്ചാൽ അവർ മോശം എന്നല്ല, അത് അവർ നല്ല ഇതായിരിക്കും. വേറെ ചില സിറ്റുവേഷനിൽ അത് ഭയങ്കരമായിട്ട് വർക്കാവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സിറ്റുവേഷനിൽ വർക്കാവണം. എനിക്ക് ഞാൻ പിന്നെ ഒരു പാട്ടിന് ഒരു കഥ എന്നുള്ള രീതിയിൽ ഉണ്ടാക്കും ആ പാട്ട് എഴുതാൻ, അല്ലെങ്കിൽ ആ പാട്ട് നടക്കുന്ന സിറ്റുവേഷന് വേണ്ടി സിനിമയിലുള്ള കഥയല്ലാതെ മറ്റൊരു കഥയുണ്ടാക്കും. ആ കഥ കേൾക്കുമ്പോൾ ഒരു പക്ഷേ കുറച്ചും കൂടി അതിനൊരു ഇമോഷൻസ് ഉണ്ടാവും ആൾക്കാർക്ക്, എഴുതാനും എഴുത്തുകാർക്കാണെങ്കിലും അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സിനും അത് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്.
5: അതിൻ്റെ ആ ആ കഥയുടെ സിറ്റുവേഷനുമായിട്ടുള്ള കഥയാണോ ഉണ്ടാക്കുന്നത്, അത് വേറെ കഥയാണ്
6: ഫോർ
5: എക്സാമ്പിൾ ഇതുമായിട്ട് ബ്ലെൻഡ് ചെയ്യും,
6: ബ്ലെൻഡാവും. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ആകാശമായ ഇവള എന്ന് പറയുന്ന പാട്ട്. അപ്പോൾ ആ പാട്ടിനകത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ പാട്ട് എഴുതുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം അതൊരു അദ്ദേഹം മദ്യപാനം ഉപേക്ഷിച്ചിട്ട് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സാഹചര്യമാണ്, അവിടെ വൈഫ് വരുന്നു. അപ്പോൾ അവിടെ ഇത് എങ്ങനെ തുടങ്ങണം, അല്ലെങ്കിൽ ഏത് വരിയിൽ തുടങ്ങണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇത് എവിടെ തുടങ്ങും, ആ സിറ്റുവേഷനിലൊരു പാട്ട് വേണം, അത് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ സിറ്റുവേഷനെ ഒരു കുഞ്ഞു കഥയാക്കി, അതായത് ഒരു നഗരം, ആ നഗരത്തിലെ ഒരു ഓരത്തിലുള്ള ഒരു മരത്തിൽ ഒരു ആൺകിളിയും പെൺകിളിയും താമസിക്കുന്നു. അതിൽ ആൺകിളി എല്ലാ ദിവസവും മനുഷ്യന്മാരെ പോലെ രാവിലെ പോകുന്നു, പുറത്തു പോകുന്നു, ജോലിയൊക്കെ എടുത്തു, ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നു. പെൺകിളി അത് കുട്ടികൾക്കൊക്കെ കൊടുത്ത് അവർ സുഖമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഇയാൾ പുറത്തു പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അയാളുടെ ശരീരം മുഴുവൻ അരക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരക്ക് പറ്റി അയാൾക്ക് പറക്കാൻ പറ്റാതെ വളരെ പ്രയാസപ്പെട്ട അയാൾ കൂട്ടിൽ വന്നു. അപ്പോൾ ഈ പെൺകിളി അയാളുടെ ശരീരത്തിലുള്ള അരക്കുകൾ ഇങ്ങനെ കൊത്തിയെടുത്തു, കുറച്ച് കുറേ അധികം ഉണ്ടായിരുന്നുണ്ട്, അവർക്ക് ഒരു ദിവസം കൊത്തിയെടുത്തു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അവർ ഭക്ഷണം എടുക്കാൻ പോയി, ഇയാൾ കൂട്ടിൽ തന്നെ വിശ്രമിക്കുന്നു, അവർ ഭക്ഷണം കൊണ്ടുവന്നു. എന്നിട്ട് രാത്രി ഇരുന്ന് അവർ വീണ്ടും അരക്ക് കൊത്തിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 4-5 ദിവസം കൊണ്ട് ഇയാളുടെ ശരീരത്തിലെ അരക്ക് പൂർണ്ണമായും ഇവർ കൊത്തിയെടുത്തു, ഈ പെൺകിളി. അത് കഴിഞ്ഞ് 5-ാമത്തെ ദിവസം ഈ ആൺകിളി പറന്ന് പോവുകയാണ് ഒരുപാട് ഉയരത്തിൽ. കാരണം അവർ 5-6 ദിവസം പറക്കാതിരുന്ന ഒരാളായതുകൊണ്ട് ആൾ പറന്ന് ഉയരേക്ക് പോയി. പക്ഷേ അയാൾ തിരിച്ചു വന്ന് കൂട്ടിൽ നോക്കുമ്പോൾ ഈ പെൺകിളി കൂട്ടിൽ ചത്ത് കിടക്കുകയാണ്. കഴിഞ്ഞ 5 ദിവസം ഈ ഒരു ഭക്ഷണം കഴിക്കാതെ ഇയാളുടെ ശരീരത്തിരുന്ന് അരക്ക് കൊത്തിയെടുക്കുകയായിരുന്നു. അപ്പോഴാണ് അയാൾ ആലോചിച്ചത്, ശരിക്കും എൻ്റെ ആകാശം ഇവളായിരുന്നു, എൻ്റെ ചിറക് ഇവളായിരുന്നു, പക്ഷെ ഞാൻ അറിഞ്ഞില്ല. അവൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നപ്പോൾ, എന്നോടൊപ്പം ചേർന്ന് നിന്നപ്പോൾ ഞാൻ അറിഞ്ഞില്ല, പക്ഷെ ഞാൻ അറിയാതെ പോയി. ഇപ്പോൾ നിഴൽ, നിൻ്റെ നിഴലൊക്കെ മാഞ്ഞു പോയി, കാരണം നീ ഉള്ളപ്പോൾ മാത്രമാണ് നിൻ്റെ നിഴൽ വരെ മാഞ്ഞു പോയിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്ന ആ ചിന്തയിൽ നിന്നാണ് ആകാശമായവളെ അകലെ പറന്നവളെ എന്ന് പറയുന്ന വരികൾ വരുന്നത്.
5: ശരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു കഥയിൽ നിന്ന് ഈ സിറ്റുവേഷനിലേക്ക് കോർത്തിണക്കി കൊണ്ടുപോകുന്നു.
6: അങ്ങനെ ശ്രമിക്കാറുണ്ട്.
5: അത് ഭയങ്കര ഒരു അത്ഭുതമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.
6: അല്ല, അതെനിക്കിങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പ്രോസസ്സ്, അതുപോലൊരു കഥ ഉണ്ടാക്കാൻ. ചിലപ്പോൾ എല്ലാ പാട്ടിനും പറ്റിക്കൊള്ളണമെന്നില്ല, പക്ഷേ മിക്കവാറും പറ്റുന്ന നമ്മളിങ്ങനെ ശ്രമിക്കാറുണ്ട്. ഓരോ കഥയ്ക്കും അതിന് ഒരു കഥ ഉണ്ടാക്കി, അത് ശരിക്കും സിറ്റുവേഷൻ അല്ലാത്തൊരു കഥ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ

0: കുഞ്ഞാൽ.
1: അത്തപ്പൂക്കളം വീട്ടിൽ ഇടാറുണ്ടോ? ചെറിയ പ്രായത്തിലൊക്കെ ഇട്ടിട്ടുണ്ടോ?
2: പിന്നെ
1: അവിടുത്തെ പരിപാടികൾ എങ്ങനെയായിരുന്നു?
2: വീട്ടിൽ ഇപ്പോഴും ഇടും. അമ്മയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആൾ. ഞങ്ങൾക്ക് ഒരു ചെറിയ പാടമുണ്ട് മുറ്റത്ത്. അപ്പോൾ പാടം ഉള്ളത് കൊണ്ട് അവിടെ നിന്ന് ഈ നെല്ലും ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ പിന്നെ എന്താണ് വിളക്ക് കൊടുക്കലും പരിപാടികളൊക്കെ ഉണ്ടാവും, മിക്കവാറും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെ തന്നെ ചാണകം മെഴുകി അമ്മ രാവിലെ തന്നെ, അമ്മ രാവിലെ തന്നെ അതിൻ്റെ പ്രോസസ്സിലായിരിക്കും. നമ്മളാണ് ചിലപ്പോൾ പലപ്പോഴും വൈകാറ്. പക്ഷേ കുട്ടിക്കാലം തൊട്ട് അമ്മയാണ് അതിന് വേണ്ടിയിട്ട് മുൻകൈയിൽ ഇറങ്ങുന്നത്. അപ്പോൾ ചാണകം മെഴുകിയിട്ട് നമ്മളിങ്ങനെ ഓരോ ദിവസവും അമ്മ പിന്നെ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുള്ളൂ. അത്തത്തിൻ്റെ അന്ന് ഒരു കളറേ ഇടുള്ളൂ, ചിത്തിരയ്ക്ക് രണ്ടാമത്തെ രണ്ട് കളർ. അല്ല നമ്മൾ റോഡിലൊക്കെ ഇടുന്ന അല്ലെങ്കിൽ ഈ ക്ലബിലൊക്കെ ഇടുന്നത് എപ്പോഴും 10 കളർ എപ്പോഴും ഉണ്ടാവും.
1: പക്ഷേ
2: ഒറ്റപ്പൂക്കളാണ്, ഇതൊരു സ്റ്റെപ്പായിരിക്കും. അങ്ങനെ സ്റ്റെപ്പായിട്ട് ഇട്ടിട്ട് ആണ് ചെയ്യുന്നത്. പിന്നെ എന്താണ് തിരുവോണത്തിൻ്റെ അന്ന് ഉത്രാടത്തിൻ്റെ അന്നാണ് നമ്മൾ ഈ തൃക്കാക്കര അപ്പനെ ഉണ്ടാക്കി വെച്ചിട്ട് അമ്പയും അമ്പയ്ത് വീഴ്ത്തുന്ന അങ്ങനത്തെ കാര്യമൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളവിടെയാണ് വാമനപുരം ക്ഷേത്രം, അപ്പം അവിടെയൊക്കെ പോകാറുണ്ട്. ഒരു അതൊരു നല്ല രസമുള്ളൊരു കാലമായിരുന്നു. ഇപ്പോഴാണ് അത് മിസ് ചെയ്യുന്നത്.
1: ഇപ്പം പക്ഷേ അങ്ങനെ അത്തം മുതൽ ഒരിടത്തും കാണുന്നില്ല എന്ന് തോന്നുന്നു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.
2: ഇല്ല, ഇപ്പം പിന്നെ എല്ലാ ഓഫീസുകളിലും സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഓണാഘോഷം ഉള്ളതുകൊണ്ട് അതൊരു ഇവൻ്റ് ആയതുകൊണ്ട് ഇപ്പം നടക്കുന്നുണ്ട്.
1: പക്ഷേ
2: അതെ അതെ മത്സരം നടക്കുന്നുണ്ട്.
1: ഈ അത്തത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പാട്ട് ഏതാണ്? പെട്ടെന്ന്

0: ഈ തരംഗിണിയുടെ കാര്യം പറഞ്ഞതുപോലെ
1: എനിക്ക് തരംഗിണിയുടെ പാട്ടുകൾ കുറേ രസമുള്ള പാട്ടുകൾ ഉണ്ടായിരുന്നു. തരംഗിണിയുടെ കുറേ പാട്ടുകൾ എനിക്ക് വരികളൊക്കെ ഫുൾ അറിയായിരുന്നു, അങ്ങനെയുണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് ഓണപ്പൂവേ എന്ന് പറയുന്ന പാട്ടിനെ സിർ സാർ ഇങ്ങനെ ബോട്ടിൽ പോകുന്ന ഒരു രസമുള്ള ഒരു ഒരു വിഷ്വലൊക്കെ ഉണ്ടല്ലോ, കണ്ട് ദൂരദർശനിൽ കണ്ടിട്ടുള്ള ആ പാട്ട് തന്നെയാണ് എപ്പോഴും നമുക്ക് ഓണക്കാലം ആകുമ്പോഴത്തേക്ക് ഓർമ്മ വരുന്നത്.
0: അത് നമുക്ക് ശ്രോതാക്കൾക്ക് വെച്ചു കൊടുക്കാം,
1: തീർച്ചയായും അത് വെക്കണം.

0: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
1: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സ് അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
3: കണ്ടീഷൻസ് അപ്ലൈ.
4: ആവണി പൊന്നുഞ്ഞാൽ
5: വീട്ടിൽ പോയിട്ട് ഓണം കൂടാറുണ്ടോ? വീട്ടിൽ ഓണത്തിന്
6: എല്ലാ വർഷവും പരമാവധി നമ്മൾ എല്ലാവരും ഒത്തു കൂടുമ്പോൾ, ഞാനും ഏട്ടനും അമ്മയച്ഛനുമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എൻ്റെ ഫാമിലിയുണ്ട്. അപ്പം ഞങ്ങളെപ്പോഴും എല്ലാ വർഷവും അവരോടൊപ്പം, ഫാമിലിയോടൊപ്പം തന്നെ ആയിരിക്കും ഓണം ആഘോഷിക്കുന്നത്.
5: പ്രാവശ്യത്തെ ഓണം എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്?
6: അങ്ങനെ പ്ലാനുകളൊന്നുമില്ല, അവരോടൊപ്പം നിൽക്കുക, അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക, ആ ദിവസം അവരോടൊപ്പം നിൽക്കുക, അത്ര തന്നെ. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്യും. അപ്പോൾ ഞാനും ഏട്ടനുമാണ്. അപ്പോൾ മിക്കവാറും ഓണത്തിന് കറികളൊക്കെ ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. നമ്മൾ കുട്ടിക്കാലം തൊട്ടേ നമ്മളെല്ലാ കുക്കിങ്ങും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സദ്യവട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമുക്കും അറിയാം.
5: ഒരിടത്ത് ഒറ്റപ്പെട്ടാലും നമ്മൾ എന്തായാലും ഭക്ഷണം,
6: അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല.
5: ഈ ഓണത്തിൻ്റെ ഓർമ്മകളെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും അച്ഛനും അമ്മ അവർ ഇപ്പം വസ്ത്രങ്ങളൊക്കെ എടുക്കുക, പണ്ടത്തൊരു സംഭവങ്ങളുണ്ടല്ലോ ഓണത്തിന് പോയി വസ്ത്രങ്ങൾ എടുക്കുക, അങ്ങനെയൊക്കെ എടുത്ത് ശീലമൊക്കെ ഉണ്ടോ?
6: അങ്ങനെയൊക്കെ ഉണ്ട്. പ്രധാനമായും പണ്ട് ഒരു ഇത് എത്ര പേർക്ക് അതിനെക്കുറിച്ച് അറിയുന്നത്, ഈ ഒരു മഞ്ഞത്തോർത്ത് എന്ന് പറഞ്ഞാൽ മഞ്ഞമുണ്ട്, ഓണത്തിന് കിട്ടാറുണ്ട്. നമുക്ക് ഭയങ്കര സന്തോഷമുള്ളതാണ്. അതിപ്പോൾ ചിലപ്പോൾ ഓണക്കോടിയോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ട് ഒരു മഞ്ഞ കളറൊരു മുണ്ടുണ്ടാവും, അത് ചിലപ്പോൾ തലയിൽ കെട്ടിയും അല്ലെങ്കിൽ ഉടുത്തും ഒക്കെയാണ്. അതൊരു ഭയങ്കര ഓർമ്മയാണ്. പക്ഷേ ഇപ്പോഴതങ്ങനെ പൊതുവെ കാണുന്നില്ല. അതൊരു എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു, ഓണത്തിന് മഞ്ഞമുണ്ട് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട്. അതിനൊരു കളറും അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു.
5: തലയിൽ കെട്ടി വെക്കുന്ന ഒരു സംഭവമല്ലേ?
6: അതെ അതെ അതെ, ഒരു തോർത്താണ്, അത് മഞ്ഞ കളറാണ്. അതിങ്ങനെ നമ്മൾ തലയിൽ കെട്ടും, ഈ വള്ളംകളിക്കാരൊക്കെ കെട്ടുന്ന പോലെ കെട്ടും, അതിങ്ങനെ ഷോളായിട്ട് ഇടും അല്ലെങ്കിൽ ഇത് മുണ്ടായിട്ട് കൊടുക്കും. അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവമാണ്. അതിൽ ഓർമ്മയിൽ ഭയങ്കര എപ്പോഴും ഓണക്കോടി എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് അതാണ്.
5: ഈ വെള്ളം സിനിമയിലെ അതുപോലെ തന്നെ വെള്ളത്തിൽ കുറേ നല്ല പാട്ടുകളുണ്ട്. പിന്നെ അതൊക്കെ ഉണ്ടാക്കിയെടുത്തപ്പോൾ ആ പാട്ടിൻ്റെ എനിക്ക് തോന്നുന്നു അതിനകത്ത് 3 പാട്ടുകളുണ്ട്
6: വെള്ളത്തിനകത്ത്.
5: 3 പാട്ടുകളുണ്ട്, ആകാശമായളയുണ്ട്.
6: അപ്പോൾ 4 പാട്ടുകളുണ്ട്, ഹിന്ദിയും മലയാളത്തിലും കൂടി ചേർത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഹിന്ദിയിലെ അത് ഒരു ഉറുദു മിക്സ്ഡ് ഒരു പാട്ടുണ്ട്
5: ഇതിനകത്ത്. പിന്നെ എല്ലാം അങ്ങനത്തെ ഒരു ഒരു ടോണിലേക്ക് പോകുന്ന ഒരു മെലഡിയസ് ആ ഗ്രൂപ്പിലേക്ക് പോകുന്നത്. ആദ്യം എനിക്ക് തോന്നുന്നു ക്യാപ്റ്റനിലും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ആ ഒരു ഒരു
6: മെലഡിയാണ് മെയിൻ,
5: മെലഡിയാണ് മെയിൻ. പക്ഷെ രണ്ടുപേരാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആദ്യം ഞാൻ പറഞ്ഞ ഗോപിസുന്ദർ, പിന്നെ വിജയേട്ടനുള്ള. എങ്ങനെയായി മെലഡി അങ്ങനെ കിടന്ന് വർക്ക് ചെയ്യുന്നത്? അങ്ങനെ അങ്ങനെയാണോ ഇഷ്ടമെന്ന് ആ ഒരു ട്രാക്ക്?
6: മെലഡി മൈൻഡിൽ ഉള്ളത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു. എനിക്ക് മെലഡി പാട്ടുകളാണ് ഇഷ്ടം. എൻ്റെ വണ്ടിക്കകത്താണെങ്കിൽ ഞാനൊരു 10-500 പാട്ട് പെൻഡ്രൈവിലാക്കി വെച്ചിട്ടുണ്ട്. യാത്രയൊക്കെ പോകുമ്പോൾ ഇവിടുന്ന് കോഴിക്കോട് വരെ യാത്ര ചെയ്യുമ്പോഴും തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുമ്പോഴും ആ പാട്ടുകൾ 230 പാട്ട് ആകുമ്പോഴത്തേക്ക് തിരുവനന്തപുരത്തെത്തും. അപ്പോൾ അങ്ങനെ ആ ഒരു കണക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കും. ആ മെലഡികൾ ഇഷ്ടമുള്ള എനിക്ക് പൊതുവേ മെലഡി ഇഷ്ടമാണ്. ഉണ്ടായിരിക്കും ഒരു പക്ഷേ എൻ്റെ സിനിമകളിൽ മെലഡി കൂടുതൽ വരുന്നത്. ഫസ്റ്റ് നമ്പർ പാട്ടുകളും വരാറുണ്ട്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആസിഫിൻ്റെ പടത്തിനകത്തൊരു ടൈറ്റിൽ സോങ് ഒരു പള്ളിപ്പാട്ടുണ്ട്, അത് ഫസ്റ്റ് നമ്പർ പാട്ടാണ്. പിന്നെ ഒരു എൻഡിനകത്തൊരു തമിഴ് പാട്ടുണ്ട്, അതും ഒരു കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ളതാണ്. പക്ഷേ പൊതുവേ എനിക്ക് ഞാനൊരു ഈ അടക്കമുള്ള പാട്ടുകളാണ് കൂടുതൽ ഇന്ത്യയിൽ ഉണ്ടാവാറ്.
5: അങ്ങനെയാണ് ഇപ്പൊ കണ്ടിരിക്കുന്നത്.
6: അത് മാറ്റണം.
5: ഇല്ല, മാറ്റണം. നല്ല പാട്ടുകളാണ്, അതിനകത്തുള്ള വരികൾ. അങ്ങനെയുള്ള പാട്ടുകൾ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് വരികളും കുറച്ചുകൂടെ നല്ല രസകരമായിട്ട് വരാൻ
6: സാധ്യത
5: ഉള്ള പാട്ടുകളാണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഫാസ്റ്റ് നമ്പർ ഒക്കെ എടുക്കുമ്പോൾ വരികൾ നമുക്ക് പെട്ടെന്ന്
6: ടെൻഷൻ വേണ്ടാത്തതാണ്.
5: അതെ അതെ. ഈ ഓണക്കാലത്ത് പൊതുവെ എന്തൊക്കെ ചെയ്യാനാണ് ഇഷ്ടം കൂടുതൽ?
6: അല്ല, എനിക്ക് പൊതുവേ എല്ലാ കാലത്തും ഇഷ്ടം യാത്ര ചെയ്യാനാണ്. ഓണക്കാലത്ത് പൊതുവേ നമ്മൾ ഇപ്പോൾ പണ്ടൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം എല്ലാ ഫ്രണ്ട്സിൻ്റെയും കൂടെ കൂടിയിട്ട് ഇങ്ങനെ ഓണാഘോഷം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോകും. ഉറിയടിയും അതും ഇതൊക്കെ കാണാനൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ യാത്ര പോകുമായിരുന്നു. ഇങ്ങനെ സൈക്കിൾ എടുത്തിട്ട് ഇങ്ങനെ കറങ്ങുമായിരുന്നു ആ കാലത്ത്. അത് കഴിഞ്ഞ്
5: വലുതായപ്പോഴും ഉറിയടി ഇല്ലല്ലേ?
6: ഇപ്പോൾ കുറവാണ്, പല സ്ഥലത്തും ഉറിയടി കുറവാണ്. മറ്റത് ഭയങ്കര രസമാണ്, കണ്ണ് കെട്ടി മറ്റേ കുടം അടിക്കുന്ന
5: പരിപാടിയൊക്കെ
6: എന്ത് രസമുള്ള ഓണാഘോഷം ഉണ്ടായിരുന്നു.
5: അതിനകത്ത് വെള്ളമൊക്കെ വെച്ചിട്ട്, ചിലയിടത്തൊക്കെ പാലൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത്
6: രസമുള്ള മുളകിക്കയറ്റം. അത് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഇപ്പോഴും ഉണ്ട്. അത് പക്ഷേ അങ്ങനെ എക്സ്പോർട്ട് ആയിട്ടുള്ള ആളുകൾ വളരെ കുറവാണ് മുളയിൽ കയറുന്നത്. കാരണം അത്രയും പോളിഷ്ഡ് ആയിട്ടുള്ള മുളയിൽ ഗ്രീസൊക്കെ പുരട്ടി മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചിട്ട് കയറാൻ പറ്റില്ല.
5: അല്ല, അത് നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കുമല്ലോ. അതിന്റെ പ്രോസസ്സ് തുടങ്ങുന്ന ഏകദേശം ഒരു മാസം
6: പോയി. ആ മുള ഒരു പ്രത്യേക തരം മുളയാണ്, കാരണം അങ്ങനെ രീതിയിൽ പോളിഷ് ചെയ്ത് ഒരു തരത്തിലും ഗ്രിപ്പ് കിട്ടാത്ത മുള അതിലാണ് നടക്കുന്നു. അയ്യോ അത് ഭയങ്കര രസമാണ്, അത് കാണുന്നത് തന്നെ ഭയങ്കര രസമായിരുന്നു കുട്ടിക്കാലത്ത്. പക്ഷെ ഇപ്പം അങ്ങനെ പൊതുവേ കാണൽ കുറവാണ്, നാട്ടിൻപുറത്തൊക്കെ ഉണ്ട് നമ്മുടെ അവിടെയൊക്കെ.
5: ക്ലബ് ഓർമ്മകൾ എത്രത്തോളം? ഞാൻ ഈ ചോദിക്കുന്നത് ക്ലബിൻ്റെ ഓർമ്മകളാണ് കൂടെ. ക്ലബ് ഓർമ്മകൾ എത്രത്തോളം?
6: ക്ലബ് ഓർമ്മകൾ വെച്ചാൽ ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലബ്ബുണ്ടായിരുന്നു. പിന്നെ കാവ്യശ്രീ ആർട്സ് ആൻഡ് റേഡിയോ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് റേഡിയോ ക്ലബ്ബ് ഉണ്ടായിരുന്നു. റേഡിയോ ക്ലബ്ബ്

0: എൻ്റെ കുട്ടിക്കാലത്ത് തൊട്ടേ ഉണ്ടായിരുന്നതാണ്. നമ്മൾ ആകാശവാണിയിലെ നമ്മുടെ എന്താണ് ബാലലോകം അമ്മാവനോട് കത്തെഴുതി കത്തെഴുതി അങ്ങനെ തുടങ്ങിയൊരു ഇതാണ്. അതിനുശേഷമാണ് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അവിടുത്തെ ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ നമ്മളെ പാപ്പാല ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കിളിമാനൂരുള്ള ഒരു സംഘം ഗ്രൂപ്പ്, ആ ഞങ്ങൾക്ക് നാടക ട്രൂപ്പായിരുന്നു, അമേശ്വർ നാടക സംഘം ഉണ്ടായിരുന്നു. പിന്നെ ഈ പ്രോഗ്രാമിനൊക്കെ പോകും, വടം വലിക്കാനൊക്കെ ഇങ്ങനെ ഒരു ജീപ്പ് വിളിച്ചിട്ടാണ് പോകുന്നത്. വടം വലി മത്സരം ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി പോകും, ജീപ്പ് എല്ലാം പോകുന്നത് അന്ന് പോയിട്ട് വടം വലിക്കും. അതൊക്കെ ഒരു രസം, ഭയങ്കര രസമുള്ള ഓർമ്മയാണ്. ക്ലബ്ബ് നല്ല ഓർമ്മകളാണ്. കാര്യം എൻ്റെ നാടകത്തെയോ ഒരുപക്ഷെ എൻ്റെ സിനിമയൊക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് എനിക്ക് ക്ലബ്ബിലാണ്. കാരണം ഞങ്ങൾ കാവാലം സാറിൻ്റെ നാടകം ചെയ്തിട്ടുണ്ട്, അഗ്നിവർണൻ്റെ കാര്യങ്ങൾ നമ്മുടെ ടീമിന് വേണ്ടി. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ക്ലബ്ബ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു.
1: ശരിക്കും ഈ ഒരു ക്രിയേറ്റീവ് ആയിട്ട് തന്നെ ചിന്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും അങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കാരണം ഈ വേറൊരു ട്രാക്കിലേക്ക്, ഇപ്പോൾ ഉദാഹരണം ഒരു അക്കാഡമിക് ട്രാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരാൾ അങ്ങനെ അക്കാഡമിക് ട്രാക്കിലേക്ക് പോകും. ഈ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ക്ലബ്ബുകൾ, നാടകം, എഴുത്ത്, അതുപോലെ തന്നെ ജേർണലിസം, ആ ഒരു ട്രാക്കിൽ വന്നതുകൊണ്ടായിരിക്കുമോ നമ്മൾ ഇങ്ങനെയൊക്കെ എത്തിപ്പെട്ടതെന്നൊരു തോന്നലൊക്കെ ഉണ്ടോ?
0: എനിക്കിങ്ങനെ തോന്നുന്നു. കാര്യം എനിക്ക് ഒന്ന്, എനിക്ക് എൻ്റെ മുത്തശ്ശൻ, ഞാൻ പറഞ്ഞില്ലേ, പട്ടാളത്തിലാണ്, അദ്ദേഹം റേഡിയോ ഭയങ്കരമായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നെ. അപ്പോൾ ഈ റേഡിയോ, റേഡിയോ നാടകങ്ങൾ ഇതെങ്ങനെയാണെന്ന് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു,
1: ക്യൂരിയോസിറ്റി.
0: ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബാലലോകത്തിൽ കത്തെഴുതുന്നത്, റേഡിയോ സ്റ്റേഷൻ കാണാൻ വേണ്ടിയിട്ട് കത്തെഴുതി കത്തെഴുതി നമുക്ക് പ്രോഗ്രാം കിട്ടി, നമ്മൾ റേഡിയോ സ്റ്റേഷൻ പോയി കാണുന്നു. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞിട്ട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു എ സി മുറിയിൽ കയറുന്ന ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ ഡ്രാമ സ്റ്റുഡിയോയിലാണ് ആദ്യത്തെ ഒരു എ സി മുറി എൻ്റെ ഓർമ്മയിലെ. കാരണം നമ്മൾ നാട്ടിൻ പുറത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് തന്ന ഒരു ഒരു ഒരു എനർജി ഉണ്ട്. അവിടെ നിന്ന് അതിനകത്ത് എന്തെങ്കിലും ഒരു ജോലി കിട്ടുകയോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ആകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി നമ്മൾ ട്രൈ ചെയ്തു, നാടകങ്ങൾ പുറത്ത് കളിച്ചു. ശരിക്കും റേഡിയോ നാടകങ്ങൾ ഒരുപാട് വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടി. അതിൽ നിന്നാണ് ഡെവലപ്പായെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ എഴുത്തോ വായനയൊക്കെ അങ്ങനെയൊക്കെ കിട്ടിയതായിരിക്കാം.
1: അതെ അതെ, നമ്മളെ പരിസരങ്ങളാണ് നമ്മളെ
0: തീർച്ചയായും
1: കൊണ്ടെത്തിച്ചത്.
0: പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മൾ നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം, ഇപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൻ പുറത്ത് നിന്ന് ഒരു ഷൂട്ടിംഗ് പോലും നടക്കാത്തൊരു സ്ഥലത്ത് നിന്ന് ഞാനൊരു സിനിമാ സംവിധായകനാകണം എന്ന് ആഗ്രഹിച്ചാൽ ഒരിക്കലും അങ്ങനൊരു ആഗ്രഹം പോലും ഉണ്ടാവില്ല. അങ്ങനെ ആഗ്രഹിക്കാൻ പോലും പറ്റുന്ന പരിസരമല്ല നമ്മളേത്, നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ സിനിമ കാണുന്നു എന്നുള്ളതല്ലാതെ ഒരു സംവിധായകൻ എന്താണ് പണിയെന്നോ അങ്ങനെ അറിയുന്നൊരു ഒരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. അപ്പം അവിടെ നിന്ന് നമുക്ക് പല പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തു. ഇപ്പം എൻ്റെ കോഴിക്കോട് കാലത്തെ ജീവിതം എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ മാറ്റിയിട്ടുണ്ട്. അവിടെ നിന്ന് ഞാൻ സിദ്ദിഖ് സാറിനോടൊപ്പം വർക്ക് ചെയ്യാൻ വേണ്ടി കൊച്ചിയിലേക്ക് വന്നു. കൊച്ചിയിൽ ഒരിക്കലും ഞാൻ സെറ്റാവും എന്ന് പ്രതീക്ഷിക്കാത്തൊരു സ്ഥലമാണ്, അവിടെ നമ്മൾ സെറ്റായി. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഓരോ മനുഷ്യരെ പരിചയപ്പെടുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, നമ്മൾ പരിചയപ്പെടുന്ന മനുഷ്യർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്താകണം എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പം ഭയങ്കര നെഗറ്റീവായിട്ടുള്ള മനുഷ്യർ നമ്മുടെ ലൈഫിലേക്ക് വരും. അവർ വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു റൂട്ടിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. ചില ഭയങ്കര പോസിറ്റീവായിട്ടുള്ള മനുഷ്യരുണ്ടാകും, അവരെ നമ്മൾ കണ്ടാൽ മതി, നമ്മൾ അറിയാതെ വളരും. അങ്ങനെ എനിക്ക് അങ്ങനെ കുറച്ച് മനുഷ്യരോടൊപ്പം ജീവിക്കാൻ, അതായത് അവരോടൊപ്പം ജോലി ചെയ്യാനൊക്കെ ഭാഗ്യം കിട്ടിയതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
1: തീർച്ചയായിട്ടും നമ്മൾ ഈ ഓണക്കാലത്ത് ഇത് സംസാരിക്കുമ്പോൾ അതിനൊരു പ്രത്യേകത കൂടെ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം എല്ലാം പോസിറ്റീവ് വൈബോടുകൂടി നടക്കുന്നൊരു ആഘോഷമാണ്. ശരിക്കും എപ്പോഴെങ്കിലും സുഹൃത്തുക്കളുടെ വീട്ടിൽ കൂടെ ആഘോഷിച്ചിട്ടുണ്ടോ എങ്ങനെയാണെങ്കിലും ഓണത്തിന്?
0: എൻ്റെ ഏറ്റവും വലിയ ഓർമ്മ, ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ ഓണ ഓർമ്മ എന്ന് വെച്ചാൽ, ഞങ്ങൾ രാജസ്ഥാനിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, ജയ്പൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പഠിക്കാൻ ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് പോയായിരുന്നു ഒരു ടീം. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ജയ്പൂരായിരുന്നപ്പോൾ, ഈ നാട്ടിലില്ലാത്തപ്പോഴാണ് ഓണത്തിന് ഏറ്റവും നല്ല സന്തോഷം, അതായത് ഒന്നുമില്ല അവിടെ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഓണ സദ്യ ഉണ്ടാക്കുന്നതിന് പറഞ്ഞിരുന്നു. പലർക്കും കാര്യമായിട്ടൊന്നും അറിഞ്ഞൂടെ, കുക്ക് ചെയ്യാനൊന്നു. പല പല വീടുകൾ, പല നാടുകളിൽ നിന്ന്, കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നു, പല ജാതി ആളുകൾ, പല മതങ്ങൾ, അങ്ങനെ പല ഇതാണ്. ഒരു ഒരു കൾച്ചർ എന്നൊന്നും പറയില്ല, പക്ഷെ എല്ലാവരും ഓണം ആഘോഷിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു. നമ്മൾ അപ്പം ഇലയില്ല, വാഴയില വേണമല്ലോ, ഇത് സംഘടിപ്പിക്കാൻ. രാജസ്ഥാൻ ഒന്ന് ഓർക്കണം, അന്നത്തെ കാലത്ത് ജയ്പൂർ ഞങ്ങൾ പല സ്ഥലത്തു നിന്നായിട്ട് വാഴയില സംഘടിപ്പിച്ചു. എല്ലാവരും കൂടെ ഒരു ഒരു 10-12 ആൾ ചേർന്ന് ഞങ്ങളൊരു ഓണാഘോഷം നടത്തി, നമ്മളെല്ലാവരും കൂടി ചേർന്ന്. അത് ഭയങ്കര ഇപ്പോഴും ഓർമ്മയില്ല. ആ അതിലുള്ള ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ആ ഫീൽ കിട്ടും.
1: ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത,
0: മറക്കാൻ പറ്റാത്ത. കാരണം നമ്മൾ വീട്ടിൽ നിന്ന്, ഒരുപക്ഷെ ഞങ്ങളില്ലാത്തതുകൊണ്ട്, ഞാനൊന്നും വീട്ടിലില്ലാത്തതുകൊണ്ട് അമ്മയ്ക്കൊന്നും ഓണം കൃത്യമായി ആഘോഷിക്കാൻ പോലും തോന്നിയിരുന്നില്ല. കാരണം ഞാൻ നാട്ടിലില്ലല്ലോ. പക്ഷെ ഞങ്ങൾ അവിടെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. കാര്യം കൂട്ടുകാരാണ്, ആ കാലത്തെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ സൗഹൃദം ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നുണ്ട്. പല നാട്ടിൽ നിന്ന്, ഇപ്പം വയനാട്ടിൽ നിന്ന് ഒരു ഗിരീഷ് ഉണ്ടായിരുന്നു.

0: പാലക്കാട് നിന്നൊരു ബിനോയ് മാത്യു, പിന്നെ കൊച്ചിയിലുള്ള തന്നെ ഒരു പുള്ളിപ്പോൾ അഡ്വക്കേറ്റാണ്, അപ്പം എബി, അങ്ങനെ കുറേ പേര്, പ്രവീൺ, അപ്പോൾ അങ്ങനെ കുറേ പേര് ഉണ്ടായിരുന്നു നമ്മുടെ ആ ഗ്യാങ്.
1: ഇവരൊക്കെ ഓരോ ആൾക്കാർ ഓരോ കറികൾ ഏറ്റെടുത്തു,
0: ഓരോരുത്തർ അവരവർക്ക് അറിയാവുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. ജാഫറൊക്കെ ഉണ്ട്, പുള്ളി പോലീസിലപ്പോൾ, ഊപ്പറൊക്കെ നല്ല കുക്കാണ്. അപ്പം അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് അന്നൊരു സദ്യ ഉണ്ടാക്കിയത്. അതും ഇവിടെയല്ല, രാജസ്ഥാനിലായതുകൊണ്ട് അതൊരു ഭയങ്കര ഓർമ്മയാണ്.
1: ഇരട്ടി മധുരമാണ്,
0: പിന്നെ പിന്നെ സന്തോഷമുള്ള കാര്യമാണ്.
1: ഇതിപ്പോ നിങ്ങൾ ആ ബാച്ച് കൂടാറുണ്ടോ എന്തെങ്കിലും?
0: നമ്മൾ കാണലൊക്കെ ഭയങ്കര കുറവാണ്, പക്ഷേ ഇടയ്ക്ക് വിളിക്കും. നമുക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട്, ആ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ഒക്കെ ഇടും. പലരും പല ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിട്ട് ജോലി കയറിയൊരു അല്ല, അതിനപ്പുറം അതിൽ നിന്ന് പലരും മറ്റു ഡിപ്പാർട്ട്മെന്റിൽ, പോലീസിലുണ്ട്, എക്സൈസിലൊക്കെ ഉണ്ട്, പല പല ഡിപ്പാർട്ട്മെന്റിൽ കയറിയുണ്ട്. പക്ഷെ എല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഒരു കണക്ഷനിൽ വരുന്നുണ്ട്.
1: ഓണത്തിന് നമ്മളെ സുഹൃത്തുക്കൾക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ഗാനം ഏതായിരിക്കും?
0: ഓണത്തിന് കൂട്ടുകാർക്ക് കൊടുക്കാൻ പറ്റിയ ഇപ്പോൾ മിനി ശ്രീനിവാസിൻ്റെ മറ്റേ തിരുവാവണിയിലെ രാവിൽ നിന്നുള്ള ഒരു പാട്ടുണ്ടല്ലോ, നമ്മുടെ ഇതിനകത്തെ ജേക്കബിൻ്റെ സ്വർഗരാജ്യം, അതിനകത്തൊരു ഭയങ്കര നൊസ്റ്റാൾജി ഉണ്ട് ആ സിനിമയിലെ സിറ്റുവേഷനും ആ പാട്ടിനും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്, നമ്മുടെ ഉണ്ണിയേട്ടൻ പാടിയാണ്, ഉണ്ണിമേനോൻ പാടിയ പാട്ടാണ്. കാരണം ആ പാട്ട് സിനിമ ഇറങ്ങിയതിന് ശേഷം മലയാളി ഓരോ ഓണത്തിനും ആ പാട്ട് മിസ് ചെയ്തിട്ടില്ല. എവിടെയും ഓണാഘോഷം ഉണ്ടെങ്കിൽ ആ പാട്ടുണ്ട്, അതിനൊരു ഭയങ്കര വശ്യതയുണ്ട്, ഒരു ഒരു ഒരു സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും. എനിക്ക് ആ പാട്ട് കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു സദ്യ ഉണ്ട ഫീൽ കിട്ടാറുണ്ട്.
1: അങ്ങനെ നമുക്ക് ആ പാട്ട് നമുക്ക് കൊടുത്താലോ?
0: തീർച്ചയായും.

0: കോഴിക്കോടും തിരുവനന്തപുരം ആണല്ലോ പ്രധാനപ്പെട്ട മേഖലകളായിരുന്നത് ആ സമയത്ത്.
1: അതെ അതെ.
0: തിരുവനന്തപുരത്തും കോഴിക്കോടും തമ്മിലുള്ള വ്യത്യാസം, ഓണത്തിന്റെ വ്യത്യാസമൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ.
1: ഓണത്തിന്റെ വ്യത്യാസം ഭയങ്കരമായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ഒന്ന്, എനിക്ക് തോന്നുന്നു വടക്കൻ കേരളത്തിലേക്ക് പ്രധാനമായും അവിടെ ഓണത്തെക്കാൾ വിഷുവിനാണ് കൂടുതൽ അവർ പ്രാധാന്യം കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു വിഷുക്കാലത്താണ് അവിടെ വിഷു സദ്യയും ഭയങ്കരമായിട്ട്, ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നാട്ടിലെ പോലെയല്ല, പടക്കം പൊട്ടിക്കലും ഒക്കെ ഉണ്ട്. പക്ഷെ തിരുവനന്തപുരത്ത് ദീപാവലിക്കൊക്കെയാണ് പടക്കം പൊട്ടിക്കലും കാര്യങ്ങളും. വിഷുവിന് അങ്ങനെ അത്രമാത്രം വലിയ ആഘോഷമല്ല. പക്ഷേ ഓണക്കാലത്ത് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ നാട്ടിലേക്കാൾ എനിക്ക് ഒരുപാട് ഒരുപാട് അനുഭവം എന്ന് വെച്ചാൽ, ഒരു എത്ര മനുഷ്യരാണ് അറിയാം നമ്മളെ വീട്ടിലേക്ക് നിർബന്ധിച്ച് വിളിച്ചു കൊണ്ടുപോയി. കാരണം ഞാൻ നാട്ടിൽ പലപ്പോഴും, എനിക്ക് ഓണക്കാലത്ത് ഈ ഫീച്ചറിൻ്റെയൊക്കെ വർക്കൊക്കെ ഉള്ളതുകൊണ്ട് ഓണത്തിന് പലവട്ടം മിസ്സായിട്ടുണ്ട്. ചിലപ്പോൾ തലേദിവസം രാത്രിയൊക്കെ ആയിരിക്കും പോയിട്ടുള്ളത്. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ ഉത്രാടത്തിനാണ് അവിടുത്തെ ഒന്നാവണം സദ്യ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് പല സുഹൃത്തുക്കളുടെ വീട്ടിൽ നിന്നും കഴിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ എനിക്കൊന്ന് മീൻ പൊരിച്ചത് സദ്യയോടൊപ്പം കൊടുക്കുന്ന സ്ഥലം, അതെ അതെ, മലബാറാണ് അത്. പക്ഷേ ഭയങ്കര രസമാണ് ആ ഒരു ഒരു ഒരു ഒരു ഒരു ഒരു രസമുള്ളൊരു പരിപാടിയാണ്. അതെ അതെ അതെ. പക്ഷേ ഭയങ്കര, അതായത് സ്നേഹമുള്ള മനുഷ്യരാണ്, ഭയങ്കരമായിട്ട് നമ്മളെ ചേർത്ത് പിടിക്കുന്ന. എനിക്കിപ്പോഴും കയറി ചെല്ലാൻ, സ്വാതന്ത്ര്യത്തോട് കയറി ചെല്ലാൻ പറ്റുന്ന ഒരുപാട് വീടുകളുള്ള, സ്നേഹമുള്ള, അങ്ങനെ ഓപ്പണായിട്ടുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട്. എൻ്റെ ഏറ്റവും കൂടുതൽ സിനിമകൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ള കോഴിക്കോടാണ്.
0: ആ കോഴിക്കോട് ആർക്ക് നമുക്കൊരു ഒരു ഗാനം ഓണത്തിന് ഡെഡിക്കേറ്റ് ചെയ്തതായിരിക്കും.
1: നമ്മുടെ പിന്നെ അഭയ ഹിരൺമയ പാടിയ ഒരു പാട്ടുണ്ട്, കൽവിൽ തെനൊഴുകുന്ന കോഴിക്കോട് എന്നുള്ള പാട്ട്, ഭയങ്കര രസമുള്ള
0: പാട്ടാണ്.
1: അത് രസമുള്ളത് കോഴിക്കോട്. അതെ അതെ അതെ, നല്ല രസമുള്ളൊരു പാട്ടാണ്.

0: ആവണി പൊന്നുഞ്ഞാൽ.
1: കിളിമാൻഡ്രൂർ ജനിച്ച് വളർന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ അവിടുത്തെ കുട്ടിക്കാലത്തെ ഓണാഘോഷമൊക്കെ എങ്ങനെയായിരുന്നു കിളിമാൻഡ്രൂർ മൊത്തത്തിൽ? ക്ലബുകളുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, പക്ഷേ മൊത്തത്തിൽ
2: കിളിമാൻഡ്രൂർ കൊട്ടാരം ഉണ്ട്, കൊട്ടാരത്തിൻ്റെ അവിടെയൊക്കെ ഓണാഘോഷ പരിപാടികളൊക്കെ ഉണ്ടാകാറുണ്ട്, വലിയ അത്തപ്പൂക്കളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെയൊക്കെ സൈക്കിളിൽ ഇങ്ങനെ ആ സ്ഥലമൊക്കെ ചുറ്റി കറങ്ങി കാണും. പിന്നെ ഈ പറയുന്ന വാമനക്ഷേത്രം, എനിക്ക് തോന്നുന്നു തെക്കൻ ഇന്ത്യയിൽ തന്നെ വാമനനെ പൂജിക്കുന്ന അമ്പലം തൃക്കാക്കരയിൽ, എനിക്ക് തോന്നുന്നു കാല് ആണ് പ്രതിഷ്ഠ. ഒരു പേരുണ്ട്. അപ്പോൾ കുട്ടിക്കാലം മുതലേ നമ്മൾ അവിടെ പോകാറുണ്ട് ഈ ഉത്സവത്തിന്. കാര്യം ഈ കാരേറ്റം എന്നുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരു പാടത്തിന് നടുകൂടെ പോകുന്ന ഒരു വഴിയുണ്ട്. രണ്ടു വശത്തും ഭയങ്കര പച്ച പുല്ല് നിറഞ്ഞ പാടം നിറഞ്ഞ ഒരു സ്ഥലത്ത് കൂടി ഇങ്ങനെ ടാർ ചെയ്യാത്ത റോഡാണ്. ആ റോഡ് ഭയങ്കര മനോഹരമായ വിഷ്വലാണ്. അതിൻ്റെ എൻഡിലാണ് ഈ അമ്പലം ഉള്ളത്. ഭയങ്കര രസമാണ്. പിന്നെ അവിടെ ആ സമയത്ത് വേറൊരു കളിയുണ്ട്, കരിയില ഇങ്ങനെ മാടനെപ്പോലെ ഒരു വേഷം കിട്ടും. അതായത് ഒരാളുടെ ശരീരത്തിൽ മുഴുവൻ കരിയില വെച്ച് കിട്ടും. അതായത് നമ്മുടെ കരിയില എന്ന് പറഞ്ഞാൽ ഈ വാഴയുടെ ഉണങ്ങിയ ഇല വെച്ച് കെട്ടും. എന്നിട്ട് തലയിൽ ഒരു രൂപം ഉണ്ട്, ഒരു പാള വെച്ചിട്ട് ഒരു ഒരു നാടകത്തിനൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഒരു മുഖം മൂടിയൊക്കെ ഉണ്ടാക്കിയിട്ട് കരിയില കളിക്കാൻ വരും. അപ്പോൾ കുട്ടിക്കാലത്ത് ഭയങ്കര പേടിയായിരുന്നു ഇത് വരുന്നത്. പക്ഷെ പിന്നെ അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു. ആ വേഷം കെട്ടി ആൾക്കാർ വരുന്നു, ഡാൻസ് കളിക്കുന്നു, അവരിങ്ങനെ ഈ നമ്മളെ ശരിക്കും ക്രിസ്മസിനുള്ള കരോള് പോലത്തെ വേറൊരു സാധനമാണ് ഓണക്കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഒരു ഓർമ്മയിൽ എനിക്കിപ്പോൾ അത് വരുന്ന ഒരു സാധനം അതാണ്. ഇങ്ങനെ കരിയിലക്കളി രസമുള്ളൊരു സംഭവമാണ്. അതൊക്കെയാണ് എൻ്റെ ഓർമ്മയിൽ ഇപ്പം കുട്ടിക്കാലത്ത് നിന്ന് വരുന്നത്.
1: ഈ പണ്ട് സ്കൂളുകളിലൊന്നും ഒരു അത്തമൊന്നും ഇടരണ ഒരു സംഗതികളൊന്നും
2: ഉണ്ടായിരുന്നില്ല.
1: പണ്ട് ക്ലബുകളിലായിരുന്നു, ഇപ്പൊ പക്ഷെ നേരെ തിരിച്ചാണ്. സ്കൂളുകളിലും
2: ക്ലബുകൾ അങ്ങനെ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു, വളരെ കുറവാണ്. ഇപ്പം സ്കൂളുകളിലും കോളേജുകളിലും എല്ലാ ഓഫീസുകളിലും ഇപ്പൊ ഓണം ആഘോഷിക്കുന്നു. അതൊരു ഇവന്റ് ആയതുകൊണ്ട് അതൊരു നല്ല കാര്യമാണ്.
1: അതെ, ആ സമയത്തെങ്കിലും ഒരു ഒത്തൊരുമ ഉണ്ടാവുമല്ലോ ഓണത്തിന്റെ. നമ്മളിപ്പോ എപ്പോഴും പറയുന്നത് എല്ലാവരും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുക, അതിനു വേണ്ടിയിട്ടാണ് ആഘോഷങ്ങളൊക്കെ എപ്പോഴും ഒരുമിക്കാനുള്ളതാണ്. അപ്പം അങ്ങനെ അങ്ങനെ ഒരു അർത്ഥത്തിൽ എന്താണ് പറയാനുള്ളത്?
2: ഞാൻ എൻ്റെ പിന്നെ ക്യാപ്റ്റൻ സിനിമയിൽ നമുക്ക് പറയുന്നൊരു ഡയലോഗുണ്ട്, തോറ്റവരാണ് എന്നും ചരിത്രം ഉണ്ടാക്കിയിട്ടുള്ളത്, ജയിക്കുന്നവർ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി നിന്നിട്ടേ ഉള്ളൂ. തോറ്റവൻ്റെ ചരിത്രമാണ് എന്നും ജയിക്കാൻ വരുന്നവന് പ്രചോദനം എന്ന് പറയാറുണ്ട്. അത് തന്നെ കടമെടുത്താൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു തോൽവിയുടെ ഉത്സവമാണ് ശരിക്കും പറഞ്ഞാൽ, തോൽവിയുടെ ആചാരമാണ്. അതായത് നമ്മൾ തോറ്റുകൊടുത്തതിൻ്റെ ഒരാളുടെ, അതെ, ഒരു മൂന്നടിക്ക് വേണ്ടി തോറ്റുകൊടുത്ത ഒരു മനുഷ്യൻ്റെ ത്യാഗത്തിൻ്റെ ഓർമ്മയാണ് നമ്മൾ ശരിക്കും ആഘോഷിക്കുന്നത്. ഇപ്പോൾ എല്ലായിടത്തും വിളവെടുപ്പ് ഉത്സവങ്ങളും ഒക്കെ നടക്കുമ്പോഴും ഒരു ത്യാഗത്തിൻ്റെ. അപ്പം നമ്മൾ പരാജയപ്പെടേണ്ടവരല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഉത്സവമാണ് ഓണം. നമുക്ക് ഈ ചെറിയ പരാജയങ്ങൾ പോലും വലിയ വിജയങ്ങളുടെ തുടക്കമാണെന്ന് ബോധ്യപ്പെടുത്തുന്നൊരു ഉത്സവമാണ് ഓണം. അപ്പോൾ അതുകൊണ്ട് ഓണക്കാലം എല്ലാവരും സന്തോഷിക്കുക, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുക, സ്നേഹം കൊടുക്കുക, സ്നേഹം പകരുക, അത് തന്നെയാണ് ഏറ്റവും എനിക്ക് പറയാനുള്ള സന്തോഷം. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണാശംസകൾ.
0: അവതരണം ആകാശവാണി ദേവികുളം നിലയം.
3: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം. കണ്ടീഷൻ സപ്ലൈ.
4: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
5: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
0: നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫ് പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി കേൾക്കാം.

ഓണക്കാലം പൂക്കളുടെയും പൂവിളികളുടെയും മാത്രം ആഘോഷമല്ല, മലയാളിയുടെ മനസ്സിൽ സ്നേഹവും സംഗീതവും നിറയ്ക്കുന്ന ഒരു സുന്ദര കാലം കൂടിയാണ്. ആ ഓണക്കാലത്തിന്റെ മധുര സ്മരണകളുമായി എത്തുന്നു സംഗീത സംവിധായകൻ ശരത്. ഓഗസ്റ്റ് 22 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നൂഞ്ഞാൽ ഓഗസ്റ്റ് 22 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: രാത്രി 9:30 നാടകം ഒരു മഴക്കാലം കൂടി.
1: വേണുമാഷ് ഇന്ന് ഒന്നും പറയാതെ പോയെന്ന് കേട്ടപ്പോ എനിക്കെന്തോ.
2: അയ്യോ ടീച്ചറെ, മഹാശയ സ്ത്രീകളോടൊന്നും അധികം സംസാരിക്കാറില്ല, ഒരു പ്രത്യേക പ്രകൃതമാണ്. ടീച്ചർ അതൊന്നും കാര്യമാക്കണ്ട.
0: മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 9:30.

ആനന്ദം, ആർ ജി മഹേഷ്, മിന്നി ചന്ദ്രൻ, സുനിത വിജയകുമാർ. സംവിധാനം എൻ വാസുദേവ്.

0: എടീ ഭാര്യേ, കോമളവല്ലി.
1: അല്ല, നീ ഈ മൂലയിൽ തന്നെ കരിങ്കല്ല് പോലെ ഇരിപ്പുണ്ടായിരുന്നു. എന്നിട്ടാണോ ഈ സന്തോഷത്തോടെ ഭർത്താവ് കയറി വരുമ്പം ഒരു മൈൻഡില്ലാതെ ചുവരം ചാരിയിരിക്കുന്നത്? എന്നാ നീ കേട്ടോ, നമുക്കേ ഒരുപാട് സന്തോഷിക്കാനുള്ള സമയമായി. എനിക്കൊരുപാട് പണം നേടിത്തരാനുള്ള ഒരു ഹൈവേ സവാരി നാളെ ആരംഭിക്കാൻ പോവുക. നമ്മുടെ ആട്ടോ നല്ല ആണത്തോളം ആട്ടോ ആണടി. ഈശ്വരാ, ഇതുപോലൊരു നാലഞ്ച് ഹൈവേ റൂട്ട് നീ ക്ലിയറാക്കി തരണേ. ഇടീ ഭാര്യ, ഇനിയിപ്പോൾ ആ ആന്ധ്രാറെണ്ടി ഉണ്ടല്ലോ, നമ്മുടെ മോളെ സിനിമ കയറ്റുന്നതിന് മുമ്പ് നമ്മൾ പുതിയ കാറും വീടും ഒക്കെ ഉണ്ടാക്കും. ലക്ഷങ്ങൾ നേടിത്തരുന്ന ഒരു പുതുപുത്തൻ സ്പെഷ്യൽ സവാരി ഇന്നെനിക്ക് വാക്ക് തന്നിരിക്കുക. അല്ല, ഇതൊക്കെ പറഞ്ഞിട്ടും സന്തോഷിക്കാതെ നീ എന്താടി ചത്തതുപോലെ ഇങ്ങനെ ചാരിയിരിക്കുന്ന? നീ എന്തിനടി കോമള കരയുന്നത്? അയ്യോടി കോമള, ഇങ്ങനെ കരയാൻ മാത്രം എന്താ പറ്റിയതെന്നാ പറ? മോളെവിടെ? മോളെ, ശാലു, ശാലു മോളെ, എന്താടി മോള് സ്കൂളിൽ പോയിട്ട് ഇതുവരെ വന്നില്ലേ? നേരെ ഇരുട്ടാറായല്ലോ. എടി മോള് വന്നില്ലേന്ന്?
2: വന്നു, അകത്ത് കിടപ്പുണ്ട്.
1: പിന്നെ നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ?
2: മോള് കയറി വന്ന കോലം കണ്ടിട്ട് എന്റെ ഈശ്വര.
1: എന്തു കോലവാ?
2: വസ്ത്രങ്ങളെ കീറി പറഞ്ഞ് തലമുടിയൊക്കെ അലങ്കോലമായി ചുണ്ടിലും കവിളിലും ചോര ഒലിപ്പിച്ച്.
1: അയ്യോ, എന്റെ പൊന്നുമോളെ, അവൾക്ക് എന്ത് പറ്റിയത്? അവളെവിടെ?
2: അങ്ങോട്ട് പോകണ്ട.
1: നീ എന്നെ വിട്, വിട് എന്റെ മോളെ, ഞാനത് കാണട്ടെ.
2: അയ്യോ വേണ്ട, അവളെ കാണാൻ അച്ഛനെ അനുവദിക്കരുതെന്ന് അവള് പ്രത്യേകം പറഞ്ഞു.
1: എന്റെ ഈശ്വര,
2: ഒരു ജീവച്ഛവം പോലെ കിടക്കുന്ന എന്റെ മോളെ നിങ്ങൾ കാണണ്ട.
1: എന്റെ ഈശ്വര, എന്റെ പൊന്നു മോളെ, ആരാ എന്റെ മോളെ, ആരാ?
2: മോള് സ്കൂള് വിട്ടു വരുമ്പോ രണ്ടു മൂന്ന് പേർ ചേർന്ന് അവളെ അടുത്തു ചെന്ന് അച്ഛന് ആട്ടോ അപകടത്തിൽപ്പെട്ട ആശുപത്രിയില സീരിയസ് ആണെന്നും പറഞ്ഞ് അവളെ കാറിൽ പിടിച്ചു കയറ്റി കൊണ്ടുപോയി. എന്റെ ദൈവമേ,
1: കൊല്ലും, കൊല്ലും ഞാൻ അവന്മാരെ. ആരാവൻ? എനിക്കറിയണം എന്റെ മോള്.
2: നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, ഒന്നും ചോദിക്കണ്ട. അവളെ നശിപ്പിച്ചവന്മാര് അവളോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അച്ഛന് ഒരു വിഷമം തോന്നൂല, ഇതുപോലെ ഒരുപാട് കുരുന്നുകളെ പണക്കാരുടെ മാളങ്ങളിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ടെന്ന്. ശരിയാണോ മനുഷ്യ? നിങ്ങൾ ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങളുടെ ഫലമാണോ എന്റെ മോക്ക് കിട്ടിയത്? എന്നെ കെട്ടിയെടുത്തോണ്ട് വന്ന കാലം മുതൽ ഞാൻ പറയുന്നത് അധ്വാനിച്ച് കിട്ടുന്നത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നതല്ലാതെ പണത്തിന് ആർത്തി മൂർത്ത് ദ്രോഹങ്ങളൊന്നും ചെയ്തു കൂട്ടരുതെന്ന്. വേണ്ട, വേണ്ട, ഇത്തിരി ജീവനുണ്ട്. നിങ്ങളുടെ മുഖം കണ്ടാൽ അതും കൂടി പോകും. ഒന്നുമില്ലെങ്കിലും അവന്മാരെ കൊന്ന് കുറ്റിക്കാട്ടി തള്ളിയിട്ട് പോകാതെ കാറിലെടുത്തിട്ട് ഈ റോഡിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് പോയല്ലോ. അല്ലെങ്കിൽ എന്റെ മോളെ ഈ നിലയിലെങ്കിലും ജീവനോടെ എനിക്ക്

0: ഉണ്ടായിരുന്നു. മരിച്ച ദിവസങ്ങൾ കഴിഞ്ഞ് ശവമായിട്ട് എവിടെയെങ്കിലും നിങ്ങക്കെന്താ പറ്റി? നിങ്ങൾ എന്തിനാ നെഞ്ച് പൊത്തി പിടിക്കുന്നത്? ഞാൻ പിടിച്ചോളാം. മെല്ലെ മെല്ലെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കിടക്ക്. അയ്യോ ഇതെന്താ വായിലൂടെ ചോറ് വരുന്നല്ലോ. കട്ട രക്തമാണല്ലോ ഛർദിക്കുന്നത്. അയ്യോ അച്ഛൻ, എന്റെ ദൈവമേ, അയ്യോ ആരെങ്കിലും ഓടി പോയോ? ഇതാ ഈ മനുഷ്യൻ എന്നെ ഇട്ടേച്ച് പോയേ. ഞങ്ങൾ അനാഥമാക്കിട്ട് പോയി. ഞങ്ങൾക്ക് ഇനി ആരുമില്ല എന്റെ ദൈവമേ.
1: എനിക്ക് എനിക്ക് പേടിയാവുന്നു മോഹൻ. കുറച്ചു മുമ്പ് വരെ ചേച്ചിയുടെ നിലവിളിയും കരച്ചിലും ഒക്കെ കേൾക്കായിരുന്നു.
2: ശോഭെ, ഗർഭിണിയെ ഡെലിവറി റൂമിൽ കയറ്റിയിട്ട് പുറത്ത് ഇതുപോലെ കാവൽ നിന്നാൽ അകത്തു നിന്ന് കരച്ചിലും വിളിയും ഒക്കെ കേട്ടെന്ന് വരും. അത് സാധാരണയാ.
1: ചേച്ചിയുടെ കാര്യത്തിൽ ഒരു സാധാരണ പ്രസവം മാത്രമല്ലല്ലോ.
3: ശോഭെ, ഇതും അങ്ങനെ തന്നെ കരുതിയാൽ മതി.
1: മായമ്മേ, വിളിയും ബഹളവും ഒക്കെ കേട്ടതിൽ പിന്നെ ഒരു ശബ്ദവും കേൾക്കാനില്ലല്ലോ. എന്താണെന്നറിയാനും നിവൃത്തിയില്ല.
3: ശോഭ, ടെൻഷൻ ആവാതെ സമാധാനമായിട്ട് നിൽക്ക്. ഇപ്പോ വാവയുടെ കരച്ചിൽ കേൾക്കാം.
1: ഇന്ന് പതിവില്ലാത്ത പെടച്ചിലും വെപ്രാളും ഒക്കെ ഉണ്ടായിരുന്നു. അസുഖം മൂർച്ഛിച്ച് അപകടത്തിലേക്ക് വല്ലതും?
2: ഏയ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ശോഭയെ. വർമ്മസാറും ഗീത ഡോക്ടറും അടക്കം എത്ര ഡോക്ടർമാരാ ചേച്ചിയുടെ ഡെലിവറി അറ്റൻഡ് ചെയ്യാൻ അകത്തുള്ളതെന്ന് അറിയാവോ?
3: അത് തന്നെ. അല്ലെങ്കിൽ തന്നെ ഞാനിവിടെ വന്ന അന്ന് മുതൽ കാണുന്നതാ. ദിവസവും നാലഞ്ച് വട്ടം ഡോക്ടർമാരുടെ സംഘം വന്ന് സരളെ പരിശോധിക്കുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്യുന്നത്.
1: എന്നാലും മോഹൻ, 2 മണിക്കൂറോളം ആയല്ലോ ചേച്ചി അകത്തോട്ട് കൊണ്ടുപോയിട്ട്. ഒരു വിവരം അറിയാൻ വയ്യാത്തോണ്ട്.
2: അത് ഇടയ്ക്കിടയ്ക്ക് വന്ന് വിവരം പറയാൻ പറ്റിയ കാര്യമാണോ ഇത്? അവരുടെ കഴിവും ബുദ്ധിയും മുഴുവൻ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാവും. നല്ല റിസൾട്ടിന് വേണ്ടി നമ്മളിപ്പോ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാ വേണ്ടത്.
3: മോഹൻ സാർ പറഞ്ഞതാ ശരി. ശോഭെ, സർവ്വദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നില്ല്. നല്ലതേ വരൂ.
2: ആ ശോഭെ, ദാ ലക്ഷ്മി മാഡം വരുന്നു.
4: ആഹാ, എല്ലാവരും ലേബർ റൂമിന് മുന്നിൽ തന്നെ ഉണ്ടല്ലോ.
3: അത് പിന്നെ മാഡം,
4: ഡോക്ടർ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു ശോഭയുടെ അടുത്ത് വേണമെന്ന്. ഒരു ധൈര്യത്തിന്. ശോഭ കേട്ടോ, വാവയുടെ കരച്ചിൽ
1: കേട്ടു മാഡം.
3: ഈശ്വരാ,
2: എന്നിട്ടും ശോഭയുടെ മുഖം തെളിഞ്ഞില്ലല്ലോ.
1: അത് പിന്നെ ചേച്ചിയുടെ കാര്യം.
4: ഡോക്ടർ ഇറങ്ങിയല്ലോ. ഡോക്ടറെ,
5: ലക്ഷ്മി എത്തിയോ? സരളയ്ക്ക് സിസേറിയം വേണ്ടി വന്നു.
4: അമ്മയും കുഞ്ഞും?
5: കുഞ്ഞ് ഓക്കേ, ഗുഡ്.
1: അപ്പൊ ചേച്ചി, ഡോക്ടറെ, എന്റെ ചേച്ചി.
2: ശോഭെ, വെപ്രാളം കാണിക്കണ്ട, സമാധാനമായിട്ട് നിൽക്ക്.
4: എന്താ ഡോക്ടറെ, സരളയ്ക്ക് എനി പ്രോബ്ലം?
5: സരളയെ കുറച്ച് കഴിഞ്ഞ് ഐ സി യൂണിറ്റിലേക്ക് മാറ്റും. 12 മണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുന്ന സമയം വരെ നിർണായകമാണ്. അത് കഴിഞ്ഞ് കണ്ടീഷൻ വിലയിരുത്താൻ പറ്റൂ. മോഹൻ എല്ലാരെയും റെസ്റ്റ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കോളൂ.
2: ശരി സാർ. ശോഭെ, മായാജി വരൂ.
4: വരൂ ശോഭെ, ധൈര്യമായിരിക്കുക, ദൈവം നല്ലതേ വരുത്തു. ഹലോ, ഡോക്ടറെ. ഗീത ഡോക്ടർ വിളിച്ചിരുന്നു. എല്ലാം നോർമലാണോ? ഓ താങ്ക് ഗോഡ്. ശരി ശരി. മോനിവിടെയുണ്ട്. മോനെ വിശ്വ,
6: എന്താ അമ്മേ?
4: അച്ഛനാ ഇപ്പൊ വിളിച്ചത്. സരളയ്ക്ക് എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞു, എല്ലാം നോർമലാ. ദൈവാധീനം കൊണ്ടാണെങ്കിലും ശോഭയുടെ മനസ്സിൽ ഇപ്പോ നിന്റെ അച്ഛനാ ദൈവം.
6: അപ്പോ ഉടനെ ഡിസ്ചാർജ് ചെയ്യൂ?
4: അതെ, നേരെ ഇങ്ങ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. എന്നിട്ട് അവളുടെ നാട്ടിലൊന്ന് പോകണം. ബന്ധുക്കളോ വേണ്ടപ്പെട്ടവരോ ആരെങ്കിലുമൊക്കെ കാണുമല്ലോ, കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണം. ശോഭയെ നീ വിവാഹം

0: ഇരിക്കുന്നത് അറിയുമ്പോൾ അവർ സന്തോഷിക്കാതിരിക്കില്ല.
1: അമ്മേ, ശോഭയെ ഞാൻ വിവാഹം കഴിക്കാനോ?
0: പിന്നല്ലാതെ, എന്താ നീ അങ്ങനെ ചോദിച്ചത്?
1: വേണ്ടമ്മേ, അത് നടക്കില്ല, എനിക്കതിന് കഴിയില്ല.
0: നീ എന്താ വിശ്വ ഈ പറയുന്നത്? നീ എന്നോട് പറഞ്ഞിട്ടല്ലേ തർക്കങ്ങൾ ഒരുപാട് നടത്തി നിന്റെ അച്ഛനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചത്.
1: അത് വേണ്ടമ്മേ, ഞാൻ പറയാൻ പോകുന്ന കാര്യം അമ്മ ഒന്ന് മനസ്സിലാക്കണം.
0: ഇനി എന്ത് മനസ്സിലാക്കാനാ? നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോ ശോഭ സമ്മതിക്കുകയും നീ അവളെ കല്യാണം കഴിക്കുകയും ചെയ്താൽ നിനക്കൊരു നല്ല കുടുംബജീവിതം പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഈ ജന്മം.
1: അമ്മേ, എനിക്കൊരു കുടുംബജീവിതം വേണം. പക്ഷേ
0: ഉടനെ എനിക്കൊരു വിവാഹം വേണ്ട, അതല്ലേ നീ പറയാൻ പോകുന്നത്?
1: അല്ലമ്മേ.
0: മനസ്സിലായി. ഇപ്പോഴും നിന്റെ നിഴൽ പോലെ പിന്തുടരുന്ന ആ മനു ഇവിടെ വന്നപ്പോ നിങ്ങൾ തമ്മിലുള്ള ഗൂഢാലോചനയും രഹസ്യ ചർച്ചകളും കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ കുരുത്തക്കേട് കാണിക്കാനുള്ള വഴി ആലോചിക്കുകയാണെന്ന്.
1: അങ്ങനെയൊന്നുമില്ല അമ്മേ. ഞാനൊരു കുടുംബജീവിതം നയിക്കുന്നത് കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അമ്മ എനിക്ക് പറയാനുള്ള ഒരു പ്രധാന കാര്യം കൂടി കേൾക്കണം.
0: എന്താ നിനക്ക് പറയാനുള്ളത്? ഇതുവരെ എനിക്കറിയാത്തൊരു പ്രധാന കാര്യം.
1: അമ്മ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു രഹസ്യം. അത് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ശുഭമായി പരിഹരിക്കാൻ അമ്മയ്ക്ക് മാത്രമേ കഴിയൂ.
0: നീ കാര്യം പറ. ഞാൻ അറിയട്ടെ എന്താണെന്ന്.
1: പറയാം.
2: സരളേ, സരളേ.
3: എന്താ ചേച്ചി?
2: ഡോക്ടർ പറഞ്ഞത് മറന്നുപോയോ? പകൽ സമയം എപ്പോഴും ഇങ്ങനെ ഉറങ്ങാൻ പാടില്ലെന്ന്. കഴിയുന്നത്ര ഉണർന്നിരിക്കുകയും കുഞ്ഞിന് പാല് കൊടുക്കുകയോ ഒക്കെ ചെയ്യണം.
3: ശരി ചേച്ചി.
2: സരളയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ?
3: ഇപ്പൊ ഒന്നും വേണ്ട. ശോഭ എവിടെ?
2: ശോഭയും മോഹൻ സാറും മധുരം വിതരണം ചെയ്ത് തീർന്നില്ല. അപ്പുറത്തെ ബ്ലോക്കിലും വാർഡുകളിലും ഒക്കെ ചോക്ലേറ്റ് കൊടുക്കാൻ പോയിരിക്കുക. സരളയുടെ രണ്ടാം ജന്മം നമ്മൾ ആഘോഷിക്കുന്നതിനേക്കാൾ ഈ സൈക്കോ ആശുപത്രിയിലെ സർവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുക. ഈ ആശുപത്രിയില് ആദ്യമായി ചരിത്ര നേട്ടം സമ്മാനിച്ച ഒരു അത്ഭുത പ്രസവമാണല്ലോ നടന്നത്.
3: എല്ലാം ഈശ്വരാധീനം. പാവം എന്റെ ശോഭ, എനിക്ക് വേണ്ടി അവൾ ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ ചേച്ചി?
2: ഒരുപാട് കഷ്ടപ്പെടുകയും കരയുകയും ഒക്കെ ചെയ്തു. പക്ഷേ സർലയുടെ തെളിച്ചമുള്ള ഈ സാധാരണ മുഖവും സ്വർണക്കട്ട പോലെ തിളങ്ങുന്ന ഈ കുഞ്ഞുവാവയുടെ മുഖവും കണ്ടപ്പോ ശോഭയ്ക്ക് സ്വർഗം കിട്ടിയ സന്തോഷമാ.
4: വേനൽ മഴ ഈ നാടകത്തിന്റെ അടുത്ത ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15. രചന കല്ലയം കൃഷ്ണദാസ്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശോഭ, സിനി സുരിൽ, പപ്പു, ഷിബു ആശ്രാമം, ഡോക്ടർ വർമ്മ, ഡൊമിനിക് ജെ കാട്ടൂർ, ഡോക്ടർ മോഹൻ, കെ സുനിൽകുമാർ, മായമ്മ, സിന്ധു വിജയൻ, ലക്ഷ്മി, ലീന ആനന്ദം, വിശ്വൻ, ആർ ജി മഹേഷ്, സരള, സുനിത വിജയകുമാർ. അവതരണം ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം.

0: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
1: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: കണ്ടീഷൻ അപ്ലൈ.
4: ആകാശവാണി, സമയം ഇപ്പോൾ 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ഉമംഗ് CET സ്പോൺസേർഡ് പരിപാടി.

0: ലഭ്യമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
2: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
3: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.

പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ഇന്നാദ്യം ബിച്ചു തിരുമല രചിച്ച് എം കെ അർജുനൻ സംഗീതം നൽകി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം അവനോ അതോ അവളോ.

പി സുശീലയും മോഹനും ചേർന്ന് പാടിയൊരു ഗാനം ഇവിടെ തുടങ്ങുന്നു എന്ന ചിത്രത്തിനു വേണ്ടി പൂജൽ ഖാദറാണ് രചന നിർവഹിച്ചിരിക്കുന്നത്. ജോൺസന്റെ സംഗീതം.

ഗാനോപഹാരത്തിൽ ഈ ഗാനം ചൈന ടൗൺ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയതാണ്. ഗാനരചന സന്തോഷ് വർമ്മ, ജാസി ഗിഫ്റ്റിന്റെ സംഗീതം.

ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം വിജയേശുദാസും മൃദുല വാര്യറും പാടിയതാണ്. റഫീഖ് അഹമ്മദിന്റെ രചന, ശ്രീനാഥ് ശിവശങ്കറിന്റെ സംഗീതം. ഈ ഗാനം ഒരു കുട്ടനാടൻ ബ്ലോഗ് എന്ന ചിത്രത്തിനു വേണ്ടി.

മോഹൻ സിത്താരയുടെ സംഗീതത്തിൽ ചിത്രയും ജി വേണുഗോപാലും പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ആലിലക്കുരുവികൾ എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം രചിച്ചത് എസ് എൽ പുരം ആനന്ദ്. ഗാനോപഹാരത്തിൽ ഇനി നമുക്ക് ഇളയരാജയുടെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. പനിനീർപ്പൂക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ് ഗാനരചന നിർവഹിച്ചിട്ടുള്ളത്.

പ്രേക്ഷകരെ അടുത്ത ഗാനത്തിന് മുമ്പ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ചലച്ചിത്ര നടൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം ഇപ്പോൾ നടക്കുകയാണ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും നിങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. നമ്പർ പറയാം: 9495964321, 9496593 1. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495964321, 9496593 1. അതിഥി ചലച്ചിത്ര നടൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ. കൃഷ്ണൻ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന പരിപാടിയുടെ ശബ്ദലേഖനം ഇപ്പോൾ സ്റ്റുഡിയോയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മേൽപ്പറഞ്ഞ ഫോൺ നമ്പറിൽ വിളിച്ച് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോപഹാരത്തിൽ ഇനി പാൽക്കടൽ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി രചിച്ച ഒരു ഗാനം കേൾക്കാം. ഏറ്റവും ഉമറിന്റെ സംഗീതത്തിൽ വാണി ജയറാമും മാധുരിയും സംഘവുമാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്.

ഒന്നാനം കുന്നിൽ ഊരടി കുന്നിൽ. ഈ ചിത്രത്തിനു വേണ്ടി ചുനക്കര രാമൻകുട്ടി രചിച്ച് രഘുകുമാർ സംഗീതം നൽകി. എം ജി ശ്രീകുമാറും സിബല്ല സദാനന്ദനും പാടിയ ഗാനമാണിപ്പോൾ കേട്ടത്. ഗാനോപഹാരത്തിൽ ഇനി നമുക്ക് ഗുൽമോഹർ എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി രചിച്ച ഒരു ഗാനം കേൾക്കാം. ജോൺസന്റെ ഈണത്തിൽ കെ എസ് ചിത്രയാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്.

0: രാത്രി 9:30 നാടകം ഒരു മഴക്കാലം കൂടി.
1: വേണുമാഷ് ഇന്ന് ഒന്നും പറയാതെ പോയെന്ന് കേട്ടപ്പോ എനിക്കെന്തോ,
2: അയ്യോ ടീച്ചറെ, മാഷ് സ്ത്രീകളോടൊന്നും അധികം സംസാരിക്കാറില്ല, ഒരു പ്രത്യേക പ്രകൃതമാണ് ടീച്ചർ, അതൊന്നും കാര്യമാക്കണ്ട.
0: മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 9:30.
3: ഗാനോപഹാരത്തിൽ അടുത്ത ഗാനം കെ ജെ ജോയിയുടെ സംഗീതത്തിൽ വാണി ജയറാമും ജയചന്ദ്രനും പാടിയതാണ്. ഇതാ ഒരു തീരം എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫലി കേച്ചേരിയാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 4, ശകവർഷം 1948 ശ്രാവണം 29, 2026 ആഗസ്റ്റ് മാസം 20 വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 30 സെക്കൻഡ്. എഫ് എം ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. പതിവ് പോലെ ചോദ്യോത്തരവേളയോടെ തന്നെ ആവട്ടെ ഇന്നും പരിപാടിയുടെ തുടക്കം. ഇന്നലെ ചോദിച്ച ചോദ്യവും ഉത്തരവും ആദ്യം പറയാം. മത്സ്യങ്ങളില്ലാത്ത ഒരു കടലുണ്ട്, ഏതാണ് ആ കടൽ? ഈ ചോദ്യത്തിന് ഉത്തരം ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും ഉത്തരം പറയാം. ചാവുകടൽ അഥവാ റെഡ് സീ. ഉപ്പിൻ്റെ അളവ് വളരെ കൂടുതലുള്ളതുകൊണ്ടാണ് ജലജീവികൾക്ക് ഈ വെള്ളത്തിൽ ജീവിക്കാൻ കഴിയാത്തത്. ഇനി ഇന്നത്തെ ചോദ്യം പറയട്ടെ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏത്? ചോദ്യം ആവർത്തിക്കാം. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 5:40 അറിയിപ്പുകൾക്ക് മുൻപായി പറയാം.

0: ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ആക്ടർ ജിബിൻ ഗോപിനാഥാണ്. കൂടെ ഞാൻ വി എസ് സ്മിത. ഓണം ചാറ്റ് ഷോയിൽ അതിഥിയായി എത്തിയതിൽ വളരെയധികം സന്തോഷം ജിബിൻ.
1: ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിനെ ഒരു നന്ദി അറിയിക്കുകയാണ്.
0: ഡി എസ് സിറിയിലെ അഭിനയത്തിന് ശേഷം ഇപ്പോൾ തുടക്കം വന്ന സിനിമയിൽ അതിഗംഭീരമായിട്ടുള്ളൊരു വേഷം അഭിനയിച്ച് നമ്മളെ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ്. തുടക്കം എന്ന സിനിമ വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ സന്തോഷത്തിലാണെന്നറിയാം. അപ്പൊ തുടക്കത്തിലേക്ക് നമുക്ക് വരാം. അതിനു മുന്നേ ജിബിൻ ഒരു 10-45 സിനിമകൾ ചെയ്തതിന് ശേഷമാണ് ഡി എസ് സിറിയിലേക്ക് വരുന്നത്. ഡി എസ് സിറി ആയിരുന്നു ജിബിന്റെ കരിയറിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു?
1: എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. നമുക്ക് അറിയാം, നമ്മുടെ 2024-23 ഈ രാഹുൽ സദാശിവ് എന്ന് പറയുന്ന ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ പടങ്ങളിൽ എന്തെങ്കിലും ഒരു ചെറിയ വേഷമെങ്കിലും ചെയ്യണം വലിയ കൊതിയുണ്ടായിരുന്നു. നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ മകനുണ്ട് ദിൻനാഥ്. അപ്പോൾ ആള് എൻ്റെ ടീച്ചറിൻ്റെ മരുമകനാണ്. അപ്പോൾ ആ ഒരു പരിചയം ഉള്ളത് കൊണ്ട്, രാഹുലിൻ്റെ അടുത്ത് സുഹൃത്താണ് എന്ന് അറിയാവുന്നുള്ളത് കൊണ്ട് ഞാൻ ഒരിക്കൽ കണ്ടപ്പോൾ പറഞ്ഞടാ, ഒരു രാഹുൽ സദാശിവൻ്റെ ഏതെങ്കിലും ഒരു പടത്തിലൊരു ജൂനിയർ ആക്ടറായിട്ടാണെങ്കിൽ പോലും, ഒരു പാസിംഗ് ഷോട്ട് ആണെങ്കിൽ പോലും ഉണ്ടെങ്കിൽ വിളിക്കണം. എനിക്കത് ഭയങ്കര ആഗ്രഹമാണ്, പുള്ളിയുടെ ഒരു പടം ചെയ്യണം എന്നുള്ളത്. ഒരു സീൻ മതി എനിക്ക്, അല്ലെങ്കിൽ ഒരു സീൻ പോലും വേണ്ട, പാസിംഗിലാണെങ്കിൽ ഞാനൊന്ന് എനിക്ക് പുള്ളിയുടെ ഫ്രെയിമിലൂടെ കയറി പോകണം എന്നൊരു ആഗ്രഹം പറഞ്ഞിരുന്നു. ഞാൻ പാരലി ഞാൻ രാഹുൽ സദാശിവനെ പലതവണ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പുള്ളി ആ സമയത്തൊക്കെ നമുക്ക് നോക്കാം വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് യാദൃശ്ചികമായിട്ട് ഇതിൻ്റെ കാസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് അപ്പോൾ പ്രണവാണ് ലീഡ് എന്നുള്ള രീതിയിലൊക്കെ ന്യൂസ് വെളിയിൽ വന്നു. ആ സമയത്താണ് വേറൊരു മലയാളത്തിലെ വലിയൊരു നല്ലൊരു നടൻ ആ ക്യാരക്ടറിലേക്ക് ആയതുമായിരുന്നു. ആ സമയത്താണ് എൻ്റെ ഒരു ഇതുപോലൊരു ഇൻ്റർവ്യൂവിൻ്റെ റീല് ഓൺലൈനിൽ കണ്ടിട്ട്, ഇൻസ്റ്റയിൽ കണ്ടിട്ട് പെട്ടെന്ന് ഇവൻ ദിൻനാഥ് രാഹുലിനെ ഒരു അതിൻ്റെ ലിങ്ക് അയച്ചിട്ട് വരും, നമുക്ക് പുള്ളി ഒന്ന് വെറുതെ നോക്കിയാലോ എന്ന് വെറുതെ ചോദിച്ചു. അപ്പോൾ അപ്പം തന്നെ പുള്ളി ആ സംഭവം ഇതിയാൾ കൊള്ളാലോ എന്നുള്ള രീതിയിൽ പുള്ളി

0: റിപ്ലൈ വന്നു. പിന്നെ രാഹുലിനെ മീറ്റ് ചെയ്ത് എന്നെ വിളിപ്പിച്ചു, ഞാൻ പോയി കണ്ടു. അപ്പോഴും കൺഫർമേഷൻ ഒന്നും തന്നില്ല. അപ്പോൾ ആ നേരത്തെ എന്നോട് പറഞ്ഞു, രണ്ടാമത്തെ മീറ്റിംഗ് രണ്ട് തവണ കണ്ടു. രണ്ടാമത്തെ തവണ കണ്ടപ്പോൾ എന്നെ കുറച്ചു കുറച്ചധികമായിട്ട് താടി വളർത്താമോ, പിന്നെ 3 മാസത്തേക്ക് വേറെ സിനിമകളൊക്കെ ഒന്നും വന്നു കഴിഞ്ഞാൽ ഒന്ന് ജോയിൻ ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം എന്നോട് പറഞ്ഞു, ശരിക്ക് ഉറപ്പൊന്നുമില്ല നിങ്ങൾക്ക് അടുത്ത പടത്തിൽ തരാൻ പറ്റുന്നൊരു ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഫെബ്രുവരി 2025 ഫെബ്രുവരി 5-ാം തീയതി രാത്രി 11:40 ആയപ്പോൾ എനിക്ക് ടൈം വരെ ഓർമ്മയുണ്ട്, മറക്കാൻ പറ്റില്ല. അറിയില്ലല്ലോ, പുള്ളി രാത്രി എന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ ചെന്നൈയിലാണ്, ജിവിനെ താടിയുണ്ടോ വളർന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞതുകൊണ്ട് ഓക്കെ ഓക്കെ, അപ്പോൾ അത് വെട്ടിക്കളയണ്ടെന്ന് പറയാനായിരുന്നു. കാര്യം ഇത്രയും ദിവസമായിട്ട് വേറെ അപ്ഡേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നാളെ രാവിലെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പം തന്നെ വിളിച്ചത്. ഉറങ്ങിയായിരുന്നു, സോറി എന്നൊക്കെ പറഞ്ഞു. അവർ എന്ത് സോറി, എന്തായാലും ജിബിൻ പടത്തിൽ ഇന്നായേക്കുവാണ്, പ്രൊഡക്ഷൻ സമ്മതിച്ചു, ജിബിൻ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പൊളിക്കാം, ഇനി മാക്സിമം താടി വളർന്ന് വളരട്ടെ. ഇങ്ങനെയാണ് ഞാൻ ഈ പടത്തിലേക്ക് ഇന്നായത്. എല്ലാം സ്ട്രെയിറ്റ് വഴിയേ ഉള്ളൂ, വേറെ മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നു.
1: ആകെ ഒരു 4-5 ആർട്ടിസ്റ്റുകളെ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിയ ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിരുന്നു അല്ലേ? അതിൽ എല്ലാവർക്കും പെർഫോം ചെയ്യാനുണ്ടായിരുന്നു. അതായത് ചെയ്ത്
0: അരുണാണെങ്കിൽ പോലും
1: അരുൺ രണ്ട് സീനിലൊന്നും പക്ഷെ തോന്നില്ല സിനിമയിൽ
0: ചെയ്യും. ഒരു ടാലന്റ് ആണ് ഉള്ള സംഭവം, അത് അത്രയും രജിസ്റ്റർ ആവത്തക്ക രീതിയിലായിരിക്കും പുള്ളി ഡയറക്റ്റ് ചെയ്യുന്നത്. എങ്ങനെ അത് സിനിമ എന്താണെന്ന് പുള്ളിക്ക് കൃത്യമായിട്ട് മനസ്സിലുണ്ട്. ആ സാധനം നമ്മൾ കൊടുത്താൽ മാത്രം മതി പുള്ളി പറഞ്ഞുതരും.
1: പോറ്റിയെന്ന ആ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ജിബിൻ എന്തൊക്കെ, പോറ്റി മാത്രമല്ല കേട്ടോ, ഒരു ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ജിബിൻ എന്താ സാധാരണ ചെയ്യുന്നത്?
0: ഒന്നും ചെയ്യാറില്ല എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ പരിപാടി, അതാണ് ഒന്ന് ഞാൻ വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. താടി വളർത്താനോ മീശ വളർത്താനോ അല്ലെങ്കിൽ മുടി വളർത്താനോ, മുടി വളരാൻ മാത്രമില്ല, മുടി അത്രയും കുറവാണ് എനിക്ക്. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ അത് ചെയ്യും എന്നുള്ളതല്ലാതെ വേറെ ഒരു പ്രിപ്പറേഷനും ഇല്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡയറക്ടർ ഡിമാൻഡ് ചെയ്യുകയാണ് ഇന്ന സംഭവം, ഇപ്പോൾ കളർ ചെയ്യുകയാണ് ഇത് ബേസ്, അപ്പോൾ കുറച്ച് ഇതിൻ്റെ ബേസിക് സാധനം മനസ്സിലാക്കിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പോയി പഠിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, സപ്പോസ് ഇപ്പോൾ അങ്ങനെ വന്നിട്ടില്ല, എന്നോട് ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് അങ്ങനെ ചെയ്യും. പക്ഷേ ഇതുവരെയും ഒരു പടത്തിന് വേണ്ടിയിട്ട് ഞാനങ്ങനെ ഒന്നും പ്രിപ്പയർ ചെയ്ത് പോയിട്ടില്ല. മാക്സിമം ഞാൻ ഫ്രീ ആയിട്ടേ ചെല്ലുള്ളൂ. നമ്മളെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ അവർ, അല്ല ഞാനൊരു സാധനം പഠിച്ചു വെച്ച് അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് കരുതി എൻ്റെ ഒരു ഐഡിയയിൽ ചെല്ലുമ്പോൾ ഡയറക്ടർക്ക് അതല്ല വിഷൻ എങ്കിൽ പാളും. അപ്പം അതുണ്ടാവാതിരിക്കാനായിട്ട് ഞാൻ എപ്പോഴും ഞാൻ ഫ്രീ മൈൻഡിലേ ചെല്ലുള്ളൂ.
1: പക്ഷേ ആക്ടിങ് ക്ലാസ്സസ് ഒക്കെ ഇപ്പോൾ ഒരുപാട് നടക്കുന്നുണ്ടല്ലോ, അപ്പം അത് അങ്ങനെ ജിബിന് വേണമെന്ന് തോന്നിയിട്ടില്ല അല്ലേ?
0: ഇല്ല, ഞാൻ ഇതുവരേക്ക് അങ്ങനെ പോയിട്ടില്ല. അത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് കേട്ടോ, നമുക്ക് എപ്പോഴും ഒരു ബേസിക് സംഭവങ്ങൾ പഠിച്ചു വെക്കുക. അപ്പം ഒരു ആക്ടിങ് ക്ലാസ് എന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെ നമ്മൾ നാളെ ഓസ്കാർ വാങ്ങിക്കത്തക്ക രീതിയിലൊരു ആക്ടറാക്കി മാറ്റും എന്നുള്ളതല്ല. അവിടെ നമുക്കൊരു ബേസിക്കായിട്ട് എന്ത് ഒരു സിനിമയുടെ നമ്മുടെ ഫ്രെയിമിലേക്ക് എത്തിയാൽ അല്ലെങ്കിൽ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യരുത് എന്നുള്ളതാണ് ആദ്യം അവിടെ പറഞ്ഞു തരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ അതുപോലെ നമുക്ക് എന്തെങ്കിലും ഈ ടിപ്സ് ഉണ്ടാവുമല്ലോ ചെറിയ ചെറിയ, ഇപ്പോൾ എന്ത് കാര്യം ഇപ്പോൾ ഒരു നമ്മൾ വീട്ടിൽ കഞ്ഞിയും കറിയൊക്കെ വെക്കുമെങ്കിലും നമ്മൾ വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും അതേ സാധനം തന്നെ അവിടുത്തെ രീതിയിൽ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം ചില ടിപ്പ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാം എന്നും പറഞ്ഞ് ചില ടിപ്പുകൾ നമുക്ക് പറഞ്ഞിട്ടില്ലേ, അത് മാത്രമാണ് ഈ ഇത്. പക്ഷേ അത് ഭയങ്കര നല്ല കാര്യമാണ് കേട്ടോ, അത് ഈ പുതുതായിട്ട് ചെയ്തു വരുന്ന ആൾക്കാർക്ക് ഭയങ്കര കോൺഫിഡൻസ് കിടക്കും. ഞാൻ ഇതിന് പോയതാണല്ലോ, അവർ കുറേ കാര്യം പറഞ്ഞില്ലേ, ഇതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവും, അപ്പോഴാണ് നമുക്ക് പോയതിൻ്റെ ഉപയോഗം മനസ്സിലാവും. ഞാൻ ഇതുവരേക്കും പോയിട്ടില്ല, സോ നമ്മൾ ഈ ചാൻസ് ചോദിച്ചു തുടങ്ങിയ കാലഘട്ടം മുതൽ ഇങ്ങനെ ആയതുകൊണ്ടും ഇപ്പോഴ് ഇതിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്യാൻ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
1: ഇതൊരു പാട്ടുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പരിപാടിയാ, അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാം.
0: ഈ അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി, ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്.

0: ജിബിന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്തോ ആണ് അഭിനയമോഹൻ തുടങ്ങിയത് ഞാൻ എവിടെയോ കേട്ടു. എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണോ?
1: അല്ല, എട്ട് വയസ്സുള്ളപ്പോൾ.
0: എട്ട് വയസ്സ്,
1: അവിടെയാണ് ഓഡിഷൻ. എട്ടാമത്തെ വയസ്സിലാണ് തുടങ്ങുന്നത്, മൂന്നാം ക്ലാസ്സിൽ വെച്ചിട്ട്. മൂന്നാം ക്ലാസ്സിൽ
0: വെച്ചിട്ട് അതെങ്ങനെയാണ്? അങ്ങനെ ഒരു
1: ഇല്ല, നമ്മള് ടി വിയും അന്ന് ഈ പറഞ്ഞ ദൂരദർശൻ മാത്രമേ ഉള്ളൂ. സോ നമ്മളെല്ലാ ആഴ്ചയും വീട്ടിലെ ടി വിയൊന്നും ഇല്ല. അപ്പൊ നമ്മളൊരു സുകുമാരൻ മാമന്റെ വീട്ടിലാണ് പോകുന്നത്. നമ്മള് വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ അമ്മക്ക് പോവും. അപ്പൊ രാത്രി അച്ഛനൊരു ഷോപ്പാ, ഒരു കടയാണുള്ളത്. അപ്പൊ അച്ഛനെന്നും വരാൻ ലേറ്റ് ആകും. അപ്പൊ നമ്മള് ശനി ഞായറൊക്കെ ഈ രാമായണം മഹാഭാരതം

അപ്പം പിന്നെ സിനിമയുണ്ട്. ശനിയാഴ്ച പണ്ട് ശനിയാഴ്ചയായിരുന്നു, പിന്നെ ഞായറാഴ്ചയിലോട്ട് മാറി. പിന്നെ അതുപോലെ കുറേ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് എന്താ ചില ജെയിൻ റോബർട്ട് അങ്ങനെ റോബോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സീരീസ് പരിപാടികളൊക്കെ അന്നുണ്ട്. ഈ അത് ഞായറാഴ്ചകളിൽ 4 മണി മുതൽ 5 മണി വരെ അതും

0: അദ്ദേഹത്തിൽ അച്ഛൻ കൊണ്ടുപോകുന്ന. പിന്നെ മാസത്തിലൊരു ദിവസം അച്ഛൻ ട്രിവാൻഡ്രം സിറ്റിയിലേക്ക്, വീട്ടിൽ നിന്ന് ഒരു 25 കിലോമീറ്റർ ഉണ്ട് സിറ്റിയിലേക്ക്, അന്ന് ഞാൻ താമസിച്ചിരുന്നു മീൻസ് കോലിയക്കോടെന്ന്. ഈ മാസത്തിലൊരു ദിവസം അച്ഛനോടൊപ്പമുള്ള ഒരു യാത്ര കെ എസ് ആർ ടി സി ബസ്സിൽ രാവിലെ കയറി പോകുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രമോ അങ്ങനെ ആറ്റുകാൽ ക്ഷേത്രം അങ്ങനെ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നു. അത് കഴിഞ്ഞ് 11:30-ക്കുള്ളൊരു ഷോ. ട്രിവാൻഡ്രത്തെ പഴയകാലം എല്ലാ തിയേറ്ററിലും അങ്ങനെ പോകാൻ പറ്റിയിട്ടുണ്ട്. കുറേ നല്ല സിനിമകൾ ആ പ്രായത്തിൽ, ചെറിയ പ്രായത്തിൽ കണ്ട് കണ്ട് കണ്ട്. അപ്പോൾ ഒരു കൊതിയാണ് ഇത് കാണുമ്പോഴത്തേക്ക്, ഇതെന്താ സംഭവം എന്നുള്ളൊരു ആദ്യമൊരു കൗതുകം. പിന്നെ ഇത് നമുക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ വായിച്ചും അന്നും പത്രത്തിലും മറ്റേ ഈ വെള്ളി നക്ഷത്രം ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്, ബാർബർ ഷോപ്പിലെ വെള്ളി നക്ഷത്രം, ഇതൊക്കെ എന്നെ ഭയങ്കര എന്താ ഭയങ്കരമായിട്ട് എന്നെ മോഹിപ്പിച്ചിട്ടുള്ളതാണ്. അതിൽ കാണുന്ന വാർത്തകൾ, സിനിമ, അത് നമ്മൾ ഒരു എൻസൈക്ലോപീഡിയ പോലെയായിരുന്നു. അന്നും ചെറിയ പ്രായത്തിലും ഈ വെള്ളി നക്ഷത്രവും ചിത്രഭൂമിയും നാനയും ഇതൊക്കെ വായിച്ച് വായിച്ച് അപ്ഡേഷൻസ് ഉണ്ട്, അതിന്നും ഉണ്ട്. ഈ കാര്യങ്ങൾ അറിയാനുള്ളൊരു താല്പര്യം സിനിമയെപ്പറ്റി. വേറൊന്നും വായിക്കണ്ട. എനിക്ക് ആ സമയത്ത് വായിക്കുന്ന മെയിൻ സാധനം പത്രമല്ലെങ്കിൽ പിന്നെ വായിക്കുന്ന ഈ സിനിമാ മാസികകളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് കണ്ട് കേട്ട് കേട്ട് കേട്ടാണ് നമ്മൾ കാര്യങ്ങൾ. അന്നൊക്കെ ഞാൻ കുറേ ഫോട്ടോസൊക്കെ അയച്ചിട്ടുണ്ട് ഡയറക്ടേഴ്സിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ അഡ്രസ്സ് വരും പണ്ട് ഇവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള, അപ്പം അതിലൊക്കെ ഫോട്ടോസ് അയച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേ കുറേ കുറേ ഇങ്ങനെ പോയി. പിന്നെ കോളേജ് തലം തൊട്ടാണ് ഞാൻ ഈ ചാൻസ് ചോദിച്ചിറങ്ങുന്നത്. എം ജി കോളേജിലേക്ക്, ലാലട്ടം പഠിച്ച കോളേജാണ് നമ്മളും പഠിച്ചത്.
1: അതെ
0: അതെ. അല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോകളും മെയിൻ സിനിമകളെല്ലാം ഞങ്ങൾ പോയി കാണുമായിരുന്നു, കട്ട് ചെയ്ത് പോവും. പിന്നെ അങ്ങനെ പോകുമ്പോഴാണ് ഈ ജൂനിയർ ആക്ടേഴ്സിന് ഇഷ്ടം പോലെ വേണം അന്ന് ട്രിവാൻഡ്രത്ത് ഷൂട്ട് എടുക്കുമ്പോൾ. അല്ല, അപ്പോൾ കോളേജിൽ വരും ഇതിൻ്റെ ഏജൻറ്റുമാർ. അപ്പം എനിക്ക് നമ്മൾ പരീക്ഷ എഴുതിയില്ലെങ്കിലും ഇതിൻ്റെ കൂടെ അങ്ങ് പോകും. നമുക്കങ്ങനെ കാശിനോ കാര്യത്തിന് വേണ്ടി നല്ല ഫുഡ് കിട്ടും, പിന്നെ സിനിമാക്കാരുടെ അടുത്ത് നിൽക്കാം. അങ്ങനെ ഞാൻ ഒത്തിരി പോയിട്ടുണ്ട്. ഏകദേശം 50 സിനിമകളിൽ ഞാൻ ജൂനിയർ ആക്ടറായിട്ട് പോയിട്ടുള്ള ആളാണ്. അപ്പോൾ അതും ഒരു എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഇതിനകത്തേക്ക് മീൻസ് സിനിമ എന്നുള്ളൊരു മാജിക്കിലേക്ക് നമ്മൾ ചെന്ന് കയറുന്നത് ജൂനിയർ ആക്ടറായിട്ട് തുടങ്ങി തന്നെയാണ്.
1: പിന്നെ എങ്ങനെയായിരുന്നു, പോലീസ് ആയിരുന്നു?
0: 17 വർഷത്തോളം
1: സർവീസിലുണ്ടായിരുന്നു. അപ്പൊ ഈ പോലീസിലുണ്ടായിരുന്നു അല്ല, പോലീസിലുണ്ട്. അപ്പൊ ഈ സിനിമ എന്നുള്ള മോഹം മാറ്റി വെച്ചിട്ട് എങ്ങനെയായിരുന്നു പോലീസിലേക്കുള്ള?
0: മാറ്റി വെച്ചിട്ടില്ല, ഒരിക്കലും ഇല്ല. ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, വായിക്കും, പണ്ട് തൊട്ടേ വായിക്കുന്നതുകൊണ്ട് ജനറൽ ആയിട്ടുള്ള കുറച്ച് അവയർനെസ് ഉണ്ട്. അപ്പൊ അന്ന് ഡിഗ്രി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എഴുതിയ ഒരു 8 പരീക്ഷകളിൽ ഞാൻ നല്ല റാങ്കിൽ വന്നു. അന്ന് ശമ്പളം കൂടുതലുണ്ടായിരുന്നത് പോലീസിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പോലീസിലേക്ക് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
1: എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരു ഗവൺമെൻറ് ജോലി
0: ഭയങ്കര അവർ സാധിച്ചെടുക്കുകയും ചെയ്യാറുണ്ട്. കാര്യം അത്രയും ഓഫീസുകളുള്ളൊരു ഏരിയയാണ്, ഭരണസിരാ കേന്ദ്രമാണ് ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. അപ്പം ജോലി സാധ്യത കൂടുതലുള്ള സ്ഥലമാണ്.
1: ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു.
0: ഡിഗ്രിക്ക് മുമ്പേ തന്നെ മീൻസ് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ രാത്രി ഒരു PSC പഠനമുണ്ട്. ചേട്ടന്മാരുടെ കൂടെ രാത്രി 9:30-10 തുടങ്ങിയ ഒരു 1:30 അവരെ ഇരുന്ന് പഠിക്കുന്ന ഒരു പരിപാടി ഒരു ഒരിടത്ത് കൂടി. ഞങ്ങളുടെ അവിടെ ഒരു സുനിൽ ഡോക്ടർ ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ വീട്ടിൽ തുളസി എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. ചേട്ടൻ സെക്രട്ടറിയിലെ ജോലിക്കാരനായിരുന്നു. പുള്ളി അത് രാജിവെച്ചിട്ട് ഇതുപോലെ ഒരു കരിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. ഇപ്പോൾ അതിന് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 8 ബ്രാഞ്ചുണ്ട്. ജോലി വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് പുള്ളി ആളുകൾക്ക് ജോലി വാങ്ങിക്കാനുള്ള സെൻറ്റർ തുടങ്ങി. അതിലൂടെ പുള്ളി വേറെ ലെവലായി. പുള്ളി സെക്രട്ടറിസിൻ്റെ ആയിട്ട് കയറിയതാണ്. അപ്പോൾ അങ്ങനെ ആ കൂട്ടത്തിൽ ഈ സെൻറ്ററൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഈ രാത്രി ഉള്ള ഇരിപ്പും അങ്ങനെ കുറേ പുസ്തകങ്ങൾ വായിച്ച് വായിച്ച് വായിച്ച് അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ ഏകദേശം ഡിഗ്രി കഴിഞ്ഞൊരു 2 കൊല്ലത്തിനകത്ത് തന്നെ ജോലിയിലും കയറി. 22 വയസ്സായപ്പം ജോലി കിട്ടി.
1: 22 വയസ്സിലെ ജോലി
0: ആ ജോലി കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഈ ഒരു ജോലിയിലേക്ക് എത്തുന്നത്. അന്ന് എല്ലാവരും ചോദിച്ചപ്പോൾ പറഞ്ഞു അന്ന് ഇത്തിരി ശമ്പളം കൂടുതലുള്ളത് കൂട്ടത്തിൽ വന്നത്. അന്ന് എനിക്ക് വില്ലേജ് അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു, പിന്നെ VEO ഉണ്ടായിരുന്നു, പിന്നെ ഏതാണ് ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഫോറസ്റ്റ് ഗാർഡ് ഉണ്ടായിരുന്നു, എക്സൈസ് ഉണ്ടായിരുന്നു, പിന്നെയും ഏതാ ലാസ്റ്റ് ഗ്രേഡ് ഉണ്ടായിരുന്നു. ഇതൊക്കെ മീൻസ് അപ്പോഴും വന്ന കണ്ടിന്യൂസ് പരീക്ഷകളെല്ലാം വന്നു. ഒരു നമ്മളൊരു മൂഡായി നിൽക്കുക, ഏത് എഴുതിയാലും കിട്ടും എന്നുള്ള ലെവലിൽ നിന്ന് ഇപ്പോൾ എഴുതിയ എല്ലാ പരീക്ഷയിലും വന്നു, നല്ല റാങ്കിൽ വന്നു. അപ്പോൾ അതിൽ നോക്കുമ്പോൾ ബേസിക് ഒരു അല്പം ഒരു 50 രൂപയുടെ കണ്ട് വ്യത്യാസം കൊണ്ടുണ്ടായിരുന്നുള്ളൂ. നേരെ 50 നേരെ കയറി അതി പിടിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ പോലീസിലൊന്നു. പക്ഷേ അതൊരിക്കലും എൻ്റെ തെറ്റായ തീരുമാനമായിരുന്നില്ല, ഏറ്റവും നല്ല തീരുമാനമായിരുന്നു പോലീസിലേക്ക് വന്നത്. പോലീസ് തന്നെയാണ് പിന്നെയുള്ള എൻ്റെ യാത്രയിൽ പലപ്പോഴും സിനിമ യാത്രയിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് എൻ്റെ ജോലിയാണ്. കാര്യം ഞാൻ കമ്മീഷണർ ഓഫീസിലായിരുന്നു എൻ്റെ ഞാൻ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ആ കമ്മീഷണർ ഓഫീസിലാണ് ഈ സിനിമയുടെ പെർമിഷൻ വേണമെങ്കിൽ എല്ലാ സിനിമാക്കാർക്കും വന്ന് എത്തേണ്ട സ്ഥലം അതാണ്.
1: അപ്പോൾ ഈ പോകുന്ന വഴിക്കെല്ലാം അവസരങ്ങൾ ഇങ്ങനെ
0: അത് വരാം. കാര്യം നമ്മുടെ ആഗ്രഹം അത്രയും സത്യസന്ധമാണ്. ഞാനൊരു ഒരു കാര്യം ഞാൻ അത്രയും ഞാനല്ല ലോകത്ത് ആരായാലും അത്രയും കാര്യമായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഈ വലിയ തത്വം ഒക്കെ ആണെങ്കിൽ പോലും അതൊരു പ്രപഞ്ച സത്യമാണ്. നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആഗ്രഹം സത്യമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊരു കുറേ സപ്പോർട്ട് കിട്ടും. ബാക്കി നമ്മുടെ ഇതുപോലെ ഇരിക്കും. നമ്മൾ പിന്നെ അതിന് കൊടുക്കുന്ന ഒരു ഹാർഡ് വർക്ക് ഇവർക്കും

0: ഇരിക്കണം കിട്ടുന്ന അവസരങ്ങളെന്ന് പറയുന്നത്. നമ്മൾ ഈ മുട്ടുകൊണ്ട് തുറക്കപ്പെടും എന്നുള്ളതാണ്. ഞാനിങ്ങനെ അന്നും ഇന്നും എന്നും മുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ചിലയിടത്തൊക്കെ തുറക്കാറുണ്ട്. തുറന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കൊരു റൂട്ടിൽ കയറി പോകാറുണ്ട്. ഇപ്പം ഇങ്ങോട്ടും നമുക്ക് മുട്ടുകൾ വരുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം, സിനിമയുടെ ഏറ്റവും വലിയൊരു.
1: അതൊരു വലിയ സന്തോഷമാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പാട്ട് കൂടെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വന്നാലോ. ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകൂടെ പറയൂ.
0: എന്തേ ഇന്നും വന്നില്ല, ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഗ്രാമഫോണിലെ

0: തുടക്കത്തിലേക്ക് വരുമ്പോൾ ജിബിൻ ഒരു പോലീസ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. ജിബിൻ നമ്മൾ പല പോലീസ് ക്യാരക്ടേഴ്സും കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു വല്ലാത്ത പോലീസ് ക്യാരക്ടറായി പോയിട്ടോ,
1: കണ്ടാൽ ആൾക്ക് വെറുപ്പ് തോന്നുന്നൊരു. ഞാൻ പല പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഭയങ്കര വ്യത്യസ്തനായിട്ടുള്ളൊരു പോലീസുകാരനാണ്. നീ വീണ്ടും പോലീസ് ആടെ എന്ന് ചോദിച്ച പലരും എടാ ഇത് വേറെ ലെവല് പരിപാടിയായി പോയി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയായി അത്. ജൂഡ് സാർ വിളിക്കുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞു എനിക്ക് നിങ്ങൾക്ക് പോലീസ് വേഷം തരാൻ താല്പര്യമില്ല, പക്ഷേ ഈ പോലീസ് വേഷം വേറെ സംഭവമാണ്, നിങ്ങൾ ചെയ്താൽ നല്ലതായിരിക്കും. എന്നിൽ ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട് എന്ന് കണ്ടുപിടിച്ചൊരു മനുഷ്യനാണ് ജൂഡ് സാർ എന്ന് പറയുന്നത്. 2018 2018 ഞങ്ങൾ ഒരുമിച്ച് സാറിൻ്റെ പടത്തിൽ നല്ലൊരു ക്യാരക്ടർ ആയിട്ടുണ്ട്. പടത്തിൻ്റെ ഇൻട്രോ സീൻ കടലിലെ സീനൊക്കെ ചെയ്തേക്കുന്ന ഞാനല്ലേ. ഒരു കുറേ ഉണ്ട് പടങ്ങൾ, കുറേ നല്ല വേഷങ്ങൾ ചെയ്ത് വാഴ ചെയ്തിരുന്നു, കിഷ്കിന്ധകാന്ഡം ചെയ്തിരുന്നു, അതൊക്കെ ഭയങ്കരമായിട്ട് എന്താ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളാണ്, അല്ലെ വേഷങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പിന്നെ മിന്നൽ വെള്ളി ചെയ്തു, ഗ്രേറ്റ് ഫാദർ ചെയ്തു, കണ്ണൂർ സ്ക്വാഡ് ചെയ്തു, ഇങ്ങനെ കുറേ പടങ്ങൾ. ഇപ്പോൾ എബോവ് 70 ആയി, 70 പുറത്ത് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ.
0: അപ്പോൾ തുടക്കത്തിലേക്ക് ഈ ക്യാരക്ടർ പറഞ്ഞ്, അതായത് ഇങ്ങനൊരു ക്യാരക്ടർ ആണെന്ന് പറഞ്ഞപ്പം അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു?
1: ഒന്നുമില്ല.
0: ഈ പോലീസ്
1: വന്ന് നിന്ന് തന്നാൽ മതി, ബാക്കി ഞാൻ ചെയ്യിച്ചോളാന്നാണ് ജൂഡ് സാർ പറഞ്ഞത്.
0: എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു,
1: അതങ്ങനെ തന്നെയാണ് പറയുന്നത്. അത് അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട് പുള്ളിക്ക്, അങ്ങനെ അധികം പറഞ്ഞു കൊടുക്കണ്ട പുള്ളി. കാര്യം പുള്ളി തന്നെ സാർ തന്നെ നേരത്തെ 2018 അഭിനയിപ്പിച്ചിട്ടുള്ളതാണ്, അദ്ദേഹത്തിന് അറിയാം.
0: ഇത് സ്ക്രിപ്റ്റ് ആദ്യം കിട്ടുമോ?
1: ഞാൻ തുടക്കത്തിൽ സത്യം പറയാം, എനിക്ക് സിനിമ സത്യത്തിൽ ഞാൻ സിനിമ കണ്ടപ്പോഴാണ് ഈ കഥ മനസ്സിലായത്. എനിക്ക് എൻ്റെ ഡേറ്റ്സിൽ വന്ന് എനിക്ക് ചെയ്യാനുള്ള ദിവസങ്ങളിൽ എന്നോട് ഇതാണ് സംഭവം, ഇതിനു മുമ്പ് നടന്ന സംഭവം ഇതാണ്, അതിന് ശേഷം നടക്കുന്ന ഇതാണ് എന്ന് മാത്രം പറഞ്ഞിട്ടാണ് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നൊരു ടോൺ ഉണ്ടാവില്ല, ആ ടോൺ അല്ലെങ്കിൽ അതൊരു എത്ര അത് വലുതാക്കണം, ആ ക്യാരക്ടർ ആ സ്വഭാവം, ആ ക്യാരക്ടറിൻ്റെ സ്വഭാവം എങ്ങനെ വലുതാക്കണം എന്നുള്ളത് പുള്ളിയാണല്ലോ തീരുമാനിക്കുന്നത്. അപ്പം മീൻസ് അത് അദ്ദേഹത്തിന് അറിയാമല്ലോ അത്. അപ്പം അതിൽ കറക്റ്റ് പിടിക്കുമ്പോഴത്തേക്ക് ഇതാണ് സാധനം എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ, അത് കണ്ട് അത് കേട്ടിട്ട് അങ്ങ് പോവാണ് ചെയ്യുന്നത്. സിനിമ ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ചെയ്ത പല ദിവസങ്ങളിൽ ചെയ്തെല്ലാം കൂടെ ഇങ്ങനെ ചേർത്തിരിക്കുന്നത്.

0: കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. നോക്കുമ്പോൾ ത്രൂ ഔട്ട് ഉണ്ട് പടത്തിലെ. ഇപ്പം വിസ്മയായാലും ജോക്കൂട്ടനായാലും ആശിഷ്
1: ആരുടെ മകൻ? ഓക്കെ.
0: അവരൊക്കെ ഇങ്ങനെ അവരുടെ ഒരു പടമായിട്ട് പോകുമ്പോൾ പോലും നമ്മുടെ ഒരു ലെവലിലൊരു സാധനം ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അത് ആൾക്കാർക്ക് ഒരു കുറച്ച് എന്താണ് നല്ല കുറച്ച് മൊമെന്റ്സ് കൊടുക്കുന്ന ഒരു ക്യാരക്ടർ. നല്ല രസമായിട്ട് ഞാനും മനോജ് കെ ജി ചേട്ടനും ജാഫർ ഡിക്കി ചേട്ടൻ പിന്നെ ജിലു ജിലു ഇബ്രാഹിം അപ്പോൾ ഇങ്ങനെ ഞങ്ങളൊരു സൈഡിൽ കൂടെ ഞങ്ങളുടെ ഒരു റൂട്ട് പോകുന്നുണ്ട്.
1: അതിൽ ഞാൻ ഫിലിം കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും അധികം ക്യാച്ച് ചെയ്ത ഒരു ലാസ്റ്റ് സീനിൽ ജിബിൻ്റെ ഒരു നോട്ടം അതിലുണ്ട്. ജിബിനിലെ ഒരു പെർഫോമർ
0: അത് വേറെ ഒന്നും ചെയ്യല്ല, അവിടെ ഒരു നോക്കിയേ പറ്റുള്ളൂ, ആ ഒരു നോട്ടം കിട്ടണം പുള്ളിക്ക്. അങ്ങനെ എൻ്റെ ഒരു അതൊരു എനിക്ക് തോന്നുന്നു നാലഞ്ച് ടേക്ക് പോയി, അഞ്ചാമത്തെ ടേക്ക് പറഞ്ഞു ആ മതി ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് അതെങ്ങനെയായിരുന്നു. അതെ അതെ അതെ അതെ,
1: അതൊരു ഭാഗ്യമാണ് ആ സമയത്ത് അങ്ങനെ ഒരു
0: അത് കിട്ടാൻ. അതെ അതെ അതെ, അത് ഒരാള് മനസ്സിൽ വിചാരിക്കുന്ന മാത്രമാണ്, വേറെ ആൾ അത് കാണിച്ചു തരാൻ പോലും പറ്റില്ല, അത് അല്ലെങ്കിൽ ഇത് ഇതുപോലെ എന്ന് പറയാൻ പറ്റില്ല. അപ്പം അദ്ദേഹം ഒരു സാധനം മനസ്സിൽ കണ്ടു വച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മളിങ്ങനെ ക്ലോസ് വെച്ചാൽ തരുന്നത് ഇത് ഇങ്ങനെ അവിടെ നോക്കിയിട്ട് ആ ഒരു റിയാക്ഷൻ ഇടണം എന്ന് പറയുമ്പോൾ ആ ഇടാം എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു നാലഞ്ച് ടേക്ക് പോയി. അത് എനിക്ക് തോന്നുന്നു അതൊന്ന് അധികം ടേക്ക് പോയി വന്നതായിരുന്നു. കാര്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു സാധനം ഉണ്ടല്ലോ, അത് കിട്ടുന്നത് വരെ നമ്മൾ ചെയ്യണം, അതാണല്ലോ.
1: ജിബിനൊപ്പം നിൽക്കുന്നത് മനോജ് കെ ജയനും ജാഫർ എടുക്കിയും പോലുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. അതിൽ ജിബിനൊരു ഇത്തിരി താഴ്ന്നു നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് എടുത്തറിയും അല്ലേ. കമ്പാരിറ്റീവ്ലി പുതിയ ഒരാളാണ്, പുതിയതായിരിക്കില്ല,
0: അല്ലല്ലാണ് അങ്ങനെ തന്നെ പറയണം.
1: ഒപ്പം മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അത്ര ഈസി അല്ല ഒരു പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക്. പക്ഷേ ജിബിൻ വളരെ നന്നായി ചെയ്തു എന്ന് മാത്രമല്ല പല മുൻനിര ഫിലിം റിവ്യൂവേഴ്സും ജിബിൻ്റെ അഭിനയത്തെക്കുറിച്ച് എടുത്ത് പറയുന്നുണ്ടല്ലേ.
0: ഭയങ്കര സായികുമാർ ഏട്ടനും ജാഫർ കേക്കയും അല്ലെങ്കിൽ ഇവരോട് എല്ലാവരുടെയും ഞാൻ എൻ്റെ സത്യം പറഞ്ഞാൽ ഇവരുടെയൊക്കെ ഇടയിൽ ഞാനൊരു എന്താ ഒരു ഭയങ്കര ഡൗട്ടാണ്, എനിക്ക് ഭയങ്കര ഡൗട്ടാണ്. ഞാൻ ചേട്ടാ അതെങ്ങനെയാണ് ചേട്ടാ, ഞാൻ ഈ പടത്തിലെ രസമല്ല വേറെ പടങ്ങളിലേക്ക് ഇവരുടെ ഇത് നോക്കിയിട്ട് ഞാനിങ്ങനെ പറയുക ചോദിക്കും. അപ്പം ഇവരെല്ലാം പറഞ്ഞു തരുമെന്നേ നമുക്ക്, ചേട്ടാ അതെങ്ങനെയാട്ടാ ചെയ്തത്, ഞാൻ എനിക്ക് കാണുമ്പോൾ ഭയങ്കര ഒരിതാന്ന് പറയുമ്പോഴത്തേക്ക് ഏടാ അതിങ്ങനെ എങ്ങനെയാണ്. എന്നിട്ട് ഈ സീനിൽ തന്നെ സായികുമാർ ഏട്ടനും ജാഫർക്കൊക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. സായികുമാറിൻ്റെ സീനിൽ തന്നെ ചോദിക്കും, ചേട്ടാ ഇതിന് വേറെ എന്തെങ്കിലും, എടാ അത് ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ എങ്ങനെ പിടിച്ചു നോക്കിയാൽ വേറെ രസം കിട്ടും, രസമാവും, ഇത് നല്ല രസമായിട്ടുണ്ട്, ഇങ്ങനെ കൂടെ നോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം ചേട്ടാ എന്ന് പറയും. ജാഫർക്ക് ഇത് ലാസ്റ്റ് ഷൂട്ട് കഴിഞ്ഞപ്പോൾ എന്നെ പറഞ്ഞു, നിങ്ങൾ നല്ലൊരു നടനാട്ടോ, നിങ്ങൾ നല്ലൊരു ആക്ടറാണ്, നിങ്ങൾക്ക് ഭയങ്കര ഫ്യൂച്ചറുണ്ട് ഇവിടെ, നിങ്ങൾ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അതെന്നൊക്കെ പറഞ്ഞു തന്നു. അതെന്താണെന്നുള്ള പറഞ്ഞു തന്നു. അതുപോലെ മനോജേട്ടൻ ഞാൻ ചോദിച്ചു ഈ ഡയലോഗൊക്കെ പഠിക്കുന്നതിനെ പറ്റിയ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എല്ലാം പറഞ്ഞു തന്നു. ഇങ്ങനെ ഇവരൊക്കെ ഭയങ്കര കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ, അവർ അവരോളം എക്സ്പീരിയൻസ് അല്ലാത്തവരൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തൊരു നമുക്കൊരു ഒരു കൈത്താങ്ങായിട്ട് തന്നെ ഒരു കൂടെ ഉണ്ടാവും. നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും രണ്ട് മൂന്നോ തവണയൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ലടാ നീ ചെയ്യ് ഇങ്ങനെ കൊണ്ട് ടോക്ക് അത് രസമായിരിക്കും, അങ്ങനെയൊക്കെ ചെയ്ത സീൻസൊക്കെ ഉണ്ട്. എല്ലാവരും ഭയങ്കര ഒരു കോഓപ്പറേഷനാണ്, ഭയങ്കരമായിട്ട് എല്ലാവരും കൂടെ.
1: ഈ ഇതിൻ്റെ ഒരു സിനിമയുടെ ഒരു മീറ്റർ പിടിക്കുക എന്ന് പറഞ്ഞു, അത് ആ അത് ശരിക്കും എങ്ങനെയാണ് അതിൻ്റെ ഒരു കറക്റ്റ് കൂടിപ്പോവോ കുറഞ്ഞു പോവോ എന്നുള്ളതാണല്ലോ എനിക്ക് എനിക്കെങ്ങനെ ഫീൽ ചെയ്തിരിക്കുന്നത്, കൂടിപ്പോവോ കുറഞ്ഞു പോവോ എന്നാൽ ഇപ്പം പറഞ്ഞപ്പോഴേ പറഞ്ഞു, അതായത് ഒരു നാച്ചുറലായിട്ടുള്ള ഒരു സ്റ്റൈൽ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ കൂടുതൽ അതിൽ കൂടുതൽ വരിക കുറേ വരിക
0: അതിലെങ്ങനെയാണ് നമുക്ക് തരുന്ന ക്യാരക്ടർ ഇതാണെന്ന് പറഞ്ഞേക്കും. നമ്മളൊരു സാധനം ചെയ്യും, നമുക്ക് പറയുന്നു ചെയ്യുന്നു, നമ്മളത് വർക്കാണെങ്കിൽ പിന്നെ ആ ലെവലിൽ പിടിച്ചു പോയതാ ക്യാരക്ടറിന്, അതിൻ്റെ സന്തോഷവും എല്ലാം പിന്നെ അതിൽ തന്നെ നമുക്ക് എന്താ ഒരു കണക്ട് ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ അതല്ല ഡയറക്ടറാണ്, അതല്ല ഇത് ഇങ്ങനെ ഒരു സാധനം പിടിച്ചാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളത് പിടിച്ചാൽ മതി, പിന്നെ അത് ആ ഒരു മീറ്ററാണ് പിന്നെ ആ ക്യാരക്ടറിന് മൊത്തം. അപ്പം ആ ക്യാരക്ടറിന് ആ മീറ്ററിൽ പോകുമ്പോഴത്തേക്ക് ഒരു ദേഷ്യം വരുമ്പം നമ്മൾ കാണുന്ന ആ ക്യാരക്ടറിന് അത്രേ ദേഷ്യം ഉണ്ടാവാവും, അത് നമുക്ക് കിട്ടും അപ്പോഴത്തേക്കും. അവിടെ മാത്രം ഹൈ ആയി പോവുക അതൊന്നുമില്ല, നമ്മളൊരാളിലേക്ക് കയറി കഴിഞ്ഞു, നമ്മളിലേക്ക് ഒരാളല്ലെങ്കിൽ വന്നു കഴിഞ്ഞു, അയാൾക്കൊരു സങ്കടം വരുമ്പോൾ അയാൾ ഇങ്ങനെ സങ്കടപ്പെടും, അയാൾക്ക് സന്തോഷം വരുമ്പോൾ അയാൾ ഇങ്ങനെ സന്തോഷിക്കൂ, അയാളുടെ കയ്യിൽ നിന്ന് പോകുമ്പോഴത്തേക്കും ആ ലെവലിലേക്ക് കയ്യിൽ നിന്ന് പോവുള്ളൂ, അത് നമുക്ക് കിട്ടും കുറച്ച്, അത് കുറച്ച് എക്സ്പീരിയൻസ് ആകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത് നല്ലൊരു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. ഒരു ഒരു ഡയറക്ടറുടെ ആക്ടർ ആവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് ഞാൻ എന്തൊക്കെ ചെയ്താലും ഒരു ഡയറക്ടർ പറയുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പോകുന്നു ചോദിച്ചിട്ട് അത് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഫുള്ളി ഉദ്ദേശിക്കുന്ന സാധനം കിട്ടിയല്ലോ, നമുക്ക് കൊടുക്കാൻ പറ്റില്ല, അവിടെ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആവും. അല്ല ഞാനൊരു സാധനം ചെയ്തിട്ട് സാർ ഇതിങ്ങനെ ചെയ്താൽ പോരെ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഇത് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഞാൻ അതും ഒരു പുതിയ സാധനം ആയിരിക്കാം ഇല്ല എന്നല്ല പറഞ്ഞത്. പക്ഷേ ഒരു ഡയറക്ടർ ആദ്യം പറഞ്ഞാണ് നമുക്ക് ഒരു ഡിസ്ക്രിപ്ഷൻ തരുമല്ലോ, നമുക്കൊരു ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു തരുമല്ലോ, അപ്പോൾ ഇങ്ങനെയാണ് ക്യാരക്ടർ, ഇങ്ങനെയാണ് ഇതാണെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് പോയാലും രസമായിരിക്കണം ചെയ്യും എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ അങ്ങ് പിടിച്ച് പിന്നെ ആ ക്യാരക്ടർ കിട്ടും. ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ക്യാരക്ടറുകൾ നമ്മളിലേക്ക് കംപ്ലീറ്റ് ആക്കി. പിന്നെ ആ ക്യാരക്ടർ എന്തൊക്കെ ചെയ്താലും, ആ ക്യാരക്ടർ ഓടിയാൽ, അല്ലെങ്കിൽ ആ ക്യാരക്ടർ മറിഞ്ഞ് വീണാൽ, അല്ലെങ്കിൽ ആ ക്യാരക്ടർ എവിടെയെങ്കിലും എന്താണ് ഒരു ഒരു പാട്ട് പാടിയാൽ, ഇതെല്ലാം ആ ക്യാരക്ടറിൻ്റെ ഇത് ആ ഒരു നേച്ചറായിരിക്കും. അത് വേറൊരാൾ ചെയ്യുമ്പോൾ അത് വേറെ രീതിയിലാവാം, കേട്ടില്ല എന്നല്ല. അപ്പോൾ ആ ക്യാരക്ടർ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ സിനിമ മൊത്തം നമ്മളത് പിടിക്കുക, അത് ഭയങ്കര ഒരു കാര്യമാണ്. ഒരു ക്യാരക്ടർ ത്രൂ ഒരേപോലെ ഏറ്റക്കുറച്ചിലുണ്ടാവാതെ പിടിക്കുക എന്ന് പറയുന്നത് വലിയൊരു
1: കാര്യമാണ്.
0: കൺവിൻസ് ചെയ്യാക്കുള്ളൂ ആൾക്കാരെ. അത് ഡി എസ് സീറിയലും സെയിമാ.
1: ഡി എസ് സീറിയലും
0: ആ ഒരു ക്യാരക്ടർ ഈ പറഞ്ഞ മീറ്റർ മാറിയാൽ പോയി. അതൊക്കെ രാഹുൽദാസും വേറെ ലെവലാട്ടോ. പുള്ളി ഒരു പുള്ളിക്ക് അറിയാം എന്നോട് പറഞ്ഞ് പ്രിപ്പയർ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം തന്നെ. പുള്ളിയുടെ ഉള്ളിൽ ഒരു മസൂരം പറ്റിയുണ്ട്, പുള്ളിക്ക് അത് മതി. ഞാൻ നിന്ന് കൊടുത്തു, നിന്ന് കൊടുക്കും, ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മൾ അങ്ങ് ചെയ്യും, അറിയാണ്ട് ചെയ്തു.
1: പക്ഷെ അതിലേക്ക് നമുക്ക് നമ്മൾ ആദ്യം ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമ്മളത് കൺസീവ് ചെയ്യുന്നത് വേറെ തരത്തിലായിരിക്കും ചിലപ്പോൾ അല്ലേ. ജിബിനെ കിട്ടിയ ഒരു ഗുണം എന്ന് വെച്ചാൽ രാഹുലിനെ പോലെ അല്ലെങ്കിൽ ജൂഡ് ആൻ്റണിയെ പോലെയുള്ള ആൾക്കാരാണ്. പക്ഷേ അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരിൽ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഈ പറയുന്ന നമ്മൾ കൺസീവ് ചെയ്ത് വെച്ചതല്ലാത്ത ഒരു സാധനം വരുമ്പോൾ അങ്ങനെയല്ല ചെയ്യേണ്ടി വരുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെയല്ല ചെയ്യേണ്ടി വരുന്നത്, ഞാൻ ചെയ്തതല്ലേ ശരിയെന്ന് തോന്നൽ വരില്ലേ.
0: അല്ല, അത് അങ്ങനെയുള്ള ആൾക്കാർ നമ്മളെ കൊണ്ട് ആദ്യമേ അത് ചെയ്യിക്കില്ല. പുള്ളി പറയും, അപ്പൊ നമുക്ക് മനസ്സിലാവും, ഒരു ക്യാരക്ടർ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിങ്ങനെയാണ് നമ്മളൊരു സാധനം അസ്യൂം ചെയ്ത് വെക്കുകയാണ്. പക്ഷേ അവിടെ നിന്നുകൊണ്ട് അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും ഒരു കോണ്ടാക്റ്റിൽ വരുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെയായിട്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ പിടിച്ചാൽ നല്ലതായിരിക്കും. ഇപ്പം ഓപ്ഷൻസ് ഇപ്പോൾ ഉണ്ടെന്നേ, പുതിയ സിനിമാക്കാർ അല്ലെങ്കിൽ ഇപ്പം സിനിമയിൽ നിൽക്കുന്ന 90% ആൾക്കാർക്കും എന്താണ് ഒരു ഒരു ക്യാരക്ടറിനെ അവരുദ്ദേശിക്കുന്ന രീതിയിലല്ല വേറെ രീതിയിലാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവർ അതിലേക്ക് മാറ്റും. ഇയാൾ തന്നെ വേണം നിർബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ അവർ മാറ്റാറുണ്ട്, ആ ലെവലിലേക്ക് അവരുടെ തോട്ട് മാറ്റും. ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ്സാണ്. ഒരു ഡയറക്ടറും ഒരു ആക്ടറും തമ്മിലുള്ളൊരു ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ്സ് തന്നെയാണ് അഭിനയം എന്ന് പറയുന്നത്. എത്ര വേണം, ഇത്ര മതിയോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഇത് കുറയ്ക്കണോ കൂട്ടണോ എന്നുള്ള ആ പരസ്പര ബഹുമാനത്തോടെയുള്ള ഒരു ഒരു ഒരു പ്രോസസ്സാണ് അഭിനയം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് പുതിയ ആളായാലും പഴയ ആളായാലും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ കുറച്ചുകൂടി കാർക്കശ്യം ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് പണ്ട്, ഇത് തന്നെ വേണം എന്ന് നിബന്ധന ഒക്കെ പണ്ട് ഞാൻ സംസാരം കേട്ടിട്ടുണ്ട് പലരും പറയുന്നത്.
1: പക്ഷെ അവരെല്ലാവരും ആക്ട് ചെയ്യിപ്പിക്കാൻ അറിയാവുന്ന
0: ആൾക്കാരാണ്, അതുകൊണ്ടാണ് പലരും അതിൽ പലരും ഇപ്പം ലെജൻസ് ആയിട്ട് നമ്മുടെ ഇവിടെ നിൽക്കണതും. അങ്ങനെയുള്ള ഡിറക്ടേഴ്സിന്റെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള ആക്ടേഴ്സൊക്കെ ഭയങ്കര അവർക്കൊക്കെ വേറെ ലെവലിൽ പെർഫോം ചെയ്യാനും പറ്റാറുണ്ട് എന്നുള്ളതാണ്. അതൊരു വലിയ കാര്യമാണ്.
1: ഒരു നല്ല ഡയറക്ടർ കിട്ടാന്ന് പറഞ്ഞാണ് ഒരു പെർഫോമർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ.
0: അത് വലിയൊരു കാര്യമാണ്. നല്ലൊരു എഴുത്തുകാരനും
1: എഴുത്തുകാരനും
0: ഡയറക്ടറും റൈറ്ററും പ്രൊഡ്യൂസറും ഉണ്ടെങ്കിലേ സിനിമയേ ഉള്ളൂ, അത് കഴിഞ്ഞ് ആക്ടർ വരുള്ളൂ. പിന്നെ ഈ പറഞ്ഞ മൂന്ന് പേരുടെയും ഒരു ഒരു എന്താ കൃത്യമായിട്ടുള്ളൊരു ഔട്ട്പുട്ട് കൊടുക്കേണ്ട ആളാണ് നമ്മൾ ആക്ടർ എന്ന് പറയുന്നത്. ആ ആക്ടറിനെ കൂടെ കൃത്യമായിട്ട് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലത്. അത് കറക്റ്റ് ആയിട്ട് തന്നെ ഒരു സാധനം നമുക്കൊരു എന്താ ഒരു റിസൾട്ട് കിട്ടും.
1: ജിബിനിപ്പോൾ ചില ആളുകളൊക്കെ ഇപ്പോൾ സലീം കുമാർ പോലുള്ള ആൾക്കാരൊക്കെ ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു അഭിനയിക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് കുറച്ചിടും. അപ്പം അങ്ങനെ ഒരു സാധനം ചെയ്യാറുണ്ടോ? കയ്യിൽ നിന്ന്
0: നമ്മൾ ചോദിക്കും ഒരു ചെറിയ സാധനം കൂടെ ഇട്ടോട്ടെ എന്ന് ചോദിക്കും. ഞാനിപ്പോൾ കളങ്കാവലിലൊക്കെ അങ്ങനെ ഒരു സാധനം ഇട്ടിട്ടുണ്ട്, കളങ്കാവൽ ചെയ്തിരുന്നു. ഇനി നമ്മൾ ഓരോ സ്ഥലത്തിൽ നമ്മൾ ചിലതൊക്കെ ടേക്കിലായിരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്.
1: നമുക്ക് അതിനുള്ള ഒരു ഒരു ഫ്രീഡം ഉണ്ടാവണം അല്ലേ.
0: അത് തന്നെ, നമുക്കത് മനസ്സിലാവും. നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ ചിലവ് തന്നെ പിടിയിട്ടും, നമുക്ക് ഏതാച്ചം വരെ കളിക്കാൻ പറ്റും, പുള്ളി എങ്ങനെയൊക്കെ നമ്മളോട് ബിഹേവ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ആദ്യമേ കിട്ടും. അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് ചിലപ്പോൾ ടേക്കിൽ ചിലപ്പോൾ നമ്മൾ പുതിയൊരു സാധനം കിട്ടും. ആ നമ്മൾ പർപ്പസ്ഫുള്ളി അല്ലല്ലോ ഇതൊന്ന് ചെയ്യുന്നത്, ഒരു ഐഡിയ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിപ്പം നമ്മൾ ചെയ്യാൻ പ്ലേ ചെയ്താണ് റിഹേഴ്സൽ ചെയ്യുന്നു. ചിലപ്പോൾ റിഹേഴ്സലുള്ള സാധനം പോലും ആയിരിക്കില്ല, ചിലപ്പോൾ അതിന് മുകളിൽ നിൽക്കുന്ന ഒരു സാധനമായിരിക്കും ചിലപ്പോൾ നമ്മൾ ടേക്കിൽ കൊടുക്കുന്നത്. അത് ആ മൊമെൻറ്റ് വന്നു വന്നു, അതൊരു ഭാഗ്യമാണ്. ഒരു ആക്ടറിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ ഈ പറഞ്ഞ പോലെ മൊമെൻസിൽ ചില എക്സ്ട്രാ മൊമെൻറ്റ്സ് ഉണ്ടായി കിട്ടുക എന്നുള്ളത്. അത് ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. പിന്നെ അവർക്കതൊരു ശീലമാണ്, നമുക്ക് അത് സംഭവിക്കുക എന്നുള്ളത് അവരുടെയൊക്കെ സംഭവങ്ങൾ അത് മാത്രമാണ്. ചിലപ്പോൾ നമുക്കൊക്കെ മമ്മൂട്ടി സാറൊക്കെ അവരുടെയൊക്കെ ലൈഫിൽ ഈ നമുക്ക് ചെറിയ മൊമെൻറ്റ്സ് എന്ന് തോന്നുന്നതാണ് അവരുടെ സ്ഥിരമായിട്ടുള്ള മൊമെൻറ്റ്സ്. അതുകൊണ്ട് അവർക്കതൊരു പുത്തരിയല്ല.
1: പക്ഷേ ഓരോ എക്സ്ട്രാ മൊമെന്റ്സ് ഇടുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഒരു സന്തോഷം ഭയങ്കര.
0: അവരൊക്കെ ഞങ്ങൾക്ക് ഞെട്ടിപ്പോയിട്ടുണ്ട്. കൊലപാതകം മറ്റേ കാറിൽ വെച്ച് മണി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ പുള്ളി ഒരു സ്ഥലത്ത് വിളിച്ചുകൊണ്ട് പോയിട്ട് കൊല്ലുന്ന ഒരു സ്ഥലമാണ് സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ സിഗരറ്റ് ചവച്ച് വലിച്ചെറിയുന്ന തുപ്പിക്കളയുന്നൊരു സീൻ നമ്മള് സാറ് റിഹേഴ്സല് ചെയ്തപ്പോൾ അത് ചെയ്തില്ല, അതിന്റെ ടേക്കില് മാത്രമാണ് പറഞ്ഞത് ഇത് പോകുന്നത് വരെ പോട്ടെ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഇങ്ങനെ

0: എന്നിട്ട് ആ പുള്ളി ഇങ്ങനെ കഴുത്ത് ആ ഗ്ലാസിൻ്റെ ഇടയിൽ വെച്ച് അമർത്തി അയാളെ കൊന്ന് ചെല്ലുമ്പോഴത്തേക്കും പാൻ ചെയ്ത് വരുമ്പോഴത്തേക്കും പുള്ളി വായിലിങ്ങനെ കത്തിക്കാതെ വെച്ചങ്ങനെ സീറ്റ് ഇങ്ങനെ കടിക്കുകയാണ്. കടിച്ച് ചോദിച്ചിട്ട് ലാസ്റ്റിൽ നമ്മുടെ ഒരു തുപ്പലും കൂടെ തുപ്പി അങ്ങ് തെറിപ്പിക്കുകയാണ് ആ സിഗരറ്റിന്. അയാളുടെ സകലമാന വാശിയും വൈരാഗ്യവും എല്ലാം അതിൽ പോവുകയാണ്, അയാളെ കൊന്നതിൻ്റെ ആ ഒരു പാരമ്യത്തിൽ. കയ്യടിയായിരുന്നു അവിടെ, കാര്യം ഇത് പറഞ്ഞിരുന്നില്ല, അത് പോണൊരു പോട്ടെ എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോട്ടെ അതിങ്ങനെ വന്നപ്പോഴത്തേക്കും അവിടെ ഉണ്ടായ ക്ലാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ടിങ്ങനെ രോമൊക്കെ ഇങ്ങനെ എണീറ്റ് വരും, ലിറ്ററലി വരും. അങ്ങനൊരു സംഭവം.
1: ഇപ്പൊ ഇതുവരെ ജീവിൻ ചെയ്തതിലാത്ത ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ അങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ?
0: അങ്ങനെ ഓരോ സിനിമ ഓരോ തരത്തിലല്ലേ ചെയ്യുന്നത്.
1: എന്നാലൊരു സീൻ പറയാനുണ്ടോ?
0: സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആൾക്കാർ എല്ലാവരും ഭയങ്കര നല്ലതായിട്ട് പറഞ്ഞൊരു സീൻ എന്ന് പറയുന്നത് ഡി എസ് സീറയിലെ ആ ഒരു പൂജാമുറിയിലെ സീനുണ്ട്, ഫുഡ് കഴിച്ചിട്ട് ആ ഒരു പുള്ളിക്കുണ്ടാകുന്ന ഒരു ഫീൽ, അത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടൊരു സീനാണ്. പിന്നെ പിന്നെ കളങ്കാവലിൽ മമ്മൂട്ടി സാറും വിനായകൻ ചേട്ടനും ഡ്രൈവ് ഉണ്ട്, അതിൽ കുറേ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു പോകുന്നൊരു സംഭവമുണ്ട്. അപ്പം അത് കുറേ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. വാഴയിലെ സീൻ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 2018 സിനിമയിലെ ആ ഓപ്പണിങ് ഷോട്ട് ഗംഭീരമായിരുന്നു പറഞ്ഞു ഒത്തിരി ആൾക്കാർ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്, കടലിലെ സീൻ. അത് ഇങ്ങനെ ഓരോ സിനിമകളിലും എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ചെറിയ ചെറിയ പരിപാടികളാണെങ്കിൽ പോലും വിളിച്ച് ആൾക്കാർക്ക് വർക്കാകുന്ന ഏതെങ്കിലുമൊക്കെ മൊമെന്റ്സ് ഉണ്ടായി പോകാറുണ്ട്. ഉണ്ടാക്കുന്നതെന്ന് പറയുന്നില്ല, സംഭവിക്കുന്നുണ്ട്. സിനിമയോട് കാണിക്കുന്ന ഒരു എന്താ സ്നേഹം തിരിച്ച് നമുക്ക് തന്നെ.
1: നമുക്കിപ്പോ ഒരു പാട്ട് കൂടി കേട്ടിട്ട് തിരിച്ചു വരാല്ലേ?
0: എനിക്ക് ഇപ്പൊ നമ്മള് തുടക്കത്തിനെ പറ്റിയല്ലേ പറഞ്ഞത്, അതിൽ തന്നെ ചിത്ര ചേച്ചി പാടിയ പാട്ടില്ലേ, അതിപ്പോ എല്ലാവരും പാടി നടക്കുന്ന ഒരു പാട്ടാ, ഒരു താരാട്ടുപോലെയാ.
1: അപ്പൊ തുടക്കത്തില് ജീവൻ ഇഷ്ടപ്പെട്ട ആ സോങ് നമുക്കിപ്പോ കേൾക്കാം.

0: ജിബൻ ഒരു ആക്ടർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പ്രിപ്പറേഷൻസ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ സിനിമകൾ കാണാൻ തോന്നുന്നു അല്ലേ, സിനിമകൾ നന്നായിട്ട് കാണും അല്ലേ, എല്ലാ ഭാഷകളിലും കാണും.
1: നമുക്ക് എല്ലാവർക്കും കാണാനുള്ള സൗകര്യം ഉണ്ടല്ലോ, എല്ലാവരും എല്ലാം ഇപ്പം കൊറിയൻ ആവട്ടെ, ജർമ്മൻ ആവട്ടെ, സ്പാനിഷ് ആവട്ടെ, ഏത് ലോകത്തെ ഏത് ഭാഷയിലുള്ള സിനിമയും കാണാനുള്ള സൗകര്യം ഇപ്പം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ അപ്ഡേറ്റഡ് ആണ്. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്, മലയാള സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മലയാളികൾക്ക് അല്ലെങ്കിൽ മലയാള സിനിമാ പ്രേക്ഷകർക്ക് കാര്യങ്ങളൊക്കെ അറിയാം, അവരെ പറ്റിക്കാമില്ല. നല്ല പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്വീകരിക്കുമെന്നും,
0: രണ്ട് തരത്തിലാണ്. ഒന്ന് മറ്റുള്ള എല്ലാ ലാംഗ്വേജുകളിലൊക്കെ ആളുകൾ ശ്രദ്ധിക്കുന്നു, മലയാള സിനിമയെ വല്ലാതെ ശ്രദ്ധിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ അത് അതിന്റെ ഒരു വാല്യൂ ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് കിട്ടുന്നുണ്ടാവും മറ്റുള്ള
1: സ്ഥലങ്ങളിലൊക്കെ.
0: അപ്പോ കേരളത്തിൽ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും അവർക്ക് എല്ലാ സിനിമകളിലും ഇപ്പൊ നമ്മളിപ്പം എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ഓരോ ആക്ടേഴ്സിനെ വെച്ചിട്ടാണല്ലേ മിക്ക ആൾക്കാരും സിനിമ ചെയ്യുന്നത് അല്ലേ.
1: അത് ഇപ്പൊ മലയാള ഇൻഡസ്ട്രിയിലോട്ടും വരുന്നുണ്ട്, നമ്മളെ ഒത്തിരി ആൾക്കാർ അവിടെ നിന്നും കൂട്ടി കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ ഒരു ഈ പറഞ്ഞ
0: പ്രൊമോഷന്റെ ഭാഗമായിട്ട്
1: തീർച്ചയായിട്ടും. ഇപ്പൊ ഒരു പടം തമിഴിലേക്ക് കൂടെ ഇറക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു മെയിൻ ആക്ടറെ അല്ലെങ്കിൽ ആക്ട്രസിനെ ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്യും, എന്നിട്ട് അതിന് മൊഴി മാറ്റി വിടുമ്പോ അവർക്കായിട്ടുള്ള ഒരു പ്രത്യേക ഓഡിയൻസ് ഉണ്ട്, അവർ തീർച്ചയായിട്ടും സിനിമയെ സ്വീകരിക്കും. നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരത് എടുക്കും.
0: ഇപ്പോൾ ജിബിൻ ഒരു ഫിലിം സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു വലിയ പടം, അതല്ലെങ്കിൽ നല്ല ഡെപ്ത്തുള്ള ഒരു സ്ക്രിപ്റ്റ്, ഇങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഏത് ഫിലിം സെലക്ട് ചെയ്യും?
1: ഒരേ സമയം വന്നു കഴിഞ്ഞാൽ ആദ്യം ആർക്ക് ഡേറ്റ് കൊടുക്കണം പോലെ ഞാൻ ചെടുക്കുള്ളൂ, അല്ലാതെ അതിനകത്ത് ഇന്നത്ര ആർട്ടിസ്റ്റുകളോട് ഞാനും കൂടെ ചെയ്തേക്കാം അങ്ങനെയില്ല, അല്ലെങ്കിൽ ക്യാരക്ടർ ഡെപ്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമില്ല. എനിക്കിപ്പോൾ ആ സമയത്ത് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ആദ്യം ആരാണോ എൻ്റെ അടുത്ത് വരുന്നത്, അതിൽ എനിക്ക് വർക്കാവുന്ന കഥ ഏതാണോ, ഞാനതങ്ങ് ഇതിൽ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കാവുമെന്ന് പെട്ടെന്ന് തോന്നുന്ന സാധനത്തില്ല, അതിലങ്ങനെ ചുഴിഞ്ഞു നോക്കലൊന്നുമില്ല.
0: ഇത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ശരിക്കും ഒരു സെലക്ഷൻ എന്ന് പറയുന്നത്?
1: ഞാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ ഇരിക്കുള്ളൂ, അതെ എൻ്റെ ജീവിതം ഇപ്പൊ സിനിമയാണ്, ഇപ്പൊ സിനിമയിൽ ഞാൻ അങ്ങനെ സെലക്റ്റീവ് ആകാനൊന്നുമില്ല ഞാൻ. പക്ഷെ എന്നാലും നല്ല സെലക്ഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ കൊറേ പോലീസ് വേഷങ്ങൾ ചെയ്തു, അപ്പൊ തുടക്കം ചെയ്തപ്പോഴത്തേക്ക് അത് അതിലെ ക്യാരക്ടർ പോലീസ് ആണെങ്കിൽ പോലും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന വേറൊരു തരം
0: പോലീസാണ്.
1: പോലീസ് ആണെന്ന് തരുന്ന ഞാനത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പോയി, അത് വേറൊരാൾ പെർഫോം ചെയ്യും. അപ്പൊ അത് എന്റെ അടുത്ത് വരുമ്പോഴത്തേക്കും ആ പോലീസാണ് ഓക്കെ ചെയ്യാം. പിന്നെ ജൂഡ് സാറ് വെറുതെ എന്നെ വിളിച്ച് പോലീസ് ആകൂല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. അതിനോട് പറഞ്ഞു ഇങ്ങനെയാണ് പുള്ളി ഇങ്ങനെയൊക്കെയാണ്, അത് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു ഹൈ ആയി, ആടെ കൊള്ളാലോ പരിപാടി ഉള്ളാലോ എന്നുള്ളതായി.
0: ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ?
1: കണ്ടിട്ടുണ്ട്, തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട്. പോലീസിന് മാത്രമല്ല പുറത്തും കണ്ടിട്ടുണ്ട്, ഒന്ന് പറഞ്ഞ് അവിടെ വേറൊരു തരത്തിലെത്തിക്കുന്ന അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ ഞാൻ
0: ജിബിനാണ് ആ സിനിമയിൽ, അല്ലെങ്കിൽ ജിബിന്റെ ഒരു ഡയലോഗോട്.

0: കൂടിയാണ് വിസ്മയുടെ ക്യാരക്ടറിന്റെ ഒരു ലൈഫ് മാറി മറിയുന്നത് അല്ലേ.
1: ആ പടത്തിൽ എനിക്ക് തോന്നുന്നു പടത്തിന്റെ ടേണിംഗ് പോയിന്റ്
0: ഒരു ഡയലോഗിലാണ് അല്ലേ,
1: ഒരു സംഭവത്തിലാണ് പടം.
0: ഫിലിം ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് വളരെ നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ, കാരണം ഇപ്പോഴും അതിൻ്റെ ഒരു ആ ഒരു സാഹചര്യം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് വലിയൊരു ആ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകാത്ത പെമ്പിളേരുണ്ടാവോന്ന് അറിയില്ല. അതാണ് അപ്പൊ അതുകൊണ്ട് അത് ആ തരത്തിൽ കണക്ട് ആവും സിനിമ.
1: തീർച്ചയായിട്ടും ഇന്നിപ്പം ഇതൊക്കെ ഒരു ഒരു പെൺകുട്ടി പഠിച്ചിരിക്കേണ്ട ആവശ്യകത എന്താണ്, ഓരോ സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇതൊക്കെ ഭയങ്കര രസകരമായിട്ട് നമുക്ക് അത് പഠിപ്പിക്കാൻ വേണ്ടി അത് ചെയ്തിട്ടില്ല. അവരൊന്നും വളരെ ഓർഗാനിക്കായിട്ട് അതിനകത്ത് വന്ന് പോകുന്നുണ്ട്. അതൊക്കെ പെട്ടെന്ന് ആളുകൾക്ക് കിട്ടും, കാണുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും. അത് ഇതിലും പറയാൻ പറ്റില്ല എന്നാണ് എൻ്റെ
0: ധാരണ.
1: മനുഷ്യനെ ഇല്ലാതാക്കുന്ന അതിപ്പം ഒരു ഒരു ഒരു വിധത്തിൽ കൈ വിട്ടുപോകുന്ന തരത്തിലേക്ക് സ്വഭാവങ്ങളെ മാറ്റിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് ലഹരിക്കാണ്. പക്ഷെ ഇപ്പം അത് ഭയങ്കര നിയന്ത്രണ വിധേയമായിട്ടുണ്ട്.
0: ഒരു പോലീസിലൊക്കെ ഇരുന്ന ഒരാളെന്നുള്ള
1: തൂഫാനിലൊക്കെ ഓപ്പറേഷൻ തൂഫാനൊക്കെ ഭയങ്കര രീതിയിൽ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിന്റെ രീതിയിൽ നല്ല റിസൾട്ടും വരുന്നുണ്ട്. ഭയങ്കരമായിട്ട് കേരളത്തിലേക്കുള്ള ലഹരിക്കടത്തൊക്കെ അല്ലെങ്കിൽ അതിന്റെ ഒഴുക്കിനൊരു ബ്ലോക്ക് വന്നിട്ടുണ്ട്. അത് വലിയ
0: കാര്യമാണ്.
1: ഒരു ഒരു ജനറേഷനെ ബാധിക്കുന്ന കാര്യമാണ്, മൊത്തം ജനറേഷനെ തകർക്കുന്നതാണ്.
0: അപ്പോൾ ഇപ്പോൾ കുട്ടികൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ സിനിമ സ്വപ്നം കാണാത്ത ഏതെങ്കിലും ഒരു കുട്ടികൾ എല്ലാവരുടെ സ്വപ്നം സിനിമയാണല്ലേ. അപ്പോൾ പുതിയതായിട്ട് വരുന്ന കുട്ടികളോട് ജിബിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതിൽ എന്തായിരിക്കും പറയാൻ പറ്റുക?
1: നമുക്ക് ഈ സിനിമ എന്ന് പറയുന്നതിലേക്കൊരു എവിടെ നിന്നാണ് നമ്മൾ സിനിമക്കാരനാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് നമ്മളെപ്പോൾ സിനിമയെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങുന്നു ആ നിമിഷം മുതൽ നമ്മൾ സിനിമാക്കാരന്. അല്ലാതെ ഇന്നൊരു പോയിന്റ് എത്തിയിട്ട് ഇവിടെ നിന്നാണ് സിനിമയിലേക്കുള്ള എൻട്രി അങ്ങനൊരു സാധനമൊന്നും ഇല്ല. എൻ്റെ
0: ചിന്തയാണ്
1: നമ്മളെപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങുന്നു ആ നിമിഷം മുതൽ നമ്മൾ സിനിമാക്കാർ. നമ്മൾ എന്താ അതിനുവേണ്ടി പ്രയത്നിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് ഏത് വഴിയാലും ഇപ്പോൾ ഒരു മൊബൈലുണ്ടെങ്കിൽ പോലും ഒരു സിനിമയിൽ അവസരം കിട്ടും. ആ മൊബൈലിൽ നമ്മളെടുക്കുന്ന ഒരു വീഡിയോയ്ക്ക് പോലും നമ്മളെ ഒരു സിനിമയിലേക്ക് എത്തിക്കാൻ സാധിക്കും. നമുക്ക് ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ ഫ്രണ്ടിലുണ്ട്. ഇന്ന് മലയാള സിനിമയിൽ സോഷ്യൽ മീഡിയ കൂടെ വന്ന് ഇഷ്ടംപോലെ ആക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ കാലഘട്ടം അതല്ലായിരുന്നു. നമ്മുടെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞാൽ മാക്സിമം ചെയ്യാൻ പറ്റുന്നത് നാടകങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. അതുവഴി ആരെങ്കിലും അടുത്ത് നമുക്ക് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോയോ അല്ലെങ്കിൽ ചാൻസ് ചോദിച്ചു പോയോ ഞാൻ ഇന്നതാണ് എന്ന് പറഞ്ഞ് മാത്രമേ അന്ന് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്നതല്ല, വീട്ടിലിരുന്നും സിനിമാക്കാരനാകാൻ പറ്റും. എനിക്ക് സിനിമയിലൊരു വേഷം ചെയ്യണം എന്ന് നമ്മളിപ്പോൾ ഈ നിമിഷം ഞാനിപ്പോൾ ചിന്തിക്കുന്നു എനിക്കൊരു സിനിമ ചെയ്യാൻ പറ്റില്ല. നമ്മൾ സിനിമക്കാരനായി
0: ജീവന സിനിമയല്ലാതെ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ എന്താണ്?
1: സിനിമ അല്ലാതെ ഒക്കെ അല്ലേ സിനിമ തന്നെയാണ്
0: സിനിമ
1: ഇതെല്ലാം മാത്രമേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടം ആ സിനിമയോടാണ്. എന്നിട്ട് സിനിമ എൻ്റെ കാമുകിയാണ് എന്നൊന്നും പറയുന്നില്ല, പക്ഷേ സിനിമയാണ് അതിനകത്താണ് ലൈഫ് കംപ്ലീറ്റ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. മീൻസ് ലൈക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നതിന് അപ്പുറത്തേക്ക് സിനിമ തന്നെയാണ് എനിക്ക് തോന്നുന്നു. അങ്ങനെ ജീവിക്കാനാണ് എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം സിനിമയ്ക്കകത്ത്.
0: സിനിമയിൽ എന്താണ് ഏറ്റവും കൂടുതൽ കിക്ക് കിട്ടുന്ന ഒരു സാധനം, അഭിനയിക്കുന്ന ആ ഒരു ഏറ്റവും കൂടുതൽ ചെയ്തിട്ട് കിട്ടുന്ന ആ മൊമെൻറ്റ് ചെയ്തപ്പോഴുള്ള സന്തോഷമാണോ, അതോ അവിടെ നിൽക്കുന്നതും അവിടെ സെറ്റും ആംബിയൻസും എല്ലാം അതങ്ങനെയാണോ, എന്താണ്?
1: സിനിമയിൽ എന്ത് ചെയ്താലും കിക്ക് കിട്ടും. വെറുതെ ഒരു പണിയില്ലായിരിക്കുമ്പോഴും നാട്ടിലെവിടെയെങ്കിലും ഷൂട്ട് നടക്കണം എന്ന് ഞാൻ വെറുതെ പോകും. വെറുതെ പോയി അവിടുത്തെ പ്രൊഡക്ഷൻ ഫുഡും കഴിച്ച്, ഇപ്പം അത്യാവശ്യം എല്ലാവർക്കും അറിയാം, എല്ലാ ഈ പ്രൊഡക്ഷനിലുള്ള ചേട്ടന്മാർക്ക് അറിയാം, ഈ സിനിമയിലുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ അറിയാമല്ലോ. ചെന്ന് കഴിഞ്ഞാൽ ഒരു കസേരിട്ട് വരികയും ചെയ്യും, നമുക്ക് ഫുഡ് കഴിക്കാനും പറ്റും. എനിക്ക് അവിടെ നിൽക്കുക എന്നുള്ള മൊമെൻറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. എനിക്ക് എപ്പോഴും സിനിമയുടെ അകത്തേക്ക് ചെന്ന് വലിഞ്ഞു കയറി നിൽക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. നമ്മളില്ലാത്ത പടമാണെങ്കിലും അവിടെ പോവുക, അവിടെ നിൽക്കുക, അവരോടൊക്കെ കാര്യം പറയുക, ഇത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്.
0: തുടക്കം റിലീസായി, ഇനി അടുത്തതെന്ന് അടുത്ത എന്താണ്?
1: ഇപ്പം ഞാൻ പറഞ്ഞില്ലേ വെട്ടിമരസാൻ്റെ പടം കഴിഞ്ഞിട്ടില്ല, അത് ചെയ്യണം, ബാക്കിയുണ്ട്. ഇനി അടുത്ത റീസെൻ്റായിട്ട് ഞാൻ ഷൂട്ടിൽ കയറാൻ പോകുന്നത് മായൻ എന്ന് പറയുന്ന സിനിമയാണ്. അപ്പം മായൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓൾറെഡി ഷൂട്ട് കഴിഞ്ഞു, മീൻസ് ഒരു അഞ്ച് ഒരു ഒരാഴ്ചയോളമുള്ള ഷൂട്ട് റഷ്യയിൽ കഴിഞ്ഞു. ഇനി കേരള പോർഷനാണ് വരുന്നത്. അതിൽ നല്ലൊരു ക്യാരക്ടർ ഞാൻ ചെയ്യുന്നുണ്ട്. അത് സംവിധാനം ചെയ്തിരിക്കുന്നത് നമ്മുടെ കളങ്കാവലിൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ കോർ ടീം തന്നെയാണ്. ജിതിൻ കെ ജോസ് ആണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത്. അത് ജയസൂര്യ ചേട്ടനാണ് മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത്, ലീഡ് ക്യാരക്ടർ ചെയ്യുന്നതാണ്. അതിലും നല്ലൊരു ക്യാരക്ടർ ഞാൻ ചെയ്യുന്നുണ്ട്. പ്രൊഡ്യൂസർ പടത്തിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് നമ്മുടെ ഓർഡിനറി ചാക്കോച്ചൻ്റെ ഓർഡിനറി, പിന്നെ പൃഥ്വിരാജിൻ്റെ അനാർക്കലി ഒക്കെ ചെയ്ത രാജീവ് ഗോവിന്ദൻ ചേട്ടനാണ്. ഈ ഓർഡിനറിയിലെയും അനാർക്കലിയിലെയൊക്കെ പാട്ടെഴുതിയത് അദ്ദേഹമാണെന്ന് പറഞ്ഞ് വിശ്വസിക്കുമോ? ആ പടത്തിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള രാജീവേട്ടനാണ്. അത് ഞാൻ ഈ അടുത്ത് എന്നെ ഞെട്ടിച്ച സംഭവം കേട്ടോ ഇതുപോലെ. ഭയങ്കര എന്നെ ഞെട്ടിച്ചൊരു. അപ്പം പുള്ളി ഗംഭീര, അതിലെ പാട്ടുകൾ എന്ത് ഹിറ്റ് പാട്ടാണ്, മയൻലെയും പാട്ടുകൾ ചേട്ടൻ തന്നെ എഴുതുന്നത്. ഓ, ഭയങ്കര കിടില മനുഷ്യനാണ്. ഒരു പ്രൊഡ്യൂസറായിട്ട് മാത്രമാണ് എല്ലായിടത്തും അറിയപ്പെടുന്നത്. ഈ ഇദ്ദേഹം പ്രൊഡ്യൂസറിന് അപ്പുറത്തേക്ക് ഒരു എന്താ ഒരു ലിറിസിസ്റ്റ് ആയിട്ട് അറിയപ്പെടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. സോഷ്യൽ മീഡിയയിലെ ഭയങ്കര വൈറലായിട്ടുള്ള പാട്ടു വെട്ടിക്കാര, അത് ഇറങ്ങാതെ പോയൊരു സിനിമയിലെ പാട്ടാ, അത് പുള്ളി എഴുതിയതാണെന്നുള്ള ഞാൻ ഇങ്ങനെ ഇന്നലെയാണ് ഞാൻ അറിയുന്നത്. എനിക്ക് തോന്നുന്നു ഇനിയൊരു പാട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അനാർക്കലിയില്ലയോ.
0: പക്ഷേ സിനിമയിൽ എത്തിയിട്ടുള്ള എല്ലാവരും കേട്ടോ ആർട്ടിസ്റ്റുകളായിരിക്കും, അതിപ്പോ പ്രൊഡ്യൂസർ ആയാലും
1: ഡയറക്ടർ
0: ആയാലും സിനിമയിൽ പ്രൊഡക്ഷൻ നിൽക്കുന്ന ഒരു പ്രൊഡക്ഷൻ ബോയ് ആണെങ്കിൽ പോലും അവര് സിനിമയെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്.
1: നമ്മൾ അതിനകത്തേക്ക് ചെന്ന് കഴിഞ്ഞാലേ അത് ഏത് ജോലിയോട്ടും സിനിമയ്ക്ക് എത്തിക്കുന്ന അവർക്ക് തിരിച്ചറിഞ്ഞു പോകാൻ പറ്റില്ല.
0: അതെ,
1: ഇതല്ല നമുക്കൊരു പെർ ഡേ 50,000 രൂപ തരുന്ന ജോലി തരാന്ന് പറഞ്ഞു കഴിഞ്ഞാലും സിനിമയുടെ അകത്ത് ജോലി നിൽക്കുന്ന ഒരാളിന് വേണ്ട, എനിക്ക് അത്രയും വേണ്ട, ഞാനിവിടെ നിൽക്കുവാ. അതൊരു മാജിക്കൽ പ്ലേസാണ് എൻ്റെ പൊന്നെ. അതങ്ങനെയാണ് സിനിമ, അവിടെ അതിനകത്ത് ചെന്നിട്ട് ഈ പറഞ്ഞാൽ ഒരു ചുരുളി പോലെയാണ്, അതിനകത്ത് കിടന്നേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ, അതിനകത്ത് കറങ്ങണം. അതാണ് സംഭവം സിനിമ. എനിക്ക് തോന്നുന്നു പിന്നെ സ്മിതയും ഈ പറഞ്ഞ പോലെ കുറെ സിനിമകളൊക്കെ ചെയ്തിട്ടുള്ളൂ, തോന്നിയിട്ടില്ലേ സിനിമകൾ കൂടുതൽ ചെയ്യണമെന്ന്? എന്തെങ്കിലും ഒരു ആഗ്രഹത്തിനപ്പുറത്തേക്ക് അല്ലേ നമ്മളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൊത്തി വലിക്കുന്നൊരു അല്ലേ?
0: ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്, പക്ഷെ വന്നതിന് ശേഷം അതിൽ നിന്ന് പുറത്തു പോകാൻ തോന്നുന്നു.
1: അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളതിനകത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ നമ്മള് പലരും താല്പര്യമില്ലാതെയൊക്കെ നിർബന്ധത്തിന്റെ പുറത്തൊക്കെ സിനിമയ്ക്ക് അകത്തേക്ക് വന്നിട്ട് പിന്നെ അയ്യോ ഇനി ഇതിപ്പോഴാണ് അടുത്ത പരിപാടി കിട്ടുന്ന രീതിയിലായിരിക്കും പിന്നെ നമ്മളിരിക്കുന്നത്. അത് സിനിമയുടെ ഒരു പവറാണ്, ഒരു മാജിക് പവറാണ്.
0: അപ്പോൾ അനാർക്കലി എന്ന ഫിലിമിന് വേണ്ടിയിട്ട് ആ ഫിലിമിന്റെ പ്രൊഡ്യൂസർ കൂടിയായ രാജീവ് ഗോവിന്ദൻ ലിറിക്സ് എഴുതിയിട്ടുള്ള കുറെ സോങ്സിൽ ഒരു സോങ് നമുക്കിപ്പോൾ കേൾക്കാം.

0: സിനിമ അല്ലാതെ വേറെ എന്തെങ്കിലും എന്താണ് നാടകങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? നീ പഠിക്കുന്ന സമയത്ത് ഗ്രൂപ്പില് നിങ്ങൾ ഒരു അഭിനയ മോഹമുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നോ?
1: ഇല്ല
0: ഇല്ല,
1: അങ്ങനെയൊന്നുമില്ല. ഈ ഒറ്റയ്ക്കുള്ള പോരാട്ടമായിരുന്നു, പിന്നെ ഉണ്ടായ ഗ്രൂപ്പുകളൊക്കെ ഉള്ളു.
0: അപ്പൊ ജിവിൻ, ഇപ്പൊ ഓണമാണ്, അപ്പൊ എന്തൊക്കെയാണ് ഓണ ഓർമ്മകൾ?
1: എന്റെ ഓണ ഓർമ്മകൾ എന്ന് പറഞ്ഞാല് ഓണത്തിന് ടിവിയിൽ വരുന്ന സിനിമകൾ തന്നെയായിരുന്നു. ചെറിയ പ്രായത്തിൽ അന്നാണ് കുറച്ച് സിനിമകൾ അധികം കാണാൻ പറ്റുന്നത്, ഒരു കാലഘട്ടം വരെ. അത് മാത്രമല്ല, ഈ ഓണത്തിനാണെങ്കിൽ കുറെ നല്ല സിനിമകളുടെ റിലീസ്. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഓണ ഓർമ്മകൾ. അല്ലാതെ പിന്നെ ഭയങ്കരമായിട്ട് അങ്ങ് പഴയ അങ്ങനെ അത്രയ്ക്ക് പ്രായമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഓർത്തെടുത്ത് ഓണത്തിൻ്റെതായിട്ടുള്ളൊരു മാറ്റങ്ങൾ എല്ലാം കണ്ട് കണ്ട് വരുന്ന ആളി തന്നെയാണ്.
0: സെറ്റിലുള്ള
1: ഓണം ആഘോഷിച്ചിട്ടുണ്ട്. ഞാനൊരു മൂന്നോ നാലോ തവണയാണ് സെറ്റിൽ ഓണം ആഘോഷിച്ചു. നല്ല രസമാണ്. നമുക്കങ്ങനെ വീട്ടിൽ പോകാൻ ഈ പറഞ്ഞാൽ നമുക്കങ്ങനെ തോന്നൂല, വീട്ടിൽ പോകാൻ പോലും തോന്നൂല. അച്ഛൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ പിള്ളേരുടെ കൂടെ അങ്ങനെ തോന്നാറില്ല. നമ്മൾ ഇവിടെ നല്ല രീതിയിൽ തന്നെ, കാര്യം അവരെയൊക്കെ വിളിക്കുകയും വീഡിയോ കോളിലൊക്കെ കാണും എന്നുള്ള കാര്യം നമ്മൾ ജോലിയുടെ ഭാഗമായിട്ട് അത് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഓണം നമ്മുടെ സെറ്റിലാണല്ലോ ആഘോഷിച്ചതെന്നൊരു സാധനമുണ്ട്.
0: അപ്പോൾ നമുക്കിപ്പോൾ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. താങ്ക് യു ജിബിൻ, ഇത്രയും സമയം നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിന്. ജിബിൻ ഇനി വരുന്ന പ്രോജക്ട്സുകളൊക്കെ പറഞ്ഞു. അപ്പോൾ സിനിമയെ ഇത്രയധികം സ്നേഹിക്കുന്ന ജിബിനെ സിനിമയും എന്നും ചേർത്ത് പിടിക്കും. അപ്പോൾ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും സ്റ്റുഡിയോയിൽ കണ്ടുമുട്ടാം. ജിബിന് ഒരു നല്ല ഓണം ആശംസിക്കുന്നു. അതോടൊപ്പം ജിബിൻ ഇഷ്ടപ്പെട്ട ഒരുപാട് വേഷങ്ങൾ ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാ ആശംസകളും ജിബിൻ. താങ്ക് യു വെരി മച്ച്.
1: പ്രോഗ്രാമിലേക്ക് വിളിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം കുറേ എനിക്ക് തോന്നുന്നു ഇത്രയും ഓപ്പൺ ആയിട്ടൊക്കെ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ കുറച്ച് നാളെ കേഷണി സംസാരിക്കുന്നു തോന്നുന്നു ഒരു പരിപാടിയിൽ. എന്തായാലും അതിൽ എന്നെ ക്ഷണിച്ചതിൽ, പിന്നെ എൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞതിന്, ഇനിയുള്ള പരിപാടികൾക്കൊക്കെ ആയിട്ട് ഇത്രയും വിശ്വസമൊക്കെ തന്നതിന് ഒരു നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുകയാണ് ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും. പിന്നെ എന്താ, ആകാശവാണിക്കും സ്മിതയ്ക്കും ഒക്കെ നല്ലൊരു ഓണാശംസിക്കുകയാണ്. അപ്പോൾ എൻ്റെ സിനിമ തുടക്കം ലാലേട്ടൻ്റെ മകളും അനുരജൻ്റെ മകനും വിസ്മയും എന്താ ആശിഷും മെയിൻ വേഷങ്ങൾ ചെയ്തിരിക്കുന്ന പടത്തിൽ ഞാനൊരു വേഷം ചെയ്യുന്നുണ്ട്. കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നല്ലൊരു ഓണം ആയി മാറട്ടെ. താങ്ക് യു.
0: താങ്ക് യു ജിബിൻ.

0: ഓണം ചാറ്റ് ഷോയിൽ ഇതുവരെ നടൻ ജിബിൻ ഗോപിനാഥുമായുള്ള അഭിമുഖമാണ് ശ്രോതാക്കൾ കേട്ടത്.
1: കാര്യം ശരിയായി.
2: ഏത് കാര്യം?
1: മോളുടെ ഫീസേ
2: കാണട്ടെ.
1: നേടു ഉടനടി 20,000 ലോൺ.
2: ആരാ തരുന്നത്? എത്രയാ പലിശ? അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നേ ലോൺ എടുക്കാവൂ. ആവശ്യത്തിനുള്ള വായ്പ മാത്രം. ശരിക്കും പഠിച്ചറിഞ്ഞ്.
1: കാര്യം ശരിയായി. ശമ്പളം അഡ്വാൻസായി അയച്ചിട്ടുണ്ട്.
3: RBI പറയുന്നു,
4: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
5: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
6: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
7: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
5: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
6: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
7: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
6: കണ്ടീഷൻസ്.
5: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
6: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
7: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
6: കണ്ടീഷൻസ് അപ്ലൈ.
0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ഒരു മലയാള ചലച്ചിത്ര ഗാനം കേൾക്കാം. ഈ ഗാനം വാണിജ്യറാം പാടിയത്. ചിത്രം ഓണപ്പുടവ. ONV ഗ്രൂപ്പിൻ്റെ വരികൾക്ക് MB ശ്രീനിവാസൻ ഇണവിട്ടത്.

0: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026
1: ടാറ്റാ ടിയാഗോ 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ ഒപ്പം മറ്റനേകം ഓഫറുകളും.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
4: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ മാതാപിതാക്കളെ ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് കുട്ടികളിൽ കണ്ടുവരുന്ന ആസ്മ. കുട്ടികളിലെ ആസ്മയുടെ കാരണങ്ങളെക്കുറിച്ചും അതിൻ്റെ ചികിത്സാരീതിയെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും നമ്മോട് സംസാരിക്കാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് ഫോർട്ട് ഹോസ്പിറ്റലിലെ പൾമണോളജിസ്റ്റായ ഡോക്ടർ വിനീത. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
5: നമസ്കാരം
4: മാഡം. മിക്കവാറും കുട്ടികളിൽ കണ്ടുവരാറുള്ള ഒരു ആരോഗ്യ പ്രശ്നമാണല്ലോ ശ്വാസം മുട്ടൽ. കുട്ടികളിൽ ഇത്തരത്തിൽ ശ്വാസം മുട്ടൽ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്?
5: ശ്വാസം മുട്ടലിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ നമുക്ക് ശ്വാസകോശത്തിനെ കുറിച്ച് ഒന്നാം ഞാൻ ആദ്യം ഒന്ന് പറയാം. അപ്പം ശ്വാസകോശത്തിൻ്റെ പ്രധാന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വായു എന്നുള്ള ശ്വസിച്ചിട്ട് അതിൽ നമ്മൾ മൂക്കിക്കൂടെ വായിക്കൂടെ തൊണ്ടയിൽ കൂടെ പോയി പിന്നെ ശ്വാസനാളികളിൽ നിന്ന് പിന്നെ ചെറിയ ചെറിയ അറകളായ ശ്വാസകോശ

കോശം വഴി അവിടെ എത്തിട്ട് അവിടെ നിന്ന് ഓക്സിജനെ ഫിൽട്ടർ ചെയ്ത് രക്തക്കുഴലിലോട്ട് കൊടുക്കുകയും രക്തക്കുഴൽ പിന്നെ ബാക്കിയുള്ള ഓർഗൻസിലേക്ക് ആ ഓക്സിജൻ എത്തുക. അപ്പം ഇത്രയും ഒരു ഇമ്പോർട്ടൻ്റ് വർക്ക് ഫംഗ്ഷനാണ് നമ്മുടെ ശ്വാസകോശം പ്രധാനമായിട്ട് ചെയ്യുന്നത്. അപ്പം ഇതിൽ എന്തെങ്കിലും രീതിയിൽ തടസ്സം, ഈ ഒരു വഴികളിൽ എന്തെങ്കിലും രീതിയിൽ തടസ്സം വന്നാൽ അത് ശ്വാസം മുട്ടൽ

0: അതും ഒരു പക്ഷേ എപ്പിഗ്ലോട്ടൈറ്റിസ് ശ്വാസം മുട്ടലായിട്ടായിരിക്കും വരുന്നത്. കുറച്ചും കൂടെ താഴോട്ട് പോകുമ്പോൾ ശ്വാസനാളികളിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ, വൈറൽ ഇൻഫെക്ഷൻ ആവട്ടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവട്ടെ, ആ നാളികളിൽ നീർക്കെട്ടുണ്ടായിട്ട് അത് ചിലപ്പം ശ്വാസം മുട്ടലായിട്ടായിരിക്കും കാണിക്കുന്നത്. കുറച്ചും കൂടെ ചെറിയ നാളികളിൽ വരുന്ന ഇൻഫെക്ഷൻ ബ്രോങ്കിയോലൈറ്റിസ്, അതും കുട്ടികളിൽ ശ്വാസം മുട്ടലായിട്ടായിരിക്കും വരുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ അറകളിൽ ഇൻഫെക്ഷൻ വന്നിട്ട് അതിലൊക്കെ കഫമൊക്കെ കെട്ടുകയും സിക്രീഷൻസ് വരുമ്പോൾ ഈ ഒരു പ്രവർത്തനം, ഓക്സിജൻ ഫിൽട്ടർ ചെയ്യുന്ന പ്രവർത്തനം നടക്കത്തില്ല. അപ്പം അതും ശ്വാസം മുട്ടൽ, ന്യൂമോണിയയിലും ശ്വാസം മുട്ടലായിട്ട് വരാം. പിന്നെ കുട്ടികളിൽ സാധാരണ ഒരു നമ്മൾ കാണുന്ന ഒരു ഫോറിൻ ബോഡി, അത് എന്തെങ്കിലും നമ്മൾ വിഴുങ്ങിയിട്ട് അത് ഏതെങ്കിലും ശ്വാസനാളികളിൽ അങ്ങ് തടസ്സമായിട്ടിരുന്നാലും അതും ശ്വാസം മുട്ടലായിട്ട് വരാം. ആ കൂട്ടത്തിൽ തന്നെ ഒരു കാരണമാണ് ആസ്മ. ആസ്മ എന്ന് പറഞ്ഞാൽ ഈ നാളികളിൽ എന്തെങ്കിലും ഒരു ട്രിഗർ, എന്തെങ്കിലും അലർജി കാരണം പെട്ടെന്ന് അങ്ങ് ചുരുങ്ങുകയും അത് ശ്വാസം മുട്ടലോ ചുമയോ ആയിട്ടായിരിക്കും കാണിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളുടെ ശ്വാസം മുട്ടലിന് പല പല കാരണങ്ങളുണ്ട്, അതിൽ നിന്ന് ഒരു കാരണം ആസ്മയാണെന്നേ ഉള്ളൂ.
1: മാഡം, ഏത് പ്രായം മുതലാണ് കുട്ടികളിൽ ആസ്മ കണ്ടുവരുന്നത്?
0: ആസ്മ എന്ന് പറഞ്ഞാൽ അതൊരു ജീൻ എൻവയറൺമെന്റ് ഇൻട്രാക്ഷനാണ്. അപ്പോൾ അത് നമ്മുടെ ശരീരപ്രകൃതിയിൽ അതുണ്ടെങ്കിൽ കുഞ്ഞിലെ തൊട്ട് അത് നമുക്ക് പുറത്തേക്ക് വരാം. പക്ഷേങ്കിൽ ശരിക്കും നമ്മൾക്ക് ആസ്മയാണ്, ഈ ഒരു കുട്ടിക്ക് ആസ്മയാണെന്ന് പറയണമെങ്കിൽ അത് ഏകദേശം ഒരു 5 വയസ്സിന് ശേഷമായിരിക്കും നമ്മളത് കൃത്യമായിട്ട് അത് ആസ്മ എന്ന് പറയാൻ പറ്റുന്നത്. ലക്ഷണങ്ങൾ കുഞ്ഞിലെ തൊട്ടാകാം. ഈ കൊച്ചു പ്രായത്തിലൊക്കെ ഉള്ള ശ്വാസം മുട്ടൽ അത് ആസ്മയാവണം എന്നില്ല. ഇപ്പം വൈറൽ ഇൻഫെക്ഷൻ വന്നിട്ട് അത് ശ്വാസം മുട്ടലായിട്ട് വരുന്നു, അത് ഒരു 10 ദിവസത്തിൻ്റെ അകം നീണ്ടു നിൽക്കുന്നു. വർഷത്തിൽ ഒരിക്കൽ 2-3 പ്രാവശ്യം ആയിരിക്കും അതൊക്കെ വരുന്നത്. അതിൻ്റെ ഇടയിൽ അന്ന കുഞ്ഞിന് കുഴപ്പമൊന്നും കാണത്തില്ല, അത് ആസ്മയാവണം എന്നില്ല. പക്ഷേങ്കിൽ ഓരോ ഇൻഫെക്ഷൻ വരുമ്പോൾ അതിൻ്റെ കൂടെ ശ്വാസം മുട്ട് വരുന്നു, അത് 10 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് അത് വരുന്നുണ്ട്, 3 വർഷത്തിൽ 3 പ്രാവശ്യത്തിൽ കൂടുതൽ വരുന്നുണ്ട്, അമ്മയ്ക്കും അച്ഛനും ശ്വാസം മുട്ടലിൻ്റെ ഇതുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അത് ആസ്മയാകാം. മുന്നോട്ട് പോകുമ്പോൾ അത് ആസ്മയായിട്ട് വരാം. ചില കുട്ടികൾക്കാണെങ്കിൽ ഇൻഫെക്ഷൻ ഇല്ലെങ്കിലും ശ്വാസം മുട്ടലായിരിക്കും. കളിക്കുമ്പോഴോ ചിരിക്കുമ്പോഴോ ഒക്കെ നമുക്ക് ആ ശ്വാസം മുട്ടൽ പോലെയൊക്കെ അനുഭവപ്പെടുന്നു, കൂടെ കൂടെ ആ ബുദ്ധിമുട്ട് കാണിക്കുന്നു, രാത്രിയിലൊക്കെ എഴുന്നേക്കുന്നു. അങ്ങനെയുള്ള കുട്ടികൾക്ക് ആസ്മയാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന 5 വയസ്സിനുള്ള കണക്ക് പറയുന്ന പറഞ്ഞാൽ നമ്മൾ ഈ ആസ്മ ആണ് എന്ന് പറയണമെങ്കിൽ ഒരു സ്പൈറോമെട്രി എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റിൽ നമ്മൾ ഊതി പരിശോധന ശക്തിയായിട്ട് ഊതിച്ച് ആണ് അത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പക്ഷേ അത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അത് ഒരു പക്ഷേ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും. 5 വയസ്സിന് മേലെയാണ് നമ്മളത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ 5 വയസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കും അത് ആസ്മയാണെന്ന് പറയുന്നത്. അതിൻ്റെ മുന്നേ അമ്മയും അച്ഛനും പറയുന്നതും കുഞ്ഞുങ്ങളുടെ ലക്ഷണങ്ങൾ കണ്ടിട്ട് ആസ്മയാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അതിന് ചികിത്സിക്കുന്നത്.
1: മാഡം, അതുപോലെ തന്നെ കുട്ടികളിൽ ആസ്മ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്?
0: ശരിക്കും പറഞ്ഞാൽ ആസ്മ എന്ന് പറഞ്ഞാൽ ഒരു ജീൻ എൻവയറൺമെന്റ് ഇന്ററാക്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. അത് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നു, അത് നമ്മുടെ ശരീരപ്രകൃതിയിലുണ്ട്. പിന്നെ നമ്മൾ എൻവയറൺമെന്റിൽ എന്തെങ്കിലും ഒരു ട്രിഗർ, എന്തെങ്കിലും അലർജൻ വരുമ്പോഴായിരിക്കും അത് റിയാക്ട് ചെയ്തിട്ട്, നമ്മുടെ ബോഡി ആ അലർജനോട് ട്രിഗറിനോട് റിയാക്ട് ചെയ്തിട്ടായിരിക്കും ഈ ആസ്മ പുറത്തേക്ക് വരുന്നത്. ഉദാഹരണത്തിന് ഇപ്പം നമുക്കിപ്പം ഹൗസ് ഡസ്റ്റ് മൈറ്റ്, അങ്ങനെ അതൊരു പൊടിച്ചെള്ളാന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കാണത്തില്ല, പക്ഷേ ഈ കട്ടിലും ഈ കാർപ്പറ്റിലും കർട്ടനിലൊക്കെ അത് കാണും. അപ്പം അങ്ങനെ ഒരു സാധനത്തിനോട് നമ്മൾ സാധാരണ ചിലപ്പോൾ ആൾക്കാർക്ക് അത് ഹൗസ് ഡസ്റ്റ് മൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നോർമൽ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ഒരു ആസ്മ പേഷ്യൻ്റ് ആണെങ്കിൽ ഇപ്പം അവരുടെ ജീനിൽ ആ ഒരു ഇതുണ്ടെങ്കിൽ അത് അവർക്കൊരു ട്രിഗർ ആയിരിക്കും. അത് ആദ്യം ചുമയായിട്ട് വരും, പിന്നെ അത് ശ്വാസം മുട്ടലായിട്ട് വരും. അതുപോലെയാണ് കോക്ക്രോച്ച്. ചിലർക്കാണെങ്കിൽ ഭക്ഷണത്തിനോടായിരിക്കും, ചിലർക്ക് വേറെ എന്തെങ്കിലും ഒരു വൈറൽ ഇൻഫെക്ഷൻ. ഈ പറഞ്ഞ പോലെ പലരും ഇപ്പം വന്നേക്കുന്ന കോവിഡ് വന്നതിന് ശേഷം പലരും ആസ്മയായിട്ടാണ് ഇപ്പം പ്രസൻറ്റ് ചെയ്യുന്നത്. അത് ചിലപ്പം കോവിഡ് വന്നതിന് ശേഷം അതായിരിക്കും ബോഡീൻ്റെ ആ ആസ്മ ഇതിന് അൺമാസ്ക് ചെയ്തേക്കുന്നത്. അപ്പം അത് ശരീരപ്രകൃതിയിലുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു എൻവയോൺമെന്റ് പല പല പദാർത്ഥങ്ങളോട് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്തിട്ടായിരിക്കും അത് പുറത്തേക്ക് വരുന്നത്.
1: മാഡം, ആസ്മയുള്ള ഒരു കുട്ടിയിൽ സാധാരണ കണ്ടുവരാറുള്ള ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞിലെ തൊട്ട് ചിലർക്ക് അത് അലർജിയുടെ തുമ്മലായിട്ടായിരിക്കും വരുന്നത്. ഒരുപാട് കണ്ണ് ചൊറിയുന്നു, ചെവി ചൊറിയുന്നു, തൊണ്ട ചൊറിച്ചിൽ വന്നിട്ട് അത് തുമ്മലായി മാറുന്നു. ചിലർക്ക് പിന്നെ അത് ചുമ എന്ന് പറഞ്ഞാൽ വലിയ കഫമില്ലാത്ത ചുമയായിരിക്കും. രാത്രികളിലും വെളുപ്പാൻ കാലത്തും ആയിരിക്കും ആ ചുമ കൂടുതലായിട്ട് വരുന്നത്. പിന്നെ ശ്വാസം മുട്ടൽ, നെഞ്ചിനൊരു പിടുത്തം പോലെ എപ്പോഴും കഫം കെട്ടിക്കിടക്കുന്നു അവർ പറയുന്നത്, പക്ഷെ പുറത്തേക്ക് വരുന്നില്ല. അപ്പം നെഞ്ചിൻ്റെ ഒരു പിടുത്തം, പിന്നെ ഈ ശ്വാസം മുട്ടൽ. ശ്വാസം മുട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക്കൽ സൗണ്ട് പോലെ നമുക്ക് കേൾക്കാം. നമ്മൾ വീസ് എന്ന് പറയും, കീ കീ എന്ന് പറഞ്ഞ സൗണ്ട്. പിന്നെ കുട്ടികളാണെങ്കിൽ അവർ ചിലപ്പം അത് പറഞ്ഞു തരാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷെ നമുക്കിത് സൗണ്ട് കേൾക്കാൻ പറ്റും. രാത്രികളിലും വെളുപ്പാൻ കാലത്തായിരിക്കും. ചിലർക്കാണെങ്കിൽ കളിക്കുന്ന സമയത്തോ ഭയങ്കരമായിട്ട് ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കീക്കുന്ന സൗണ്ട് വരാം, ചുമ വരാം. പിന്നെ കുട്ടികൾ ചിലപ്പം പറഞ്ഞു തരാൻ പറ്റില്ല, പക്ഷെ മറ്റുള്ള കുട്ടികളെ പോലെ അവർക്ക് അങ്ങനെ കളിക്കാൻ പറ്റില്ല. കളിച്ചാൽ എന്തോ ഒരു ബുദ്ധിമുട്ട് വരും.

0: എന്ന് തോന്നിയിട്ട് അത് അവർ കളിക്കത്തില്ല, അവർ അവോയ്ഡ് ചെയ്യും, ആ എക്സസൈസ് അവർ അവോയ്ഡ് ചെയ്യും. പിന്നെ സ്കൂളിൽ ആബ്സെൻറ്റീസ്. അപ്പം നമ്മൾ ഇത് പേരൻസിനോട് ചോദിച്ചാണ് നമ്മൾ ഈ ഓരോരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇങ്ങനെ പിന്നെ ചില കുട്ടികൾ കുറച്ച് ഇറിറ്റേഷൻ, അതായത് ഈ ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ, ബ്രെയിനിലോട്ടുള്ള ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ പിള്ളേർ കുറച്ച് ഇറിറ്റബിൾ ആവും, ആവശ്യമില്ലാതെയൊക്കെ കരയും. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സിംറ്റംസ്. ഇത് വെച്ചും പിന്നെ ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, അവർക്ക് അധികം പഴയ പോലെ ആ ഫെയിലിയർ ടു ത്രൈവ് പറ്റുന്ന അത്രയും ആ ഒരു വളർച്ച അവർക്ക് കിട്ടത്തില്ല. ഇതൊക്കെ ആയിരിക്കും ഒരു ആസ്മയുടെ ലക്ഷണങ്ങൾ.
1: മാഡം, അടുത്തതായി കുട്ടികളിൽ ആസ്മ രോഗത്തിന്റെ ചികിത്സയെക്കുറിച്ചാണ് അറിയേണ്ടത്. ശ്വാസകോശ രോഗ ചികിത്സാ രംഗത്ത് അനുഭവ സമ്പത്തുള്ള ഒരു ഡോക്ടർ എന്ന നിലയിൽ ഈ രോഗത്തിന് ഏറ്റവും ഫലപ്രദമായ ചികിത്സയെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: നമുക്കിപ്പോൾ ആസ്മ എന്ന് പറഞ്ഞൊരു അസുഖം എന്ന് പറഞ്ഞാൽ ഇതിന് ക്യൂർ ഇല്ല. നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ പോലെ നമുക്ക് ശരീരപ്രകൃതിയിലുള്ളത് കൊണ്ട് നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ ആസ്മയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് നാളത് ലക്ഷണങ്ങൾ കാണും, കുറച്ച് കഴിയുമ്പോൾ ഒന്നെങ്കിൽ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ തനിയെ അങ്ങ് കുറച്ച് നാൾ ഇല്ലാതെയാവും, കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഫ്ലെയർ ആയി വരുന്നത്. അപ്പം കുട്ടികളിൽ നമ്മളീ പറയുന്ന പോലെ ചിലർക്കൊക്കെ 3 വയസ്സ് തൊട്ട് കാണും, ലക്ഷണങ്ങൾ കാണും, ഒരു 6 വയസ്സ് കഴിയുമ്പോൾ മാറും, അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ പ്രായമാകുമ്പോൾ വീണ്ടും അത് വരും. പക്ഷേ നമ്മൾ ആസ്മ ചികിത്സിക്കണം. ആസ്മ ചികിത്സിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ ചികിത്സ അവൈലബിളാണ്. ചികിത്സ ചെയ്ത് നമുക്കത് കൺട്രോൾ ചെയ്ത് പൂർണ്ണമായിട്ടൊരു നോർമൽ ലൈഫായിട്ട് തന്നെ പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ലക്ഷണങ്ങളായിട്ടുള്ളവർ വരുമ്പോൾ നമ്മളതിൻ്റെ ഹിസ്റ്ററി വൈസും അല്ലാതെ ടെസ്റ്റുകൾ ചെയ്ത് ആസ്മയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ചികിത്സ ചെയ്യണമെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോ പ്രാവശ്യം ഇതുപോലത്തെ കഫക്കെട്ടും ഇൻഫെക്ഷൻ വരുന്നത് അത് ലങ് ഹെൽത്തിന് നല്ലതല്ല. ചികിത്സ രീതി ഇവിടെ അവൈലബിൾ ആണ്, നല്ല ചികിത്സയാണ്. നമ്മൾ ഇൻഹേലർ രൂപത്തിലാണ് ആ ചികിത്സ കൊടുക്കുന്നത്. ഇൻഹേലർ രൂപത്തിൽ കൊടുക്കാൻ കാരണം തന്നെ ഇതാണ്, നമുക്ക് ആസ്മ പൂർണ്ണമായിട്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റാത്ത കണ്ട് അതൊരു ലോങ് ടേം ഡിസീസ് ആയതുകൊണ്ട് ചിലപ്പോൾ ലോങ് ടേം ട്രീറ്റ്മെൻറ്റ് നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഏറ്റവും സേഫസ്റ്റ് ആയ മാർഗം ഇൻഹേലറാണ്, സൈഡ് എഫക്റ്റ് ഇല്ലാതെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്. ഇൻഹേലറിന് തന്നെ നമുക്ക് 2 രീതിയിലാണ് കൊടുക്കുന്നത്. ഒന്ന് റിലീവർ, പെട്ടെന്ന് ബുദ്ധിമുട്ട്, ഞാൻ പറഞ്ഞ പോലെ ഇത് ഫ്ലെയർസ് ഇടയ്ക്കിടയ്ക്ക് വരും, പിന്നെ കൺട്രോൾ ആവും. അപ്പോൾ ഈ ഫ്ലെയർസ് വരുമ്പോൾ പെട്ടെന്ന് റിലീഫ് കിട്ടാൻ വേണ്ടി നമ്മൾ റിലീവറായിട്ട് ഇൻഹേലർ തരും, അതിൽ ഒരു റിലീവറായുള്ള മെഡിസിൻ കാണും. പിന്നെ കൺട്രോളർ, കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഈ ആസ്മനെ കൺട്രോൾ ചെയ്ത് ലോങ് ടേം ആയിട്ട് കൺട്രോൾ ചെയ്ത് പോകാനുള്ള കൺട്രോളർ ട്രീറ്റ്മെൻറ്റ്. അത് മെയിൻലി സ്റ്റിറോയിഡാണ് നമ്മൾ കൺട്രോളായിട്ട് തരുന്നത്. അപ്പം ജനങ്ങളൊരു ധാരണയുണ്ട്, അയ്യോ സ്റ്റിറോയിഡ് എടുക്കുമ്പോൾ പ്രശ്നമാണ്. പക്ഷെ അത് തെറ്റായ ഇതാണ്. നമ്മൾ ഈ ഇൻഹേലർ എന്ന് പറഞ്ഞാൽ ഗുളിയനെ തന്നെ നമ്മൾ സ്പ്രേ രൂപത്തിലാക്കുന്നു. എന്തുകൊണ്ട് സ്പ്രേ രൂപത്തിലാക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ഡോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മൈക്രോഗ്രാംസിലാണ് ഇൻഹേലറിൽ മരുന്ന് തരുന്നത്. അപ്പോൾ നമ്മളിപ്പം സപ്പോസ് അസ്താലിനോ സാൽബ്യൂട്ടമോൾ നമ്മൾ 2 മില്ലിഗ്രാം ആണ് നമ്മൾ ഗുളിയ കഴിക്കുന്നെങ്കിൽ ആ ഗുളിയ എന്തിനാ ഇത്ര ഇങ്ങനെ 2 മില്ലിഗ്രാം കഴിക്കുന്നത്? കാരണം അത് ശരീരത്തിൻ്റെ മൊത്തം ഭാഗത്ത് പോയിട്ട് ഒരു ചെറിയ ശതമാനമായിരിക്കും ശ്വാസകോശത്തിലെത്തിനെ. പക്ഷെ അതിനെ തന്നെ നമ്മൾ മൈക്രോഗ്രാമിലാക്കുവാണെങ്കിൽ നമ്മളിപ്പം 100 മൈക്രോഗ്രാം ആയിരിക്കും ഒരു ഇൻഹേലറിൽ വരുന്നത്. മൈക്രോഗ്രാമിലാക്കുമ്പോൾ നമ്മൾ ഡോസ് തന്നെ ഒരുപാട് കുറച്ചു. രണ്ടാമത്തെ കാര്യം അത് നേരെ ലങ്സിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം മറ്റുള്ള ബോഡി പാർട്സിൽ പോകാത്ത കൊണ്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് വളരെ കുറവായിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ സ്റ്റിറോയിഡ് എടുക്കുന്നു, അത് വളരെ കുറഞ്ഞ ഡോസിൽ മാക്സിമം പേഷ്യൻറ്റിന് ഒന്നും ലക്ഷണങ്ങൾ വരാതെ നോർമൽ ലൈഫായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ലോവസ്റ്റ് ഡോസിലായിരിക്കും ആ ഇൻഹേലർ തരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരാതെയും ഇരിക്കും, കൊച്ചിന് നോർമലും ആയിരിക്കും, സൈഡ് എഫക്റ്റ് ഒന്നും കാണത്തുമില്ല. അപ്പോൾ ഇൻഹേലറാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഇടയ്ക്ക് ഇൻഫെക്ഷൻ വന്നാൽ നമ്മൾ ഇൻഫെക്ഷനെയും കൂടെ ട്രീറ്റ് ചെയ്യണം എന്നേ ഉള്ളൂ. അപ്പം മെയിനായിട്ട് ഇതിനെ കണ്ടുപിടിക്കാൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് സ്പൈറോമെട്രിയ, അത് 5 വയസ്സിന് ശേഷമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ മുന്നേ ബാക്കിയെല്ലാം ലക്ഷണങ്ങളും ഹിസ്റ്ററി വെച്ചും നമ്മൾ പറയുന്നത് ആസ്മയുടെ ലക്ഷണം ഉണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ആസ്മയുടെ തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 മാസം കഴിഞ്ഞ് അത് റിവ്യൂ ചെയ്യണം. അത് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് ഒരു പക്ഷെ ആസ്മ തന്നെ ആണെന്നുള്ള രീതിയിൽ കരുതിയിട്ട് മുന്നോട്ട് ചികിത്സിക്കണം.
1: മാഡം, കുട്ടികളിലെ ആസ്മയ്ക്ക് ഇപ്പോൾ വാക്സിൻ ലഭ്യമാണോ?
0: വാക്സിൻസ് നമ്മൾ ആസ്മ ഉള്ളവർക്ക് നമ്മൾ ഇൻഫ്ലുവൻസ വാക്സിൻ പറയുന്നുണ്ട്. ഇൻഫ്ലുവൻസ വാക്സിൻ വർഷത്തിൽ ഒരിക്കൽ എടുക്കണം. ഈ ഇടയ്ക്കിടയ്ക്കിടെയുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഏത് ആണ് പ്രോമിനൻസ് സ്ട്രെയിൻ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് വാക്സിൻ ഇറക്കും. എല്ലാം വർഷത്തിൽ ഒരിക്കൽ ഇറക്കും. അപ്പം അത് എല്ലാം 2 ഇയേഴ്സ് എബോവ് ഉള്ള എല്ലാം കുട്ടികൾ വർഷത്തിൽ ഒരിക്കൽ, പ്രത്യേകിച്ച് ആസ്മ ഉള്ള ഇൻഫെക്ഷൻ രോഗികൾ അത് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികൾ മാത്രമല്ല, അഡൾട്ട് ആണെങ്കിലും ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കണം. പിന്നെ നമ്മൾ ആസ്മയ്ക്ക് വേണ്ടി പറയുന്ന പ്രതിരോധ രീതികളാണ്. ഞാൻ പറഞ്ഞതുപോലെ ആസ്മ എന്ന് പറഞ്ഞാൽ ജീൻ എൻവയറമെൻറ്റ് ഇൻട്രാക്ഷന്, നമ്മുടെ ശരീരപ്രകൃതിയിലുള്ളത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല, പക്ഷേ എൻവയറമെൻറ്റിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുന്നതെല്ലാം വരുത്തണം. അപ്പം ഞാൻ പറഞ്ഞത് ഒരു ട്രിഗർ ഉണ്ടെങ്കിൽ ആണ് ആസ്മ പുറത്തേക്ക് വരുന്നത്. അപ്പം ട്രിഗറിനെ നമ്മൾ കഴിവതും അവോയ്ഡ് ചെയ്യണം. എങ്ങനെ ചെയ്യാൻ പറ്റും? ഇപ്പം വൈറൽ ഇൻഫെക്ഷൻ ഉള്ള ആളുടെ നിന്ന് നമ്മൾ റിവേഴ്സ് അങ്ങോട്ട് പോകാതിരിക്കുക, അവരുടെ ഇടപെടാതിരിക്കുക, വൈറൽ ഇൻഫെക്ഷൻ വരാതിരിക്കുക നമ്മൾ മാക്സിമം മാസ്ക് ഉപയോഗിക്കണം, ഹാൻഡ് ഹൈജീൻ. രണ്ടാമത്തെ കാര്യം, വീട്ടിലെ

0: പൊടി, പൊല്യൂഷൻ വീട്ടിലും, ഔട്ട്ഡോർ പൊല്യൂഷൻ, ഇൻഡോർ പൊല്യൂഷൻ. ഇൻഡോർ പൊല്യൂഷൻ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും? വെറ്റ് മോപ്പിംഗ്, നമ്മൾ എല്ലാം തുടച്ച് വൃത്തിയാക്കി വെക്കണം. കാരണം പൊടിയൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഈ പൊടി ചെളിലൊക്കെ വരും. അപ്പം വെറ്റ് മോപ്പിംഗ് വേണം. ഈ കാർപ്പറ്റ് പോലത്തെ സാധനങ്ങൾ കഴിവതും അവോയ്ഡ് ചെയ്യണം. കർട്ടൻസ്, ബെഡ്ഷീറ്റ് ഇതിലൊക്കെയാണ് ഈ പൊടി ചെളിലൊക്കെ ഇരിക്കുന്നത്. അപ്പം അത് നമ്മൾ ആഴ്ചയിലൊരിക്കൽ ചൂടുവെള്ളത്തിൽ തന്നെ കഴുകണം. പിന്നെ നമ്മൾ ഈ സോഫയിലൊക്കെ ഈ വെൽവെറ്റ് പോലത്തെ ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യണം. അതിലൊക്കെയാണ് ഈ ചെളിയിരിക്കുന്നത്. പിന്നെ പെറ്റ്സ്, പെറ്റ്സ് ഫേർഡ് ആനിമൽസ് എന്ന് പറയും. ഡോഗ്, പൂച്ച, പട്ടി, കോഴി, പ്രാവ് ഇവരുടെയൊക്കെ ആൻറ്റിജൻസ് ഒക്കെ ഇവർക്കൊക്കെ ഒത്തിരി അലർജി ഉണ്ടാക്കും. പിന്നെ പൂപ്പലി, ഭിത്തിയൊക്കെ നനഞ്ഞിരുന്നാൽ അതിലൊരുമാതിരി ഫംഗൽ സ്പോർട്സ് ഒക്കെ വന്നിട്ട് അതും ശ്വസിച്ചാൽ ശ്വാസം മുട്ട് വരാൻ സാധ്യത കൂടുതലാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നമ്മൾ ഈ ഹൗസ് ഡസ്റ്റ് മൈറ്റ് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ നല്ല വെളിച്ചം വരണം. രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മൾ ഷീറ്റ് കുടയാൻ പോകുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ പൊടിയൊക്കെ പറന്നിട്ട് രാത്രിയിലായിരിക്കും നമുക്ക് ഈ സിംറ്റംസ് കൂടുതൽ വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. പിന്നെ ഞാനീ പറഞ്ഞ പോലെ വാക്സിൻ കൃത്യമായിട്ട് എടുക്കുക, ഹാൻഡ് ഹൈജീൻ, ഫേസ് മാസ്ക്, വാക്സിൻ, അതൊക്കെയാണ് നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം. പിന്നെ നമുക്ക് ഏതെങ്കിലും ഫുഡിനോട് അലർജി ഉണ്ടെങ്കിൽ, ചിലർക്കാണെങ്കിൽ നട്ട്സ് അലർജി ആയിരിക്കും, ചിലർക്ക് മറ്റേ ചൂര മീനൊക്കെ അലർജി ആയിരിക്കും. അപ്പം അങ്ങനത്തെ ഉള്ളവർ, ഈ ആസ്മാക്കാർ, അവർ തന്നെ ശ്രദ്ധിക്കണം. അവരെന്തെങ്കിലും ഫുഡ് പദാർത്ഥം കഴിക്കുമ്പോൾ അവർക്ക് ഈ ലക്ഷണങ്ങൾ കൂടുന്നുണ്ടോ, അങ്ങനത്തെ ഫുഡ് ആണെങ്കിൽ മാത്രം നമ്മൾ ആ ഫുഡിന് അവോയ്ഡ് ചെയ്യണം.
1: കുട്ടികളിലെ ആസ്മാ രോഗത്തെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചുമൊക്കെ നമ്മളിപ്പോൾ സംസാരിച്ചു കഴിഞ്ഞു. ഈ അവസരത്തിൽ കുട്ടികളുടെ മാതാപിതാക്കളോട് എന്ത് സന്ദേശമാണ് ഡോക്ടറിന് പങ്കുവയ്ക്കാനുള്ളത്?
0: മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ആസ്മ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് ഒരു നോർമൽ ലൈഫായിട്ട് തന്നെ പോകാൻ പറ്റുന്ന ഒരു അസുഖമാണ്. അതിനെക്കുറിച്ചൊരു ഭയം വേണ്ട. കുട്ടികളിൽ ആസ്മയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, ശ്വാസംമുട്ടൻ്റെ ലക്ഷണം ഉണ്ടെങ്കിൽ, അത് ഡോക്ടറിനെ സമീപിച്ചിട്ട് ഡോക്ടർ പറയുന്ന നിർദ്ദേശപ്രകാരം അതിൻ്റെ ചികിത്സ എടുക്കണം. ഇൻഹേലർ കൊണ്ട് ഒരു ദോഷവുമില്ല, അത് വളരെ സേഫാണ്. ഗുളികകളെക്കാളും ഒരുപാട് ഒരുപാട് സേഫാണ് ഇൻഹേലർ. അപ്പം ഡോക്ടർ പറയുന്നതനുസരിച്ച് ആ ഇൻഹേലർ എടുക്കുക. ഡോക്ടർ അത് തീർച്ചയായിട്ടും അത് മിനിമം ഡോസിൽ തന്നെ അതിനെ അങ്ങ് കൊണ്ടുവരും. അതിനനുസരിച്ച് തന്നെ ഇൻഹേലർ എടുക്കണം. അത് അനുസരിച്ച് മുന്നോട്ട് പോയാൽ കുട്ടികൾക്ക് ഒരു കുഴപ്പമില്ലാതെ നല്ലൊരു ജീവിതം തന്നെ ലഭിക്കുന്നതായിരിക്കും.
1: കുട്ടികളിലെ ആസ്മയെക്കുറിച്ചും അതിൻ്റെ പ്രതിരോധത്തെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ വിനീതയ്ക്ക് റേഡിയോ ഹെൽത്തിൻ്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിൻ്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2,500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ 2 ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. Nifty 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ Nifty 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.LIC.in സന്ദർശിക്കുക. LIC ഹർ പൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.
4: നിയമവീഥി.
5: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും നിയമവീഥിയിലേക്ക് സ്വാഗതം. ഇന്ന് വിവരാവകാശ നിയമത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് ബിനു കെ.എൻ ആണ്. സർ, സ്വാഗതം.
6: നമസ്കാരം. ഇന്നിപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു നിയമമാണ് വിവരാവകാശ നിയമം, അല്ലെങ്കിൽ RTI Act എന്ന് പറയുന്നത്. RTI Act എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് സർക്കാർ സ്ഥാപനങ്ങൾ സംബന്ധിക്കുന്ന വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് RTI Act എന്ന് പറയുന്നത്. ഈ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005. ഈ നിയമം എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് പലർക്കും അറിയത്തില്ലായിരിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ നിയമം, നമ്മളൊരു സർക്കാർ സ്ഥാപനത്തിൽ RTI നിയമപ്രകാരം അപേക്ഷ നൽകേണ്ടത്, ആർക്കാണ് അപേക്ഷ നൽകേണ്ടത്, ആരാണ് ഇതിന് മറുപടി നൽകേണ്ടത് എന്നതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് തന്നെ ഈ നിയമത്തിൽ പറയുന്നുണ്ട്. ഒരു സർക്കാർ സ്ഥാപനത്തിൽ അപേക്ഷ കൊടുക്കുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്. അദ്ദേഹത്തിന് വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ വിശദമായ എന്താണോ നമ്മൾ അവിടുന്ന് ലഭിക്കാൻ, നമുക്ക് ലഭിക്കാൻ വേണ്ടിയ രേഖകളുടെ കൃത്യമായ വിവരം വെള്ള പേപ്പറിൽ എഴുതി തയ്യാറാക്കി ആ ഏത് സർക്കാർ ഓഫീസിലെയാണോ ആ സർക്കാർ ഓഫീസിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷ നൽകുകയാണ് ചെയ്യുന്നത്.
5: പലപ്പോഴും സർക്കാർ ഓഫീസുകളിൽ

0: നമ്മളെ സമീപിക്കുമ്പോൾ നമുക്ക് കൃത്യമായ മറുപടി ലഭിക്കാതെ വരുന്നൊരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്.
1: അതെ.
0: അപ്പം എത്രത്തോളം ഇത് പ്രാക്ടിക്കലി ജനങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട്?
1: വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു നിയമമാണ്. ഈ നിയമം പറയുന്നത് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും ഏത് വിവരവും ചോദിച്ച് മനസ്സിലാക്കുന്നതിന് പൗരന്മാർക്കുള്ള അവകാശമാണ്. സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കലാണ് ഈ നിയമപ്രകാരം ഉദ്ദേശിക്കുന്നത്. എവിടേക്കാണ് നമുക്ക് ഈ അപേക്ഷ നൽകാൻ കഴിയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ, സ്റ്റേറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അതുപോലെ തന്നെ സർക്കാർ സ്കൂള്, കോളേജ് എന്നിവയെല്ലാം RTIയുടെ നിയമത്തിൽ വരുന്നതാണ്. എങ്ങനെയാണ് RTI നിയമപ്രകാരം നമ്മളൊരു വിവരത്തിന് വേണ്ടി അപേക്ഷ നൽകേണ്ടത് എന്ന് വെച്ച് പറഞ്ഞാൽ, നമ്മൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകേണ്ടത്. ഈ അപേക്ഷയിൽ നമ്മുടെ പൂർണ്ണമായ അപേക്ഷകൻ്റെ പൂർണ്ണമായ മേൻവിലാസം, ബന്ധപ്പെടാൻ കഴിയുന്ന ഫോൺ നമ്പറുകൾ എന്നിവ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ആവശ്യപ്പെടുന്ന രേഖയുടെ കൃത്യമായ വിവരം നമ്മൾ വിശദമായി തന്നെ അപേക്ഷയിൽ രേഖപ്പെടുത്തിയിരിക്കണം. ഈ നിയമപ്രകാരം നമുക്ക് ഒരു സർക്കാർ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് ഏത് സ്ഥാപനങ്ങളിലായാലും അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 30 ദിവസത്തിനുള്ളിൽ അതിനുള്ള മറുപടി ലഭിക്കണമെന്നാണ് ഈ നിയമപ്രകാരം പറയുന്നത്. 30 ദിവസത്തിനുള്ളിൽ അപേക്ഷ ലഭിച്ചില്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് അപ്പീൽ നൽകാവുന്നതാണ്. ഫസ്റ്റ് അപ്പീൽ നൽകേണ്ടത് സ്റ്റേറ്റ് ബ്യൂറോകാശ കമ്മീഷനാണ് ഫസ്റ്റ് അപ്പീൽ നൽകേണ്ടത്. രണ്ടാമത്തെ അപ്പീൽ നൽകേണ്ടത് സെൻട്രൽ ബ്യൂറോകാശ കമ്മീഷനാണ് അപ്പീൽ നൽകേണ്ടത്. ഈ നിയമപ്രകാരം നമ്മൾ ഒരു തെറ്റിദ്ധാരണ സാധാരണക്കാർക്കുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിയമപ്രകാരം, വിവരാവകാശ നിയമപ്രകാരം നമ്മൾ അപേക്ഷ നൽകിയാൽ എല്ലാ രേഖകളും ലഭിക്കുമെന്നുള്ള ഒരു ധാരണയുണ്ട്. എന്നാൽ ഈ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്, ചില രേഖകൾ നമുക്ക് വിവരാവകാശ അപേക്ഷ പ്രകാരം നൽകിയാൽ പോലും ലഭിക്കുന്നതല്ല. ഒന്ന്, നമ്മുടെ രാജ്യത്തിന് ഭീഷണിയാവുന്ന തരത്തിലുള്ള വിവരങ്ങൾ. മറ്റൊന്ന്, സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ, സ്വകാര്യതയെ ബാധിക്കുന്നത് എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ വീട്ടിലെ ഫോൺ നമ്പറുകൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ശമ്പളത്തിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനെ വരുന്ന ഒരാളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ നിയമപ്രകാരം ലഭിക്കുന്നതല്ല. നിയമത്തിൽ മൊത്തം 31 വകുപ്പുകളാണുള്ളത്. അത് 6 ചാപ്റ്ററുകളായിട്ടാണ് വിശദീകരിക്കുന്നത്. 6 ചാപ്റ്ററുകളായി 31 വകുപ്പുകളാണ് ഉള്ളത്. പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്ന് പറയുന്നത് സെക്ഷൻ 7 ക്ലോസ് 1 എന്ന് പറയുന്നത്, അതായത് ഒരാളുടെ ജീവനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ നൽകുന്ന വകുപ്പാണ്. അതായത് ഒരാളുടെ ലൈഫിനെ സംബന്ധിക്കുന്ന വിവരം 48 മണിക്കൂറിനുള്ളിൽ നൽകണമെന്നാണ് പറയുന്നത്. അങ്ങനെ 48 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ തരുന്ന മറുപടി തരാൻ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ കാലതാമസം വരുത്തുകയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നതാണ്. അദ്ദേഹത്തിനെതിരെ പിഴ ചുമത്തിക്കൊണ്ട് നടപടി സ്വീകരിക്കുന്നതാണ്. അപ്പോൾ ഒരു ദിവസം വൈകുവാണെങ്കിൽ 280 രൂപയും മാക്സിമം 25,000 രൂപയാണ് അദ്ദേഹത്തിന് ഫൈൻ അങ്ങനെ ഈടാക്കുന്നത്.
0: അപ്പോൾ വിവരങ്ങൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, അത്
1: പകർപ്പുകൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ പകർപ്പുകൾ ലഭിക്കണം, സർക്കാരിലേക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഫീസ് നമ്മൾ ട്രഷറി വഴിയാണ് കൊടുക്കുന്നത്. ഫീസ് ഒടുക്കി കഴിഞ്ഞാൽ നമുക്ക് ആ പകർപ്പിൻ്റെ, ആ പ്രമാണത്തിൻ്റെ പകർപ്പ് ലഭിക്കുന്നതാണ്. ഇതുപോലെ തന്നെ ആക്ടിൽ തന്നെ ഇപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ചു, 30 ദിവസത്തിനുള്ളിൽ നമുക്ക് മറുപടി തരണം എന്ന് പറഞ്ഞു. ഈ 30 ദിവസത്തിനുള്ളിൽ മറുപടി തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മറുപടിയിൽ തൃപ്തനല്ലെങ്കിൽ നമുക്കിത് അപ്പീൽ കൊടുക്കാം.
0: എവിടെയാണ് നമ്മൾ അപ്പീൽ കൊടുക്കുന്നത്?
1: നമ്മൾ ഇത് കൊടുക്കുന്ന അപ്പീൽ കേരള സ്റ്റേറ്റ് വിവരാവകാശ കമ്മീഷനാണ് നമ്മൾ അപ്പീൽ നൽകേണ്ടത്. 30 ദിവസത്തിൽ വരുന്ന രേഖകൾ ലഭിക്കില്ലെന്നോ, അല്ലെങ്കിൽ രേഖകൾ ലഭിക്കുന്ന രീതിയിൽ സമീപിക്കുന്നു.
0: ചിലപ്പോഴൊക്കെ നമ്മൾക്ക് മറുപടി കിട്ടുന്നത് നിങ്ങൾ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ ഈ ഓഫീസിൽ അവൈലബിൾ അല്ല എന്നുള്ള മറുപടിയൊക്കെ നമുക്ക് ചിലപ്പോൾ കിട്ടാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ അപ്പീൽ കൊടുക്കുന്നത്.
1: അതെ, നമുക്ക് ആ മറുപടിയിൽ തൃപ്തനല്ലെങ്കിൽ അല്ലാതെ വരുമ്പോൾ നമുക്ക് സ്റ്റേറ്റ് വിവരാവകാശ കമ്മീഷന് അപ്പീൽ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ 30 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ 48 മണിക്കൂറിനുള്ളിൽ നമുക്ക് മറുപടി
0: ലഭിക്കുന്ന
1: നമ്മുടെ അത് രണ്ട് കാര്യങ്ങൾക്കാണ് 48 മണിക്കൂറിനുള്ളിൽ നമുക്ക് മറുപടി ലഭിക്കുന്നത്. ഒന്ന്, ലൈഫിനെ സംബന്ധിക്കുന്ന
0: ജീവഹാനി,
1: അതായത് ഒരു വിവരം അദ്ദേഹത്തിന്റെ
0: ജീവനെ തന്നെ
1: ബാധിക്കുന്ന ഒരു പ്രശ്നമാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ മറുപടി ലഭിക്കണം.
0: മറ്റൊരു കാര്യം
1: രണ്ടാമത്, 48 മണിക്കൂറിനുള്ളിൽ നമുക്ക് വിവരം ലഭിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് വരുന്ന കാര്യങ്ങൾ. ഒരാൾ വീട്ടു തടങ്കലിലാണ്, അങ്ങനെ എന്തെങ്കിലും തടങ്കലിലോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അത് 48 മണിക്കൂറിനുള്ളിൽ നമുക്ക് അതിൻ്റെ വിവരം നൽകേണ്ടതാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ 48 മണിക്കൂറിനുള്ളിൽ നമുക്ക് നമ്മുടെ ജീവൻ ഭീഷണിയായിട്ടുള്ള ലൈഫിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വിവരം ലഭിക്കുന്ന എന്ന് പറയുന്ന കാര്യങ്ങൾ ഒരാൾ

0: ആശുപത്രി ചികിത്സകരായ അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ, അദ്ദേഹത്തിന് മരുന്നിൻ്റെ നൽകുന്ന മരുന്നിൻ്റെ വിവരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ 48 മണിക്കൂറിനുള്ളിൽ ഈ ആക്ട് നിയമപ്രകാരം നമുക്ക് വിവരം ലഭിക്കുന്നത്.
1: സർക്കാർ ഓഫീസുകൾ എന്ന് പറയുമ്പോൾ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റും കോടതിയും മറ്റും ഇതിന്റെ പരിധിയിൽ
0: വരുന്നുണ്ട്. കോടതിയിലും കോടതി വഴിയും നമുക്ക് ആക്ട് നിയമപ്രകാരം
1: സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നതാണ് കുറച്ചുകൂടെ പ്രയാസകരമായ കാര്യം എന്ന് തോന്നുന്നു.
0: അങ്ങനെയുള്ള പ്രയാസകരമായ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആർടിഐ നിയമം അല്ലെങ്കിൽ നമ്മുടെ വിവരാവകാശ നിയമം 2005 വന്നിട്ടുള്ളത്.
1: ഏതൊരു പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഇത് ആപ്ലിക്കബിൾ ആണോ? ഇപ്പം ഗവൺമെന്റ്
0: ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. പക്ഷേ ഇതിനകത്ത് ചില കാര്യങ്ങളിൽ മാത്രം ആർടിഐ നിയമപ്രകാരം കൊടുക്കത്തില്ല.
1: എനിക്ക് തോന്നുന്നു ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്.
0: തീർച്ചയായിട്ടും ഉണ്ട്.
1: അപ്പം അതും ഇതുമായിട്ട് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് വരുന്ന നിയമങ്ങളിൽ
0: അതിൽ പ്രകാരം എല്ലാ രേഖകളും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ നിയമപ്രകാരം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത്
1: പലപ്പോഴും ക്രിറ്റിസിസം വരുന്നത് ഈ രണ്ട് നിയമങ്ങളും തമ്മിൽ ഭയങ്കര കോൺഫ്ലിക്റ്റിംഗ് ആവുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ രീതിയിൽ സമീപിച്ച് നമുക്ക് ലഭിക്കുന്ന ഒരു മറുപടി, അതായത് ആർടിഐ പ്രകാരം നമുക്ക് ലഭിക്കുന്ന ഒരു മറുപടി, അതിന് എത്രത്തോളം ലീഗൽ വാലിഡിറ്റി ഉണ്ട്?
0: ലീഗൽ വാലിഡിറ്റി ഉണ്ട്. അത് ലീഗൽ വാലിഡിറ്റി എന്ന് പറയുന്ന ഓഫീസിൽ നിന്ന് തരുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ
1: പബ്ലിക് റെക്കോർഡായിട്ട്
0: സീൽ ചെയ്ത് അദ്ദേഹം സൈൻ ചെയ്ത് തരുന്നതാണ്. അതൊരു പബ്ലിക് ഡോക്യുമെന്റ് തന്നെയാണ്.
1: അത് നമുക്ക് ഫർദർ ആയിട്ട്
0: നമുക്ക് എവിഡൻസിലായിട്ട് ഉപയോഗിക്കാവുന്നതാണ്, രേഖകളായിട്ട് ഉപയോഗിക്കാവുന്നതാണ്, മറ്റു ഓഫീസുകളിൽ ഹാജരാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ എവിഡൻസി വാല്യൂ ഉള്ള ഒന്നാണ് വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഫയലുകളെല്ലാം റെക്കോർഡിൽ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് താമസം വരുന്നത്. അവർക്കിത് കണ്ടെത്തിയിട്ട് ഈ ചോദിക്കുന്ന രേഖകളുടെ സ്വഭാവം പോലെ ഇരിക്കും ഇതിൻ്റെ അവൈലബിലിറ്റി നമുക്ക് എങ്ങനെ വേഗത്തിൽ ലഭിക്കുന്നത്. ഇപ്പം ഒരു വളരെ പഴയ രേഖകളാണെങ്കിൽ സർക്കാർ ഓഫീസുകളൊക്കെ റെക്കോർഡിലായിരിക്കാം, ചിലപ്പോൾ ആ ഓഫീസിന്റെ ഹെഡ് ഓഫീസിലായിരിക്കാം. അങ്ങനെ വരുന്ന രേഖകളാണ് ഈ ലഭിക്കാൻ കുറച്ച് കാലതാമസം വരത്തുള്ളൂ.
1: ചില ആർടിഐ നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നത് പല ഓഫീസുകളിൽ നിന്നായിരിക്കും. ഇപ്പം ഞാനൊരിക്കല് ജയിൽ സൂപ്രണ്ടിന് ഒരു, അതായത് കേരളത്തിലെ തന്നെ ഹയർ അതോറിറ്റിക്ക് ഒരു ആർടിഐ ഫയൽ ചെയ്തിരുന്നു. അതായത് എത്രത്തോളം അണ്ടർ ട്രയൽ പ്രിസണേഴ്സ് നമ്മുടെ നിലവിൽ കേരളത്തിലെ ജയിലുകളിലുണ്ട് എന്നത് ചോദിച്ചുകൊണ്ട്. അപ്പം എനിക്ക് റിപ്ലൈ കിട്ടിയത് കേരളത്തിന്റെ ആ അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള എല്ലാ ജയിലുകളിൽ നിന്നുമാണ്, സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് അതിൻ്റെ ഇത് കിട്ടിയത്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പം നമുക്കൊരു ഡിലേ വരാനുള്ള സാധ്യത ഉണ്ടാവും.
0: അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ പറയുന്ന ഒരു കേരളത്തിലെ മൊത്തം ജയിലില്ലേ എന്ന് പറയുമ്പോൾ അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച്, അതായത് ഇതിൽ തരുന്ന വിവരം കൃത്യമായിരിക്കണം. നമ്മൾ ഒരു അത് കൃത്യമായ വിവരം തരുന്നതുകൊണ്ടാണ് ആ ഒരു ഡിലേ വരുന്നത്.
1: അപ്പം ഈ വിവരം എന്താണെങ്കിലും കൃത്യതയുള്ളതായിരിക്കും.
0: തീർച്ചയായിട്ടും
1: അതിന് നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ള റൈറ്റ്സും ഉണ്ട്, ബിക്കോസ് അത് ഒരു പബ്ലിക് റെക്കോർഡായിട്ട് തന്നെയാണല്ലോ നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് ചലഞ്ച് ചെയ്യാനും പറ്റും. വിവരാവകാശ നിയമത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിച്ചതും അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം നൽകിയതും അഡ്വക്കേറ്റ് ബിനു കെ എൻ ആണ്. ഇത്രയും സമയം ചെലവഴിച്ച ഞങ്ങളുടെ ഒപ്പം ആയിരുന്നതിന് വളരെ നന്ദി സർ.
0: നന്ദി, നമസ്കാരം.
2: പ്രിയ ശ്രോതാക്കളെ, പരാതികൾ നിങ്ങൾക്ക് ഇമെയിൽ മുഖേനയും വാട്സപ്പ് മുഖേനയും എഴുതി അറിയിക്കാവുന്നതാണ്. പരിഹാരം ഉണ്ടാകുവാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. പരാതികൾ അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8281200715. ഇമെയിൽ ID aardevikulam@gmail.com. ശ്രോതാക്കൾക്ക് ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ ഈ പരിപാടിയിലൂടെ കേൾക്കുവാൻ സാധിക്കും. അയക്കേണ്ട വാട്സപ്പ് നമ്പറും ഇമെയിൽ ID ഒരിക്കൽ കൂടി 8281200715. ഇമെയിൽ ID aardevikulam@gmail.com. പ്രിയ ശ്രോതാക്കളെ, നിയമവീഥിയിലൂടെ നിങ്ങൾ നൽകുന്ന പരാതികൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നതാണ്.
3: നിയമവീഥി സമാപിക്കുന്നു.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് പ്രക്ഷേപണത്തിൻ്റെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നുവല്ലോ. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പോൾ പറയാം. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം: ബാരൻ ഐലൻഡ് അഗ്നിപർവ്വതം. ആൻഡമാൻ ആൻഡ് നിക്കോബർ ഐലൻഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇന്ത്യയിലെ മാത്രമല്ല ദക്ഷിണേഷ്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം കൂടിയാണ്. ഇനി അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 5:45 ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി, 7:50 ഹൈറേഞ്ച് വൃത്താന്തം, 7:30 സാഹിത്യവേളയിൽ ബിന്ദുജി നായർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ, NK സെബാസ്റ്റ്യൻ അവതരിപ്പിക്കുന്ന കഥ എന്നിവ കേൾക്കാം. 8:00 അങ്കണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:16 വിദ്യാഭ്യാസ രംഗം, 9:30 ആവണി പൊന്നൂഞ്ഞാൽ ചലച്ചിത്ര സംവിധായകൻ പ്രജേഷ് സെൻ പങ്കെടുക്കുന്ന പരിപാടി കേൾക്കാം, 10:30 തമിഴ് ചലച്ചിത്ര ഗാന പരിപാടിയുമായി ഇസൈ തെൻട്രൽ. ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശം കൊണ്ട് ആവശ്യപ്പെട്ട ഇഷ്ടഗാന പരിപാടി. ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:00 ഓണം പ്രത്യേക ചാറ്റ് ഷോ, ഗായിക അമൃതാരാധനമായുള്ള അഭിമുഖം കേൾക്കാം. 5:15 സ്പോൺസേഡ് പരിപാടി ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്. 5:30 നാടകഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 ടൂറിസം ഡയറി, 6:00 പദ്ധതികൾ ജനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 വാർത്താ വീക്ഷണം, 6:50 കാർഷിക ജീവനം വയലുവീടും പരിപാടി, 7:30 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 ആരോഗ്യവേദി, 8:00 പുത്തൻ പാട്ടുകൾ, 8:30 പദ്ധതികൾ ജനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ആവണി പൊന്നൂഞ്ഞാൽ സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫ് പങ്കെടുക്കുന്നു, 10:30 ഹൃദയരാഗങ്ങൾ.

ഇന്ന് 7:35 സാഹിത്യവേളയിൽ ബിന്ദുജി നായർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും എൻ കെ സെബാസ്റ്റ്യന്റെ കഥയും കേൾക്കാം. 9:30 ആവണി പൊന്നുഞ്ഞാലിൽ ചലച്ചിത്ര സംവിധായകൻ പ്രജേഷ് സെൻ പങ്കെടുക്കുന്ന ചലച്ചിത്ര ഗാന പരിപാടി. 10:30 ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി ഇസൈ തെൻട്രൽ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: കാലാവസ്ഥ ഇന്ന് പൊതുവെ മേഘാവൃതമായ ആകാശമാണ്. നേരിയ മഴയ്ക്കും ഇടിമിന്നലിനോ സാധ്യതയുണ്ട്. ഉയർന്ന താപനില 35.1°C, കുറഞ്ഞ താപനില 27.8°C ആയിരിക്കുമെന്ന് പ്രവചിക്കപ്പെടുന്നു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

ഓണം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്നത് ഓണസദ്യയാണ്. അതിലേറ്റവും പ്രധാനം പായസവും. വ്യത്യസ്തവും രുചിദായകവും ആരോഗ്യപ്രദവുമായ പായസത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുമ ദിവാകർ.

നമ്മുടെ നാട്ടിൽ കല്യാണ സദ്യ കഴിച്ചു വരുന്നവരോടുള്ള പതിവ് ചോദ്യമാണ് സദ്യ എങ്ങനെയുണ്ടായിരുന്നു എന്നും എത്ര പായസം വിളമ്പിയിരുന്നു എന്നൊക്കെ. നമ്മുടെ സദ്യയിൽ എത്രയോ കറികളുണ്ടെങ്കിലും നാം മിക്കവാറും കാത്തിരിക്കുന്നത് പായസം വിളമ്പിക്കിട്ടാനാണ്. കല്യാണ സദ്യകളിൽ പ്രത്യേകിച്ച് രുചി പ്രദാനം ചെയ്യുന്നതിനേക്കാളേറെ സമ്പൽ സമൃദ്ധിയും പ്രൗഢിയും സൂചിപ്പിക്കുന്ന ഒരു വിഭവമായി പായസങ്ങൾ മാറിയോ എന്ന് തോന്നിപ്പോകുന്നു. പണ്ടേക്ക് പണ്ടേ പായസം മനുഷ്യ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്ന വസ്തുത വേദങ്ങളിലെ ഇവയുടെ പരാമർശത്തിൽ നിന്നും മനസ്സിലാക്കാം. എന്നാൽ അപ്പോഴൊക്കെ അരി, പാല്, പഞ്ചസാര എന്നീ ചേരുവകൾ കൊണ്ട് മാത്രമുണ്ടാക്കുന്ന വിഭവമായിരുന്നു. കാലം കടന്നപ്പോൾ എല്ലാ വിഭവങ്ങളെയും പോലെ പായസത്തിലും വൈവിധ്യം പലതരത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇന്ന് നമ്മൾ ഇൻസ്റ്റന്റ് പായസത്തിൽ വരെ എത്തി നിൽക്കുന്നു. രുചിയും മണവും വർദ്ധിപ്പിക്കുന്നതിനായി നെയ്യ്, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, വറുത്ത തേങ്ങാക്കൊത്ത്, കട്ടിയുള്ള തേങ്ങാപ്പാൽ എന്നിവ ചേർക്കുന്നുണ്ട്. പരിപ്പുകളും ചിലപ്പോൾ പഴങ്ങളും ചേർത്ത് രുചിഭേദങ്ങൾ വന്നിരിക്കുന്നു. മധുരത്തിനായി പഞ്ചസാരയോ ശർക്കരയോ ചേർക്കുന്നു. കൊതിപ്പിക്കുന്ന നറുമണത്തിനായി ഏലയ്ക്ക, ചുക്ക് എന്നിവയും മേപ്പൊടിയായി പാകം ചെയ്തു കഴിഞ്ഞ് പായസത്തിൽ ചേർക്കുന്ന പതിവുണ്ട്. എന്തായാലും തെക്കേ ഇന്ത്യയിലെ ഒരു സവിശേഷ പരമ്പരാഗത വിഭവമായി പായസത്തിനെ കരുതുന്നു. ഇത് വടക്കേ ഇന്ത്യയിലെ ഖീർ എന്ന വിഭവത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഖീർ കൂടുതലും പാലധിഷ്ഠിതമായ വലിയ വൈവിധ്യമൊന്നുമില്ലാത്ത ഒരു വിഭവമാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ വിവിധ തരത്തിലുള്ള പായസങ്ങൾ നിലവിലുണ്ട്. അമ്പലങ്ങളിലെ നിവേദ്യമായി തുടങ്ങിയ ഈ വിഭവം പിന്നീട് പരമ്പരാഗതമായി ആചരിക്കുന്ന മിക്ക ചടങ്ങുകളിലും സ്ഥാനം പിടിച്ചു. പാലട, അടപ്രഥമൻ, പരിപ്പ് പായസം, ചക്കപ്രഥമൻ, പഴപ്പായസം, ഗോതമ്പ് പായസം എന്നിങ്ങനെ എത്രയോ രുചിഭേദങ്ങളിൽ അവ എത്തുന്നു. ഈ കേരളത്തനിമയുള്ള പായസങ്ങൾ അതാത് പ്രദേശങ്ങളിലും കാലങ്ങളിലും ലഭിക്കുന്ന ചേരുവകൾ കൊണ്ടുണ്ടാക്കുന്നതായും കണ്ടുവരുന്നു. ചക്കപ്പായസം, പഴപ്പായസം, പൈനാപ്പിൾ പായസം, മത്തങ്ങ പായസം, ചേനപ്പായസം എന്നിങ്ങനെയുള്ള വിവിധ തരം പായസങ്ങൾ ഇതിന് തെളിവാണ്. പായസവും പ്രഥമനും തമ്മിൽ നിർമ്മാണത്തിൽ വ്യത്യാസമുണ്ട്. പ്രഥമൻ കൂടുതൽ സമയം ചെറുതീയിൽ വരട്ടിയെടുത്ത ശേഷമാണ് ഉണ്ടാക്കുന്നത്. അവയിൽ ശർക്കരയാകും മധുരത്തിനായി ചേർക്കുന്നത്. ഈ ഓണക്കാലത്ത് ചില വ്യത്യസ്തമായ പായസങ്ങളുടെ നിർമ്മാണ രീതികൾ നോക്കാം. ഒരു മാമ്പഴ പാലട പായസമായാലോ? ഇതിൻ്റെ ചേരുവകൾ: പാലട 100 ഗ്രാം, മാമ്പഴക്കുഴമ്പ് 2 കപ്പ്, പാല് 3 കപ്പ്, കണ്ടൻസ് മിൽക്ക് 1 ടിൻ, പഞ്ചസാര 3 ടേബിൾ സ്പൂൺ, ഏലയ്ക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ, കശുവണ്ടിപ്പരിപ്പ്, കിസ്മിസ് എന്നിവ 2 ടീസ്പൂൺ വീതം നെയ്യിൽ മൂപ്പിച്ചത്. മാമ്പഴക്കുഴമ്പിൽ പഞ്ചസാര ചേർത്ത് നെയ്യിൽ വഴട്ടി കണ്ടൻസ് മിൽക്കും ചേർത്ത് മാറ്റിവെക്കുക. പാലട കഴുകി നെയ്യിൽ വഴട്ടി പാലിൽ നന്നായി വേവിച്ചെടുക്കുക. വെന്ത് കഴിയുമ്പോൾ ഏലയ്ക്ക പൊടിച്ചതും മാമ്പഴക്കൂട്ടും ചേർത്ത് മിശ്രിതപ്പെടുത്തി നന്നായി ഇളക്കി അടുപ്പിൽ നിന്നും വാങ്ങി വയ്ക്കാം. ഇതിലേക്ക് നെയ്യിൽ മൂപ്പിച്ച കശുവണ്ടിപ്പരിപ്പും കിസ്മിസും ചേർക്കാവുന്നതാണ്. വിറ്റാമിനുകളുടെ കലവറയായ മാമ്പഴം പായസത്തിൻ്റെ ഗുണം കൂട്ടുന്നു. ഇനി അധികം ഉണ്ടാക്കി കാണാത്ത ഒരു പായസമായ ചൗവരി പായസം എങ്ങനെ ഉണ്ടാക്കുന്നുവെന്ന് നോക്കാം. ചൗവരി ദഹനത്തിന് സഹായിക്കുന്ന ഒരു വിഭവമാണല്ലോ. ചൗവരി പായസത്തിന് ചേരുവകൾ: ചൗവരി 1 കപ്പ്, പാല് 6 കപ്പ്, കണ്ടൻസ് മിൽക്ക് 1 ടിൻ, പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, കശുവണ്ടിപ്പരിപ്പും കിസ്മിസും 50 ഗ്രാം വീതം, ഏലയ്ക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ, നെയ്യ് 2.5 ടീസ്പൂൺ. ചൗവരി 3 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർക്കുക. 7-8 ഗ്ലാസ് വെള്ളത്തിൽ ചൗവരി വേവിച്ചെടുക്കുക. വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റി ചൗവരി സുതാര്യമാകുന്നതുവരെ പാകം ചെയ്യുക. വേവിച്ച ചൗവരി അരിച്ചെടുത്ത് കഴുകിയെടുക്കുക. ചുവട് കട്ടിയുള്ള പാത്രത്തിൽ വേവിച്ച ചൗവരിയും പാലും ചേർത്ത് കുറുകുന്നവരെ പാകം ചെയ്യുക. ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക്, ഏലയ്ക്കാപ്പൊടി, പഞ്ചസാര എന്നിവ ചേർത്ത് മിശ്രിതപ്പെടുത്തുക. കശുവണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യിൽ മൂപ്പിച്ച് ചേർത്ത് മണം നഷ്ടപ്പെടാതെ അടച്ചു വയ്ക്കുക. വിളമ്പുന്നതിന് തൊട്ടു മുമ്പ് മാത്രമേ തുറന്നു വയ്ക്കാവൂ. അരി പഴം പായസം: ഈ 2 ചേരുവകളും ശർക്കരയുമായി ചേർത്ത് ഒരു പ്രത്യേക രുചി പ്രദാനം ചെയ്യുന്ന പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമായ വിഭവങ്ങൾ: ചമ്പാ പച്ചരി 1 കപ്പ്, ശർക്കര 1.5 കപ്പ്, തേങ്ങാപ്പാൽ അതായത് 1/2 പാൽ 1.5 കപ്പ്, 2/2 പാൽ 2.5 കപ്പ്, ഏലയ്ക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ, രസകദളി 1 ഉടച്ചതായിരിക്കണം, തേങ്ങാക്കൊത്ത് അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, അണ്ടിപ്പരിപ്പും കിസ്മിസും 1.5 ടേബിൾ സ്പൂൺ, നെയ്യ് 3 ടീസ്പൂൺ. ശർക്കര പാനിയാക്കി അരിച്ചെടുക്കുക. അരി കഴുകി 1 മണിക്കൂർ കുതിർത്ത് വയ്ക്കുക. 2/2 പാലിൽ അരി വേവിക്കുക. ശർക്കര പാനി ചേർത്ത് 10 മിനിറ്റോളം പാകം ചെയ്യുക. ഏലയ്ക്ക

ചേർത്ത് പഴക്കുഴമ്പും ചേർത്ത് മിശ്രിതപ്പെടുത്തുക. ശേഷം ഒന്നാം പാൽ ചേർത്ത് ഒന്ന് ചൂടാക്കുക. അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച ശേഷം നെയ്യിൽ മൂപ്പിച്ച തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, കിസ്മിസ് എന്നിവ ചേർത്ത് വിളമ്പുക. അടുത്തതായി ഇളനീർ റോസാപ്പൂ പായസം. ഇളനീർ ശരീരത്തിലെ ജലാംശം നിലനിർത്താനും ഹൃദയം, വൃക്ക എന്നിവയുടെ ആരോഗ്യത്തിനും ഹിതകരമാണല്ലോ. ഇളനീർ പായസത്തിന് വേണ്ട ചേരുവകൾ: ഇളനീരിൻ്റെ കാമ്പ് 1 കപ്പ്, ഇളനീർ 1.5 കപ്പ്, പാല് 1.5 കപ്പ്, കണ്ടൻസ് മിൽക്ക് 1 ടിൻ, ചൗവരി 1/2 കപ്പ്, പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, റോസാ ഇതൾ അരച്ചത് 1 ടേബിൾ സ്പൂൺ, പനിനീര് 3-4 തുള്ളി, പൊടിച്ച കശുവണ്ടി പരിപ്പ് 7 എണ്ണം, ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ. ചൗവരി കഴുകി 7-8 ഗ്ലാസ് വെള്ളത്തിൽ നന്നായി സുതാര്യമാകുന്നവരെ വേവിച്ചെടുക്കുക. ഈ ചൗവരിയെ പച്ചവെള്ളത്തിൽ കഴുകി മാറ്റിവെക്കുക. ഇളനീരിൻ്റെ കാമ്പ് മിക്സിയിൽ അടിച്ചു വയ്ക്കുക. പാൽ തിളപ്പിച്ച് മാറ്റിവെക്കുക. ചൗവരി, റോസാപ്പൂ അരച്ചത്, ഇളനീർ കാമ്പരച്ചത്, ഇളനീർ എന്നിവ ചുവട് കട്ടിയുള്ള പാത്രത്തിലിട്ട് 2-3 മിനിറ്റ് നേരം ചെറുതീയിൽ പാകം ചെയ്യുക. ഇതിലേക്ക് കാച്ചിയ പാലും കൂടി മിശ്രിതപ്പെടുത്തുക. കശുവണ്ടി പരിപ്പരച്ച് ചേർത്ത് മിശ്രിതപ്പെടുത്തുക. കുറുകി തുടങ്ങുമ്പോൾ കണ്ടൻസ് മിൽക്ക്, ഏലക്കാ പൊടിച്ചത്, പഞ്ചസാര എന്നിവ ചേർത്ത് 3-4 മിനിറ്റ് കഴിഞ്ഞ് വാങ്ങുക. അടുത്തതായി ഇരുമ്പ് സത്ത് കൂടിയതും പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്നതുമായ പായസമാണ്. ചെറുമണി ധാന്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു പായസമാണിത്. ഇതിലേക്കായി തിന അല്ലെങ്കിൽ ചാമേരി 1/2 കപ്പ്, തേങ്ങാപ്പാൽ 1 കപ്പ്, ശർക്കര പൊടിച്ചത് 1/2 കപ്പ്, ഏലക്കാ പൊടിച്ചത് 1/2 ടീസ്പൂൺ, നെയ്യ് 1 ടീസ്പൂൺ, കശുവണ്ടി പരിപ്പ്, കിസ്മിസ് 2 കൂടി 2 ടീസ്പൂൺ. തിന അല്ലെങ്കിൽ ചാമാരിയെ 2 കപ്പ് വെള്ളത്തിൽ വേവിച്ചെടുക്കുക. ശർക്കര പാനിയാക്കി അരിച്ചു വയ്ക്കുക. വേവിച്ച ചെറുമണി ധാന്യങ്ങൾ, ശർക്കര പാനിയും ശേഷം തേങ്ങാപ്പാലും ചെറുതീയിൽ മിശ്രിതപ്പെടുത്തുക. ഇതിലേക്ക് ഏലക്കാ പൊടിച്ചതും നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ചേർത്ത് വിളമ്പുക. അരിപ്പായസത്തേക്കാൾ ആരോഗ്യദായകവുമാവും ഈ പായസം. ഇനി ഒരു പഞ്ചസാര ചേർക്കാത്ത പായസമാകാം. ഇതിലെ ചേരുവകൾ: പാല് 2 കപ്പ്, കുരു കളഞ്ഞ ഈന്തപ്പഴം 10 എണ്ണം, കുതിർത്ത തൊലി കളഞ്ഞ ബദാം 10 എണ്ണം, നെയ്യ് 1 ടീസ്പൂൺ, ഏലക്കാ പൊടിച്ചത് 1/2 ടീസ്പൂൺ, ചെറുതായി അരിഞ്ഞ ബദാം 4-5 എണ്ണം, നെയ്യിൽ മൂപ്പിച്ചെടുക്കണം. ബദാമും ഈന്തപ്പഴവും നന്നായി അരച്ചെടുക്കുക. കാച്ചിയ പാലിലേക്ക് ഈ കൂട്ട് മിശ്രിതപ്പെടുത്തുക. ഈ കൂട്ട് കുറുകുന്നതുവരെ ചൂടാക്കുക. നെയ്യിൽ വറുത്തെടുത്ത ബദാം കൂടി ചേർത്ത് വിളമ്പുക. പ്രകൃതിദത്തമായ ചേരുവകൾ മാത്രമടങ്ങുന്ന ഈ പായസത്തിൽ മെച്ചപ്പെട്ട തോതിൽ പ്രോട്ടീൻ, ഇരുമ്പ്, ആരോഗ്യദായക കൊഴുപ്പുകൾ എന്നിവ അടങ്ങുന്നു. ഇനി ഒരു പ്രോട്ടീൻ പായസം തയ്യാറാക്കുന്ന വിധം നോക്കാം. ദഹിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ചെറുപയർ പരിപ്പാണ് ഇതിലെ പ്രധാന ചേരുവ. ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ: ചെറുപയർ പരിപ്പ് 1/2 കപ്പ്, പൊടിച്ച ശർക്കര 1/2 കപ്പ്, തേങ്ങാപ്പാൽ 1 കപ്പ്, ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ, നെയ്യ് 1/2 ടീസ്പൂൺ, കശുവണ്ടി പരിപ്പ് 1 ടീസ്പൂൺ. ഉണ്ടാക്കുന്ന വിധം: ചെറുപയർ പരിപ്പ് നെയ്യിൽ മൂപ്പിക്കുക. ശേഷം വെള്ളം ചേർത്ത് കുക്കറിൽ നന്നായി വേവിക്കുക. ശർക്കര പാനി ചേർത്ത് നന്നായി വരട്ടിയ ശേഷം തേങ്ങാപ്പാലും ഏലക്കാ പൊടിച്ചതും ചേർത്ത് മിശ്രിതപ്പെടുത്തുക. നെയ്യിൽ മൂപ്പിച്ച കശുവണ്ടി പരിപ്പ് കൂടി ചേർത്ത് വിളമ്പാം. അടുത്തത് ഓട്സ് ശർക്കര പായസം. ഹൃദയത്തിൻ്റെയും കുടലിൻ്റെയും ആരോഗ്യത്തിന് ഓട്സ് അതിവിശിഷ്ടമാണ്. നാരുകൾ കൂടിയ വിഭവമായതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ തോതും ഇവയ്ക്ക് കുറയ്ക്കാൻ കഴിവുണ്ട്. ഓട്സ് പായസത്തിൻ്റെ ചേരുവകൾ: ഓട്സ് 1/2 കപ്പ്, കൊഴുപ്പ് കുറഞ്ഞ പാല് 2 കപ്പ്, ശർക്കര പൊടിച്ചത് 1/2 കപ്പ്, ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ, നെയ്യ് 1 ടീസ്പൂൺ, കശുവണ്ടി പരിപ്പും കിസ്മിസും 2 ടേബിൾ സ്പൂൺ. ഇനി ഉണ്ടാക്കുന്ന വിധം: ഓട്സ് ചെറുതീയിൽ ചൂടാക്കി പാലും ചേർത്ത് വേവിക്കുന്നു. ശർക്കര ഉരുക്കി അരച്ച് ഇതിലേക്ക് ചേർക്കണം. നന്നായി മിശ്രിതപ്പെടുത്തുമ്പോൾ ഏലക്കാപ്പൊടിയും വറുത്ത അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർക്കുക. പായസങ്ങളിൽ തേങ്ങാപ്പാൽ ചേർക്കുന്നത് ഈ അടുത്തായി ഒരു ചിലവേറിയ കാര്യമായി മാറിയിരിക്കുന്നു. പച്ചക്കപ്പലണ്ടിക്ക് ഈ കാര്യത്തിൽ ഒരു പരിഹാരമാകാൻ സാധിക്കുന്നു. പച്ചക്കപ്പലണ്ടി കുതിർത്ത് അരച്ച് നേർപ്പിച്ച് തേങ്ങാപ്പാലിന് പകരം ഉപയോഗിക്കാം. ഇതിന് ഒരു പ്രത്യേക രുചി തന്നെയുണ്ട്. ചേരുവകളും കഴിക്കുന്ന അളവുമാണ് പായസത്തിനെ ആരോഗ്യദായകമോ ആരോഗ്യദായകമല്ലാത്തതോ ആക്കുന്നത്. പോഷണ നിലവാരം നോക്കുമ്പോൾ ധാന്യങ്ങളും മധുരവും ഉള്ളതുകൊണ്ട് ഇവ ഊർജ്ജദായക വിഭവങ്ങളാകുന്നു. പാൽ ചേർത്ത പായസമാണെങ്കിൽ കാൽഷ്യവും പ്രോട്ടീനും പ്രദാനം ചെയ്യുന്ന വിഭവങ്ങളും ആകുന്നു. പോരാത്തതിന് ആരോഗ്യദായക കൊഴുപ്പുകളും, അതായത് പോളിഅൺസാച്ചുറേറ്റ് ഫാറ്റി ആസിഡുകളും പ്രദാനം ചെയ്യുന്നു. അണ്ടിപ്പരിപ്പും ബദാമും മറ്റും ഇതിൽ അടങ്ങുന്നു. ശർക്കര ചേർക്കുന്നതുകൊണ്ട് ഇരുമ്പ്, മെഗ്നീഷ്യം തുടങ്ങിയ ധാതുലവണങ്ങളുടെ സ്രോതസ്സുമാകുന്നു. തേങ്ങാപ്പാൽ ചേർക്കുന്നത് ദഹിക്കാൻ സഹായകവും കുടലിന് ആരോഗ്യവും പ്രദാനം ചെയ്യുന്നു.

0: പായസം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പരമ്പരാഗത രീതിയിലെ വരട്ടി ഉണ്ടാക്കുന്ന പായസങ്ങൾക്ക് മധുരം കൂടുതലായിരിക്കും. ഇവ പ്രമേഹ രോഗികൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അളവിൽ കുറച്ച് മാത്രം കഴിക്കുക. ഊർജം നൽകുന്ന നെയ്യ്, പാല്, പഞ്ചസാര, അണ്ടിപ്പരിപ്പ് എന്നിവ ചേർത്തുണ്ടാക്കുന്ന പായസങ്ങൾ മിക്കപ്പോഴും നമ്മൾ അറിയാതെ കൂടുതൽ കഴിച്ചുപോകും. ഓണാഘോഷങ്ങൾ കഴിയുമ്പോൾ വണ്ണം വയ്ക്കാനും ഷുഗർ കൂടാനും അത് മതി. അളവിൽ കുറച്ചെടുത്ത് കുറേശ്ശെ ആസ്വദിച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക. നെയ്യും അണ്ടിപ്പരിപ്പും മറ്റും ചേർക്കുന്നതിന് മുമ്പ് കുറച്ച് ഈ കൂട്ടർക്ക് മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും. പാലിലെ ലാക്ടോസിന് അലർജി ഉള്ളവർ തേങ്ങാപ്പാൽ ചേർത്ത പായസം കഴിക്കാൻ ശ്രദ്ധിക്കണം. മധുരം കുറഞ്ഞ ആരോഗ്യപ്രദമായ പായസം സേവിക്കാൻ ശർക്കര, ഈന്തപ്പഴം, സ്റ്റീവിയ എന്നിവ മധുരത്തിനായി ചേർത്ത് കഴിക്കേണ്ടതാണ്. ചെറുമണി ധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ ചേർത്ത പായസവും രുചിയുള്ളതിനപ്പുറം ആരോഗ്യവും പ്രദാനം ചെയ്യുന്ന വിഭവങ്ങളാകുന്നു. കൊഴുപ്പ് കുറഞ്ഞ പാൽ അല്ലെങ്കിൽ മറ്റു സസ്യജന്യമായ സോയാ മിൽക്ക് പോലത്തെ ചേരുവകൾ ചേർക്കുന്നതാണ് ആരോഗ്യത്തിനും നല്ലത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അളവ് തന്നെ. അരക്കപ്പ് തൊട്ട് മുക്കാൽ കപ്പിൽ ഒതുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഉച്ചയ്ക്ക് പായസം കഴിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് കൂടുതൽ നടക്കുകയോ വ്യായാമം ചെയ്താലും മതിയാകും. എന്തൊക്കെ പുതുമയാർന്ന മധുര വിഭവങ്ങളായ പുഡിങ്ങുകൾ, ഐസ്ക്രീമുകളൊക്കെ ഉണ്ടെങ്കിലും പരമ്പരാഗതമായ നമ്മുടെ പായസങ്ങൾ എന്നും നമുക്ക് സന്തോഷം പങ്കിടുമ്പോഴും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വിഭവമായി നിലനിൽക്കും.
1: ഓണക്കാലത്ത് ആരോഗ്യം പ്രദാനം ചെയ്യുന്ന പായസത്തിന്റെ വിശേഷങ്ങൾ ഇതുവരെ പങ്കുവച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുമാ ദിവാകർ.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം. പദ്ധതികൾ ജനനന്മയ്ക്ക്. PM FME പദ്ധതി.
3: രാജ്യത്തെ ഭക്ഷ്യ സംസ്കരണ മേഖലയുടെ പരിവർത്തനം ലക്ഷ്യമിട്ട് 2020 June 29 പ്രധാനമന്ത്രി മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് അഥവാ PM FME പദ്ധതി ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയമാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സൂക്ഷ്മ സംരംഭങ്ങൾക്ക്, പ്രത്യേകിച്ച് നിർമ്മാണം, സംസ്കരണം, പാക്കേജിംഗ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സഹായം നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ് പദ്ധതി. മൈക്രോ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകൾ ഔപചാരികമാക്കുക, യൂണിറ്റുകൾ പരിഷ്കരിക്കുന്നതിന് വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുക, സംരംഭകർക്ക് പരിശീലനവും സാങ്കേതിക പരിജ്ഞാനവും നൽകുക, പൊതുവായ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായം നൽകുക, ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ് എന്നിവയ്ക്ക് പിന്തുണ നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തിന്റെ നട്ടലായ ചെറുകിട സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങൾ ഔപചാരികമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. PM FME സ്കീം ഇന്ത്യ ഗവൺമെന്റിന്റെ ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമാണ്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ അനൌപചാരിക സൂക്ഷ്മ സംരംഭങ്ങൾക്ക് പലപ്പോഴും ഔപചാരിക വായ്പ, ആധുനിക സാങ്കേതിക വിദ്യകൾ, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവയിലേക്ക് എത്തിപ്പെടാൻ വലിയ വെല്ലുവിളികളാണ് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി വിഭാവനം ചെയ്തത്. പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ, ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി, ഒരു ജില്ല ഒരു ഉൽപ്പന്നം, കപ്പാസിറ്റി ബിൽഡിംഗും പരിശീലനവും, സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. മുഖ്യ ശൃംഖല ഇൻക്യുബേഷൻ സെന്ററുകൾ, ഭക്ഷ്യ സംസ്കരണ ലൈൻ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പുകൾക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി ലഭിക്കും. പരമാവധി 3 crore വരെ ഇത്തരത്തിൽ ലഭ്യമാകും. ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡിയിലൂടെ വ്യക്തികൾ, പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, FPOകൾ, എൻ ജി ഒകൾ, സഹകരണ സംഘങ്ങൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയ്ക്ക് അർഹമായ പദ്ധതി ചെലവിൻ്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി നൽകും. ഇപ്രകാരം പുതിയ യൂണിറ്റുകൾ നവീകരിക്കുന്നതിനോ സ്ഥാപിക്കുന്നതിനോ യൂണിറ്റിൻ്റെ പരമാവധി 1,00,000 രൂപ വരെ ലഭ്യമാകും. ഓരോ ജില്ലയിൽ നിന്നും ഒരു സവിശേഷ ഉൽപ്പന്നം നിർമ്മിച്ച് വിപണനം ചെയ്യുന്നതിനായി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു ജില്ല ഒരു ഉൽപ്പന്നം സംരംഭത്തിലൂടെ വിഭവ സംഭരണം, പൊതുസേവനങ്ങൾ പ്രയോജനപ്പെടുത്തൽ, ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നിവയുടെ ഗുണഫലങ്ങൾ ലഭ്യമാകുന്നു. 35 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 713 ജില്ലകളിൽ 137 സവിശേഷ ഉൽപ്പന്നങ്ങൾ ഒരു ജില്ല ഒരു ഉൽപ്പന്നം വഴി ഇതിനകം അംഗീകരിച്ചിട്ടുണ്ട്. സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം വഴി പ്രവർത്തന മൂലധനത്തിനും ചെറിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ഒരു സ്വയം സഹായ സംഘത്തിലെ ഓരോ അംഗത്തിനും 40,000 രൂപ വരെ ലഭ്യമാക്കുന്നു. സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് ദേശീയ നഗര ഉപജീവന ദൗത്യ ഗ്രാന്റായി സീഡ് മൂലധനം നൽകുന്നു. വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ISO തുടങ്ങിയ ഭക്ഷ്യസുരക്ഷയും ഗുണനിലവാര സർട്ടിഫിക്കേഷനുകളും നേടുന്നതിന് യൂണിറ്റുകളെ ഈ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ചെറുകിട ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളെ പിന്തുണയ്ക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സമ്പന്നമായ കാർഷിക വൈവിധ്യവും ഊർജ്ജസ്വലമായ ഭക്ഷ്യ സംസ്കാരവും ഉള്ള കേരളം PMFME സ്കീമിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് മികച്ച സ്ഥാനത്താണ്. സുഗന്ധവ്യഞ്ജനങ്ങൾ, നാളികേര അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, അരി പഴ സംസ്കരണം, സമുദ്രോൽപ്പന്നങ്ങൾ, റെഡി ടു ഈറ്റ് സ്നാക്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാനത്തെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ മേഖല വൈവിധ്യപൂർണമാണ്. 2020 തുടങ്ങി അടുത്ത വർഷം അവസാനിക്കുന്ന തരത്തിൽ 5 വർഷത്തേക്ക് വിഭാവനം ചെയ്തിട്ടുള്ള PMFME പദ്ധതി ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പായി നിലകൊള്ളുന്നു. പദ്ധതിയിൽ കൂടുതൽ ഊന്നൽ നൽകുന്നത് വഴി കേരളത്തിലെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ വ്യാപ്തി വിപുലീകരിക്കാനും ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കാനും വിശാലമായ വിപണി അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
4: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
5: ദിസ് ഇസ് ആകാശവാണി, ദ ന്യൂസ് റെഡ് ബൈ ശഗുൻ ചോപ്ര. The Supreme Court has formed a 5-member high-powered inquiry committee headed by former top court judge Justice R. Subhash Reddy to examine allegations of excessive use of force by police authorities and security personnel against student protesters in Delhi recently and violence against police personnel. A bench of Chief Justice Suryakant and Justices Joy Malia Bakshi and V. Mohana said the committee would also comprise former Punjab and Haryana High Court Chief Justice Ravi Shankar Jha, former Delhi High Court Judge Justice Shalinder Kaur, former CBI Director Rishi Kumar Shukla and retired Meghalaya DGP L.R. Bishnoi. The top court clarified that as a matter of abundant caution, the inquiry undertaken by the high-powered inquiry committee shall not be a one-time exercise. It asked the committee to undertake a continuous and periodic assessment of the issues and shall submit its interim findings periodically. The Jharkhand High Court today stayed until further orders the state government's decision to cancel appointments made through the 11th to 13th JPSC Civil Services Examination and the Food Safety Officer Recruitment. Justice Deepak Roshan passed the order while hearing 3 separate petitions challenging the government's Tuesday notification cancelling the examinations and appointments. The court directed that the selected candidates be reinstated, observing that they could not be removed without following due process and the principles of natural justice. The court sought a response from the state government and the Jharkhand Public Service Commission and fixed 15th of September for the next hearing. The India-Japan Defence Ministers meeting was held in New Delhi today. Defence Minister Rajnath Singh and his Japanese counterpart Shinjiro Koizumi co-chaired the meeting. The discussions focused on deepening maritime security, Make in India defense technology, and expanding strategic trust. Both ministers signed a memorandum of arrangement on maritime security cooperation. Prime Minister Narendra Modi has said that India's BRICS chairship is advancing sustainable development through people-centric climate action. Sharing an article written by Union Environment, Forest and Climate Change Minister Bhupendra

വനത്തെ സംബന്ധിച്ച വൃത്തിയാണ് വന്യവൃത്തി. കായികനികൾ ഭക്ഷിച്ച് വനജീവിതം അനുഷ്ഠിക്കുക. എന്നിട്ട് ആത്മാ അനുഗമനേന താൻ സ്വയം പിന്തുടർന്ന് ഗാം പ്രസാദയിതും അർഹസി, നന്ദിനിയെ പ്രസാദിപ്പിക്കണം. ഉചിതമായ ഒരു ഉപമ നൽകുന്നു. അഭ്യസനേ വിദ്യാം ഇവ, ആവർത്തിച്ചാവർത്തിച്ച് വായിച്ചാണ് വിദ്യ സ്വായത്തമാകുന്നത്. ക്ലേശകരമാണ് ഈ പ്രവൃത്തി. പലവരു വായിച്ചിട്ടും ഹൃദിസ്ഥിതമാകാതെ വരുമ്പോൾ മടി തോന്നും, ഉപേക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചെന്നും വരും. അങ്ങനെയൊന്നും വരുത്. ആവർത്തിച്ചു പഠിച്ചാൽ ക്ലേശമുണ്ടാകുമെങ്കിലും വിദ്യ സ്വായത്തമാകും. നന്ദിനിയുടെ പ്രസാദവും

അങ്ങനെ തന്നെയാണ് ദിവ്യയാണ് നന്ദിനി, കാമധേനുവിൻ്റെ പുത്രിയാണവൾ. അവളെ പരിചരിച്ച് പ്രസന്നയാക്കുക, പരിചര്യ വ്രതമായി അനുഷ്ഠിക്കേണ്ടതാണ്. രാജാവ് എന്താണ് ചെയ്യേണ്ടത്? പുറപ്പെടുമ്പോൾ അനുഗമിക്കുക, നിൽക്കുമ്പോൾ നിൽക്കുക, അവൾ കുടിച്ച ശേഷം മാത്രം ജലപാനം ചെയ്യുക.

0: तस्यां प्रस्थितायां त्वं प्रतिष्ठेथा. നന്ദിനി നടന്നാൽ അങ്ങ് അനുഗമിക്കുക. സ്ഥിതായാം സ്ഥിതിം ആചരേഹ്. നന്ദിനി ഇടയ്ക്ക് നിന്നാൽ അങ്ങും നിൽക്കുക. അസ്യാം നിഷീദായാം നിഷീദ. നന്ദിനി ഇരുന്നാൽ ഇരിക്കുക. പീതാംഭസി അപ പിബേഹ്. വെള്ളം കുടിച്ചാൽ അതിനുശേഷം അങ്ങും പാനം ചെയ്യുക. അനുനിമിഷം ദിവ്യഗോവിനെ പിന്തുടർന്ന് സേവിക്കണം. പിന്നാലെ നീ പോകിവൾ പോയിടുമ്പോൾ നിന്നാലുടൻ നിൽക്കുക. ഇരുന്നു കണ്ടാൽ നന്നായിരുന്നിടുക. നീർ കുടിച്ചുവെന്നാൽ ഭവാനങ്ങ് കുടിക്ക വെള്ളം. കുണ്ടൂർ നാരായണ മേനോൻ്റെ പരിഭാഷ. നന്ദിനിയെ പരിചരിക്കുക എന്ന മുൻ ശ്ലോകത്തിൽ നിർദ്ദേശിച്ച കാര്യം പരത്തിയടിച്ച് വികൃതമാക്കിയതിനാൽ പ്രക്ഷിപ്തങ്ങളുടെ കൂട്ടത്തിലാണ് കുട്ടിക്കൃഷ്ണമാരാർ ഈ ശ്ലോകത്തെ പെടുത്തിയിരിക്കുന്നത്. എങ്കിലും കാവ്യഭംഗിയുണ്ട്, വിട്ടുകളയാൻ തോന്നുന്നില്ല.
1: ആലാപനം ഡോക്ടർ സരിത മഹേശ്വരൻ. കാളിദാസമാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

0: എൽ ഐ സി അമൃത്ബാൽ പോളിസിയിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലുടനീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുൻപ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർ പൽ ആപ്കെ സാത്ത്.
1: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
2: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
3: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
1: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
2: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
3: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
4: കാര്യം ശരിയായി.
5: ഏത് കാര്യം?
6: മോളുടെ ഫീസേ
5: കാണട്ടെ. നേട് ഉടനടി 20,000 ലോൺ. ആരാ തരുന്നത്? എത്രയാ പലിശ? അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നേ ലോൺ എടുക്കാവൂ, ആവശ്യത്തിനുള്ള വായ്പ മാത്രം. ശരിക്കും പഠിച്ചറിഞ്ഞ്. കാര്യം ശരിയായി. ശമ്പളം അഡ്വാൻസായി അയച്ചിട്ടുണ്ട്.
7: RBI പറയുന്നു,
1: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
3: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
8: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2,500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ 2 ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിഫ്റ്റി 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले
1: हैं। എൻ്റെ പേര് ബാലൻ, ഞാൻ എറണാകുളം ജില്ലയിലെ ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
5: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
4: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM
6: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
7: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
6: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
8: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരുമിച്ച് നിൽക്കാനുള്ള കഴിവാണ് ദക്ഷിണ മേഖലയുടെ കരുത്തെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31-ാമത് യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. കൊതുകുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനും പകർച്ചവ്യാധികൾ തടയുന്നതിനും സമൂഹത്തിന്റെ പൂർണ്ണ പങ്കാളിത്തവും ജാഗ്രതയും അനിവാര്യമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്തെ 50 ബഡ്സ് സ്കൂളുകളെ മോഡൽ സ്കൂളുകളായി ഉയർത്തുമെന്ന് മന്ത്രി കെ എം ഷാജി. വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം ട്രേഡ് ഫെയർ നാളെ മുതൽ തിരുവനന്തപുരം കനകക്കുന്നിൽ മന്ത്രി പി സി വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്യും. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പേര് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ. FIH ഹോക്കി ലോകകപ്പ് വനിതാ മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടം.

0: വാർത്തകൾ വിശദമായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണമേഖലാ കൌൺസിലിന്റെ 31-ാമത് യോഗം ചെന്നൈയ്ക്ക് സമീപം കോവളത്ത് നടന്നു. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും തെലങ്കാന ഉപമുഖ്യമന്ത്രി, പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ എന്നിവരും പങ്കെടുത്തു. പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെയുള്ളവ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരുമിച്ച് നിൽക്കാനുള്ള കഴിവാണ് ദക്ഷിണമേഖലയുടെ കരുത്തെന്ന് യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. മുല്ലപ്പെരിയാറിൽ നിർമ്മിക്കുന്ന പുതിയ അണക്കെട്ടിൽ നിന്നുള്ള മുഴുവൻ വെള്ളവും തമിഴ്നാടിന് നൽകാമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അണക്കെട്ടിന്റെ ചിലവ് പൂർണ്ണമായും കേരളം വഹിക്കുമെന്നും അണക്കെട്ടിന്റെ സ്ഥാനവും രൂപരേഖയും തമിഴ്നാടിന് തീരുമാനിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി ശ്രീ വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തി. കൊതുകുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനും പകർച്ചവ്യാധികൾ തടയുന്നതിനും സമൂഹത്തിന്റെ പൂർണ്ണ പങ്കാളിത്തവും ജാഗ്രതയും അനിവാര്യമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ലോക കൊതുക് ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യവകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി സംസ്ഥാനത്തെ 50 ബഡ്സ് സ്കൂളുകളെ മോഡൽ ബഡ്സ് സ്കൂളുകളായി ഉയർത്തുമെന്ന് മന്ത്രി കെ എം ഷാജി. ഇവിടങ്ങളിൽ മെച്ചപ്പെട്ട സൌകര്യങ്ങൾ ഒരുക്കുമെന്നും ഇതിനായുള്ള പട്ടിക തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരു സാംസ്കാരിക കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ബഡ്സ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൌണ്ടിലെ ഓണം മെഗാ ട്രേഡ് ഫെയറിലേക്ക് സൌജന്യ യാത്രയ്ക്കായി സജ്ജീകരിച്ചിരിക്കുന്ന 2 KSRTC ലോ ഫ്ലോർ AC ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഈ മാസം 25 വരെയാണ് സർവീസ്. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായ ട്രേഡ് ഫെയറിന്റെയും എക്സിബിഷന്റെയും ഉദ്ഘാടനം തിരുവനന്തപുരം കനകക്കുന്നിൽ നാളെ മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിക്കും. ഈ മാസം 30 വരെ നടക്കുന്ന ട്രേഡ് ഫെയറിൽ 100 സ്റ്റാളുകളാണ് ഉള്ളത്. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ്. തീരദേശ മേഖലയിലെ കുടുംബങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിനായുള്ള സമ്പാദ്യ സമാശ്വാസ പദ്ധതിയുടെ 2 ഗഡുവായ 20 കോടി രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവിറങ്ങി. പദ്ധതിക്കായി നടപ്പ് വർഷം 62.463 കോടി രൂപയുടെ ഭരണാനുമതിയാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. കേന്ദ്രവിഹിതമായ 10 കോടിയും സംസ്ഥാന വിഹിതമായ 10 കോടിയും ചേർത്ത് ആകെ 20 കോടി രൂപയാണ് ഇപ്പോൾ വിനിയോഗിക്കുന്നത്. 3 ഗഡു അടുത്ത മാസം അനുവദിക്കും. ഓണക്കാല വിളവെടുപ്പ് സജീവമായതോടെ സംസ്ഥാനത്ത് ഏത്തക്കായയുടെ വിലയിൽ വലിയ വർധനയാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കായ 60 രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ കർഷകർക്ക് ലഭിക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
1: തമിഴ്നാട്ടിൽ നിന്നുള്ള വരവ് കുറഞ്ഞതും ഇടുക്കി വയനാട് ജില്ലകളിലെ ഉൽപാദനത്തിലുണ്ടായ ഇടിവും വിപണിയിൽ ഏത്തക്കായ്ക്ക് ക്ഷാമമുണ്ടാക്കി. ലഭ്യത കുറഞ്ഞതോടെ കഴിഞ്ഞ 12 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വിലയാണ് കർഷകർക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഒരാഴ്ചക്കിടെ വില ഇരട്ടിയോളം വർദ്ധിച്ച് കമ്പോളത്തിൽ ഏത്തക്കായ്ക്കും പഴത്തിനും 80 രൂപയ്ക്ക് മുകളിലായി. കർഷകരിൽ നിന്ന് മൊത്തവ്യാപാരികൾ 60 മുതൽ 70 രൂപ നിരക്കിലാണ് നിലവിൽ ഏത്തക്കായ സംഭരിക്കുന്നത്.
0: കൊല്ലം നഗരത്തിൽ നടപ്പാക്കുന്ന വിവിധ വിനോദസഞ്ചാര കേന്ദ്ര വികസന പദ്ധതികളുടെ പുരോഗതി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വിലയിരുത്തി. അഷ്ടമുടി ജൈവ വൈവിധ്യ മേഖലയുമായി ബന്ധപ്പെട്ട നിർമ്മാണ മേഖലകൾ അദ്ദേഹം സന്ദർശിച്ചു. പുനർജനി സാംസ്കാരിക കേന്ദ്രം, ജൈവ വൈവിധ്യ പൈതൃക മേഖല, കുട്ടികളുടെ പാർക്ക് എന്നിവയുടെ നിർമ്മാണ പുരോഗതിയും കേന്ദ്ര സഹമന്ത്രി വിലയിരുത്തി. ശിവഗിരി സർക്കിട്ടുമായും ശാന്തിഗിരി ആശ്രമത്തിന്റെ പ്രസാദ് പദ്ധതിയുമായും ബന്ധപ്പെട്ട അവലോകന യോഗവും നടന്നു. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പേര് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ. ഇതിനായി സംസ്ഥാന സർക്കാരിന്റെ തത്വത്തിലുള്ള അംഗീകാരം തേടി KMRL സർക്കാരിന് ശുപാർശ സമർപ്പിച്ചു. കൊച്ചിയിലെ മെട്രോ സർവീസുകൾക്ക് പുറമെ സംസ്ഥാനത്തൊട്ടാകെയുള്ള നഗരഗതാഗത പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും ലക്ഷ്യമിട്ടാണ് ശുപാർശ സമർപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കുടുംബശ്രീ മുഖേന ഉപജീവന പദ്ധതി പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ച തുകയുടെ വിതരണോദ്ഘാടനം നാളെ മന്ത്രി T.സിദ്ദിഖ് നിർവഹിക്കും. ദുരന്തത്തിൽ ഉപജീവനമാർഗം നഷ്ടപ്പെട്ട 180 കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം വിതരണം ചെയ്യും. മൈക്രോ പ്ലാൻ പദ്ധതിയിൽ മേഖലയിലെ 433 കുടുംബങ്ങൾക്കാണ് സാമ്പത്തിക പിന്തുണ നൽകുന്നത്. പക്ഷാഘാത ചികിത്സയ്ക്ക് ശേഷം പഴയ ജീവിത രീതിയിലേക്ക് തിരിച്ചുപോകാൻ സഹായിക്കുന്ന മാറ്റത്തിന് വഴിതുറന്ന് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. ശ്രീചിത്ര വികസിപ്പിച്ച എക്സ്റ്റെൻഡ് വാണിജ്യാടിസ്ഥാനത്തിൽ വിപണിയിലെത്തിക്കാൻ ഒരുങ്ങുകയാണ്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: പക്ഷാഘാത ചികിത്സയ്ക്ക് ശേഷമുള്ള റീഹാബിലിറ്റേഷൻ ഘട്ടത്തിൽ വിർച്വൽ ലോകം സൃഷ്ടിച്ച് രോഗികളെ മടുപ്പില്ലാത്ത രീതിയിൽ വ്യായാമം ചെയ്യിക്കാനും പഴയ ജീവിത രീതികളിലേക്ക് തിരിച്ചുകൊണ്ടുവരാനും പ്രായോഗിക പിന്തുണ നൽകുന്നതാണ്.

0: ഉപകരണമായ എക്സ്റ്റെൻഡ്. 18 വ്യത്യസ്ത ഫിസിയോതെറാപ്പി വ്യായാമങ്ങൾക്ക് പുറമെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ക്ലിനിക്കൽ ട്രയൽ ഘട്ടത്തിലുള്ള എക്സ്റ്റെൻഡ് ഉടൻ വാണിജ്യാടിസ്ഥാനത്തിൽ പുറത്തിറക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
1: നെതർലാൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇംഗ്ലണ്ടിനെ നേരിടുന്നു. വിജയമോ സമനിലയോ നേടിയാൽ ഇന്ത്യയ്ക്ക് പൂളിൽ ഒന്നാമതെത്തി അടുത്ത റൌണ്ടിലേക്ക് നേരിട്ട് യോഗ്യത നേടാം. പുരുഷ വിഭാഗത്തിൽ ഇന്നലെ നടന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ അടുത്ത റൌണ്ടിലേക്ക് യോഗ്യത നേടി. നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. മറ്റന്നാൾ പുന്നമടക്കായലിൽ നടക്കുന്ന 72 നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റന്നാൾ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 10,000 പിന്നിട്ടു. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനകളിൽ 74 പേർ കൂടി അറസ്റ്റിലായതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 10,015 ആകെ 9,280 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ദൈവശതകത്തിന്റെ കൊങ്കണി പരിഭാഷ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർക്ക് കൈമാറി. കൊങ്കണി അംഗീകാര ദിനത്തോടനുബന്ധിച്ച് ലോക്ഭവനിൽ നടന്ന ചടങ്ങിലാണ് പരിഭാഷയുടെ പ്രതി കൈമാറിയത്. ദൈവശതകം കൊങ്കണി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ കവി RS ഭാസ്കർ ചടങ്ങിൽ പരിഭാഷ അവതരിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരുമിച്ച് നിൽക്കാനുള്ള കഴിവാണ് ദക്ഷിണ മേഖലയുടെ കരുത്തെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31 യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. കൊതുകുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനും പകർച്ചവ്യാധികൾ തടയുന്നതിനും സമൂഹത്തിന്റെ പൂർണ്ണ പങ്കാളിത്തവും ജാഗ്രതയും അനിവാര്യമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്തെ 50 ബഡ്സ് സ്കൂളുകളെ മോഡൽ സ്കൂളുകളായി ഉയർത്തുമെന്ന് മന്ത്രി KM ഷാജി. വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം ട്രേഡ് ഫെയർ നാളെ മുതൽ തിരുവനന്തപുരം കനകക്കുന്നിൽ മന്ത്രി PC വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്യും. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പേര് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ. FIH ഹോക്കി ലോകകപ്പ് വനിതാ മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം ആയില്യം നാളിൽ. ഗാനരചനയും സംഗീതവും കൈതപ്രം.

0: പൊന്നോണമാക്കാൻ ജാക്സന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ജാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
2: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
3: ഈ ഗാനം പീലിയില പാടിയത് ചിത്രം അമ്മു, യൂസഫലി ഗജേരയുടെ വരികൾക്ക് MS ബാബുരാജ് ഇണമിട്ടത്.

किसान वाणी, किसान वाणी। ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

0: സമ്പത്തിന്റെ യഥാർത്ഥ മൂല്യം അത് എത്രമാത്രം ശേഖരിച്ചു എന്നതിലല്ല, എത്ര ജീവിതങ്ങൾക്ക് അത് ആശ്വാസമായി എന്നതിലാണ്. അധികാരത്തിന്റെ മഹത്വം എത്ര പേരെ ഭരിച്ചു എന്നതിലല്ല, എത്ര പേരെ ഉയർത്തി എന്നതിലാണ്. അറിവിന്റെ മഹത്വം എത്ര അറിയാം എന്നതിലല്ല, എത്ര പേർക്ക് വെളിച്ചമായി എന്നതിലാണ്. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോയാലോ? കൃഷിയിൽ ഡ്രോൺ ഉപയോഗത്തിന്റെ സാധ്യതകൾ എന്ന വിഷയത്തിൽ ഒരഭിമുഖം, ഗാനം, കമ്പോള വില നിലവാരം, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, എന്താണ് ബയോചാർ? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: കാർഷിക രംഗം ഇന്ന് മാറ്റത്തിന്റെ പാതയിലാണ്. വികസനോന്മുഖമായ ധാരാളം പരീക്ഷണങ്ങൾ ഈ രംഗത്ത് നടക്കുന്നുണ്ട്. സാങ്കേതിക സൗകര്യങ്ങൾ കൂടിയപ്പോൾ കൃഷി കൂടുതൽ അനായാസവും ഉൽപാദനക്ഷമവുമായി. കാർഷിക രംഗത്തെ സാങ്കേതിക മുന്നേറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡ്രോണുകളുടെ വരവ്. വിളകളുടെ നിരീക്ഷണം, രോഗകീടബാധ കണ്ടെത്തൽ, വളപ്രയോഗം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഡ്രോണുകളുടെ കാർഷിക രംഗത്തെ സംഭാവനകളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇന്ന് കേൾക്കാം. കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസറും ഡയറക്ടറുമായ ഡോക്ടർ ബെറിൻ പത്രോസാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. ഡോക്ടർ ബെറിൻ പത്രോസുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
3: ഡോക്ടർ ബെറിൻ, പരിപാടിയിലേക്ക് സ്വാഗതം. തുടക്കം ഇതിന്റെ ഒരു ചരിത്രത്തിൽ നിന്നായാലോ.
4: ഇപ്പം നാട്ടിൽ നമ്മളെ ഡ്രോണുകൾ നമ്മൾ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടോ? ഭൂരിഭാഗം ആൾക്കാരും നമ്മളുടെ ഫംഗ്ഷൻസിനൊക്കെ ഫോട്ടോ എടുക്കാനുള്ള ഡ്രോണുകളാണ്.
3: അതും അത്ര പഴയതല്ല.
4: അല്ല, എന്നാലും 2018 നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള വെഡിങ് ഫോട്ടോഗ്രാഫിയൊക്കെ നമ്മൾ പലരും കണ്ടിട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പേ തന്നെ ചൈനയിലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഒരു കമ്പനി വളരെ വ്യാപകമായ തോതിൽ ഇത്തരം ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മളുടെ സ്പ്രേയിങ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടുള്ള ഡ്രോൺസ് അവിടെ വ്യാപകമായിട്ട്. നമ്മുടെ നാട്ടിൽ ഈ സ്പ്രേ ഡ്രോൺസിന്റെ ഉപയോഗം വ്യാപകമാകുന്നത് ഏതാണ്ട് 2021-22 2019 നമ്മുടെ കാർഷിക സർവകലാശാല ആദ്യത്തെ ട്രയൽ നമ്മൾ തുടങ്ങിയിരുന്നു. 2019 നമ്മുടെ ഒരു സെപ്റ്റംബറോടുകൂടി നമ്മൾ ഫസ്റ്റ് ട്രയൽ നടത്തി. തൃശ്ശൂർ നമ്മുടെ വെള്ളാനിക്കരയിലെ കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തിയിലായിരുന്നു നമ്മൾ ചെയ്തത്. അപ്പോഴത്തേക്ക് ഇവിടെ 1-2 ചെറിയ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ ഡ്രോണുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയും കൂടി ഹെൽപ്പോടുകൂടിയാണ് നമ്മൾ ആ ട്രയൽ ചെയ്തത്. അതിനുശേഷം 2019 ഡിസംബറിൽ സംസ്ഥാന തലത്തിൽ ഡ്രോണുകളുടെ ഉപയോഗം ഉദ്ഘാടനം നിർവഹിക്കേണ്ടത്. ആദ്യത്തെ വർഷം തൃശ്ശൂർ കോൾ നിലങ്ങളിലാണ് കർഷകരുടെ ഇടയിൽ പരിചയപ്പെടുത്തിയത്. പക്ഷെ അപ്പോഴത്തേക്ക് 2020 മാർച്ചോടുകൂടി കോവിഡിന്റെ ഇത് വന്നു. പക്ഷെ അപ്പോഴും നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, പറക്കുന്ന എന്ത് സാധനവും ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ അണ്ടറിലാണ് വരിക. വിമാനം പറത്തുന്നതായാലും ഈ ചെറിയ ഡ്രോൺ പറത്തുന്നതാണെങ്കിൽ എല്ലാം DGCA അണ്ടറിലായിരുന്നു. അപ്പോൾ പറക്കണമെങ്കിൽ DGCA പെർമിഷൻ വേണമായിരുന്നു. അതിൽ തന്നെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്, നമ്മുടെ രാജ്യത്തിന്റെ ഏതാണ്ട് 98% റെഡ് സോൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് പെടുന്നത്. റെഡ് സോൺ എന്ന് പറയുന്നത് സാധാരണക്കാരന് വിമാനങ്ങൾക്കല്ലാതെ DGCA പെർമിഷൻ ഇല്ലാതെ ഒരു സാധനം പോലും അവിടെ പറത്താൻ പറ്റില്ല എന്ന് പറയുന്ന സോണാണ്. ഇപ്പോഴും നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിമാനത്താവളങ്ങളോട് ചേർന്ന് കിടക്കുന്നത് ഷിപ്പ് യാർഡ്, പോർട്സ്, സെക്യൂരിറ്റി ഇൻസ്റ്റലേഷൻസ്, ആർമിയുടെ നേവിയുടെ ഒക്കെ ആ ഏരിയാസിനോട് ചേർന്നുള്ള എല്ലാം ഇപ്പോഴും റെഡ് സോണാണ്. പക്ഷെ 2021 സെൻട്രൽ ഗവൺമെന്റ് ഈ ഒരു പോളിസിയിൽ ചേഞ്ച് വരും. അങ്ങനെ ചേഞ്ച് വന്നതോടുകൂടി ഈ റെഡ് സോൺ ഉണ്ടായിരുന്ന ഭൂരിഭാഗം ഏരിയയും ഗ്രീൻ സോണായി. വൈറ്റൽ സെക്യൂരിറ്റി ഇൻസ്റ്റലേഷൻസ് ഒഴിച്ചുള്ളതെല്ലാം തന്നെ ഗ്രീൻ സോണായി. വൈറ്റൽ സെക്യൂരിറ്റി ഇൻസ്റ്റലേഷൻസ് ഉള്ള ഭാഗങ്ങൾ മാത്രം റെഡ് സോൺ. ഇപ്പം നമ്മൾ എറണാകുളം ജില്ല നോക്കുകയാണെങ്കിൽ എറണാകുളം ജില്ലയുടെ ഒരു നല്ല പങ്ക് റെഡ് സോണാണ്. കാരണം നെടുമ്പാശ്ശേരി എയർപോർട്ട് കിടക്കുന്നു, അതിൻ്റെ തൊട്ടപ്പുറത്ത് NAD അലിയോട് ചേർന്ന് നേവൽ ആർമമെന്റ് ഡിപ്പോർട്ട് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കൊച്ചിൻ ഷിപ്പ് യാർഡ് ഉണ്ട്, നേവി ഉണ്ട്. അപ്പം ഇതത്രയും വരുമ്പോൾ ആ ഒരു ഏരിയ ഫുള്ള് റെഡ് സോണായിട്ട് വരും. അതേസമയം എറണാകുളത്തിന്റെ കിഴക്കൻ മേഖലയിലേക്ക് പോകും തോറും മൂവാറ്റുപുഴ, കോതമംഗലം, പെരുമ്പാവൂർ ആ ഭാഗം ഗ്രീൻ സോണാണ്. അപ്പൊ ഈ റെഡ് സോണിൽ മാത്രം നമുക്ക് ഡ്രോൺ ഫ്ലൈറ്റ് റെസ്ട്രിക്റ്റഡ് ആവുകയും ബാക്കി ഏരിയയിൽ പെർമിറ്റഡ് ആവുന്നു. അപ്പൊ അത് റിവേഴ്സലായി
3: റെഗുലേറ്ററി മെക്കാനിസം
4: വന്നു. 2022 കൂടിയാണ് ഈ ഡ്രോണിന്റെ ഒരു എക്കണോമി അങ്ങ് ബൂമാവുന്നത്. അപ്പോഴത്തേക്കും സെൻട്രൽ ഗവൺമെന്റ് അതിനൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോൾ ഒക്കെ, അതിൽ വളങ്ങളും കീടനാശിനികളും എങ്ങനെയൊക്കെ തളിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു SOP ഒക്കെ 2022 വന്നു. 2023 കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും തന്നെ ഉപയോഗിച്ചിട്ട് വരുന്നു.
3: അപ്പൊ ഇതിന്റെ ഒരു തൽസ്ഥിതി ഇപ്പോൾ എന്തുവാണ്?
4: ഇപ്പോ ഒരുവിധപ്പെട്ട കർഷകർക്കെല്ലാം ഡ്രോൺ വെച്ച് കൃഷിയുള്ള മേഖലയിലെല്ലാം തന്നെ ഇതിന്റെ പ്രദർശനങ്ങളും മറ്റും നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല മേഖലകളിലും ഇപ്പൊ കർഷകരും കർഷക കൂട്ടായ്മകളും ഡ്രോണുകൾ മേടിക്കുന്നുണ്ട്. അതിന് സർക്കാരിന്റെ സ്കീമുണ്ട്.
3: അപ്പോൾ ഈ ഡ്രോണിനെ പറ്റി ഇപ്പം സാർ പറഞ്ഞ കർഷകരെല്ലാം സുപരിചിതരാണ് ഇതിൽ. എന്നാലും ഒരു സാധാരണ ഒരു ആൾ കേൾക്കുമ്പോൾ ഇതൊരു സഫിസ്റ്റിക്കേറ്റഡ് ഒരു എന്തായാലും പറക്കുന്ന സാധനമാണ്, ഒരു സാധാരണ കർഷകന് അത് എങ്ങനെയാണ് ഉപയോഗപ്പെടുന്നത് എന്നൊരു കാര്യം മനസ്സിലൊരു സംശയം
4: വരാനുണ്ട്. അതൊരു സഫിസ്റ്റിക്കേറ്റഡ് സാധനം തന്നെയാണ്. ഏതൊരാൾക്കും നമ്മളിപ്പോൾ കാണുന്ന പോലെ ഒരു ഫോട്ടോഗ്രാഫർ രണ്ട് ജോയിസ്റ്റിക്കയിൽ പറത്തുന്ന കാണുമ്പോൾ നമുക്കിത് തോന്നും ഭയങ്കര എളുപ്പമുള്ള ഒരു സംഭവമാണ്. പക്ഷേ നമ്മുടെ ക്യാമറ ഉള്ള ഡ്രോൺസ് 250 grams താഴെയുള്ള മൈക്രോ അല്ലെങ്കിൽ നാനോ ഡ്രോൺസ് ആണ് വരുന്നത്. സ്പ്രേയിന് ഉപയോഗിക്കുന്ന മീഡിയം കാറ്റഗറി ഒക്കെ വരുന്നത് ഏതാണ്ട് 25 kg, ചിലത് 50 kg വരെ വരുന്ന ഡ്രോണുകളാണ്. അത് വെള്ളവുമായിട്ട് പറത്തുന്നതാണ്. അപ്പൊ നല്ല വെയിറ്റ് ഉണ്ട്. അതിനെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കൺട്രോൾ ചെയ്യണം,
3: ഉദ്ദേശിച്ച സ്ഥലത്ത്
4: സ്പ്രേ ചെയ്യിക്കണം. അതിന് ലൈസൻസിങ് അത്യാവശ്യമാണ്. ലൈസൻസ് ഉള്ളവർ മാത്രമേ പറത്താൻ പാടുള്ളൂ. അതൊരു സ്കിൽഡ് അപ്രോച്ചാണ്. അല്ലാതെ ഏതൊരാൾക്കും പഠിക്കാൻ പറ്റില്ല എന്നല്ല പറയുന്നത്. ഇപ്പൊ ലൈസൻസ് ഉള്ള ഒരാൾ വണ്ടി ഓടിക്കുന്നതും ലൈസൻസ് ഇല്ലാത്ത ഒരാൾ വണ്ടി ഓടിക്കുന്നതും

0: ക്കുന്നതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇതിൽ രണ്ടിലുണ്ട്. ലൈസൻസിങ്ങിന് ഇപ്പോൾ കേരളത്തിൽ കാസർഗോഡ് സർക്കാരിൻ്റെ ഇതിൽ തന്നെ അസാപ്പിൻ്റെ കീഴിൽ ഒരു ഇതുണ്ട്. കാർഷിക സർവകലാശാലയെ അടുത്ത് തന്നെ തുടങ്ങാൻ പോവാണ്. വേറെയും പല ഏജൻസികളും കേരളത്തിൻ്റെ പല ഭാഗത്തും ഈ ലൈസൻസിങ്ങിനുള്ള അത് എന്ന് പറഞ്ഞാൽ 5 ദിവസത്തെ പ്രക്രിയയാണ്. 2 ദിവസം തിയറി, 3 ദിവസം പ്രാക്ടിക്കലും ഒക്കെ ആയിട്ടുള്ള. അതും DGCA അപ്രൂവലോട് കൂടി മാത്രമേ ആർക്കും തുടങ്ങാൻ പറ്റില്ല.
1: അതിലേക്ക് വരാം സാർ. സാർ ഇപ്പം പറഞ്ഞില്ലേ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ഡ്രോൺസ് ഉണ്ട്, ഫോട്ടോഗ്രാഫി ഒക്കെ നാനോ ഡ്രോൺസ് കാറ്റഗറിയിൽ വരും. അപ്പൊ ഇതിനെ ഒന്ന് വിശദീകരിക്കാമോ?
0: അതായത് 250 ഗ്രാമിൽ തൊട്ട് താഴെയുള്ളത് അത് നമുക്ക് അഗ്രികൾച്ചറിൽ വരുന്നില്ല. 1 കിലോ വരെ ഉള്ളത് അടുത്തത് മൈക്രോ, പിന്നെ സ്മോൾ അല്ലെങ്കിൽ മീഡിയം എന്ന് പറയുന്ന 25 കിലോ വരെ ഉള്ളതും ഒരു കാറ്റഗറി ഉണ്ട്. 25 തൊട്ട് 50 കിലോ വരെ ഉള്ളത് അടുത്ത കാറ്റഗറി.
1: ഇത് രണ്ടും നമ്മൾ
0: കാർഷിക ഇതിൽ യൂസ് ചെയ്യും. 50 മുകളിലുള്ളത് അത് പലതും ഇപ്പം അഗ്രികൾച്ചറിൽ മാത്രമല്ല ഡിഫൻസിൽ ഒത്തിരി അധികം അവിടെയൊക്കെ ഇത്തരം വലിയ ഡ്രോൺസുകൾ കുറേയധികം. പക്ഷേ അഗ്രികൾച്ചർ ഡ്രോൺസിൽ പ്രധാനമായിട്ട് വരുന്നത് ഈ 25 കിലോ വരെ ഉള്ള കാറ്റഗറി. കാരണം 25 തൊട്ട് 50 വരെ ഉള്ള കാറ്റഗറിയിലേക്ക് പോകുന്നതോറും ഒരു അഡ്വാൻറ്റേജ് നമുക്ക് എടുക്കാവുന്ന എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ലിഫ്റ്റ് ചെയ്യാവുന്ന വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കൂട്ടാൻ പറ്റും. അതായത് 15 ലിറ്റർ മേ ബി 20 ഓ 25 ഓ ലിറ്റർ വരെ നമുക്ക് കൂട്ടാം. പക്ഷേ ബാറ്ററി അതിനനുസരിച്ച് കൂടുതൽ കപ്പാസിറ്റി ഉള്ളത് വേണം, ചിലവ് കൂടും, ഫ്ലൈറ്റ് ടൈം കുറച്ച് കുറയും. ഭൂരിഭാഗം ഇന്ത്യയിലുള്ള സ്പ്രേ ഡ്രോൺസ് 1 to 25 25 കിലോ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കൃത്യ 25 കൊണ്ടുവന്ന് നിർത്തും. 25 കിലോ എന്ന് പറയുന്നത് 15 കിലോ ഡ്രോണിന്റെ വെയിറ്റും 10 കിലോ നമ്മളുടെ ഈ ലിക്വിഡ് സ്പ്രേ ഫ്ലൂയിഡിന്റെ വെയിറ്റ് ഓൾ അപ്പ് വെയിറ്റ് എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ അത് 25 kg ആയിരിക്കണം.
1: അത് ടോട്ടൽ വെയിറ്റ് ഒരു 25 kg. അപ്പൊ ഇതിൽ ഇപ്പം സ്പ്രേ ചെയ്യാൻ വേണ്ടിയാണ് ഡ്രോൺസ് ഉപയോഗിക്കുന്നത്. കീടനാശിനികളും സ്പ്രേ ചെയ്യാറുണ്ട്, പോഷകമൂലകങ്ങളും സ്പ്രേ ചെയ്യാറുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ലാഭം എന്തൊക്കെയാണ് ഒരു കർഷകൻ അല്ലെങ്കിൽ ഒരു കൃഷിക്ക് വേണ്ടി ഇതിൽ എങ്ങനെ ഇത് ഉപയോഗപ്പെടുന്നത്?
0: ഇതിൽ കേന്ദ്ര സർക്കാർ 2021-22 കാലഘട്ടത്തിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോൾ ഇറക്കിയെന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒരു ഭാഗം വളങ്ങൾ സ്പ്രേ ചെയ്യുന്നത്, മറ്റൊരു ഭാഗം കീടനാശിനികൾ വരും. അപ്പോൾ കീടനാശിനികളുടെ കാര്യത്തിൽ ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ വേണ്ടതുകൊണ്ടാണ് ഈ കീടനാശിനികളുടെ കാര്യത്തിൽ. പക്ഷെ ആ ഒരു SOP വളരെ കൃത്യമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഒരു ഗൈഡ് ലൈൻ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ ജലാശയങ്ങളിൽ നിന്നും, വാട്ടർ ബോഡീസ് എന്നാണ് ആ വാക്ക് ഇംഗ്ലീഷിൽ. വാട്ടർ ബോഡി എന്ന് പറയുമ്പോൾ തോടുകളും കനാലുകളും എല്ലാം വാട്ടർ ബോഡിയാണ്. അതിൽ നിന്ന് 100 മീറ്റർ മാറിയെ കീടനാശിനികൾ സ്പ്രേ ചെയ്യാൻ
1: തളിക്കാൻ
0: പറ്റത്തുള്ളൂ. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാസവളങ്ങൾ സ്പ്രേ ചെയ്യാൻ ഈ റെസ്ട്രിക്ഷൻ ഇല്ല, ജൈവ കീടനാശിനികളുടെ ഇതിലോ ഒന്നിലോ ഇല്ല. ഡ്രോണുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെഗുലേഷൻ പ്രകാരം ഡ്രോൺ നമ്മളുടെ കൺമുമ്പിൽ നിൽക്കണം. അതിനെ നമ്മൾ വിഷ്വൽ ലൈൻ ഓഫ് സൈറ്റ് അല്ലെങ്കിൽ VLOS എന്ന് പറയും. അപ്പോൾ നമ്മളുടെ വലിയ മരങ്ങൾ, ഇപ്പോൾ റബ്ബർ ആയിക്കോട്ടെ, തെങ്ങായിക്കോട്ടെ, അത്തരം വൃക്ഷ വിളകളുടെ ഇതിൽ നമുക്ക് ഉപയോഗത്തിന് കുറച്ച് പരിമിതിയുണ്ട്. കാരണം ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമുക്ക് കാണാം, അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു കുന്നിൻ്റെ ചെരുവിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക്, ചെരുവിലുള്ള റബ്ബർ എസ്റ്റേറ്റ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് വെച്ച് നമുക്ക് താഴത്തേക്ക് നല്ല കാണത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്യാൻ പറ്റണം. ഡ്രോൺ എപ്പോഴും ഓപ്പറേറ്ററുടെ കൺമുമ്പിൽ വേണം എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കേരളത്തിൽ ഉപയോഗിക്കാവുന്ന വിളകൾക്ക് ഒരു ചെറിയ പരിമിതിയുണ്ട്. നെല്ല് അതിലൊന്ന് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. രണ്ടാമത്തേത് പൈനാപ്പിൾ പോലെയുള്ള വിളകൾ നമുക്ക് ഉപയോഗിക്കാം. ഇഞ്ചി, മഞ്ഞൾ, വാഴ ഒരു പരിധി വരെ, ആ ഹൈറ്റ് എത്തുന്നതിന് മുമ്പ് വരെയൊക്കെ നമുക്ക്. അപ്പം ഇത്തരം വിളകളിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാം. ഇവിടെ തന്നെ നമ്മൾ നെല്ലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെല്ല് പാടങ്ങളുടെ ഭൂരിഭാഗവും തോടുകളും കനാലുകളും, അപ്പോൾ അവിടെ നമുക്ക് രാസകീടനാശിനികളുടെ ഉപയോഗത്തിനൊരു പരിമിതിയുണ്ട്. അവിടെ നമ്മൾ വെള്ളത്തിൽ കലക്കി തളിക്കാവുന്ന രാസവളങ്ങളും അതുപോലെ തന്നെ ജൈവ കീടനാശിനികളും കുമിളനാശിനികളുമാണ്, അല്ലെങ്കിൽ സൂക്ഷ്മമൂലക കൂട്ടുകളും ഒക്കെയാണ് പ്രധാനമായിട്ട് ശുപാർശ ചെയ്യുന്നത്. കേരളത്തിൻ്റെ പല ഭാഗത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണിച്ചെലവ് വരുന്ന ഒരു കാര്യം സ്പ്രേയിങ് ആണ്. കീടനാശിനി തളിക്കാനോ അല്ലെങ്കിൽ നമ്മൾ എന്ത് തളിക്കുന്ന പ്രക്രിയയൊക്കെ ആണെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും ചിലവുള്ളത്, ഞാൻ അതിൻ്റെ ഒരു കണക്ക് ഒരു ഡ്രോണിൻ്റെ എക്കണോമിക്സ് എന്ന് വർക്കൗട്ട് ചെയ്യാൻ എടുത്തപ്പോൾ കുട്ടനാട് മേഖലയിലാണ് അത് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത്. 1 ഏക്കർ സ്പ്രേ ചെയ്യാൻ അവർക്ക് ഏതാണ്ട് 1000 രൂപയുടെ അടുത്ത് വരെ ചിലവ് വരും. അതേസമയം പാലക്കാട് പോയി കഴിഞ്ഞാൽ അതൊരു 400 രൂപയിൽ നിൽക്കുകയും ചെയ്യും.
1: ലേബർ കോസ്റ്റിന്റെ
0: വ്യത്യാസമാണ്. തൃശ്ശൂർ വരികയാണെങ്കിൽ ഇതിന്റെ 2-ൻ്റെയും 700-800-ൻ്റെ ഇടയിൽ നിൽക്കുകയും. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള കോസ്റ്റ് സേവിങ്സ് ആദ്യത്തത്, ഒരു 10 ഏക്കറിന് മുകളിൽ നമുക്ക് സ്പ്രേ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ 500 രൂപയ്ക്കൊക്കെ അവർ സ്പ്രേ ചെയ്ത് വരും. അപ്പൊ അത് ചിലപ്പോ പാലക്കാട് എക്കണോമിക്കലായിരിക്കണമെന്നില്ല. അതേസമയം തൃശ്ശൂർ പൊന്നാനി കോളനിലങ്ങളിലും കുട്ടനാട്ടിലും എക്കണോമിക്കലാകും. അതിനേക്കാൾ ഏറെ മെച്ചമായിട്ട് വരുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഏതാണ്ട് 30 ഏക്കർ കവർ ചെയ്ത് തീരും.
1: സമയം കുറച്ച്,
0: സമയം വളരെ കുറച്ച് മതി. ഒരാൾ എങ്ങനെ നോക്കിയാലും 3 to 4 ഏക്കറിൽ കൂടുതൽ ഒരു ഹ്യൂമൻ ലേബർ കവർ ചെയ്ത് തീരില്ല. 4 ഏക്കർ തന്നെ പ്രയാസമാണ്. കാരണം സ്പ്രേ ചെയ്യുന്ന ആൾ ഒരിക്കലും ഒരു 3 മണിക്കൂറിൽ കൂടുതൽ 4 മണിക്കൂറിൽ കൂടുതലൊന്നും സ്പ്രേ ചെയ്യില്ല. കാരണം അത് കുറച്ച് സ്ട്രെയിനേഴ്സ് ആണ്. പിന്നെ സ്പ്രേ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഒത്തിരി സമയം സ്പ്രേ ചെയ്യാൻ പറയുന്ന അങ്ങനെ ഒരു ഓപ്പറേഷൻ അല്ല. അതിനൊരു ബ്രേക്ക് വേണം എന്ന് നിർബന്ധം പറയുന്നു.
1: ഡ്രോൺ നമുക്ക് ഉണ്ടെങ്കിൽ അതിന് മെയിൻ്റെനൻസ് ഒക്കെ വേണം, അതിനുള്ള പരിശീലനമൊക്കെ നിങ്ങൾ കൊടുക്കാറുണ്ട്?
0: ഇതില് റോബോട്ടിക്കടെ വണ്ടി ഓടിക്കുന്ന പോലെ തന്നെയാണ്. തട്ടലും മുട്ടലും ഒക്കെ ഇതിന്റെ ഭാഗമാണ്. നമ്മൾ എത്ര ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാലും ഈ പ്രൊപ്പല്ലറിൻ്റെ ഒരു അറ്റം എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡ്രോൺ ക്രാഷ് ചെയ്യും. അത് നമ്മളുടെ കയ്യിൽ നിർത്തുക എന്നുള്ളതാണ് നമ്മളുടെ സ്കില്ല്. ഇപ്പം മെയിൻലി നമുക്ക് അതിൽ വരുന്ന ഡാമേജ് വരുന്നത് പ്രൊപ്പല്ലറോ അതിൻ്റെ ആമിനോ പറ്റുന്ന ഡാമേജ് ആണ്. പൊതുവെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഈ പ്രൊപ്പല്ലറോ ആമോ ഒക്കെ എക്സ്ട്രാ കാണും.
1: കാരണം
0: റീപ്ലേസ് ചെയ്യാൻ കാരണം പ്രൊപ്പല്ലർ ഫൈബറാണ്. പല മെറ്റീരിയലുണ്ട് പല കമ്പനികൾക്കും. പ്ലാസ്റ്റിക് പോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ. അപ്പം അത് റീപ്ലേസ് ചെയ്യാം. അപ്പം അതിലൊക്കെ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കാര്യം ഇതിലൊരു ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസ് ഒക്കെ ഉണ്ട്, ആൻറ്റി കൊളിഷൻ ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ വണ്ടികളുടെ അഡാസ് ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ്. ആ ആൻറ്റി കൊളിഷൻ ഇത് നമ്മൾ ഓൺ ചെയ്തിട്ടാണ് നമ്മൾ ഫ്ലൈ ചെയ്യുന്നത് എങ്കിൽ ഫ്രണ്ടിൽ എന്തെങ്കിലും തടസ്സം ഫീൽ ചെയ്യുകയാണെങ്കിൽ അവൻ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്യും. അപ്പോൾ പക്ഷേ ഇതിലെന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം പാടത്തിൻ്റെ അരികാണെന്നുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് ഒരു കൊമ്പോ ഒക്കെ നീണ്ടു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി ഭാഗം ഓട്ടോമേറ്റഡ് ഇത് രണ്ട് മോഡിലും നമുക്ക് ഫ്ലൈ ചെയ്യാം. വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആ കണ്ടം മൊത്തമായിട്ട് GPS മാപ്പ് ചെയ്തിട്ട് നമ്മൾ ഓട്ടോമേറ്റഡ് ആയിട്ട് വിട്ടു കഴിഞ്ഞാൽ ഈ ഏരിയ ഫുൾ അവൻ
1: കവർ ചെയ്ത്
0: പോരും. അപ്പൊ സാറിന് 10 ലിറ്റർ ആണ്, അപ്പൊ 10 ലിറ്റർ തീർന്നുകഴിഞ്ഞ തിരിച്ചു വരും. നമ്മൾ വീണ്ടും നിറച്ചു കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണോ തീർന്നത് അവിടെ തൊട്ട് ബാക്കി കവർ ചെയ്ത് പോരും. അപ്പൊ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിലുള്ള ഭാഗം കൊമ്പ് നിൽക്കുന്നത് നമുക്ക് ഓട്ടോമേറ്റഡിൽ പറ്റില്ല. അത് നമ്മൾ മാനുവല്
1: ചെയ്യേണ്ടത്.
0: നമ്മൾ ഒരു വരമ്പിൽ നിന്ന് എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും ചിലപ്പോൾ ഒരു സൈഡിലെങ്ങാനും ഒരു ഇലയുടെ മുകളിൽ തട്ടിയാലും ഇതിൻ്റെ ബാലൻസ് പോകും. ചിലപ്പോൾ ഈ ഇലക്ട്രിക് പോസ്റ്റുകളുടെ സ്റ്റേ ഒക്കെ കാണും. ഈ സ്റ്റേ ഓപ്പറേറ്ററുടെ കണ്ണിൽ കൃത്യമായിട്ട് പെടണം എന്നൊന്നുമില്ല, അതിൽ തട്ടാം. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ പാർട്ടാണ്. പക്ഷേ ഇതിനെ നമ്മളൊരു സ്കിൽഡ് ഓപ്പറേറ്റർ ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ള വലിയ ഡാമേജ് ഇല്ലാതെ അങ്ങനെ വലിയ ക്രാഷ് ലാൻഡിംഗ് ഒന്നും എൻ്റെ ഇതിൽ ഞാൻ കണ്ടിട്ടില്ല. ഒത്തിരി ഡാമേജ് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ ഒന്ന് ഫുള്ള് എല്ലാ ആമും ലെവലായിരിക്കണം എല്ലാ മൂന്ന്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ടെക്നീഷ്യൻസിനെ വിളിക്കേണ്ടി വരും. ഇപ്പോൾ കേരളത്തിൽ തന്നെ മേജർ കമ്പനീസിനെല്ലാം അവർക്ക് കേരള ബേസ്ഡ് സർവീസ് എഞ്ചിനീയേഴ്സും അവർക്ക് സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്. എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ടെന്ന് ഞാൻ പറയില്ല.
1: ഇപ്പോൾ സാർ ഇതിൻ്റെ ഒരു സാധ്യതകൾ മുന്നിൽ നിന്ന് എങ്ങനെയാണ് കാണുന്നത്?
0: നമുക്ക് ഏറ്റവും വലിയൊരു ചലഞ്ച് ഇപ്പോൾ ഉള്ളത് ലേബർ തന്നെയാണ്. ലേബർ കോസ്റ്റ് കൂടി വരുന്നു, നമ്മളുടെ ലേബർ അവൈലബിലിറ്റി കുറഞ്ഞു വരും. ഇപ്പോഴത്തെ കോസ്റ്റ് എന്ന് പറയുന്നത് റഫ്ലി ഒരു ഡ്രോൺ നമുക്ക് ഓൺ ചെയ്യണമെങ്കിൽ ഒരാൾക്ക് ഏതാണ്ട് 10 ലക്ഷം രൂപയോളം എക്സ്പെൻസ് ഉണ്ട്. 2 കൊല്ലത്തിനുള്ളിൽ അതൊരു 5 to 6 lakhs വരും. ഓൾറെഡി നമ്മളുടെ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഓൾമോസ്റ്റ് 6 lakhs വിൽക്കുന്നത്. അതിൻ്റെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ് ടു 8 lakhs വരെ പോകാം, ബാറ്ററിയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചൊക്കെ. അത് പക്ഷേ ഇൻഡിജിനൈസ് ചെയ്ത് വരുംതോറും 5 ലക്ഷമോ 4 ലക്ഷം
1: കൂടുന്തോറും
0: ഇതൊക്കെ താഴത്തേക്ക് വരും. അങ്ങനെ വരുമ്പോൾ ഒരു മേജർ കൾട്ടിവേറ്റിംഗ് ട്രാക്സിലെല്ലാം ഏതെങ്കിലും കുറച്ച് പേര് ഇത് ഓപ്പറേറ്റ് ചെയ്യാം. ഞാൻ നോർത്ത് ഇന്ത്യയിലെ ചില കമ്പനിക്കാർ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ്. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകുമ്പോൾ ചെറിയ സ്കൂട്ടറിൻ്റെ അല്ലെങ്കിൽ ബൈക്കിൻ്റെ പുറകിൽ പലഹാരങ്ങൾ കൊണ്ടുപോകുന്ന വലിയ പെട്ടികൾ പോലത്തെ, അതുപോലത്തെ പെട്ടി ഫിറ്റ് ചെയ്ത് ആ പെട്ടിക്കകത്ത് ഡ്രോണും ഡ്രോണിൻ്റെ ആക്സസറീസുമായിട്ട് നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ പോയി സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഡ്രോൺ ഓപ്പറേറ്റേഴ്സ്.
1: ഡോക്ടർ ബെരിയൻ പത്രോസ് താങ്കൾ പരിപാടിയിലേക്ക് വന്ന് കൃഷിയിൽ ഡ്രോൺ സാധ്യതകൾ എന്തൊക്കെയുണ്ട്, ഇപ്പം തൽസ്ഥിതി എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് നമ്മുടെ കർഷകർക്ക് പറഞ്ഞു കൊടുത്ത് വളരെ നന്ദി.
0: താങ്ക് യു.
2: കൃഷിയിൽ ഡ്രോൺ ഉപയോഗത്തിന്റെ സാധ്യതകൾ. കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസറും ഡയറക്ടറുമായ ഡോക്ടർ ബെറിൻ പത്രോസുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച,

0: ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
1: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം. ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം കൊപ്രയ്ക്ക് 16,400 മുതൽ 21,900 രൂപ വരെയും നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 24,000 മുതൽ 27,000 രൂപ വരെയും വിലയുണ്ട്. തൊണ്ടില്ലാത്ത നാളികേരത്തിന് 25,000 മുതൽ 33,500 രൂപ വരെ വില രേഖപ്പെടുത്തി. കുരുമുളക് ക്വിന്റലിന് 65,000 മുതൽ 70,900 രൂപ വരെയും ഏലത്തിന് കിലോഗ്രാമിന് 3,000 മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 81,400 രൂപ വരെയും അടയ്ക്കയ്ക്ക് 1,000 എണ്ണത്തിന് 5,000 മുതൽ 6,300 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ക്വിന്റലിന് 23,000 മുതൽ 27,000 രൂപ വരെയാണ് വില. മഞ്ഞളിന് 17,000 മുതൽ 23,000 രൂപ വരെയും പൈനാപ്പിളിന് 5,500 മുതൽ 6,000 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പയ്ക്ക് 2,300 മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. കേരള കാർഷിക സർവകലാശാല കർഷകർക്കായി ചില കാർഷിക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, അത് ശ്രദ്ധിക്കാം. മഴക്കാലത്ത് നെല്ലിൽ ബാക്ടീരിയ മൂലമുള്ള ഇലകരിച്ചിൽ പടരാതെ നിയന്ത്രിക്കാൻ 20 ഗ്രാം പച്ചച്ചാണകം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിയെടുത്തതും 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതും ചേർത്ത് തളിക്കാവുന്നതാണ്. നിലവിൽ പലയിടങ്ങളിലും ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അവയെ നിയന്ത്രിക്കുന്നതിനായി പലയിടങ്ങളിലായി നനഞ്ഞ ചണച്ചാക്കുകളിട്ട് അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒച്ചുകളെ കൂട്ടത്തോടെ ശേഖരിച്ച് ഉപ്പുവെള്ളത്തിലിട്ട് കൊന്നുകളയണം. കാബേജ്, കോളിഫ്ലവർ, പപ്പായ, വാഴ, മുരിങ്ങ എന്നിവയുടെ ഇലകൾ നേരിട്ടോ ഒരു ദിവസം വെച്ച് പുളിപ്പിച്ച ശേഷമോ നനഞ്ഞ ചാക്കിൽ കെട്ടി വയലിലെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് ഒച്ചുകളെ ആകർഷിക്കാവുന്നതാണ്. കെണികൾ ദിവസേന പരിശോധിച്ച് ശേഖരിക്കുന്ന ഒച്ചുകളെ ഉടൻ നശിപ്പിക്കണം. 500 ഗ്രാം ഗോതമ്പ് പൊടി, 200 ഗ്രാം ശർക്കര, 20 ഗ്രാം ഈസ്റ്റ് എന്നിവയോടൊപ്പം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴമ്പ് പരുവത്തിലാക്കിയോ അല്ലെങ്കിൽ ഒരു ദിവസം പുളിപ്പിച്ച പൈനാപ്പിൾ, പഴം, പപ്പായ എന്നിവയുടെ അവശിഷ്ടങ്ങൾ ശർക്കരയും ഈസ്റ്റും ചേർത്തോ ആകർഷണ കെണി തയ്യാറാക്കാം. ഇത് മണ്ണിൽ ഏകദേശം 1 അടി ആഴമുള്ള ചെറിയ കുഴികളിലോ നനഞ്ഞ ചാക്കുകളിലോ വെച്ച് കുഞ്ഞൊച്ചുകളെയും മുതിർന്ന ഒച്ചുകളെയും ആകർഷിക്കാം.
1: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
2: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
3: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
0: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് ബയോചാർ? ഉത്തരം, തേങ്ങയുടെ തൊണ്ട്, ചിരട്ട, വൃക്ഷങ്ങളുടെ ഉണങ്ങിയ കൊമ്പുകൾ, മുള തുടങ്ങിയ സസ്യാവശിഷ്ടങ്ങൾ, ഓക്സിജന്റെ അളവ് വളരെ കുറച്ച് ചൂടാക്കി ഉണ്ടാക്കുന്ന കറുത്ത സുഷിരങ്ങളുള്ള കാർബൺ സമ്പുഷ്ടമായ വസ്തുവാണ് ബയോചാർ. ബയോചാറിന്റെ പ്രത്യേകതകളെ കുറിച്ചും തയ്യാറാക്കുന്ന വിധവും കൂടി കേട്ടാലോ.
1: ഇത് സാധാരണ കൽക്കരിയോ വിറകുകരിയോ പോലെയാണെന്ന് തോന്നാം, എന്നാൽ ഇവ തമ്മിൽ പ്രധാനപ്പെട്ട വ്യത്യാസമുണ്ട്. വിറകുകരി പ്രധാനമായും ഇന്ധനമായി ഉപയോഗിക്കാനാണ് തയ്യാറാക്കുന്നത്. ബയോചാർ മണ്ണിൽ ചേർത്ത് മണ്ണിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനാണ് തയ്യാറാക്കുന്നത്. ഇനി ബയോചാർ

0: വസ്തുക്കൾ കറുത്തതായി കാർബണൈസ് ചെയ്ത് കഴിഞ്ഞാൽ തീ കൂടുതൽ കത്തുന്നത് തടയണം. അതിനായി ഡ്രം അടച്ചു വെച്ച് തണുപ്പിക്കുകയോ സുരക്ഷിതമായ രീതിയിൽ വെള്ളം ഉപയോഗിച്ച് തീ കെടുത്തുകയോ ചെയ്യാം. പൂർണ്ണമായി തണുത്തതിന് ശേഷം മാത്രമേ ബയോചാർ കൈകാര്യം ചെയ്യാവൂ. ശേഷം ഇത് ചെറിയ കഷണങ്ങളാക്കി ഉപയോഗിക്കാം.
1: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം എം നിസാമുദ്ദീൻ.
2: കിസാൻ വാണി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. കിസാൻ വാണി.
3: ആകാശവാണി, ദേവികുളം സ്പൈസ് എഫ്.

എൽഐസി അമൃത്ബാൽ പോളിസിയിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലുടനീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ എൽഐസി ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. എൽഐസി ഹർ പൽ ആപ്കെ സാത്ത്.

ഓണത്തോടനുബന്ധിച്ച് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കടകളിൽ പരിശോധന ശക്തമാക്കി. നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ് നിയന്ത്രിക്കുന്നതിനും കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ് എന്നിവ തടയുന്നതിനുമാണ് പരിശോധന. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് അറിയിച്ചു. പൊതുവിതരണ വകുപ്പ്, ലീഗൽ മെട്രോളജി, പോലീസ്, റവന്യൂ, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്നിവയിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയാണ് സ്ക്വാഡ് രൂപീകരിച്ചാണ് പരിശോധന. മായം ചേർത്ത ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന കേസുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് കളക്ടർ പറഞ്ഞു. ഇത്തരം ശ്രമങ്ങൾ തടയുന്നതിന് വ്യാപാരികളുടെ പൂർണ്ണമായ സഹകരണം വേണമെന്ന് കളക്ടർ ആവശ്യപ്പെട്ടു. നാൽപ്പത്തിയഞ്ച് മുതൽ 60 ദിവസം പ്രായമുള്ളതും തൊടുപുഴ കോലാനി സർക്കാർ ഫാമിൽ വിരിയിച്ച അംഗീകൃത നഴ്സുകളിൽ വളർത്തിയതുമായ ഗ്രാമശ്രീ ഇനത്തിലുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ 24 രാവിലെ 9 മുതൽ 11 വരെ വെച്ച് തൊടുപുഴ മങ്ങാട്ട് കവലിലുള്ള ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ വെച്ച് 130 രൂപ നിരക്കിൽ വിൽപ്പന നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 9479224787 9496 2739133 എന്ന നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. രാജ്യത്തെ യുവാക്കൾക്ക് തൊഴിൽ പരിശീലനത്തിലൂടെ മാസം 9000 രൂപ സ്റ്റൈപ്പൻഡായി നേടാൻ അവസരമൊരുക്കുന്ന പദ്ധതിയാണ് PM ഇന്റേൺഷിപ്പ് സ്കീം. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള അർഹരായ യുവജനങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം. 2024 തുടങ്ങിയ പദ്ധതിയുടെ പരിഷ്കരിച്ച രൂപമാണിപ്പോൾ നിലവിലുള്ളത്. പഠനം കഴിഞ്ഞ് തൊഴിലന്വേഷിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളെല്ലാവരും ഉടൻ തൊഴിലിടത്തിൽ ആവശ്യമായ പ്രായോഗിക അറിവോ പ്രവൃത്തി പരിചയമോ ഉള്ളവരായിരിക്കണമെന്നില്ല. വിദ്യാർത്ഥിയുടെ അറിവും തൊഴിലാളിക്ക് വേണ്ട പ്രാപ്തിയും തമ്മിലുള്ള ഈ അന്തരം പരിഹരിക്കാൻ PM ഇന്റേൺഷിപ്പ് സ്കീം ലക്ഷ്യമിടുന്നു. അവസാന വർഷ ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്കും പരിഷ്കരിച്ച PM ഇന്റേൺഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. എന്നാൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്നുള്ള NOC അപേക്ഷയോടൊപ്പം നൽകണം. രാജ്യത്തെ പ്രമുഖ കമ്പനികൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ പ്രായോഗിക തൊഴിൽ പരിശീലനം നേടാൻ PM ഇന്റേൺഷിപ്പ് പദ്ധതി അവസരമൊരുക്കുന്നു. PM ഇന്റേൺഷിപ്പ് പദ്ധതിയുടെ വെബ്സൈറ്റ് വിലാസം PM internship.MCA.gov.in. നെടുങ്കണ്ടം ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ ബ്രാഞ്ചുകളിൽ നിലവിൽ ഒഴിവുള്ള 1st വർഷ റെഗുലർ സീറ്റുകളിലേക്കും 2nd വർഷ ഡിപ്ലോമ കോഴ്സിലേക്കും

നേരിട്ടുള്ള ലാറ്ററൽ എൻട്രി സീറ്റുകളിലേക്കും സ്പോട്ട് അഡ്മിഷൻ ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 14 വരെ നടത്തുന്നു. അപേക്ഷകർ അസൽ സർട്ടിഫിക്കറ്റുകളും പ്രോസ്പെക്ടസിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ഫീസും PTA ഫണ്ടും സഹിതം രക്ഷകർത്താവിനോടൊപ്പം കോളേജിൽ ഹാജരാകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്ക് സെപ്റ്റംബർ 14 വരെ പുതിയ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 9562452019 7902583454 എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. ഇമെയിൽ വിലാസം www.plyadmission.org. ദേവികുളം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ദിവസവേതനടിസ്ഥാനത്തിൽ പ്രതിദിനം 950 രൂപ നിരക്കിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നതിനായി വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നു. അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും ഡി ഫാം അല്ലെങ്കിൽ ബി ഫാം വിജയകരമായി പൂർത്തിയാക്കിയവരും കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാവുന്നതാണ്. സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ സഹിതം ഓഗസ്റ്റ് 24 രാവിലെ 11 മണിക്ക് ദേവികുളം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04865 2962561. നിങ്ങളിതുവരെ കേട്ടത് ഹൈറേഞ്ച് വൃത്താന്തം.

0: വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. 31-ാമത് ദക്ഷിണമേഖലാ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് മഹാബലിപുരത്ത് ചേർന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്തു. മുല്ലപ്പെരിയാർ വിഷയം യോഗത്തിൽ ഉന്നയിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ മിഷൻ സമുദ്രയ്ക്കായി പ്രാദേശിക പിന്തുണയും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ഇന്ത്യ സിംഗപ്പൂർ 4-ാമത് മന്ത്രിതല വട്ടമേശ സമ്മേളനം സിംഗപ്പൂരിൽ ചേർന്നു. നീറ്റ് വിഷയത്തിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന പരാതികൾ പരിശോധിക്കുന്നതിന് 5-അംഗ അന്വേഷണ സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. ബംഗ്ലാദേശിന്റെ 23-ാമത് പ്രസിഡന്റായി ബി എൻ പി നേതാവ് മിർസ ഫക്രുൽ ഇസ്ലാം അലങ്കീറിനെ തെരഞ്ഞെടുത്തു. എഫ് ഐ എച്ച് ഹോക്കി ലോകകപ്പ് വനിതാ വിഭാഗത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. 31-ാമത് ദക്ഷിണമേഖലാ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് ചേർന്നു. യോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിമാർ, തെലങ്കാന ഉപമുഖ്യമന്ത്രി, പുതുച്ചേരി, അൻഡമാൻ ലഫ്റ്റനന്റ് ഗവർണർമാർ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ, മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ആരോഗ്യം, അടിസ്ഥാന സൌകര്യ വികസനം, പരിസ്ഥിതി സംരക്ഷണം, പ്രാദേശിക സുരക്ഷ എന്നിവയിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ യോഗത്തിൽ നടന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമിടയിൽ അഭിപ്രായം പങ്കുവയ്ക്കാൻ മേഖലാ കൌൺസിൽ വേദി ഒരുക്കുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു. മുല്ലപ്പെരിയാർ വിഷയം ഉൾപ്പെടെ അദ്ദേഹം സോണൽ കൌൺസിലിൽ ഉന്നയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: മുല്ലപ്പെരിയാറിൽ നിർമ്മിക്കുന്ന പുതിയ അണക്കെട്ടിൽ നിന്നുള്ള മുഴുവൻ വെള്ളവും തമിഴ്നാടിന് നൽകാമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ സതേൺ സോണൽ കൌൺസിൽ യോഗത്തിൽ വ്യക്തമാക്കി. അണക്കെട്ടിന്റെ ചിലവ് പൂർണ്ണമായും കേരളം വഹിക്കുമെന്നും അണക്കെട്ടിന്റെ സ്ഥാനവും രൂപരേഖയും തമിഴ്നാടിന് തീരുമാനിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. മിഷൻ സമുദ്രയ്ക്കായി പ്രാദേശിക പിന്തുണയും അദ്ദേഹം യോഗത്തിൽ അഭ്യർത്ഥിച്ചു. പാർലമെന്റ് അടുത്തിടെ പാസാക്കിയ ഖനി ധാതു ഭേദഗതി ബിൽ പിൻവലിക്കണമെന്ന ആവശ്യവും ശ്രീ വി ഡി സതീശൻ മുന്നോട്ട് വച്ചു. പാർലമെന്റ് അംഗങ്ങളുടെ നിലവിലെ എണ്ണം വർദ്ധിപ്പിക്കാതെ തന്നെ വനിതകൾക്ക് മൂന്നിലൊന്ന് സംവരണം നൽകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ സിംഗപ്പൂർ 4-ാമത് മന്ത്രിതല വട്ടമേശ സമ്മേളനം സിംഗപ്പൂരിൽ നടന്നു. കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, ജിതിൻ പ്രസാദ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, സെമി കണ്ടക്ടർ വിതരണ ശൃംഖല, സൈബർ സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ നടന്നു. ഇന്ത്യ ജപ്പാൻ ബന്ധം ജനാധിപത്യ മൂല്യങ്ങൾ, പരസ്പര ബഹുമാനം, നാഗരികത എന്നിവയിൽ വേരൂന്നിയതാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ത്യ ജപ്പാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇൻഡോ പസഫിക് മേഖലയ്ക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സുരക്ഷയ്ക്കും ഇന്ത്യ ജപ്പാൻ സൗഹൃദം ശക്തി പകരുന്നതായും അദ്ദേഹം പറഞ്ഞു.
2: ഹമാരി മെരിടൈം ലൈഫ് ലൈൻസ് ബഢ്തി ഹുയി വൾനറബിലിറ്റീസ് കാ സാമന കർ റഹി ഹൈ. ഇന്ത്യൻ ഓഷൻ ഓർ പബ്ലിക് ഓഷൻ കി സുരക്ഷ ആപസ് മേ ഗഹരേ റൂപ് സേ ജുഡി ഹുയി ഹൈ. ഇസ്ലിയേ ഇന്ത്യ കേ മഹാസാഗർ വിജൻ യാനി മ്യൂച്വൽ ആൻഡ് ഹോളിസ്റ്റിക് അഡ്വാൻസ്മെന്റ് ഫോർ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ആൾ ഇൻ ദ റീജൻ ഓർ ജാപ്പാൻ കെ ഫ്രീ ആൻഡ് ഓപ്പൺ ഇൻഡോ പസഫിക് ഇനിഷ്യേറ്റീവ്സ് കെ ബീച്ച് ക്ലോസ് അലൈൻമെന്റ് ആജ് പഹലെ സേ ബി കഹീ ജ്യാദാ ജറൂരി ഹൈ.
0: ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രതിരോധ

0: സഹകരണം ആഴത്തിലാക്കാനും യോഗത്തിൽ ധാരണയായി. ശ്രീ രാജ്നാഥ് സിംഗും ജപ്പാൻ പ്രതിരോധമന്ത്രി ഷിൻജിറോ കൊയ്സുമിയും സംയുക്തമായാണ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചത്. നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന പരാതികൾ പരിശോധിക്കുന്നതിന് 5-അംഗ അന്വേഷണ സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. ഉന്നതതല അന്വേഷണ സമിതിക്ക് സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ആർ സുഭാഷ് റെഡ്ഡി നേതൃത്വം നൽകും. വനിതകളായ പ്രതിഷേധക്കാർക്ക് നേരെ അതിക്രമം ഉണ്ടായോ എന്ന് പ്രത്യേകം പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി. വന്ദേമാതരത്തിന്റെ ആദ്യ രണ്ട് ഭാഗങ്ങൾ മാത്രം ആലപിക്കാനുള്ള കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ തീരുമാനത്തെ വിമർശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഈ തീരുമാനം പാർലമെന്റ് പാസാക്കിയ നിയമത്തോടുള്ള വെല്ലുവിളിയാണെന്നും രാജ്യവിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഝാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ 11 മുതൽ 13 വരെയുള്ള സ്റ്റേറ്റ് സിവിൽ സർവീസ് പരീക്ഷകളിലൂടെയും ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയിലൂടെയും നടത്തിയ നിയമനങ്ങൾ റദ്ദാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം സ്റ്റേ ചെയ്ത് ഝാർഖണ്ഡ് ഹൈക്കോടതി. പരീക്ഷയിൽ വിജയിച്ച ഉദ്യോഗാർത്ഥികൾ നൽകിയ ഹർജികളിലാണ് കോടതി നിർദ്ദേശം. നിയമിതരായ ജീവനക്കാരെ സ്വാഭാവിക നീതി നിഷേധിച്ചുകൊണ്ട് പിരിച്ചുവിടാൻ സാധിക്കില്ലെന്നും ഇവരെ വീണ്ടും സർവീസിൽ പ്രവേശിപ്പിക്കണമെന്നും കോടതി വ്യക്തമാക്കി. 342 പേരാണ് ഇതിനകം സർവീസിൽ പ്രവേശിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഓണക്കാലത്ത് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകി വരുന്ന അലവൻസ് ഇരട്ടിയാക്കി സംസ്ഥാന സർക്കാർ. 500 രൂപയിൽ നിന്ന് 1000 രൂപയാക്കിയാണ് അലവൻസ് വർദ്ധിപ്പിച്ചത്. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. മറ്റന്നാൾ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റന്നാൾ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. 12-ാമത് ബ്രിക്സ് വാർത്താവിനിമയ മന്ത്രിമാരുടെ യോഗം നാളെ പൂനെയിൽ നടക്കും. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പ്രതിനിധികളും പങ്കെടുക്കും. ആധാർ ആപ്ലിക്കേഷൻ ഡൌൺലോഡുകളുടെ എണ്ണം 5 കോടി പിന്നിട്ടതായി കേന്ദ്ര സർക്കാർ. സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ച് ആധാർ വിവരങ്ങൾ പുതുക്കാൻ സഹായിക്കുന്ന ഈ ആപ്പ് വഴി 75 ലക്ഷത്തിലധികം പേർ മൊബൈൽ നമ്പറും മേൽവിലാസവും ഇമെയിൽ വിലാസവും ഇതിനകം പുതുക്കിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കേരളം, ലക്ഷദ്വീപ്, പുതുച്ചേരി, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. ഇവിടെ ചുവപ്പ് ജാഗ്രത നിലനിൽക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇംഗ്ലണ്ടിനെ നേരിടുന്നു. മത്സരം 1 മണിക്കൂർ പിന്നിടുമ്പോൾ ഇരു ടീമുകളും ഗോളൊന്നും നേടിയിട്ടില്ല. ഇന്നത്തെ മത്സരത്തിൽ വിജയമോ സമനിലയോ നേടിയാൽ ഇന്ത്യയ്ക്ക് പൂളിൽ ഒന്നാമതെത്തി അടുത്ത റൌണ്ടിലേക്ക് നേരിട്ട് യോഗ്യത നേടാം. പുരുഷ വിഭാഗത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ അടുത്ത റൌണ്ടിലേക്ക് യോഗ്യത നേടി. ബംഗ്ലാദേശിന്റെ 23-ാമത് പ്രസിഡന്റായി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ് മിർസ ഫക്രുൽ ഇസ്ലാം അലംഗീറിനെ തെരഞ്ഞെടുത്തു. പാർലമെന്റിൽ ഇന്ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 255 വോട്ടുകൾ നേടിയാണ് പ്രതിപക്ഷ സഖ്യ സ്ഥാനാർത്ഥി ഒലി അഹമ്മദിനെ അദ്ദേഹം പരാജയപ്പെടുത്തിയത്. മുൻ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാഫുദ്ദീൻ രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ്. 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായാണ് ബംഗ്ലാദേശിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. പാക് അധീന കശ്മീരിലെ ജനകീയ പ്രക്ഷോഭങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിക്കുന്നതായി റിപ്പോർട്ട്. പ്രതിഷേധങ്ങൾ സുധനോട്ടി ഉൾപ്പെടെയുള്ള മേഖലകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും മുസാഫറാബാദിലേക്ക് ലോങ് മാർച്ച് നടത്തുമെന്നും ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി അറിയിച്ചു. പ്രതിഷേധം റാവലക്കോട്ടിൽ മാത്രമാണെന്നായിരുന്നു പാകിസ്ഥാന്റെ വാദം. പാക് അധീന കശ്മീരിലെ ജനങ്ങൾക്ക് അടിസ്ഥാന അവകാശങ്ങൾ പോലും നിഷേധിച്ച് ഭരണകൂടം കടുത്ത രീതിയിൽ അടിച്ചമർത്തുന്നതായാണ് ഇന്ത്യയുടെ നിലപാട്. നിയമവിരുദ്ധമായ കണ്ടന്റുകൾ 3 മണിക്കൂറിനകം നീക്കം ചെയ്യണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം പാലിക്കുന്നതിനായി മെറ്റ കണ്ടന്റ് ബ്ലോക്കിംഗ് ഓട്ടോമേറ്റ് ചെയ്തെന്നും ഡൽഹി വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ വ്യാപകമായി കണ്ടന്റുകൾ ബ്ലോക്ക് ചെയ്തെന്നുമുള്ള ലേഖനം തള്ളി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ. നിയമവിരുദ്ധ കണ്ടന്റുകൾ നീക്കം ചെയ്യാനുള്ള സമയപരിധി 36 മണിക്കൂറിൽ നിന്ന് 3 മണിക്കൂറാക്കി കുറയ്ക്കാനുള്ള തീരുമാനം ഈ വർഷം ഫെബ്രുവരിയിലാണ് വരുത്തിയതെന്ന് വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. കൊളംബോയിൽ ഭൂകമ്പത്തെ തുടർന്ന് 30 ദിവസത്തേക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഈ മാസം 10-ന് ശക്തമായ ഭൂകമ്പത്തിൽ 300 പേർ മരിക്കുകയും 4000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം, ഉപഭോക്തൃ സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്ന പരിശോധനാ സംവിധാനം ഒരുക്കുന്നതിനായി നാഷണൽ ടെസ്റ്റ് ഹൌസ് കേഡർ പുനഃസംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര ഉപഭോക്തൃകാര്യമന്ത്രി

0: പ്രഹ്ലാദ് ജോഷി ഉപഭോക്തൃകാര്യ വകുപ്പ് സെക്രട്ടറിയുമായി ചർച്ച നടത്തി. പരിശോധനയ്ക്ക് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ, ആധുനികവൽക്കരണം, സാങ്കേതിക ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവ ചർച്ചയായി. അതിർത്തി പരിപാലനം സംബന്ധിച്ച 14-ാമത് ഇന്ത്യ നേപ്പാൾ സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ ആരംഭിച്ചു. അതിർത്തി സുരക്ഷയും അടിസ്ഥാന സൌകര്യങ്ങളും ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകളാണ് രണ്ട് ദിവസത്തെ യോഗത്തിൽ നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 31-ാമത് ദക്ഷിണമേഖലാ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് മഹാബലിപുരത്ത് ചേർന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്തു. മുല്ലപ്പെരിയാർ വിഷയം യോഗത്തിൽ ഉന്നയിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മിഷൻ സമുദ്രയ്ക്കായി പ്രാദേശിക പിന്തുണയും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ഇന്ത്യ സിംഗപ്പൂർ 4-ാമത് മന്ത്രിതല വട്ടമേശ സമ്മേളനം സിംഗപ്പൂരിൽ ചേർന്നു. നീറ്റ് വിഷയത്തിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന പരാതികൾ പരിശോധിക്കുന്നതിന് 5-അംഗ അന്വേഷണ സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. ബംഗ്ലാദേശിന്റെ 23-ാമത് പ്രസിഡന്റായി ബി എൻ പി നേതാവ് മിർസ ഫക്രുൽ ഇസ്ലാം അലങ്കീറിനെ തെരഞ്ഞെടുത്തു. എഫ് ഐ എച്ച് ഹോക്കി ലോകകപ്പ് വനിതാ വിഭാഗത്തിൽ ഇന്ന് ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് എഫ് എം.
2: സാഹിത്യമേള. പ്രിയ ശ്രോതാക്കളെ, സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാഹിത്യവേളയിൽ ആദ്യം ബിന്ദു ജി നായർ എഴുതി ചൊല്ലുന്ന കവിത അമ്മച്ചിരി.
3: മുറ്റത്ത്

0: എന്നും.
1: അടുത്തതായി എൻ കെ സെബാസ്റ്റ്യൻ എഴുതിയ കഥ കെടാവിളക്ക്, അവതരണം ഡോക്ടർ അനില സി എസ്. വെയിലത്ത് നടന്നു വന്നതുകൊണ്ടാവണം കോണിപ്പടികൾ കയറി മുകളിലെത്തിയപ്പോൾ വല്ലാതെ തളർന്നുപോയി. ശരീരം മുഴുവൻ വിയർപ്പിൽ കുളിച്ചു. ഈ വേഷത്തിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെല്ലുന്നത് അനുചിതമാണ്. എവിടെയെങ്കിലും ഇരുന്ന് അല്പനേരം വിശ്രമിച്ചിട്ടു മതി അദ്ദേഹത്തെ കാണുന്നത്. വരാന്തയിൽ ഉണ്ടായിരുന്ന ചാരുബെഞ്ചിൽ ഇരിക്കുമ്പോൾ ശ്രദ്ധിച്ചു ഒരു ചെറിയ ഉത്സവത്തിനുള്ള ജനത്തിരക്ക്. തന്നെ പോലെ അദ്ദേഹത്തെ കണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ എത്തിയവരായിരിക്കുമോ എല്ലാവരും? 30 വർഷമായി സർവീസിൽ കയറിയിട്ട് ഇത്രയും കാലത്തിനിടയ്ക്ക് തനിക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ ആരെയും സമീപിച്ചിട്ടില്ല. റിട്ടയർ ചെയ്യാൻ ഇനി 2 വർഷം മാത്രം. സർവീസിന്റെ ഈ അന്ത്യഘട്ടത്തിൽ അത് വേണ്ടി വന്നു. അതും 4 വർഷം തന്റെ ശിഷ്യനായിരുന്ന ഭാസ്കരന്റെ മുമ്പിൽ. ഭാസ്കരൻ തന്റെ ആയിരക്കണക്കിനുള്ള ശിഷ്യന്മാരിൽ ഒരുവൻ മാത്രമല്ലല്ലോ. എത്രയോ വർഷങ്ങളിലെ ബന്ധമാണ് അയാളും അയാളുടെ കുടുംബവുമായി തനിക്കുള്ളത്. അയാളുടെ അച്ഛനും താനും ഒരേ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവർ. പഠനത്തിൽ മോശമായിരുന്നതുകൊണ്ട് അയാളുടെ അച്ഛന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഭാസ്കരൻ അച്ഛനെ പോലെ ആയിരുന്നില്ല. പഠനത്തിൽ അതിസമർത്ഥൻ, അസാധാരണമായ രചനാ പാഠവും പ്രസംഗകലയിൽ അദ്വിതീയൻ, അനിതര സാധാരണമായ സംഘാടക വിരുദ്ധ, ചെറുപ്പക്കാരിൽ അപൂർവമായി മാത്രം കാണാറുള്ള സ്വഭാവശുദ്ധിയുടെ ഉടമ, പഴയ സതീർത്ഥ്യന്റെ പുത്രൻ എന്നതിനേക്കാളേറെ ഭാസ്കരനിൽ താല്പര്യം ഉളവാക്കിയത് അയാളുടെ ഈ ഗുണങ്ങളാണ്. അതുകൊണ്ട് തന്നെ എന്താവശ്യത്തിനും ശങ്ക കൂടാതെ തന്നെ സമീപിക്കാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കു നൽകി. പഠന സംബന്ധമായ സംശയങ്ങൾ തീർക്കാനാണ് ആദ്യമൊക്കെ തന്റെ പക്കൽ വന്നിരുന്നത്. സ്റ്റാഫ് റൂമിലെ തിരക്കൊഴിവാക്കാൻ കൂടെ കൂടെ അയാൾ തന്റെ വീട്ടിൽ വരുമായിരുന്നു. പാർവതിക്ക് അയാളെ എന്തിഷ്ടമായിരുന്നു. സ്വന്തം കൈകൊണ്ട് പാകം ചെയ്ത ഭക്ഷണം നൽകി. എത്രയോ തവണ അവൾ അയാളെ സൽക്കരിച്ചിട്ടുണ്ട്. സമയത്ത് ഫീസ് കൊടുക്കാൻ ഭാസ്കരന് സാധിക്കാതെ പോയ സന്ദർഭങ്ങൾ നിരവധി. ഇടയ്ക്ക് വെച്ച് പഠനം ഉപേക്ഷിക്കാൻ പോലും പലവട്ടം തുനിഞ്ഞതാണ് അയാൾ. അപ്പോഴൊക്കെ അയാളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് താനാണ്. അയാൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ താൻ എന്നും ശ്രമിച്ചിട്ടുണ്ട്. എടുത്തെറിയാൻ ഇഷ്ടംപോലെ പണമുണ്ടായിട്ടല്ല. ഇന്നത്തെ പോലെ അക്കാലത്തും ഇല്ലായ്മകളെ തനിക്ക് പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടുണ്ട്. യുവത്വത്തിലേക്കുള്ള കാലുകുത്തുന്ന കാലത്താണ് എല്ലാ ചുമതലകളും തന്റെ ഇളം ചുവലിൽ ഇറക്കി വെച്ചിട്ട് അപ്രതീക്ഷിതമായി അച്ഛൻ പോയത്. എന്നിട്ടും ഭാസ്കരനെ സഹായിക്കാൻ തുനിഞ്ഞത് അയാൾക്ക് ശോഭനമായ ഒരു ഭാവി ഉണ്ടെന്നുറപ്പായിരുന്നതുകൊണ്ടാണ്. പ്രതീക്ഷിച്ചതുപോലെ ഭാസ്കരൻ ഇന്ന് നല്ല നിലയിലെത്തി. സംസ്ഥാനത്തെ ഏറ്റവും സമർത്ഥനായ സത്യസന്ധനായ ഭരണാധികാരിയാണ് അയാൾ ഇന്ന്. അയാളുടെ സ്വഭാവശുദ്ധിയും നിഷ്കളങ്കതയും ആദർശധീരതയും എതിർചേരിയിലുള്ളവരുടെ പോലും അംഗീകാരം നേടിയിരിക്കുന്നു. അഴിമതിയുടെ കറ പുരളാത്ത അപൂർവം ചില പൊതുപ്രവർത്തകരിൽ ഒരുവനാണ് അയാൾ. ഭാസ്കരനെ സമീപിക്കാൻ സത്യത്തിൽ സങ്കോചമുണ്ട്. മറ്റു മാർഗമൊന്നുമില്ലാത്തതുകൊണ്ടാണ് ഇതിനിറങ്ങി പുറപ്പെട്ടത്. തന്നെ സഹായിക്കാൻ നിഷ്പ്രയാസം സാധിക്കും അയാൾക്ക്. അതിനുവേണ്ടി വഴിവിട്ടൊന്നും ചെയ്യേണ്ടതില്ല. അയാളുടെ സത്പേരിൽ ഒരുവിധത്തിലുമുള്ള കളങ്കമുണ്ടാവുകയില്ല. തന്റെ നാട്ടിലുള്ള കോളേജിലേക്ക് ഒരു മാറ്റം അത്രയേ വേണ്ടു. അതാവില്ലെങ്കിൽ സമീപ പ്രദേശത്തുള്ള ഏതെങ്കിലും കോളേജിലേക്കായാലും മതി. റിട്ടയർ ചെയ്യാറായ ഒരുവന്റെ തികച്ചും ന്യായമായ അവകാശം. പക്ഷെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള കഴിവും പ്രാപ്തിയും തനിക്കൊരിക്കലും ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ എനിക്കു ശേഷം വന്ന പലരും എന്നെ ചവിട്ടി പിന്നിലാക്കി മുന്നോട്ടു പോയത്. ഭാസ്കരനെ കാണാൻ പുറപ്പെട്ടത് പാർവതിയുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ്. അവൾ അന്ത്യശ്വാസനം നൽകിയിരിക്കുന്നു. വീട്ടുകാര്യങ്ങൾ ഒറ്റയ്ക്ക് നോക്കി നടക്കാൻ തന്നെ കൊണ്ടിനി ആവില്ലെന്ന്, മറ്റു മാർഗമൊന്നും കാണാത്തതുകൊണ്ടാണ് അവൾക്കു തന്നെ നിർബന്ധിക്കേണ്ടി വന്നത്. തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിനു ശേഷം വിശ്രമം എന്തെന്ന് അവൾ അറിഞ്ഞിട്ടില്ല. തന്റെ 3 സഹോദരിമാരുടെ വിവാഹങ്ങൾ, തുടരെ തുടരെ ഉണ്ടായ അവരുടെ പ്രസവങ്ങൾ, എല്ലാ ചുമതലകളും സ്വയം ഏറ്റെടുത്തു. ആരോടും പരിഭവിക്കാതെ ഇതുവരെയുള്ള കാര്യങ്ങൾ ഭംഗിയായി നടത്തി. പക്ഷേ തന്റെ അമ്മയുടെ രോഗം മൂർച്ഛിച്ചതോടെ പാർവതി തളർന്നുപോയി. കിടന്ന കിടപ്പിൽ നിന്ന് എണ്ണീക്കാനാവാത്ത അവസ്ഥയിലാണിപ്പോൾ. അമ്മയെ ശുശ്രൂഷിക്കണം, വീട്ടുപണികൾ നടത്തണം, മക്കളെ കോളേജിലേക്ക് അയക്കണം. ഇതെല്ലാം സമയത്തും നേരത്തും ചെയ്തു തീർക്കാൻ അവർക്ക് 2 കൈകളല്ലേ ഉള്ളൂ. പാർവതിയെ സഹായിക്കാൻ ഒരു വീട്ടുജോലിക്കാരിയെ ഏർപ്പാട് ചെയ്യണമെന്നുണ്ട്. സാമ്പത്തിക നില ഭദ്രമല്ലാത്തതിനാൽ അതിന് കഴിയുന്നില്ല. സഹോദരിമാരുടെ വിവാഹം മൂലമുണ്ടായ ബാധ്യതകൾ തീർന്നിട്ടില്ല. ജോലിസ്ഥലത്തെ തന്റെ താമസത്തിനും ഭക്ഷണത്തിനും ആഴ്ചതോറും നാട്ടിലേക്കുള്ള യാത്രകൾക്കുമായി ശമ്പളത്തിന്റെ ഒരു നല്ല പങ്ക് ചിലവഴിക്കേണ്ടി വരുന്നു. നാട്ടിലേക്കൊരു മാറ്റം കിട്ടിയാൽ ആ ചെലവ് ഒഴിവാക്കാം. തന്റെ ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്ന പാർവതി വീട്ടിൽ തന്റെ സാന്നിധ്യം ഇനി ഒഴിച്ചുകൂടാനാവില്ലെന്ന് ശഠിക്കാൻ കാരണം അവളുടെ ഉള്ളിൽ വളർന്നു തുടങ്ങിയിരിക്കുന്ന ആശങ്കകളാണ്. മക്കളുടെ ഭാവി ശോഭനമാവില്ലെന്ന് അവൾ ഭയപ്പെടുന്നു. ശങ്കർ ക്ലാസ്സിലെന്നും ഒന്നാമനായിരുന്നു. പക്ഷേ ഡിഗ്രി അവസാന വർഷമെത്തിയ ഈ സന്ദർഭത്തിൽ പഠനത്തിൽ പണ്ടുണ്ടായിരുന്ന ശുഷ്കാന്തി അവനിപ്പോൾ ഇല്ല. മുടിയും താടിയും വളർത്തിയ ചില ചെറുപ്പക്കാരുമായിട്ടാണ് അവനിപ്പോൾ ചങ്ങാത്തം. രാത്രിയിൽ വളരെ വൈകിയാണ് അവൻ വീട്ടിലെത്താറ്. ശാരദ ഇപ്പോൾ നന്നായി പഠിക്കുന്നുണ്ട്. പക്ഷേ ഏതു നിമിഷവും വഴിതെറ്റി പോകാവുന്ന പ്രായം. അവളെ വേണ്ടത്ര ശ്രദ്ധിക്കാൻ ജോലി തിരക്ക് മൂലം പാർവതിക്ക് കഴിയാറില്ല. ഇങ്ങ എല്ലാ കാര്യങ്ങളും ശരിയാവണ്ണം പാത്തു നടക്കും മുടിയാതെ. അതിനാൽ നിങ്ങ ട്രാൻസ്ഫർ ശീക്രം വാങ്ങി ഇങ്ങ വന്നു ചേരുങ്കൽ. അതല്ല വിട്ടാൽ നമ്മുടെ കുളന്തകൾ ഭാവി റൊമ്പ കഷ്ടത്തിലാകും. പാർവതിയുടെ കത്ത് പോക്കറ്റിലുണ്ട്. തന്റെ ശിഷ്യന്റെ മുമ്പിൽ നിവേദനത്തിനായി നാം ഉയർത്താനാവാതെ വന്നാൽ ഈ കത്ത് കാണിച്ചാൽ മതിയല്ലോ എന്ന് കരുതിയാണ് യാത്ര തിരിക്കും മുമ്പ് അത് പോക്കറ്റിൽ സൂക്ഷിച്ചത്. ഈ ഭൂമിയുടെ ഭാരം മുഴുവൻ സ്വന്തം തലയിൽ പേറുന്ന ഭാവത്തിൽ തറയിൽ ആഞ്ഞു ചവിട്ടി തിടുക്കത്തിൽ തന്റെ മുന്നിലൂടെ കടന്നുപോകുന്ന ഖദറിലും സിൽക്കിലും പൊതിഞ്ഞ തടിച്ചു കൊഴുത്ത മനുഷ്യരെ നോക്കിയിരിക്കുമ്പോൾ അധികാരം കിട്ടിയതിനു ശേഷം ഭാസ്കരന്റെ സ്വഭാവത്തിൽ കാതലായ എന്തെങ്കിലും മാറ്റമുണ്ടായി കാണുമോ എന്ന ഭയം മാഷെ അസ്വസ്ഥനാക്കാൻ തുടങ്ങി. വൻ വാഗ്ദാനങ്ങളിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും ആരെയും പാട്ടിലാക്കി സ്വന്തം ലക്ഷ്യം നേടാൻ അസാമാന്യ സാമർഥ്യമുള്ളവർ ഏറെയുള്ള നാടാണിത്. ദുരാഗ്രഹവും സ്വാർത്ഥതയും മനുഷ്യത്വത്തെ കുരുതി കൊടുക്കുന്നു. സ്വന്തം വിലാസമെഴുതിയ കുറിപ്പ് പ്യൂൺ വശം കൊടുത്തയക്കുമ്പോൾ അധികാരം ഭാസ്കരനിൽ ഒരു മാറ്റവും വരുത്തിയിരിക്കില്ലെന്ന് സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു. നിമിഷങ്ങൾ ഏറെ എടുത്തില്ല. ഹാഫ് ഡോർ തള്ളി തുറന്ന് വെളിയിൽ വന്ന ഭാസ്കരൻ വിനയപുരസരം കൈകൾ കൂപ്പി തലകുനിച്ച് നമസ്കരിച്ചു. എന്തെങ്കിലും ഉരിയാടാനാവാതെ എന്നെ പകച്ചു നോക്കി നിൽക്കുന്ന മാഷിന്റെ കരങ്ങൾ കവർന്നെടുത്ത് ഭാസ്കരൻ അദ്ദേഹത്തെ തന്റെ മുറിയിലേക്ക് ആനയിച്ചു. ഭാസ്കരനോടൊപ്പം നടക്കുമ്പോൾ അയാളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വരുത്താത്ത ഈശ്വരന് മനസ്സാ നന്ദി പറയുകയായിരുന്നു മാഷ്. 7-8 വർഷങ്ങൾക്ക് ശേഷമാണ് ഭാസ്കരനെ കാണുന്നത്. അയാൾ കണ്ണട ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നെറ്റിയുടെ അതിരിൽ നിന്ന് കഷണ്ടി ആക്രമണം ആരംഭിച്ചിട്ടുണ്ട്. കാഴ്ചയിൽ മറ്റു മാറ്റമൊന്നുമില്ല. നന്നായി തടിച്ചിട്ടുണ്ടാവും എന്ന് കരുതിയത് തെറ്റി. ലേശം പോലും തടി കൂടിയിട്ടില്ല. അല്പം ചടച്ചിട്ടുണ്ടോ എന്ന് സംശയം. മാഷെന്താ ഒന്നും പറയാത്തത്? നിർനിമേഷനായി തന്നെ നോക്കിയിരിക്കുന്ന മാഷിനോട് ഭാസ്കരൻ ചോദിച്ചു. ഭാസ്കരന് സൗഖ്യം തന്നെയല്ലേ? എന്തോന്നും സൗഖ്യം മാഷേ. പാർട്ടി ആവശ്യപ്പെട്ടു, മന്ത്രിയായി. ഇപ്പോൾ തോന്നുന്നു വേണ്ടായിരുന്നെന്ന്, വിഡ്ഢിതമായി പോയെന്ന്. അതെന്താ, മന്ത്രിയായിട്ട് വർഷം ഒന്നും തികഞ്ഞിട്ടില്ല. പഴയ സ്നേഹിതന്മാർ പലരും ഇപ്പോൾ കണ്ടാൽ മിണ്ടില്ല, കാണാത്ത മട്ടിൽ കടന്നു കളയും. ഞാനറിയാതെ ഒട്ടേറെ ശത്രുക്കൾ ഉണ്ടായിരിക്കുന്നു എനിക്ക്. പലരും എന്നെ സമീപിക്കുന്നത് എന്തെങ്കിലും കാര്യസാധ്യത്തിനാണ്. ഇക്കാര്യത്തിൽ ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷ കക്ഷിയെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല. അപ്പോയിന്റ്മെന്റ്, ട്രാൻസ്ഫർ, പ്രമോഷൻ, ലൈസൻസ്, പെർമിറ്റ് ഇതൊക്കെ ഞാൻ സാധിച്ചു കൊടുക്കണം. മന്ത്രിയാണെന്ന് വെച്ച് വഴിവിട്ടത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എനിക്ക്? മാഷ് എന്നെ പഠിപ്പിച്ചത് അതല്ലല്ലോ. പണ്ട് മാഷ് കൂടെ കോട്ടു ചെയ്യുമായിരുന്ന ഒരു വാചകം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. പവർ ടെൻസ് ടു കറപ്റ്റ് ആൻഡ് അബ്സല്യൂട്ട് പവർ കറപ്റ്റ് അബ്സല്യൂട്ടിലി. 100% ശരിയാണ് മാഷെ. അത് മതിയായി. കഴിയും വേഗം ഈ പൊല്ലാപ്പിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പാർട്ടിയോടും CMനോടും റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ. ഓ മാഷെ, എന്റെ ബുദ്ധിമുട്ടുകൾ പറയുന്നതിനിടയ്ക്ക് മാഷിന്റെയും കുടുംബത്തിന്റെയും വിവരം ഒന്നും ചോദിച്ചില്ല. വീട്ടിൽ അമ്മയ്ക്കും പാർവതി മാഡത്തിനും മറ്റും സുഖമല്ലേ? അമ്മ തീർത്തും കിടപ്പിലായി. ഭക്ഷണം കഴിക്കുന്നതും മറ്റത്യാവശ്യ കാര്യങ്ങൾ നടത്തുന്നതും കിടന്ന കിടപ്പിലാണ്. അമ്മയെ ശുശ്രൂഷിച്ചും വീട്ടുജോലികൾ ചെയ്തും പാവം പാർവതി തളർന്നു. ഇങ്ങനെ പോയാൽ വൈകാതെ പാർവതിയും കിടപ്പിലായിപ്പോയെന്ന് പോകുമെന്നാണ് എന്റെ ഭയം. ഭാരം കുറച്ചെങ്കിലും അവളുടെ തലയിൽ നിന്ന് ഇറക്കി വെക്കണം. അതിനൊരു വഴി. മാഷെന്താ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത്? ശങ്കറും ശാരദയും നന്നായി പഠിക്കുന്നില്ലേ? അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയൂ മാഷെ. ശങ്കർ ഏതോ മിലിറ്റന്റ് ഗ്രൂപ്പിൽ ചെന്ന് പെട്ടുവോ എന്ന് എനിക്ക് സംശയം. വീട്ടിൽ ശ്രദ്ധിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ ശാരദയെയും ഞങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്ന് ഭയം. മുറിയിൽ പെട്ടെന്ന് ടെലിഫോൺ ബെൽ മുഴങ്ങിയപ്പോഴും മാഷെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ഭാസ്കരൻ റിസീവർ എടുത്തപ്പോഴും ടെലിഫോണിൽ അയാൾ ആരോടോ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴും തന്റെ യാത്രോദ്ദേശം ഭാസ്കരന്റെ മുന്നിൽ എങ്ങനെ അവതരിപ്പിക്കണമെന്ന ചിന്തയിലായിരുന്നു മാഷ്. അക്കാര്യത്തിന് എന്നെ വന്നു കാണാൻ സാർ മിനക്കെടണ്ട. ഈ രാജ്യത്ത് കോടതിയും നിയമവും ഇല്ലേ? സാറെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? സോറി, ഒരു തരത്തിലും താങ്കളെ സഹായിക്കാൻ എനിക്കാവില്ല. വെരി സോറി സാർ. മാഷ് പാടുപെട്ട് സംഭരിച്ച ധൈര്യം ഭാസ്കരന്റെ ഫോൺ സംഭാഷണം ശ്രദ്ധിച്ചതോടെ ചോർന്നുപോയി. ഭാസ്കരൻ റിസീവർ ക്രാഡിലിൽ വെച്ചു കഴിഞ്ഞപ്പോൾ മുറി നിശബ്ദതയിലാണ്ടു. അനിവാര്യമായ ദുരന്തത്തിന്റെ മുന്നറിയിപ്പ് പോലെ അടുത്ത മുറിയിൽ നിന്ന് ഒഴുകിയെത്തിയ ടൈപ്പ് റൈറ്ററിന്റെ ശബ്ദം ആ നിശബ്ദതയെ ഭഞ്ജിച്ചു. ഭാസ്കരൻ വീണ്ടും തന്റെ നേർക്കു തിരിഞ്ഞപ്പോൾ ഒറ്റല്ലൊരാശ്വാസം അനുഭവപ്പെട്ടെങ്കിലും ക്രമേണ സങ്കോചവും ആശങ്കയും തന്നെ ഒരിക്കൽ കൂടി നിശബ്ദനാക്കുന്നത് മാഷ് അറിഞ്ഞു. വളരെ ഫേമസായ ഒരു സോഷ്യൽ വർക്കറാണ് വിളിച്ചത്. ശുപാർശയ്ക്കു തന്നെ മതിയായി മാഷെ. മാഷ് എനിക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു വഴിയുണ്ടല്ലോ. എന്തു വന്നാലും അത് വിട്ടു സഞ്ചരിക്കുന്ന പ്രശ്നമില്ല. അതിരിക്കട്ടെ. മാഷ് വീട്ടിലെ വിശേഷം ഒന്നും പറഞ്ഞില്ലല്ലോ. അങ്ങോട്ടൊക്കെ വന്നിട്ട് കാലം കുറയായി. മാഷ് വല്ലാതെ ചടച്ചുപോയി. എങ്ങനെ ചടയ്ക്കാതിരിക്കും? ഒറ്റയ്ക്കുള്ള ജീവിതമല്ലേ. ഭക്ഷണം ശരിയാകുന്നില്ല. ആഴ്ചതോറും വീട്ടിലേക്കുള്ള യാത്ര ക്ലേശകരം. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ഉണ്ട്. സഹോദരിമാരെ വിവാഹം ചെയ്തതിന്റെ ബാധ്യതകൾ ഇപ്പോഴും തീർന്നിട്ടില്ല. വീട്ടിലെ പ്രശ്നങ്ങൾ ഓർക്കുമ്പോൾ മാഷ് എന്താ മിണ്ടാതെ ഇരുന്ന് ആലോചിക്കുന്നത്? ഈശ്വര, എനിക്കെന്റെ കരുത്തു മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്നുവല്ലോ. എന്റെ നാവ് വളച്ച് എനിക്കൊന്നും പറയാനാവുന്നില്ലല്ലോ. കൈ ഉയർത്തി ഷർട്ടിന്റെ പോക്കറ്റിൽ കിടക്കുന്ന പാർവതിയുടെ കത്തെടുത്ത് ഭാസ്കരന് കൊടുക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. മാഷ് വെറുതെ വന്നേ ഉള്ളോ? ആ ചോദ്യം കേട്ട് മാഷ് മുഖമുയർത്തി. തൊട്ടു മുമ്പിൽ ഭാസ്കരൻ തന്റെ വത്സല ശിഷ്യൻ പുഞ്ചിരിക്കുന്ന ഭാസ്കരന്റെ കളങ്കമറ്റ മുഖത്തു നോക്കിയിരിക്കുമ്പോൾ തങ്ങൾക്കിടയ്ക്ക് വർഷങ്ങൾ തീർത്ത മതിൽ ഇടിഞ്ഞു വീഴുന്നു. തന്റെ ഉപദേശങ്ങൾ ശിരസാ വഹിക്കുന്ന ഒരു അരൂമ ശിഷ്യനെ കണ്ടെത്തിയ ചാരിതാർത്ഥ്യത്തോടെ മാഷ് മന്ത്രിച്ചു. ഭാസ്കരൻ തളരരുത്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, വാട്ട് അവർ കൺട്രി നൗ വാണ്ട്സ് ആർ മസിൽസ് ഓഫ് അയൺ ആൻഡ് നെർവ്സ് ഓഫ് സ്റ്റീൽ. അതെ, ഇരുമ്പിൽ തീർത്ത മസിലുകളും ഉരുക്കിന്റെ ഞരമ്പുകളുമായി ഭാസ്കരൻ മുന്നോട്ടു പോവുക. ധൈര്യവും ആത്മവിശ്വാസവും തുണയാകട്ടെ. സാവകാശം കസേരയിൽ നിന്ന് എണ്ണീറ്റ മാഷ് വെളിയിലേക്ക് നടന്നു. അമ്പരപ്പോടെ ഭാസ്കരൻ എന്തൊക്കെയോ പറയുന്നത് കേട്ടെന്നും ഭാവിക്കാതെ തിടുക്കത്തിൽ പാദങ്ങൾ ഊന്നുമ്പോൾ കോണിപ്പടികളിൽ നിന്നുയരുന്ന തേങ്ങൽ ശ്രദ്ധിക്കാതെ ആകാശത്ത് രൗദ്രഭാവത്തിൽ ജ്വലിക്കുന്ന സൂര്യന് താഴെ ചുട്ടുപൊള്ളുന്ന റോഡിലേക്ക് മാഷ് നടന്നു. ബിന്ദുജി നായർ ചൊല്ലുന്ന ഒരു കവിത കൂടി. വിഷുക്കണി.
0: മുറ്റത്തു നിൽക്കണം മഞ്ഞക്കണിക്കുന്ന പൂവണിഞ്ഞങ്ങു നിൽക്കണുണ്ടേ, ആഹാ പൂവണിഞ്ഞങ്ങു നിൽക്കണുണ്ടേ. മഞ്ഞ മരം പൂത്തു നിൽക്കണ പോലെ മഞ്ഞണിഞ്ഞങ്ങനെ നിൽക്കണുണ്ടേ, ആഹാ മഞ്ഞണിഞ്ഞങ്ങനെ നിൽക്കണുണ്ടേ. ചേലക്കള്ളന്റെ ചേലക്കളറുള്ള

0: മേട വിഷുവിനു കണി കണ്ടുണരുവാനെത്തിയ നല്ലൊരു പൂക്കളാണേ. മേട വിഷുവിനു കണി കണ്ടുണരുവാനെത്തിയ നല്ലൊരു പൂക്കളാണേ. പൂക്കൾ കൊഴിഞ്ഞിട്ടു പൂമ്പട്ടു പോലങ്ങ് പൂമരച്ചോട്ടിലിരുപ്പുണ്ടേ. പൂങ്കാറ്റു വന്നിട്ട പൂമ്പട്ടെടുത്തിട്ട് പൂമുറ്റമാകെ വിരിച്ചിടുന്നേ. ആഹ പൂമുറ്റമാകെ വിരിച്ചിടുന്നേ. പൂമധു ഉണ്ണുവാനെത്തിയ വണ്ടുകൾ മൂളിപ്പാട്ടൊന്നങ്ങ് പാടണുണ്ടേ. പൂമധു ഉണ്ണുവാനെത്തിയ വണ്ടുകൾ മൂളിപ്പാട്ടൊന്നങ്ങ് പാടിടുന്നേ. പൂമ്പാറ്റകൾ വന്നു പാറിപ്പറന്നിട്ടങ്ങ് ആനന്ദ നൃത്തവും ആടിടുന്നേ. നല്ലോരാനന്ദ നൃത്തവും ആടിടുന്നേ. മഞ്ഞണി മാമര കൊമ്പിൻ്റെ തുഞ്ചത്തായി മഞ്ഞക്കിളിയൊന്നു പാറി വന്നേ. മാമര ചില്ലയിൽ പച്ചപ്പനന്ദത്തിൻ കുഞ്ഞിക്കിളികളും എത്തിടുന്നേ. ആഹാ നല്ലൊരു കണിയുമായി എത്തിടുന്നേ. അച്ഛൻ കൊമ്പ് തമ്മ വരമ്പത്ത് പാട്ടും പാടി വരണുണ്ടേ. കണ്ണനെ കണി കണ്ട് കൈനീട്ടം വാങ്ങുവൻ മേട വിഷു പക്ഷിമെത്തിടുന്നേ. ആഹാ കൂടെ വിഷു കണിമെത്തിടുന്നേ. കണ്ണനെ കണി കണ്ട് കൈനീട്ടം വാങ്ങുവൻ മേട വിഷു പക്ഷിമെത്തിടുന്നേ. കൂടെ വിഷു കണിമെത്തിടുന്നേ.
1: മൊഴിയഴക്. മൊഴിയഴകിൽ ഇന്ന് മാക്കം എന്ന പെൺതെയ്യം ഒരു വായന. ചരിത്രം, സംസ്കാരം, ഐതിഹ്യം, കാലം, ദേശം എന്നിങ്ങനെ സമസ്ത മേഖലകളെയും അനാവരണം ചെയ്യുന്ന സാഹിത്യ മാധ്യമമാണ് നോവൽ. മാനുഷ്യ ജീവിതത്തിന്റെ ഗതിവിഗതികളെ ആഴത്തിലും പരപ്പിലും ആവിഷ്കരിക്കുവാൻ നോവലിന് കഴിയുന്നു. ആധുനികതയും ഉത്തരാധുനികതയും കടന്നെത്തി നിൽക്കുന്ന ഇന്നത്തെ കാലത്ത് വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെയാണ് നോവലിസ്റ്റുകൾ തങ്ങളുടെ രചനയ്ക്ക് തെരഞ്ഞെടുക്കുന്നത്. മരക്കാപ്പിലെ തെയ്യങ്ങൾ, എൻ മകജെ എന്നീ നോവലുകൾ കൊണ്ട് നോവൽ പ്രസ്ഥാനത്തിന് ഒരു മുതൽക്കൂട്ടായി തീർന്ന എഴുത്തുകാരനാണ് അംബിക സുധൻ മാങ്ങാട്. സൈബർ വിഷയങ്ങൾ കൊണ്ട് വൈപുല്യമായിരിക്കുന്ന ഇക്കാലയളവിൽ വ്യത്യസ്തമായ ഒരു പ്രമേയത്തെ ആഖ്യാനം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ നോവലാണ് മാക്കം എന്ന പെൺതെയ്യം. അനുഭവത്തിന്റെ തീച്ചുളയിൽ നിന്നുള്ള രചനയാണ് ഈ എഴുത്തുകാരന്റെ പ്രത്യേകത. ഉത്തര കേരളത്തിന്റെ തനതായ അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം. തെയ്യത്തിന്റെ കഥയെ തോറ്റംപാട്ടിലൂടെയാണ് വ്യക്തമാക്കുന്നത്. മൺമറഞ്ഞ ആരാധ്യ വ്യക്തിത്വങ്ങളുമായും ആരാധനാമൂർത്തികളുമായും ഇടപഴകാനും പ്രീതി നേടാനുമുള്ള അവസരമാണ് തെയ്യക്കോലങ്ങൾ. മനുഷ്യർ കെട്ടിയാടുന്ന തെയ്യക്കോലങ്ങളിലൂടെ ദേവപ്രീതി നേടാൻ കഴിയുമെന്നാണ് വിശ്വാസം. ഓരോ പ്രദേശത്തെ സംബന്ധിച്ചും തെയ്യങ്ങളുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളുണ്ട്. നാട്ടുപരദേവതകളായും തറവാട്ടു പരദേവതകളായുമുള്ള ഈ തെയ്യക്കോലങ്ങൾ ഉത്തര കേരളത്തിലെ മനുഷ്യരുടെ ജീവിത ഭാഗം കൂടിയാണ്. ഓരോ തോറ്റമ്പാട്ടും ഒരു മനുഷ്യൻ ദൈവമായി പരിണമിക്കുന്നതിന്റെ കഥയാണ്. ഫെബ്രുവരി മാസത്തിൽ ഉത്തര കേരളത്തിൽ കെട്ടിയാടുന്ന ഒരു തെയ്യക്കോലമാണ് മാക്കത്തെയ്യം. മാക്കത്തെയ്യ പ്രീതിയാൽ വന്ധ്യത ഇല്ലാതാകും എന്നാണ് വിശ്വാസം. തോറ്റമ്പാട്ടിലുള്ള മാക്കം തെയ്യത്തെ അതേ അർത്ഥത്തിൽ വരച്ചുകാട്ടുകയാണ് അംബികാസുധൻ മാങ്ങാട് തന്റെ നോവലിൽ. ഭാഷ കൊണ്ടതിനെ ഏറെ മനോഹരവും ഹൃദ്യവുമാക്കി തീർത്തിരിക്കുന്നു. ഓരോ തെയ്യത്തിലും അടിച്ചമർത്തപ്പെട്ടതിന്റെയും അപമാനിക്കപ്പെട്ടതിന്റെയും വേദനകളുണ്ട്. അതിക്രൂരമായി വധിക്കപ്പെട്ട കീഴാളനോ പുരുഷാധിപത്യത്തിന്റെ കാഠിന്യത്താൽ കൊല്ലപ്പെട്ട സ്ത്രീയോ ആകാം ഒട്ടുമിക്ക തോറ്റങ്ങളും. കുഞ്ഞിമംഗലത്ത് കടാങ്കോട്ട് തറവാട്ടിലെ കുഞ്ഞിമാക്കത്തിന്റെ കഥയാണ് ഈ നോവൽ പറയുന്നത്. കടാങ്കോട്ട് തറവാട്ടിലെ ഉണിച്ചെറിയയ്ക്ക് 12 ആൺമക്കൾക്ക് ശേഷം നോമ്പു നോറ്റ് കിട്ടിയ പെൺകുട്ടിയാണ് കുഞ്ഞിമാക്കം. കോലത്തു തമ്പുരാന്റെ പടവീരന്മാരായ 12 സഹോദരന്മാരുടെ കുഞ്ഞിപ്പെങ്ങളായി മാക്കം വളർന്നു. മരുമക്കത്തായം നിലനിന്ന കാലത്ത് കടാങ്കോട്ട് തറവാട് കുറ്റിയറ്റു പോകാതെ ദൈവം തന്ന നിധിയായി അവർ മാക്കത്തെ വളർത്തി. ഉണിച്ചെറിയ ഗർഭിണിയാകുന്നതു മുതൽ മാക്കത്തിന്റെ ഓരോ വളർച്ചയും നോവലിൽ വിവരിക്കുന്നു. താലികെട്ട് കല്യാണത്തിന് പ്രായമായ കുഞ്ഞിമാക്കത്തെ കുട്ടി നമ്പർ താലികെട്ടി. ഗർഭിണിയായ കുഞ്ഞിമാക്കം ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകി. അമ്മമാരാകാൻ ഭാഗ്യമില്ലാത്ത നാത്തൂന്മാർക്ക് മാക്കത്തോട് അടങ്ങാത്ത ദേഷ്യമായിരുന്നു. ആങ്ങളമാർക്ക് കുഞ്ഞിപ്പെങ്ങളോടും മക്കളോടുമുള്ള അമിത വാത്സല്യം അവരുടെ കോപത്തെ വർദ്ധിപ്പിച്ചു. രോഗബാധിതയായിരുന്ന ഉണിച്ചെറിയയുടെ മരണം അപ്രതീക്ഷിതമായിരുന്നു. ഉണിച്ചെറിയുടെ മരണം മാക്കത്തിൽ ഭീതിയും ഒറ്റപ്പെടലും സൃഷ്ടിച്ചു. ഇക്കാലത്ത് കോലത്തിരി തമ്പുരാനും നെരിയോട്ടു സ്വരൂപത്തിലെ സാമന്ത വാഴ്ചക്കാരും തമ്മിൽ യുദ്ധമുറപ്പിച്ചു. യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള തരവ് കോലത്തിരി കുഞ്ഞിമംഗലത്തെ നമ്പ്യാർമാർക്ക് അയക്കുന്നു. സന്ദേശം ലഭിച്ച നമ്പ്യാന്മാർ പട നയിക്കാൻ പോകുന്ന കാര്യം മാക്കത്തെ അറിയിക്കുന്നു. ഇതുകേട്ട മാക്കത്തിന്റെ മുഖം മങ്ങുകയും അവൾ കൂടെ പോരാൻ അനുവാദം ചോദിക്കുകയും ചെയ്യുന്നു. നാത്തൂന്മാരിലുള്ള ഭയം അവൾ ആങ്ങളമാരോട് പങ്കുവെക്കുന്നു. പട ജയിച്ചു വരും വരെ ആപത്തു കൂടാതെ ഇരിക്കുവാൻ കഴിയും, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്ന സഹോദരന്മാരുടെ ഉറപ്പിന്മേൽ മാക്കം വീട്ടിൽ കഴിഞ്ഞു. എന്നാൽ തക്കം പാർത്തിരുന്ന

ന്മാർ എല്ലാട്ടി എണ്ണയുമായി വന്ന വാണിയമ്മനെ കൂട്ടി അപവാദം പറഞ്ഞ് മാക്കത്തെ പിഴച്ചവളെന്ന് മുദ്രകുത്തി. പടജയിച്ചെത്തിയ ആങ്ങളമാരുടെ കാതുകളിൽ നാത്തൂന്മാർ ഈ വാർത്ത എത്തിച്ചു. മാക്കത്തിന്റെ ഭാഗം കേൾക്കുകയോ സത്യം ശ്രവിക്കുകയോ ചെയ്യാതെ ഭാര്യമാരിൽ വിശ്വസിച്ച പടവീരന്മാർ മാക്കത്തെയും മക്കളെയും കൊണ്ട് കോട്ടയത്ത് വിളക്കുമാടം കാണാൻ വേണ്ടി പുറപ്പെട്ടു. അയ്യങ്കര പള്ളിയിൽ കിണറ്റിൽ നിന്ന് കുട്ടികളും മാക്കവും ദാഹം തീർത്തു നിൽക്കുമ്പോൾ പകലുദിച്ച നക്ഷത്രത്തെ നോക്കാൻ പറഞ്ഞ് മൂത്ത നമ്പ്യാർ അരയിൽ കരുതിയ കുറുവാൾ കൊണ്ട് മാക്കത്തിന്റെ കഴുത്തറുത്തു. സമീപത്തേക്ക് ഓടിയെത്തിയ കുട്ടികളെയും വെട്ടിത്തറച്ചുകൊന്ന് കിണറ്റിൽ തള്ളി. ഇതിനൊക്കെ ദൃക്സാക്ഷിയായ കീഴാളനെയും കൊന്ന് കിണറ്റിൽ തള്ളി. മാക്കത്തിന്റെയും മക്കളുടെയും ആത്മാവ് പെരുമാളൻ ഭഗവതിയിൽ കുടികൊണ്ട് മരണമില്ലാത്ത തെയ്യങ്ങളായി. ഇവിടെ മാക്കത്തിന്റെ കഥയിലും കാണാൻ കഴിയുന്നത് പുരുഷാധിപത്യവും അപമാനവുമാണ്. അമ്മയും ആങ്ങളമാരും പൊന്നുപോലെ വളർത്തിയ മാക്കമാണ് അവസാനം സഹോദരന്മാരുടെ കൈകളാൽ ക്രൂരമായി വധിക്കപ്പെടുന്നത്. ഈ വധത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് കുബുദ്ധികളായ നാത്തൂന്മാരുടെ അപവാദവും. പടയ്ക്കുപോയ ആങ്ങളമാരുടെ നിർദ്ദേശപ്രകാരമാണ് മാക്കം വാണിയമ്മനെ വിളിച്ചു വരുത്തുന്നത്. ചാമുണ്ടിപ്പരദേവതയുടെ നിഴൽക്കൊട്ടിലെ അന്ത്യദീപം മുടങ്ങാതെ എള്ളാട്ടി എണ്ണ കൊണ്ടുവരാനാണ് മാക്കം വാണിയമ്മനെ വരുത്തിയത്. എണ്ണയുമായി വാണിയമ്മൻ എത്തുമ്പോൾ നാത്തൂന്മാർ മുൻ നിശ്ചയിച്ച പ്രകാരം അവിടെ നിന്നും മാറുന്നു. തീണ്ടാരിയായ മാക്കം അയാൾ വിളിക്കുമ്പോൾ പുറത്തേക്ക് വരാൻ കഴിയാതെ എണ്ണപ്പാട്ട കൊട്ടിലിനകത്തേക്ക് വെക്കാൻ പറഞ്ഞു. എണ്ണ വച്ച് തിരികെ പോയ വാണിയമ്മനെയും മാക്കത്തെയും കൂട്ടി നാത്തൂന്മാർ അപവാദം പറയുന്നു. നുണ പറഞ്ഞ നാത്തൂന്മാരോട് പരദേവതയെ കൊണ്ട് സത്യം ചെയ്തിട്ട് പോലും രക്ഷയില്ലാതെ മാക്കം ദുഃഖിക്കുന്നു. പടകഴിഞ്ഞെത്തുന്ന ആങ്ങളമാരോട് മാക്കത്തെക്കുറിച്ചുള്ള നുണ പറഞ്ഞ് കേൾപ്പിക്കുന്നു നാത്തൂന്മാർ. കലിമൂത്ത ആങ്ങളമാർ കടാംകൂട്ട് തറവാട്ടിലെത്തുമ്പോൾ മാക്കം നൽകുന്ന ആദരവുകൾ സ്വീകരിക്കുന്നില്ല. കാര്യം മനസ്സിലാക്കിയ മാക്കം തന്റെ സത്യാവസ്ഥ സഹോദരന്മാരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്നാൽ ചോരപറ്റിയ മുഖങ്ങളിൽ നിന്ന് അവൾക്ക് ദയ ലഭിക്കുന്നില്ല. മൂത്ത നമ്പ്യാർ അവളോടും കുട്ടികളോടും കോട്ടയും വിളക്കുമാടം കാണാൻ പുറപ്പെടാൻ പറയുന്നു. യാത്രയുടെ ഉദ്ദേശം മനസ്സിലാക്കിയ മാക്കം മക്കളോടൊപ്പം യാത്രയ്ക്ക് തയ്യാറാകുന്നു. നോവലിലെ ഹൃദയസ്പർശിയായ ഭാഗങ്ങളാണ് മാക്കത്തിന്റെ പുറപ്പാട്. വായനക്കാരനെ ആകാംക്ഷയുടെയും വേദനയുടെയും ഉൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള യാത്ര. മക്കവും മക്കളും ശരീരം കുളിർക്ക് എണ്ണ തേച്ച് എണ്ണ നിറച്ച എണ്ണപ്പാടമെടുത്ത് എറങ്കലിനിട്ട് എറിഞ്ഞു പൊട്ടിച്ചു. കുളി കഴിഞ്ഞ് മക്കളെ രണ്ടുപേരെയും കുഞ്ഞുലിയാട ഉടുപ്പിച്ച് മാക്കം കരയകലമുള്ള പുതിയൊരു പൂന്തുകിലാട ഞൊറിഞ്ഞൊടുത്തു. ശേഷിച്ച തുണികളെല്ലാം നാടകശാല നടുപ്പന്തലിലിട്ട് തീ കൊളുത്തി. വലിയ ചെല്ലപ്പെട്ടി വലിച്ചു തുറന്ന് പൊന്നാഭരണങ്ങളെടുത്ത് മാക്കവും മക്കളും അണിഞ്ഞു. ശേഷിച്ചവ നെല്ലുകുത്തുന്ന കരിങ്കല്ല് ഉരലിലിട്ട് പൊടിച്ച് മണിക്കുളത്തിൽ പാറ്റിയെറിഞ്ഞു. അതിനുശേഷം പടിഞ്ഞാറ്റകത്തേക്ക് നടന്ന് തളികയിൽ നിന്ന് അരിയെടുത്ത് ഭദ്രദീപത്തിന് ചാർത്തിയ ശേഷം പ്രാർത്ഥിച്ചു. പണ്ടേക്കു പണ്ടേ മരിച്ചുപോയോരെ, ഗുരു കാരണോന്മാരെ, ഇപ്പോ മരിച്ചുപോയോരെ, നിങ്ങൾ കേൾക്കണം. കുന്നിമണിയോളം പിഴ ഞാൻ ചെയ്തോളല്ല, സത്യം വഴിപോലെ അറിഞ്ഞ് തെളിയിച്ചോണെ എന്റെ കാരണോന്മാരെ. തുടർന്ന് വീരചാമുണ്ടിയുടെ വാതിൽ തുറന്ന് അരിയെറിഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. എന്റെ വീരചാമുണ്ടിയമ്മേ, കാണിയോളം പിഴ ഞാൻ ചെയ്തോളല്ല, എല്ലാ സത്യത്തിനും സാക്ഷിയല്ലേ എന്റെ പരദേവത. ഞാനൊന്ന് പറഞ്ഞോട്ടെ ചാമുണ്ടിയമ്മേ, ഞാൻ അടച്ചോരീ വാതില്, ഞാനു വന്നാലേ തുറക്കാവേ. യാത്ര പുറപ്പെടാൻ നേരം മാക്കം ഒരിക്കൽ കൂടി തന്റെ മക്കളുടെ ജീവനു വേണ്ടി ആങ്ങളമാരോട് കേണപേക്ഷിക്കുന്നു. എന്നാൽ അവിടെയും അവൾ പിന്തള്ളപ്പെട്ടു. ഇതെല്ലാം ഒളിഞ്ഞിരുന്ന് ആസ്വദിച്ചിരുന്ന 12 പെൺതലകൾ കണ്ട് മാക്കം അവർക്ക് നേരെ അലറി. ചിരിക്കണ്ട നാത്തൂന്മാരെ, ഞാനും എന്റെ മക്കളും പോയാല് ഇവിടെ സുഖമായി വാഴാന്ന് നിങ്ങൾ കൊതിക്കണ്ട. നടപ്പുദോഷം പറഞ്ഞുണ്ടാക്കി നിങ്ങൾ എന്റെ തല കുനിപ്പിച്ചില്ലേ, എന്റെ അകത്തിയേറ്റ് ഈ തറവാട് കത്തി കരിഞ്ഞു പോകും. നട്ടപ്രാന്ത് കയറി നിങ്ങൾ തല പൊട്ടി തെറിച്ചു പോകും, നോക്കിക്കോ. ഇത്രയും പറഞ്ഞ് ഇനി കരയില്ലെന്നുറച്ച് മാക്കം വിളക്കുമാടത്തിലേക്ക് യാത്ര. പോകുന്ന വഴികളിലെല്ലാം ആങ്ങളമാരുടെ ദയവറ്റിയ മുഖമാണ് മാക്കത്തിന് കാണാൻ കഴിയുന്നത്. വഴിയിൽ ദാഹിച്ചു വലയുന്ന കുട്ടികൾ വെള്ളം ആവശ്യപ്പെടുമ്പോൾ കന്നുകാലികൾ ഇറങ്ങിയ തോട്ടിലെ വെള്ളം പകർന്നുകൊടുക്കാൻ പറയുന്നു. ചാലയിൽ ഒരു ഭവനത്തിൽ കയറി മാക്കം കുട്ടികളുടെ ദാഹം അകറ്റുന്നു. കുട്ടികളെ എടുത്തു തളർന്ന മാക്കം അവരിൽ ഒരാളെ എടുക്കാൻ പടവീരന്മാരോട് പറയുമ്പോൾ പറ്റില്ലെങ്കിൽ ഒന്നിനെ കെട്ടിവലിച്ചുകൊള്ളൂ എന്നാണ് മറുപടി. തുടർന്നുള്ള വഴിയിലും ദാഹിച്ചു വലഞ്ഞ കുട്ടികൾക്ക് അയ്യങ്കരപ്പള്ളിയുടെ സമീപത്തുള്ള കിണറ്റിൽ നിന്ന് വെള്ളം നൽകാൻ പറഞ്ഞു. എന്നാൽ കയറും തൊട്ടിയും ഇല്ലാത്ത കിണറ്റിൽ നിന്നും കാട്ടുപടർപ്പിലെ നീളമേറിയ വള്ളികളും വട്ടയിലകളും കൊണ്ട് മാക്കം മക്കളുടെയും അവളുടെയും ദാഹം അകറ്റി. ദാഹം തീർത്ത മാക്കത്തോട് മൂത്താങ്ങള കുഞ്ഞിക്കോമൻ, മുകളിലേക്ക് നോക്കുമാക്കം, നട്ടുച്ചയ്ക്കുതിച്ച നക്ഷത്രത്തെ കണ്ടു. മാക്കം അതിശയിച്ച് മുകളിലേക്ക് മുഖമുയർത്തി. ആ നിമിഷത്തിൽ മൂത്താങ്ങള അരയിൽ കരുതിയ പൂച്ചുരിക വലിച്ചൂരിയെടുത്ത് മാക്കത്തിന്റെ ചങ്കെ പിടിച്ച് കുരളർന്നു. ഒന്ന് നിലവിളിക്കുവാൻ പോലുമാകാതെ ചോരയിൽ കുളിച്ച മാക്കം കഴുത്തറ്റ പൂങ്കോഴി പോലെ നിലത്തുകിടന്ന് പിടഞ്ഞു. നിലവിളിയോടെ മാക്കത്തിന് നേർക്കു പായാൻ തുടങ്ങിയ ചാത്തുവിനെയും ചീരുവിനെയും പടവീരന്മാർ വെട്ടിത്തറച്ചു കൊന്നു. ആ ശവശരീരങ്ങൾ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നീട് മാക്കത്തിന്റെ ശാപം അന്വർത്ഥമാവുകയാണ്. കിണറ്റിന് സമീപം തന്നെ പടവീരന്മാർ തമ്മിൽ കശപിശയായി. തമ്മിൽ വെട്ടിയും കുത്തിയും 12 പേരും മരിച്ചു വീണു. അതേസമയം കടാംകൂട്ട് തറവാട്ടിൽ വീരചാമുണ്ടി പരദേവതയുടെ കൊട്ടിലൊഴിച്ച് എല്ലാം അഗ്നിക്കിരയായി. അഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ടോടിയ നാത്തൂന്മാർ ഭ്രാന്തിളകി വില്ലൂന്നി അരയാലിൽ വലിഞ്ഞുകയറി കഴുത്തിൽ കുരുങ്ങി തൂങ്ങിയാടി. നിരപരാധികളായ മാക്കവും മക്കളും കാട്ടടിയാനും ഇവിടെ പടവീരന്മാരാൽ കൊല്ലപ്പെടുന്നു. അനീതിയുടെ മൂർധന്യാവസ്ഥയിൽ, ജാതീയതയുടെ കൊടുമുടിയിൽ, പുരുഷാധിപത്യത്തിന്റെ കാഠിന്യത്തിൽ ഒടുങ്ങിയ ധാരാളം തെയ്യങ്ങൾ

0: ഉത്തര മലബാറിൽ നിലനിൽക്കുന്നു. സമൂഹവും കുടുംബവും ഇല്ലാതാക്കി തീർത്ത ഇത്തരം ദെയ്യങ്ങൾക്ക് മലബാറിന്റെ സാംസ്കാരിക ജീവിതത്തിന്റെയും സാമൂഹ്യ ജീവിതത്തിന്റെയും ഭൂത വർത്തമാനങ്ങളെ പ്രതിഫലിപ്പിക്കാൻ കഴിയും. മാക്കം എന്ന തെയ്യത്തെ അനേകം വായനകൾക്ക് വിധേയമാക്കാൻ സാധിക്കും. പുരുഷ മേൽക്കോയ്മയും ജാതീയതയും അനീതിയും അതിൽ ചിലതാണ്. സ്ത്രീ തന്നെ സ്ത്രീയുടെ നാശത്തിന് കാരണമാകുന്നതിന് മാക്കം ഒരു തെളിവാണ്. സ്ത്രീ പ്രതിരോധത്തെ വ്യക്തമായും ശക്തമായും ഇതിൽ വായിക്കുവാൻ കഴിയുന്നു. അതിലെല്ലാം ഉപരി കപട സദാചാരത്തിൽ തകർക്കപ്പെട്ട മാക്കത്തിന്റെയും മക്കളുടെയും അതിജീവനമാണ് മാക്കം എന്ന പെൺതെയ്യം. സ്നേഹിക്കുന്നവരിൽ നിന്നും വിശ്വസിക്കുന്നവരിൽ നിന്നും പീഡനമേൽക്കേണ്ടി വരുന്ന എല്ലാ സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രതിരൂപമാണ് മാക്കവും മക്കളും. ഇന്നത്തെ സാഹിത്യവേള സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. നിർവഹണം വിദ്യപ്രകാശ്, നിർവഹണ സഹായം ഡോക്ടർ അനില സി എസ്.
1: ഓണം
2: പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം. ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
3: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
1: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
4: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: പ്രിയ അങ്കണം സോദരിമാരെ, ഇന്ന് അങ്കണത്തിൽ ഒരു വിശിഷ്ട വ്യക്തിയെ പരിചയപ്പെടുത്തുന്നു. കുഞ്ചിത്തണ്ണി സ്വദേശിയായ ശ്രീമതി ബിസ്മിത പി എസ്. വീട്ടമ്മയാണ്, അധ്യാപികയായിരുന്നു. ഇപ്പോൾ 7 വർഷമായി ഡ്രൈവിംഗ് ജോലി ചെയ്യുന്നു. ഒപ്പം നല്ലൊരു ഗായികയാണ്. ടൂറുകൾ പ്ലാൻ ചെയ്യാറുണ്ട്, ടൂർ ഗൈഡായിട്ട് പോകാറുണ്ട്, അതുപോലെ പ്രോഗ്രാംസ് കോർഡിനേറ്റ് ചെയ്യാറുണ്ട്. നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കർ കൂടിയാണ് ശ്രീമതി ബിസ്മിത. നമുക്ക് അവരെക്കുറിച്ച് ചോദിച്ചറിയാം, എന്തുകൊണ്ടാണ് അധ്യാപന ജോലി നിർത്താൻ കാരണമായത്?
1: അധ്യാപന ജോലി നിർത്താൻ കാരണമായത് മെയിനായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്ന ടൈമിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ ലീവ് ഒരു പ്രോബ്ലം ആയിട്ട് വന്നു. പ്രൈവറ്റ് സ്കൂളുകളിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്, CBSE ICSE സ്കൂളുകളിൽ. ആ ടൈമിൽ വേറെ നിർവാഹം ഇല്ലാത്തതുകൊണ്ടാണ് 2018 ഞാൻ ആ ജോബ് റിസൈൻ ചെയ്തത്. കാരണം ഹോസ്പിറ്റൽ പർപ്പസിന് ലീവ് കിട്ടാതെ വന്നതുകൊണ്ടാണ്. നെക്സ്റ്റ് ഇയർ ഞാൻ സ്കൂളുകളിൽ അപ്ലൈ ചെയ്തെങ്കിലും എനിക്ക് കിട്ടിയില്ല. മെയിനായിട്ട് 23 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം ഫ്രഷേഴ്സിനെ ഒത്തിരി കിട്ടാനുണ്ട്.
0: അതെ, നമ്മുടെ പ്രായം പ്രായം,
1: പിന്നെ അവരതിനനുസരിച്ചുള്ള സാലറി കാര്യങ്ങൾ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കിട്ടില്ല. അപ്പോൾ പിന്നെ ഡ്രൈവിംഗ് എനിക്ക് ചെറുപ്പം മുതലേ ഭയങ്കര ഒരു പാഷനായിരുന്നു. അപ്പോൾ ഞാൻ അതൊരു എന്താ പറയുന്നത്, അതിനുള്ളൊരു അവസരമായിട്ട് ഞാനത് മുതലെടുത്തു എന്ന് പറയാം.
0: കാരണം നല്ലൊരു കാര്യമാണ്, വളരെ വിരള സ്ത്രീകളാണ് ഡ്രൈവിംഗ് ഒരു ജോലിയായിട്ട് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ജോലിക്ക് പോകുന്നവർ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ വീട്ടിലെ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നവരുണ്ട്. പക്ഷേ ഡ്രൈവിംഗ് ഒരു ജോലിയായിട്ട് തിരഞ്ഞെടുക്കുന്നത് വളരെ അപൂർവം സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, അതും പ്രത്യേകിച്ച് കുഞ്ചുതണ്ണി പോലുള്ള ഒരു പ്രദേശത്ത്. പിന്നെ വേറെ എന്തൊക്കെയാണ് ചെയ്യുക?
1: ഞാൻ ഡ്രൈവിംഗ് തുടങ്ങിയ ടൈമിൽ ഡ്രൈവിംഗ് മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അന്ന് എനിക്ക് പ്രത്യേകിച്ച് വലിയ ഐഡിയാസ് ഒന്നും ഇല്ലായിരുന്നു. ഡ്രൈവിംഗ് ഇഷ്ടമായതുകൊണ്ട് ആ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തു. മെയിൻലി ഞാനന്ന് കണ്ടത് ഫ്രീഡം ഉള്ളൊരു ജോബ്, റിസ്കി ജോബാണ്, പക്ഷേ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രീഡം ഉള്ളൊരു ജോബാണ്. നമുക്ക് ആരോടും
0: ഒരു ദിവസം നമുക്ക് വയ്യെങ്കിലും നമുക്ക് ആരോടും അനുവാദം ചോദിക്കേണ്ട, ലീവ് എടുക്കാൻ വണ്ടി ഒതുക്കിയിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാം.

0: ജോബിനുള്ള ഒരു അഡ്വാൻറ്റേജ് അതാണ്. ജോബാണ്
1: തീർച്ചയായും.
0: തീർച്ചയായിട്ടും ആ ടൈമിൽ എനിക്ക് ടൂറിസമായ മേഖലയായിട്ട് ഞാൻ എങ്ങനെ കണക്റ്റായി വരുമെന്നോ അങ്ങനെയുള്ള യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ നവംബർ 9 ഡ്രൈവിംഗ് ജോബിൽ ഞാൻ സ്റ്റാൻഡിൽ സ്റ്റാർട്ടിങ് ഞാൻ ഓട്ടോയുമായിട്ടാണ് അങ്ങനെ ഇറങ്ങുന്നു. ഡിസംബർ 26 വേറൊരു സ്റ്റാൻഡിലുള്ളൊരു ചേട്ടനെ ആദ്യം കൊണ്ടുവന്ന് ഒരു ഗസ്റ്റിനെ കണക്ട് ചെയ്ത് തന്ന് എന്നോട് ഓട്ടം പോകാവോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ ഈ എക്കോ പോയിന്റ് വരെയൊക്കെ കുട്ടികളെയും കൊണ്ടൊക്കെ വന്നിട്ടുണ്ടല്ലോ, ആ ഒരു പരിചയമൊക്കെ പരിചയമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എക്കോ പോയിന്റ് എവിടെയാന്നും എനിക്കറിയില്ല. ആ ചേട്ടൻ പറഞ്ഞു ധൈര്യമായിട്ട് പൊക്കോ എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിയുടെ ആ ഒരു പ്രോത്സാഹനത്തിലാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ദിവസം പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് കിട്ടി. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട്
1: ഏതൊക്കെ വാഹനങ്ങളാണ് ഓടിക്കാറ്?
0: ഞാൻ ജോബ് ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് 2-വീലർ ഉണ്ടായിരുന്നു, പിന്നെ 3-വീലർ എടുത്തു, പിന്നെ 4-വീലർ എടുത്തു.
1: ഇപ്പം എല്ലാ വാഹനങ്ങളും ഓടിക്കും. ഗായികയാണെന്ന് പറഞ്ഞല്ലോ.
0: പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ സ്കൂൾ ടൈം മുതൽ ചെറിയ ചെറിയ കോമ്പറ്റീഷൻസിനൊക്കെ സ്കൂളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. അതുപോലെ ഞങ്ങളുടെയൊക്കെ ആ കാലഘട്ടത്തിൽ പഞ്ചായത്ത് മേള, ഓണമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒക്കെ കോമ്പറ്റീഷൻസ്, പ്രാദേശികമായിട്ടുള്ള
1: പരിപാടികളിലെല്ലാം
0: അതിലൊക്കെ പങ്കെടുക്കുമായിരുന്നു.
1: അപ്പം നമുക്കൊരു ലളിത ഗാനം കേട്ടാലോ.
0: ഇത്തിരി

0: മോട്ടിവേഷൻ ക്ലാസ്സിൽ എടുക്കുന്നത് കുട്ടികൾക്കാണോ അതോ മുതിർന്നവർക്കും എടുക്കാറുണ്ടോ?
1: ഞാൻ ഇതുവരെ മുതിർന്നവർക്കൊന്നും എടുത്തിട്ടില്ല. എൻ്റെ മോൻ പഠിക്കുന്ന സ്കൂളിൽ ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ, മോൻ SPC കേഡറ്റാണ്. അപ്പോൾ ആ ടൈമിൽ ഒന്ന് രണ്ട് പ്രാവശ്യം അവിടെ സാർമാർ എന്നോടൊന്ന് സംസാരിക്കാൻ പറഞ്ഞ് അങ്ങനെ ഒരു ഞാൻ എടുത്തിട്ടുള്ളൂ.
0: പിന്നെ മറ്റൊരു കാര്യം, നല്ലൊരു ഡിസൈനറാണെന്ന് പറഞ്ഞു. ഇപ്പോൾ എന്താണ് ഡിസൈനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
1: ആ ഡിസൈനർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഫാഷൻ ഡിസൈനിങ് ഒരു കോഴ്സായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ജോബ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഞാൻ ഓരോ വർഷം എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്നുള്ളൊരാഗ്രഹം.
0: ഇതിനിടയ്ക്ക് എനിക്കറിയാൻ കഴിഞ്ഞത് താങ്കൾ ഗൾഫിൽ പോയിരുന്നു എന്നറിഞ്ഞു. അവിടെ എന്തായിരുന്നു ജോലി? എന്തുകൊണ്ടാണ് അവിടെ ഉപേക്ഷിച്ച്, നല്ലൊരു സാധ്യതകളുള്ള ഒരു സ്ഥലം ഉപേക്ഷിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്?
1: പുറത്തേക്ക് പോകാന്നുള്ളത് ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു. ഇടയ്ക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇപ്പം ഞാൻ പോയി ഒരു 1 ഇയർ നിന്നു, വെക്കേഷൻ ടൈമിൽ തിരിച്ചു വന്നതാണ്. എനിക്ക് 2 ആൺകുട്ടികളാണ്. മൂത്തയാൾ +1-ലും ഇളയാൾ 5th സ്റ്റാൻഡേർഡിലും പഠിക്കുന്ന ടൈമിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ +1-ൽ പഠിക്കുന്ന ആൾ +2-ലേക്കായ ടൈമിൽ ഞാൻ വന്നു. അപ്പം സയൻസ് ഗ്രൂപ്പൊക്കെ എടുത്ത് പഠിക്കുന്നൊരു കുട്ടി എന്നുള്ള നിലയ്ക്ക് കുറച്ച് സമയം കൂടുതൽ പഠിത്തത്തിലേക്ക് 2nd ഇയർ ശ്രദ്ധയൊക്കെ വേണം. അപ്പോൾ അവനൊരു ബുദ്ധിമുട്ട് പറഞ്ഞതുകൊണ്ടാണ് ഞാനൊരു 1 ഇയറും കൂടെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്തത്. +2 കഴിഞ്ഞ ഉടനെ അടുത്ത കോഴ്സിൽ പെട്ടെന്ന് അവന് ജോയിൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇളയാൾ പോകാൻ സമ്മതിക്കാതെ വന്നു. അതുകൊണ്ടാണ് പിന്നീട് പോകാൻ പറ്റാതിരുന്നത്. ആ, ഇവിടെ തന്നെ ഞാൻ നിന്നത്.
0: അവിടെ ആയിരുന്നപ്പോൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്?
1: ഞാൻ ടീച്ചിങ് തന്നെയായിരുന്നു.
0: ടീച്ചിങ് തന്നെയായിരുന്നു. ടൂർ പ്ലാനിങ്ങിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക?
1: ഇടയ്ക്ക് ഈ പുറത്തുനിന്നുള്ള ഗസ്റ്റുകളൊക്കെ വന്ന ടൈമിൽ എനിക്ക് പരിചയമുള്ളൊരു ട്രാവൽ ഏജൻസി ഉണ്ട് എറണാകുളത്ത്. എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് അവർക്ക് കണക്റ്റഡ് ആണ്. അപ്പോൾ ആ സാറിങ്ങനെ

0: സൗദിയിൽ നിന്ന് വരുന്ന ഒരു ലേഡിക്ക് ഒരു ഗൈഡിനെ വേണം എന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിച്ചപ്പം അവനാണ് എന്നെ സജസ്റ്റ് ചെയ്തത് സാറിന്. അപ്പോൾ അവർ വർഷങ്ങളായിട്ട് ഇങ്ങനെ ടൂർ പാക്കേജുകൾ ചെയ്യുന്ന, അത് ഡൊമസ്റ്റിക് മാത്രമല്ല ഇൻ്റർനാഷണൽ ട്രിപ്പുകൾ ചെയ്യുന്ന
1: പ്ലാൻ
0: ആളുകളാണ്.
1: ചെയ്യുന്നവരാണ്.
0: ആ അവർ തന്നെ കൊണ്ടുപോവുകയാണ് ആളുകളെ, ഗൈഡൊക്കെ ആയിട്ട് അവരുടെ ആളുകളുണ്ട്. അപ്പോൾ സാർ എന്നെ കോണ്ടാക്ട് ചെയ്തു, അങ്ങനെ ആ ഒരു ലേഡിയുടെ കൂട്ടത്തിൽ ഞാൻ ആദ്യം പോയി. അതാണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഗൈഡിങ്ങിൽ. അപ്പോൾ അത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ സാർ എന്നെ നിരന്തരം കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. സാറിൻ്റെ കസിൻസ് ബ്രദേഴ്സ് ഒക്കെ വന്ന ടൈമിലൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്തു. അവർക്ക് ഒറ്റ ദിവസത്തിന് വന്ന ടൈമിലൊക്കെ ഞാനൊരു 2 ദിവസം കൊണ്ട് കാണിക്കത്തക്ക ഉള്ള കാര്യങ്ങൾ ഒറ്റ
1: ഒരു
0: ദിവസത്തിൽ
1: ദിവസം കൊണ്ട്
0: ഞാൻ
1: കാണിച്ചു
0: നന്നായിട്ട്
1: തീർത്തു.
0: അറേഞ്ച് ചെയ്ത് അവരെ കാണിച്ചു വിട്ടു. അപ്പോൾ അവർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പോൾ പിന്നീട് ഡൊമസ്റ്റിക് ആയിട്ടുള്ള അവരുടെ എന്ത് കാര്യങ്ങൾ വന്നാലും സാർ എന്നെ വിളിക്കും. അപ്പം ഞാനത് പ്ലാൻ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി.
1: പ്രത്യേകിച്ച് നമ്മുടെ മൂന്നാറിനോട് അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണല്ലോ കുഞ്ചുതണ്ണി. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് കുഞ്ചുതണ്ണി, മൂന്നാർ, അതുപോലെ ഇടുക്കി ജില്ലയുടെ ഉൾഭാഗത്തേക്കുള്ള കുറേ ഗ്രാമങ്ങൾ അറിയാമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാറുണ്ട്.
0: ആ
1: അപ്പോൾ അങ്ങനെ
0: തീർച്ചയായിട്ടും.
1: കൊണ്ടുപോകുമ്പോൾ അവർ അവരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അങ്ങനെ അവരുടെ കൂടെ പോകുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എന്താണ്?
0: ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ലേഡിയാണെന്ന് കാണുന്നത് അവർ ഭയങ്കര എക്സൈറ്റഡാണ്. അവർ ഇപ്പം റീസെൻ്റായിട്ട് ഒരു 3-4 മാസം മുമ്പ് അവരുടെ ഒരു 2 ബാച്ച്, അതായത് 90 പേരുടെ വീതം 2 ബാച്ച് കോർഡിനേഷനും ഗൈഡിങ്ങും ചെയ്തായിരുന്നു. അത് ഞാൻ മാത്രമല്ല, എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ കൂടി, അവർ 2 ബസ്സിനാണ് വരുന്നത്. അപ്പോൾ ആ ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. അവരൊക്കെ ഇൻ്റർനാഷണൽ ട്രിപ്പുകൾ ഒത്തിരി ചെയ്തിട്ടുള്ള ആളുകളാണ്, മലേഷ്യ, തായ്ലൻഡ് അതുപോലുള്ള. പക്ഷേ എന്നെ അന്ന് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ്. അവർ ഫാമിലി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അവർ പോലും എന്നോട് ചോദിച്ചു, എന്തുകൊണ്ട് ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തു, ആസ് എ ലേഡി എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു. അപ്പം എനിക്കതൊരു ഭയങ്കര പാഷനായിരുന്നു ഡ്രൈവിങ്. അത് ചെറുപ്പം മുതൽ നമ്മുടെ വീട്ടിൽ വണ്ടി ഇല്ലെങ്കിലും എൻ്റെ റിലേറ്റീവ്സിൻ്റെയൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ വണ്ടികളുണ്ടെങ്കിൽ ഞാൻ അതേന്ന് ഇറങ്ങുകയില്ല. ഇപ്പോൾ ഒരു സൈക്കിളായാൽ പോലും, ഒരു ഓട്ടോ ആയാൽ പോലും, നമ്മൾ അതിനകത്ത്, പിന്നെ നമ്മൾ അതിനകത്ത് ഡ്രൈവറാണ്. ആ രീതിയിൽ ഒക്കെയുള്ളൊരു ഇഷ്ടങ്ങളുണ്ടായിരുന്നു എനിക്ക്. ഡ്രൈവിംഗ് ഒരു പാഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഫീൽഡ് തിരഞ്ഞെടുത്തത്. പിന്നെ അതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഓരോരോ കാര്യങ്ങളും നമ്മൾ പഠിക്കാൻ തുടങ്ങി, കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയി. ഒരു കാര്യം ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നു, അതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റി. ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആളുകൾ നമുക്ക് മാക്സിമം അവർക്ക് കുറഞ്ഞ സമയത്ത് അവരെ ഇവിടെ എല്ലാം കാണിച്ചു കൊടുത്ത് അവരെ സാറ്റിസ്ഫൈഡ് ആക്കി വിടുക എന്നുള്ള ആ ഒരു ലക്ഷ്യം നമുക്കുണ്ടായിരുന്നു. അതിന് ചില അവർക്കുണ്ടായ ചില മോശം പെരുമാറ്റങ്ങൾ, അവരുടെ പല എക്സ്പീരിയൻസും നമ്മളുമായിട്ട് ഷെയർ ചെയ്ത് കിട്ടിയപ്പം ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് തീരുമാനിച്ചു, നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഗസ്റ്റിനൊരിക്കലും അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടാവല്ല. മൂന്നാർ മേഖല എന്ന് പറയുമ്പം നല്ല തിരക്കൊക്കെ വരുമ്പോൾ ട്രാഫിക് ഒക്കെ ഭയങ്കര പ്രശ്നമാണ്, എല്ലാ ഏരിയയിലോട്ടും ബ്ലോക്ക് കാര്യങ്ങളുള്ള ഏരിയ ഉണ്ട്. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ബ്ലോക്കില്ലാത്ത ഏരിയാസ് ഞങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കും, ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട്, ബ്ലോക്കില്ലാത്ത ഏരിയാസ് ഇന്നതാണ്, അങ്ങനെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് അവരെ, അവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവർക്ക് ചില കാര്യങ്ങൾ, സ്ഥലങ്ങളെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലായിരിക്കും. അപ്പം നമ്മളത് ആ ഐഡിയ കൊടുക്കും. അപ്പം അതങ്ങനെ 1-2 പേർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അവർ നമുക്ക് നല്ല റിവ്യൂസൊക്കെ തരാൻ തുടങ്ങി. പിന്നെ അവരുടെ ഫ്രണ്ട്സിന് നമ്മളെ സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ പോലും നമ്മൾ അവരോട് റെക്കമെൻഡ് ചെയ്തിട്ടൊന്നുമല്ല. അപ്പം വളരെ എന്നാ പറയുന്നത്, നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സ്ഥലത്തു നിന്ന് നമുക്ക് കോളുകൾ വരുന്നു. അത് കൂടുതലും കിട്ടിയത് ഇസ്രയേലി ടീംസിന്, അവർ നമ്മുടെ കോണ്ടാക്റ്റ് അവരുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു. അപ്പോൾ പിന്നെ അവർ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ അറിയുന്നത്. ആ ടൈമിലൊക്കെ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് കൂടുക, നമുക്ക് ഈ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ആ മേഖലകളിൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പടിപടിയായിട്ട് ചെയ്യാൻ തുടങ്ങിയതും. ഇപ്പം നമ്മുടെ കൈ കിട്ടിയ ഗസ്റ്റൊക്കെ ഈ മൂന്നാർ മേഖല അല്ലാതെ അവർ കണ്ടിന്യൂവേഷനായിട്ട് ദൂര സ്ഥലങ്ങളിലേക്ക്, തേക്കടി, എയർപോർട്ട്, ആലപ്പുഴ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ഡ്രോപ്പ് ചെയ്യാവോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ 2-3 ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ അവരുമായിട്ട് സംസാരിക്കും, ഞങ്ങൾ വണ്ടികൾ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ സ്വന്തമായിട്ടൊരു വണ്ടി എടുക്കുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ തുടങ്ങിയത്. പിന്നീട് നമ്മൾ ടാക്സിയിലേക്കൊക്കെ ചിന്തിച്ചതും, ഞാൻ നോർമലായിട്ട് സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്നുണ്ട്, ഞാൻ മെയിനായിട്ട് അതാണ്. പിന്നെ എനിക്ക് ചിലപ്പോൾ അവിടെ കിടക്കുമ്പോൾ ഇങ്ങനെ നടന്നു വരുന്ന ടൂറിസ്റ്റുകളൊക്കെ, എസ്പെഷ്യലി ഫോറിനേഴ്സൊക്കെ നമ്മളെ കണ്ടാൽ, പ്രത്യേകിച്ച് അവർക്ക് ഓട്ടോയോട് ഭയങ്കര താല്പര്യമാണ്, അവർ നമ്മളോട് വന്ന് ചോദിക്കും പോകുവോ എന്ന്. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി അവരോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുമ്പോൾ അവർക്ക് ഐഡിയ ഇല്ലാത്തവർക്കും ഐഡിയ, ആ ലാംഗ്വേജ് അത്യാവശ്യം കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ആ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ പിന്നെ ഞാനത് ചെയ്യാറുണ്ട്. പിന്നെ അവർ ചിലപ്പോൾ ചോദിക്കും, അപ്പം നമ്മുടെ കൂടെ 2 ദിവസമൊക്കെ വന്നു കഴിയുമ്പോൾ

0: ചോദിക്കും, വേറെ പുറത്തേക്കൊക്കെ കൊണ്ടുപോകുമോ, നിങ്ങൾക്ക് അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അത് റെഡിയാക്കി കൊടുക്കും.
1: റെഡിയാക്കി കൊടുക്കും.
0: ആ
1: അതായത് പോകാറുണ്ടോ അങ്ങനെയുള്ളവരുടെ
0: ആ
1: കൂടെ?
0: പോകാറുണ്ട്. ഇപ്പോൾ ലേഡീസ് ഒള്ളി ട്രിപ്പ് വരുന്നവരുടെ കൂടെ ഞാൻ അക്കമ്പനി ചെയ്യാറുണ്ട്.
1: ഓൾ കേരള,
0: ഓൾ കേരള, ഔട്ട്സൈഡ് കേരള.
1: ഔട്ട്സൈഡ് കേരളയും പോകാറുണ്ട്. ഓണത്തെക്കുറിച്ചുള്ള പാട്ടുണ്ടെങ്കിൽ ഒരു പാട്ട് പാടുമോ?
0: ഓണത്തെക്കുറിച്ചുള്ള ഒരു പാട്ട് പാടാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു കോളേജ് ടൈമിലൊക്കെ ഒരു പ്രൈസൊക്കെ ഇട്ടിട്ടുള്ളൊരു പാട്ടാണ്, എനിക്ക് ഓർമ്മയിൽ നിന്ന് എടുത്തു പാടുന്നതാണ്.

0: എനിക്കും ഈ ഓർമ്മയ്ക്കും 17 വയസ്സ്.
1: മറ്റൊരു ചോദ്യമുള്ളത്, പോകുന്ന സമയത്ത് താങ്കൾക്ക് എന്തെങ്കിലും മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
2: ഞാൻ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പം പലരും ഇങ്ങനെ റെയറായിട്ടുള്ള ഒരാളെ കാണുമ്പോൾ ഒത്തിരി പേരെന്നോട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, 7 വർഷത്തിനോടടുക്ക് എനിക്ക് ഒരിക്കലും ഇന്ന് വരെ അങ്ങനെ മോശമായിട്ടുള്ളൊരു അനുഭവം വരുന്ന ഗസ്റ്റിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ പുറത്തുനിന്നുള്ള ഡ്രൈവർമാർ അങ്ങനെയൊക്കെ ഒരിടത്തും എനിക്ക് അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല. നമ്മളെ കാണുമ്പോൾ പലരും പെട്ടെന്ന് വന്ന് ചേച്ചി ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം ഇല്ലെങ്കിൽ അവർ വേഗം വണ്ടി റെഡി ആകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ മൂന്നാർ ഏരിയയിലൊക്കെ വന്നു കഴിയുമ്പോൾ പിള്ളേരൊക്കെ ഓടി വരും. അപ്പം എനിക്കവരെ അറിയില്ലെങ്കിലും അവർക്ക് എന്നെ ഭയങ്കര പരിചയമാണ്, നമ്മളെ ഇങ്ങനെ അവർ
1: കണ്ടിട്ടുണ്ട്.
2: അങ്ങനെയൊക്കെ വന്ന് ചോദിക്കാറുണ്ട്. മോശം അനുഭവങ്ങൾ ഇന്നേ വരെ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ഒത്തിരി ലേറ്റ് നൈറ്റ് ഒക്കെ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഒരിക്കലും
1: നമുക്ക് അത് ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. തന്നെയല്ല, നമ്മളത് കൂടുതൽ ഉന്നതങ്ങളിൽ എത്തിക്കാൻ സഹായിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ സഹായകമായിട്ട് നിൽക്കുന്നത് ആരാണ്? വീട്ടിൽ നിന്നുള്ള പിന്തുണയാണോ അതോ സുഹൃത്തുക്കൾ, മാതാപിതാക്കൾ, അങ്ങനെ ആരാണ്?
2: എല്ലാവരും തന്നെ സപ്പോർട്ടുണ്ട്, പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ ഈ ഡ്രൈവിംഗ് ഫീൽഡിലേക്ക് കടക്കണം എന്ന് ഉദ്ദേശിക്കുമ്പോൾ, ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് 2-വീലറുണ്ട്, അതിൻ്റെ ലൈസൻസ് മാത്രമേ ഉള്ളൂ. ആ ടൈമിൽ ഞാൻ അന്വേഷിക്കുമ്പോൾ 3-വീലറിന് ലൈസൻസ് വേണ്ട, ഞാനായി എടുക്കുന്ന കാലഘട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡ്രൈവിംഗ് സ്കൂളിലും അത് പഠിപ്പിക്കുന്നുമില്ല. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അപ്പം പുള്ളിയെടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, അത് കുഴപ്പമില്ല, നീ 4-ന്റെ ലൈസൻസ് എടുത്തോ എന്നാൽ എൻ്റെ വണ്ടി

0: അങ്ങനെ ഓടിച്ച് പ്രാക്ടീസ് ഒന്നും ചെയ്യണ്ട, സ്റ്റാൻഡിലോട്ട് പോരെ, അത് പതിയെ പഠിക്കാന്ന് പറഞ്ഞു. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, അവരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്ന സപ്പോർട്ട് അത് വേറെ ഒരിടത്തുനിന്ന് നമുക്ക് കിട്ടില്ല.
1: പുതിയതായിട്ട് ഒരാൾ വരുമ്പോൾ മാക്സിമം അവർ
0: ഞാനത് കണ്ട ഒരു കാര്യം, ആ ഓട്ടോ ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതുപോലെ അവരുടെ ഒരു കുടുംബത്തിലെ ഒരംഗത്തെ പോലെ കാണുകയും, ഇപ്പം മലയാളികൾ മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ളത്, അപ്പോൾ അവർ നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ അവർ എത്രയെല്ലാം തിരക്കുണ്ടെങ്കിലും അവർ ശ്രദ്ധിക്കുന്ന, ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, നമ്മുടെ വണ്ടിയിൽ ആര് വന്ന് കയറുന്നു എന്ന് അവർ കറക്റ്റായിട്ട് ശ്രദ്ധിക്കും. ശ്രദ്ധിച്ചിട്ട് ആ ഒരു ഓട്ടം എടുക്കണ്ട എന്നുള്ള ഒരു ഓട്ടം ആണെങ്കിൽ അവർ അന്നേരം അതിന് എനിക്കുള്ളൊരു സൈൻ തരും. ഞാനും അത് ശ്രദ്ധിക്കാറുണ്ട്. അത്രയ്ക്ക് അവർ അവരവരുടെ ഒരു സഹോദരിയെ പോലെ കണ്ട് എല്ലാ കാര്യങ്ങൾക്കും നല്ല സപ്പോർട്ടാണ്. നമുക്ക് എന്തൊരാവശ്യം വന്നാലും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ നല്ല സുഹൃത്തുക്കളാണ് സ്റ്റാൻഡിലുള്ളത്. എടുത്തു പറയേണ്ട ഒരു കാര്യം.
1: പിന്നെ നമുക്കൊരു ഗാനം കൂടി കേൾക്കാം അല്ലേ?
0: ഞാനൊന്ന് ശ്രമിക്കാം.

വളരെ നന്നായിരിക്കുന്നു. ഇത്ര മനോഹരമായിട്ട് ഈ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തതിന് ശ്രീമതി ബിസ്മിതയ്ക്ക് നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ചും വീട്ടമ്മമാർ പൊതുവേ തിരഞ്ഞെടുക്കാത്ത മേഖലയായ ഡ്രൈവിങ്ങും ടൂർ പ്ലാനിങ്ങും ഗൈഡും തുടങ്ങിയ മേഖലകളിലേക്ക് എത്തിപ്പെടുവാനും വളരെയധികം ശോഭിക്കുവാനും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നന്ദിയും അറിയിക്കുന്നു.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസും പി സുശീലയും പാടിയ ഗാനം, ചിത്രം പാവങ്ങൾ പെണ്ണുങ്ങൾ, വയലാറിൻ്റെ വരികൾ ദേവരാജൻ്റെ ഈണം.

0: ഇപ്പോൾ കേട്ട ഗാനം കാട്ടുപൂക്കൾ എന്നതിന് വേണ്ടി പി സുശീല പാടിയത്. വയൻവീട് വരികൾക്ക് ദേവരാജൻ ഇണമിട്ട ഗാനം. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇനി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് ഇന്ന് ഈ പരിപാടിയിൽ ഭിന്നശേഷിക്കാർക്കായുള്ള ദീനദയാൽ പുനരധിവാസ പദ്ധതിയെക്കുറിച്ച് കേൾക്കാം. ഭിന്നശേഷിക്കാർക്ക് തുല്യമായ അവസരങ്ങൾ നൽകി അവരെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഭിന്നശേഷിക്കാർക്കുള്ള ദീനദയാൽ വികലാംഗ പുനരധിവാസ പദ്ധതി. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 2003 മുതൽ ഈ പദ്ധതി നിലവിലുണ്ട്. ഇതുപ്രകാരം ഭിന്നശേഷിക്കാർക്ക് സർക്കാരിതര സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ ധാരാളം സേവനങ്ങൾ ലഭ്യമാക്കി വരുന്നു. കുട്ടികളിൽ വൈകല്യം നേരത്തെ കണ്ടെത്തുന്നതിനും പരിശീലനം നൽകുന്നതിനുമുള്ള പ്രീസ്കൂൾ പരിപാടികൾ, ബുദ്ധിമാന്ദ്യമുള്ളവരും അന്ധരും ബധിരരും മൂകരുമായ കുട്ടികൾക്കുള്ള സ്പെഷ്യൽ സ്കൂളുകൾ, 15 മുതൽ 35 വയസ്സുവരെ പ്രായമുള്ള ഭിന്നശേഷിക്കാർക്കുള്ള തൊഴിലധിഷ്ഠിത പരിശീലന പരിപാടികൾ, ഇവ കൂടാതെ സാമൂഹികാധിഷ്ഠിതമായ പുനരധിവാസം, സെമിനാറുകൾ, ശില്പശാലകൾ, ക്യാമ്പ് എന്നിവയിലൂടെയുള്ള മാനവ വിഭവശേഷി വികസനം, മാനസിക രോഗികൾക്കായുള്ള മനഃശാസ്ത്ര സാമൂഹിക പുനരധിവാസം, കുഷ്ഠരോഗത്തിൽ നിന്ന് മുക്തി നേടിയവർക്കായുള്ള പുനരധിവാസം, വൈകല്യം നേരത്തെ കണ്ടുപിടിക്കുക, പരിശീലനം നൽകുക, ജീവിതമാർഗം കണ്ടെത്തുന്നതിന് സഹായിക്കുക എന്നിവയാണ് സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ ഈ പദ്ധതിയിൽ നടപ്പിലാക്കുന്നത്. ഇതിലൂടെ ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും പദ്ധതി ലക്ഷ്യമിടുന്നു. എല്ലാ തലത്തിലും എല്ലാ മേഖലയിലും വിദ്യാഭ്യാസ അവസരങ്ങൾ വർദ്ധിപ്പിക്കുക, അതുവഴി തൊഴിലവസരങ്ങൾ, വരുമാനം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുക, ഗ്രാമീണ നഗര മേഖലകളിൽ സാമൂഹികാധിഷ്ഠിത പുനരധിവാസ പദ്ധതി നടപ്പിലാക്കുക, പരിശീലന സാമഗ്രികൾ, ഡോക്യുമെന്റേഷൻ, മറ്റു വിവരങ്ങൾ എന്നിവ തയ്യാറാക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക, പൂർണ്ണ സജ്ജമായ റിസോഴ്സ് സെന്ററുകൾ വിവിധ തലങ്ങളിൽ സ്ഥാപിക്കുക, സ്വയം സഹായ സംഘങ്ങൾ, രക്ഷകർത്താക്കളുടെ കൂട്ടായ്മകൾ മുതലായവയെ വളർത്തിക്കൊണ്ടുവരികയും ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്യുക, വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങളെ കോർത്തിണക്കി ഭിന്നശേഷിക്കാർക്കായുള്ള കായിക പരിപാടികൾ, വിനോദ പരിപാടികൾ, യാത്രകൾ, ക്രിയാത്മക പ്രവർത്തനങ്ങൾ, സാമൂഹിക സാംസ്കാരിക പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുക, ഇവർക്ക് താമസസ്ഥലം അഥവാ ഹോസ്റ്റൽ ലഭ്യത ഉറപ്പുവരുത്തുക, സർവേ മുതലായ പഠന പരിപാടികൾ സംഘടിപ്പിക്കുക, വിവിധ മേഖലകളിലെ ഗവേഷണ പരിപാടികൾ, നൂതന സംരംഭങ്ങൾ, സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് പ്രോത്സാഹനം നൽകുക എന്നിവയിലൂടെയൊക്കെ വികലാംഗരുടെ ക്ഷേമത്തിനായി കൊണ്ടുവന്ന 1995 പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് നിയമത്തിൽ അനുശാസിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കുന്നതിന് സഹായിക്കുക എന്നിവയാണ് ഭിന്നശേഷിക്കാർക്കായുള്ള ദീനദയാൽ പുനരധിവാസ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭിന്നശേഷിക്കാർക്കായുള്ള ദീനദയാൽ പുനരധിവാസ പദ്ധതിയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. 31st ദക്ഷിണ മേഖലാ കൗൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് ചേർന്നു. യോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിമാർ, തെലങ്കാന ഉപമുഖ്യമന്ത്രി, പുതുച്ചേരി ആൻഡമാൻ ലഫ്റ്റനന്റ് ഗവർണർമാർ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ, മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമിടയിൽ അഭിപ്രായം പങ്കുവയ്ക്കാൻ മേഖലാ കൗൺസിൽ വേദിയൊരുക്കുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു. മുല്ലപ്പെരിയാർ വിഷയം ഉൾപ്പെടെ അദ്ദേഹം സോണൽ കൗൺസിലിൽ ഉന്നയിച്ചു. ഗുണ്ടാ സംഘങ്ങൾക്കും സ്ഥിരം കുറ്റവാളികൾക്കുമെതിരെ നിലപാട് കടുപ്പിച്ച് കേരള പോലീസ്. ഓപ്പറേഷൻ ഗ്രിപ്പ് പരിശോധനാ ഡ്രൈവിലൂടെ 10,000-ലേറെ സാമൂഹ്യ വിരുദ്ധരെ നിരീക്ഷണ വലയത്തിലാക്കിയതായി പോലീസ് അറിയിച്ചു. പിടികിട്ട പുള്ളികളായി ഒളിവിൽ കഴിഞ്ഞിരുന്ന 158 പേരെയും കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓണക്കാലത്ത് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകി വരുന്ന അലവൻസ് ഇരട്ടിയാക്കി സംസ്ഥാന സർക്കാർ. 500 രൂപയിൽ നിന്നും 1,000 രൂപയാക്കിയാണ് അലവൻസ് വർദ്ധിപ്പിച്ചത്. ലിംഗ തുല്യതയല്ല, ലിംഗ നീതിയാണ് കാലഘട്ടം ആവശ്യപ്പെടുന്നതെന്ന് മന്ത്രി കെ എം ഷാജി. കുടുംബശ്രീ ഓണം വിപണന മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് കുടുംബശ്രീയെ നവീകരിക്കേണ്ടതുണ്ടെന്നും ഇതിനായി കുടുംബശ്രീ 2.0 കടക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് അരി മില്ലുടമകൾ സർക്കാരിന് മുന്നിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കാലങ്ങളായി കുടിശ്ശികയിലുള്ള കൈകാര്യ ചെലവുകളും ബില്ലിംഗ് ചാർജുകളും വർദ്ധിപ്പിച്ചു നൽകുന്നത് ആലോചനയിലുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഓണ പതാകയാത്ര നാളെ മുതൽ ആരംഭിക്കും. ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തുന്ന വിളംബര ജാഥ ഓഗസ്റ്റ് 23 കനകക്കുന്നിൽ സമാപിക്കും. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായ ട്രേഡ് ഫെയറിന്റെയും എക്സിബിഷന്റെയും ഉദ്ഘാടനം തിരുവനന്തപുരം കനകക്കുന്നിൽ നാളെ മന്ത്രി പി സി വിഷ്ണുനാഥ് നിർവഹിക്കും. ഈ മാസം 30 നടക്കുന്ന ട്രേഡ് ഫെയറിൽ 100 സ്റ്റാളുകളാണ് ഉള്ളത്. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണ്. 72nd നെഹ്റു ട്രോഫി വള്ളം കളിക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. മറ്റന്നാൾ പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റന്നാൾ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. അടൂർ ബൈപ്പാസിൽ വീണ്ടും നഗരസഭാ ഹെൽത്ത് സ്ക്വാഡിന്റെ പരിശോധന. പഴകിയ ഭക്ഷണ സാധനങ്ങളും എണ്ണയും പിടിച്ചെടുത്തു. KFC ഫിൽഫിൽ, തബാബ്, പ്ലേറ്റ്സ് ബൈ നേഹ, പറക്കൻസ്, റെട്ടി എന്നീ സ്ഥാപനങ്ങളിൽ നിന്നാണ് പഴകിയ സാധനങ്ങൾ പിടിച്ചെടുത്തത്. കഴിഞ്ഞയാഴ്ച നടത്തിയ പരിശോധനയിലും വലിയ തോതിൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തിരുന്നു. സ്കൂൾ കലോത്സവ മത്സരത്തിന്റെ വിധി നിർണയം നടത്തുമ്പോൾ ഓരോ മത്സരാർത്ഥിയുടെയും ഗ്രൂപ്പിന്റെയും മാർക്കുകൾ ഇലക്ട്രോണിക്സ് ഡിസ്പ്ലേ വഴി സ്റ്റേജിൽ പ്രദർശിപ്പിക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള കലോത്സവ നടത്തിപ്പിൽ വ്യാപകമായ പണപ്പിരിവ് നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും കലോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഗണിക്കവെ കമ്മീഷൻ വ്യക്തമാക്കി. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കേരളം, ലക്ഷദ്വീപ്, പുതുച്ചേരി, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. ഇവിടെ ചുവപ്പ് ജാഗ്രത നിലനിൽക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി വനിതാ ലോകകപ്പ് വനിതാ വിഭാഗത്തിലെ ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഇതോടെ പൂൾ ഡിയിൽ രണ്ടാമതെത്തി ഇന്ത്യൻ വനിതകൾ അടുത്ത

0: അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിച്ചു. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൻ്റെ പേര് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ. ഇതിനായി സംസ്ഥാന സർക്കാരിൻ്റെ തത്വത്തിലുള്ള അംഗീകാരം തേടി KMRL സർക്കാരിന് ശുപാർശ സമർപ്പിച്ചു. കൊച്ചിയിലെ മെട്രോ സർവീസുകൾക്ക് പുറമെ സംസ്ഥാനത്തൊട്ടാകെയുള്ള നഗര ഗതാഗത പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും ലക്ഷ്യമിട്ടാണ് ശുപാർശ സമർപ്പിച്ചത്. ഓണക്കാലത്ത് സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കി. ഈ മാസം 30 വരെ RPFമായി ചേർന്ന് റെയിൽവേ പോലീസ് സംയുക്ത പരിശോധനകൾ നടത്തും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇപ്പോൾ ഒരു മലയാള ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം 10:30 AM ലോക്കൽ കോൾ. സുജിത് സുരേശനും ഗോപി സുന്ദറും പാടിയ ഗാനം. ഗാനരചന മുരുകൻ കാട്ടാക്കട. സംഗീതം ഗോപി സുന്ദർ.

0: violence during student protests across the country. Jharkhand High Court stays state government's decision to cancel 11th to 13th JPSC and food safety officer examinations. Government allows duty-free imports of 10 lakh tons of raw sugar until 31st of October. Centre unveils Delhi Master Plan 2047 to transform national capital into inclusive and world-class city. Bangladesh Nationalist Party leader Mirza Fakhrul Islam Alamgir elected as country's 23rd president. And in hockey, Indian women's team qualifies for second round after a goalless draw with England in Pool D match of World Cup in the Netherlands. That is all in the news at 9. Good night.
1: Akashavani. വിദ്യാഭ്യാസ രംഗം പ്ലസ് വണ്ണിലേക്ക് പരമ്പര സോഷ്യോളജി അവലോകനം ചെയ്യുന്നത് പത്തനംതിട്ട സീതത്തോട് കെ ആർ പി എം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ജ്യോതിസ് എസ്.
2: പ്ലസ് വൺ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് അത്രയധികം ഫെമിലിയർ ആയിരിക്കത്തില്ല. എന്നാലും കുറേയൊക്കെ അവർ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു വളരെ ന്യൂ ആയിട്ടുള്ള ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു സയൻസാണ്. സോഷ്യോളജി രണ്ട് വാക്കുകൾ ചേർന്നുണ്ടായതാണ്, അതായത് സോഷ്യസും ലോഗോസും. സോഷ്യസ് പ്ലസ് ലോഗോസ്. സോഷ്യസ് എന്ന് പറഞ്ഞാൽ ആ വേർഡിൻ്റെ മീനിങ് കമ്പാനിയൻ അഥവാ അസോസിയേറ്റ് എന്നാണ്. ലോഗോസ് എന്ന് പറഞ്ഞാൽ സയൻസ് അഥവാ ദ സ്റ്റഡി. അപ്പോൾ സോഷ്യോളജിയുടെ വേർഡ് മീനിങ് എന്ന് പറയുന്നത് ദ സ്റ്റഡി ഓർ ദ സയൻസ് ഓഫ് സൊസൈറ്റി എന്നാണ്. സോഷ്യോളജി പൂർണ്ണമായും ഒരു സയൻസ് തന്നെയാണ്. സോഷ്യോളജി എന്ന് പറയുന്നത് കോമൺ സെൻസ് അല്ല, അത് സയൻറ്റിഫിക് ആണ്. നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ യൂണിവേഴ്സിലുള്ള മെറ്റീരിയൽസിനെയൊക്കെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഓർഗാനിക് എന്നും ഇനോർഗാനിക് എന്നും സൂപ്പർ ഓർഗാനിക് എന്നും. അതിൽ തന്നെ ഇനോർഗാനിക് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ ഫിസിക്കൽ സയൻസിൽ ഡീൽ ചെയ്യുമ്പം ഓർഗാനിക് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ ബയോളജിക്കൽ സയൻസിലാണ് ഡീൽ ചെയ്യുന്നത്. അതേസമയം സൂപ്പർ ഓർഗാനിക് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ സോഷ്യൽ സയൻസിലുമാണ് പഠിക്കുന്നത്. നമ്മളുടെ സോഷ്യോളജി മോഡേൺ ആയിട്ടുള്ള ഈ സയൻസും സോഷ്യൽ സയൻസിലാണ് ഉൾപ്പെടുന്നത്. സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ചുള്ളൊരു സമഗ്രമായ പഠനമാണ്. സോഷ്യോളജി ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ. സൊസൈറ്റിയിൽ ആൾക്കാരാണുള്ളത്. അത് ശരിക്കും ഒരു സൊസൈറ്റി ആവണമെങ്കിൽ അവിടെ ആൾക്കാർ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യണം. ആൾക്കാർ ഇൻട്രാക്ട് ചെയ്യുമ്പം, അതായത് ഇടപെടുമ്പോൾ, ആൾക്കാർ തമ്മിൽ ഇടപെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ബന്ധങ്ങൾ ഉണ്ടാകുകയോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗൺ ചെയ്യുകയോ ചെയ്യും. അപ്പോൾ ഇപ്രകാരം ഉണ്ടാകുന്ന ഇൻട്രാക്ഷനുകളെക്കുറിച്ചും ഇപ്രകാരം ഉണ്ടാകുന്ന റിലേഷൻഷിപ്പുകളെക്കുറിച്ചുമാണ് സോഷ്യോളജിയിൽ പഠിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും സോഷ്യോളജിയുടെ ഫാദർ, സോഷ്യോളജിയുടെ ഫൗണ്ടിങ് ഫാദറായിട്ട് അറിയപ്പെടുന്ന ഫ്രഞ്ച് ഫിലോസഫറായിട്ടുള്ള ഓഗസ്റ്റ് കോംറ്റ് ആണ്. ഓഗസ്റ്റ് കോംറ്റ് വെറും ഒരു ഫിലോസഫറല്ല, അദ്ദേഹം ശരിക്കും ഒരു സയൻസ് വിഷയങ്ങളിലെ ഒരു മാസ്റ്റർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വിഷയം ഫിസിക്സും മാത്തമെറ്റിക്സും ആയിരുന്നു. അപ്പോൾ ഈ സോഷ്യോളജി എങ്ങനെയുണ്ടായി അല്ലെങ്കിൽ സോഷ്യോളജിയുടെ ഒറിജിനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, നേരത്തെ നമ്മൾ കണ്ടല്ലോ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു മോഡേൺ സയൻസാണ്. ഏതാണ്ട് 1920 ഉത്ഭവിച്ച ഒരു സയൻസാണ്. ഈ സോഷ്യോളജിയുടെ ഉത്ഭവത്തിലേക്ക് നയിച്ച, അതായത് സോഷ്യോളജിയുടെ ഏർലിയസ്റ്റ് അറ്റംപ്റ്റ് നടത്തിയ ഫിലോസഫേഴ്സ് എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും ഒക്കെയാണ്. സോഷ്യോളജിയുടെ ഉത്ഭവത്തിനിടയാക്കിയ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടിൻ റവല്യൂഷൻസ് ആണ്, അതായത് ഇരട്ട വിപ്ലവങ്ങൾ. നിങ്ങൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഫ്രഞ്ച് റവല്യൂഷൻ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇവിടെ ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനന്തരഫലമായിട്ട് കോൺസിക്വൻസസ് ആയിട്ട് സൊസൈറ്റിയിലുണ്ടായ അനാർക്കി, അതുപോലെ തന്നെ ഫ്യൂഡൽ ലോർഡ്സിൻ്റെ സിസ്റ്റം, നിലവിലുണ്ടായിരുന്ന ഫ്യൂഡൽ ലോർഡ്സിനെയൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് ഒരു പുതിയൊരു സിസ്റ്റം വന്നത്, ഇത് സൊസൈറ്റിയുടെ നിലവിലുണ്ടായിരുന്ന ക്രമം ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി, സൊസൈറ്റിയിൽ അരാജകത്വം അല്ലെ അനാർക്കിക്ക് ഇടയാക്കി. ഇതിനോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഫലമായിട്ട് സൊസൈറ്റിയിൽ ക്ലാസ് സെഗ്രിഗേഷൻ, ക്ലാസ്സുകൾ തമ്മിലുള്ള ഒരു വേർതിരിവ്, അതായത് ക്യാപിറ്റലിസ്റ്റ് വർക്കേഴ്സ് എന്നിങ്ങനെ രണ്ട് ക്ലാസ്സുകൾ ഫോം ചെയ്തു. ഈ ക്ലാസ്സുകൾ തമ്മിലുള്ള അന്തരം വളരെ ലാർജ് ആയിട്ടുള്ളൊരു അന്തരം അവിടെ ഉണ്ടായി. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ സൊസൈറ്റിയിലെ ചെറിയ അസ്വസ്ഥതകളെ സൂചിപ്പിക്കുന്നവയാണ്. അതായത് ഈ റവല്യൂഷൻ്റെയൊക്കെ ഫലമായിട്ട് സൊസൈറ്റിയിലെ ചില പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ നമുക്കറിയാം

ബൗദ്ധിക മേഖലയിലുണ്ടായ ഉണർവും സോഷ്യോളജിയുടെ പഠനത്തിലേക്ക് വഴിതെളിച്ച കാര്യങ്ങളാണ്. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ സൊസൈറ്റിയിൽ ഒരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയുണ്ടാക്കിയപ്പം അതിനൊരു പരിഹാരം എന്ന നിലയിലാണ് ഇവരൊക്കെ ചിന്തിച്ചത്. കോംറ്റിന്റെ അഭിപ്രായത്തിൽ സൊസൈറ്റിയെക്കുറിച്ചുള്ള പഠനം പൂർണ്ണമായും പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് തന്നെയായിരുന്നു. അദ്ദേഹം സയൻസിലും മാത്തമറ്റിക്സിലും ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് വളരെയധികം സയൻറ്റിഫിക്കായിട്ടുള്ള പഠനത്തെക്കുറിച്ചുള്ള താല്പര്യമുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്രകാരം സമൂഹത്തെക്കുറിച്ച് പഠിക്കാൻ ആരംഭിച്ചു. ആദ്യം അദ്ദേഹം ഈ സമൂഹത്തെക്കുറിച്ചുള്ള പഠനത്തിന് നൽകിയ പേര് സോഷ്യൽ ഫിസിക്സ് എന്നായിരുന്നു. എന്നാൽ മറ്റൊരു മാത്തമറ്റീഷ്യൻ തൻ്റെ പഠനശാഖയ്ക്ക് ഈ പേര് തന്നെ നൽകിയപ്പം കോംറ്റ് സോഷ്യൽ ഫിസിക്സ് എന്ന പേരിൽ നിന്ന് സോഷ്യോളജി എന്ന പേരിലേക്ക് എത്തിച്ചേരുന്നു. ഇപ്രകാരമാണ് സോഷ്യോളജി പഠനം അല്ലെങ്കിൽ കോംറ്റ് സോഷ്യോളജി സൊസൈറ്റിയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ആരംഭിച്ചത്. കോംറ്റിനെക്കുറിച്ച് പറയുമ്പം അദ്ദേഹത്തിൻ്റെ ധാരാളം കോൺട്രിബ്യൂഷനുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ദ ഹയാർക്കി ഓഫ് സയൻസ്, ലോ ഓഫ് ത്രീ സ്റ്റേജസ്, അതുപോലെ തന്നെ റിലീജിയൻ ഓഫ് ഹ്യൂമാനിറ്റി, ഇവയൊക്കെ വളരെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനുകളാണ്. തുടർന്ന് കോംറ്റിനോടൊപ്പം തന്നെ സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട് വളരെയധികം കോൺട്രിബ്യൂഷൻ നൽകിയ ഒരു വ്യക്തിയാണ് ഹെർബർട്ട് സ്പെൻസർ. കോംറ്റിനെ നമ്മൾ സോഷ്യോളജിയുടെ ഫാദറായിട്ട്, ഫൗണ്ടിങ് ഫാദറായിട്ട് കൺസിഡർ ചെയ്യുമ്പം ഹെർബർട്ട് സ്പെൻസറിനെ നമുക്ക് സോഷ്യോളജിയുടെ സെക്കൻഡ് ഫാദറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഹെർബർട്ട് സ്പെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുല്യ പ്രതിഭയാണ്. കാരണം മറ്റുള്ള സയൻറ്റിസ്റ്റൊക്കെ അവർ സ്കൂളിൽ പോയി പഠിച്ച് ഈ രീതിയിലെത്തിയപ്പം ഹെർബർട്ട് സ്പെൻസർ സ്കൂളിൻ്റെ വരാന്ത പോലും കാണാത്ത ഒരു വ്യക്തിയാണ്. അച്ഛനിൽ നിന്നും അതുപോലെ തന്നെ അമ്മാവനിൽ നിന്നുമാണ് അദ്ദേഹത്തിൻ്റെ പ്രിലിമിനറി എഡ്യൂക്കേഷനൊക്കെ നടന്നത്. എന്നിരുന്നാലും മാത്തമെറ്റിക്സും അതുപോലെ തന്നെ എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ട മേഖലകളിൽ അദ്ദേഹം പഠിച്ച് പ്രാവീണ്യം നേടിയെങ്കിൽ പോലും അദ്ദേഹം കൈവയ്ക്കാത്തതായിട്ട് ഒരു മേഖലയും ഇല്ല. ഒട്ടുമിക്കവാറും എല്ലാ വിജ്ഞാന ശാഖകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ബുക്കുകൾ രചിച്ചിരുന്നു, അതുമായി ബന്ധപ്പെട്ട് കോൺട്രിബ്യൂഷനുകൾ നൽകിയിരുന്നു. എന്തിനേറെ പറയണം, കോംറ്റിൻ്റെ സ്പെൻസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഏത് ഹയർ സ്റ്റഡീസിലേക്ക് പോയാലും ഹെർബർട്ട് സ്പെൻസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രിബ്യൂഷനുകൾ, അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. അത്രയധികം മേഖലകളുമായി ബന്ധപ്പെട്ടൊരു വ്യക്തി തന്നെയായിരുന്നു ഹെർബർട്ട് സ്പെൻസർ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനുകളാണ് സോഷ്യൽ എവല്യൂഷൻ, അതുപോലെ തന്നെ ഓർഗാനിക് അനലോജി തുടങ്ങിയവയൊക്കെ. ഹെർബർട്ട് സ്പെൻസറിൻ്റെ കസിൻ ആയിരുന്നു പ്രശസ്ത ബയോളജിസ്റ്റായിട്ടുള്ള നമ്മളുടെ ഒറിജിൻ ഓഫ് സ്പീഷീസ്, അതുപോലെ തന്നെ എവല്യൂഷൻ തിയറിയൊക്കെ കണ്ടെത്തിയ ചാൾസ് ഡാർവിൻ. സോഷ്യോളജിയുടെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വളരെയധികം കോൺട്രിബ്യൂഷൻ നൽകിയ രണ്ട് വ്യക്തികളാണ് ഓഗസ്റ്റ് കോംറ്റും അതുപോലെ തന്നെ ഹെർബർട്ട് സ്പെൻസറും. തുടർന്ന് വരുന്ന മറ്റൊരു പ്രധാന വ്യക്തിയാണ് എമിൽ ഡർക്കിയും. ഇദ്ദേഹവും ഫ്രഞ്ചുകാരനായിരുന്നു. സോഷ്യോളജി ആദ്യമായി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആക്കിയത്, അതായത് സോഷ്യോളജിയെ സ്ഥാപനവൽക്കരിക്കുന്നതിൽ വളരെയധികം പ്രശസ്തമായ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിച്ച വ്യക്തിയും കൂടിയാണ് എമിൽ ഡർക്കിയും. അദ്ദേഹമാണ് യൂണിവേഴ്സിറ്റി ലെവലിൽ സോഷ്യോളജി പഠനം ആരംഭിക്കാൻ പ്രേരണ നൽകിയതും അതിന് മുന്നിട്ടിറങ്ങിയതും. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനായിരുന്നു ഡിവിഷൻ ഓഫ് ലേബറും അതുപോലെ തന്നെ ദ സൂയിസൈഡ്. എമിൽ ഡർക്കിമിൻ്റെ അഭിപ്രായത്തിൽ സോഷ്യോളജിയിൽ അഥവാ സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കുമ്പം അവിടെ സോഷ്യൽ ഫാക്റ്റുകളെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. അതായത് സോഷ്യൽ ഫാക്റ്റായിട്ടാണ് അദ്ദേഹം സൂയിസൈഡിനെ കണ്ടത്. ഒരു സോഷ്യൽ ഫാക്റ്റിനെക്കുറിച്ചുള്ള പഠനം എന്ന നിലയിലാണ് അദ്ദേഹം സൂയിസൈഡിനെക്കുറിച്ച് പഠിക്കുകയും സൂയിസൈഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. സൂയിസൈഡിൻ്റെ യഥാർത്ഥ റീസൺ സൈക്കോളജിക്കൽ ഫോഴ്സ് അല്ല, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് അല്ല, മറിച്ച് സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സ് ആണ് എന്ന് അദ്ദേഹം തെളിയിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ദ സൂയിസൈഡ് എന്ന് പറയുന്ന ബുക്കിൽ കൂടെ അഥവാ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ കൂടെ. വ്യക്തിക്ക് മാനസികമായിട്ടൊരു പ്രശ്നം ഉടലെടുക്കുന്നത് അവൻ്റെ സോഷ്യൽ എൻവയോൺമെൻറ്റിൽ നിന്നാണ്. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൽ നിന്നാണ് പലപ്പോഴും സൂയിസൈഡിലേക്ക് വ്യക്തികൾ പോകുന്നത്. ഇപ്രകാരം സൈക്കോളജിക്കൽ ഫാക്ടർ വർക്ക് ചെയ്യുന്നത് അവിടെ സോഷ്യൽ ഫോഴ്സ് അല്ലെങ്കിൽ അവന് ചുറ്റുപാടുമുള്ള സോഷ്യൽ ഫാക്ടേഴ്സ് അനുകൂലമായി നിൽക്കുമ്പോൾ ആയിരിക്കില്ല. വ്യക്തികൾക്ക് ചുറ്റുമുള്ള സോഷ്യൽ ഫാക്ടേഴ്സ് അല്ലെ സോഷ്യൽ ഫോഴ്സ് പ്രതികൂലമായി നിൽക്കുമ്പോൾ മാത്രമേ അവനിൽ ഒരു സൈക്കോളജിക്കൽ ഫോഴ്സ് ഉണ്ടാവുകയും ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് മാറുകയും ചെയ്യുന്നത്. ഇപ്രകാരം എബിൾ ഡക്കിമിൻ്റെ തിയറിയിൽ കൂടെ ഒരു വ്യക്തി സൂയിസൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സൂയിസൈഡിൻ്റെ യഥാർത്ഥ റീസൺ സൈക്കോളജിക്കലോ എക്കണോമിക്കലോ അല്ല, മറിച്ച് അത് സോഷ്യലാണ് അല്ലെ സോഷ്യൽ ഫോഴ്സുകളാണ് എന്ന് തിരിച്ചറിയുകയാണ് ഉണ്ടാകുന്നത്. പ്ലസ് വൺ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടും കുറച്ച് കൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട്. ഏതൊരു സയൻസിനെ സംബന്ധിച്ചും ബേസിക്കായിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകൾ ഉണ്ടാകും. നിങ്ങൾക്കറിയാം കൺസെപ്റ്റുകൾ ഉണ്ടാകുന്ന ഫാക്റ്റുകളിൽ നിന്നാണ്. ഫാക്റ്റിനെ ജനറലൈസ് ചെയ്താണ് കൺസെപ്റ്റിൽ എത്തിച്ചേരുകയും കൺസെപ്റ്റുകൾ തമ്മിലുള്ള റിലേഷനിൽ കൂടെയാണ് തിയറിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇയേഴ്സിനെ സംബന്ധിച്ച് പഠിക്കാനുള്ള കൺസെപ്റ്റുകൾ ഗ്രൂപ്പ്സ്,
റോൾ ആൻഡ് സ്റ്റാറ്റസ്.

0: അതുപോലെ തന്നെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ തുടങ്ങിയവയാണ്. പക്ഷേ ബേസിക് കൺസെപ്റ്റ്, സോഷ്യോളജിയുടെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുമ്പം അവിടെ സൊസൈറ്റി, കമ്മ്യൂണിറ്റി, അസോസിയേഷൻ, ഓർഗനൈസേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ പുസ്തകത്തിലില്ല എങ്കിൽ പോലും സൊസൈറ്റിയും കമ്മ്യൂണിറ്റിയും അസോസിയേഷനും ഓർഗനൈസേഷനും ഇൻസ്റ്റിറ്റ്യൂഷനും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പഠിച്ചു പോകുമ്പം ഇവയെക്കുറിച്ചുള്ള അറിവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പ്ലസ് വൺ സിലബസിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റ് കുറച്ച് ഏരിയ, സോഷ്യോളജിയുടെ പ്രധാനപ്പെട്ട ഏരിയകളായിട്ടുള്ള സോഷ്യലൈസേഷൻ, അതുപോലെ തന്നെ സോഷ്യൽ പ്രോസസ്, സോഷ്യൽ ചേഞ്ച്, സോഷ്യൽ മൂവ്മെൻറ്റ്സ്, സോഷ്യൽ കൺട്രോൾ, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സോഷ്യൽ ഓർഡർ ഇവയൊക്കെയാണ് നിങ്ങളുടെ സിലബസിലുള്ളത്. സോഷ്യലൈസേഷനിൽ പ്രധാനമായും വരുന്നത് ജനന സമയത്ത് മനുഷ്യനൊരു സോഷ്യൽ സ്വഭാവം ലഭിക്കുന്നില്ലെന്നും അവൻ സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് അവനൊരു സോഷ്യൽ ബീയിങ് അല്ലെ ഒരു മനുഷ്യ സ്വഭാവത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്നും ഉള്ളതാണ്. തുടർന്ന് സോഷ്യൽ പ്രോസസ്സിൽ നമുക്ക് കാണേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ കോപ്പറേഷൻ, കോമ്പറ്റീഷൻ തുടങ്ങിയവയൊക്കെയാണ്. അതുപോലെ തന്നെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന സോഷ്യോളജിയുടെ ഏരിയയിൽ സൊസൈറ്റിയിലെ ക്ലാസിഫിക്കേഷൻസ് ആയിട്ടുള്ള ക്ലാസ്, കാസ്റ്റ്, എസ്റ്റേറ്റ്, ട്രൈബ്സ് തുടങ്ങിയ സിസ്റ്റംസിനെ കുറിച്ചാണ് ഡീൽ ചെയ്തു പോകുന്നത്. ഇവിടെ പ്ലസ് വൺ സോഷ്യോളജിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് സോഷ്യൽ റിസേർച്ച് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. നമുക്കറിയാം വേറെ ഒരു സോഷ്യൽ സയൻസിലും റിസേർച്ചിനെ കുറിച്ചൊരു ടോപ്പിക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം റിസേർച്ച് നമ്മൾ പഠനത്തിൻ്റെ അങ്ങേയറ്റത്ത് PhD ലെവലിലൊക്കെ എത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടുന്ന ഒരു കാര്യമാണ് റിസേർച്ച്. അപ്പോൾ അതിനുപോലും നമുക്ക് പര്യാപ്തമാകുന്ന രീതിയിലുള്ള ഒരു കണ്ടൻ്റാണ് സോഷ്യോളജിയുടെ പ്ലസ് വൺ സിലബസിലുള്ളത്. എന്താണ് റിസേർച്ച്, റിസേർച്ചിലുള്ള സ്റ്റേജസ് ഏതൊക്കെയാണ്, റിസേർച്ചിൻ്റെ മെത്തഡോളജി ഏതൊക്കെയാണ്, അതുപോലെ തന്നെ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് റിസേർച്ചിൻ്റെ അനാലിസിസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവയൊക്കെയാണ് ഇവിടെ വിശദമായി പ്രതിപാദിക്കുന്നത്. പിന്നീട് വരുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യോളജിസ്റ്റുകളെ കുറിച്ചുള്ളതാണ്. ഇവിടെ ഡർക്കിം, വെബ്ബർ, കാൽമാക്സ് തുടങ്ങിയ സോഷ്യോളജിസ്റ്റുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. എന്നിരുന്നാലും ഒരു സോഷ്യോളജി സ്റ്റുഡൻ്റ് എന്ന നിലയിൽ നിങ്ങൾ തീർച്ചയായും കോംഡിനെക്കുറിച്ചും സ്പെൻസറിനെക്കുറിച്ചും പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അവരെക്കുറിച്ചുള്ള ഡേറ്റയും കളക്ട് ചെയ്ത് നിങ്ങളുടെ സിലബസിൽ ഇല്ലെങ്കിൽ പോലും കോംഡിൻ്റെയും സ്പെൻസറിൻ്റെയും കോൺട്രിബ്യൂഷൻ ഒഴിവാക്കുന്നത് നന്നായിരിക്കില്ല. തുടർന്ന് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റായിട്ടുള്ള ഖുരെ, മുഖർജി, ദേശായി എന്നിവരെക്കുറിച്ചും അവരുടെ കോൺട്രിബ്യൂഷനുമാണ് നമുക്ക് നോക്കിക്കാണേണ്ടതായിട്ടുള്ളത്. ഇതിനോടൊക്കെയൊപ്പം തന്നെ മാൻ ആൻഡ് എൻവയോൺമെൻറ്റ്, മനുഷ്യനും എൻവയോൺമെൻറ്റും തമ്മിലുള്ള ബന്ധം വിശകലനം ചെയ്യുന്ന എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, അതുപോലെ തന്നെ ഭോപ്പാൽ ട്രാജഡി, ഗ്രീൻ റവല്യൂഷൻ്റെ ഇമ്പാക്റ്റ് തുടങ്ങിയവയെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഒരു എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചാപ്റ്ററും കൂടെ പ്ലസ് വൺ സോഷ്യോളജിക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായും ഒരു സയൻറ്റിഫിക് നേച്ചറോടുകൂടി തന്നെയാണ് സോഷ്യോളജി നോക്കിക്കാണുന്നത്. ഇവയൊക്കെയാണ് പ്ലസ് വൺ സോഷ്യോളജിയിൽ പ്രധാനമായും പഠിക്കേണ്ടതായിട്ടുള്ള മേഖലകൾ.
1: പ്ലസ് വണ്ണിലേക്ക് പരമ്പര സോഷ്യോളജി അവലോകനം ചെയ്തത് പത്തനംതിട്ട സീതത്തോട് KRPM ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ജ്യോതിസ് എസ്.

0: ആവണിപ്പൊന്നുഞ്ഞാൽ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആവണി പൊന്നുഞ്ഞാലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ട സംവിധായകൻ പ്രജേഷ് സെന്നാണ്. നമസ്കാരം.
2: നമസ്കാരം.
1: ഓണമൊക്കെ വരികയാണ്. ഓണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു, പല ദിക്കിലും തുടങ്ങിക്കഴിഞ്ഞു. ഡിഗ്രി കാലഘട്ടത്തൊക്കെ പഠിക്കുന്ന സമയത്ത് ഓണത്തിൻ്റെ അത്തപ്പൂക്കളം എല്ലാ കോളേജുകളിൽ ഈ നമ്മുടെ വരാന്തകൾ തോറും ഇടുന്ന ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഉണ്ടായ ഒരു ഒരു അനുഭവങ്ങളൊക്കെ വെച്ച് തുടങ്ങാം.
2: അല്ല, എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്തപ്പൂക്കളം ഇടുന്ന ഓർമ്മകൾ ശരിക്കും പറഞ്ഞാൽ നാട്ടിൻപുറത്തെ നമ്മുടെ
1: ക്ലബ്ബുകളിലെ
2: അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിങ്. കാരണം മത്സരമായിരുന്നു അന്നത്തെ കാലത്ത്. റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവും ഓരോ ക്ലബ്ബുകാർ സ്ഥലം പിടിച്ചിട്ട് ആൽമരച്ചുവട്ടിൽ നമ്മൾ പൂടും. ഇന്നത്തെ പോലെ എന്താണ് ഈ പറയുന്ന വരുന്ന പൂക്കളല്ല, നമ്മൾ നാട്ടിൻപുറത്ത് കയറി ഇറങ്ങി വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഇപ്പോൾ തൊട്ടാവാടി പൂ തൊട്ട് അങ്ങനെ ഡിഫറൻറ്റായ പൂക്കൾ. അപ്പോൾ ഏറ്റവും മനോഹരമായ പൂക്കൾ, ഏറ്റവും നല്ല കളറുകളുള്ള പൂക്കൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെ ഒരു ടാസ്ക്കായിരുന്നു. അതിനുവേണ്ടി മത്സരിക്കുകയും മത്സരിച്ച് പൂക്കൾ ഇടുകയും ചെയ്തൊരു ഓർമ്മയുണ്ട്. അത് ഭയങ്കര ഇപ്പോഴും നൊസ്റ്റാൾജിയായിട്ട് നിൽക്കുന്നത് അത് തന്നെയാണ്.
1: ഈ ശരിക്കും ഒരു ട്രാൻസിഷൻ വന്നത് ഇപ്പം തോവാള എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് പൂക്കൾ കൊണ്ടുവരുന്ന ഒരു ഒരു സംഭവമുണ്ട്, അത് കേട്ടിട്ടുണ്ടോ? തോവാള
2: ഞാൻ പോയിട്ടുണ്ട്. തോവാളയിൽ
1: പോയിട്ടുണ്ട്.
2: ആ, തീർച്ചയായും. കാരണം എനിക്ക് ഞാൻ പത്രത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊരു ഓണക്കാലത്ത് സ്റ്റോറി ചെയ്യാൻ വേണ്ടിയിട്ട് തോവാളയിൽ പോയിട്ടുണ്ട്.
1: പോയിട്ടുണ്ട്.
2: അതെ അതെ, ഭയങ്കര രസമുള്ളൊരു ഒരു ഒരു സ്ഥലമാണ്. ഭയങ്കര രസമാണ് എന്ന് വെച്ചാൽ ഈ മഞ്ഞ നമ്മുടെ ജമന്തിയും ബന്ധിപ്പൂക്കളും, ആ ഇത് ഭയങ്കര രസമായിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നതും അതിൻ്റെ പാടമൊക്കെ കാണാൻ നല്ല രസമാണ്. വണ്ടിയേറി വരുന്ന ഓണം എന്ന് പറഞ്ഞൊരു സംഭവം,
1: അതായത്
2: പൂക്കൾ മാത്രമല്ല പച്ചക്കറി എല്ലാ സാധനങ്ങളും, ഈവൻ പാല് തൈര് അടക്കം നമ്മുടെ ഓണസദ്യയുടെ വിഭവങ്ങൾ, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ മുഴുവൻ തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ നടക്കുന്നുണ്ട്. നമ്മളെ ഓണത്തിന് മുമ്പേ അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇവിടത്തേക്കുള്ള അച്ചാറിടാനുള്ള പച്ചമാങ്ങ വരെ അവരുണ്ടാക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ രസകരമായ സംഭവങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്.
1: ഈ യാത്രകൾ ഒരുപാട് പോയിട്ടുണ്ടോ? കാരണം യാത്ര എനിക്ക് തോന്നുന്നത് എഴുത്ത് ഒരു ജീവിതമാകുമ്പോൾ അത് യാത്ര ഒരു അതിൻ്റെ കൂടെ വരുന്നൊരു കാര്യമാണ്.
2: എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. ജീവിതത്തിൽ പത്രപ്രവർത്തകനാവാനുള്ള പ്രധാന കാരണം യാത്ര ചെയ്യാനുള്ള ഇഷ്ടം കൊണ്ടാണ്. യാത്ര ഞാൻ അത്യാവശ്യം നന്നായി യാത്ര ചെയ്യും. എൻ്റെ ആഗ്രഹം ലോകത്ത് 100 രാജ്യങ്ങൾ യാത്ര പോകണമെന്നും അതായത് ഭയങ്കര ആഗ്രഹമാണ്.
1: എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പൊതുവെ ചെറിയ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരായ സമയത്ത് പൊതുവെ അന്തർമുഖനായ ഒരാളായിരുന്നു ഞാൻ എന്ന് എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അതിൽ നിന്ന് യാത്ര എന്ന് പറയുന്ന വലിയൊരു എക്സ്പ്ലോഷൻ, അതായത് ഒരു എക്സ്പോണൻഷ്യലിലേക്ക് എത്താനുള്ള കാരണം എന്തൊക്കെയായിരിക്കും?
2: അല്ല, ഞാൻ അന്തർമുഖനായിരുന്നു. ഇപ്പോഴും എനിക്ക് ഒരു ഒരു ഒരു ഒരു കൂട്ടത്തിൽ ഇടിച്ചു കയറി ചെന്നിട്ട് സംസാരിക്കാനൊക്കെ വലിയ പ്രയാസമായിരിക്കും. ഞാനങ്ങനെ ഒരു ഇപ്പം ഞാൻ പൊതുവെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് പോലും ഞാനധികം സംസാരിക്കാറില്ലായിരുന്നു. അതായിരുന്നു എൻ്റെ ഒരു ഒരു രീതി. ഇപ്പോഴും അതിൽ നിന്ന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷേ യാത്രകൾ എന്നെ ഭയങ്കരമായിട്ട് മാറ്റിയത്, ഒറ്റയ്ക്കൊക്കെ പല സ്ഥലത്തും പോയി പെട്ടിട്ട് അവിടെ നമ്മൾ നിർബന്ധപൂർവ്വം സംസാരിക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് മാറിയിട്ടുണ്ട്. യാത്ര നന്നായിട്ട് എന്നെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഒരുപാട് ഇപ്പോൾ പുറത്തെ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ എനിക്ക് ആ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ സംഘമായിട്ടൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. യാത്ര എന്നെ ഭയങ്കരമായിട്ട് മാറ്റിയിട്ടുണ്ട്. എനിക്ക് ശരിക്കും എൻ്റെ ഇൻട്രോവേർട്ടായിട്ടുള്ള ആ ഒരു ഒരു മൂഡിനെ മാറ്റിയതിന് പിന്നിൽ യാത്ര ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്.
1: ശരിക്കും ഈ ഡയറക്ഷൻ എന്ന് പറയുന്ന കാര്യവും അതിനൊരു വലിയ പങ്ക് വഹിച്ചിട്ടില്ലേ? സത്യം പറഞ്ഞാൽ, കാരണം ഒരു കൂട്ടം ആൾക്കാരെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് അറ്റേക്കാട്ടുള്ളൊരു പണിയാണ്.
2: അയ്യോ, വലിയ ടാസ്ക്കാണ്. എന്താ വെച്ചാൽ ഡയറക്ഷൻ, ഞാൻ സത്യത്തിൽ ആക്സിഡൻ്റൽ ഡയറക്ടർ എന്ന് ആണ് ഞാൻ എന്നെ പറയുന്ന കാര്യം. ഞാനൊരു റൈറ്റർ ആവാൻ വേണ്ടി ആഗ്രഹിച്ചാണ്. കാരണം ഞാൻ വിചാരിച്ചു റൈറ്റർ എന്ന് പറഞ്ഞാൽ സിനിമയിൽ തിരക്കഥ എഴുതുക, അത് കൊണ്ടുപോയി സംവിധായകനെ ഏൽപ്പിക്കുക, ആ പുള്ളിക്കാരൻ എവിടെയെങ്കിലും പോയിട്ട് അത് സിനിമയാക്കും, അത് കാണാം എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒരു ഒരു റൈറ്റർ ഒരു സിനിമയാകുന്നത് വരെയുള്ള സമയം മിനിമം ഒരു 500

0: 100 പേരെടുത്തെങ്കിലും കഥ പറയണം. ഒരു നടനോടും സംവിധായകനോടും അല്ലെങ്കിൽ ഓരോ നടന്മാരോടും, അത് പ്രോജക്റ്റ് ആവുകയാണെങ്കിൽ അതിൽ കൂടുതൽ പേരോട് പറയണം, ഓരോരുത്തരോടും പറയണം. അപ്പം ഞാൻ എൻ്റെയൊക്കെ രീതി ഞാൻ എല്ലാവരോടും കഥ പറയും. അപ്പം അങ്ങനെ കഥ പറഞ്ഞു പറഞ്ഞ് തന്നെ നമ്മൾ പാകപ്പെടും. രണ്ട്, അങ്ങനെ ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ സിദ്ദിഖ് സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് കയറി ആ ഗ്യാപ്പിലാണ് എനിക്കൊരു ഒരു കോൺഫിഡൻസ് കിട്ടിയതും ഈ പ്രോജക്റ്റ് ഞാൻ ക്യാപ്റ്റൻ ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ സാറ് തന്നൊരു ഭയങ്കര മോട്ടിവേഷനിലാണ് ഫൈനലി ഞാൻ ഡയറക്ടർ ആവുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒരു പറഞ്ഞില്ല, ഒരു സെറ്റിൽ ഒരു 100-125 ആളുണ്ടാവും. ഇവരുടെ പല ഈഗോയിൽ നിന്നാണ് വരുന്നത്. കാരണം ഓരോ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് വരുന്നവർ ഉണ്ടാവും, താമസ സ്ഥലത്ത് നിന്ന് വരുന്നവരുണ്ടാവും. പല പ്രശ്നങ്ങളുമായിട്ടാണ് ഇവർ സെറ്റിൽ വരുന്നത്. മോളുടെ ഫീസ് അടച്ചിട്ടുണ്ടാവില്ല, ചിലപ്പം വൈഫുമായിട്ട് കച്ചറുണ്ടാക്കിയിട്ടുണ്ടാവും, അച്ഛൻ ഹോസ്പിറ്റലിലായിരിക്കും. അങ്ങനെ പല പ്രശ്നമുള്ള 100-125 ആളുകൾ നമ്മുടെ അവിടെ വന്ന് നിൽക്കുന്ന ഒരൊറ്റ കാര്യം ചെയ്യാനാണ്, ആ സിനിമയിലെ ആ സീൻ എടുക്കാനാണ്. അപ്പോൾ അവരെല്ലാവരും ഒരേപോലെ നമ്മളെ കൂടെ നിന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു സീൻ എടുക്കാൻ പറ്റൂ. അപ്പോൾ ഞാൻ എല്ലാവരുമായിട്ടും പോയിട്ട് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യും, മിംഗിൾ ചെയ്യും. ഇപ്പം അവിടെ സെറ്റിൽ ചായ ഉണ്ടാക്കുന്ന ചേട്ടൻ മുതൽ സെറ്റിലെ എല്ലാ ജോലി ചെയ്യുന്നവരടുത്തും ഞാൻ പേഴ്സണലി പോയിട്ട് മിണ്ടി സംസാരിച്ച് ആ ഒരു ഗുഡ് മോർണിംഗ് സമയം നല്ല രീതിയിൽ എടുത്തിട്ടായിരിക്കും ഞാൻ എൻ്റെ ആദ്യത്തെ ഷോട്ട് എടുക്കുന്നത്. അതൊരു 10-40 ദിവസം നമ്മൾ ഒരേപോലെ പോകുമ്പോൾ അതിനൊരു ഭയങ്കര എനർജി കിട്ടും.
1: അത്
0: ആ തീർച്ചയായും വൈബ് കിട്ടും. അത് അതൊക്കെ എന്നെ ഇങ്ങനെ ഞാൻ എന്നെ തന്നെ മാറ്റിയെടുത്തതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാ.
1: ശരിക്കും ഞാൻ പറയട്ടെ, ഓണ സമയത്ത് സീസണിൽ സിനിമ എടുത്തിട്ടുണ്ടോ?
0: ഓണം സീസണിൽ സിനിമ എടുത്തിട്ടില്ല. കാരണം ഓണം സമയത്തൊക്കെ ഞാൻ വീട്ടിലോ ഒക്കെ ആയിരുന്നിട്ടുണ്ട്. ഞാൻ സിദ്ദിഖ് സാറിനോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഓണത്തിന് നമ്മൾ സെറ്റിൽ ഓണസദ്യയൊക്കെ ഉണ്ടാക്കി, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഓണത്തിന് ഷൂട്ട് ചെയ്തിട്ടേ ഇല്ല.
1: ഇല്ല,
0: ഓണത്തിന് ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം അതെൻ്റെ ഓർമ്മയിൽ ഇല്ല, ഓണക്കാലത്ത് ഷൂട്ട് ചെയ്തിട്ടില്ല.
1: സിദ്ദിഖ് സാറിൻ്റെ ഓർമ്മകൾ പറയുമ്പോൾ എങ്ങനെയാണ് ഓണത്തിന്? പുള്ളി എല്ലായിടത്തും എല്ലാവരുമായിട്ടും ഭയങ്കര നോർമലായി നല്ല രീതിയിൽ സംസാരിക്കും.
0: അയ്യോ, ഭയങ്കരമായിട്ട്. നമുക്ക് സാറിൻ്റെ ഓർമ്മകൾ പറയുമ്പോൾ ഇപ്പോൾ അദ്ദേഹം നമ്മളെ വിട്ടു പോയിട്ട് ഇപ്പോൾ 3 വർഷം തികയുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് 3 വർഷം തികഞ്ഞത്. അദ്ദേഹം എല്ലാ കാര്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന, എല്ലാ ആഘോഷങ്ങളെയും നമ്മുടെ കൂടെ കട്ടക്കി നിൽക്കുന്ന, ഭയങ്കര പോസിറ്റീവായ ഒരു മനുഷ്യൻ. നമ്മൾ എത്ര ഡൗൺ ആയിരിക്കുമ്പോഴും ചെന്ന് അവിടെ പോയെന്ന് ഒരു 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ നമ്മൾ വേറെ ലോകത്തെത്തും. അങ്ങനത്തെ ഒരു ഒരു ഒരു മനുഷ്യനാണ്. ഒരു ഭയങ്കരമായ മിസ്സിങ്ങാണ് പുള്ളിയുടെ ഒരു നഷ്ടം.
1: തീർച്ചയായിട്ടും ഈ ഓണക്കാലത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പം പുറത്തിറങ്ങിയാൽ ഇപ്പോൾ ഭയങ്കര ഇപ്പം എന്താ പറയുക, വണ്ടികളുടെ ബഹളമാണ്. ഇതൊക്കെ ഡ്രൈവ് ചെയ്യണതിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് ഇപ്പോൾ?
0: ഈ ഓണക്കാലത്ത് ഡ്രൈവ് ചെയ്യുന്നത് ഭയങ്കര ടാസ്ക്കാണ്. കാരണം എല്ലാവരും തിരക്കിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം എല്ലാവരും ഓണം ഒരു ഭയങ്കര എന്താ പറയുക, സന്തോഷത്തിൻ്റെതല്ല. അപ്പോൾ എല്ലാവരും നാട്ടിലേക്ക് പോകാനും വീട്ടിലേക്ക് പോകാനും ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ വാങ്ങി കൂട്ടാനും ഒക്കെ ഉള്ള ഒരു തിരക്കിട്ട യാത്രയായിരിക്കും. അപ്പോൾ ആ യാത്ര പലപ്പോഴും നമുക്ക് അത്യാവശ്യമില്ലെങ്കിൽ ഇറങ്ങരുത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഭയങ്കര അത്യാവശ്യമില്ലെങ്കിൽ റോഡിൽ ഇറങ്ങണ്ട, ഡ്രൈവിങ്ങൊക്കെ ബുദ്ധിമുട്ടാണ്.
1: നമുക്ക് ഓണസമ്മാനമായിട്ട് അങ്ങയുടെ ഒരു സിനിമയിൽ ഒരു ഒരു നല്ല ഗാനങ്ങളുള്ള സിനിമകളാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. മെലോഡിയസ് ടൈപ്പും ഭയങ്കര എന്താണ് ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു ഈ സിനിമകൾ ചെയ്ത സിനിമകളിൽ നിന്ന് ഏതൊരു ഗാനമാണ് ശ്രോതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നത്?
0: ഇപ്പോൾ ആദ്യം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ക്യാപ്റ്റനിൽ, എൻ്റെ ആദ്യത്തെ സിനിമ ക്യാപ്റ്റനാണ്. ക്യാപ്റ്റനിൽ ശ്രേയ ഘോഷാൽ പാടിയ ഒരു പാട്ടുണ്ട്, പാൽത്തീരപാടം എന്ന് പറഞ്ഞ്. റഫീഖാണ് അതിനകത്ത് എഴുതിയ, റഫീഖ് അഹമ്മദ് എഴുതിയ
1: നല്ല വരികളുള്ള
0: ഗംഭീര വരികളാണ്. ശ്രേയാജി നന്നായിട്ട് പാടിയതാണ്. ഗോപിസുന്ദറാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. അതിൻ്റെ ട്രാക്ക് തന്നെ കേട്ടപ്പോൾ തന്നെ അതിഗംഭീരമായി ചെയ്തൊരു പാട്ടാണ്. ആദ്യത്തെ കേൾവി തന്നെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. ശ്രേയ ഘോഷാൽ പാടി വന്നപ്പോൾ ഭയങ്കര സന്തോഷം തന്ന ഒരു പാട്ടാണത്.
1: അത് നമുക്ക് ശ്രോതാക്കൾക്ക് കൊടുക്കാം.
0: തീർച്ചയായും.

0: ആവണി പൊന്നുഞ്ഞാൽ.
1: ഈ പാട്ട് ചെയ്തു വരുമ്പോൾ ഒരു സംവിധായകന് ആക്ച്വലി ഇന്ന സ്ഥലത്ത് ഫിറ്റ് ചെയ്യുക, അതായത് നമ്മളൊരു എഡിറ്റ് നമ്മൾ ആലോചിക്കുമല്ലോ, സിനിമയുടെ ഫുൾ ലെങ്ത് എഡിറ്റ് നമ്മുടെ തലയിലുണ്ടാവും എന്തായാലും, ഇന്ന സ്ഥലത്ത് എന്താണ് പഞ്ച് ചെയ്താണ് ഇത് ചേർക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കൃത്യമായി പാട്ട് വരുമ്പോൾ ഇത് കറക്റ്റാവുമോ ഇല്ലയോ എന്നുള്ള ശങ്കകളൊക്കെ തുറന്നതുണ്ടോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ?
2: അയ്യോ, അതുണ്ടാവും. ഒന്ന് ചിലപ്പം ഞാൻ പൊതുവെ എനിക്കുള്ള ഒരു പ്രശ്നം വെച്ചാൽ എനിക്ക് സിറ്റുവേഷണൽ സോങ്സ് മാത്രമേ എൻ്റെ പടത്തിൽ ഉണ്ടാകാറുള്ളൂ. അതായത് കൊറിയോഗ്രാഫർ വന്നിങ്ങനെ ഒരു പാട്ട് ചെയ്ത് ഡാൻസൊക്കെ ചെയ്യുന്ന പാട്ടുകൾ വളരെ കുറവാണ്. എൻ്റെ വെള്ളത്തിനകത്തൊരു പാട്ട്, ക്യാപ്റ്റനിനകത്തൊരു പാട്ട്, ആ ഈ പാലത്തിര പാട്ട്, രണ്ട് പാട്ടുകൾ മാത്രമാണ് ഞാൻ കൊറിയോഗ്രാഫർ വെച്ചിട്ട് ചെയ്തത്. കാരണം എൻ്റെ എനിക്കത് പറ്റാത്തതുകൊണ്ടാണ്. കൊറിയോഗ്രാഫർ വന്ന് അങ്ങനെ ഒരു പാട്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് പൊതുവെ എൻ്റെ എഴുത്തിൽ വരാറില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതൊരു ഡ്രീമി പാട്ട് അങ്ങനെയൊക്കെയുള്ളൊരു സാധനമായതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ അല്ലാത്തത് നമ്മൾ സിറ്റുവേഷനെ കൊണ്ടുപോകാൻ കുറേ കാലഘട്ടം മൂവ് ചെയ്യാൻ വേണ്ടി, ഇപ്പം വെള്ളത്തിനകത്തെ ആകാശമായവളെ എന്നുള്ള പാട്ടാണെങ്കിൽ പോലും ആ കാലഘട്ടം മൂവ് ചെയ്യാനും അവർ തമ്മിലുള്ള ഇമോഷൻസ് കാണിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഒരു സിറ്റുവേഷണൽ സോങ്ങാണ്. അതായത് ഒരാൾ പാടുന്ന കാര്യം നമ്മൾ കാണിക്കുന്നില്ല. അപ്പോൾ ഓരോ പാട്ടും അങ്ങനെയാണ്. ചിലപ്പോൾ നമുക്കത് ചെയ്തു വരുമ്പോഴത്തേക്ക് അയ്യോ ഇത് ഇവിടെ സെറ്റാവില്ല എന്ന് തോന്നിപ്പോവും. ചിലപ്പോൾ അങ്ങനെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ചില പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ, ഇപ്പോൾ ആകാശമായവളെ ആദ്യത്തെ നാല് വരി നമ്മളിങ്ങനെ എഴുതി തുടങ്ങുന്ന സമയത്ത് തന്നെ അത് ഭയങ്കരമായി നമ്മൾ ഹുക്ക് ചെയ്ത പാട്ടാണ്. അപ്പോൾ അത് ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും ഭയങ്കര സന്തോഷമുള്ളൊരു പാട്ടാണ്.
1: അതിൻ്റെ മ്യൂസിക് ആയിരുന്നാലും അതിൻ്റെ വരികളായിരുന്നു,
2: അതെ അതെ തീർച്ചയായും
1: ബ്ലെൻഡ് ചെയ്ത് പോകുന്നത് അതിനകത്ത്. ഈ മ്യൂസിക് ചെയ്യുമ്പോൾ തന്നെ കൂടെ ഇരിക്കുമോ, എങ്ങനെയാണ്
2: അത്? എനിക്ക് എൻ്റെ ഇഷ്ടം അതാണ്, കമ്പോസിങ് പഠിക്കാൻ. ഞാനിങ്ങനെ ചെറുതായിട്ടൊക്കെ മ്യൂസിക് ഇഷ്ടമുള്ള ഇൻസ്ട്രുമെൻ്റൊക്കെ ചെറുതായിട്ട് വായിക്കാനൊക്കെ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് മ്യൂസിക് ചെയ്യുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കുട്ടിക്കാലത്തെ ഞാൻ കാണിച്ചിട്ടുള്ള വികൃതികളിൽ പെട്ടതൊക്കെയാണ് ഈ സംഗീതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. കാരണം ഒരിക്കലൊരു ഓണക്കാലത്ത് എൻ്റെ അച്ഛൻ ഗൾഫിൽ നിന്നൊരു ടൈപ്പ് റെക്കോർഡർ കൊണ്ടുവന്നു. അതൊരു ഓണത്തിലൊക്കെ ആണല്ലോ നാട്ടിൽ വരുന്നത് ഗൾഫിലുള്ളവർ. അപ്പം വരുമ്പം ഒരു മനോഹരമായ പനാസോണിക്കിൻ്റെ ടൈപ്പ് റെക്കോർഡർ കൊണ്ടുവന്നു. അപ്പം അതിനകത്ത് ദാസേട്ടൻ്റെ പാട്ടുകൾ ഒരു തരംഗിണിയുടെ ഓണപ്പാട്ടിൻ്റെ കാസറ്റ് ഉണ്ടായിരുന്നു അന്ന്.
1: അപ്പോൾ
2: ഭയങ്കര ഫേമസ്, അത് ഓണക്കാലത്ത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അപ്പം ഞാൻ കുട്ടിയാണ്, ഒരു അഞ്ച് നാലിലോ അഞ്ചിലോ കണ്ട് പഠിക്കുന്നൊരു വളരെ ചെറിയ കുട്ടിയാണ്. അപ്പോൾ എനിക്ക് ഞാനിങ്ങനെ നാല് വശം നടന്നു, ഈ ദാസേട്ടൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ഇത് എവിടെ ഇരുന്നാണ് പാടുന്നത് എന്നുള്ള എൻ്റെ ഒരു സംശയം. ഞാൻ ഈ ടേപ്പ് റെക്കോർഡർ പൊളിച്ചു. പൊളിച്ചു എന്ന് പറഞ്ഞാൽ അത് പർപ്പസ്ഫുള്ളി പൊളിക്കണം എന്നുള്ള ഉദ്ദേശം, ഈ മൂപ്പരെ ഒന്ന് കാണണം എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ പൊളിച്ച്. പിന്നെ തിരിച്ചു വെക്കാൻ പറ്റണമല്ലോ, ആകെ പ്രശ്നമായി, വഴക്കായി വീട്ടിൽ. അപ്പോൾ അടിയുടെ ഒരു വക്കോളം എത്തി. അതാണ് എൻ്റെ ഒരു ഓണക്കാലത്ത് ഓർക്കുന്നൊരു ഓർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ കുട്ടിക്കാലത്തെ ടേപ്പ് റെക്കോർഡറും അല്ലെങ്കിൽ റേഡിയോയൊക്കെ വീട്ടിൽ ഉണ്ടായിരുന്നുകൊണ്ടും മുത്തശ്ശൻ റേഡിയോ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു പട്ടാളത്തിൽ നിന്ന് വന്നുകൊണ്ട്. അതിൽ നിന്ന് എനിക്കൊരുപാട് ഈ പാട്ടുകളോടുള്ള ഇഷ്ടം ഭയങ്കരമായിട്ടാണ്. അതുകൊണ്ട് തന്നെ കമ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് അവിടെ ഇരിക്കാറുണ്ട്. ഇപ്പം ആദ്യത്തെ പാടാണെങ്കിലും ഗോപി സുന്ദറാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഇരിക്കുന്നു, കേൾക്കും. എനിക്ക് ആ പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചിലപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം പുള്ളി ഇങ്ങനെ ഒരു ട്യൂൺ കേൾപ്പിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും. അപ്പം ഞാനിങ്ങനെ ഇരിക്കും, പറഞ്ഞ് വർക്കായില്ലല്ലേ, അപ്പോൾ ഞാൻ പറഞ്ഞു വേറൊരു സാധനം വേറെ പിടിക്കാം. പുള്ളി അത് നമ്മളോട് നിൽക്കുന്നുണ്ട്. അതുപോലെ ബിജുയേട്ടനും അങ്ങനെയാണ്. ബിജുപാൽ ആണ് എൻ്റെ അടുത്തൊരു, പിന്നെ പിന്നെ ജയേട്ടൻ്റെ ഒരു ഒരു പടമാണ് ചെയ്തത്. അപ്പം എനിക്ക് പക്ഷേ കൂടുതൽ പടങ്ങൾ ഞാനും ബിജുബാലേട്ടനും കൂടെയാണ് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള കൂടുതലും. ഗോപിസുന്ദറും എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറാണ്. എനിക്ക് അവരോട് ഇരുന്ന് അല്ലെങ്കിൽ ആ പ്രോസസ്സിൽ പങ്കെടുക്കാൻ, ഇപ്പോൾ ലൈവൊക്കെ വായിക്കാൻ ആൾ വരുമ്പോൾ ഞാൻ വന്നോട്ടേ ചോദിക്കും. അപ്പോൾ ഇപ്പോൾ എൻ്റെ സീക്രട്ട് ഓഫ് മുന്നകത്ത് ജോഷുവ എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടർ പയ്യനാണ് അതിനകത്തൊരു പാട്ട് ചെയ്തത്. അതിൻ്റെയും റെക്കോർഡിങ് സമയത്തൊക്കെ ഞാൻ പോയിരുന്ന് കേട്ടു. അതുപോലെ തന്നെ അനിൽ കൃഷ്ണ എന്ന് പറഞ്ഞു അദ്ദേഹമാണ് സീക്രട്ട് ഓഫ് മൂണിൽ വേറൊരു പാട്ട് ചെയ്ത ഷഹബാസ് പാടിയ പാട്ട്, നഗരമേ തരികെ നീ തിരികെ എൻ ഹൃദയം. ഒരു നല്ല രസമുള്ളൊരു പാട്ടാണ്, ആ നല്ല രസമുള്ളൊരു പാട്ടാണ്.
1: അത് നമുക്ക് ശ്രോതാക്കൾക്ക് കേൾപ്പിച്ചാലോ?
2: തീർച്ചയായും അത് കൊള്ളാവുന്നൊരു പാട്ടാണ്, അത് കേൾപ്പിക്കാവുന്നൊരു പാട്ടാണ്. കാരണം അനിൽ കൃഷ്ണ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആളാണ്. ഞാൻ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൽ നിന്ന് നടന്നു വരുമ്പോൾ ഇദ്ദേഹം പാട്ട് പാടുന്നത്, ഇദ്ദേഹം സാധകം ചെയ്യുന്നത് കേട്ടിട്ടാണ് ഞങ്ങൾ ഉണരുകയും സ്കൂളിൽ പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പഠിപ്പിച്ച മാഷ് കൃഷ്ണപൂറ്റി സാറിൻ്റെ മകനാണ് ഈ അനിൽ കൃഷ്ണ എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ ഞാൻ സിനിമയിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് അദ്ദേഹത്തിനെ കൊണ്ടൊരു പാട്ട് ചെയ്യിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാനൊരു പാട്ട് പാടാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഈ പറ്റത്തില്ല, എൻ്റെ വോയിസൊക്കെ മോശമാണ്. അദ്ദേഹം എനിക്കൊരു പാട്ട് ചെയ്തു തന്നു, അതാണ് ഷഹബാസ് പാടിയ ആ പാട്ട്, നഗരമേ തരിക നീ തിരികെ എൻ ഹൃദയം.

0: ആവണിപ്പൊന്നുഞ്ഞാൽ.
1: ശരിക്കും നമ്മളിപ്പോൾ ഒരു ഡയറക്ടറായി കഴിഞ്ഞാൽ അവരൊക്കെ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി വരുമല്ലോ, അല്ല ഞാനൊരു ഒരു പാട്ട് പാടിയില്ല ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഞാൻ കുറച്ച് വരികൾ എഴുതിത്തരാം ഇങ്ങനെ. അപ്പോൾ പല ആൾക്കാരും വന്നിങ്ങനെ സമീപിക്കുമ്പോൾ നമുക്ക് പക്ഷേ ഈ സിറ്റുവേഷനോട് ചേർത്തിണക്കിയിട്ടുള്ള കാര്യങ്ങളെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ തലയിൽ ഇങ്ങനെ വരും, അത് ഇത് ബ്ലെൻഡാവില്ല അങ്ങനെ സിറ്റുവേഷൻ, ഇത് വേണ്ട എന്ന് പറഞ്ഞ സിറ്റുവേഷനൊക്കെ ഉണ്ട്, നോ പറഞ്ഞ സിറ്റുവേഷൻസൊക്കെ.
2: അയ്യോ, നോ പറഞ്ഞ ഒരുപാട് സിറ്റുവേഷൻ ഉണ്ട്, പക്ഷെ ഭയങ്കര വിഷമമാണ്. കാര്യം നമുക്ക് ഇപ്പോൾ ചില ആൾക്കാർ നല്ല പാട്ടുകൾ ചെയ്യും, പക്ഷെ അത് നമ്മുടെ സിറ്റുവേഷനിൽ പറ്റത്തില്ല. ചില ആൾക്കാർ നന്നായി എഴുതുന്നവരുണ്ട്, പക്ഷെ നമുക്ക് ചിലപ്പോൾ അവരെ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന് വിചാരിച്ചാൽ അവർ മോശം എന്നല്ല, അത് അവർ നല്ല ഇതായിരിക്കും. വേറെ ചില സിറ്റുവേഷനിൽ അത് ഭയങ്കരമായിട്ട് വർക്കാവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സിറ്റുവേഷനിൽ വർക്കാവണം. എനിക്ക് ഞാൻ പിന്നെ ഒരു പാട്ടിന് ഒരു കഥ എന്നുള്ള രീതിയിൽ ഉണ്ടാക്കും ആ പാട്ട് എഴുതാൻ, അല്ലെങ്കിൽ ആ പാട്ട് നടക്കുന്ന സിറ്റുവേഷന് വേണ്ടി സിനിമയിലുള്ള കഥയല്ലാതെ മറ്റൊരു കഥയുണ്ടാക്കും. ആ കഥ കേൾക്കുമ്പോൾ ഒരു പക്ഷേ കുറച്ചും കൂടി അതിനൊരു ഇമോഷൻസ് ഉണ്ടാവും ആൾക്കാർക്ക്, എഴുതാനും എഴുത്തുകാർക്കാണെങ്കിലും അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സിനും അത് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്.
1: അതിൻ്റെ ആ ആ കഥയുടെ സിറ്റുവേഷനുമായിട്ടുള്ള കഥയാണോ ഉണ്ടാക്കുന്നത്, അത്
2: വേറെ കഥയാണ്.
1: ഫോർ എക്സാമ്പിൾ ഇതുമായിട്ട് ബ്ലെൻഡ് ചെയ്യും,
2: ബ്ലെൻഡാവും. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ആകാശമായവളെ എന്ന് പറയുന്ന പാട്ട്. അപ്പോൾ ആ പാട്ടിനകത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ പാട്ട് എഴുതുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം അതൊരു അദ്ദേഹം മദ്യപാനം ഉപേക്ഷിച്ചിട്ട് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സാഹചര്യമാണ്, അവിടെ വൈഫ് വരുന്നു. അപ്പോൾ അവിടെ ഇത് എങ്ങനെ തുടങ്ങണം, അല്ലെങ്കിൽ ഏത് വരിയിൽ തുടങ്ങണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇത് എവിടെ തുടങ്ങും, ആ സിറ്റുവേഷനിലൊരു പാട്ട് വേണം, അത് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ സിറ്റുവേഷനെ ഒരു ഒരു കുഞ്ഞു കഥയാക്കി. അതായത് ഒരു നഗരം, ആ നഗരത്തിലെ ഒരു ഓരത്തിലുള്ള ഒരു മരത്തിൽ ഒരു ആൺകിളിയും പെൺകിളിയും താമസിക്കുന്നു. അതിൽ ആൺകിളി എല്ലാ ദിവസവും മനുഷ്യന്മാരെ പോലെ രാവിലെ പോകുന്നു, പുറത്തു പോകുന്നു, ജോലിയൊക്കെ എടുത്തു, ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നു. പെൺകിളി അത് കുട്ടികൾക്ക് കൊടുത്ത് അവർ സുഖമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഇയാൾ പുറത്തു പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അയാളുടെ ശരീരം മുഴുവൻ അരക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരക്ക് പറ്റി അയാൾക്ക് പറക്കാൻ പറ്റാതെ വളരെ പ്രയാസപ്പെട്ട അയാൾ കൂട്ടിൽ വന്നു. അപ്പോൾ ഈ പെൺകിളി അയാളുടെ ശരീരത്തിലുള്ള അരക്കുകൾ ഇങ്ങനെ കൊത്തിയെടുത്തു, കുറച്ച് കുറേ അധികം ഉണ്ടായിരുന്നുണ്ട്. അവർക്ക് ഒരു ദിവസം കൊത്തിയെടുത്തു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അവർ ഭക്ഷണം എടുക്കാൻ പോയി, ഇയാൾ കൂട്ടിൽ തന്നെ വിശ്രമിക്കുന്നു. അവർ ഭക്ഷണം കൊണ്ടുവന്നു, എന്നിട്ട് രാത്രി ഇരുന്ന് അവർ വീണ്ടും അരക്ക് കൊത്തിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 4-5 ദിവസം കൊണ്ട് ഇയാളുടെ ശരീരത്തിലെ അരക്ക് പൂർണ്ണമായും ഇവർ കൊത്തിയെടുത്തു, ഈ പെൺകിളി. അത് കഴിഞ്ഞ് 5-ാമത്തെ ദിവസം ഈ ആൺകിളി പറന്നു പോവുകയാണ് ഒരുപാട് ഉയരത്തിൽ. കാരണം അവർ 5-6 ദിവസം പറക്കാതിരുന്ന ഒരാളായതുകൊണ്ട് ആൾ പറന്ന് ഉയരേക്ക് പോയി. പക്ഷെ അയാൾ തിരിച്ചു വന്ന് കൂട്ടിൽ നോക്കുമ്പോൾ ഈ പെൺകിളി കൂട്ടിൽ ചത്തുകിടക്കുകയാണ്. കഴിഞ്ഞ 5 ദിവസം ഈ ഒരു ഭക്ഷണം കഴിക്കാതെ ഇയാളുടെ ശരീരത്തിരുന്ന് അരക്ക് കൊത്തിയെടുക്കുകയായിരുന്നു. അപ്പോഴാണ് അയാൾ ആലോചിച്ചത്, ശരിക്കും എൻ്റെ ആകാശം ഇവളായിരുന്നു, എൻ്റെ ചിറക് ഇവളായിരുന്നു, പക്ഷെ ഞാൻ അറിഞ്ഞില്ല. അവളെൻ്റെ ഒപ്പം ഉണ്ടായിരുന്നപ്പോൾ എന്നോടൊപ്പം ചേർന്ന് നിന്നപ്പോൾ ഞാൻ അറിഞ്ഞില്ല, പക്ഷെ ഞാൻ അറിയാതെ പോയി. ഇപ്പോൾ നിഴൽ, നിൻ്റെ നിഴലൊക്കെ മാഞ്ഞു പോയി, കാരണം നീ ഉള്ളപ്പോൾ മാത്രമാണ് നിൻ്റെ നിഴൽ വരെ മാഞ്ഞു പോയിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്ന ആ ചിന്തയിൽ നിന്നാണ് ആകാശമായവളെ അകലെ പറന്നവളെ എന്ന് പറയുന്ന വരികൾ വരുന്നത്.
1: ശരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു കഥയിൽ നിന്ന് ഈ സിറ്റുവേഷനിലേക്ക് കോർത്തിണക്കി കൊണ്ടുപോകും.
2: അങ്ങനെ ശ്രമിക്കാറുണ്ട്.
1: അത് ഭയങ്കര ഒരു അത്ഭുതമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.
2: അല്ല, അതെനിക്കിങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പ്രോസസ്സ്, അതുപോലൊരു കഥ ഉണ്ടാക്കാൻ. ചിലപ്പോൾ എല്ലാ പാട്ടിനും പറ്റിക്കൊള്ളണമെന്നില്ല, പക്ഷെ മിക്കവാറും പറ്റുന്ന നമ്മളിങ്ങനെ ശ്രമിക്കാറുണ്ട്. ഓരോ കഥയ്ക്കും അതിന് ഒരു ഒരു കഥ ഉണ്ടാക്കി, അത് ശരിക്കും സിറ്റുവേഷൻ അല്ലാത്തൊരു കഥ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എഴുതുന്നവർക്ക് കുറച്ചും കൂടി അത് റിലേറ്റ് ചെയ്യാൻ പറ്റും.

0: ആവണി പൊന്നുഞ്ഞാൽ.
1: അത്തപ്പൂക്കളം വീട്ടിൽ ഇടാറുണ്ടാവും, ചെറിയ പ്രായത്തിലൊക്കെ ഇട്ടിട്ടുണ്ടോ?
2: ഉണ്ടുണ്ട്.
1: പിന്നെ അവിടുത്തെ പരിപാടികൾ എങ്ങനെയാണ്?
2: വീട്ടിൽ ഇപ്പോഴും ഇടും. അമ്മയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആൾ. അതായത് ഞങ്ങൾക്കൊരു ചെറിയ പാടമുണ്ട് മുറ്റത്ത്. അപ്പോൾ പാടം ഉള്ളത് കൊണ്ട് അവിടെ നിന്ന് ഈ നെല്ലും ഇതൊക്കെ ഉണ്ടാവുകൊണ്ട് ഈ എൻ്റെ എന്താണ് വിളക്ക് കൊടുക്കലും പരിപാടികളൊക്കെ ഉണ്ടാവും, മിക്കവാറും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെ തന്നെ ചാണകം മെഴുകി അമ്മ രാവിലെ തന്നെ, അതിൻ്റെ പ്രോസസ്സിലായിരിക്കും. നമ്മളാണ് ചിലപ്പോൾ പലപ്പോഴും വൈകാറ്. പക്ഷേ കുട്ടിക്കാലം തൊട്ട് അമ്മയാണ് അതിന് വേണ്ടിയിട്ട് മുൻകൈയിൽ ഇറങ്ങുന്നത്. അപ്പോൾ ചാണകം മെഴുകിയിട്ട് നമ്മളിങ്ങനെ ഓരോ ദിവസവും അമ്മ പിന്നെ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുള്ളൂ. അത്തത്തിനൊന്ന് ഒരു കളർ ഇടുള്ളൂ, ചിത്തിരയ്ക്ക് രണ്ടാമത്തെ രണ്ട് കളർ. അല്ല നമ്മൾ റോഡിലൊക്കെ ഇടുന്ന അല്ലെങ്കിൽ ഈ ക്ലബിലൊക്കെ ഇടുന്നത് എപ്പോഴും 10 കളർ എപ്പോഴും ഉണ്ടാവും.
1: പക്ഷേ
2: ഒറ്റപ്പൂക്കളാണ്,
1: ഇതല്ല,
2: ഇതൊരു സ്റ്റെപ്പായിരിക്കും. അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇട്ടിട്ട് ആണ് ചെയ്യുന്നത്. പിന്നെ എന്താണ് തിരുവോണത്തിൻ്റെ അന്ന് ഉത്രാടത്തിൻ്റെ അന്നാണ് നമ്മൾ ഈ തൃക്കാക്കര അപ്പനെ ഉണ്ടാക്കി വെച്ചിട്ട് അമ്പയും അമ്പയ്ത് വീഴ്ത്തുന്ന അങ്ങനത്തെ കാര്യമൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളവിടെയാണ് വാമനപുരം ക്ഷേത്രം, അപ്പം അവിടെയൊക്കെ പോകാറുണ്ട്. ഒരു അതൊരു നല്ല രസമുള്ളൊരു കാലമായിരുന്നു, ഇപ്പോഴാണത് മിസ് ചെയ്യുന്നത്.
1: ഇപ്പം പക്ഷേ അങ്ങനെ അത്തം മുതൽ ഒരിടത്തും കാണുന്നില്ല എന്ന് തോന്നുന്നു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.
2: ഇല്ല, ഇപ്പം പിന്നെ എല്ലാ ഓഫീസുകളിലും സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഓണാഘോഷം ഉള്ളതുകൊണ്ട് അതൊരു ഇവൻ്റ് ആയതുകൊണ്ട് ഇപ്പം നടക്കുന്നുണ്ട്.
1: പക്ഷേ
2: അതെ അതെ, മത്സരം നടക്കുന്നുണ്ട്.
1: ഈ അത്തത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പാട്ട് ഏതാണ്? പെട്ടെന്ന് നേരത്തെ ഈ തരംഗിണിയുടെ കാര്യം പറഞ്ഞതുപോലെ
2: എനിക്ക് തരംഗിണിയുടെ പാട്ടുകൾ കുറേ രസമുള്ള പാട്ടുകൾ ഉണ്ടായിരുന്നു. തരംഗിണിയുടെ കുറേ പാട്ടുകൾ എനിക്ക് വരികളൊക്കെ ഫുൾ അറിയായിരുന്നു, അങ്ങനെയുണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ ഓണക്കാലത്ത്

0: ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് ഓണപ്പൂവേ എന്ന് പറയുന്ന പട്ട് നസീർ സാർ ഇങ്ങനെ ബോട്ടിൽ പോകുന്ന ഒരു രസമുള്ള ഒരു വിഷ്വലൊക്കെ ഉണ്ടല്ലോ, പണ്ട് ദൂരദർശനിൽ കണ്ടിട്ടുള്ള ആ പാട്ട് തന്നെയാണ് എപ്പോഴും നമുക്ക് ഓണക്കാലം ആകുമ്പോഴത്തേക്ക് ഓർമ്മ വരുന്നത്.
1: അത് നമുക്ക് ശ്രോതാക്കൾക്ക് വെച്ചു കൊടുക്കാം,
0: തീർച്ചയായും അത് വെക്കണം.
2: ഓണപ്പൂവേ.

0: ആവണിപ്പൊന്നു ഞാൻ.
1: വീട്ടിൽ പോയിട്ട് ഓണം കൂടാറുണ്ടോ? വീട്ടിൽ ഓണത്തിന്
2: എല്ലാ വർഷവും പരമാവധി നമ്മൾ എല്ലാവരും ഒത്തുകൂടുമ്പോൾ ഞാനും ഏട്ടനും അമ്മയും അച്ഛനുമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ എൻ്റെ ഫാമിലിയുണ്ട്. ഞങ്ങളെപ്പോഴും എല്ലാ വർഷവും അവരുടെ ഒപ്പം ഫാമിലിയോടൊപ്പം തന്നെ ആയിരിക്കും ഓണം ആഘോഷിക്കുന്നത്.
1: പ്രാവശ്യത്തെ ഓണം എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്?
2: അങ്ങനെ പ്ലാനുകളൊന്നുമില്ല, അവരോടൊപ്പം നിൽക്കുക, അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക, ആ ദിവസം അവരോടൊപ്പം നിൽക്കുക, അത്ര തന്നെ. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്യും. അപ്പോൾ ഞാനും ഏട്ടനുമാണ്. അപ്പോൾ മിക്കവാറും ഓണത്തിന് കറികളൊക്കെ ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന്, നമ്മൾ കുട്ടിക്കാലം തൊട്ടേ നമ്മളെല്ലാ കുക്കിങ്ങും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സദ്യവട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമുക്കും അറിയാം.
1: ഒരിടത്ത് ഒറ്റപ്പെട്ടാലും നമ്മൾ എന്തായാലും ഭക്ഷണം,
2: അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല.
1: ഈ ഓണത്തിൻ്റെ ഓർമ്മകളെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും അച്ഛനും അമ്മ അവർ ഇപ്പം വസ്ത്രങ്ങളൊക്കെ എടുക്കുക, പണ്ടത്തൊരു സംഭവങ്ങളുണ്ടല്ലോ ഓണത്തിന് പോയി വസ്ത്രങ്ങൾ എടുക്കുക, അങ്ങനെയൊക്കെ എടുത്ത് ശീലമൊക്കെ ഉണ്ടോ?
2: അങ്ങനെയൊക്കെ ഉണ്ട്. പ്രധാനമായും പണ്ട് ഒരു ഇത് എത്ര പേർക്ക് അതിനെക്കുറിച്ച് അറിയുന്നത്, ഈ ഒരു മഞ്ഞത്തോർത്ത് എന്ന് പറഞ്ഞാൽ മഞ്ഞമുണ്ട് ഓണത്തിന് കിട്ടാറുണ്ട്. നമുക്ക് ഭയങ്കര സന്തോഷമുള്ളതാണ്. അതിപ്പോൾ
1: ചിലപ്പോൾ
2: ഓണക്കോടിയോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ട് ഒരു മഞ്ഞ കളറിലൊരു മുണ്ടുണ്ടാവും, അത് ചിലപ്പോൾ തലയിൽ കെട്ടിയും അല്ലെങ്കിൽ ഉടുത്തും ഒക്കെയാണ്. അതൊരു ഭയങ്കര ഓർമ്മ. പക്ഷേ ഇപ്പോഴതങ്ങനെ പൊതുവെ കാണുന്നില്ല. അതൊരു എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു. ഓണത്തിന് മഞ്ഞമുണ്ട് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് അതിനൊരു കളറും അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്.
1: തലയിൽ കെട്ടി വയ്ക്കുന്ന ഒരു സംഭവമല്ലേ?
2: അതെ അതെ അതെ, ഒരു ഒരു തോർത്താണ്, അത് മഞ്ഞ കളറാണ്. അതിങ്ങനെ നമ്മൾ തലയിൽ കെട്ടും, ഈ വള്ളംകളിക്കാരൊക്കെ കെട്ടുന്ന പോലെ കെട്ടും, അതിങ്ങനെ ഷോളായിട്ട് ഇടും അല്ലെങ്കിൽ ഇത് മുണ്ടായിട്ട് കൊടുക്കും. അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവമാണ്. അതൊരു ഓർമ്മയിൽ ഭയങ്കര എപ്പോഴും ഓണക്കോടി എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് അതാണ്.
1: ഈ വെള്ളം സിനിമയിലെ അതുപോലെ തന്നെ വെള്ളത്തിൽ കുറേ നല്ല പാട്ടുകളുണ്ട്. പിന്നെ അതൊക്കെ ഉണ്ടാക്കിയെടുത്തപ്പോൾ ആ പാട്ടിൻ്റെ എനിക്ക് തോന്നുന്നു അതിനകത്ത് മൂന്ന് പാട്ടുകളുണ്ട്,
2: വെള്ളത്തിനകത്ത്
1: മൂന്ന് പാട്ടുകളുണ്ട്. ആകാശമായവളെയുണ്ട്,
2: അപ്പോൾ നാല് പാട്ടുകളുണ്ട്. ഹിന്ദിയും മലയാളത്തിലും കൂടി ചേർത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഹിന്ദിയിലെ അത് ഒരു ഉറുദു മിക്സ്ഡ് ഒരു പാട്ടുണ്ട്
1: ഇതിനകത്ത്. പിന്നെ എല്ലാം അങ്ങനത്തെ ഒരു ഒരു ടോണിലേക്ക് പോകുന്ന ഒരു മെലഡിയസ് ആ ഗ്രൂപ്പിലേക്ക് പോകുന്നത് ആദ്യം എനിക്ക് തോന്നുന്നു. ക്യാപ്റ്റനിലും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ആ ഒരു ഒരു
2: മെലഡിയാണ് മെയിൻ,
1: മെലഡിയാണ് മെയിൻ. പക്ഷെ രണ്ട് പേരാണിത് ചെയ്തിരിക്കുന്നത്. ആദ്യം ഞാൻ പറഞ്ഞ ഗോപിസുന്ദർ, പിന്നെ വിജയേട്ടനുള്ള. എങ്ങനെയാണ് ഈ മെലഡി അങ്ങോട്ട് കിടന്ന് വർക്ക് ചെയ്യുന്നത്? അങ്ങനെ അങ്ങനെയാണോ ഇഷ്ടമെന്ന് ആ ഒരു ട്രാക്കുകൾ?
2: മെലഡി മൈൻഡിലുള്ളത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു. എനിക്ക് മെലഡി പാട്ടുകളാണ് ഇഷ്ടം. എൻ്റെ വണ്ടിക്കകത്താണെങ്കിൽ ഞാനൊരു 1500 പാട്ട് പെൺഡ്രൈവിലാക്കി വെച്ചിട്ടുണ്ട്. യാത്രയൊക്കെ പോകുമ്പോൾ ഇവിടുന്ന് കോഴിക്കോട് വരെ യാത്ര ചെയ്യുമ്പോഴും തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുമ്പോഴും ആ പാട്ടുകൾ ഒരു 230 പാട്ട് ആകുമ്പോഴത്തേക്ക് തിരുവനന്തപുരം എത്തും. അപ്പോൾ അങ്ങനെ ആ ഒരു കണക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കും. മെലഡികൾ ഇഷ്ടമുള്ള എനിക്ക് പൊതുവേ മെലഡി ഇഷ്ടമാണ്. ഉണ്ടായിരിക്കാം ഒരു പക്ഷേ എൻ്റെ സിനിമകളിൽ മെലഡി കൂടുതൽ വരുന്നത്. ഫസ്റ്റ് നമ്പർ പാട്ടുകളും വരാറുണ്ട്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആസിഫിൻ്റെ പടത്തിനകത്തൊരു ടൈറ്റിൽ സോങ് ഒരു പള്ളിപ്പാട്ടുണ്ട്, അത് ഫസ്റ്റ് നമ്പർ പാട്ടാണ്. പിന്നെ ഒരു എൻ്റിനകത്തൊരു തമിഴ് പാട്ടുമുണ്ട്, അതും ഒരു കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ളതാണ്. പക്ഷേ പൊതുവേ എനിക്ക് ഞാനൊരു ഈ അടക്കമുള്ള പാട്ടുകളാണ് കൂടുതൽ ഇന്ത്യയിൽ ഉണ്ടാവാറ്.
1: അങ്ങനെയാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്.
2: അത് മാറ്റണം.
1: ഇല്ല മാറ്റണം, നല്ല പാട്ടുകളാണ്. അതിനകത്തുള്ള വരികൾ, അങ്ങനെയുള്ള പാട്ടുകൾ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് വരികളും കുറച്ചുകൂടെ നല്ല രസകരമായിട്ട് വരാൻ സാധ്യത ഉള്ള പാട്ടുകളാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഫാസ്റ്റ് നമ്പറൊക്കെ എടുക്കുമ്പോൾ വരികൾ നമുക്ക് പെട്ടെന്ന്
2: വരികളെടുത്ത് ടെൻഷൻ വേണ്ടാത്തതാണ്.
1: അതെ അതെ. ഈ ഓണക്കാലത്ത് പൊതുവെ എന്തൊക്കെ ചെയ്യാനാണ് ഇഷ്ടം കൂടുതൽ?
2: അല്ല, എനിക്ക് പൊതുവേ എല്ലാ കാലത്തും ഇഷ്ടം യാത്ര ചെയ്യാനാണ്. ഓണക്കാലത്ത് പൊതുവേ നമ്മൾ ഇപ്പോൾ പണ്ടൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം എല്ലാ ഫ്രണ്ട്സിൻ്റെയും കൂടെ കൂടിയിട്ട് ഇങ്ങനെ ഓണാഘോഷം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോകും. ഉറിയടിയും അതും ഇതൊക്കെ കാണാനൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ യാത്ര പോകുമായിരുന്നു. ഇങ്ങനെ സൈക്കിൾ എടുത്തിട്ട് ഇങ്ങനെ കറങ്ങുമായിരുന്നു ആ കാലത്ത്. അത് കഴിഞ്ഞ്
1: വലുതായപ്പോഴും ഉറിയടി ഇല്ലല്ലേ?
2: ഇപ്പോൾ കുറവാണ്, പല സ്ഥലത്തും ഉറിയടി കുറവാണ്. മറ്റത് ഭയങ്കര രസമാണ്, കണ്ണ് കെട്ടി മറ്റേ കുടം അടിക്കുന്ന പരിപാടിയൊക്കെ എന്ത് രസമുള്ള ഓണാഘോഷം ഉണ്ടായിരുന്നു.
1: അതിനകത്ത് വെള്ളമൊക്കെ വെച്ചിട്ട്,
2: അതെ,
1: ചിലയിടത്തൊക്കെ പാലൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത്
2: രസമുള്ള മുളകിക്കയറ്റം.
1: മുളകിക്കയറ്റം
2: അത് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഇപ്പോഴും ഉണ്ട്. അത് പക്ഷേ അങ്ങനെ എക്സ്പോർട്ടായിട്ടുള്ള ആളുകൾ വളരെ കുറവാണ് മുളയിൽ കയറുന്നത്. കാരണം അത്രയും പോളിഷ്ഡ് ആയിട്ടുള്ള മുളയിൽ ഗ്രീസൊക്കെ പുരട്ടി മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചിട്ട് കയറാൻ പറ്റില്ല.
1: അല്ല, അത് നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കുമല്ലോ. അതിൻ്റെ പ്രോസസ്സ് തുടങ്ങുന്ന ഏകദേശം ഒരു മാസം
2: പോയി. ആ മുള ഒരു പ്രത്യേകതരം മുളയാണ്, കാരണം അങ്ങനെ രീതിയിൽ പോളിഷ് ചെയ്ത് ഒരു തരത്തിലും ഗ്രിപ്പ് കിട്ടാത്ത മുള അതിലാണ് നടക്കുന്നത്. അയ്യോ, അത് ഭയങ്കര രസമാണ്. അത് കാണുന്നത് തന്നെ ഭയങ്കര രസമായിരുന്നു കുട്ടിക്കാലത്ത്. പക്ഷെ ഇപ്പം അങ്ങനെ പൊതുവെ കാണൽ കുറവാണ്. നാട്ടിൻപുറത്തൊക്കെ ഉണ്ട് നമ്മുടെ അവിടെയൊക്കെ.
1: ക്ലബ്ബ് ഓർമ്മകൾ എത്രത്തോളം? ഞാൻ ഈ ചോദിക്കുന്നത് ക്ലബിൻ്റെ ഓർമ്മകളാണ് കൂടുതൽ. ക്ലബ്ബ് ഓർമ്മകൾ എത്രത്തോളം?
2: ക്ലബ്ബ് ഓർമ്മകൾ വെച്ചാൽ ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. പിന്നെ കാവ്യശ്രീ ആർട്സ് ആൻഡ് റേഡിയോ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് റേഡിയോ ക്ലബ്ബ് ഉണ്ടായിരുന്നു. റേഡിയോ ക്ലബ്ബ് എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഉണ്ടായിരുന്നതാണ്. നമ്മൾ ആകാശവാണിയിലെ നമ്മുടെ എന്താണ് ബാലലോകം അമ്മാവനോട് കത്തെഴുതി കത്തെഴുതി അങ്ങനെ തുടങ്ങിയൊരു ഇതാണ്. അതിനുശേഷമാണ് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അവിടുത്തെ ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ നമ്മളെ പാപ്പാല ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കിളിമാനൂരുള്ള ഒരു ഒരു സംഘം ഗ്രൂപ്പ്, ആ ഞങ്ങൾക്ക് നാടക ട്രൂപ്പായിരുന്നു, അമേശ്വർ നാടക സംഘം ഉണ്ടായിരുന്നു. പിന്നെ ഈ പ്രോഗ്രാമിനൊക്കെ പോകും, വടം വലിക്കാനൊക്കെ ഇങ്ങനെ ഒരു ജീപ്പ് വിളിച്ചിട്ടാണ് പോകുന്നത്. വടം വലി മത്സരം ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി പോകും, ജീപ്പ് ഇല്ലാണ്ട് പോകുന്നതെന്ന് പോയിട്ട് വടം വലിക്കും. അതൊക്കെ ഒരു രസം, ഭയങ്കര രസമുള്ള ഓർമ്മയാണ്. ക്ലബ്ബ്

0: നല്ല ഓർമ്മകളാണ്. കാര്യം എൻ്റെ നാടകത്തെയോ ഒരുപക്ഷെ എൻ്റെ സിനിമയൊക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് എനിക്ക് ക്ലബ്ബിലാണ്. കാരണം ഞങ്ങൾ കാവാലം സാറിൻ്റെ നാടകം ചെയ്തിട്ടുണ്ട്, അഗ്നിവർണൻ്റെ കാലുകൾ, നമ്മുടെ ടീമിന് വേണ്ടി. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ക്ലബ്ബ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു.
1: ശരിക്കും ഈ ഒരു ക്രിയേറ്റീവായിട്ട് തന്നെ ചിന്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും അങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കാരണം ഈ വേറൊരു ട്രാക്കിലേക്ക്, ഇപ്പോൾ ഉദാഹരണം ഒരു അക്കാഡമിക് ട്രാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരാളങ്ങനെ അക്കാഡമിക് ട്രാക്കിലേക്ക് പോകും. ഈ ഇപ്പം നേരത്തെ ഈ പറഞ്ഞ പോലെ ക്ലബ്ബുകൾ, നാടകം, എഴുത്ത്, അതുപോലെ തന്നെ ജേർണലിസം, ആ ഒരു ട്രാക്കിൽ വന്നതുകൊണ്ടായിരിക്കുമോ നമ്മൾ ഇങ്ങനെയൊക്കെ എത്തിപ്പെട്ടതെന്നൊരു തോന്നലൊക്കെ ഉണ്ടോ?
0: എനിക്കിങ്ങനെ തോന്നുന്നു. കാര്യം എനിക്ക് ഒന്ന്, എനിക്ക് എൻ്റെ മുത്തശ്ശൻ, ഞാൻ പറഞ്ഞില്ലേ, പട്ടാളത്തിലായിരുന്നു, അദ്ദേഹം റേഡിയോ ഭയങ്കരമായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നെ. അപ്പോൾ ഈ റേഡിയോ, റേഡിയോ നാടകങ്ങൾ ഇതെങ്ങനെയാണെന്ന് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു.
1: ക്യൂരിയോസിറ്റി,
0: ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബാലലോകത്തിൽ കത്തെഴുതുന്നത്, റേഡിയോ സ്റ്റേഷൻ കാണാൻ വേണ്ടിയിട്ട്. കത്തെഴുതി കത്തെഴുതി നമുക്ക് പ്രോഗ്രാം കിട്ടി, നമ്മൾ റേഡിയോ സ്റ്റേഷൻ പോയി കാണുന്നു. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞിട്ട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു എ സി മുറിയിൽ കയറുന്ന ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ ഡ്രാമ സ്റ്റുഡിയോയിലാണ് ആദ്യത്തെ ഒരു എ സി മുറി എൻ്റെ ഓർമ്മയിലെ. കാരണം നമ്മൾ നാട്ടിൻ പുറത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് തന്ന ഒരു ഒരു ഒരു എനർജി ഉണ്ട്. അവിടെ നിന്ന് അതിനകത്ത് എന്തെങ്കിലും ഒരു ജോലി കിട്ടുകയോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ആകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി നമ്മൾ ട്രൈ ചെയ്തു, നാടകങ്ങൾ പുറത്ത് കളിച്ചു. ശരിക്കും റേഡിയോ നാടകങ്ങൾ ഒരുപാട് വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടി. അതിൽ നിന്നാണ് ഡെവലപ്പായെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ എഴുത്തോ വായനയൊക്കെ അങ്ങനെയൊക്കെ കിട്ടിയതായിരിക്കാം.
1: അതെ അതെ, നമ്മളെ പരിസരങ്ങളാണ് നമ്മളെ
0: തീർച്ചയായും
1: കൊണ്ടെത്തിച്ചത്.
0: പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മൾ നമുക്ക് ഇങ്ങനൊരു ആഗ്രഹം. ഇപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൻ പുറത്ത് നിന്ന് ഒരു ഷൂട്ടിംഗ് പോലും നടക്കാത്തൊരു സ്ഥലത്ത് നിന്ന് ഞാനൊരു സിനിമാ സംവിധായകനാകണം എന്ന് ആഗ്രഹിച്ചാൽ ഒരിക്കലും അങ്ങനൊരു ആഗ്രഹം പോലും ഉണ്ടാവില്ല. അങ്ങനെ ആഗ്രഹിക്കാൻ പോലും പറ്റുന്ന പരിസരമല്ല നമ്മളേത്. നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ സിനിമ കാണുന്നു എന്നുള്ളതല്ലാതെ ഒരു സംവിധായകൻ എന്താണ് പണിയെന്നോ അങ്ങനെ അറിയുന്നൊരു ഒരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. അപ്പം അവിടുന്ന് നമുക്ക് പല പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തു. ഇപ്പം എൻ്റെ കോഴിക്കോട് കാലത്തെ ജീവിതം എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ മാറ്റിയിട്ടുണ്ട്. അവിടുന്ന് പിന്നെ ഞാൻ സിദ്ദിഖ് സാറിനോടൊപ്പം വർക്ക് ചെയ്യാൻ വേണ്ടി കൊച്ചിയിലേക്ക് വന്നു. കൊച്ചിയിൽ ഒരിക്കലും ഞാൻ സെറ്റാവും എന്ന് പ്രതീക്ഷിക്കാത്തൊരു സ്ഥലമാണ്, അവിടെ നമ്മൾ സെറ്റായി. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഓരോ മനുഷ്യരെ പരിചയപ്പെടുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, നമ്മൾ പരിചയപ്പെടുന്ന മനുഷ്യർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്താകണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള മനുഷ്യർ നമ്മുടെ ലൈഫിലേക്ക് വരും. അവർ വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു റൂട്ടിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. ചില ഭയങ്കര പോസിറ്റീവായിട്ടുള്ള മനുഷ്യരുണ്ടാകും, അവരെ നമ്മൾ കണ്ടാൽ മതി, നമ്മൾ അറിയാതെ വളരും. അങ്ങനെ എനിക്ക് അങ്ങനെ കുറച്ച് മനുഷ്യരോടൊപ്പം ജീവിക്കാൻ, അതായത് അവരോടൊപ്പം ജോലി ചെയ്യാനൊക്കെ ഭാഗ്യം കിട്ടിയതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
1: തീർച്ചയായിട്ടും നമ്മൾ ഈ ഓണക്കാലത്ത് ഇത് സംസാരിക്കുമ്പോൾ അതിനൊരു പ്രത്യേകത കൂടെയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം എല്ലാം പോസിറ്റീവ് വൈബോടുകൂടി നടക്കുന്നൊരു ആഘോഷമാണ് ശരിക്കും. എപ്പോഴെങ്കിലും സുഹൃത്തുക്കളുടെ വീട്ടിൽ കൂടെ ആഘോഷിച്ചിട്ടുണ്ടോ? എങ്ങനെയാണെങ്കിലും ഓണത്തിന്
0: എൻ്റെ ഏറ്റവും വലിയ ഓർമ്മ, ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ ഓണ ഓർമ്മ എന്ന് വെച്ചാൽ, ഞങ്ങൾ രാജസ്ഥാനിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, ജയ്പൂർ. ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പഠിക്കാൻ ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് പോയായിരുന്നു ഒരു ടീം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ജയ്പൂരായിരുന്നപ്പോൾ, ഈ നാട്ടിലില്ലാത്തപ്പോഴാണ് ഓണത്തിന് ഏറ്റവും നല്ല സന്തോഷം. അതായത് ഒന്നുമില്ല അവിടെ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഓണ സദ്യ ഉണ്ടാക്കുന്നതിന് പറഞ്ഞിരുന്നു. പലർക്കും കാര്യമായിട്ടൊന്നും അറിഞ്ഞൂടാ, കുക്ക് ചെയ്യാനൊന്നും. പല പല വീടുകൾ, പല നാടുകളിൽ നിന്ന്, കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നു, പല ജാതി ആളുകൾ, പല മതങ്ങൾ, അങ്ങനെ പല ഇതാണ്. ഒരു ഒരു കൾച്ചർ എന്നോ ഒന്നും പറയില്ല. പക്ഷേ എല്ലാവരും ഓണം ആഘോഷിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു. നമ്മൾ അപ്പോൾ ഇലയില്ല, വാഴയില വേണമല്ലോ, ഇത് സംഘടിപ്പിക്കാം. രാജസ്ഥാൻ ഒന്ന് ഓർക്കണം, അന്നത്തെ കാലത്ത് ജയ്പൂർ ഞങ്ങൾ പല സ്ഥലത്തു നിന്നായിട്ട് വാഴയില സംഘടിപ്പിച്ചു. എല്ലാവരും കൂടെ ഒരു ഒരു 10-12 ആൾ ചേർന്ന് ഞങ്ങളൊരു ഓണാഘോഷം നടത്തി, നമ്മളെല്ലാവരും കൂടി ചേർന്ന്. അത് ഭയങ്കര ഇപ്പോഴും ഓർമ്മയില്ല. ആ അതിലുള്ള ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ആ ഫീൽ കിട്ടും.
1: ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത,
0: മറക്കാൻ പറ്റാത്ത. കാരണം നമ്മൾ വീട്ടിൽ നിന്ന്, ഒരുപക്ഷെ ഞങ്ങളില്ലാത്തതുകൊണ്ട്, ഞാനൊന്നും വീട്ടിലില്ലാത്തതുകൊണ്ട് അമ്മയ്ക്കൊന്നും ഓണം കൃത്യമായി ആഘോഷിക്കാൻ പോലും തോന്നിയിരുന്നില്ല. കാരണം ഞാൻ നാട്ടിലില്ലല്ലോ. പക്ഷെ ഞങ്ങൾ അവിടെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. കാര്യം കൂട്ടുകാരൻ, ആ കാലത്തെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ സൗഹൃദം ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നുണ്ട്. പല നാട്ടിൽ നിന്ന്, ഇപ്പം വയനാട്ടിൽ നിന്നൊരു ഗിരീഷ് ഉണ്ടായിരുന്നു, പാലക്കാട് നിന്നൊരു ബിനോയ് മാത്യു, പിന്നെ കൊച്ചിയിലുള്ള തന്നെ ഒരു അപ്പുള്ളി ഇപ്പം അഡ്വക്കറ്റാണ്, അപ്പം എബി, അങ്ങനെ കുറേ പേര്, പ്രവീൺ, അപ്പം അങ്ങനെ കുറേ പേര് ഉണ്ടായിരുന്നു നമ്മുടെ. ഓരോരുത്തർ അവരവർക്ക് അറിയാവുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. ജാഫറൊക്കെ ഉണ്ട്, പുള്ളി പോലീസിലെ. അപ്പം മൂപ്പരൊക്കെ നല്ല കുക്കാണ്. അപ്പം അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് അന്നൊരു സദ്യ ഉണ്ടാക്കിയത്. അതും ഇവിടെയല്ല, രാജസ്ഥാനിലായതുകൊണ്ട് അതൊരു ഭയങ്കര ഓർമ്മയാണ്.
1: ഇരട്ടി മധുരമാണ്,
0: പിന്നെ സന്തോഷമുള്ള കാര്യമാണ്.
1: ഇതിപ്പോൾ നിങ്ങൾ

0: ആ ബാച്ച് കൂടാറുണ്ടോ എന്തെങ്കിലും? ഒരു
1: നമ്മൾ കാണലൊക്കെ ഭയങ്കര കുറവാണ്,
0: കുറവാണ്.
1: പക്ഷേ ഇടയ്ക്ക് വിളിക്കും. നമുക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട്, ആ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ
0: അതെ,
1: മെസ്സേജ് ഒക്കെ ഇടും. പലരും പല ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിട്ട് ജോലി കയറിയവരും അല്ല, അതിനപ്പുറം അതിൽ നിന്ന് പലരും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ, പോലീസിലുണ്ട്, എക്സൈസിലൊക്കെ ഉണ്ട്, പല പല ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ടുണ്ട്. പക്ഷേ എല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഒരു കണക്ഷനിൽ വരുന്നുണ്ട്.
0: ഓണത്തിന് നമ്മളെ സുഹൃത്തുക്കൾക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ഗാനം ഏതായിരിക്കും?
1: ഓണത്തിന് കൂട്ടുകാർക്ക് കൊടുക്കാൻ പറ്റിയ ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ്റെ മറ്റേ തിരുവാവണിയിലെ രാവിലെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, നമ്മുടെ ഇതിനകത്തെ ജേക്കബിൻ്റെ സ്വർഗരാജ്, അതിനകത്തൊരു ഭയങ്കര നൊസ്റ്റാൾജി ഉണ്ട് ആ സിനിമയിലെ സിറ്റുവേഷനും ആ പാട്ടിനും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്, നമ്മുടെ ഉണ്ണിയേട്ടൻ പാടിയാണ്, ഉണ്ണിമേനോൻ പാടിയ പാട്ടാണ്. കാരണം ആ പാട്ട് സിനിമ ഇറങ്ങിയതിന് ശേഷം മലയാളി ഒരു ഓണത്തിനും ആ പാട്ട് മിസ് ചെയ്തിട്ടില്ല. എവിടെയും ഓണാഘോഷം ഉണ്ടെങ്കിൽ ആ പാട്ടുണ്ട്. അതിനൊരു ഭയങ്കര വശ്യതയുണ്ട്, ഒരു ഒരു ഒരു ഒരു സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും. എനിക്ക് ആ പാട്ട് കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു സദ്യ ഉണ്ട് ഫീൽ കിട്ടാറുണ്ട്.
0: അങ്ങനെ നമുക്ക് ആ പാട്ട് നമുക്ക് കൊടുത്താലോ?
1: തീർച്ചയായും.

0: ആവണി പൊന്നുഞ്ഞാൽ.
1: കോഴിക്കോടും തിരുവനന്തപുരം ആണല്ലോ പ്രധാനപ്പെട്ട മേഖലകളായിരുന്നത് ആ സമയത്ത്. തിരുവനന്തപുരത്തും കോഴിക്കോടും തമ്മിലുള്ള വ്യത്യാസം, ഓണത്തിന്റെ വ്യത്യാസമൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ?
2: ഓണത്തിന്റെ വ്യത്യാസം ഭയങ്കരമായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ഒന്ന്, എനിക്കൊന്നും വടക്കൻ കേരളത്തിലേക്ക് പ്രധാനമായും അവിടെ ഓണത്തെക്കാൾ വിഷുവിനാണ് കൂടുതൽ അവർ പ്രാധാന്യം കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു വിഷുകാലത്താണ് അവിടെ വിഷു സദ്യയും ഭയങ്കരമായിട്ട്, ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നാട്ടിലെ പോലെയല്ല, പടക്കം പൊട്ടിക്കലും ഒക്കെ ഉണ്ട്. പക്ഷേ തിരുവനന്തപുരത്ത് പിന്നെ ദീപാവലിക്കൊക്കെയാണ് പടക്കം പൊട്ടിക്കലും കാര്യങ്ങളും. വിഷുവിന് അങ്ങനെ അത്രമാത്രം വലിയ ആഘോഷമല്ല. പക്ഷേ ഓണക്കാലത്ത്

അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ നാട്ടിലേക്കാൾ എനിക്ക് ഒരുപാട് അനുഭവം എന്ന് വെച്ചാൽ, ഒരു എത്ര മനുഷ്യരാണത് നമ്മളെ വീട്ടിലേക്ക് നിർബന്ധിച്ച് വിളിച്ചു കൊണ്ടുപോയി. കാരണം ഞാൻ നാട്ടിൽ പലപ്പോഴും എനിക്ക് ഓണക്കാലത്ത് ഈ ഫീച്ചറിൻ്റെയൊക്കെ വർക്കൊക്കെ ഉള്ളതുകൊണ്ട് ഓണത്തിന് പലവട്ടം മിസ്സായിട്ടുണ്ട്. ചിലപ്പോൾ തലേദിവസം രാത്രിയൊക്കെ ആയിരിക്കും പോയിട്ടുള്ളത്.

0: പരിപാടിയാണ്.
1: അവിടുത്തെ ഒരു പ്രത്യേകത
0: അത്. അതെ അതെ അതെ. പക്ഷേ ഭയങ്കര അതായത് സ്നേഹമുള്ള മനുഷ്യരാണ്, ഭയങ്കരമായിട്ട് നമ്മളെ ചേർത്ത് പിടിക്കുന്നത്. എനിക്കിപ്പോഴും കയറി ചെല്ലാൻ, സ്വാതന്ത്ര്യത്തോട് കയറി ചെല്ലാൻ പറ്റുന്ന ഒരുപാട് വീടുകളുള്ള, സ്നേഹമുള്ള, അങ്ങനെ ഓപ്പണായിട്ടുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട്. എൻ്റെ ഏറ്റവും കൂടുതൽ സിനിമകൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ള കോഴിക്കോടാണ്.
1: ആ കോഴിക്കോടുകാർക്ക് നമുക്കൊരു ഒരു ഗാനം ഓണത്തിന് ഡെഡിക്കേറ്റ് ചെയ്താൽ ഇതായിരിക്കും.
0: അത് നമ്മുടെ പിന്നെ അഭയ ഹിരൺമയി പാടിയ ഒരു പാട്ടുണ്ട്, കൽവിൽ തെനൊഴുകുന്ന കോഴിക്കോട് എന്നുള്ള പാട്ട്. ഭയങ്കര രസമുള്ള
1: പാട്ടാണ്
0: അത്, രസമുള്ളത് കോഴിക്കോട്. അതെ അതെ അതെ, നല്ല രസമുള്ളൊരു പാട്ടാണ്.

0: ആവണിപ്പൊന്നുഞ്ഞാൽ
1: പുളിമൺറു ജനിച്ച് വളർന്ന സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ കുട്ടിക്കാലത്തെ ഓണാഘോഷമൊക്കെ എങ്ങനെയായിരുന്നു പുളിമൺറു മൊത്തത്തിൽ? ആ ക്ലബ്ബുകളുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷേ മൊത്തത്തിൽ
2: പുളിമൺറു കൊട്ടാരം ഉണ്ട്, കൊട്ടാരത്തിൻ്റെ അവിടെയൊക്കെ ഓണാഘോഷ പരിപാടികളൊക്കെ ഉണ്ടാകാറുണ്ട്. വലിയ അത്തപ്പൂക്കളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെയൊക്കെ സൈക്കിളിൽ ഇങ്ങനെ ആ സ്ഥലമൊക്കെ ചുറ്റി കറങ്ങി കാണും. പിന്നെ ഈ പറയുന്ന വാമനക്ഷേത്രം, എനിക്ക് തോന്നുന്നു തെക്കേ ഇന്ത്യയിൽ തന്നെ വാമനനെ പൂജിക്കുന്ന അമ്പലം, തൃക്കാക്കരയിൽ എനിക്ക് തോന്നുന്നു കാലിൽ ആണ് പ്രതിഷ്ഠയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ വാമന പ്രതിഷ്ഠയുള്ള ഒരു അമ്പലമാണ്, ചെറിയ അമ്പലമാണ്. പക്ഷേ വാമനപുരം എന്ന് പറയുന്ന ഒരു പേരുണ്ട്. അപ്പോൾ കുട്ടിക്കാലം മുതലേ നമ്മൾ അവിടെ പോകാറുണ്ട് ഈ ഉത്സവത്തിന്. കാര്യം ഈ കാരേറ്റം എന്നുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരു പാടത്തിന് നടുകൂടെ പോകുന്ന ഒരു വഴിയുണ്ട്. രണ്ട് വശത്തും ഭയങ്കര പച്ച പുല്ല് നിറഞ്ഞ പാടം നിറഞ്ഞ ഒരു സ്ഥലത്ത് കൂടി ഇങ്ങനെ ടാറിയാത്ത റോഡാണ്. ആ റോഡ് ഭയങ്കര മനോഹരമായ വിഷയമാണ്. അതിൻ്റെ എൻഡിലാണ് ഈ അമ്പലം ഉള്ളത്. ഭയങ്കര രസമാണ്. പിന്നെ അവിടെ ആ സമയത്ത് വേറൊരു കളിയുണ്ട്, കരിയില. ഇങ്ങനെ മാടനെപ്പോലെ ഒരു വേഷം കിട്ടും, അതായത് ഒരാളുടെ ശരീരത്ത് മുഴുവൻ കരിയില വെച്ച് കിട്ടും. അതായത് നമ്മുടെ കരിയില എന്ന് പറഞ്ഞാൽ ഈ വാഴയുടെ ഉണങ്ങിയ ഇല വെച്ച് കെട്ടും. എന്നിട്ട് തലയിൽ ഒരു രൂപമൊക്കെ ഉണ്ടാവും, ഒരു പാള വെച്ചിട്ട് ഒരു ഒരു നാടകത്തിനൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഒരു മുഖം മൂടിയൊക്കെ ഉണ്ടാക്കിയിട്ട് കരിയില കളിക്കാൻ വരും. കുട്ടിക്കാലത്ത് ഭയങ്കര പേടിയായിരുന്നു ഇത് വരുന്നത്. പക്ഷെ പിന്നെ അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു. ആ വേഷം കെട്ടി ആൾക്കാർ വരുന്നു, ഡാൻസ് കളിക്കുന്നു, അവരിങ്ങനെ ഈ നമ്മളെ ശരിക്കും ക്രിസ്മസിനുള്ള കരോള് പോലത്തെ വേറൊരു സാധനമാണ് ഓണക്കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഒരു ഓർമ്മയിൽ എനിക്കിപ്പോൾ അത് വരുന്ന ഒരു സാധനം അതാണ്. ഇങ്ങനെ കരിയിലക്കളി, അത് രസമുള്ളൊരു സംഭവമാണ്. അതൊക്കെയാണ് എൻ്റെ ഓർമ്മയിൽ ഇപ്പം കുട്ടിക്കാലത്ത് നിന്ന് വരുന്നത്.
1: ഈ പണ്ട് സ്കൂളുകളിലൊന്നും ഒരു അത്തമൊന്നും ഇടണ ഒരു സംഗതികളൊന്നും
2: ഉണ്ടായിരുന്നില്ല.
1: പണ്ട് ക്ലബ്ബുകളിലായിരുന്നു, ഇപ്പം പക്ഷേ നേരെ തിരിച്ചാണ്. സ്കൂളുകളിലും
2: ക്ലബ്ബുകൾ അങ്ങനെ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു, വളരെ കുറവാണ്. ഇപ്പം സ്കൂളുകളിലും കോളേജുകളിലും എല്ലാ ഓഫീസുകളിലും ഇപ്പോൾ ഓണം ആഘോഷിക്കുന്നു. അതൊരു ഇവൻ്റ് ആയതുകൊണ്ട് അതൊരു നല്ല കാര്യമാണ്.
1: അതെ, ആ സമയത്തെങ്കിലും ഒരു ഒത്തൊരുമ ഉണ്ടാവുമല്ലോ ഓണത്തിൻ്റെ. നമ്മളിപ്പോൾ എപ്പോഴും പറയുന്നത് എല്ലാവരും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുക, അതിന് വേണ്ടിയിട്ടാണ് ആഘോഷങ്ങളൊക്കെ എപ്പോഴും ഒരുമിക്കാനുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു അർത്ഥത്തിൽ എന്താണ് പറയാനുള്ളത്?
2: ഞാൻ എൻ്റെ പിന്നെ ക്യാപ്റ്റൻ സിനിമയിൽ മമ്മൂക്ക പറയുന്നൊരു ഡയലോഗുണ്ട്, അത് തോറ്റവരാണ് എന്നും ചരിത്രം ഉണ്ടാക്കിയിട്ടുള്ളത്, ജയിക്കുന്നവർ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി എന്നിട്ടേ ഉള്ളൂ. തോറ്റവൻ്റെ ചരിത്രമാണ് എന്നും ജയിക്കാൻ വരുന്നവന് പ്രചോദനം എന്ന് പറയാറുണ്ട്. അത് തന്നെ കടമെടുത്താൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു തോൽവിയുടെ ഉത്സവമാണ്, ശരിക്കും പറഞ്ഞാൽ തോൽവിയുടെ ആചാരമാണ്. അതായത് നമ്മൾ തോറ്റുകൊടുത്തതിന്

0: ഇവിടെ ഒരാളുടെ അതെ ഒരു മൂന്നടിക്ക് വേണ്ടി തോറ്റുകൊടുത്ത ഒരു മനുഷ്യൻ്റെ ത്യാഗത്തിൻ്റെ ഓർമ്മയാണ് നമ്മൾ ശരിക്കും ആഘോഷിക്കുന്നത്. ഇപ്പോൾ എല്ലായിടത്തും വിളവെടുപ്പ് ഉത്സവങ്ങളും ഒക്കെ നടക്കുമ്പോഴും ഒരു ത്യാഗത്തിൻ്റെ. അപ്പം നമ്മൾ പരാജയപ്പെടേണ്ടവരല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഉത്സവമാണ് ഓണം. നമുക്ക് ഈ ചെറിയ പരാജയങ്ങൾ പോലും വലിയ വിജയങ്ങളുടെ തുടക്കമാണെന്ന് ബോധ്യപ്പെടുത്തുന്നൊരു ഉത്സവമാണ് ഓണം. അപ്പോൾ അതുകൊണ്ട് ഓണക്കാലം എല്ലാവരും സന്തോഷിക്കുക, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുക, സ്നേഹം കൊടുക്കുക, സ്നേഹം പകരുക, അതുതന്നെയാണ് ഏറ്റവും എനിക്ക് പറയാനുള്ള സന്തോഷം. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണാശംസകൾ.
1: അവതരണം ആകാശവാണി ദേവികുളം നിലയം.

പ്രിയ ശ്രോതാക്കളെ സ്വാഗതം. ഇസൈ തെൻഡറലുമായി ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ എം ബി ബിജു. ശ്രോതാക്കൾ വാട്സപ്പ് സന്ദേശങ്ങളിൽ ആവശ്യപ്പെട്ട തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇന്നാദ്യം ഈ പരിപാടിയിൽ ഇഷ്ടഗാനം കേൾക്കാനായി സന്ദേശം അയച്ചിരിക്കുന്നത് ബിജു ഷാരോൺ വൈക്കം എന്ന ശ്രോതാവാണ്. നമസ്കാരം, എനിക്ക് ഉന്നൈ നനച്ചേൻ പാട്ട് പഠിച്ചൻ സിനിമയിലെ എന്നൈ തൊട്ട് എന്നാരംഭിക്കുന്ന ഗാനം കേൾപ്പിക്കാമോ? ഈ പാട്ട് ഇതാ ബിജു ഷാരോണിന് വേണ്ടി കേൾപ്പിക്കാം. എസ് പി ബാലസുബ്രഹ്മണ്യവും സ്വർണലതയുമാണ് ഈ ഗാനം പാടിയത്.

പ്രിയ ഇസൈ തെൻട്രൽ, എനിക്ക് സെന്താഴം പൂവിൽ നരപ്പിക്കുന്ന ഗാനം കേൾക്കണം. ചിത്രം മുള്ളും മലരും, ഓണാശംസകളോടെ വി എം രാജ്മോഹൻ, ചവറത്തെക്കും ഭാഗം. ഓണാശംസകളോടെ അങ്ങയുടെ ഗാനം കേട്ടോളൂ. യേശുദാസ് അണി ഗാനം പാടിയത്, കണ്ണദാസൻ്റെ വരികൾക്ക് ഇളയരാജ ഇണവിട്ട ഗാനം.

ഈ ഗാനം കേൾക്കാൻ സന്ദേശം അയച്ച് കാത്തിരുന്ന മറ്റൊരു ശ്രോതാവാണ് റോണിലാൽ എറണാകുളം. അദ്ദേഹത്തിനും ഈ ഗാനം കേൾക്കാനാണ് ആയിരുന്നു ആഗ്രഹം. തീർച്ചയായും റോണിയുടെ കൂടി ഇഷ്ടഗാനമാണ് ഇപ്പോൾ കേട്ട മുള്ളും മലരുമെന്ന ചിത്രത്തിലെ സെന്താഴം പൂവിൽ വന്താടും തെണ്ടൽ എന്ന ഗാനം. ഇനി അടുത്ത ശ്രോതാവിലേക്ക് പോകുന്നു. മിഷ കൊടുങ്ങല്ലൂരാണ് അടുത്ത ശ്രോതാവ്. മിഷയുടെ സന്ദേശം വായിക്കാം. നമസ്കാരം ഇസൈ തെണ്ടൽ, ഞാൻ മിഷ കൊടുങ്ങല്ലൂർ. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട അമ്പിളിച്ചേച്ചിക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് റോജാ ഫിലിമിലെ കാതൽ റോജാവേ എന്ന പാട്ട് വെച്ച് തരുമോ? പ്രതീക്ഷയോടെ മിഷ കൊടുങ്ങല്ലൂർ. പിന്നീടൊരു മൂന്ന് പ്ലീസ് കൂടി എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയായാലും അമ്പിളിച്ചേച്ചിക്ക് ഞങ്ങളുടെയും ജന്മദിനാശംസകൾ നേരുന്നു. റോജ നേതൃത്വത്തിലെ കാതൽ റോജാവേ എന്ന ഗാനം എസ് പി ബാലസുബ്രഹ്മണ്യവും സുജാതയും പാടിയതാണ്. വൈരമുത്തുവിൻ്റെ വരികൾക്ക് എ ആർ റഹ്മാനാണ് ഈണമിട്ടത്. മിഷയ്ക്കും അമ്പിളിച്ചേച്ചിക്കും മറ്റെല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഈ ഗാനം കേട്ടുള്ളൂ.

ഇനി രാജേഷ് പച്ചാളം എന്ന ശ്രോതാവിന്റെ സന്ദേശമാണ്. നമസ്കാരം പ്രിയ ഇസൈ തെൻട്രൽ ദേവികുളം. രാജ കയ്യെ വെച്ചാൽ അത് റോങ്ങായി പോകുമോ? സംഗീതത്തിലെ ഒരേ ഒരു രാജ ഇണം പകർന്ന അപൂർവ സഹോദരങ്ങൾ നേതൃത്വത്തിലെ അപൂർവ സുന്ദരഗാനം കേൾപ്പിക്കാമോ എന്നാണ് സന്ദേശം. ഇളയരാജ ഈണമിട്ട ഗാനമാണ്, വാലി എഴുതിയ പാട്ട്. അദ്ദേഹം എസ് പി ബിയുടെ വേർഷനാണ് ചോദിച്ചത്, പക്ഷേ നമ്മുടെ കയ്യിൽ കമൽഹാസനും മനോരമയും പാടിയ ചിത്രത്തിലെ ഒറിജിനൽ വേർഷൻ ഗാനമാണുള്ളത്. ആ ഗാനം രാജേഷിനായി കേൾപ്പിക്കാം, പാട്ട് കേട്ടോളൂ.

ഇനി മനോജ് തെന്നിലാപുരം എന്ന ശ്രോതാവിന്റെ ഇഷ്ടഗാനമാണ്. സേലയിലെ വീട് കട്ടവയെന്ന് അർപ്പിക്കുന്ന ഗാനം, ചിത്രം അവൾ വരുവാള. ഈ ഗാനം ഉണ്ണികൃഷ്ണനും ചിത്രയും പാടിയതാണ്.

അടുത്ത ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചിരിക്കുന്നത് ഇടയക്കുന്നത് നിന്നും സൽമ ജമാലുദ്ദീൻ എന്ന ശ്രോതാവാണ്. വണക്കം ഇസൈ തെൻട്രൽ. ധർമ്മത്തിൻ തലൈവൻ എന്ന സിനിമയിലെ തെന്മധുരൈ വൈഗൈ നദി എന്ന പാട്ട് ഇസൈ തെൻട്രലിലൂടെ എല്ലാ കൂട്ടുകാർക്കുമായി വെച്ചു തരുമോ എന്നാണ് സന്ദേശം. സന്ദേശത്തിൽ ഇസൈ തെൻട്രലല്ല, ഹൃദയരാഗങ്ങളാണ് ഇപ്പോഴും സൽമ ജമാലുദ്ദീൻ്റെ കൂടെയുള്ളതെന്ന് തോന്നുന്നു. തുടക്കത്തിൽ ഇസൈ തെൻട്രൽ പറഞ്ഞെങ്കിലും സന്ദേശത്തിനിടയിൽ ഹൃദയരാഗങ്ങളിലാണ് ഈ പാട്ട് കേൾക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏതായാലും ഇസൈ തെൻട്രലിൽ ഈ പാട്ട് കേൾപ്പിച്ചു തരാം. ഇഷ്ടഗാനം കേട്ടുള്ളൂ.

ഇപ്പോൾ കേട്ട ഗാനം എസ് പി ബാലസുബ്രഹ്മണ്യവും മലേഷ്യ വാസുദേവനും പി സുശീലയും ചേർന്ന് ധർമ്മത്തിൻ തലവൻ എന്ന ചിത്രത്തിന് വേണ്ടി പാടിയതാണ്. ഈ ഗാനത്തോടെ ശ്രോതാക്കളുടെ പ്രിയ ഗാന പരിപാടി ഇസൈ തെൻട്രൽ പൂർണ്ണമാവുന്നു.